0: ശരിക്കും ഞങ്ങൾ നേരത്തെ കൊല്ലത്തായിരുന്നു. വാപ്പാടെ സ്ഥലം ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ട് ഓച്ചിറ ചൂനാട് എന്ന് പറയുന്ന ഇരിപ്പിക്കുളം, അവിടെയാണ് വാപ്പാടെ സ്ഥലം. ഞങ്ങൾ താമസമൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ കൊല്ലത്തായിരുന്നു. പിന്നെ ഇപ്പം വൈഫ് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്, അവിടെ പി ജി കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൽക്കാലത്തേക്ക് ആലപ്പുഴ
1: താമസം. ഏതായാലും നമ്മൾ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ ഇ എൻ ടി വിഭാഗം പൊതുവെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്നാൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ. കാരണം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ വരാം. എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഇ എൻ ടി വിഭാഗത്തിൽ ഉണ്ടാകാവുന്ന പൊതുവെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: ഇ എൻ ടി എന്ന് പറയുമ്പോൾ ഇയർ നോസ് ത്രോട്ട്, കണ്ണുൾപ്പെടത്തില്ല. അപ്പം ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗൻ, അതായത് നമ്മുടെ സെൻസേഷനകത്തേക്ക് പോകുന്ന ഒന്ന് കേൾവി, ഒന്ന് മണം, അല്ലെ ടേസ്റ്റ്, അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ സൗണ്ട് ബോക്സ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള കുറച്ച് ആണ് ഈ ചുരുങ്ങിയ ഒരു ഏരിയയിലുള്ളിൽ ഉള്ളത്. ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണ് കൂടുതലും പേഷ്യൻസ് വരുന്നത്. അതുകൂടാതെ മൂക്കിൻ്റെ പ്രശ്നങ്ങളും തൊണ്ടയുടെ പ്രശ്നങ്ങൾ, സൗണ്ട് പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ബാലൻസ് സംബന്ധമായുള്ള, ഇയർ ബാലൻസ് സംബന്ധമായ രോഗങ്ങൾ.
1: ഓക്കെ. അപ്പം സർ, ഈ ചെവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മിക്കവാറും ചെറിയ കുട്ടികൾക്ക് കൂടുതലും നമ്മൾ അവിടുന്നാണ് ഒരു പരിരക്ഷ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളുടെ ചില സമയത്ത് വല്ലാണ്ട് കരയുക, ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നൊരവസ്ഥ, ഇതിനൊക്കെ ശരിക്കും നീരുദോഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എന്താണ് ശരിക്കും അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവാറുള്ളത്?
0: കുട്ടികൾക്ക് പനി വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ചെവി വേദന കാണപ്പെടുന്നത്. ചെവി വേദന കുട്ടികളിൽ കാണുന്നതിൻ്റെ ഏറ്റവും രണ്ട് മെയിൻ കാരണം, ഒന്ന് ഈ പനി സംബന്ധമായി ഉണ്ടാകുന്നതും പിന്നൊന്ന് ഇയർ വാക്സ് സംബന്ധമായിട്ടുണ്ടാകുന്നത്. ചെവിയിൽ ചെപ്പി അടയുക, അല്ലെങ്കിൽ വാക്സ് അടഞ്ഞിട്ടുണ്ടാവുന്ന വേദന ഒരു കാരണമാണ്. ഇപ്പം എല്ലാ ചെവി വേദന അതല്ല, പനി സംബന്ധമായിട്ടുണ്ടാവും. അതായത് നമ്മുടെ ചെവിയും മൂക്കും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അപ്പോൾ അത് അതിന് ചുറ്റും പനി വരുന്ന സമയത്ത് മൂക്കിലോ തൊണ്ടയിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം ചെവിയുടെ ഉള്ളിൽ ഈ ട്യൂബ് അടയുകയോ, അതല്ലെങ്കിൽ ഉള്ളിൽ ചെവിയുടെ ഉള്ളിൽ നീർക്കെട്ടുണ്ടാക്കുക, ഫ്ലൂയിഡ് കളക്ട് വരാം. അപ്പോൾ അവിടെ പനി വരുന്ന ഇൻഫ്ലമേഷൻ കൂടിയിട്ട്, അതായത് ചെവിക്ക് മൂന്ന് വശമാണുള്ളത്, പുറമേ ഉള്ള ഒരു കനാൽ, ചെവിയുടെ നമ്മുടെ സൗണ്ട് അകത്തേക്ക് പോകുന്നൊരു വഴി, പിന്നെ ചെവിയുടെ പാട, അതിനുശേഷം എല്ലുകൾ, പിന്നെയാണ് ചെവിയുടെ കേൾക്കുന്ന മെഷീൻ, കോക്ലിയ എന്ന് പറയുന്ന മെഷീൻ വരുന്നത്. അവിടെ ഇയർ ബാലൻസിൻ്റെ മെഷീനും കെഎൽഡിയുടെ മെഷീനും അടുത്ത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എല്ലുകൾ നിൽക്കുന്ന പാടയ്ക്കും അതിൻ്റെ ഉള്ളിലുള്ള വശത്തിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനാണ് മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യഭാഗം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ടാവും ഇൻഫെക്ഷൻ കാരണവും, അതെല്ലാം ഈ ട്യൂബ് ബ്ലോക്ക് ആവുന്നത് കാരണമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് പൊതുവെ കുട്ടികൾക്ക് പനി സംബന്ധമായി ഉണ്ടാവുന്ന വേദനകളും കാര്യങ്ങളും ഉണ്ടാവുന്നത്.
1: അതിനുള്ള പരിഹാരം ശരിക്ക്
0: അത് പനിയെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന് മെയിനായിട്ട്.
1: സ്വാഭാവികമായിട്ടും അത്
0: സ്വാഭാവികമായിട്ട് മാറും. പിന്നെ അതിനൊന്ന് പെട്ടെന്ന് മാറാനായിട്ട് ചെറിയ രീതിയിലുള്ള മൂക്കിലെ തുള്ളിമരുന്നും, പൊതുവേ എല്ലാവരും ചെവി വേദന വരുമ്പം ചെവിയിൽ തുള്ളിമരുന്നിനാണ് വരിക. പക്ഷേ എല്ലാ ചെവി വേദനയ്ക്കും നമ്മൾ തുള്ളിമരുന്ന് ചെവിയിൽ കൊടുക്കണമെന്നില്ല. ചെറിയൊരു വേദന കുറയാനുള്ള തുള്ളിമരുന്നുകൾ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ മൂക്കി ഇങ്ങനെയുള്ള ചെവി വേദന നമ്മൾ മൂക്കിലൂടെ തുള്ളി മരുന്ന് കൊടുക്കുകയും സിറപ്പ് കൊടുക്കുകയൊക്കെയാണ്.
1: ശരിക്ക് ചെവിയും മൂക്കും
0: ചെവിയും മൂക്കും അത് കണക്റ്റഡ് ആണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നൊരു ട്യൂബ് ഉണ്ട്, മൂക്കിന്റെ ഏറ്റവും പിൻവശം തൊണ്ടയുടെ ഏറ്റവും മുൾവശവും ചേരുന്നൊരു ഏരിയ ഉണ്ട്, നേസോഫാരിങ്സ് എന്ന് പറയും. അപ്പൊ അവിടെ ഈ ഒരു ട്യൂബ് ഓപ്പൺ ആവുന്ന ഏരിയ ആണ്, അത് ചെവിയുടെ ഉൾവശത്തേക്ക് ഉള്ള എയർ സർക്കുലേഷൻ അതുവഴിയാണ് നടക്കുന്നത്. ഇപ്പം ഈ ഫ്ലൈറ്റിൽ യാത്രയൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു ഒരു അല്ലെങ്കിൽ ഒരു
1: സമയത്തേക്ക്
0: പൊങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ ഹിൽ സ്റ്റേഷൻ കയറുക, അപ്പം ആ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പം ഈ മൂക്കടച്ച് പിടിച്ച് വായിലൂടെ ശ്വാസമൊക്കെ നിറച്ച് നമ്മൾ ഇങ്ങനെ വായിലെയർ നിറയ്ക്കാനൊക്കെ പറയും, അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ മുട്ടായി ചവയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ആകുമ്പോൾ ചെവി ആ കൊട്ടി അടച്ച അവസ്ഥയൊക്കെ ഒന്ന്
1: മാറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പലരും ചെയ്യുന്നത് വേദന ഉണ്ടാവാനുള്ള കാരണം ആ ഒരു
0: വേദനയുള്ള കാരണം അവിടെ നീർക്കെട്ട് പനി വരുന്ന സമയത്ത് അവിടെ ഇൻഫ്ലുവൻസ്
1: ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ
0: അതുണ്ടാവും. അവിടെ ആ പ്രഷർ ഡിഫറൻസ് കൂടി അവിടെയുള്ള ആ പ്രഷർ വേരിയേഷൻ വരുമ്പം അവിടെ പ്രഷർ കൂടുമ്പോഴാണ് പൊതുവെ വേദന വരുന്നത്.
1: അത് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തേക്ക് അത് മാറും.
0: അത് മാറാറുണ്ട്. ഇനി ചെവിയിൽ എന്തെങ്കിലും ഈ ഇത് യാത്ര സംബന്ധമായ ചെലി ഈ നീർക്കെട്ട് പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് അടച്ചിലും വേദനയും സാധ്യത. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് അതിനുള്ള
1: ശരിക്കും സ്വാഭാവികമായിട്ടും ഇപ്പം ചെവിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ചെവിയിൽ ഉണ്ടാകാവുന്ന പരിക്കുകൾ എന്തൊക്കെയായിട്ടാണ് നമുക്ക്?
0: ചെവിയില് പൊതുവെ നമ്മളെ കേരളത്തിലെ പോപ്പുലേഷനിൽ വളരെയധികം കാണാത്തത് എന്നാൽ വളരെ കോമൺ ആണ്, ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഇന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ മാറിയത് കൊണ്ടാകാം. പക്ഷെ നോർത്ത് ഞാൻ പഠിച്ചതും കൂടുതൽ പ്രാക്ടീസ് ചെയ്തതും ഡൽഹി ഭോപ്പാൽ ഏരിയയിലാണ്. അപ്പം അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, അങ്ങനെയുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. കേരളത്തിൽ അത്രയും കോമൺ അല്ല, എന്നാലും ഉണ്ട്. അപ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നതിനൊക്കെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളത് ഈ പാടയിൽ പൊട്ടലുണ്ടാവലും അതിൻ്റെ ഉള്ളിൽ
1: വെറുതെ പൊട്ടലുണ്ടാവും. അതായത് ഇപ്പോൾ ഈ കുട്ടികളിൽ തന്നെ നമ്മളിപ്പം ഒരു സ്കൂൾ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളിലാണ് കൂടുതലും ഇങ്ങനെ ഒരു വിഷയം കാണാറുള്ളത്, ഈ പഴുപ്പ് പൊട്ടലുണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പൊട്ടണയാണോ അതോ?
0: അതായത് ഈ നമ്പറല്ലോ, ചെവിയിലുള്ളിൽ പ്രഷർ കൂടുക, അപ്പോൾ പ്രഷർ വർദ്ധിക്കുന്ന സമയത്ത് പാട് അവിടെ പൊട്ടിയിട്ട് പഴുപ്പ് പുറത്തേക്ക് വരാം. അതൊരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ട്, ഒരു പനി സംബന്ധമായ ഒരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് അതിനങ്ങ് സോൾവ് ആവും, ആ തനത്താനം അടഞ്ഞ് ഓക്കെ ആവും. ഇത് റിക്കറൻ്റ് ആയിട്ട് വരികയും അല്ലെങ്കിൽ മൂക്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ എപ്പോഴും എപ്പോഴും ജലദോഷ പനി ഇങ്ങനെ പെർസിസ്റ്റൻ്റ് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ചെവിയിൽ ഇൻഫെക്ഷൻ സ്ഥിരമായി നിൽക്കുകയും അതുപോലെ തന്നെ ഉള്ളിൽ ബാക്ടീരിയ കോളനൈസ് ചെയ്യുകയും അവിടെ നിന്ന് പഴുപ്പ് ഇങ്ങനെ സ്ഥിരമായി, അപ്പോൾ അത് ആദ്യം തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴത്തന്നെ അങ്ങ് പൊതുവെ കേരളത്തിൽ അതുകൊണ്ടാണ് കുറേയൊക്കെ വ്യത്യാസം വരുന്നത്. പിന്നെ മൂക്ക് സംബന്ധമായുള്ള രോഗങ്ങൾ, ഇപ്പം കുട്ടിക്കാലത്തുള്ള അഡിനോയിഡ് അങ്ങനെയൊക്കെയുള്ള മൂക്കിലെ ദശ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നേരത്തെ കണ്ട് നമ്മൾ നാട്ടിൽ ചികിത്സ എടുക്കുന്നത് കൊണ്ടായിരിക്കണം കൂടുതലും ചെവിയുടെ പ്രശ്നങ്ങളും പൊതുവെ കുറവാണ്
1: കേരളത്തിൽ. കുറവാണ്,
0: കൂടുതൽ കുറവാണ്. കുട്ടികളിൽ പനി വരുമ്പോൾ ഈ നീർക്കെട്ടുണ്ടാവുകയും ഉള്ളിലെ പഴുപ്പ് പാടയിൽ പൊട്ടി പുറത്തേക്ക് വരികയും അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതങ്ങനെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുമ്പം ഈ നമ്മളല്ലോ പാട തന്നെത്താനെ അടഞ്ഞു പോകുന്നു, അത് അടഞ്ഞു പോവാതെ അത് സ്ഥിരമായിട്ട് ആ ഒരു പ്രഷർ റിലീസിംഗ് മെക്കാനിസം ആയിട്ട് അത് ഓപ്പൺ ആയിരിക്കുന്നത് പോലാണ് അതിൻ്റെ കാണപ്പെടുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു ഇതാണ് എല്ല് ദ്രവിക്കുന്ന അസുഖമുണ്ട് ചെവിയുടെ, അപ്പം അതിനകത്തും പഴുപ്പ് വരാറുണ്ട്
1: ചെവിക്കുള്ളിലെ.
0: ചെവിയിലെ അതായത് നമ്മുടെ കേൾവിക്ക് ചെവിക്ക് മൂന്ന് വിഷമാണുള്ളത്, ഏറ്റവും പുറമെയുള്ള എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഏറ്റവും പുറമെയുള്ള വിഷം, അവിടുന്ന് സൗണ്ട് നമ്മുടെ പാടയിലെത്തുന്നു. പാടയിൽ മൂന്ന് എല്ലുകളുണ്ട്, മലയ സിംഗർ സ്റ്റെപ്പ് മൂന്ന് ചെറിയ ചെറിയ എല്ലുകളുണ്ട്. ആ മൂന്നാമത്തെ എല്ലാണ് അത് ഉള്ളിലെ മെഷീനിലേക്ക് ഇത് സൗണ്ട് കൊടുക്കുന്നത്. അപ്പം ഈ മൂന്ന് എല്ലുകളും പിന്നെ അതിൻ്റെ ചുറ്റിനുള്ള എല്ലുകളൊക്കെ ദ്രവിക്കുന്ന അസുഖമുണ്ട്.
1: അങ്ങനെ
0: ഉണ്ടായാലും പഴുപ്പ് വരാം. ഇതൊന്നും അല്ലാതെ ഈ കനാലിലുള്ള ഇൻഫെക്ഷനിലും പഴുപ്പ് വരാറുണ്ട്, അതല്ലാതെ ഫംഗൽ ഇൻഫെക്ഷന് ചില കേസുകളിൽ.
1: ഇപ്പൊ ഈ ചെപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് ഈ വാക്സ്, വാക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചില ആളുകൾക്ക് ഇതൊരു ഒരു ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒന്നുകിൽ ഒരു കമ്പെടുത്തിട്ട് അല്ലെങ്കിൽ ബഡ്സ് എടുത്തിട്ട് അത് തോണ്ടി വൃത്തിയാക്കാനുള്ളൊരു അതിനെ പുറത്തെടുത്തേക്കാനുള്ളൊരു സംവിധാനം ചെയ്യും. അപ്പോഴുണ്ടാകുന്ന ഒരു ഒന്നുകിൽ ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ പരിക്കുകളോ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത്?
0: അതെ, ചെവിയുടെ തൊലി എന്ന് പറഞ്ഞാൽ വളരെ നേർന്നതാണ്. അപ്പോൾ അവിടെ കുറേ ഹെയർ, അതായത് ചെവിയുടെ വഴി ഞാൻ പറഞ്ഞല്ലോ പാട വരെയുള്ള വശം, അതാണ് എക്സ്റ്റേണൽ ഇയർ. അതിൻ്റെ ഏറ്റവും പുറമെയുള്ള വശത്താണ് ഹെയർ ഫോളിക്കിൾസ്, ഈ രോമകൂപങ്ങൾ. അതുപോലെ തന്നെ അവിടെ ഒരു മോഡിഫൈഡ് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന പോലെ ഗ്രന്ഥികളും ഉണ്ട്. അപ്പം അതിൽ നിന്നുള്ള സെക്രീഷൻ, പിന്നെ നമ്മുടെ എല്ലാ ദിവസവും തൊലിയിൽ നിന്ന് ചെറിയ അംശം പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോകുന്നു, നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. അതുപോലെ അവിടുന്നും അങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട്. ചില ആളുകൾക്ക് ഈ ചെപ്പുണ്ടാകുന്നതിൻ്റെ റേറ്റ് സ്പീഡ് കൂടുതലായിരിക്കും, അപ്പോൾ അവർക്ക് അതിങ്ങനെ അടിഞ്ഞു കൂടുകയും അത് പുറം തള്ളപ്പെടാതെ അവിടെ അക്യുമുലേറ്റ് ചെയ്യും, അത് അവിടെ കെട്ടി നിൽക്കുകയും ചെയ്യും.
1: സ്വാഭാവികമായിട്ട് പുറന്തള്ളും,
0: മിക്ക ആൾക്കാർക്കും പുറന്തള്ളപ്പെടും, തനത്താനെ പോകും. ഒരു ചെറിയ അംശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പച്ചക്ക് ഇടുമ്പോഴേക്കും വരാറുണ്ട്. പക്ഷെ പൊതുവെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ചെവി ചെപ്പി കെട്ടുക അല്ലെങ്കിൽ അത് അടിഞ്ഞു കൂടു കഴിയുമ്പം നമ്മൾ അവിടെ നന്നായിട്ട് ബഡ്സിട്ട് അമക്കുക. ചിലർ ചൊറിച്ചിൽ കാരണം നല്ല ബഡ്സ് അമക്കുകയോ ചെവി തോണ്ടിയിട്ട് നല്ലപോലെ സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷനിലേക്ക് പോകും.
1: അത് പാട പൊട്ടുന്നതിലേക്ക്,
0: പാട കുറച്ചും കൂടി ഉള്ളിലേക്കാണ്. അത് ഉണ്ടാകാം. ഇപ്പോൾ ഒരാൾ ചെവിയിൽ ബഡ്സിട്ട സമയത്ത് വേറൊരാൾ വന്ന് തട്ടുക, കുട്ടികൾ വന്ന് അടിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ച് കുറേ കുട്ടികൾ ആൾക്കാർ വരാറുണ്ട്. അപ്പം അത് അല്ലാതെ പൊതുവേ ചെവി തോണ്ടി ഇട്ടത് കൊണ്ട് അങ്ങനെ പഴ പൊട്ടി കാണലില്ല, ഉണ്ട് ഇല്ല എന്നല്ല, എന്നാൽ പോലും അത് കുറവാണ്. കൂടുതലായിട്ടും പാട ഇയർ കനാൽ ഇൻഫെക്ഷനാണ് ഈ ബഡ്സിട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ ചെവി തോണ്ടി ഇട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അതിന് നമ്മൾ പറയാ കുറച്ചംശമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബഡ്സിൽ
1: പോരും
0: പോരും. കൂടുതലുള്ള ആൾക്കാർ ഒരിക്കലും പഠിച്ചിടരുത്. അതായത് ചെവി വാക്സ് കെട്ടുന്ന അല്ലെങ്കിൽ ചെപ്പി കെട്ടുന്ന അസുഖങ്ങളുള്ള ആൾക്കാർ ബഡ്സിട്ട് കഴിഞ്ഞാൽ അതിനെ തള്ളി ഉള്ളിലേക്ക് നീക്കും.
1: അപ്പം
0: ഏറ്റവും പുറമെയുള്ള വശത്താണല്ലോ ഈ വാക്സ് ഉണ്ടാകുന്നത്. അത് എവിടുന്ന് വാക്സ് എടുക്കാനും നമുക്ക് എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പാടയോടടുത്തോട്ടുള്ള വശത്തേക്ക് വാക്സ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് ബഡ്സിട്ടത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് തള്ളി നീക്കിയതായിരിക്കും. അത് പിന്നെ ഒരിക്കലും അത് പുറം തള്ളപ്പെടില്ല. ഓക്കെ, അപ്പോൾ കാരണം അവിടെ അങ്ങോട്ട് പുറം തള്ളാനുള്ളൊരു മെക്കാനിസം ഇല്ല. ചെവിയുടെ ഷെയ്പ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഘടന. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യിക്കുക തന്നെ വേണം. പിന്നെ ചില ആൾക്കാർക്ക് അടയുന്ന അസുഖമുള്ള ആൾക്കാർക്ക് ആറ് മാസം മിനിമം അല്ലെങ്കിൽ 3 മാസം 6 മാസത്തിലൊക്കെ ഒന്ന് ചെവി ക്ലീൻ ചെയ്യിക്കേണ്ട ആവശ്യം വരാറുണ്ട്.
1: അത് ഈ ക്ലീൻ ചെയ്യിക്കുക എന്ന് പറയുമ്പം അത് തോണ്ടിയെടുക്കുകയാണോ അതോ അതല്ല മരുന്ന്?
0: അത് കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യും. അതിന് കുറേ മെത്തേഡുണ്ട്. സക്ഷൻ വെച്ച് വലിച്ചെടുക്കാറുണ്ട്, വെള്ളം ചീറ്റിച്ച് ചെയ്യാറുണ്ട്.
1: അപ്പോൾ ഈ പാട പൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ. ഹലോ, ഒന്നാമത് ഈ പഴുപ്പ് വന്നിട്ട് അകത്തുനിന്ന് പഴുപ്പ് വന്നിട്ട് പൊട്ടുകയോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബഡ്സോ മറ്റോ ഇട്ടിട്ട് പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് വല്ല പ്രതിവിധികളുണ്ടോ? അതല്ലെങ്കിൽ അത് ചികിത്സയിൽ എന്തെങ്കിലും?
0: അതായത് പാട പൊട്ടുന്നതിന് മെയിനായിട്ട് രണ്ട് കാരണം. ഒന്ന് ട്രോമാറ്റിക്, അതായത് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കുത്തിക്കയറിയതുകൊണ്ട് പൊട്ടുക, അതല്ലെങ്കിൽ ഒരു ചെകിടത്തടി കിട്ടുക, അല്ലെങ്കിൽ ഒരു സ്ലാപ്പ് അങ്ങനെയുള്ള ഇഞ്ചുറി, എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടത് കൊണ്ടൊക്കെ പൊട്ടലുണ്ടാവാം. ടൈറ്റായിട്ടൊരു ചെവിക്കലടി കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു അടി കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊട്ടലുകളുണ്ട്. അത് മറ്റേ പൊട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പൊതുവേ അങ്ങനെ മരുന്നുകളൊന്നും ആവശ്യം വരാറില്ല. മരുന്നുകളെന്ന് പറഞ്ഞാൽ ചെവി തുള്ളി മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ചെവി ക്ലീൻ ആണോ നോക്കും. ഓക്കെ ആണെന്ന് കണ്ടാൽ പൊതുവെ നമ്മൾ ഇൻഫെക്ഷൻ തോന്നുകയാണെങ്കിൽ മാത്രം ഡ്രോപ്പുകളും കാര്യങ്ങളും കൊടുക്കും. മെയിനായിട്ട് പറയാം, വെള്ളം കയറാതെ സൂക്ഷിക്കണമെന്നാണ് അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ചെവിയിൽ വെള്ളം
1: സ്വാഭാവികമായിട്ട്
0: തനത്താനെ കൂടിക്കോളും. അതിൻ്റെ മുകളിലുള്ള പാട പയ്യെ പയ്യെ അത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് അത് തനത്താനെ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഒരാൾ ചെവി പാട പൊട്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ ഒരിക്കലും നാളെ സർജറി ചെയ്യണം നമ്മൾ പറയത്തില്ല. അത് നമ്മൾ 6 മാസത്തോളം വെയിറ്റ് ചെയ്യും. പൊതുവെ ഇനി മറ്റൊരു ഗ്രൂപ്പ് വരുന്നതാണ് ഈ ചെവിയിൽ ഹോൾ, പാടയ്ക്ക് ഹോൾ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ ആദ്യം ഉണ്ടായി, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ പിന്നെയും പിന്നെയും ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ചെവിയിലെ ഒരു എന്താ പറയുന്നത്, ഈ ഇൻഫെക്ഷൻ പുറത്തേക്ക് പോകാനായിട്ടൊരു വഴിയായിട്ട് ചെവി അതിനെ മാറ്റിയെടുക്കും. അപ്പോൾ ആ ഹോള് സ്ഥിരമായിട്ട് അവിടെ നിൽക്കും. അതിനെയാണ് സ്ഥിരമായിട്ട് ചെവിയിൽ പഴുപ്പ് വരുന്ന ആൾക്കാർക്കാണ് ഈ ഹോൾ അടയാതിരിക്കുക.
1: ഓക്കെ,
0: അതിൻ്റെ അതായത് ഒരു എപ്പിത്തീലിയം, അതായത് അതിൻ്റെ തൊലി മുന്നോട്ടേക്കുള്ള സഞ്ചാരം അവിടെ നിർത്തും. എന്നിട്ട് അതിനെ ഒരു ഹോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും.
1: അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലുള്ള പഴുപ്പിനെ പുറത്തേക്ക്
0: തള്ളാനായിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന കേസുകളിലാണ് അതങ്ങനെ ഹോളായിട്ട് മാറുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറയും ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാം. അത് അതായത് വളരെ കുഞ്ഞിതൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്താലൊക്കെ തന്നെ തന്നെ അടയാറുണ്ട്. പിന്നെ ചില
1: പ്രായം,
0: അതായത് എൻ്റെ പെർഫറേഷൻ ഹോളിൻ്റെ സൈസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുക. അത് കുഞ്ഞതൊക്കെയാണ് ചിലപ്പോൾ തന്നെത്താൻ അടയാറുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെറുതില്ലെങ്കിൽ ചിലത് മരുന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ചെറിയ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും പോകാതെ തന്നെ ചെറിയ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ അടയുന്നതായി കാണാറുണ്ട്. അങ്ങനെ അടയ്ക്കാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാനുള്ളത്. ചെറുത്ത് കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ കൂടാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. അപ്പം നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാറുണ്ട്.
1: പാട മാറ്റി വെക്കുന്ന സംവിധാനമുണ്ടോ?
0: മാറ്റി വെക്കുക എന്ന് പറയുമ്പം ശരിക്കും മാറ്റി വെക്കലല്ല, ശരിക്കും അതൊരു ഒരു നമ്മളീ കുറേ ടെക്നിക്കുണ്ട്. പാടയുടെ ഓപ്പറേഷൻ കുറേ ടെക്നിക്കുണ്ട്. ഒന്ന്, നമ്മളീ ടയറിൻ്റെ പഞ്ചർ അടയ്ക്കുന്ന പോലെ ഒരു മറ്റൊരു സാധനം വെച്ച് ഈ ഹോളിനെ അടയ്ക്കുക. എന്നിട്ട് ആ അതിനെ ശരീരം ഏറ്റെടുക്കും. അപ്പോൾ അത് പുതിയ പാടയായി മാറും. മനസ്സിലായില്ല? അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെവിയുടെ ഏറ്റവും മുന്നിലുള്ള ഈ ട്രാഗസ് എന്ന് പറയും, ഇവിടുത്തെ ഒരു വശമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊരു ഫേഷ്യ, അതായത് ഒരു ടിഷ്യൂ എടുത്തിട്ട് ടിഷ്യൂ എടുത്ത് നമ്മൾ പുതിയ പാടയ്ക്കുള്ള മെറ്റീരിയലായിട്ട് വെച്ച് അതിനെ അവിടെ ഏറ്റെടുപ്പിക്കണം. അതാണ്
1: സ്വാഭാവികമായിട്ടും ശരീരത്തിലേക്ക് അത് ചേരും.
0: ആ അത് ചേരും. അത് ഇൻഫെക്ഷൻ ആവാതെ സക്സസ് ആയിട്ടുള്ള സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട ഉണ്ടായി മീൻസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ശരീരത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്നുള്ളത്. പിന്നെ ചില അസുഖങ്ങളിൽ പാട മൊത്തത്തിൽ മാറ്റാറുണ്ട്. മാറ്റി വെക്കുക എന്ന് പറയുമ്പം മറ്റേ മുട്ടുമാറ്റി ആർട്ടിഫിഷ്യൽ സാധനമല്ല, അത് അങ്ങനെയുള്ള സ്റ്റഡീസൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതായത് കേൾവിക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാടയും എല്ല് പിന്നെ മെഷീൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെറിയൊരു ഒരു എമൗണ്ട് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കേൾവിക്കുറവ് വരെ ഉണ്ടാവാറുണ്ട്.
1: ഇപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളതൊരു ശരിക്കൊരു അസ്വസ്ഥത ഉള്ള കാര്യം തന്നെയാണ് എപ്പോഴും. അതിൽ പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബഡ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാലോ, അതല്ലെങ്കിൽ മുങ്ങിക്കുളിയുടെ സമയത്ത് നമ്മൾ അകത്തേക്ക് വെള്ളം ആയിക്കഴിഞ്ഞാൽ, ഇനി കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ വീണ്ടും വെള്ളം ഒഴിച്ചാണ്ട് തിരിച്ചെടുക്കും. അപ്പോൾ അതൊരു പ്രതിവിധി ആയിട്ടാണ് പല ആളുകളും കാണാറുള്ളത്. എന്നാലും അതൊരു ഇൻഫെക്ഷനെ അതൊരു പിന്നെ ബാധിക്കാറുണ്ടോ, ഇൻഫെക്ഷനെ അതൊരു പ്രയാസമാണോ എന്നുള്ളതൊന്ന് പിന്നെ പറഞ്ഞാൽ കൊള്ളാം.
0: മുങ്ങിക്കുളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വെള്ളം ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ചെവിയുടെ പാടയ്ക്ക് ഞാൻ പറഞ്ഞു പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം പോയാൽ പിന്നെ ഇത് ഇൻഫെക്ഷൻ ആവും. അപ്പം പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക്
1: തീരെ പറ്റൂല,
0: ഒട്ടും മുങ്ങിക്കുളിക്കാനേ പാടില്ല.
1: പാടില്ല.
0: പിന്നൊന്ന്, സാധാരണ ഒരാൾ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിലേ പോകുന്ന വെള്ളം അഴുക്ക മോശം വെള്ളമാണ്. പിന്നെ ചെവി വൃത്തിയാൻ വേണ്ടി ബഡ്സും കൂടെ ഉപയോഗിച്ചു. അപ്പം അവിടെ ആ ഒരു സ്കിൻ എന്നുള്ളൊരു ബാരിയർ ബ്രീച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ നമ്മൾ ബഡ്സ് ഇട്ട് തോണ്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിവുണ്ടാക്കുമ്പോൾ അതിലൂടെ ആ ബാക്ടീരിയ ഉള്ളിലേക്ക് പോകാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബഡ്സിനകത്ത് അണുക്കൾ ഉണ്ടാവാം. അപ്പം അതും ഒരു ഇൻഫെക്ഷന് കാരണമാണ്. ഇതൊന്നും ഇല്ലാതെ വെള്ളം ചെവിയിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ ഈ മുങ്ങിക്കുളിക്കുമ്പോൾ മെയിനായിട്ട് സംഭവിക്കാതാണ് മൂപ്പലിൽ ഇൻഫെക്ഷൻ
1: ഉണ്ടാവാറുള്ള സംവിധാനം.
0: അത് ഇപ്പം ഈ നീന്താനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, പ്രൊഫഷണൽ നീന്താൻ പോകുന്ന ആൾക്കാർ. അപ്പം നമ്മൾ പല ഒളിമ്പിക്സിൻ്റെ വേദികളും കാണാൻ പറ്റും. അതായത് ഒളിമ്പിക്സോ അതല്ലെങ്കിൽ മറ്റ് സ്പോർട്സിലൊക്കെ ഇവർ നീന്തൽ മത്സരം കഴിഞ്ഞ് വന്നിട്ട് ചെവിയിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്ന കാണാം. അപ്പം അങ്ങനെ അതിന് തുള്ളിമരുന്നുകളുണ്ട്. അപ്പം അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള അത്ലറ്റ്സ് ഒക്കെ.
1: അതുപോലെ തന്നെ ഈ വെള്ളം
0: കയറാതിരിക്കാനുള്ള ഇയർ പ്ലഗ്സ് ഉണ്ട്. അപ്പം ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഈവൻ വലിയ എന്താ പറയുന്നത് നീന്താൻ പോകുന്ന ആൾക്കാർക്ക്, വലിയ ആൾക്കാരായാലും കുട്ടികളായാലും നമ്മൾ പറയാ പോയി ഇയർബഡ്സ് ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഉപയോഗിക്കുക ഇത് എന്താ നീന്താൻ പോകേണ്ടതെന്ന്. അല്ലെങ്കിൽ
1: അതുപോലെ തന്നെ മുങ്ങിയിട്ട് സാധനം എടുക്കുന്ന
0: മണൽ വാരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ ഈ പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക് ദൈനംദിന മീൻസ് ഡെയിലി കുളിക്കുന്ന സമയത്ത് ചെവിയിൽ വെള്ളം പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിന് നമ്മൾ പറയാ ഒന്നെങ്കിൽ ഇയർ പ്ലഗ് യൂസ് ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ കോട്ടൺ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ വാസലിനോ ഒന്ന് പുരട്ടിയിട്ട് വെക്കാൻ പറയും. കാരണം കോട്ടൺ കുറച്ച് വെള്ളം വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിനൊന്ന് വാട്ടർ റിപ്ലന്റ് ആക്കാൻ വേണ്ടി വാസലീനോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് ചെവിയിൽ വെക്കാൻ പറയും. അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനാണ് പറയുക. സ്ഥിരമായിട്ട് ഒരേ കോട്ടൺ ഉപയോഗിക്കാതെ നല്ല കോട്ടൺ മാറ്റി മാറ്റി മാറ്റി ഉപയോഗിക്കാനാണ് പൊതുവെ നമ്മൾ അഡ്വൈസ് ചെയ്യാറ്.
1: ഓക്കെ. ഏതായാലും ചെവിയുമായി ബന്ധപ്പെട്ട് ഇ എൻ ടി വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ചെവി എന്നുള്ളത്. ആ ചെവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതോടൊപ്പം തന്നെ കരുതിയിരിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ, ചെവിയുമായി ബാധിക്കുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽഹംദുലില്ല ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ ചർച്ചക്കെടുത്തു. ഇതിൻ്റെ തുടർച്ചയെന്നോണം ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇപ്പോൾ ഈയൊരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും നമുക്ക് ആദിൽ സാറുമായിട്ട് വരാം. അതുവരെ നമുക്കൊരു ബ്രേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വലൈക്കും അസ്സലാം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, ചെവിയും ആരോഗ്യ പ്രശ്നങ്ങളും. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ആദിൽ മുഹമ്മദ്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി നസറുല്ലാ സ്വലാഹി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio, tuned to reality.
2: Agrahamundengil poru
3: Alhamdu wattasbihu ya maula.
4: Kee kuduthal ilagi kalikkunna kalipaavu poleyana palappolum nammude jeevithavum. Kalipaavukku kee enna pole professionde pressure nammude jeevitha disha thirikkunu. Urakkathinum unarchakkum idayilulla nischitha samayam kida choodugiyana nam. തിരിച്ചുമുറുക്കിയ കീ കറങ്ങി തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio, tuned to reality.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: والحمد لله لا اله الا الله وحده
3: اصبحنا واصبح الملك لله والحمد لله لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
7: سيد الاستغفار
6: اللهم انت ربي لا اله الا انت
5: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
4: اللهவே നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.

السلام عليكم ورحمه الله. بسم الله، الحمد لله، والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين، اما بعد. രാത്രിയുടെ ഇരുണ്ട മറ നീക്കി അള്ളാഹു വീണ്ടും ഒരു പ്രഭാതം നമ്മിലേക്ക് തുറന്നിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പിഴവുകളും വീഴ്ചകളും തിരുത്തി നിരാശപ്പെടാതെ പോവുക. കരുണയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നുവെന്ന് ഈ സൂര്യോദയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മൂസ പിപി പെരുന്തമണ സ്റ്റുഡിയോയിൽ, എൻ്റെ കൂടെ മുസ്തഫ മാഷ്. ഇന്ന് 2026 ജൂലൈ 7 ചൊവ്വ,
1: ഹിജറ വർഷം 1448, മുഹറം 21,
0: കൊല്ലവർഷം 1201, മിഥുനം 23.

0: ദുരുൾചന്ദം മുന്തിര സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ അഹമ്മദ് പുണർന്ദ സുഗന്ധ വല്ലി മീഗൈന്ദ
1: പു. എന്തൊക്കെ മാഷെ വിശേഷം? സുഖല്ലേ?
2: അൽഹംദുലില്ലാ. നമ്മള് വീണ്ടും അടുത്ത് തന്നെ ഒന്നുകൂടെ ഒരുമിച്ചിരിക്കാൻ സാധിച്ചു അല്ലേ?
1: കഴിഞ്ഞ മാസം ഒന്നിച്ചിണ്ടായിരുന്നു ആങ്കറിംഗ് ഡെസ്കില്. എനിക്ക് തോന്നുന്നത് ശ്രോതാക്കൾ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: യെസ്. എന്താണ് ഇന്ന് ശ്രോതാക്കളോട് ചോദിക്കാൻ എന്തെങ്കിലും?
1: ശ്രോതാക്കളോട് ചോദിക്കാൻ എൻ്റെ മനസ്സിലിപ്പോൾ ഇങ്ങനെ വരുന്നത്, പിന്നെ ഇപ്പം നമ്മൾ പീസ് റേഡിയോ കേൾക്കുന്നവരാണ് നമ്മളെ ശ്രോതാക്കൾ. അത് പലരും ഭൂരിഭാഗം സമയമൊക്കെ വീട്ടിലുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ടാവും, യാത്ര ചെയ്യുന്നവരൊക്കെ അങ്ങനെ കേൾക്കുന്ന. അതുപോലെ ജമീൽ ആപ്പ് ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പീസ് റേഡിയോ പോലെ തന്നെ ജമീൽ ആപ്പ് ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ആരൊക്കെയുള്ളതെന്ന് ടെക്സ്റ്റ് ചെയ്ത് തന്നായിരിക്കും എനിക്ക് തോന്നുന്നത്.
2: യെസ്. പ്രത്യേകിച്ച് നമ്മളെല്ലാ സമയങ്ങളിലും ജമീൽ ആപ്പിനെ കുറിച്ചും റേഡിയോനെ കുറിച്ചും നമ്മളിങ്ങനെ പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേൾക്കുന്നു. എന്നാൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി പ്രത്യേകിച്ച് ഡയലി പ്ലാനർ അടക്കമുള്ള സംഗതികളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, അതുപോലെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആളുകളും. ഏതായിരുന്നാലും പലതവണ പല രൂപത്തിൽ ഈ ചോദ്യങ്ങൾ നമ്മൾ ശ്രോതാക്കളിലേക്ക് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലെ ഇത് ഉപയോഗിച്ച ആളുകളൊന്ന് പ്രതികരിക്കട്ടെ അല്ലേ? ഇന്നലെ ജമീൽ ആപ്പ് ഉപയോഗിച്ച ആളുകൾ,
1: യെസ്,
2: ഇന്നലെ ഡെയിലി പ്ലാനർ യൂസ് ചെയ്തുകൊണ്ട് ഇന്നലത്തെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ പ്രത്യേകിച്ച് ഒന്ന് ടെക്സ്റ്റ് ചെയ്യട്ടെ. ഇൻഷാല്ലാ
1: അവര് മെസ്സേജ് അയക്കുമ്പോഴേ നമുക്ക് ഫീഡ്ബാക്കിലൊന്ന് പോയി നോക്കാം. നമ്മുടെ ശ്രോതാക്കളെ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊന്ന് നോക്കി വരാം.
2: ഓക്കെ. നമുക്ക് സാധാരണ രീതിയിൽ ഒരുപാട് സഹോദരങ്ങൾ ഈ ഒരു സമയമാകുമ്പോഴേക്ക് സലാം പറഞ്ഞ് എത്താറുണ്ട്, എത്തിയിട്ടുമുണ്ട്. സെറീന വി പി വളാഞ്ചേരി,
1: ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ള മാംഗ്ലൂർ,
2: നഫീസ പി എ താമരശ്ശേരി,
1: ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, സലീമ ഒതുക്കുങ്ങൽ, സുഹറ നടുവണ്ണൂര്, ഹൈറുനിസ ആലുവ,
2: സബീന തട്ടമംഗലം, ഇമ്രാൻ എൻ വി കുമരനെല്ലൂര്, ഷബീബ ചെർപ്പളശ്ശേരി,
1: സമീജ പാറൽ, അതുപോലെ ഖദീജ തൊടുപുഴ, ബുഷ്ര കെ എം പട്ടർകടവ്,
2: ഉമൈബ കല്ലടിക്കോട്, സമീജ പാറൽ, നബീസ ഒറ്റപ്പാലം,
1: സഫിയ കെ തിരുരങ്ങാടി, റജീന സുനീർ മാളിക പീടിക,
2: സൈനാബി പി എൻ കാലിക്കറ്റ്, ഷെറീന അത്താണിക്കൽ, സൗദ മുട്ടം,
1: സീനത്ത് സിറ്റി ചുള്ളിയോട്, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, സീനത്ത് പാലക്കാട്, സലീന കരുവരക്കുണ്ട്.
2: ഞാനേ തുടക്കത്തിൽ ഇങ്ങനെ വിചാരിച്ചത് ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നു വിചാരിച്ചു, പക്ഷെ ഇത് ഇങ്ങനെ നിൽക്കണ കാണില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഷെഡ്യൂളിലേക്ക് വരേണ്ട സമയമാവുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ പതിവ് പോലെ നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ മധുരമാർന്ന ഖിറാഅത്തിലൂടെ പാരായണം കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ ആരംഭിക്കാം. മധുരം ഖുർആനിലേക്ക്.

യെസ്, മധുരം ഖുർആന് നമ്മളല്പ സമയത്തിനുള്ളിൽ കേൾക്കും. നമുക്ക് വീണ്ടും നമ്മോട് ചേർന്ന ഓക്കെ ഇൻഷാ അള്ളാ നമ്മൾ ഏതായാലും മധുരം ഖുർആൻ കേട്ടുകൊണ്ട് തിരിച്ചു വരാം മധുരം ഖുർആനിലേക്ക്.

0: والرزاق ذو القوة المتين.
1: മഷാല്ല, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിലെ 56 മുതൽ 58 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ ഒരു മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മാനുള്ളയാണ്.
2: യെസ്, ഇന്നത്തെ ആയത്തിലൂടെ നമ്മൾ പല വേദികളിലും തൗഹീദിൻ്റെ സന്ദേശം ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മനുഷ്യരുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരായത്താണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നത്.
1: ജിന്നിനെയും മനുഷ്യനെയും അവർ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ള വളരെ മഹത്തായ വചനം.
2: അതെ, അതുമല്ല ഈ പ്രബോധനം നടത്തുന്ന ആളുകൾ അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാന തആല മനുഷ്യരിൽ നിന്ന് ഒരിക്കലും ഉപജീവനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അള്ളാഹു സുബ്ഹാന തആല മനുഷ്യന് ഇങ്ങോട്ട് എല്ലാം വാരിക്കോരി കൊടുക്കുന്നവനാണ് എന്നതാണ് അള്ളാഹു വിശദീകരിക്കുന്നത് തുടർന്നുള്ള ആയത്തുകളിലൂടെ.
1: അതെ, പിന്നെ നമ്മൾ കാരിയിലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പ്രശസ്ത ഖുർആൻ കാരിയായ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലിയിൽ അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാൻ കൂടിയാണ്.
2: മാഷാല്ലാ, നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത്, പലതവണ നമ്മൾ റേഡിയോയിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. മുമ്പേ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു ശബ്ദമാണ്, വളരെ മനോഹരമായ ആകർഷണം നൽകുന്ന എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഖിറാഅത്തിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം.
1: അതെ, ചില കാര്യങ്ങളുടെയൊക്കെ ഖിറാഅത്ത് കേട്ട നമ്മൾ ഇങ്ങനെ ഒന്നും കൂടി ശ്രദ്ധിച്ച് അതിലേക്ക് മുഴുകിയിരിക്കാം. ചില ആളുകളുടെ ഒരു ആ ഒഴുക്ക്, ശബ്ദത്തിൻ്റെ ഒഴുക്ക്, അതുപോലെ പറയുന്ന ഓതുന്ന ആയത്തിനനുസരിച്ചുള്ള ഗൗരവത്തിലും അതിൻ്റെ സൗണ്ടിൽ വേരിയേഷനൊക്കെ നമ്മളല്ലാതെ ആകർഷിക്കും.
2: അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു വൈകാരികതയും പിന്നെ ഭംഗിയും വേറെ തന്നെയാണ്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്.
1: അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പീസ് ടൈം കൂടി കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കിലേക്ക് പോകാൻ തോന്നുന്നു.
2: പീസ് ടൈം എന്താണെന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഫീഡ്ബാക്കിലൂടെ അവരയക്കുന്ന മെസ്സേജുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വായിക്കുന്ന ഒരു ഭാഗമാണ്
1: ഇന്നത്തെ പീസ് ടൈമിൽ വന്ന മെസ്സേജ്. പീസ് റേഡിയോ ഒരു ശബ്ദമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ പ്രതീക്ഷ വിതക്കുന്ന ഒരു സന്ദേശമാണ് എന്നുള്ളതാണ്. ഷുഹൈബ് എന്ന ശ്രോതാവാണത് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് ചില ഫീഡ്ബാക്കുകളിലൂടെയൊക്കെ തന്നെ ഇത് കാണാൻ കഴിയും. പല കാര്യങ്ങളിൽ നിരാശരായിരിക്കുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ആശ്വാസം നൽകാനും മനസ്സിന് ശാന്തി നൽകുവാനൊക്കെ പീസ് റേഡിയോ പ്രോഗ്രാം നിരവധി ആയിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ഞാൻ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്ന പ്രോഗ്രാം കേട്ടത്, അതെനിക്ക് വളരെയധികം ആശ്വാസമായി. അല്ലെ, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിങ്ങനെ ഒരു സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പീസ് റേഡിയോയുടെ ഇന്ന പ്രോഗ്രാം കേൾക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമുക്ക് അങ്ങനത്തെ മെസ്സേജ്
2: പങ്കുവെക്കാറുണ്ട്. ഏതായിരുന്നാലും ഇത്തരം മെസ്സേജുകൾ നമ്മളിവിടെ വായിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടി പറയാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം നമ്മൾ കാണുന്നു, അറിയുന്നു. ചിലതെല്ലാം വിട്ടുപോകുന്നുണ്ടെങ്കിലും നമ്മളത് പിന്നീടും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതുകൂടി ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇനി നമുക്ക് ഇൻഷാല്ലാ നമ്മോടൊപ്പം ചേർന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മധുരം ഖുർആൻ കേട്ട് കഴിഞ്ഞ ഈ ഒരു സമയത്ത് എന്താണ് അവർക്ക് പ്രതികരിക്കാൻ എന്നതും, നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് എത്ര ആൾ എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നതും അറിയേണ്ടതുണ്ട്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, അവർ പറഞ്ഞ് എന്നും ജമീൽ ആപ്പ് ഉപയോഗിക്കാറുണ്ട് എന്നാണ് പ്രതികരിക്കുന്നത്. അതുപോലെ ഇംതിയാസ് തിരുവമ്പാടി, എന്നും എൻ്റെ അധികാറുകളും അസ്മാ ഓ സിഫാത്ത് എന്നിവയെല്ലാം ആണ് രാവിലെ ബന്ധപ്പെടാറുള്ളത്, ജമീൽ ആപ്പായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നാണ്.
1: അതെ, പിന്നെ സഫിയടപ്പാൾ എഴുതിയിട്ടുണ്ട്, ജമീൽ ആപ്പ് എന്ന് ഉപയോഗപ്പെടുത്താറുണ്ട്, ദിവസവും അധികാറുകൾ ചൊല്ലാനെങ്കിലും ഉപയോഗിക്കാറുണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
2: യെസ്, ആയിഷ പി പത്തപ്പേരിയും അതുപോലെ പ്രതികരിക്കുന്നു, ഞാൻ എന്നും ജമീലിൽ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് എന്നാണ് അവർ പറയുന്നത്.
1: അതുപോലെ ഹുസൈൻ എനിക്ക് വടക്കുംപാട് തലശ്ശേരി ജമീൽ ആപ്പ് ദിവസേന യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ.
2: അതേപോലെ നമുക്ക് വീണ്ടും നമ്മൾ ചോദിച്ച ചോദ്യങ്ങളോട് ഒരുപാട് പേര് പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മുർഷിദ് പടിഞ്ഞാറങ്ങാടി അല്ലേ, അതുപോലെ മറിയം ഹസീന ബിൻത അബ്ദുള്ള, സെറീന ചമൽ താമരശ്ശേരി, മൈമൂന തെക്കേ പൊയിൽ കരിക്കുളം, പിന്നെ റുക്സാന, ഇവരൊക്കെ നമ്മൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതുപോലെ അസ്മാവി പെരിന്തൽമണ്ണ, സജിത കാലിക്കറ്റ്, ഐഷ ലത്തീഫ് മൂവാറ്റുപുഴ, ഹഫ്സ വെള്ളില, സമീറ കെ എം താനൂര്.
2: യെസ്, ഇപ്പം നമ്മൾ
1: മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതെ
2: അതെ മിസ്റ്റർ സാഹിബ്, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ ജമീൽ പറഞ്ഞാൽ കൂട്ടുകാരനാണ്, സദീഖാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ജമീലിനെ കൂടെ കൂട്ടിയ എല്ലാവർക്കും നല്ലൊരു കൂട്ടുകാരനായിട്ട് മരണം വരെ നിലകൊള്ളാൻ അല്ലേ ഈ ജമീലിന് കൂട്ടുകാരന് സാധിക്കും. അത് നമ്മൾ പരമാവധി ആ കൂട്ടുകാരനെ നമ്മൾ മുതലാക്കുക. അവൻ്റെ അടുത്ത് നിന്ന് സാധാരണ നമ്മൾ പറയലുണ്ട് അല്ലേ ഊറ്റെന്നറിയില്ലേ. അപ്പോൾ ജമീൽ എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്തിനെ നമ്മളിനി എത്ര ഊറ്റിയാലും അതൊരിക്കലും അവനക്ക് അല്ലെങ്കിൽ ജമീലിന് ഒരു പ്രയാസമില്ല അല്ലേ. യെസ്,
1: പിന്നെ നമുക്കിവിടെ പല ആളുകളും മെസ്സേജ് വന്നതിലും ധാരാളം ആളുകൾ അത് അധികാരികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുണ്ട്. അപ്പം എന്ന് വെച്ചാലും അവരുടെ കൂടെ ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ബൈഹാർട്ടാക്കാനൊക്കെ പ്രയാസമുള്ള കുറച്ചൊക്കെ മുതിർന്ന ആളുകൾക്കൊക്കെ ഈ ജമീൽ ആപ്പ് ഉണ്ടാവുമ്പോൾ അത് കയ്യിലുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നാൽ പിന്നെ അതിൽ നോക്കിയിട്ടെങ്കിലും മുസിക്കറുകൾ ചെല്ലാൻ ആ സമയമാകുമ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു.
2: അതോടൊപ്പം നമ്മളെ ഈ പണ്ടൊക്കെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചിട്ടും അങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇപ്പോൾ ജമീൽ ആപ്പും പീസ് റേഡിയോയുമായി ബന്ധപ്പെടുന്ന ഒരാൾക്ക് ജീവിതത്തിലെ സകല സംശയങ്ങൾക്കും അതുപോലെ സ്വന്തം പഠിക്കാനും എല്ലാത്തിനും സംവിധാനമാണ് അല്ലേ. പക്ഷേ ഇതെല്ലാം കിട്ടിയപ്പോൾ നമുക്ക് സമയമില്ല. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ.
1: അതെ, അതൊരു പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ നന്മകൾ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പീസ് റേഡിയോ ജമീൽ ആപ്പൊക്കെ നിങ്ങൾക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്താ പറയുക ആപ്പുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലും നമ്മളെ കൂടെ എപ്പോഴും ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. കാരണം അറിവ് നേടുക എന്നുള്ളത് മരണം വരെ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അല്ലേ. മരണം വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നന്മകൾ കൂടുതൽ പഠിക്കുക, അതിൽ കൂടുതൽ മുഴുകി ജീവിക്കാൻ സാധിക്കുക എന്നുള്ള വലിയൊരു ഭാഗ്യമാണ്
2: തീർച്ചയായിട്ടും.
1: അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ സഹായകരമാകുന്നതാണ് പീസ് റേഡിയോ അല്ലെങ്കിൽ ജമീൽ ആപ്പ് എല്ലാം.
2: യെസ്, ഇപ്പോൾ പരിചയപ്പെട്ടവരും അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി അത് മറ്റുള്ളവർക്ക് കൂടി പരിചയപ്പെടുത്താൻ കൂടുതൽ സമയം കണ്ടെത്തുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ.
1: ആമീൻ. നമുക്ക് പുലർവട്ടത്തിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ.
2: യെസ്, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 9 സെക്കൻഡുമാണ്. ഇപ്പോൾ പുലരിവട്ടത്തിന്റെ സമയമാണ് അല്ലേ.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: ദാമ്പത്യവും ജോലി തിരക്കും എന്ന വിഷയത്തിൽ ആണ് ഇന്നത്തെ പുലരിവട്ടം നമ്മൾ കേൾക്കുന്നത്. പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ കേൾക്കാൻ സംസാരം കേൾക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന ആളുകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നൊരു പ്രശ്നമാണ് കുടുംബ പരാജയങ്ങളിൽ, ദാമ്പത്യ ബന്ധത്തിലെ പരാജയങ്ങൾ നിരന്തരം കാണും. അതിന് ചില കാരണങ്ങളുണ്ട്, അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, അവർ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന്, ഒരു തിരക്ക് പിടിച്ച ജീവിതം, ഒരു പ്രൊഫഷണലായിരിക്കാം, ഡോക്ടറാവാം, എൻജിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവാം. ഇങ്ങനത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ അവരതിൻ്റെ അവരുടെ മുഴുവൻ എഫർട്ടും അവരുടെ ബുദ്ധി, ചിന്ത, ആരോഗ്യം, സമയം എല്ലാം അവിടെ ഏകീകരിക്കേണ്ടി വരും, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരാൾ ഡ്രൈവിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക, വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു എന്ന് വരാം, പക്ഷെ അത് ഡ്രൈവിങ്ങിനെ ബാധിക്കും. നമുക്ക് ബാധിക്കാതെ ചെയ്യാൻ കഴിയില്ല ഒരാൾക്ക്, എത്ര എക്സ്പേർട്ട് ആണെങ്കിലും. നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. അപ്പോൾ നമ്മൾക്ക് ആ പിന്നെ യഥാർത്ഥത്തിൽ നമ്മളുടെ നമ്മൾ പക്ഷെ ധൃതി പിടിച്ച് പോകുമായിരിക്കും. നമ്മുടെ ഡ്രൈവിങ്ങിലെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുമ്പോൾ പിന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ പല അപാകതകളും വരും, വേഗത കുറയും, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. നമ്മളതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ നമ്മുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കും. ബാധിക്കാതെ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല, കാരണം ഒരേ സമയത്ത് രണ്ട് പ്രവൃത്തി ചെയ്യാവുന്ന ഒരവസ്ഥ, നമുക്ക് രണ്ട് ഹൃദയങ്ങളില്ലല്ലോ നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ, അതുകൊണ്ടത് സാധ്യമല്ല. അപ്പോൾ മിക്കവാറും സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ തീരെ അവരുടെ ശ്രദ്ധ വരാതിരിക്കുക, തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഭാര്യ മക്കൾ ഇവരൊന്നും, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായ അവഗണന അനുഭവിക്കും. ഒരു പരിഗണന കിട്ടില്ല, അവർക്ക് അസുഖം വന്നാൽ കൊണ്ടുപോയില്ല, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കില്ല, ചോദിക്കില്ല, അവരെന്തെങ്കിലും അങ്ങോട്ട് ഫോൺ വിളിച്ചാൽ ദേഷ്യപ്പെടും, ഞാനിപ്പോൾ തിരക്കിലാണെന്ന് പിന്നെ വിളിക്ക്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നിർവഹിക്കേണ്ട വലിയൊരു പാർട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മുടെ തിരക്ക് കാരണം അവഗണിക്കപ്പെടും. അപ്പോൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, സ്വാഭാവികമായ കാര്യമാണല്ലോ. പിന്നെ ഒരു കുടുംബജീവിതം മനോഹരമായി പോകുന്നതിന് എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ആശ്രയിച്ചു കൊണ്ടിരിക്കണം, രണ്ടാക്കും രണ്ടാളെയും അങ്ങേയറ്റം ആശ്രയിക്കണം. കാരണം പല ബന്ധങ്ങളും നമുക്ക് ഒരു പക്ഷേ സ്ഥാപിക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരാം, മനസ്സിലായി. പക്ഷേ ഇതിലങ്ങനെ പറ്റൂല. നിങ്ങൾക്ക് ഒരു കച്ചവട സ്ഥാപനം ഉണ്ട്, അവിടെ നിങ്ങൾ നല്ലൊരാളെ ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യും, അയാളത് നടത്തിക്കോളും. നിങ്ങളെപ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും, നിങ്ങൾ അവിടെ വേണ്ട ഒരു കാര്യം തന്നെ ഇല്ല, അത് ഏൽപ്പിച്ച് അവിടെ എന്താ വെച്ചാൽ അത് നമ്മളില്ലെങ്കിൽ നടക്കും. അങ്ങനത്തെ കാര്യങ്ങളാണത്. എന്നാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ പറ്റില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളില്ലാതെ നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഇല്ലാതെ നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പരസ്പരം ആവശ്യക്കാരാണെന്നതാണ് ദാമ്പത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആവശ്യങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഭാര്യയ്ക്കൊരു ജോലിയുണ്ട്, നല്ലതാണ്, നമ്മുടെ സാമ്പത്തിക പിന്തുണയാണ്, ഒക്കെയാണ്, അവൾക്കൊരു മുഷിഞ്ഞ് വീട്ടിലിരിക്കേണ്ട പല ഗുണങ്ങളുമുണ്ട്, ആളുകൾ പറയുന്ന എല്ലാ ഗുണങ്ങളെയും നമ്മൾ അംഗീകരിക്കും. പക്ഷേ കൂടെ ചോദിക്കുന്നത്, അവൾ ഒരു ഇസ്ലാമികമായ ഒരു ഭാര്യയുടെ മുഴുവൻ എക്സ്പെൻസും വഹിക്കേണ്ടത് ഭർത്താവാണ്, മുഴുവൻ, അത് അവളുടെ അവകാശമാണ് അല്ലേ. ഇപ്പം നിങ്ങളൊരു ജോലിക്ക് കയറുമ്പോൾ പിന്നെ അവിടുത്തെ അഗ്രിമെൻറ്റിലുണ്ടത് നിങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കൽ കമ്പനീൻ്റെ ഡ്യൂട്ടിയാണ് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പൈസ ചിലവാക്കുമോ? നിങ്ങളുടെ പൈസ ഉണ്ട് വിചാരിക്കുക, നിങ്ങൾ ചികിത്സക്ക് ചിലവാക്കുമോ? നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്യും. അത് ഇപ്പം മെഡിസപ്പ് ഉണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക്, അവർക്കൊരു അസുഖം വന്നാൽ അവർ അതിൽ നിന്നല്ലേ ക്ലെയിം ചെയ്യുക? അവർ വെറുതെ 100,000-200,000 ഒക്കെ അവരെ പോക്കറ്റിൽ നിന്ന് കൊടുക്കും. ഒരു ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കേണ്ടത് ഭർത്താവാണ്. അപ്പോൾ അവൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുക, അവർക്ക് വാച്ച് വാങ്ങിക്കൊടുക്കുക, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അവൾക്കൊരു ജോലി ഉണ്ടെങ്കിലോ, ഇതിനൊന്നും അയാളെ ആശ്രയിക്കില്ല. അപ്പോൾ ചെയ്യ അയാളുടെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയും, നിനക്ക് ശമ്പളമല്ലേ, നീ വാങ്ങിക്കുക അറിയും. അപ്പോൾ അവിടെ എന്ത് വേണമെന്നറിയോ, എൻ്റെ ആവശ്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല, അത് മുഴുവൻ നിങ്ങൾ തരണം. പിന്നെ എൻ്റെ സമ്പാദ്യം, അത് എന്താവശ്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഉപയോഗിക്കാം, പ്രശ്നമില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഭർത്താവിൻ്റെ വസ്ത്രം തന്നെ നമ്മൾ ധരിക്കണം, ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിക്കണം. അവിടെ എന്ത് ചെയ്യണം, അവൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ഞാനാണ് നൽകുന്നത്, അയാൾക്ക് ആ ബോധം ഉണ്ടായിരിക്കും. എൻ്റെ ആവശ്യങ്ങൾ അയാൾ തരണം. മറ്റതൊക്കെ എന്താ അറിയോ, നമ്മൾ അവകാശപ്പെട്ട പണങ്ങളെ നിരാകരിച്ച് ഔദാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും അത് പിന്നീട് ബഹളങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമായിരിക്കും. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് നല്ലതാണ് അറിയണം, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അത് സഹായകമായിത്തീരും. പല അന്യ പുരുഷന്മാരെ കൂടെ യാത്ര ചെയ്യൽ ഒഴിവാക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയുമെങ്കിൽ അവൾ നിങ്ങളെ കാത്തുക്കൂല. ഡ്രൈവിംഗ് അറിയാത്തൊരു ഭാര്യയും ഭർത്താവും എത്രയോ യാത്രകൾ അവർ ഒന്നിച്ച് ചെയ്യുള്ളൂ, ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയെങ്കിലോ ഒന്നിച്ച് അയാളെ കാത്തുക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒന്നിച്ച് ചില അവസരങ്ങൾ തന്നെ കുറയും. നമ്മളിപ്പോൾ ഈ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുമ്പോഴല്ലേ നമ്മൾ ഒന്നിച്ച് പോണത്. നീ കല്യാണത്തിന് പോയിക്കോ, കുട്ടികളെ കൂട്ടിയിട്ട് ഞാനവിടെ എത്തിക്കോളും. നീ ആശുപത്രിയിൽ ഓപ്പി പോയിക്കോ, നീ ടിക്കറ്റ് ഒക്കെ എടുത്തോ, ഞാനവിടെ എത്തിക്കോളും. മനസ്സിലല്ലേ, നീ എന്തിനു പോകുമ്പോഴും അവർ സ്വന്തം പോവും. ജോലി സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യില്ല, കാരണം അയാൾ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അവളത്ത് വണ്ടി ഉണ്ട്, കൊണ്ടുപോകും. അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് സഹവാസത്തിനും ആവശ്യക്കാരാകുമ്പോഴാണ്. ഇനി വീട്ടിലൊരു വേലക്കാരുണ്ടെങ്കിലോ, അവൾ ഭക്ഷണം ഉണ്ടാക്കും, നമ്മളെ ഭക്ഷണമല്ല ഭർത്താവ് കഴിക്കണത്, അയാളതിന് കൂലിയും കൊടുക്കും. മനസ്സിലായി, നമ്മളെ കാത്തുക്കൂല. നമ്മളെ ഫുഡിനെ പറ്റി നമുക്ക് അഭിപ്രായം ഉണ്ടാവില്ല, അയാളെ ഭക്ഷണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കൂല. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭാര്യയിലേക്ക് ആവശ്യക്കാരനല്ല ഭർത്താവ്, അവിടെ ബന്ധം കുറയാണ്. അപ്പോൾ പലപ്പോഴും ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ബന്ധങ്ങൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, പരസ്പരമുള്ള ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകുന്നു, കുടുംബത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പോകുന്നു. ഇതൊക്കെ തിരക്ക് പിടിച്ച കുടുംബത്തിൻ്റെ തകർച്ചകൾക്കുള്ള കാരണമാണ്. തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നവർക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാനാവും.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പുലരിവട്ടമാണ്. ദാമ്പത്യവും ജോലി തിരക്കും എന്ന വിഷയത്തിൽ ആസ്പദമാക്കിയിട്ടാണ് ബഹുമാന്യനായ ഹരത് ബിൻ സലീം നമ്മോട് സംസാരിച്ചത്.

0: നമുക്ക് ശ്രോതാക്കളുടെ പ്രതികരണത്തിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഷുഹൈബ എം വളപട്ടണം പറയുന്നു, അസ്സലാം അലൈക്കും വറഹ്മത്തുള്ള, വളരെ നല്ലൊരു സന്ദേശം മാഷാല്ലാ. ദാമ്പത്യ ബന്ധങ്ങളിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ കുടുംബത്തിലും നടക്കുന്ന സംഭവം തന്നെയാണ്. മൗലവിക്കും പ്യുവർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ, ആമീൻ.
1: പിന്നെ അതുപോലെ പിന്നെ ധാരാളം ആളുകൾ സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. റുബീന താനൂർ, സൗദത്ത് പി കെ പാലക്കാട്, അതുപോലെ മറിയം ഹസീന ബിൻത് അബ്ദുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. എന്താണത് സിർ? ശരിയാണ് പറഞ്ഞത്, തമിഴ് അണ്ടർസ്റ്റാൻഡിങ് നേരിയാണ്. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, എന്തായാലും
0: ഓക്കെ. ആ പരിമൃത്താവും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന്, പ്രശ്നങ്ങൾ നിൽക്കാവൂല്ലേ. ഒന്നുമില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു അറിവ് കിട്ടാൻ യാത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ എന്താണ് എല്ലാം അതേ. ആ ഏതായിരുന്നാലും ഈ പണ്ടത്തെ ഇന്നത്തെ ഒരു മാറ്റം അല്ലേ. ഇപ്പൊ ഈ ജമീൽ ആപ്പ് ഒക്കെ ഉള്ള അതിനെ കുറിച്ചാണ് പ്രതികരിച്ചിട്ടുള്ളത്. മറിയം ഹസീന ബിൻത് അബ്ദുള്ളയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതിൽ മംഗ്ലീഷില് അതുപോലെ തന്നെ ഫൗസിയ മമ്മു അവര് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. റസിയ മാളിയക്കൽ അരീക്കോട്,
1: സുലൈഖ തിരുവാലി, അതുപോലെ ജമീൽ ആപ്പിനെ കുറിച്ചുള്ള നമ്മൾ നേരത്തെ ചോദിച്ചതിനും മറുപടി പറഞ്ഞു. ഞാൻ അതിക്കാർ ജമീൽ ആപ്പിലാണ് ചൊല്ലാറുള്ളത് എന്ന്.
0: നസീമ കരപ്പറമ്പ്, കാരിപ്പറമ്പ് അല്ലേ, കാരാപ്പറമ്പ് കേട്ടുണ്ട്, കാരിപ്പറമ്പ് ഉണ്ട് അല്ലേ. റാബിയ മീത്തൽ മാങ്ങാട് കാസർഗോഡ് സലാം പറഞ്ഞു. ആസിയ കെ തിരുവേഗപ്പുറം. യെസ്,
1: സഫിയ കെ തിരുവേങ്ങാടിൻ്റെ മെസ്സേജുകൾ വായിച്ചോ. ജമീൽ ആപ്പ് ഒരു വിദ്യാലയം തന്നെയാണ്, അൽഹംദുലില്ല എന്നും ഉപയോഗിക്കാറുണ്ട്. പ്രാർത്ഥനകൾ അതിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ, വീണ്ടും നമ്മുടെ അമീർ ടി എടത്തനാട്ടുകാര, ജീവിതത്തിലെ തിരക്കുകൾ അനിവാര്യമാണ്, എന്നാൽ ആ തിരക്കുകൾക്ക് വേണ്ടി ദാമ്പത്യത്തിലെ സ്നേഹബന്ധത്തെ ബലി കൊടുക്കരുത്. പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും വിട്ടുവീഴ്ച എന്നിവ കാത്തു സൂക്ഷിച്ചാൽ ഏത് തിരക്കിനിടയിലും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകും.
1: അരിഫ കുന്നപ്പള്ളി, അതുപോലെ ഹനീന, സുൽഫി, ഷാജിദ വിട്ടി, വല്ലപ്പുഴ, ഇവരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പം ഇനി ഷെഡ്യൂളിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു അല്ലേ. നമ്മള് മോർണിംഗ് ലൈവ് കിസ്സിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും.
0: നമ്മൾ കറക്റ്റ് സമയത്താണ് ഇപ്പോൾ ഉള്ളത്, 6:25 ഇപ്പോൾ മോർണിംഗ് ലൈവിന്റെ നമ്മുടെ ഷെഡ്യൂൾ ടൈം പ്രകാരം തന്നെയാണ് നമ്മൾ പോകുന്നത്.
1: പ്രത്യേകം ഓർമ്മിപ്പിക്കാറുള്ളത് എപ്പോഴും, നമ്മൾ ഇതിന്റെ മോർണിംഗ് ലൈവ് ക്വിസിന്റെ ഉത്തരം അയക്കുമ്പോൾ അത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അതിൽ പിന്നെ ലൈവ് ക്വിസ് സെലക്ട് ചെയ്തിട്ട് തന്നെ അയക്കണം അല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും സാധാരണ മെസ്സേജ് അയക്കുന്ന പോലെയുള്ള ഫീഡ്ബാക്ക് വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ലൈവ് ക്വിസിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തുക. നിങ്ങളെ പ്രത്യേകിച്ച് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താമെന്ന് നമ്മൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുണ്ട് പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും ശ്രോതാക്കൾ ഇങ്ങനെ വാച്ചിൽ നോക്കിയിരിക്കുമായിരിക്കും ഇന്നത്തെ ക്വിസ് എന്താ വരാത്തതെന്നുള്ള, ലൈവ് ക്വിസിൻ്റെ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്.
0: നിങ്ങളെ നിർദ്ദേശങ്ങൾ പറയുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരുങ്ങാനുള്ള അവസരമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ച് തുടങ്ങിയിട്ടില്ല, ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ 3 പ്രാവശ്യം നമ്മൾ ചോദിക്കും ചെയ്യും അല്ലേ.
1: എന്നാലും ചില ആൾക്കാരെ കുറച്ച് കഴിഞ്ഞാൽ വരും, ഞാൻ ഉത്തരം ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞു,
0: ഒന്നുകൂടി വായിക്കോ എന്നൊക്കെ ചോദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ കേട്ടോളി, നമ്മളിപ്പോ ഈ 3 പ്രാവശ്യം ചോദിക്കും, അതിന് നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് നിങ്ങൾ ഉത്തരം അയക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ നാളെ നമുക്ക് അവസരം ഉണ്ടാവുമെന്ന് ഇപ്പൊ തന്നെ ഓർമ്മപ്പെടുത്താണ്. ഏതായാലും ചോദ്യം വായിക്കാം.
1: ചോദ്യം, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരിൽ 7 പ്രമുഖരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.
0: യെസ്, ഓപ്ഷൻ എ അൽ മുഖ്സിറൂൻ, ഓപ്ഷൻ ബി അൽ മുസന്നിഫൂൻ, ഓപ്ഷൻ സി അൽ മുഹദ്ദിസൂൻ, ഓപ്ഷൻ ഡി അൽ അഇമ്മ. ചോദ്യം ആവർത്തിക്കാം, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരിൽ 7 പ്രമുഖരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്, 7 പ്രമുഖരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്.
1: ഓപ്ഷൻ എ അൽ മുഖ്സിറൂൻ, ഓപ്ഷൻ ബി അൽ മുസന്നിഫൂൻ, ഓപ്ഷൻ സി

0: ഓക്കെ, നമ്മുടെ ബീപ്പ് സൗണ്ട് അവസാനിച്ചു, ചോദ്യം അവസാനിച്ചു, ഉത്തരം ഒരുപാട് പേര് ഉത്തരം ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാ
1: ശരി ഉത്തരം ഏതാണെന്ന് നമ്മൾ
0: എല്ലാം കാത്തിരുന്ന് കാണാം അല്ലേ ഇൻഷാല്ലാ. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. നമ്മുടെ ജുബൈദ ഇസ്മായിൽ എന്താണ് പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കറക്കി കുത്തി ആൻസർ അയച്ചിരിക്കണു. ശരിയോ?
1: നോക്കാം
0: ഇൻഷാല്ലാ. നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഏകദേശം ഒരു ധാരണ. അപ്പൊ എന്താ പറയുക, ചില ദിവസങ്ങളിലൊക്കെ ചോദ്യം വളരെ ഈസിയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നോളജ് കിട്ടാനുള്ള ഒരവസരം നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവിൽ ഒരുക്കിയതാണ്. മറ്റൊന്നും അല്ല, നിങ്ങളെ ഇടങ്ങാറാക്കാനൊന്നും അല്ല അല്ലേ എന്ന് നമ്മൾ സ്നേഹത്തോടെ പറയാണ്. ഇൻഷാല്ലാ ഏതായിരുന്നാലും നമുക്ക് ആൻസർ കാത്തിരുന്ന് കാണാം.
1: ഒരു ശ്രോതാവ് എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ കേട്ട ഒരു അറിവാണ് ഇന്നത്തെ ലൈവ് ക്വിസിൽ വന്നത് എന്നുള്ളതാണ്.
0: അപ്പോ
1: ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണെങ്കിൽ നമുക്കൊരു അറിവ് നേടാണ്ട് എന്നുള്ളതാണ് അല്ലേ.
0: നമ്മുടെ അല്ലുസൂലൊക്കെ നമ്മളിങ്ങനെ ഓർക്കുകയാണ് അല്ലേ, മലിക് സൽഫിയുടെ അല്ലുസൂലിലൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുന്ന വിഷയം കൂടെയാണിത്.
1: എന്തായാലും കറക്കി കുത്തി ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മെസ്സേജ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്.
0: സാജിദ കാലിക്കറ്റ് പറയുന്നുണ്ട് ടഫ് ക്വസ്റ്റ്യൻ.
1: അതെ, അൻവർ എൻ ടി മുട്ടിൽ വയനാട് സ്ലാം പറഞ്ഞിട്ടുണ്ട്.
0: റാബിയ മീത്തൻ മാങ്ങാട് പറയുന്നുണ്ട് ശരിയാ, കുറച്ച് ടൈറ്റ് ഉണ്ട്. കബീർ പാലക്കായ് പറയുന്നത് നല്ല ചോദ്യം, അതിൽ രണ്ട് ടൂൺ ഉണ്ട് അല്ലേ, നല്ല ചോദ്യമാണ്. അങ്ങനെയുണ്ട്, നല്ല ചോദ്യമാണ് അല്ലേ, അർത്ഥത്തിലും ആവാം. കറക്കി കുത്തിയിട്ടുണ്ട് എന്നാണ് ഖദീജ തൊടുപുയ പറയുന്നത്.
1: അതെ ശരി, എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇൻഷാല്ലാ. കറക്കി കുത്തിയവരതും പിന്നെ ആലോചിച്ച് ഉത്തരം എഴുതിയതും കൺഫ്യൂഷൻ ആയിട്ട് ഉത്തരം അയച്ചവരൊക്കെ ഉണ്ട്.
0: ഇതിലേക്ക് തെറ്റിട്ട് അയച്ച കുറച്ച് ആൾക്കാരുണ്ട്, അവരിപ്പോ തന്നെ ഫൈൻ അടിക്കുക, ഡൊണേറ്റ് പട്ടം ഉടനെ നിക്ക അല്ലേ. നമ്മളെ ഡൊണേറ്റ് പട്ടം ഉടനെ നിക്കിട്ട് ഫൈൻ അടക്കണം. പിന്നെ ഇംതിയാസ് തിരുമ്പാടി പറയണ സന്തോഷം രണ്ട് അല്ലെ ആങ്കന്മാരുടെ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യാൻ സാധിച്ചു, നിങ്ങളെ കൂടെ യാത്ര ചെയ്തു എന്നാണ് പറയണല്ലേ. ഓക്കെ ഓക്കെ,
1: ഞങ്ങള് ഒരുമിച്ചൊരു യാത്ര ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. സത്യം ഞങ്ങൾ കൂടുതൽ അടുത്ത് പരിചയപ്പെട്ട ദിവസം കൂടി ആയിരുന്നു അന്ന്. നേരത്തെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല, എനിക്ക് അത്ര വ്യക്തിപരമായിട്ട് ഉപരി അറിയണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു തോഫിക്ക് ഉണ്ടായിരുന്നു.
0: പിന്നെ നാസിഹ മാട്ടൂല്, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, അബ്ദുള്ളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നല്ല കാറ്റും മഴയാണെന്നാണ് അല്ലേ. ഇപ്പൊ ഇവിടെ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയില്ല, അതിന്റെ ഉള്ളിൽ ഇരിക്കണോണ്ട് എന്താണെന്ന് അറിയില്ല.
1: സ്റ്റുഡിയോക്ക് എത്തുമ്പോ മഴ ഉണ്ട്.
0: അതെ, പൊതുവെ ഇങ്ങനെ ഒരു കാറ്റും ഇതും ഇന്നലെ വൈകുന്നേരം സ്കൂളിന്റെ അവസാന സമയത്ത് സ്കൂൾ ഇങ്ങനെ വിടുന്നതിന്റെ കുറച്ച് മുമ്പ് നല്ല കാറ്റും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഫുള്ള് മഴയൊക്കെയാണ് അല്ലേ.
1: എന്തായാലും മഴക്കാലമാണ്, അതിന്റെ വേണ്ട മുൻകരുതലുകളൊക്കെ എല്ലാവരും എടുക്കണം എന്നുകൂടി അറിയിക്കണം സന്ദർഭമായിട്ട്.
0: യെസ്. ജസീല വി പി കാളികാവ് പറയുന്നു, യെസ് വളരെ നല്ല മെസ്സേജ്, ജസാക്കുള്ള. ഉൾക്കൊള്ളാൻ കഴിയട്ടെ കേൾക്കുന്നവർക്ക്. അലഹമ്ദുലില്ലാ, നമ്മുടെ പുലരിട്ടത്തെ കുറിച്ചാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്.
1: സുലൈഖ തിരുവാലി പറഞ്ഞത് ഉത്തരൊക്കെ അയച്ചിട്ടുണ്ട്, ശരിയാണോ തെറ്റാണോ ഇനി സിസ്റ്റം തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്.
0: യെസ്,
1: സിസ്റ്റം നമുക്ക് ആളെ 13 ആളെ തെരഞ്ഞെടുക്കണില്ലാണ് സിസ്റ്റം കാര്യമായിട്ട് ഇടപെടുള്ളൂ. ശരി ഉത്തരം എന്നുള്ളത് സിസ്റ്റം എന്തായാലും ആൾറെഡി നമുക്ക് അറിയിച്ചു തരും.
0: പിന്നെ ഇവിടെ ജോലി കിട്ടിയെന്ന് പറയുന്നുണ്ട് ആളെ പേര്, ഞാൻ ഇവിടെ വായിക്കണ്ടെന്നും പറയണമെന്നില്ലെങ്കിലും എനിക്ക് വായിക്കണ്ട തോന്നി. ജോലി കിട്ടി, ഹസ്ബൻഡ് മൗലവി പറഞ്ഞതുപോലെ പറഞ്ഞു ഒഴിവാകുകയായിരുന്നു.
1: ആ ജോലി കിട്ടിയതിട്ട് അത് പിന്നെ ഒരു പ്രയാസം വരുമെന്ന് വിചാരിച്ചിട്ട് ജോലി ഒഴിവായി എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുക. ജോലി ഉണ്ടാവുന്നത് അത് പല കാര്യങ്ങളിലും എനിക്ക് മനസ്സിലായത് അതാണ് അവർ ഉദ്ദേശിച്ചത്. എന്തായാലും ഹെയറാവട്ടെ ആ തീരുമാനം.
0: അതെ, ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് 1 മിനിറ്റ് ടോക്കാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അബ്ദുൽ ഖൈസ് ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരയ്ക്ക് ആ ഗോത്രം ഒന്നാകെ പ്രവാചകനെ കാണാൻ വേണ്ടി വരികയാണ്. പ്രവാചക സന്നിധിയിലെ

0: എത്തിയപ്പോൾ ആ ആളുകളെല്ലാം ഒട്ടകപ്പുറത്ത് നിന്ന് പെട്ടെന്നിറങ്ങി പ്രവാചകനിലേക്ക് ഓടി. ആ സന്ദർഭത്തിൽ ആളുകളൊക്കെ തിരക്ക് കൂട്ടിയപ്പോഴും അഷജ് അബ്ദുൽ ഖൈസ് എന്ന സഹാബി തൻ്റെ ഒട്ടകത്തെ കൃത്യമായി കെട്ടിയിട്ട് തൻ്റെ സാധനങ്ങളൊക്കെ കൃത്യമായി വെച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ പ്രവാചകരെ കാണാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമ അല്ലാഹ്. അഷജ്ജെ, നിന്നിൽ രണ്ട് സ്വഭാവ ഗുണങ്ങളുണ്ട്, അത് രണ്ടും അല്ലാഹുവിന് ഇഷ്ടമാണ്. പ്രവാചകൻ പറഞ്ഞു, അൽഹിൽമു വൽ അനാസ്, ഒന്ന് വിവേകമാണ്, മറ്റൊന്ന് അവധാനതയാണ്, സാവകാശമാണ്. ഏത് കാര്യവും വിവേകത്തോടു കൂടി ചെയ്യാൻ, സാവകാശം പതുക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും പൂർണ്ണതയിലെത്തിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകും. ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ 1 മിനിറ്റ് ടോക്കാണ് കേട്ടത്. സാധാരണ എല്ലാ ദിവസവും നമുക്ക് 1 മിനിറ്റ് ടോക്ക് നമ്മുടെ ഫോണിൽ വരും. സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്കത് ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ അതിൻ്റെ എന്താ പറയുക, പ്രചാരകരാകാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഓരോ ദിവസം വരെ നമ്മളെ പുതിയ 1 മിനിറ്റ് ടോക്ക് നമ്മളെ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിൽ കിട്ടും നമുക്ക് യൂട്യൂബിൽ പോകുമ്പോൾ. അതുപോലെ 5:24 രാവിലെ എല്ലാ ദിവസവും 5:24 നേർവഴി കിട്ടും നമുക്ക്. ആ രാവിലത്തെ ഒരു 3-4 മിനിറ്റ് നേർവഴി കേട്ടാൽ തന്നെ നമുക്കൊരു അറിവ് കിട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാനൊക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മളെ 1 മിനിറ്റ് ടോക്ക് ആണെങ്കിലും നേർവഴിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്.

0: സൈബേ, ഈ ഈ ഒരു സമയത്തെ ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്യണം തോന്നാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ അറിവിലുള്ള പല സഹോദരങ്ങൾ സമൂഹത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ വളരെ ഉമ്മാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഉമ്മക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളൊരു മകൻ, നല്ല ആദർശ ശുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം ജീവിതമൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് പോകുമ്പോൾ ഒരു ദിവസം വളരെ പെട്ടെന്ന്, കുറച്ച് മാസങ്ങൾക്കോ അല്ലെങ്കിൽ വർഷങ്ങൾക്കോ ശേഷമാണ്, വിവാഹം കഴിച്ചതിന് ശേഷമാണ്, ആകെ ഒരു മകനുള്ള വീട്ടിൽ നിന്ന് മകന് താമസം മാറുകയാണ്.
1: വേറെ വീട്ടിലേക്ക് പോകണം.
0: ഒരൊറ്റ മകനുള്ള ഒരു ഫാമിലി ആകുമ്പോൾ സാധാരണ നമ്മൾ രക്ഷിതാക്കളുടെ കൂടെയാണല്ലോ
1: ഉണ്ടാകാറുള്ളത്.
0: അവരെ കൂടെ ഉണ്ടാവണം, അവരെ നോക്കണം, അവരെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഏറ്റവും അവരെ കൂടെ ഉണ്ടാവാന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ ഉണ്ടാവാന്നുള്ളതാണല്ലോ നമ്മൾ സ്വീകരിക്കുന്ന രീതി. പക്ഷേ ഇവിടെ മകന് എന്തിയാന്ന് വെച്ചാൽ, പിന്നെ ഭാര്യനെയും കൂട്ടിങ്ങാണ്ട് ഒരു വാടക കോട്ടേഴ്സിലേക്ക് മാറാണ്. അപ്പോൾ സ്വന്തം അവിടെ വീടുണ്ട്. സാധാരണ ഒരു ആൺകുട്ടി മാത്രമാകുമ്പോൾ ആ വീട് കൊണ്ടെടുക്കുന്നതും ആ വീടിൻ്റെ അവകാശിയായി മാറുന്നതൊക്കെ നമ്മുടെ നാട്ടിൻ്റെ ഒരു നടപ്പനുസരിച്ചിട്ട് ആ മോനായിരിക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് സംഭവിക്കുകയാണ്. എന്നാൽ ഉമ്മയോട് വലിയ പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ മനുഷ്യരാണല്ലോ, മനുഷ്യന്മാർക്ക് പല വീക്ക്നെസ് ഉണ്ടാവുമല്ലോ. അത് ഉമ്മമാർക്കാണെങ്കിലും പിന്നെ നമ്മുടെ ഭാര്യമാർക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഞാനിങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കി, കാരണം നമുക്ക് കുറച്ച് അടുത്ത് പരിചയമുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ പിന്നെ ഒറ്റക്കായിട്ടും മൂപ്പര് വീട്ടിൽ നിന്ന് മാറി എന്തുകൊണ്ടാണെന്നുള്ള നമ്മളൊന്ന് സ്വാഭാവികമായിട്ട് മൂപ്പർക്ക് വിഷമമില്ലാത്ത രൂപത്തിലൊന്ന് അറിയാൻ ശ്രമിച്ചു. കാരണം ജനുവിനായൊരു കാരണമില്ലാതെ മൂപ്പര് അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയെന്താ വെച്ചാൽ, സാധാരണ നമ്മൾ ഭാര്യമാരുടെ സംസാരം പെരുമാറ്റം രീതികളൊക്കെ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഭാര്യമാരെ നിർബന്ധിച്ചിട്ട് നമ്മൾ വീട് മാറിപ്പോക്കാറുണ്ട്. അങ്ങനത്തെ ചില ആളുകളൊക്കെ അങ്ങനെയുള്ള ജീവിതമുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഭാര്യ വളരെ ഡീസൻ്റാണ് എന്ന് പറഞ്ഞാൽ, അവരങ്ങനെ കൂടുതൽ സംസാരിച്ച് പ്രയാസപ്പെടുന്ന അങ്ങനെ ഒരു വായാടി അല്ല, വളരെ പക്വമായി പെരുമാറുന്നു. പക്ഷേ ഈ സാധാരണ നമ്മൾ ഉമ്മമാരെ കുറിച്ച് ഒരു കുറ്റം പറയുക എന്നുള്ള രൂപത്തിൽ ഒരിക്കലും അതിനെ കാണാനൊന്നും കഴിയില്ല. ചില ആളുകൾ അങ്ങനെയാണല്ലോ. ചില ആളുകൾക്ക് ഒരു പക്ഷേ ഒരു വീക്ക്നെസ് ഉണ്ടാവാം, അതവർ മാറ്റൂല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രയാസങ്ങൾ ഉണ്ടായതാണ്. ചുരുക്കി പറഞ്ഞാൽ അൽഹാക്കു മുത്തക്കാസുർ അല്ലേ, കുത്തിപ്പറയുന്നവർക്ക് നാശം എന്നാണല്ലോ. അപ്പം ഈ ഒരു കുറ്റമല്ലാത്തവരെ ഇങ്ങനെ കുത്തിപ്പറയുന്നൊരു സ്വഭാവം ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഈ ഉമ്മയുടെ ഭാഗത്തു നിന്ന് അധികം ഉണ്ടായപ്പോൾ എന്ത് ചെയ്താണ്, സ്വാഭാവികമായിട്ട് ഇനി ഉമ്മാനോട് ഞാൻ ഉമ്മാനായിട്ടുള്ളൊരു ബന്ധം ഒരിക്കലും ഇതാവാൻ പാടില്ല, അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുക, ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം, ഒന്നൊന്ന് മാറി താമസിച്ച് നോക്കാം എന്ന രീതിയിൽ മാറിയതാണ്. അല്ലാതെ ഉമ്മാനായിട്ട് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ഭാര്യയും ഉമ്മയും ഒരു സ്ഥലത്താകുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ചില വിഷയങ്ങൾ, അപ്പോൾ ഇനി അദ്ദേഹത്തിനുകൂടി അതൊരു പ്രയാസമായി മാറരുതേ, ഉമ്മാനായിട്ട് അകൽച്ച വരരുതേ എന്ന ഉദ്ദേശത്തോടു കൂടി മാറി നിന്നു. എന്നാൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ആരാണ്, ഈ മകൻ തന്നെയാണ്. ഇവിടെ പിന്നെ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമുക്കൊക്കെ ഉണ്ടാവും. അതിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വർഗ പ്രവേശനത്തിന് എളുപ്പം കൂട്ടുന്നതും തടസ്സമാകുന്നതും നമ്മളെ ഉമ്മയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണല്ലോ. അതേപോലെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വർഗം പിന്നെ എളുപ്പമാക്കാനും തടഞ്ഞു വെക്കപ്പെടാതിരിക്കാനും ഇടയിലുള്ളത് ഭർത്താവുമായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഈ രണ്ട് പിന്നെ പേർക്കും സ്വർഗം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉറപ്പിക്കാതെയും പോകണം, ഉമ്മ മകന് ഉമ്മയെ ഉറപ്പിക്കാതെയും മുന്നോട്ട് പോകണം. പക്ഷേ അതിന് രണ്ടുപേർക്കും ഇടയിൽ തടസ്സമാക്കുന്നത് ഒരു സ്ഥലത്ത് താമസിക്കുന്നതാണെങ്കിൽ അതിന് മാറി നിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയതാണ്. തികച്ചും ഇസ്ലാമികമായിട്ട് ആലോചിച്ച് എടുത്ത തീരുമാനം തന്നെയാണ്. ഇനി അതിൽ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ശ്രോതാക്കളും നമുക്കും ചർച്ച ചെയ്യാം.
1: അല്ല, അവിടെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വിട്ടുനിന്നത്. അവിടെ തന്നെ തുടർന്നാൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും പൊട്ടിത്തെറിക്കുണ്ടാവാനോ അല്ലെങ്കിൽ പരസ്പരം പിന്നെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഭയന്നത് കൊണ്ടാവാം തൽക്കാലം ഞാൻ മാറി നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് കൂടുതൽ പ്രയാസങ്ങളോ ഉറപ്പുകളോ ഒന്നും തോന്നാതെ അവർ തമ്മിലുള്ള ബന്ധം ആ രീതിയിൽ തന്നെ നിലനിൽക്കണമെന്നും പിന്നെ എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഭാര്യയ്ക്ക് ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഒരു കുത്തുവാക്ക് കേൾക്കുമ്പോൾ അത് പാരായാലും ഒരു പരിധി കഴിയുമ്പോൾ മനസ്സിൽ ഫീല് വരും. ചിലപ്പോൾ ഇതുവരെ പ്രതികരിക്കാത്ത ആളാണെങ്കിലും ചിലപ്പോൾ പ്രതികരിച്ചു പോവും. അങ്ങനെയാണല്ലോ, കുറേ കഴിയുമ്പോൾ ഒരു പരിധി കഴിഞ്ഞ ക്ഷമ വിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നന്മ ഉദ്ദേശിച്ചതുകൊണ്ട് അല്ലേ, അതുകൊണ്ട് ഒരു ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയ ആളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ കുടുംബങ്ങളിലൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ ഇതുപോലെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വളരെ അതിനെ മനസ്സിലാക്കി ശരിക്കും പഠിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ആവേശത്തിൽ കയറി എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ അത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിന്ന് നമ്മൾ തൽക്കാലം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി നോക്കാം അല്ലെങ്കിൽ മാറിയിട്ട്. അപ്പോൾ ഉമ്മാക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവും, കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാല്യൂ ചിലപ്പോൾ അറിയണ്ടാവില്ല. അത് പലപ്പോഴും പ്രായമായ ആൾക്കാരൊക്കെ സംബന്ധിച്ചുള്ള തന്നെയാണ്. നമുക്ക് അവരെ കൂടെ നിൽക്കുന്ന മകനോ മരുമകളോ അല്ലെങ്കിൽ നോക്കുന്ന വേറെ മോളും ഇപ്പോൾ പെൺകുട്ടികളടുത്ത് പോയിക്കണവരുണ്ടാവും. പക്ഷേ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് അവർക്ക് വലിയ മതിപ്പുണ്ടാവില്ല. വേറെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ നേരെ മറിച്ച് അവിടെ നിന്നാണ് വിട്ട് മാറി നിൽക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കാവോ അവന് ഉള്ള ഒരു പ്രയാസവും ഇതൊക്കെ അപ്പോഴാണ് ആ സ്നേഹമൊക്കെ അപ്പോഴാ ഉള്ളെന്ന് ഇങ്ങോട്ട് വരിക. മറ്റത് കൂടെ നിൽക്കുമ്പോൾ അത്ര തിരിച്ചറിയാൻ ഒരു പക്ഷേ കഴിയുണ്ടാവില്ല.
0: അവിടെ പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ആ ഉമ്മാക്ക് ആ ഉമ്മയുടെ ഭർത്താവ് അല്ലേ ആ വീട്ടിലെ കുടുംബനാഥൻ, അവർ എത്രത്തോളം താങ്ങും തണലുമായി മാറുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ എൻ്റെ മകനും എൻ്റെ ജീവിതശേഷവും അത്തരത്തിലുള്ളൊരു താങ്ങും തണലും സപ്പോർട്ടും ഒക്കെ ആയി നിൽക്കേണ്ട ആളാണ് അവൻ്റെ ഭാര്യ അഥവാ എൻ്റെ മരുമകൾ എന്ന ഒരു ചിന്തയിൽ അവിടെ ഒരു എന്താ പറയുക, ചില വലിയ പ്രായമാവണമെന്നില്ല, ഇങ്ങനെയുള്ളൊരു സ്വഭാവത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വീക്ക്നെസ്സിന് ഒരു പ്രായം കൂടുതലാവണമെന്നൊന്നുമില്ല. നമ്മൾ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താതെ കൊണ്ടുപോകുമ്പോൾ ചില പ്രശ്നങ്ങളാണ് അല്ലേ. നമ്മൾ ഈ പിന്നെ സ്വഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം, മനോഭാവത്തിൽ നമ്മൾ മാറ്റിയെടുക്കാൻ, അല്ലാതെ അവിടെ ഒരു പിന്നെ ഇപ്പം മകന് എനിക്കുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒരു മകനൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ആരടുത്താണ് തെറ്റെന്നുള്ളത്. എന്നുവെച്ചാൽ അത് ആരെങ്കിലും കേസ് തീർക്കാൻ വിളിക്കലല്ല, സ്വയം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എനിക്കൊന്ന് വയ്യാതായി പ്രയാസപ്പെടുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ആകെ ഏക മകനും കുട്ടികളും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യയും കൂടെ ഒരു മോശമാണല്ലോ എന്ന് സ്വയം ഒരു വിലയിരുത്തിക്കൊണ്ട് അത്തരം തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്.
1: അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പോൾ നമ്മൾക്ക് മകളുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ മോള് ചിലപ്പോൾ കെട്ടിച്ച് വിട്ടു കൊടുത്ത് അവിടെ വേറെ ഒരാളുടെ അടുത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെ അടുത്തേക്ക് വന്ന ആളെ അതുപോലെ തന്നെ നമ്മൾ കാണണം, നമ്മളൊരു മോളെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ആളുകളും എന്ത് വിചാരിക്കണം, എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ഉമ്മാനോട് ഞാൻ എങ്ങനെയൊക്കെ പെരുമാറാറുണ്ട്, ചിലപ്പോൾ ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാറുണ്ടോ, എന്നാലും അത് കഴിഞ്ഞ ഉടനെ പിന്നെ ഒന്നാവുമല്ലോ. അമ്മയും മോളും അല്ലെ മോളും ഉമ്മയും തമ്മിലുള്ള ബന്ധം, വാപ്പി മോനും തമ്മിലുള്ള ബന്ധമൊക്കെ തന്നെ അത് വേറൊരാളായിട്ട് കാണാതെ എൻ്റെ കൂടെ ഉള്ള ആൾ തന്നെയാണ് അല്ലെ എൻ്റെ ഉമ്മയെ പോലെ തന്നെയാണ് അല്ലെ എൻ്റെ ഉപ്പയെ പോലെ തന്നെയാണെന്ന് വിചാരിച്ചാൽ
0: പരസ്പരം ആ ഒരു ധാരണ ഉണ്ടാവും. മകളെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഇപ്പം മകൾ ചില ആൾക്കാർക്ക് എന്താ പറയുക, അവരെ മക്കൾ ചിലപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്ത് കുറച്ച് ഇടങ്ങേറുണ്ടാവും. അപ്പം ഇവിടെ വന്ന മരുമക്കൾ എന്ത് ചെയ്യും, എൻ്റെ മോൾ അവിടെ പ്രയാസപ്പെടില്ല, അവളെ അങ്ങനെ അവിടെ സുഖിക്കണ്ട എന്ന അർത്ഥത്തിൽ ചിന്തിക്കുന്നവരും ഉണ്ടാകാം. അതിനുള്ള മനസ്സിലിരിപ്പം നമുക്കറിയില്ലല്ലോ.
1: അതെ, നിങ്ങൾ സൂചിപ്പിച്ച പോലെ അതൊക്കെ ചില ആളുകളുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അതിപ്പോ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ പഠിച്ചോൻ കൊടുത്തിട്ടുണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹയർ വരും, അതൊരു പരീക്ഷണത്തിന്റെ ഭാഗമാണെന്നൊക്കെ വിചാരിച്ച് നന്മയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുത്താൽ, നന്മയിലായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ കുറെ ഒരു പരിധി വരെയൊക്കെ പ്രശ്നങ്ങൾ
0: ശ്രദ്ധിക്കാൻ. അതോടൊപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിക്കുക, ഏത് സെക്കൻഡിലും തീർന്നു പോകുന്ന ഒരു ജീവിതമാണ്. നമ്മൾ മരിച്ച നമ്മുടെ മരണശേഷം നമ്മെ കുറിച്ച് ഓർക്കുന്നവർ നമ്മെ ഒരു വെറുപ്പോടെയും അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോടെയും ഓർക്കാനുള്ള ഒരു സാഹചര്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. കാരണം ഇതിപ്പോ ആ മരുമകളാണോ മകളോ അല്ല നമ്മളാണോ ആരാണ് ആദ്യം മരിച്ചു പോകാന്ന് അറിയില്ലല്ലോ അല്ലേ. അപ്പൊ നമ്മളെങ്ങനെ ഓർക്കുമ്പോ അത് മരിച്ചത് നന്നായി എന്ന രൂപത്തിൽ പറയാനുള്ള ഒരു കാരണമാക്കിയിട്ട് ഉള്ള ഒരു സ്വഭാവം സാഹചര്യങ്ങളും ഉണ്ടാക്കാതിരിക്കുക. അത് ഭാര്യയും പിന്നെ അമ്മായിമ്മ മരുമകളും തമ്മിൽ മാത്രമല്ല മക്കളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയുള്ള സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സുഹൃത്താണെങ്കിലും അയൽവാസിയാണെങ്കിലും അയൽവാസി മരിച്ചത് നന്നായി എന്ന് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയാൻ കാരണം ആണെന്നുണ്ടെങ്കിൽ അല്ലേ, അൽ മുസ്ലിമും മൻ സലിമൽ മുസ്ലിമും ലിസാനിഹി വൈദിഹി എന്നാണല്ലോ. അപ്പോൾ ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമായിട്ടുള്ള മുസൽമാനായിട്ടുള്ള ആർക്കും അവിടെ അതെ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നാവിൽ നിന്നും ഈ നാവ് കൊണ്ടാണല്ലോ കുത്തുവാക്ക് പറയുന്നത് അല്ലേ. യെസ്, അപ്പൊ അത് ബന്ധങ്ങൾക്ക് അപ്പുറത്തൊരു മുസ്ലിമായി മരിച്ചു പോകണമെങ്കിൽ ഈ ഒരു ഹദീസിനെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കണം എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും.
1: എന്തായാലും ശ്രോതാക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും
0: ഇൻഷാ അല്ലാ. നമുക്ക്

0: നഫീസ ബി എ താമരശ്ശേരിൻ്റെ മെസ്സേജ് ഉണ്ട്. ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അയാൾ ചെയ്തത് എത്രയോ നല്ല കാര്യം. ലോകമാന്യതക്കാരും ഒന്നും ചെയ്യേണ്ട. അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ചെയ്യാം. മറ്റുള്ളവരെ പേടിക്കേണ്ട കാര്യമില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. സത്യമാണ്, അയാൾ അയാളുടെ മനസ്സിൽ നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്നതുകൊണ്ട് അത് വേറെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമാൾക്കില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുക.
1: 90% സ്ത്രീകളുടെ ശത്രു മറ്റൊരു സ്ത്രീ ആയിരിക്കും. അത് ഉമ്മയോ അമ്മായി അമ്മയോ എളേച്ചി മൂത്തച്ചി അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട് പ്രതികരിക്കുന്നു.
0: അനുഭവം കേട്ടു. നമ്മൾ ഉമ്മമാർ സഹകരിച്ചാൽ ഒന്നും സംഭവിക്കുകയില്ല. നമ്മളുടെ മക്കളും മരുമകളും ഒരേ പോലെ തന്നെയാണ്. ഒത്തൊരുമിച്ചാലെല്ലാം നടക്കും. എല്ലാവരുടെയും ജീവിതം സന്തോഷമാകട്ടെ. എനിക്കൊരു മകനാണുള്ളത് പറഞ്ഞിട്ട് ശ്രോതാവ് അയച്ചിട്ടുണ്ട് മെസ്സേജ്.
1: യെസ്, അതേപോലെ അദ്ദേഹം എടുത്തു പോലെയുള്ള തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. മാറി താമസിച്ചാൽ ഒറ്റപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവർ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും ഭാര്യമാർക്കും നല്ല ഈമാൻ നൽകട്ടെ. യെസ്, പിന്നെ അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി നേരത്തെ പ്രതികരിച്ച ആളുകളാണ് അല്ലെ. അസ്സലാം അലൈക്കും അൻവർ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് എന്നാണ് സീനത്ത് പാലക്കാട് പറയണത്. അതേപോലെ ജമീല വിക്ക് എന്താ പറയണേ?
0: ജമീല വിക്കിന്റെ മെസ്സേജ്
1: വരുന്ന
0: ഡൗൺലോഡ് ആവുന്നുള്ളൂ. ഓക്കെ. വരുന്ന മകളെയും നമ്മുടെ മകളെയും പോലെ സ്വന്തം ഉമ്മയെ പോലെ ഭർത്താവിന്റെ ഉമ്മയും കണ്ടാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ജമീല വിക്കെ പൂനൂറിലെ.
1: അതേപോലെ നമ്മൾ അബ്ദുൽ ഹമീദ് ഒക്കെ പറയുകയാണ്, മഷാല്ല മകൻ്റെ തീരുമാനം വളരെ ഉചിതമാണ്. കുറച്ച് വിട്ടുനിന്നാൽ ഭാവിയിൽ നല്ല മകനും മരുമക്കളുമായി തിരിച്ചു വരാൻ സാധിക്കും. അവരില്ലാത്ത ദിവസങ്ങൾ ഇനി അങ്ങോട്ട് പുനർചിന്തയ്ക്ക് വഴിയൊരുക്കും. നല്ല ഭാവി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: വേറെ മനോഹരമായ മറ്റൊരു മെസ്സേജ് ഉണ്ട്. എൻ്റെ ഉമ്മ മക്കളെ പറഞ്ഞാലും മരുമക്കളൊന്നും പറയില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇനി വന്ന് കയറിയ ആള് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് അവരുടെ എന്ന് അങ്ങനത്തെ ആൾക്കാരും നമുക്കിടയിൽ തന്നെ ഉണ്ട്. പക്ഷെ തമ്മിൽ കുറവാണെന്നേ ഉള്ളൂ, അതാണ് പ്രശ്നം.
1: ആരോ പറഞ്ഞതുപോലെ ഒരു മരുമകളെ എന്തോ കാര്യത്തിന് ചീത്ത പറഞ്ഞപ്പോ മരുമകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നെ മകളായിട്ട് കണ്ടുപിടിയായിരുന്നു. അപ്പൊ വറകെടുത്ത് രണ്ടടി കൊടുത്തു. മകളാണെങ്കിൽ ഞാൻ ഇങ്ങനെ
0: കിട്ടും.
1: മരുമകളെ മകളായി ഇതിങ്ങനെ എപ്പോഴും എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രോതാക്കളെ ഞങ്ങളെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണം. ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല അല്ലേ.
0: അല്ല, അതൊരു സത്യമാണ്. ഇതിപ്പോൾ കേൾക്കുന്ന മരുമക്കളും അതുപോലെ അമ്മായിയമ്മമാരൊക്കെ ഉണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇന്ന് നമ്മളത് നേരാവാൻ തീരുമാനിക്കുകയാണ് അല്ലേ. നമ്മൾ ആ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക എന്നുള്ളതാണ്.
1: അതെ, തീർച്ചയായിട്ടും. നമ്മളിങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ ഭയങ്കര ഉഷാറായിട്ട് പണ്ട് കാര്യമില്ല മൊത്തത്തിൽ പറയാണ്. നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
0: അതെ, ഇതിപ്പോൾ മരുമകൾക്കും അമ്മായിയമ്മക്കും മാത്രമല്ല, മരുമകനും അമ്മോശൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് കുടുംബങ്ങളിൽ പരസ്പരം ചില സഹോദരങ്ങൾക്കിടയിലുണ്ടാവാം.
1: അതെ,
0: അപ്പോൾ അങ്ങനത്തെവരൊക്കെ എല്ലാവർക്കും ചിന്തിക്കാനുള്ള സമയമാണ് ഇത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത്. കേൾക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സഹോദരനായിട്ടോ പെങ്ങളായിട്ടോ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. പെങ്ങളോടും അളിയനോടും മുണ്ടൂല, അല്ലെങ്കിൽ അവർ പെങ്ങളും അളിയനും ഇവിടെ മുണ്ടൂല, ആങ്ങളിനോട് മുണ്ടൂല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് തവക്കലാക്കിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ
1: ഇൻഷാല്ലാ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് ഇനിയും ഓരോ പ്രോഗ്രാമുകൾ കഴിയുമ്പോൾ തിരിച്ചു വരാം. ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക്.

0: മഷാല്ല, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ കേട്ടത്. 2400-ലധികം ദിവസമായി നമ്മളിലേക്ക് എത്തുന്ന ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, ഓരോ ദിവസവും ഓരോ ആയത്ത് നമ്മൾ കേൾക്കുന്നു. നമുക്കത് സ്റ്റാറ്റസ് വെച്ച് നമ്മളുടെ മറ്റു ആളുകളിലേക്ക് എത്തിക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളെല്ലാവരും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. ഇൻഷാല്ല അത്തരം നന്മകളുടെയൊക്കെ കൂടെ എപ്പോഴും നമ്മൾ ഭാഗമാകണമെന്ന്, അതൊക്കെ നമുക്ക് നാളെ പരലോകത്തേക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങളാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ. ഒരു നന്മ ഒരാളിലേക്ക് അറിയിക്കുക, അല്ലെങ്കിൽ ഒരു ആയത്തിനെ ഒരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ഏതൊരാൾക്കും ഇതിൻ്റെ ഭാഗമാവാൻ കഴിയും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അത് നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പറയുകയാണെങ്കിൽ നമുക്ക് മുഖമൊഴി എന്ന പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മുഖമൊഴി എന്നൊരു പ്രോഗ്രാം നമ്മൾ റേഡിയോയിൽ, നമുക്കറിയാം ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നുണ്ട്. പല ആളുകളും ചില പർട്ടിക്കുലർ പ്രോഗ്രാമുകൾ മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ, അങ്ങനത്തെ ആളുകളുടെയൊക്കെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുഖമൊഴി എന്നൊരു പ്രോഗ്രാമാണ്. മുഖമൊഴി എന്ന് പറഞ്ഞാൽ,
1: മുഖമൊഴി നമുക്കറിയാം ഞായർ രാവിലെ 11:10 പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലുമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഉസ്മാൻ പാലക്കായി നേർപ്പദം വാരികക്കായി എഴുതുന്ന മുഖമൊഴി എന്ന് പറയുന്ന ലേഖനം സുഹൈർ പാണ്ടിക്കാടിൻ്റെ ശബ്ദത്തിലാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മുഖമൊഴിയിലേക്ക്.
2: പീസ് റേഡിയോ മുഖമൊഴി. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയുമോ? തിന്മയെ മറ്റൊരു തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയാത്തതുപോലെ ഇരുട്ടകറ്റാൻ വെളിച്ചം വേണം. അതുപോലെ തിന്മയെ കീഴടക്കാൻ നന്മയ്ക്ക് മാത്രമേ സാധിക്കൂ. പണ്ടൊരു ഗ്രാമത്തിൽ വലിയൊരു മാന്തോപ്പുള്ള ഒരു സമ്പന്നനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാന്തോപ്പിൽ നിറയെ മധുരമുള്ള മാമ്പഴങ്ങൾ കായ്ച്ചു നിന്നിരുന്നു. ഒരു ദിവസം ഒരു യുവാവ് അതിനരികിലൂടെ നടന്നു പോകവേ ഒരു പക്ഷിക്കുഞ്ഞ് താഴെ വീണ് കരയുന്നത് കണ്ടു. യുവാവ് അതിനെ എടുക്കാൻ തോട്ടത്തിൽ കയറിയത് കാവൽക്കാരൻ കണ്ടു. അയാൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച ആളെ കൂട്ടി. ഞാൻ കള്ളനല്ലെന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിലും ആരും അത് സമ്മതിച്ചില്ല. എല്ലാവരും ചേർന്ന് അവനെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വലിയൊരു പ്രളയമുണ്ടായി. പുഴയുടെ അടുത്ത് താമസിച്ചിരുന്ന തോട്ടം കാവൽക്കാരൻ്റെ വീട് പൂർണ്ണമായും തകർന്നു. അയാൾ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം ഒരു കടത്തിണ്ണയിൽ അഭയം തേടി. ആരും അയാളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് മുമ്പ് കള്ളൻ എന്ന് പറഞ്ഞ് കാവൽക്കാരൻ പിടികൂടിയ യുവാവ് വിവരമറിയുകയും തൻ്റെ ചെറിയ വീട്ടിലേക്ക് ആ കാവൽക്കാരനെയും കുടുംബത്തെയും സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവർക്ക് കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും നൽകി. കാവൽക്കാരൻ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു, ഞാൻ നിന്നെ പണ്ട് നാട്ടുകാരുടെ മുന്നിൽ അപമാനിച്ചതല്ലേ, എന്നിട്ടും നീ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോട് ചെയ്തത് തെറ്റാണ്. അതിനു പകരമായി ഞാനും തെറ്റ് ചെയ്താൽ നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? തിന്മയെ നന്മ കൊണ്ട് നേരിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്മ ചെയ്യുക എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് വലിയൊരു മാനസിക കരുത്താണ്. നമുക്ക് ദോഷം ചെയ്യുന്നവരോട് തിരിച്ച് നന്മ ചെയ്യുമ്പോൾ നമ്മൾ അവരെക്കാൾ എത്രയോ ഉന്നതരാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രതികാരത്തിൻ്റെ വഴി എന്നും നാശത്തിലേക്ക് നയിക്കൂ. എന്നാൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വഴി ശത്രുവിനെ പോലും മിത്രമാക്കാൻ സഹായിക്കും. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനെയും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റ ബന്ധു എന്നോണം ആയിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 41:34. തിന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നത് അത്ര എളുപ്പമല്ല. അതിന് അങ്ങേയറ്റം ക്ഷമിക്കാനുള്ള കഴിവ് വേണം. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് എന്ന തിരുവചനം അവന് സ്ഥൈര്യം നൽകുന്നു. അവിടെ അവൻ തൻ്റെ ഈഗോ മാറ്റിവെക്കുന്നു, ദേഷ്യം മടക്കിവെക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു. മറ്റുള്ളവർ തന്നെ കഴിവുകെട്ടവൻ എന്ന് ആക്ഷേപിക്കുമല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ മാന്യമായി അയാളോട് പ്രതികരിക്കുക കൂടി ചെയ്താൽ അതോടെ അപമാനിതനായി തലതാഴ്ത്തേണ്ടി വരിക അപരനാണ്.
0: മഷാല്ല, നമ്മൾ മുഖമൊഴിയാണ് കേട്ടത്. അബ്ദുസമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ശരിക്കും നമ്മുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി അതിനെ ചിന്തിക്കാവുന്നതാണ് ഇന്നത്തെ മുഖമൊഴിയിലൂടെ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ.
1: ഓക്കെ, അപ്പോൾ മുഖമൊഴിയും കൂടെ കേട്ട സ്ഥിതിക്ക് സാധാരണ നമ്മളെ ഈ മുഖമൊഴി ഞായറാഴ്ച രാവിലെ 11:10 പിന്നെ റിവൈൻഡിലുമാണ് കേൾക്കാറുള്ളത്. ഉസ്മാൻ പാലക്കാഴി അദ്ദേഹം എഴുതുന്ന നേർപഥത്തിലുള്ള പിന്നെ ഒരു ലേഖനം മുഖമൊഴി അല്ലേ, അത് സുവർപ്പാണിക്കാടിന്റെ ശബ്ദത്തിലാണ് നമ്മൾ എന്നും
0: കേൾക്കാറുള്ളത്.
1: ഇന്ന് സമദ് കല്ലടിക്കോടിന്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. ഏതായിരുന്നാലും എല്ലാ അവസ്ഥയിലും റബ്ബ് ഉണ്ടല്ലോ, യഥാർത്ഥം അറിയാൻ എന്ന് സമാധാനിച്ചുകൊണ്ട് ക്ഷമയോടെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് മതി, ഒരാളുടെ ജീവിതം സന്തോഷമാകാൻ റബ്ബ് തുണയ്ക്കട്ടെ എന്നാണ്. ജമീല വിപിയാണ്, കാളികാവാണ്.
0: അതെ, ക്ഷമ ക്ഷമയാണ് ഏറ്റവും വലുത്. ഉമ്മമാർ അവർ അനുഭവിച്ചത് ചിലപ്പോൾ അടുത്ത തലമുറയിലേക്ക് എടുക്കും. നമ്മൾ അതിൽ വലിയ മൈൻഡ് കൊടുക്കാതിരുന്നാൽ ആ പാരമ്പര്യം എന്താണ് പാരമ്പര്യം അവിടെ നിൽക്കും, അല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ഒരു ചെറിയ ജനറേഷൻ്റെ ചെറിയ പ്രയാസങ്ങളാണ് അതിൽ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ കാലത്ത് അവർക്ക് ഉണ്ടായ പോലെ അത് പണ്ടൊക്കെ പറയാം, പിന്നെ വലിയ തോട്ടത്തിൽ പോയിട്ട് വറകൊക്കെ ഏറ്റിക്കൊണ്ടുന്ന കാലങ്ങളൊക്കെ ഉണ്ടാവും, അത് വെള്ളം കുറേ ദൂരേന്ന് കൊണ്ടുവന്ന അതൊക്കെ ഉണ്ടാവും. അന്നൊന്നും സൗകര്യങ്ങളില്ലല്ലോ. അപ്പോൾ അതിപ്പോഴത്തെ തലമുറഞ്ഞ് ഇപ്പം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം ഇന്ന് ടെക്നോളജികൾ ഡെവലപ്ഡായി, പിന്നെ സൗകര്യങ്ങൾ ഒരുപാടായി. അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുക. പഴയ കാലം ഇതുമായിട്ട് അവരനുഭവിച്ചത് അങ്ങനെ തന്നെ തുടർന്ന് പോരണമെന്നുള്ള.
1: അതേപോലെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വരാൻ കാരണമാകാറുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, കുറേ ചീത്ത പറയും, ദേഷ്യപ്പെടും അല്ലേ, അവരുടെ മുമ്പിൽ ഭയങ്കര ഒരു ഹീറോയിസം കാണിക്കുക. അപ്പോഴേ ഇതൊക്കെ നിലനിർത്താൻ കഴിയുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്നേഹം ചൊരിയുന്ന ആളുകൾക്ക് സ്നേഹവും ബഹുമാനവും കിട്ടും അല്ലേ, താഴ്മ കാണിക്കുന്നവർക്ക് അതിൻ്റെ ഒരു വില ഉണ്ടാകും. നേരെ മറിച്ച് നമ്മളടുത്ത് തെറ്റ് പറ്റിയാലും നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻഡ് എന്ന് പറഞ്ഞ പോലെ അല്ലേ, അങ്ങോട്ട്
0: കയറി
1: വീണ്ടും അവരെ തന്നെ കുറ്റപ്പെടുത്തി പെരുമാറുന്ന സ്വഭാവം അതൊരിക്കലും
0: വിശ്വാസിയെ സംബന്ധിച്ച് എപ്പോഴും ക്ഷമയാണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: നമ്മൾ നമ്മളുടെ ആ തെറ്റ് ചെയ്തില്ല നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. ഇനി നമ്മുടെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിയതാണ്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഭംഗിയായിട്ട് ആ സന്ദർഭം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. തെറ്റ് ചെയ്ത വ്യക്തി അത് തെറ്റാണെന്ന് ഉൾക്കൊണ്ട് അതിന് ക്ഷമ ചോദിച്ചാൽ വളരെ ആ രംഗം
1: ശാന്തമാണ് ചെയ്യുക.
0: ആ അതെ, അയാൾ ദർജ ഉയരാണ് ചെയ്യുക,
1: തീർച്ചയായിട്ടും. അതേപോലെ നബി തിരുമേനിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രമുഖരായ 7
0: നമ്മുടെ മറ്റേ ചോദ്യവുമായി ബന്ധപ്പെട്ട ഇതാണ്
1: സഹാബിമാരെ മൊത്തത്തിൽ എന്നാണ് വിളിക്കുന്നത്.
0: അതെ,
1: ഈ 7 1000+ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരാണ്. ഇത് എനിക്ക് തോന്നണ ഇവിടുന്ന് കോപ്പി ചെയ്തായിരിക്കും. ഏതായിരുന്നാലും കുഴപ്പമില്ല, ഒരു അറിവ് കിട്ടിയല്ലോ, അവർക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടിയല്ലോ. ഇൻഷാല്ല നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ വരും. ഒരല്പസമയത്തിന് ശേഷം നമ്മൾ എന്താണ് മോണിലേവിക്കിസിലെ ഉത്തരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിജയികളൊക്കെ പറയും. ഇൻഷാല്ല സമയമുണ്ട്,
0: സ്വരം കേൾക്കാവുന്നല്ലേ.
1: ഇൻഷാല്ലാ.

0: മഷാല്ല സ്വരമാണ് നമ്മൾ കേട്ടത്. അപ്പം നമുക്കിനി ഫീഡ്ബാക്കിലേക്ക് പോകാൻ തോന്നുന്നു
1: അല്ലേ?
0: ഫീഡ്ബാക്ക് ജസ്റ്റ് കുറച്ചുകൂടി നോക്കിയിട്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണം. മഷാല്ല. അപ്പം നമ്മൾ വിട്ടി അബ്ദുസ്സലാം സാറൊക്കെ സലാം പറഞ്ഞ് മെസ്സേജുണ്ട്. നസ്രുല്ലാ സലാഹിൻ്റെ മെസ്സേജുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂപ്പർ സ്വരമാണെന്ന് പറഞ്ഞിട്ട് ഷൊയ്ബായും വളപട്ടണം. സ്വരം സൂപ്പർ മാഷാല്ല പടച്ചറബിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള നല്ല അർത്ഥവത്തായ ഗാനം, നല്ല ഈണത്തിൽ പാടിയ മോളെ അള്ളാഹുവിനെയും ഉയർത്തി എത്തിക്കട്ടെ എന്ന് പറഞ്ഞ് മെസ്സേജ് ഉണ്ടാവും അല്ലേ? മുനീർ ചമ്മനാട് മെസ്സേജ് ഉണ്ടല്ലോ. എൻ്റെ ഉമ്മ മകളെയും മരുമകളെയും ഒന്നും പറയില്ല, രണ്ടുപേരെയും ഒരുപോലെ നോക്കും. എൻ്റെ ഉമ്മയും ഉപ്പയും ഇന്ന് ദുനിയാവിലില്ല, എല്ലാവരും ദുആ ചെയ്യുക എന്നുള്ള അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ.
2: അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് കരുതി ജീവിച്ചാൽ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ രണ്ട് സൈഡ് ഒരുപോലെ ആയാൽ പ്രോബ്ലം സോൾവ് ചെയ്യാം, പല പ്രശ്നങ്ങളും കണ്ടില്ലെന്ന് ഭാവിക്കുന്നതാണ് നല്ലത്. മോൻ നേരിട്ട് അറിയാതെ പ്രതികരിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയില്ല. എല്ലാവരുടെയും ഫാമിലിയിൽ ഒരു പ്രശ്നവുമില്ലാതിരിക്കട്ടെ. വിട്ടുവീഴ്ച ചെയ്യുക. ആൺമക്കളും വൈഫുമാർ പറയുന്നത് അപ്പടി വിശ്വസിക്കരുത്, മനസ്സിലാക്കണം. പ്രത്യേകിച്ചൊന്നും നമ്മൾ പറയണില്ല. എല്ലാവർക്കും അവരുടേതായ ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആദ്യം പറഞ്ഞ വരികളോട് നമ്മൾ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് കരുതി ജീവിച്ചാൽ ഒന്നും ഉണ്ടാകില്ല.
0: തീർച്ചയായിട്ടും അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ കുടുംബങ്ങളിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിനെ വളരെ ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ? ഇനി നമുക്ക് തിരുമൊഴികൾ കേൾക്കാം
3: തോന്നുന്നു.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: റബ്ബിന്റെ ഇഷ്ടം തേടുന്ന അടിമ, റബ്ബിന്റെ ഇഷ്ടം നേടുന്ന അടിമ എന്നുള്ളതാണ് ഇന്നത്തെ തിരുമൊഴി നമ്മൾ കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാല സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദത് തഖിയ്യൽ ഗനിയ്യൽ ഖഫി. പ്രിയശ്രോതാക്കളെ, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ളതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് മുമ്പ് 23 ജനിക്കുന്നത്, 27 എന്നും അഭിപ്രായമുണ്ട്. ഹിജ്റ 55 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് മദീനയിലെ ബഖിയുൽ ഖർഖദിൽ തന്നെയാണ്. ആദ്യകാലഘട്ടങ്ങളിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ്. സ്വർഗമുണ്ടെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സന്തോഷ വാർത്ത ലഭിച്ച പ്രധാനപ്പെട്ട 10 ഒരാളാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം നമ്മെ അറിയിക്കുന്നത് സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്നാണ്. എന്താണ് റസൂൽ എന്ന് പറഞ്ഞത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യൽ ഖഫിയ്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അൽ അബ്ദ ഒരടിമയെ, അത്തഖിയ്യ തഖിയ്യായ, തഖിയ്യ എന്ന് പറഞ്ഞാൽ ധാർമ്മിക ബോധമുള്ള, അള്ളാഹു കൽപ്പിച്ചതിനെ കൃത്യമായി പാലിക്കുന്ന, കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന, വിലക്കുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തി, അങ്ങനെയുള്ളവൻ, അതാണ് തഖിയായ അടിമ. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു യുഹിബ്ബുൽ അബ്ദ അത്തഖിയ, തഖിയായ ഒരടിമയെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അൽ ഗനിയ്യ, ഗനിയായിട്ടുള്ളവനും, ഗനിയറിനു എന്ന് പറഞ്ഞാൽ ധന്യത നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. ഇവിടെ ഗനിയുൻ നഫ്സാണ് ഉദ്ദേശിക്കുന്നത്, അതായത് സംതൃപ്തരമായ ഖനാഅത്തോടുകൂടി ജീവിക്കുന്ന, ഗനൻ നഫ്സ് മനസ്സിൻ്റെ ധന്യത, അതാണ് ധനം എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. അങ്ങനെയുള്ള മനസ്സംതൃപ്തിയോടുകൂടി അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് വലിയ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ അങ്ങനെ ജീവിക്കുന്ന, അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാണ് ഇവിടെ ഗനി എന്ന് പറയുന്നത്. ഇവിടെ സാമ്പത്തികമായ അഭിവൃദ്ധിയെക്കുറിച്ചല്ല സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഗനി എന്ന് പറഞ്ഞാൽ അങ്ങനെയും അർത്ഥമുണ്ടല്ലോ, ധനികൻ, ധനാഢ്യൻ എന്നൊക്കെ. ഇവിടെ മനസ്സ് ധന്യമായവൻ സാമ്പത്തികമായ വിശേഷ പ്രയാസങ്ങളുണ്ടെങ്കിലും മനസ്സ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നവൻ, അതാണ് ഹനി. മൂന്നാമത് പറയല ഹഫീ. ഹഫീ എന്ന് പറഞ്ഞാൽ ഗോപ്യമായി ഇബാദത്തുകൾ ചെയ്യുന്നവൻ എന്നാണ്, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവൻ ഒരർത്ഥത്തിൽ. ഹാമിൽ എന്നാണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇബാദത്തുകളിൽ മുഴുകി തൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയോ പ്രത്യക്ഷമായ ലോകമാന്യതയോ സുംഅത്ത് ഉജുബ് എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവർ കാണണം കേൾക്കണമെന്ന ചിന്തയൊന്നുമില്ലാതെ ഔന്നിത്യം ആഗ്രഹിക്കാതെ ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ വേണമെന്ന് ചിന്തിക്കാതെ അകന്ന്, എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ രഹസ്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾ ജനങ്ങളുടെ അടുക്കൽ വലിയ പ്രസിദ്ധിയോ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണ് ഇവിടെ ഹഫി എന്ന് പറയുന്നത്. എന്നാൽ ദീനിൻ്റെ കാര്യങ്ങൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ നിൽക്കാതെ, അങ്ങനെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ലാതെ, റിയ ഇല്ലാതെ, ലോകമാന്യത കടന്നു വരാതെ ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി മുന്നോട്ട് പോകുന്ന ആൾക്കാണ് ഇവിടെ ഹഫീ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഹഫി. തഖിയും ഗനിയും ഹഫിയുമായ അബ്ദിനെയാണ്, അടിമയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിനേറെ ഇഷ്ടം എന്ന് സൂചന. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന അടിമയുടെ വിശേഷണങ്ങളാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മേഖലയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, അവൻ തഖിയാകണം, ഗനിയാകണം, ഹഫിയാകണം, ഭക്തനാകണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൃത്യമായി പാലിച്ച് വിലക്കുകളെ അകറ്റി നിർത്തി രഹസ്യപരസ്യ ജീവിതം നന്നാക്കി മുന്നോട്ട് പോകുന്നവൻ. അള്ളാഹുവിനവനെ ഒരുപാട് ഇഷ്ടമാണ്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മനസ്സിൻ്റെ ധന്യത, ആ ധന്യത പുലർത്തി അമിതമായ ആഗ്രഹങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരടിമ. മറ്റൊന്ന് ഹഫിയാണ്, വിഭാഗത്തുകളിൽ മുഴുകി നന്മകൾ കഴിയുന്നത്ര രഹസ്യമായി ചെയ്ത് പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ തന്നാൽ കഴിയുന്ന നന്മകളിൽ മുന്നേറുന്ന, മറ്റുള്ളവരൊന്നും കാര്യമായി ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണ് ഹഫി എന്ന് പറയുക എന്ന് ഇതിൻ്റെ ശർഹുകളിൽ കാണാം. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് റബ്ബ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ചുരുക്കം. ഇവിടെ നമ്മളതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഖൈറായത് മുഴുവൻ പഠിപ്പിക്കുകയാണ്. ഒരടിമ ആരാകണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസി അവനെപ്പോഴും റബ്ബിൻ്റെ ഇഷ്ടം നേടുന്നവനാകണം. അതിനുള്ള കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലും റസൂലുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെയും ചുരുക്കത്തിൽ. രഹസ്യ പരസ്യ ജീവിതത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് കൽപ്പനകൾ പാലിച്ചും വിലക്കുകളിൽ നിന്നും മാറി നിന്നും സംതൃപ്ത, അല്ലെങ്കിൽ ഇരിയാ, ലോകമാന്യതയോ മറ്റുള്ളവർ അറിയണം കേൾക്കണമെന്ന ധാരണയോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ സംതൃപ്ത ജീവിതം നയിക്കുന്ന ഒരു അടിമ, ഒരു വ്യക്തി, അവനെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഇഷ്ടം ലഭിക്കേണ്ടതുണ്ട് ഓരോ മുഅ്മിനും. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രത്യേകതകൾ ജീവിതത്തിലുണ്ടാകാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് തിരുമൊഴികൾ റബ്ബിൻ്റെ ഇഷ്ടം നേടുന്ന അടിമ എന്ന വിഷയത്തിലാണ് ബഹുമാനനായ കെ വി നമ്മോട് സംസാരിച്ചത്.

0: മാഷാല്ലാ. അബൂബക്കർ സുലൈമാൻ പ്രതികരിക്കുന്നത്, അസ്സലാമു അലൈക്കും, തുടക്കം മുതൽ ഇതിൻ്റെ കൂടെയുണ്ട്, മെസ്സേജ് നിങ്ങൾ കാണുന്നില്ല എന്ന അഭിപ്രായമൊക്കെ പറയാണ്. ഏതായിരുന്നാലും ഇൻഷാല്ലാ എല്ലാവരുടെയും മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട്. വായിക്കാൻ നമുക്ക് ഒരുപക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്, എന്നാലും നമ്മൾ പരമാവധി ശ്രമിക്കും. ഒരാൾക്ക് മാഷാല്ലാ, ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഉത്തമമായ ഗുണങ്ങൾ ആണ് ഇന്ന് മൗലവി നൽകിയത്. ഇവിടെയും ക്ഷമ അനിവാര്യമാണ്. അൽഹംദുലില്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ.
1: മെസ്സേജുകൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലേ.
0: യെസ്. അതുപോലെ നമ്മുടെ വീട്ടിൽ
1: സാർ എന്താ പറഞ്ഞല്ലേ,
0: നസ്റു അകത്തായാലും പുറത്തായാലും ലൈവിൽ തന്നെ അല്ലേ.
1: സന്തോഷമുണ്ട്, കാരണം പലപ്പോഴൊക്കെ പിന്നെ ആങ്കർമാരായിട്ട് വരുന്ന ആൾക്കാർക്ക് സമയം കിട്ടാറില്ല. ആങ്കറിങ് ഇരിക്കുന്ന സമയത്ത് മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ നസ്റുവിന്റെ മെസ്സേജ് ഇടക്കിടക്ക് കാണാറുണ്ട്. അതുപോലെ
0: ഈ ലൈവില് ഒരാഴ്ച വന്നാൽ പിന്നെ അടുത്ത ആഴ്ച ലൈവിൽ ഇരിക്കാനേ, കാരണം ചില ആൾക്കാർക്ക് കഴിയുള്ളൂ,
1: അവരുടെ ഒരു ഷെഡ്യൂളും തിരക്കും ഒക്കെ അങ്ങനെ ആയിരിക്കാം.
0: എന്നിരുന്നാലും അതിന് സമയം കണ്ടെത്തി വരുന്ന പ്രിയപ്പെട്ട നമ്മുടെ ആങ്കർമാർ അല്ലേ.
1: അതെ, വീട്ടിൽ സാറേയും അതുപോലെ തന്നെ പറയേണ്ടതാണ്, കാരണം പല ദിവസങ്ങളിലും ലൈവിൽ ഈവനിങ്ങിലും മോർണിംഗിലും ലൈവിലും ഉണ്ടാവാറുണ്ട് വീട്ടി അബ്ദുസലാം സാറ്. അതുപോലെ ഫീഡ്ബാക്കിലും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്.
0: ഏതായിരുന്നാലും അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഒരു യാത്ര ഒരു നന്മയിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇതിൽ ഒരുപാട് ആളുകൾ അണിചേരുന്നു, അത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പല ബന്ധങ്ങളിലൂടെയാണ് അവർ ഈ റേഡിയോ അടുത്തറിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ സ്വരത്തിലൂടെ പിന്നെ ഈ റേഡിയോ ആകർഷിച്ചവരുണ്ടാകും, ചില ആളുകൾ പുലരിവട്ടത്തിലൂടെ റേഡിയോയുടെ സ്ഥിരം ആളുകളായി മാറിയിട്ടുണ്ടാകും, അങ്ങനെയാണ് അല്ലേ. അൽഹംദുലില്ലാ, ഒരു ഹദീസാണ് ഉസ്താദ് പറഞ്ഞു തന്നത്, ഓരോ നന്മയും സ്വകാര്യമായി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അഹങ്കാരവും കിബറും ഇല്ലാതിരിക്കട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി പ്രതികരിക്കുന്നത്.
1: ഓക്കെ, നമ്മൾ ഇനി ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു അല്ലേ. അപ്ഡേറ്റ്സുകൾ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ.
0: യെസ്,
1: അപ്ഡേറ്റ്സ് നമുക്കറിയാം, 500 മൊഡ്യൂളിൻ്റെ 16 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 37 ക്ലാസ് ഇന്ന് രാത്രി 10
0: അതെ,
1: 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16 മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് അത് ഈ കോഴ്സിൻ്റെ ഭാഗമാവാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മിക്കവാറും എല്ലാവരും അതിൽ ഭാഗമായിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും പുതുതായിക്കൊക്കെ ഇന്ന് ജോയിൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്, നമുക്ക് ഏത് സമയത്തും ആണെങ്കിലും കോഴ്സിൽ ചേരാവുന്നതാണ്. കോഴ്സ് പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഏത് സമയത്തും ആണെങ്കിലും ജോയിൻ ചെയ്ത് പഴയ ക്ലാസ്സുകൾ നമുക്ക് അവിടെ ലഭിക്കുമെന്ന് കൂടി അറിയിക്കുകയാണ്.
0: അതെ, നമ്മൾ അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും പ്രത്യേകം ഓർമ്മപ്പെടുത്താറുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ 500 മൊഡ്യൂള്. അതിലിനി വല്ല സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ 97 47 845 845 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്.
1: 97 47 845 845 എന്ന നമ്പറിൽ കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, 97 47 845 845 എന്ന നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത്.
0: യെസ്. അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാണ് നമ്മുടെ പീസ് റേഡിയോ മെമെൻഡോസുകൾ. നമുക്കറിയാം കുട്ടികൾക്കായി സ്കൂൾ ബാഗും പെൻസില് പൗച്ച് നെയിം സ്ലിപ്പ് കുടകൾ ടീഷർട്ടുകൾ തൊപ്പികൾ തുടങ്ങി നമ്മുടെ മക്കൾക്ക് ആവശ്യമായ സകലതും കുട്ടികളെ ഒരു നന്മയുടെ ഭാഗമാക്കി ഒരു ബ്രാൻഡാക്കി അവർക്ക് പരിചയപ്പെടുത്താവുന്ന ഒന്നാണ്.
1: പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടോ, വേറെ ബ്രാൻഡുകളോ അല്ലെങ്കിൽ കുറച്ച്
0: ഈ സാധനങ്ങളൊക്കെ
1: കിട്ടും, പക്ഷെ അതിനകത്തൊക്കെ പലപ്പോഴും നമുക്ക് ഇസ്ലാമികപരമായിട്ട് നോക്കുമ്പോൾ മോശം രീതിയിലുള്ള ഫോട്ടോസൊക്കെ പതിച്ചിട്ടുണ്ടാവും,
0: ഫായിദല്ല,
1: ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു നന്മയുടെ ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ റേഡിയോയെ പ്രചാരകരാവാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളത് കൂടിയാണ്. നമ്മളെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് അതിലൂടെ വാങ്ങിക്കുമ്പോൾ കുട്ടികളെ കൂടി മനസ്സിലേക്ക് അത് ഈ പീസ് റേഡിയോ ഇങ്ങനെ ആഴ്ന്നു പോകും. ഇതിങ്ങനെ
0: മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ കുട്ടികൾക്ക് ഈ റേഡിയോ എന്താണെന്ന് ഇങ്ങനെ അറിയാനുള്ള ഒരു അല്ലേ.
1: അതെ അതെ, അപ്പൊ നമ്മളെ ആളുകൾ തന്നെ അതിലേക്ക് കൂടുതൽ എന്താ പറയാ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചേർന്ന് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ കുറേ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വഴിവിളക്ക് പോസ്റ്ററിലേക്ക് പോകാം അല്ലേ. 2586 ദിവസം കേട്ടോ ഇന്ന് നമ്മൾ വഴിവിളക്ക് വരുന്നത്. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർമ്മിക്കുകയും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശരായി മാറുകയും ചെയ്യുന്നവരാകരുത് നാം. അള്ളാഹു വിധിച്ചതിൽ സംതൃപ്തിയുള്ളവരായി മാറാൻ കഴിയണം എന്നുള്ളതാണ്. അത് നന്മയ്ക്ക് വേണ്ടി മനം മടുക്കരുത്. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ മനുഷ്യന് മടുപ്പ് തോന്നുന്നില്ല. തിന്മ അവനെ ബാധിച്ചാലോ അവൻ മനം മടുത്തവനും നിരാശനുമായിത്തീരുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായത്തിൽ 49-ാമത്തെ വചനമാണ് ഇന്നത്തെ വഴിവിളക്ക് പോസ്റ്ററായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും വായിക്കുക. നമ്മുടെ മനസ്സിലതിനെ മനസ്സിലേക്ക് ഈ ഒരു വാചകങ്ങൾ എടുത്തു വെക്കുകയും നമ്മുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു പ്രചാരകരാകാനുകൂടി നമ്മൾ ശ്രദ്ധിക്കുക.
0: യെസ്, അപ്പോൾ ഇന്നത്തെ വഴിവിളക്ക് നല്ലൊരു സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഫീഡ്ബാക്കിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ

0: നമ്മുടെ ശ്രോതാക്കളുടെ ഒരു പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ? ഇപ്പോൾ നമ്മളെ സലാമാഷ് ഇത് കേട്ടു അല്ലെങ്കിൽ ഒന്ന് ലൈവിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിലൊരു കേൾവിക്കാരിൽ ഉൾപ്പെട്ടു സലാമാഷ്, ഞങ്ങളിലൊരാളായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്ന് പലരും കോമൺ ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥന. ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളുടെ പരസ്പരമുള്ള പ്രാർത്ഥനയും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു വേദി കൂടിയാണ് നമ്മുടെ മോർണിംഗ് ലൈവ്.
1: നമ്മളെപ്പോഴും പറയാറുണ്ട് പീസ് റേഡിയോ ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. അതിൽ ശ്രോതാക്കളും അതിൻ്റെ പിന്നിലും മുന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ് നമ്മളതിനെ കണ്ട് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രാധാന്യം തന്നെയാണ് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പലപ്പോഴും ടെക്സ്റ്റായിട്ടും മെസ്സേജായിട്ടൊക്കെ നമുക്ക് ഫീഡ്ബാക്കുകളിൽ കിട്ടാറുണ്ട്. അപ്പോൾ അത് ഓരോ കേൾക്കുന്ന ആങ്കറിംഗ് ഡെസ്കിലുള്ളവർ മാത്രമല്ല, കേൾക്കുന്ന ഓരോ ശ്രോതാക്കളും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറാനൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരസ്പര നസീഹത്തോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പീസ് റേഡിയോ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത.
0: ഇവിടെ എറണാകുളത്ത് നിന്ന് സുഹറ, നിങ്ങളത് കണ്ടോ? അവരുടെ ഒരു മെസ്സേജ് എന്താ അറിയോ, ഈ അമ്മായി അമ്മമാര് മരുമകളുടെ തെറ്റ് അപ്പപ്പോൾ നേരിട്ട് പറഞ്ഞു തിരുത്തണം. അമ്മായി അമ്മമാര് മരുമകളുടെ തെറ്റ് അല്ലാതെ ഉള്ളിൽ വെച്ച് പുറത്ത് ദേഷ്യം കാണിച്ചാൽ തെറ്റ് എന്താണെന്ന്. ഈ ഇത് വല്ലാത്തൊരു പോയി, നമ്മളിന്നിപ്പോ ഈ കുത്തുവാക്ക് പറയാന്ന് പറഞ്ഞല്ലോ, അപ്പോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്തോട് മുഖം നോക്കി വളരെ നൈസായിട്ട് പറയാൻ ശ്രമിക്കുന്നതിന് പകരം അത് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിച്ച് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതന്നെ ഈ കുത്തുവാക്ക് പറയാന്ന് പറഞ്ഞാൽ കുത്തിച്ച് പറയാന്നാണല്ലോ. അപ്പൊ ആ ഒരു സ്വഭാവം മാറ്റി വെച്ചുകൊണ്ട് എന്തു ചെയ്യാ, തുറന്ന് പറയാം. ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ ഭാര്യമാരോട് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആവും അല്ലേ, നമ്മൾ പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം തോന്നുകയാണെങ്കിൽ ആ പറഞ്ഞ സമയത്ത് ഉമ്മാനോട് തന്നെ എന്താക്കാം,
1: അത്
0: ഷെയർ ആക്കാം. അതങ്ങനെ അല്ല, ഇങ്ങനെയാണ് ഉദ്ദേശിച്ച പോലെ അല്ല സംഭവിച്ചത് അല്ല ഇങ്ങനെയാണ് അത് പറഞ്ഞാൽ അവിടെ കഴിയും.
1: പിന്നെ അതുമല്ല, ചില വിഷയങ്ങൾ അത് പറയേണ്ടത് ആ വ്യക്തിയോട് തന്നെയാണ്, അല്ല വേറൊരാളിനോട് പറഞ്ഞിട്ട് അയാൾ വഴിയല്ല അറിയേണ്ടത്. അപ്പോൾ മിസ്റ്റേക്കുകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അത് നല്ല നസീഹത്തോട് കൂടി അവരോട് തന്നെ പറയാം, ഞാൻ പിന്നെ ഉദ്ദേശിച്ചത് അങ്ങനെ അല്ലായിരുന്നു, ഇന്ന രീതിയിലായിരുന്നു ഞാനത് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നെങ്കിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ സോറി എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അവർ സംസാരിച്ചാൽ അത് മാറുന്നു. പക്ഷെ നമ്മളത് പിന്നെ വേറൊരാളോട് പറഞ്ഞ് പിന്നെ ആ ആള് മറ്റോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ കൂടാനോ കുറയാനോ ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ വീണ്ടും പ്രയാസത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. എന്തായാലും
0: പിന്നെ ആ വിഷയത്തിൽ വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാലേ, ഇപ്പോൾ രണ്ട് മക്കൾ ആൺകുട്ടികളുണ്ട് വിചാരിക്കുക, ഒരാൾ ചിലപ്പോൾ തികച്ചും വ്യത്യസ്തരാണല്ലോ മക്കളൊക്കെ. അപ്പോൾ ഒരാളുടെ സങ്കല്പത്തിൽ അയാൾ ചിലപ്പോൾ നല്ല സമ്പത്തുള്ളടത്ത് കല്യാണം കഴിച്ച ആളായിരിക്കാം, രണ്ടാമത്തെ ആൾ ചിലപ്പോൾ കുറച്ചൊക്കെ ദീനീപരമായിട്ട് പിന്നീട് കുറച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി നമ്മളൊരു പാവപ്പെട്ടൊരു കുട്ടിക്ക് ജീവിതം കൊടുത്താൽ നന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പാവപ്പെട്ട കൊടുത്തു. അപ്പോൾ ആ രണ്ട് മക്കളെ ഒരുപോലെ കാണേണ്ട ഉത്തരവാദിത്തമാർക്കാണ്?
1: വീട്ടിൽ
0: അപ്പൊ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ്. ഏതായിരുന്നാലും കൂടുതൽ നമുക്ക് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനും അറിയാനും സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇൻഷാല്ലാ സ്നേഹക്കൂട് ലൈവായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് നടക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്.
1: നമ്മളെ പിന്നെ കിസിന്റെ ശരി ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ.
0: യെസ്, നമുക്ക് പറയാം. ഇൻഷാല്ലാ ഇന്നത്തെ വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉത്തരം ശരിയായിട്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് നോക്കണമല്ലോ അല്ലേ, അല്ല പ്രതീക്ഷ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമല്ലോ. അപ്പം നമുക്ക് നോക്കാം, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരിൽ 7 പ്രമുഖരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് എന്ത് എന്നായിരുന്നു. അതിൽ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലേ, അതായത് അൽ മുഖസിറൂൻ എന്നാണ് ശരിയായ ഉത്തരം.
1: ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരിൽ 7 പ്രമുഖരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് അൽ മുഖസിറൂൻ എന്നുള്ളതാണ്. അത് ഇന്നത്തെ ഓപ്ഷൻ എ ആയിരുന്നു. ശരി ഉത്തരം എന്നുള്ളത് ഓപ്ഷൻ എ ആണ്.
0: ഇൻഷാ നമുക്ക് വിജയികളിലേക്ക് പിന്നീട് വരാം. വീണ്ടും ഫീഡ്ബാക്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു, കാരണം ഒരുപാട് മെസ്സേജുകൾ ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് കണ്ടിരുന്നു, ഇതാ, എൻ്റെ ആങ്ങളെയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിഞ്ഞത് അൽഹംദുലില്ല, ഇത്രയും നല്ല രണ്ട് ഉമ്മമാർ അൽഹംദുലില്ല, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉംറക്ക് പോയിരിക്കുന്നു, എൻ്റെ ഉമ്മ മരിച്ചിട്ട് 3 വർഷമായി, അൻവർ അമാന ടി കെ പാലോട്ട് വായാൽ എന്താണ് അല്ലേ, പാലോട്ട് വായാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്.
1: ഓക്കെ, നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോയാലോ, ഷെഡ്യൂളിലേക്ക്.
0: യെസ്, ഓക്കെ. അടുത്തത് ഇൻഷാല്ലാ നമ്മൾ ഇനി പോകുന്നത്, സാധാരണ നമ്മൾ ഓരോ ദിവസവും ഓരോ രൂപത്തിലേ പല കാര്യങ്ങളും നമ്മുടെ ശ്രോതാക്കൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള ഒരവസരം നൽകുന്ന ചില സംസാരങ്ങളിലേക്കാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ന്യൂസാണ്, ഒരു പത്രത്തിൽ വന്ന ഒരു ന്യൂസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ്. അസുഖബാധിതരായ മാതാപിതാക്കളെ പരിചരിക്കാൻ യു എസിൽ 2.9 കോടി ശമ്പളമുള്ള ജോലി നിരസിച്ച് നാട്ടിൽ പലചരക്ക് കട തുടങ്ങി. ഇത് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. IIT സ്വർണ മെഡൽ ജേതാവിൻ്റെ കഥ നമ്മൾ വായിക്കേണ്ട ഒരു കഥയാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, വാപ്പാക്കുമ്മാക്കും സുഖമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, 2.9 കോടി ശമ്പളമുള്ള ജോലി, അത് വാർഷികമാണോ ആയിരിക്കാം, ഏതായിരുന്നാലും ലക്ഷങ്ങളുടെ ശമ്പളം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ജോലി ഒഴിവാക്കിയിട്ട് നാട്ടിലൊരു സാധാരണക്കാരനെ പോലെ ഒരു പലചരക്ക് കട നടത്തിയിട്ട് അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു IIT സ്വർണ മെഡൽ ജേതാവും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം സാലറിയൊക്കെ മേടിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച പല കാര്യങ്ങളും അല്ലേ, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഔദാര്യമൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും അതിനുള്ളൊരു മനസ്സ് എന്താണ്, അത് വലിയൊരു സംഗതി തന്നെയാണ്. കാരണം ഇന്ന് പണത്തോടും അധികാരത്തോടും സമ്പത്തിനോടും വലിയ ആർത്തി പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എത്ര കിട്ടിയാലും മതിയാകാതെ വീണ്ടും, അതായത് നമുക്കുള്ള സമ്പത്തിൻ്റെ ഒരു കാ ഭാഗം പോലും അത് ആസ്വദിക്കാൻ കഴിയാതെ വീണ്ടും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തുള്ളത് അല്ലേ.

0: കാലഘട്ടത്തിൽ കൂടി അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു
1: യെസ്
0: പ്രസക്തി കൂടുതൽ. ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല ആളുകളും നെട്ടോട്ടോടുകയാണ് ദുനിയാവിലെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലി മറ്റു പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വന്തം കുടുംബം ഒന്നും നോക്കാൻ പല ആൾക്കാർക്കും സമയം കാണുന്നില്ല. അതിപ്പോൾ ഇന്നത്തെ നമ്മൾ പുലരുവട്ടത്തിൽ പോലും നമ്മൾ അത് കേട്ടു. പലപ്പോഴും ബിസിനസ്സിലൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ ഭാര്യയുടെ കാര്യങ്ങളോ കുട്ടിയുടെ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ടൊന്നും ചിലപ്പോൾ ഇടപെടാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ മാതാപിതാക്കളുടെ കാര്യത്തിലും പലരും അശ്രദ്ധരായി പോകുന്നൊരു സാഹചര്യം ഇന്നത്തെ കാലത്തുണ്ട്. പണ്ടുണ്ടായിട്ടുണ്ടാവും, പക്ഷെ പണ്ടത്തേക്കാൾ കൂടുതൽ ഇന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ അണുകുടുംബമായിട്ട് മാറുകയാണ് നമ്മൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ മക്കളുണ്ടാവും, അപ്പോൾ ഒരു മക്കളിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉമ്മാനിപ്പാനൊക്കെ നോക്കുന്നവരുണ്ടാവും. പക്ഷെ ഇവിടെ ഇയാൾ US ജോലി ചെയ്യുന്ന ആ ഒരു പിന്നെ വലിയ ശമ്പളമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് തിരിച്ച് അയാൾ ഉമ്മയും ഉപ്പയും നോക്കാൻ വേണ്ടി വരുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായ ഒരു തിരിച്ചറിവാണ്. കാരണം ഒന്ന്, ഉപ്പയെയും ഉമ്മയെയും നോക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കടമയാണ്, ബാധ്യതയാണ്. ഒരു മക്കളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വലിയൊരു ബാധ്യതയാണ്. അവർ ജീവിച്ചിരിക്കുന്ന യുദ്ധത്തിനോടും പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നമുക്കറിയാം, നിങ്ങൾക്ക് പ്രായമായ ഉപ്പയോ ഉമ്മയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക, ഇപ്പോൾ യുദ്ധത്തിന് വരണ്ടെന്ന് പറഞ്ഞ അത്രയും മഹത്തായ കാര്യത്തിൽ നോക്കുമ്പോൾ മാതാപിതാക്കളെ പരിചരിക്കലാണ് ഉത്തമം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു എന്താ പറയുക, മനസ്സിൽ തട്ടി ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഇന്ന് എത്ര കണ്ട അത്ര കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും പ്രായമായ ആളുകളാകുമ്പോൾ മാതാപിതാക്കൾ ചിലർക്കൊക്കെ വലിയ പ്രായമില്ലാത്തവരും, പക്ഷെ കുറച്ചുകൂടി പ്രായമായ ആളുകളുടെ മാതാപിതാക്കളുള്ള ആൾക്കാരെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവർക്ക് അവരെ കൂടെ നിന്നാൽ മതിയോ, നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിച്ച് അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ വളരെയധികം സന്തോഷം കിട്ടുന്ന ആളുകളുണ്ടാവും. അല്ലാതെ ഒന്നും സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒന്നും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വേണ്ടില്ല, സ്വന്തമായിട്ട് ചിലപ്പോൾ വരുമാനമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആയിട്ട് ഇത് കിട്ടുക പെൻഷനൊക്കെ കിട്ടുന്ന ആളുകളുണ്ടാവും. വരുമാനത്തിലേറെ അവരെ സംബന്ധിച്ച് അവരുടെ കൂടെ എൻ്റെ മോനെ കുറച്ച് നേരം ഇരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഇവരൊക്കെ നമ്മൾ പരിഗണിച്ച് പോകേണ്ടതുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇത്തരം മെസ്സേജുകൾ വളരെയധികം
1: യെസ്. പിന്നെ അതോടൊപ്പം തന്നെ അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഒരേ സ്റ്റേജിലല്ല. അതായത് നമ്മുടെ പ്രായത്തിന് വ്യത്യാസം, ആരോഗ്യത്തിൽ വ്യത്യാസങ്ങൾ വരും, നമ്മുടെ സ്വബോധത്തിലും ബുദ്ധിക്കും എല്ലാത്തിനും ചില പരിമിതികളും പ്രശ്നങ്ങളും കുറവുകളും ഒക്കെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ ഓടിച്ചാടി നടക്കുന്നൊരു പ്രായത്തിലും സമയത്തിലും അധ്വാനിക്കേണ്ട ഏറ്റവും വലിയൊരു സമയത്തിലും നമ്മൾ ഞാനൊക്കെ നേടി എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് വർഷങ്ങളോ അതൊക്കെ പോട്ടെ, ഇനി പ്രായത്തിൻ്റെ ഒരു പ്രയാസങ്ങൾ പ്രായം ചെന്നാലുള്ള എത്താന്ന് വിചാരിക്കുക. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും മാരകമായ രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷിക്കൂലേ. അപ്പം ആ രോഗങ്ങൾ വന്നാലും ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കാരം സ്വന്തം ഭാര്യ പോലും ഇട്ടേച്ച് പോകാം, അല്ലെങ്കിൽ ഒരു അകൽച്ച വന്നേക്കാം. പക്ഷെ നമ്മൾ ആരോടാണോ നമ്മൾ അകൽച്ച കാണിച്ചിരുന്നത് അവരായിരിക്കും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ശിഷ്യ മാതാപിതാക്കൾ. അപ്പോൾ നമ്മൾ അവർക്ക് പ്രായമായതിൻ്റെ പേരിൽ അവരെങ്ങനെ അവഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് നോക്കേണ്ട, ഞാൻ എനിക്കിപ്പോൾ എന്തെങ്കിലും വന്നാൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവരുള്ളൂ, ആ പ്രായം ചെയ്യുന്ന അവരുള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് രണ്ടു കൂടിൻ്റെ ജോലിയേക്കാൾ വലുത് ജീവിച്ചിരിക്കുന്ന അത്രയും കാലത്ത് അവരെ പൊന്നുപോലെ നോക്കുക എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾക്ക് ഉള്ളത് കൊണ്ട് അവരെ നോക്കുക, അല്ലേ? ചാക്കിട്ട് മൂടി സമ്പത്ത് കൊണ്ട് അവരെ നോക്കണം എന്നൊന്നും അവരും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ കഴിവ് നമ്മൾ തിന്നുന്നത് പോലെ ഭക്ഷിക്കുന്നത് പോലെ അവർക്കും ഭക്ഷണം നൽകാനും അവർക്ക് വേണ്ട ചികിത്സകളും ശുശ്രൂഷകളും നൽകാനും ഒക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഈ ഒരു ചെറുപ്പക്കാരൻ എത്തി എന്നത് നമുക്ക് ഏവർക്കും പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.
0: ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ നോക്കാം.
1: ഇൻഷാല്ലാ അവർ പ്രതികരിക്കും, കാരണം ഇന്നത്തെ വിഷയം ഫുള്ള്
0: അതാണ്
1: അല്ലേ. അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലൂടെ അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ കടന്നുപോയി.

0: അതിനായി മാതാപിതാക്കളെ സംരക്ഷിക്കാൻ എടുത്ത തീരുമാനം അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെ.
1: അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലായാലും കുടുംബം ജീവിതത്തിലായാലും പൊതു ഇടങ്ങളിലായാലും പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. എല്ലായിടത്തും നമ്മൾ മൗനം പാലിച്ചാൽ അത് അതിനേക്കാൾ വലിയ പടുകോഴിയിലേക്ക് ആയിരിക്കും എത്തിച്ചേരുക എന്നതാണ് സത്യം. പല സന്ദർഭങ്ങളിലും അനുഭവമുള്ളതാണ്. അതാണ് അമീർ ടിയുടെ പ്രതികരണം. അതുപോലെ തന്നെ സ്വർഗമാണല്ലോ നമ്മുടെ ലക്ഷ്യം. അദ്ദേഹം അതിനായി മാതാപിതാക്കളെ സംരക്ഷിക്കാനെടുത്ത തീരുമാനം അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെ. നിങ്ങൾ വായിച്ചോ?
0: അതെ, വായിച്ചോ, വായിച്ചോ. പിന്നെ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വളരെ വിഷമത്തോടെ ഇന്നസെന്റായി കഴിയുന്ന ഉമ്മമാരും ഉണ്ടായിരിക്കും ചില വീടുകളിൽ. റബ്ബുണ്ടല്ലോ കൂടെ എന്നായിരിക്കും അവർക്കുള്ള ഏക സമാധാനം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടൊരു ശ്രോതാവിന്റെ മെസ്സേജ് ഉണ്ട്.
1: യെസ്. അതുപോലെ വിദ്യാഭ്യാസമുള്ള തലമുറക്ക് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള പക്വത ഇല്ല. ഇതൊന്നും തന്നെ എന്താണ് വാടിക്കൂല എന്ന നിലപാ പാലിക്കൂല എന്ന നിലപാടിലാണ് വീണ്ടും വിചാരമില്ല തന്നെ എന്നാണ് ബഷീർ ദൂത പ്രതികരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്വിസിൻ്റെ ഉത്തരം പറഞ്ഞതിനെ കുറിച്ച് പ്രതികരിക്കുന്നു സീനത്ത് പാലക്കാട്. എൻ്റെ ഉത്തരം ശരിയാണ്, ഞാൻ ഇന്നും വിജയി തന്നെ.
0: മൈമൂന ചീക്കിലോട് പറഞ്ഞത് തിരിച്ചറിവ് നൽകുന്ന ചിന്ത, നമ്മുടെ കടമകൾ മറക്കാതിരിക്കുക. ഏത് കാര്യത്തിലും തിരിച്ചറിവ് നല്ലതാണ്.
1: പ്രതീക്ഷയ്ക്ക് വഴിയില്ലെങ്കിലും ഒരു അറിവ് ഹൃദയത്തിൽ പതിഞ്ഞു, എന്നാലും ഇന്നത്തെ ലൈവ് വെരി ഹാപ്പിയായി.
0: എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, എന്നാലും ഒരു അറിവ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രോതാവിൻ്റെ മെസ്സേജ് ഉണ്ട്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു.
1: അങ്ങനെ ഞാൻ കറക്കി കുത്തിയത് തെറ്റിപ്പോയി. റുസ്തക്കാളിക്കാവ്
0: വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നാണല്ലേ കറക്കി കുത്തിയിട്ട്.
1: ഉമ്മു ഹംന അത്തോളി തെറ്റി എങ്കിലും പുതിയൊരു അറിവ് കിട്ടി. എന്റെ ഭർത്താവിന്റെ ഉമ്മാക്ക് 85 വയസ്സായി. ഞാൻ എന്റെ ഉമ്മയോട് അടക്കം പറയും, എന്റെ ജീവിതത്തിൽ ഇത്രയും ഒരു നല്ല ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേയില്ല. നല്ല ദീനീബോധമുള്ള ആള്, 10 മക്കളിൽ ഇളയവനാണ് എന്റെ ഹസ്ബൻഡ്. ഒട്ടും പഴഞ്ചനല്ല, പുതിയ തലമുറയ്ക്ക് പറ്റിയ ആള്. ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും വളരെ വളരെ ക്ഷമയുള്ള ആൾ. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയാറുണ്ട്, ഉമ്മയെ കണ്ടു പഠിക്കുകയോ, എത്ര ഫോർവേഡ് ചിന്താഗതിയുള്ള ആളാണെന്ന് നിങ്ങളെക്കാളും. മാഷാ, 85 വയസ്സുള്ള ഒരു ഉമ്മാനെ കുറിച്ച് പിന്നെ ഫോർവേഡാണ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് ഒരുപാട് ദീർഘവീക്ഷണങ്ങളും എന്താ പറയുക, നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. മാഷാ,
0: ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടാൽ അൽഹംദുലില്ലാ ചിന്ത ഒരു ചിന്ത തന്നെയാണ്. മാതാപിതാക്കളാണല്ലോ നമ്മുടെ സ്വർഗം, വിട്ടുകളയാതിരിക്കുക, അവർക്ക് പരിഗണന കൊടുക്കുക. അൽഹംദുലില്ലാ എല്ലാ മാതാപിതാക്കൾക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. കബറിടങ്ങളിലുള്ള മാതാപിതാക്കളുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഫിയാക്കിയ തിരുവങ്ങാടിൻ്റെ മെസ്സേജ്.
1: നമുക്കേ ഈ ഒരു സമയത്ത് എനിക്ക് പിന്നെ പറയാൻ തോന്നി, ചെറിയൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ചില രക്ഷിതാക്കൾ ഇങ്ങനെ നമ്മളോട് പറഞ്ഞ ഒരു വിഷയമുണ്ട് എന്ന് വെച്ചാൽ, പക്ഷേ കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. ഇത് എല്ലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു പ്രശ്നം തന്നെയാണല്ലോ.
0: അപ്പോൾ
1: ഞാൻ ഇപ്പോൾ കഴിഞ്ഞത് ഈ പിന്നെ ചുണ്ടിൽ ഈ സാധനം ഇട്ടിട്ട് ഇങ്ങനെ കുട്ടികൾ വരും. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പും ഇതൊക്കെ ഇതിനെതിരെ ഇങ്ങനെ പലതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ കുട്ടികളെ പറയും, നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ലല്ലേ. ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളോട് ഒരു സ്നേഹമില്ലല്ലേ. അതിന് അവരോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ഇത് രണ്ടാ നമുക്ക് നേരിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, ഇത് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ മനസ്സിലാകൂല, പിന്നെ മനസ്സിലാകുള്ളൂ, അങ്ങനെ പറയണത് ഓൽക്ക് അപ്പം മനസ്സിലാവില്ല.
0: അപ്പോൾ
1: ഞാൻ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു പോയൊരു കാര്യത്തെ നമുക്ക് മുമ്പിക്ക് വെക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മതിൽ, ആ മതിലിൻ്റെ മുകളിൽ ഒരു കുട്ടി ഇങ്ങനെ ഒരു 4 വയസ്സ് 5 വയസ്സിൻ്റെ ഉള്ളിൽ
0: കുട്ടി
1: ചാടാൻ വേണ്ടി നിൽക്കണം. അപ്പൊ നിങ്ങള് ഇങ്ങനെ മുമ്പിൽ കാണാണ്,
0: നിങ്ങളെന്ത് പറയും,
1: നിങ്ങളെന്ത് പറയും, ചാടരുത് എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ചാടണ്ടാ പറഞ്ഞു ചോദിച്ചു. അത് ചാടി അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞു. ഓക്കെ, അതെങ്ങനെ എനിക്ക് മനസ്സിലായി
0: ചോദിച്ചു. കഴിഞ്ഞു പോകുന്ന ആൾക്കാർ
1: മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് പറയണത് നിങ്ങളെ നിങ്ങളിപ്പോൾ ആ ചെറിയ കുട്ടിനോട് പറഞ്ഞത് ആ കുട്ടിനെക്കാട്ടിലും പ്രായമുള്ളതുകൊണ്ടുള്ള പരിചയത്തിലാണല്ലോ. എന്നതുപോലെ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് തെറ്റാണ് അല്ലെങ്കിൽ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങളെ പ്രായത്തിൽ നിന്ന് അത് കഴിഞ്ഞു പോകുന്ന ആളുകളാണ് നമ്മള്. അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ എന്താ വിട്ട് ഇങ്ങനെ ഇരുന്നിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്താണെന്നറിയോ, ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നു അനുഭവിച്ചറിയാൻ കഴിയുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരു 18 വയസ്സാകുമ്പോൾ എങ്ങനെയക്കാരം എന്നുള്ളത് ഇപ്പോൾ ഈ പ്രായത്തിൽ സങ്കല്പിച്ചാൽ പോലും കിട്ടൂലല്ലോ, അല്ലെങ്കിൽ അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് അനുഭവിച്ച ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിനെന്തുണ്ട്, അതിന് അതിൻ്റെതായ വില കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പം നിങ്ങളത് അനുഭവിക്കും, അപ്പം നിങ്ങൾ അങ്ങനെ മതിയെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ നമ്മൾ അവരോട് പറയുമ്പോൾ അവരിങ്ങനെ കുറച്ചൊക്കെ എന്ത് ചെയ്യും, ചിന്തിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചില ആളുകൾ വെറും ക്ലാസ് എടുത്ത് പോയിരുന്ന ഒരു സ്വഭാവം രീതിയാകുമ്പോൾ കുട്ടികൾക്ക് ഓരിങ്ങനെ ഒരു പുസ്തകം പോയിക്കുള്ള അവൻ ചിലപ്പോൾ പഠിക്കേണ്ടവരും നല്ലോണം പഠിക്കുക, അല്ലാത്തവരൊന്നും പഠിക്കൂല. നേരെ മറിച്ച് അവരുടെ ആത്മാവിനും കുറച്ചൊക്കെ നമ്മൾ കൊടുക്കണം. മതം പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, സ്കൂൾ പൊതുവിദ്യാലയങ്ങളാണ്. മറിച്ച് നമുക്ക് അവിടെ പൊതുവായിട്ട് ചിന്തിക്കാവുന്ന നന്മകൾ
0: നന്മകളെ കുറിച്ചൊക്കെ
1: പറയാലോ. അപ്പൊ രക്ഷിതാക്കളോട് നമുക്ക് അത് തന്നെ പറയാനുള്ളത്, നമ്മൾ കണ്ടീനും കേട്ടീനൊക്കെ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വല്ലാതെ ശകാരിച്ച് നമ്മളവര് ശത്രുക്കളായി മാറുന്നതിന് പകരം നമ്മൾ അവരൊന്ന് കൂടെ ഇരുന്നിട്ടേ. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളെ വീട്ടിൽ വേണ്ടാത്തൊരു സംഭവം കുട്ടികൾ ചെയ്തു, പേടിച്ചിങ്ങനെ നിൽക്കും. തല്ല് കിട്ടുന്നൊരു പേടിയ കാര്യം, കാരണം തല്ല് മുമ്പ് കിട്ടിയ പരിചയമുണ്ടാവും. അപ്പോൾ ഓൻ ആ തല്ലിനെ പേടിച്ചിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ എവിടെയും പോയി ഒളിച്ചുവെക്കും. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് സാരില്ലടാ, ഇനി ശ്രദ്ധിച്ചാൽ മതി എന്നൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതവിടെ കഴിയും. പിന്നെ അവനക്ക് മനസ്സിൽ എന്നാലും എന്നോട് ഇങ്ങനെയല്ലേ പറഞ്ഞോളൂ, എന്നെ തച്ചിട്ടില്ലല്ലോ.
0: അതപ്പോ അവര് തെറ്റുന്ന തിരിച്ചുവരാനുള്ള
1: തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളിലുള്ള രക്ഷിതാക്കളായിട്ടുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഇതൊന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം.
0: അതെ. ഇനി നമുക്ക് ഇന്നത്തെ ഒരു അറിയാം ഒരു നന്മ എന്ന ഒരു സ്ലോട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത്.
1: ഓക്കെ, സ്കൂൾ ഓഫ് ഖുർആനെ കുറിച്ചിട്ടാണ്.
0: അതെ, സ്കൂൾ ഓഫ് ഖുർആൻ. സ്കൂൾ ഓഫ് ഖുർആൻ നമുക്കറിയാം, പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ അറബി ഭാഷയുടെ അതിൻ്റെ എല്ലാ പിന്നെ അക്ഷരങ്ങളൊക്കെ അതിൻ്റെ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിൽ തന്നെ പഠിപ്പിച്ച് ഖുർആനെ ഏറ്റവും സുന്ദരമായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഇവർക്ക് അതിൻ്റെ പ്രാക്ടീസ് കൊടുക്കുന്നു, ഒപ്പം ഭൗതിക വിദ്യാഭ്യാസവും കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേക സിലബസ് വെച്ചിട്ടാണ് ഈ ഒരു സ്കൂൾ ഓഫ് ഖുർആൻ നമ്മളതിൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് കുട്ടികൾക്ക് ഇതുപോലെ മനസ്സിലാക്കി കൊടുത്തോളം CBSE ഈ ഉള്ള സ്കൂൾ സൗകര്യം അതും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഹിഫ്ലാക്കാനുള്ള അതിൻ്റെ പ്രാപ്തരാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സ്കൂൾ ഓഫ് ഖുർആൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇതിൽ കൊണ്ടാക്കുക എന്നുള്ളത്, KG സെക്ഷൻ മുതലുള്ള കുട്ടികളെ ഇതിൽ ചേർക്കാവുന്നതാണ്. അവിടെ നിന്ന് തന്നെ കൊടുക്കുമ്പോഴാണ് നമുക്കതിൽ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്ക് അവരെ ശരിക്കും ഖുർആൻ അനായാസം ഓതാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും തജ്വീദ് നിയമങ്ങളൊക്കെ അനുസരിച്ച് പറയണം, നിർവഹിക്കാനും ഹിഫ്ലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജാമിയ അൽ ഹിന്ദിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്, ജാമിയ അൽ ഹിന്ദാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളതാണ്.
1: ഓക്കെ, ഏതായിരുന്നാലും നമ്മളൊരു അറിയാമൊരു നന്മയിൽ ഇന്ന് കേട്ടത് നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആനെ കുറിച്ചായിരുന്നു. ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന പ്രോഗ്രാമിലേക്ക്.
2: സൂറത്തുത്തീനിൽ അള്ളാഹു പറയുന്നു മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്, പിന്നീട് ചേലാകർമ്മം ചെയ്യാനും കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇങ്ങനെ? ഈ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകാനാവുക?
3: അള്ളാഹു മനുഷ്യനെ ഏറ്റവും നല്ല പാകതയിൽ, വഖലഖ്ന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല പാകതയിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഘടനയും മനുഷ്യൻ്റെ അവയവങ്ങൾ കൃത്യമായ സ്ഥാനങ്ങളിൽ അള്ളാഹു സംവിധാനിക്കുകയും ചെയ്ത സംഗതിയെ സംബന്ധിച്ചാൽ. നമ്മുടെ ശരീരഘടന നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു എഞ്ചിനീയർക്കും അതിലൊരു തിരുത്തു പറയാൻ കഴിയാത്ത രീതിയിൽ കുറ്റമറ്റ ഭാഗത്തിൽ അള്ളാഹു അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. എന്നാൽ ആ അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞ്, അവൻ്റെ പ്രവാചകനിലൂടെ നമ്മെ അറിയിച്ച പല കാര്യങ്ങളും അതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നഖം വളർന്നു വന്നാൽ അത് വെട്ടി ചെറുതാക്കണം. അതേപോലെ വെട്ടി ചെറുതാക്കാൻ പറഞ്ഞ പല രോമങ്ങളും ഒഴിവാക്കാൻ, വടിച്ചു കളയാൻ പറഞ്ഞ പല സംഗതികളും ഒക്കെയുണ്ട്. അവിടെയൊക്കെ ഇത് ബാധകമല്ലേ? ഏറ്റവും നല്ല കോലത്തിലാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. ആ നന്മയുടെ പൂർണ്ണതയാണ് വാസ്തവത്തിൽ അള്ള പറഞ്ഞ അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ കൂടി നാം അനുസരിക്കൽ. അപ്പോൾ നഖം മുറിക്കൽ, മുടി മുറിക്കൽ, അതേപോലെ പല്ല് തേക്കൽ, ശുദ്ധീകരണങ്ങൾ നിർവഹിക്കൽ, കുളിക്കൽ, ഇതൊക്കെ എന്തിനാ എന്നൊരാൾ ചോദിച്ചാൽ ഏറ്റവും നല്ല കോലത്തിലല്ലേ പടച്ചവൻ സൃഷ്ടിച്ചത്, പിന്നെ എന്തിനാ കുളിക്കുന്നത്, പിന്നെ എന്തിനാ പല്ല് തേക്കുന്നത് എന്നൊരാൾ ചോദിച്ചാൽ അതെത്രമാത്രം അന്ധമാണ് അല്ലെങ്കിൽ വിരോധാഭാസമാണ് എന്നതുപോലെയാണ് ചേലാകർമ്മത്തിൻ്റെ കാര്യത്തിലും. അതിൻ്റെ ആ ഒരു പ്രയോഗം അള്ള പറഞ്ഞത് അനുസരിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു തആല അഅലം.
0: മഷാല്ലാ, ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് നമ്മൾ കേട്ടത്. അലിജാബ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ചോദ്യവും ഒരു ഉത്തരവും കേൾക്കുന്നത്. അലിജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമുക്ക് പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാൻ ലൈവ് അലിജാബയും നമുക്കുണ്ട് എല്ലാ ആഴ്ചയിലും. ശനിയാഴ്ച വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് രാത്രിയിൽ.

0: മഷാപ്പടേ, നമുക്ക് ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിലെ സിസ്റ്റം തെരഞ്ഞെടുത്ത വിജയികളെ നമ്മൾ പറഞ്ഞിട്ടില്ല. ശരി, ഉത്തര അച്ചുറൊക്കെ വിജയികളാണ് നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. സിസ്റ്റം നമുക്ക് ഒരു 13 പേരെ തെരഞ്ഞെടുത്ത് തരും. അപ്പൊ അതാരൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാം. ഇൻഷാല്ലാ.
1: ഓക്കെ, ഇന്നത്തെ ഒന്നാമത്തെ വിജയി ഉമൈബ കല്ലടിക്കോടാണ്. രണ്ട്
0: റഫീന മട്ടന്നൂർ കണ്ണൂർ.
1: മൂന്ന് സൈനബ കാരക്കുന്ന്.
0: ബുഷ്ര കെ മുറയൂർ.
1: ജസീല തയ്യിലക്കടവ്.
0: സെറീന വി പി വളാഞ്ചേരി.
1: ഫാസില എ ജി പോത്താങ്കണ്ടം.
0: സുബൈദ കുഞ്ഞിമംഗലം.
1: ഫഹ്മിദ ചെറുപ്പുളശ്ശേരി.
0: സെറീന ചമൽ താമരശ്ശേരി.
1: സീനത്ത് പാലക്കാട്.
0: ബഷീർ എം കെ പൂത്തംകണ്ടം അല്ലേ, പോത്തംകണ്ടം.
1: ഫാത്തിമ ബി വി.
0: ഓക്കെ, ഒന്നുകൂടി വായിക്കാം.
1: ഒന്നുകൂടി വായിക്കാം.
0: ഒന്ന് ഉമൈബ കല്ലടിക്കോട്.
1: റഫീന മട്ടന്നൂർ കണ്ണൂർ.
0: സൈനബ കാരക്കുന്ന്.
1: ഉഷ്ര കെ മുറയൂര്.
0: ജസീല തയ്യിലക്കടവ്.
1: സെറീന വി പി വളാഞ്ചേരി.
0: ഫാസില എ ജി പോത്തംകണ്ടം.
1: സുബൈദ കുഞ്ഞിമംഗലം.
0: ഫഹ്മിദ ചെറുപ്പുളശ്ശേരി.
1: സെറീന ചാമൽ താമരശ്ശേരി.
0: സീനത്ത് പാലക്കാട്.
1: ബഷീർ എം കെ പോത്തംകണ്ടം.
0: ഫാത്തിമ ബി വി.
1: ഓക്കെ, ഇന്ന് പോത്തംകണ്ടത്തിൽ നിന്ന് രണ്ടുപേരുണ്ട്.
0: രണ്ടുപേരുണ്ട്. ഒന്നുകൂടി ചോദ്യത്തിൻ്റെ ചോദ്യ ഉത്തരം ഒന്നുകൂടി പറയാം. ചിലപ്പോൾ വൈകി ജോയിൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ചോദ്യം, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരിൽ 7 പ്രമുഖരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതായിരുന്നു എന്നതാണ് ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ, അൽ മുഖ്സിറൂൻ
1: എന്നായിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് തിരിച്ചു പോകാം. ഇന്ന് സ്വരം കേട്ടില്ല, നല്ല സ്വരത്തിന് കാതോർക്കുന്നു. എന്താണ് അമേരിക്ക, നമ്മള് സ്വരമൊക്കെ കഴിഞ്ഞു പോയല്ലോ. അപ്പൊ ഇൻഷാല്ല അടിയിലടിയിൽ ഇനി പിന്നെ നമുക്ക് റിവൈൻഡിലൊക്കെ കേൾക്കാം ഇൻഷാല്ല. പിന്നെ അസ്സലാമു അലൈക്കും, എൻ്റെ രണ്ട് കുട്ടികൾ സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഖുർആൻ പഠിക്കുവാൻ എളുപ്പമാക്കി കൊടുക്കട്ടെ.
0: വിജയികളിൽ ഇന്ന് ബഷീർ എം കെ ഉൾപ്പെട്ടത് പുരുഷന്മാരുടെ മാനം കാത്തു എന്ന് പറഞ്ഞിട്ട് അഷ്റഫ് ബേപ്പൂരിന്റെ മെസ്സേജ് ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ ചോദ്യോത്തരത്തിന് നല്ല ഗുണപാഠം കിട്ടിയെന്നാണ് അമിത് കാ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ ബിനീത നോച്ചിമ അലുവ, അവർ സ്കൂൾ ഓഫ് ഖുറാൻ്റെ ഓൺലൈനാണ് ഡീറ്റെയിൽസ് എവിടുന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. റേഡിയോമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇൻഷാല്ലാ. അതുപോലെ നമ്മുടെ ഉമ്മ കുൽസു ചിറമംഗലം, അവർ പറയുക കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലാണ്, ലൈവിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രതികരിക്കുന്നു. എന്തിനാണ് പോയത് എന്ന് അറിയില്ല. എന്തായിരുന്നാലും എല്ലാ പ്രയാസങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കട്ടെ.
0: അതെ.
1: പിന്നെ നമ്മളെ ചിന്ത നല്ലൊരു അറിവാണ്. അൽഹംദുലില്ലാ, ഇനി എൻ്റെ മോന് പാരൻസിനെ വിട്ട് എങ്ങോട്ടും പോവില്ല, നാട്ടിൽ തന്നെ ജോലി ചെയ്യും. എനിക്കും എൻ്റെ മദറിനോ യെ മരിക്കുന്നത് വരെ നോക്കാൻ പറ്റി. ആ മരണം ശരിക്കും എനിക്കൊരു നഷ്ടമാണ്. അതുപോലെ മരുമോളുടെ കൂടെ ഞാനും ഉണ്ടാവട്ടെ. ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ നേരെ നോക്കി അപ്പോൾ തന്നെ തീർക്കാൻ നോക്കുക എന്നാണ് അസ്മാവി വരുന്നവണ്ണം പ്രതികരിക്കുന്നത്.
0: വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പല ആളുകളും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഹൈറായ ഒരു കാര്യം സാധിച്ചാലും ഒരു ദുരിതം നീങ്ങിപ്പോയാലും നന്ദി സൂചകമായി ശുക്രന്റെ സുജൂദ് ചെയ്യാറുണ്ട്. ഇതിന്റെ രൂപം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ടൊരു ശ്രോതാവ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അലിജാബയിലേക്കാണ് അയക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്യാറില്ല. അത് നമ്മൾ അലിജാബയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ മറുപടി ലഭിക്കും ഇൻഷാല്ലാ.
1: അതെ, അപ്പോൾ നിങ്ങൾ കാരണം മറ്റുള്ളവർക്കും കൂടി അത്തരം ഒരു സംശയം അല്ലേ മാറ്റാനുള്ള ഒരു അവസരം പാടെ കിട്ടും
0: തീർച്ചയായിട്ടും.
1: പിന്നെ നമ്മളെ ഒരു പിന്നെ ശ്രോതാവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ അറബി ഭാഷ പഠനം അത് ഇപ്പോഴും ഉണ്ട് അല്ലേ?
0: അതെ, കോഴ്സ് ഓപ്ഷനിൽ.
1: ഓക്കെ, അതിൻ്റെ പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ പി സി റെഡിയിൽ പോവുക, കോഴ്സിൽ പോവുക, നമുക്ക് അവിടെ അറബി ഭാഷ അതിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. കോഴ്സിനെ കുറിച്ച് അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞത് അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: അതെ, സീനത്ത് പാലക്കാട് ഇന്ന് 13 പേരിൽപ്പെട്ടത് ഞാനൊരാളായി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ ഭാര്യ ഉമൈബ കല്ലടിക്കോടും വിജയകൾ ഉൾപ്പെട്ടിരിക്കുന്നു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുന്ന കുടുംബത്തിന് രണ്ടാളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
1: നമ്മുടെ നൗഫലസ് ചുങ്കം പാലക്കാട്, അപൂർവമായിട്ടാണ് ഉപര് നമ്മൾ മെസ്സേജ് അയക്കാറുള്ളത്. അസ്സലാമു അലൈക്കും, ഉപ്പ് വാർദ്ധക്യ സഹജമായ പ്രയാസം കാരണം സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് മക്കളായ 3 പേര് വിദേശത്ത് നിന്ന് മാറി മാറി വന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആദർശ സുഹൃത്തുക്കളെ അറിയാം. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുള്ള ഈ കാലത്ത് ഇവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം റബ്ബ് എന്നും നിലനിർത്തി കൊടുക്കട്ടെ. റബ്ബ് അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ മാതാപിതാക്കൾക്കും റബ്ബ് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്.
0: ഓക്കെ, പിന്നെ ഒരു ശ്രോതാവ് പറഞ്ഞിട്ട് വിജയികളുടെ പോസ്റ്റർ ഇറങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് അതിൻ്റെ ബന്ധപ്പെട്ട ഡെസ്കിലേക്ക് അറിയിക്കാം, പോസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നേരത്തെയൊക്കെ നമുക്ക് വിജയികളുടെ പോസ്റ്റർ വരാറുണ്ടായിരുന്നു, ഇപ്പോൾ അത് വരാനിട്ടാണോ റുസ്തകളെയോ കാണാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഇനി അപ്പോൾ അത് എന്താണ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അറിയിച്ചിട്ട് അതിൻ്റെ പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു.
1: ഇന്നത്തെ ലൈവ് ചിന്തനീയമായിരുന്നു, വളരെ സന്തോഷം എന്ന് ഗുഡ് ലൈവ് എന്ന് ജമീല വി പി കാളിയാവ് പ്രതികരിക്കുന്നുണ്ട്. പിന്നെ യോജിക്കാത്ത ഓരോ ഓപ്ഷനും മാറ്റി മാറ്റി നോക്കിയപ്പോൾ യഥാർത്ഥ ഉത്തരത്തിലെത്തി, അങ്ങനെ ഉത്തരം ശരിയായി എന്ന് അഷറഫ് ബേപ്പൂര് പ്രതികരിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. അൽഹംദുലില്ലാ, നല്ല ഉമ്മയാണ്. ഉമ്മക്ക് ഉമ്മയും വാപ്പയും ഉണ്ട്, വാപ്പക്ക് ഉമ്മയും ഉണ്ട്. ഈ രണ്ടിടത്തും ഉമ്മയാണ് നോക്കുന്നത്. രണ്ടിടത്തും പ്രായമായവരാണ്. ഒരു വീട്ടിലെ പണി കഴിഞ്ഞ് അടുത്ത വീട്ടിൽ പണിയെടുക്കാൻ പോകും സമയങ്ങളിൽ ഞാൻ നിങ്ങളെ വീട്ടിലെ പണി ഓടിയാണ് എടുക്കുന്നത്. ഇവിടെയും വന്നിട്ട് പണിയെടുക്കരുത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എൻ്റെ സ്വന്തം പ്രവർത്തിക്കുന്നതിനേക്കാളും പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയെ കാണാൻ ആരോഗ്യം ആഫിയത്തും കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും അമ്മയാണെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. ജസീന തിരുവമ്പാടിയാണ് വെച്ചാല് അവിടുത്തെ രണ്ട് ഉമ്മമാരി എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെയും സ്വന്തം മാനേയും ആ ഒരു വേർതിരിവില്ലാതെ കാണുന്നു എന്നൊരു സന്തോഷം പങ്കുവെക്കുകയാണ്.
0: അതെ, പിന്നെ നല്ല ഗുണപാഠമുള്ള വിഷയം തന്നെയാണ് ഇന്നത്തെ കെ വി ഉസ്താദിൻ്റെ തിരുമൊഴികളെ കുറിച്ചുള്ള മെസ്സേജാണ് ഉസ്താദ് പറഞ്ഞു തന്നത്. ലോകമാന്യത വെടിഞ്ഞ് നാഥൻ്റെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ച് വളരെ എളിമയിൽ ജീവിതം നയിക്കാൻ നോക്കണം. കുശുംബും അഹംഭാവം വെടിഞ്ഞ് ശുദ്ധ മനസ്സിൻ്റെ ഉടമയാവുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂറിൻ്റെ മെസ്സേജ് ഉണ്ട്. എന്നാലും മാഷാദ ധാരാളം ആളുകളുടെ മെസ്സേജ് ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഇസ്ലാം പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അമ്മായി അമ്മമാർ നമ്മൾ വായിച്ചു തന്നല്ലേ, മരുമകളുടെ തെറ്റപ്പോൾ നേരിട്ട് പറഞ്ഞ് തിരുത്തണം എന്നുള്ളത്.
1: യെസ്,
0: ആ മെസ്സേജ് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പോൾ അറബി ഭാഷ കോഴ്സിനെ കുറിച്ച് ചോദിച്ച ആളോട് നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞല്ലോ അല്ലേ, നമ്മുടെ കോഴ്സിൽ കാണാൻ പറ്റും. ഇനി നമുക്കൊരു ഹയറായ കാര്യം സാധിച്ചാലും ദുരിതം നീങ്ങിപ്പോയാലും നന്ദി സൂചകമായി റുക്കു എന്താണ് സുജൂദ് ചെയ്യാറുണ്ടല്ലോ, ശുക്രന്റെ സുജൂദ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു
0: നേരത്തെ വായിച്ചു, അത് അവര് അല്ലിജാബയിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത്. കാരണം അത്തരം കാര്യങ്ങൾ നമ്മൾ എടുത്താൽ അത് മാത്രം കൈകാര്യം ചെയ്യാൻ ഈ സെക്ഷൻ കിട്ടുള്ളൂ. കാരണം ഓരോ ദിവസം ഓരോരുത്തർക്ക് ഓരോ സംശയങ്ങൾ ഉണ്ടാവും.
1: അപ്പൊ ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 അല്ലിജാബ് ഉണ്ട്.
0: ശനിയാഴ്ചകളിൽ ലൈവ് ഉണ്ട്, 7:30 മുതൽ 8:30 വരെ. അപ്പോഴൊക്കെ നേരിട്ട് നിങ്ങൾക്ക്
1: ചോദിക്കാവുന്നതാണ്. പിന്നെ ഇന്ന് 13 പേരിൽ ഞാനും ഒരാളായി. എൻ്റെ സഹോദരന്റെ ഭാര്യ ഉമൈബ കല്ലടിക്കോട്
0: വായിച്ചു.
1: ഓക്കെ, അപ്പൊ ആ സന്തോഷം വീണ്ടും എല്ലാവരുടെയും പരാതിയാണ് വിജയികളുടെ. യെസ്,
0: പോസ്റ്ററിന്റെ കാര്യമായിരുന്നു നമ്മൾ.
1: റുസ്താഗാളികാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അത് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ടെക്നിക്കൽ വിങ് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്.
0: കൽപ്പറ്റ മണ്ഡലത്തിൽ ഇന്ന് വിജ്ഞാനവേദി നടക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറയെന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ വിജ്ഞാനവേദിയിൽ ഇന്ന് പങ്കെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇംതിയാസ് തിരുവമ്പാടിയാണ് പങ്കെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൽപ്പറ്റ മണ്ഡലം വിജ്ഞാനവേദിയിൽ എന്തായാലും ആ ഭാഗത്തുള്ള ആളുകൾക്ക് അതിൽ പങ്കെടുക്കാം. ഇൻഷാല്ലാ.
1: അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കാണാം. മനാഫ് കെ വി പാലക്കാടിയാണ്. അദ്ദേഹം വിജയികൾക്ക് ആശംസകൾ നേരുകയാണ്. അദ്ദേഹം വിജയായിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് വിജയാശംസകൾ നേരുന്നു. ആ ഒരു വിശാല മനസ്സിനെ നമ്മൾ കാണാതെ പോകുന്നില്ല. പിന്നെ കുറെ കാലത്തിന് ശേഷം സിസ്റ്ററിനെ പരിഗണിച്ചു എന്ന് ഒരു സന്തോഷം സെറീന വി പി വളാഞ്ചേരി പങ്കുവെക്കുന്നുണ്ട്. നാദിറായി ഡുമുയിക്കലിന്റെ ഒരു മെസ്സേജ് നിങ്ങൾ വായിച്ചോ? നമ്മൾക്കൊരു അതാണ് വീണ്ടും ഇങ്ങനെ അല്ലേ. യെസ്, ഓക്കെ. പിന്നെ ഓക്കെ, എൻ്റെ ഉമ്മ മക്കളോട് മരുമക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഉമ്മ. എൻ്റെ ഉമ്മ മരിച്ചിട്ട് 2 വർഷമായി. നാദ, എൻ്റെ ഉമ്മാക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയാണ്. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി പ്രതികരിക്കുന്നത്.
0: ഞങ്ങളുടെ പൂനൂർ പുഴയിൽ ഞായറാഴ്ച ഒരാൾ വീണിട്ട് ഇന്ന് വരെ ബോഡി കിട്ടിയിട്ടില്ല. ഈ കാലാവസ്ഥയിൽ ആരും പുഴയിലും തോട്ടിലും ഒന്നും ഇറങ്ങരുത് എന്നുള്ളൊരു മുന്നറിയിപ്പുമായിട്ട് ജമീല വി കെ പൂനൂരിൽ നിന്നൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നല്ല മഴക്കാലമാണ്, തോടുകളും കുളങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സമയമാണ്, പുഴകളൊക്കെ നിറഞ്ഞൊഴുകുന്ന ഒരു സമയമാണ് നമ്മളെ കേരളത്തിലൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വടക്കൻ ജില്ലകളിലൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഒരു നല്ല മഴ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെയും കണ്ടപ്പോൾ നല്ല മഴയാണ് ഉള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. സ്കൂളിട്ട് വന്നാൽ അവർ വീട്ടിൽ ആ സമയത്തിന് എത്തുന്നില്ല എന്നും, വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കളിക്കാനോ അല്ലെങ്കിൽ മറ്റേതിനൊക്കെ വീട്ടിൻ്റെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും, അതിൽ അപകടം അവർ തിരിച്ചറിയണ്ടാവില്ല. അപ്പോൾ വളരെ നല്ലൊരു സാന്ദർഭികമായൊരു മെസ്സേജായിട്ട് അത് തോന്നുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക.
1: വിജയികളെ ഒന്നുകൂടി വായിക്കുമോ എന്ന് നാദിറ ഷാഫി വന്യൂർ ചോദിക്കുന്നുണ്ട്.
0: നമ്മൾ മൂന്ന് തവണ വായിച്ചത്, എന്തായാലും ഒന്നുകൂടി വായിക്കാല്ലേ.
1: ഉമൈബ കല്ലടിക്കോട്, റഫീന മട്ടന്നൂർ കണ്ണൂർ,
0: സൈനബ കാരക്കുന്ന്,
1: ബുഷറക്കേ മുറയൂർ,
0: ജസീല തയ്യിലക്കടവ്,
1: സെറീന വി പി വളാഞ്ചേരി,
0: ഫാസില യജി പോത്തങ്കണ്ടം,
1: സുബൈദ
0: കുഞ്ഞിമംഗലം, ഫഹ്മിദ ചെറുപ്പുളശ്ശേരി, സെറീന ചമൽ താമരശ്ശേരി, സീനത്ത് പാലക്കാട്,
1: ബഷീർ എം കെ പോത്തങ്കണ്ടം, ആൻഡ് ഫാത്തിമ ബി വി.
0: അതെ.
1: ഓക്കെ, അപ്പൊ ഇനി നമ്മള് അവസാനമായിട്ട് ചോദിച്ചിട്ട് ഇനി നമ്മള് പറഞ്ഞു പരാതി വേണ്ട.
0: പരാതി വേണ്ട. അതെ അതെ, ചിലപ്പോ അതിനിടയ്ക്ക് എവിടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും രാവിലത്തെ തിരക്കിലേ.
1: എന്തായാലും അവരുടെ ആഗ്രഹം ഇതുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണല്ലോ ചോദിക്കുന്നത്. എല്ലാവരുടെയും പിന്നെ മെസ്സേജുകൾ നമുക്ക് ഒരു പക്ഷേ വായിക്കാൻ ചിലതെങ്കിലും വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ല, നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്ന മെസ്സേജുകളെല്ലാം പരമാവധി വായിക്കാൻ
0: ശ്രമിക്കാറുണ്ട്. അതെ, ചിലതൊക്കെ ചിലപ്പോൾ നമ്മൾ കൂടുതൽ മെസ്സേജുകൾ ഒരുമിച്ച് വരുമ്പോൾ താഴേക്ക് പോകുമ്പോൾ സ്ക്രോളിങ്ങിൽ അത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാണുന്ന പരമാവധി മെസ്സേജുകൾ നമ്മൾ വായിക്കാറുണ്ട്. മഷാല്ലാ, ഇന്ന് നമ്മുടെ ലൈവ് പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് 2 മണിക്കൂറായിട്ട് ശ്രോതാക്കളുടെ കൂടെ ഇരിക്കാനും നിങ്ങളൊക്കെ മെസ്സേജുകളും വായിക്കാനും നമ്മുടെ നന്മയുടെ കൂടെ സഞ്ചരിക്കാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടെന്ന് പറ്റി. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ലോകത്തും പരലോകത്തും വിജയിക്കുന്നവർ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം നിങ്ങളുമായി കൂടാം എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇനി നാം ഇനി പതിവ് പോലെ പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
1: ഞാൻ ഷമീമ വണ്ടൂർ.
0: ഇന്ന് നാം വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് പ്രോഗ്രാമാണ്.
1: വിശ്വാസിയും വ്യക്തിത്വ പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ പിന്നെ ഹമീദ് മാസ്റ്റർ ആണ് നമ്മളോടൊപ്പം ഇന്നത്തെ ഇൻസൈറ്റിൽ ജോയിൻ ചെയ്യുന്നത്. നമുക്കത് കേൾക്കാം.
0: അതെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി വസല്ലം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. നാം അപ്പോൾ നിയമങ്ങളെ അല്ലെങ്കിൽ അവയിലെ പഴുതുകളെ കുറ്റം പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കും. നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് തെറ്റുകളിൽ വീണുപോകുന്നവരുണ്ട്. അറിവില്ലായ്മയുടെ ആപത്തിനെ അപ്പോൾ നമ്മൾ പഴിക്കും. നിയമത്തിലെ വ്യക്തതയില്ലായ്മ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലേക്കും പലപ്പോഴും സമൂഹത്തിൻ്റെ തന്നെ ചിദ്രതകളിലേക്കും നയിക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളെ സമർത്ഥന്മാർ തങ്ങളുടേതായ രീതിയിൽ തൻ്റെ ഇഷ്ടപ്രകാരം നിയമത്തെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തവും ലളിതവും ഏതു കാലത്തും പ്രായോഗികവും മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്നതും മാനവ സംസ്കൃതിയുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ഉപയുക്തമാകുന്നതുമായ നിയമങ്ങൾ മാത്രമേ കാലാതിവർത്തിയായി നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു വ്യക്തതയും ലാളിത്യവുമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഖമുദ്ര. അല്ലാഹു സുബ്ഹാനഹു വതആല വ്രതവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു നൽകുന്ന നിയമോപദേശങ്ങൾ കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് യാതൊരു പ്രയാസവും അവൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതവും ജീവിത വ്യവഹാരങ്ങളും കൂടുതൽ ലളിതവും എളുപ്പമുള്ളതുമാക്കി മാറ്റുക, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാം മനുഷ്യനെ നിയമങ്ങൾ കൊണ്ട് ഞെരുക്കുന്നു. മുസ്ലിമായി ജീവിക്കുക എന്നത് അത്രയധികം ദുഷ്കരമായൊരു വ്യായാമമാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ ഇസ്ലാമിനെ ഒരു ജീവിതചര്യയായി സ്വീകരിച്ചവർ അനുഭവിക്കുന്ന ലാളിത്യവും സമാധാനവും ഏതൊരു വിഷയത്തെ സമീപിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന വിശാലതയും വ്യക്തതയുമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞൊരു വാചകം, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാ ലിൽ മുസ്ലിമീൻ എന്നാണ്. വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അതിലൂടെ മനുഷ്യന് ഹുദ മാർഗനിർദ്ദേശമുണ്ട്, കാരുണ്യമുണ്ട്, അവന് സന്തോഷം നൽകുന്ന, മനുഷ്യന് സമാധാനം നൽകുന്ന ഒന്ന്. കാരണം ആധുനിക കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗങ്ങളിലൊന്ന് സത്യത്തെ അസത്യത്തിൽ നിന്ന്, ശരിയെ ഫാൾസ്ഹുഡിൽ നിന്ന് വേർതിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അത്രമേൽ മനസ്സിന് യുക്തിഭദ്രവും സുന്ദരവുമായി തോന്നാവുന്ന വാദങ്ങൾ ബുദ്ധിയുടെയും ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെളിവുകളുടെയും പിൻബലത്തിൽ അവതരിപ്പിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള ബൗദ്ധികമായ അന്ധകാരങ്ങളുടെ ആഴങ്ങളിൽ മനുഷ്യനെ ഞെരുക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മളൊരു വചനം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ. എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്നും അവ്യക്തതകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വ്യക്തതയുടെ ഒരു പ്രകാശത്തിലേക്ക് അവനെ കൊണ്ടുവരിക. ഇതാണ് അല്ലാഹു ഖുർആനിലൂടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുന്ന സമയത്ത് അതിൻ്റെ ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നത്. വ്യക്തതയിലൂടെ വിശദീകരിക്കുന്നതിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു ബോധ്യത, മനസ്സിൻ്റെ സംശയങ്ങളുടെ നിഴലുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യും. അവൻ ആത്മവിശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ തന്നെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സംശയങ്ങൾ ഞെരിക്കുന്നൊരവസ്ഥയിൽ, ഇസ്ലാമിനെ പിൻപറ്റാനോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അതിനെ പ്രബോധനം ചെയ്യാനോ നമുക്ക് കഴിയാതെ വരും. അല്ലാഹു തന്നെയും റസൂലിനോട് പറയുന്ന ഫലാ യഖുൻ ഫീ സദ്രിക ഹറജൻ, നിൻ്റെ മനസ്സിന് അത്തരത്തിലൊരു ഹറജ്, സംശയങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പല വിമർശനങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ അവൻ്റെ മേൽ അവന് കേൾക്കേണ്ടി വരുമ്പോഴും തൻ്റേതായ ഒരു ബുദ്ധിയും വിവേകവും ധാരണാശക്തിയും ഒക്കെ അവന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? കാരണം മനുഷ്യന് ബുദ്ധിയുണ്ട്, ധാരണാശക്തിയുണ്ട്, അവന് വിവേകമുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത്തരം കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യന് സത്യം കണ്ടെത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവന് വിട്ടു നൽകിക്കൂടെ എന്നുള്ള ആധുനികരുടെ വാദം. എന്നാൽ ഇതൊരു കേവലം വാദം മാത്രമാണ് എന്ന് ഏതൊരു വിഷയമെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യമാവും. സാർവലൗകികമായ ഒരു ഉദാഹരണം പറയാം. വളരെ സാർവലൗകികമായിട്ടുള്ളൊരാവശ്യമാണ് വസ്ത്രമെന്നത്. ഇസ്ലാം വസ്ത്രധാരണം, അതിൻ്റെ ഇനം, തരം, വർണ്ണം, അനുവദനീയം, നിഷിദ്ധം, പ്രായ വ്യത്യാസമനുസരിച്ച് മനുഷ്യന് ഉള്ള ചില ഉതിറുകൾ, അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് സ്വീകരിക്കേണ്ട വസ്ത്രങ്ങൾ, അതിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം, പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കുമുള്ള മറക്കാതിരിക്കാൻ അനുവാദമുള്ള സമയങ്ങൾ, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായിട്ട് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു ഒരു മനോഹരമായൊരു വചനത്തിലൂടെ മനുഷ്യനവൻ്റെ ബുദ്ധിയും കഴിവും അവന് നൽകിയ മൊറാലിറ്റി അല്ലെങ്കിൽ അവൻ്റെ ധാർമ്മിക ബോധവും ഒക്കെ വെച്ച് എന്ത് തീരുമാനമാണ് ഈ വസ്ത്രകാര്യത്തിൽ അവനെടുക്കേണ്ടതെന്ന് ഒരൊറ്റ വാക്കുകൊണ്ടാണ് പറയുന്നത്. യുവാരി സൗആത്തിക്കും വരീഷൻ വലിബാസു തഖ്വ ദാലിക ഖൈർ. നിങ്ങൾക്ക് നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അലങ്കാര വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്, നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം അവന് തഖ്വയുടെ ഒരു വസ്ത്രമുണ്ട്, അതാണ് ഏറ്റവും ഉത്തമം. അത് ആ തഖ്വയുടെ വസ്ത്രം സ്വീകരിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ അവൻ്റെ സകല കഴിവുകളും ബുദ്ധികളുമൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ മനുഷ്യന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ വേണോ എന്ന് വിമർശകർ ചോദിക്കും. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുള്ള, അവൻ്റെ അവകാശത്തിലുള്ള ഒരു കടന്നുകയറ്റമല്ലേ ഇതിലൂടെയൊക്കെ മതം ചെയ്യുന്നത്? മതം ഭക്തിയുടെ ആരാധനയുടെ കാര്യങ്ങളൊക്കെ മാത്രം പഠിപ്പിച്ചാൽ പോരെ? ഇതാണ് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. ഇന്ന് നമുക്ക് വളരെ ലളിതമായി ഒരൊറ്റ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ, അള്ളാഹു കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ലളിതമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്താണ് നഗ്നത? എന്താണ് നഗ്നത? ഈ ചോദ്യം നമ്മൾ വ്യത്യസ്ത കാലങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിലോ സംസ്കാരങ്ങളിലോ ഒന്നിച്ചൊന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന നൂറായിരം ഉത്തരങ്ങളുണ്ടാകും. ഒരൊറ്റ ചോദ്യത്തിന് ഇന്ന് ലോകത്ത് നമുക്ക് 1000 ഉത്തരങ്ങൾ ലഭിക്കുന്നർത്ഥം. ഇത് തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന, അല്ലെങ്കിൽ അനന്തമായ വ്യാഖ്യാനങ്ങൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കുമൊക്കെ അവസരങ്ങൾ തുറന്നു കൊടുക്കും എന്ന് നമുക്കറിയാം. ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സ്ത്രീയുടെ കൈ കാണിക്കാമോ, കക്ഷം കാണിക്കാമോ, മാറിടത്തിൻ്റെ ഒരു അതിരെവിടെയാണ്, മുട്ടിനുമേൽ വസ്ത്രമാകാമോ, ആകാമെങ്കിൽ എത്രയാണ്, ഇങ്ങനെയുള്ള വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും നമ്മൾക്ക് കാണാൻ കഴിയും. 10 വ്യക്തികളെ എടുത്താൽ 10 അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെയാണ് മനുഷ്യർ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വരുന്ന അഭിപ്രായാന്തരങ്ങൾ വലിയൊരു സാമൂഹിക പ്രക്രിയയിൽ, ഒരു ജീവിതത്തിൽ, ഒരു സംസ്കാരത്തിൽ, ഒരു പാരമ്പര്യത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ ഒക്കെ തന്നെ നിലനിൽപ്പിൽ അതീവ ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഈ ഒരു മുഖമുദ്ര, നേരത്തെ നമ്മൾ പറഞ്ഞ വ്യക്തതയും ലാളിത്യവുമുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ കാലാതിവർത്തിയും ലോകത്തെവിടെയും പ്രായോഗികവും എന്നും മനുഷ്യൻ്റെ സമാധാനത്തിനും സമൂഹങ്ങളുടെ നിലനിൽപ്പിനുമെല്ലാം ആധാരമായി വർത്തിക്കുന്നുമുണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ, ഇസ്ലാമിക നിയമങ്ങളെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരു വീക്ഷണകോണിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇസ്ലാം അത്രമേൽ കാര്യങ്ങളെ വിശദീകരിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആധുനികനായ ഒരു മനുഷ്യൻ്റെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ, യുക്തിബോധമുള്ളൊരു മനുഷ്യൻ്റെ ചിന്താശേഷിയെ ഹനിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് അവൻ്റെ മേൽ ബൗദ്ധികമായൊരു ബലപ്രയോഗം നടത്തുന്നതാണ് ഇസ്ലാമിക നിയമങ്ങളെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അതിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നതിന് പ്രയാസമുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു വിശാലത നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
0: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ് ആയിരുന്നു. ഇൻസൈറ്റിൽ ഹമീദ് മാസ്റ്റർ നമ്മോടൊപ്പം ചേരുകയുണ്ടായി. വിശ്വാസിയും വ്യക്തിത്വ പ്രതിസന്ധിയും എന്ന വിഷയത്തിലാണ് ഇന്ന് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. ഇനി നാം അടുത്തൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: സാറേ, നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഒന്ന്
0: ഫ്രഷ് ആയിട്ട് വരാം. സ്വരത്തിലേക്ക് പോകുന്നു.

0: മഷാല്ല ബാറക്കല്ല, നല്ലൊരു ഗാനമായിരുന്നു നമ്മളിതുവരെ കേട്ടത്. മ്യൂസിക്കിൻ്റെ അകമ്പടിയൊന്നുമില്ലാതെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു നല്ല ഒരു ഗാനം നാം കേൾക്കുകയുണ്ടായി.
1: ഇതുപോലെയുള്ള നല്ല ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരം പീസ് റേഡിയോയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജമീൽ
0: ആപ്പിലുണ്ട്,
1: അതുപോലെ ഈണം എന്ന യൂട്യൂബ് ചാനലൊക്കെ അതിലുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് പലപ്പോഴും നമ്മളിതൊക്കെ ഉണർത്താറുണ്ട്, നമ്മളെ പ്രേക്ഷകർക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കൂടി നമ്മൾ പറയണം.
0: അതെ. ഇനി ആരോഗ്യരംഗത്തുള്ള ചില കാര്യങ്ങളുമായി ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ സുഹൈൽ എന്നും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായി മൂസ പി പിയുമാണ്.
0: ആസ്ത്മ കാരണങ്ങളും ചികിത്സാ രീതികളും എന്ന വിഷയത്തിലാണ് ഇന്ന്.
1: സിമിലിയ ഹോമിയോപ്പതി മെഡിക്കൽ സെന്ററിൽ കരിങ്കല്ലത്താണിയിലെ ഡോക്ടറാണ് ഡോക്ടർ സുഹൈലിയൻ.
0: അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു, കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ലോക ആസ്മ ദിനം. ആസ്മ അഥവാ ശ്വാസംമുട്ടൽ സാധാരണയായി നാം കേട്ടുപരിചയമുള്ള രോഗമാണ്. എന്നാൽ കൃത്യസമയത്ത് തന്നെ ആസ്മ ചികിത്സിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫലപ്രദമായി ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണ്. ആസ്മയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചും അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം തലവൻ ഡോക്ടർ സുഹൈലാണ്. ഡോക്ടർ സുഹൈലിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സർ, എന്താണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസംമുട്ടൽ എന്നുള്ളത് എന്താണ്?
3: ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ശ്വാസംമുട്ടും ആസ്മയല്ല, എല്ലാ വലിവും ആസ്മയല്ല. ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം അസുഖമാണ്. അത് ശ്വാസനാളത്തിൽ കാണപ്പെടുന്ന അസുഖമാണ്. ശ്വാസനാളത്തിലെ നീർക്കെട്ട് ആണ് അതിൻ്റെ പ്രധാനമായ ഒരു പത്തോളജി, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ശ്വാസനാളം നീർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നൊരു നീർക്കെട്ട് എന്ന രൂപത്തിൽ നമ്മൾ എടുക്കരുത്. നമ്മളിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, നമുക്കൊരു ജലദോഷം ഉണ്ടായാലും മൂക്കിൽ ഒരടപ്പ് കാണില്ലേ, ഇതേമാതിരി അടപ്പ് നമ്മളെ താഴെയുള്ള ശ്വാസനാളത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുമൂലം നമ്മളെന്താ സംഭവിക്കുക, നമുക്ക് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് വേറെ ഒരു കോമ്പണൻറ്റും കൂടി അതിന് വേറൊരു ഫാക്ടറും കൂടി അതിനകത്ത് ഉള്ളതാണ് വലിഞ്ഞു മുറുക. അവിടെ പേശികളുണ്ട്, ശ്വാസനാളത്തിൽ ചില പേശികളുണ്ട്. ഈ പേശികൾ അതിൻ്റെ കൂടെ വലിഞ്ഞു മുറുകുകയും ചെയ്യുന്നതോടുകൂടി ഈ ശ്വാസനാളത്തിൻ്റെ ആ കാലിബർ അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യാസം കുറയുകയും നമുക്ക് ശ്വാസം വലിക്കുമ്പോൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ആസ്മയിൽ ശ്വാസം മുട്ടൽ. പലപ്പോഴും ചില സമയത്ത് ഈ ശ്വാസം മുട്ടൽ തന്നെ ആയിട്ട് വരാറില്ല, ഈ പിന്നെ നീർക്കെട്ട് എന്നുള്ള കമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശ്വാസം ശരിക്കും പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് അതിൻ്റെ വേറൊരു പ്രശ്നമാണ് എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അതായത് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് നമ്മൾ അമിതമായി പ്രതികരിക്കും. അതായത് ശ്വാസം നാളം അമിതമായി പ്രതികരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ചുമ വരും. അപ്പോൾ ചില ആസ്മ കൂടുതൽ ചുമയായിട്ടാണ് കാണപ്പെടുക, ചില ആസ്മ കൂടുതൽ വലിവായിട്ടാണ്. അപ്പോൾ എല്ലാ വലിവും ആസ്മയല്ല. വലിവ് ശ്വാസം മുട്ടലിൻ്റെ കാരണം പല കാരണങ്ങളാണ്. ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവാം, രക്തത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവാം, ഇനി ശ്വാസകോശത്തിന് തന്നെ പലതരം അസുഖങ്ങളുണ്ട്, ഇതുകൊണ്ടൊക്കെ ശ്വാസം മുട്ടലുണ്ടാവും. അപ്പോൾ ആസ്മ ബേസിക്കലി എന്ന് പറയുന്നത് ശ്വാസനാളത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടും അതുമൂലം ഉണ്ടാവുന്ന സങ്കോചവുമാണ് ആസ്മ എന്ന് പറയുന്നത്.
2: നമ്മുടെ നാടുകളിൽ ആസ്മ എത്രത്തോളം കാണപ്പെടുന്നുണ്ട്?
3: ആസ്മയുടെ പ്രിവലൻസ്, ആസ്മ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് പല സ്പെക്ട്രായിട്ടാണ്, പല സമൂഹങ്ങളിലും പല മാതിരിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് 2% മുതൽ 20% വരെയുള്ള സമൂഹങ്ങളാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെടുത്താൽ ഇന്ത്യയിൽ ശരിക്കുള്ളൊരു സ്റ്റഡി ഇല്ലെങ്കിലും നമ്മൾ റഫ്ലി പറയാ ഒരു 2.5 മുതൽ 5% ജനങ്ങൾക്ക് ആസ്മയുണ്ട്. മൊത്തം ലോകത്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശ കണക്ക് എന്ന് പറയുന്നത് 300 മില്യൺ ആസ്മ രോഗികളുണ്ട്. ഈ ആസ്മയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ വളരെ ലഘുവായ അസുഖമാണെങ്കിലും ആസ്മയുടെ ശരിയായ രൂപത്തിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഒരു 2.5 ലക്ഷം ആളുകൾ ആസ്മ റിലേറ്റഡ് ഡെത്ത് നമ്മൾ
2: എല്ലാ വർഷവും
3: കണക്കാക്കുന്നത്.
2: ഇത് ആസ്മ വരാനുള്ള പ്രധാന കാരണം എന്താണ്?
3: ആസ്മയുടെ ഒരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ജനിതക ഘടന തന്നെയാണ്. ജനിതക ഘടനയാണ് ഒരു ഘടകം. പിന്നെ നമ്മളെ എൻവയോൺമെൻറ്റ് നമ്മളതിനെ അലർജൻസ് എന്ന് വിളിക്കും. അതായത് നമ്മൾക്ക് പറ്റാത്തൊരു സാധനം നമ്മൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റി അതിന് അമിതമായി പ്രതികരിക്കും. അത് അലർജൻസ് എന്നാണ് അതിനെ വിളിക്കുക. പിന്നെ പല കാരണങ്ങളുണ്ട്. ഈ അലർജൻസ് പല സ്ഥലത്തുനിന്ന് നമുക്കുള്ള ഒക്കുപ്പേഷൻ, ഇപ്പോൾ നമുക്കൊരു ജോലി സ്ഥലത്തുള്ള ആസ്മ, ജോലി റിലേറ്റഡ് ആയിട്ട് ആസ്മ വരും. ഇപ്പോൾ പെയിൻറ്റേഴ്സ്, ഇപ്പോൾ പെറ്റ് ഷോപ്പ് നടത്തുന്ന ആളുകൾ, പിന്നെ കോട്ടൺ മില്ലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ എക്സ്പോഷർ ആയിട്ട് സംബന്ധിച്ച് ഒക്കുപ്പേഷണൽ ആസ്മ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഒബീസിറ്റി റിലേറ്റഡ് ആസ്മ, അതായത് അമിതവണ്ണം, അമിതവണ്ണം കാരണമായിട്ട് ആസ്മ വരുന്നതായിട്ട് കാണും. ഈ ഓരോ കാരണങ്ങളിലും ഓരോ തരത്തിലാണ് അതിൻ്റെ ഒരു പത്തോളജി ആയിട്ട്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ചികിത്സ തന്നെ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്കൊക്കെ പോകാം.
2: ഇപ്പം നമ്മൾ പുകവലിക്കുന്ന ആളുകളിൽ ശ്വാസം മുട്ടൽ കാണാറുണ്ട്. ശരിക്കും ഈ പുകവലിക്കുന്നതിലുള്ള ശ്വാസം മുട്ടൽ ആസ്മയാണോ, അല്ലെങ്കിൽ പുകവലിയും ആസ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിവരിക്കാമോ?
3: വളരെ നല്ല ചോദ്യമാണ്. ആസ്മ ഉള്ള ഒരാൾ പുകവലിച്ചാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ട്രിഗറായിട്ട് വരും, അതായത് ആസ്മ ഉണ്ടാക്കാനുള്ള ഒരു പ്രസ്ഫുരനിമ. സാധാരണ പുകവലിച്ചൊരു 40 വയസ്സിന് മേലെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ ആസ്മ അല്ല, അതിന് നമ്മൾ വേറെ ഒരു പേരാണ് ഉപയോഗിക്കുക, COPD എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അത് ഇറിവേഴ്സിബിൾ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് തിരിച്ചു വരാൻ പറ്റാത്ത, കേടു വന്നാൽ കേടു വന്ന്. ആസ്മ അങ്ങനെയല്ല, ആസ്മയിലെ നീർക്കെട്ട് നമുക്കത് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഫുള്ളി റിവേഴ്സിബിൾ, അതായത് എല്ലാം മിക്കവാറും പരിപൂർണമായിട്ടും നമുക്ക് ഒരു പഴയ ലങ് ഫംഗ്ഷനിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആസ്മ നമുക്ക് COPD ആയി മാറും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ നമ്മളീ ആസ്മയെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പെർമനൻറ്റ് ഡാമേജ് നമ്മളെ ശ്വാസനാളത്തിൽ വരും, അത് COPD ആയി
2: കൃത്യസമയത്തിൽ
3: ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആസ്മ COPD ആവാം. COPD എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. COPDന്റെ ഒരു കാരണമാണ് ആസ്മ. പുകവലി ആണ് COPDന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാരണം. പിന്നെ പുകവലിച്ച് കഴിഞ്ഞാൽ ആസ്മ ഉള്ള ആളുകൾക്ക് ആസ്മ കൂടാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ
2: ഈ ആസ്മ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ജീവിത ക്രമീകരണങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടോ?
3: ഭക്ഷണവും ആസ്മയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേകമായിട്ടൊരു ജനറലൈസേഷൻ ഒരു നമുക്കതിൽ സാധ്യമല്ല. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആസ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ആ ഭക്ഷണത്തിന് അവർക്ക് അലർജി ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ആസ്മ കൂട്ടാനുള്ള ഒരു കാരണമായിട്ടത് വരാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വളരെ തെറ്റിദ്ധാരണ, പല ആളുകളും ചിലപ്പോൾ ചികിത്സകർ തന്നെ പറയും ഒരു കുട്ടിക്ക് ആസ്മ ഉണ്ടായാൽ അവർ പാല് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുത്, ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇത് പറയാൻ ഒരു ഡോക്ടർക്ക് സത്യത്തിൻ്റെ അവകാശമല്ല. ഇത് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് അവകാശം. ആ അമ്മയാണ് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് ഒരു പൈനാപ്പിൾ കഴിച്ച് വലിവ് കൂടിയത് അമ്മ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പൈനാപ്പിളിന് ഈ കുട്ടിക്ക് അലർജി ഉണ്ട് എന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ പറയണം. അതായത് ഈ ജനറലൈസേഷൻ പലപ്പോഴും ഈ ഫ്രൂട്ട്സിലാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത്. ഇത് ആസ്മ നമുക്ക് ചികിത്സിക്കാനുള്ളൊരു ഘടകം കൂടി ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. അപ്പോൾ അതും കൂടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ
2: അതെ. അല്ലാതെ പൊതുവെ മുട്ട ഉപയോഗിക്കാൻ പാടില്ല, പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് അലർജി ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ.
3: ഇന്ന ഒരാൾക്ക് പർട്ടിക്കുലർ ആളുകൾക്ക് ഇപ്പം നമ്മളൊരു ഒരാഴ്ച മുമ്പ് ഒരു ഇപ്പം അടുത്തന്നെ ഒരു പത്രത്തിലെ ന്യൂസ് വന്നു, ഒരു കുട്ടി ചെമ്മീൻ കഴിച്ച് മരിച്ചു എന്ന്. വളരെ സിവിയർ റിയാക്ഷൻ ആയിരിക്കും. അത് അനാഫിലാക്സിസ് എന്ന് ആസ്മൻ്റെ ഒക്കെ ഒരു വലിയൊരു രൂപത്തിലുള്ള ഒരു അലർജിയാണ് അനാഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അലർജി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് അത് വന്നു വെച്ചിട്ട് ലോകത്തെല്ലാവരും ചെമ്മീൻ കഴിക്കേണ്ടതെന്നില്ല. ഈ പെർട്ടിക്കുലർ അലർജി ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ അലർജൻ ഒഴിവാക്കുക. പലപ്പോഴും നമ്മളത് കാണുന്നത് ആ രൂപത്തിൽ കാണുമ്പോഴും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയും. പലപ്പോഴും ആളുകൾ നമ്മളടുത്ത് വന്ന് പറയും ഈ കുട്ടിക്ക് ഇപ്പോൾ കൂടിയത് ഇന്നലെ ഈ ജ്യൂസ് കഴിച്ചിട്ടാന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ രൂപത്തിൽ കാണുന്നതുകൊണ്ടാണ്. മിക്കവാറും അത് അലർജി ആവണമെന്നില്ല, അതിനൊരു കാരണം കണ്ടെത്തണമല്ലോ. ഇന്നിപ്പോൾ ഒരു ആസ്മ ഉണ്ടായതിന് ഒരു കാരണം കണ്ടെത്തുന്ന ചിലപ്പോൾ ആ ജ്യൂസിലേക്ക് അങ്ങ് പോവുകയാണ്.
2: അതുപോലെ ചില ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകളൊക്കെ ചില ആളുകൾക്ക് കാരണമാകാനുണ്ടാവും.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ആസ്മയുടെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർ ഒന്ന് വിവരിക്കാം?
3: ആസ്മയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്ന് വീസിങ്, അതായത് കുറുകലായിട്ടും. രണ്ട് ചുമ. ഇത് വളരെ വേരിയും കുറഞ്ഞതായിട്ടും പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു അഡൽട്ട്, അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ സാധാരണ വലിവ്, ചുമ എന്നിങ്ങനെയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാറുള്ളത്. പിന്നെ ചിലപ്പോൾ ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും, കിതപ്പായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർ ഓടുമ്പോൾ ചുമയായിട്ട് വരാം, ഓടുമ്പോൾ കിതപ്പായിട്ട് വരാം. പലപ്പോഴും കുട്ടികളിൽ കാണുന്നത് ചുമയായിട്ടാണ്. ചുമ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ, അത് വളരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നത്, രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ, രാത്രിയിൽ ചുമച്ചിട്ട് കുട്ടി എണീക്കുക. ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു ആസ്മയുടെ ഒരു ഒരു പിന്നെ ലക്ഷണമായിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത്.
2: ഈ രാത്രിയിലുള്ള കുട്ടികൾ കാണുന്ന
3: ചുമ വലിവ്.
2: ഇന്ന് ആസ്മ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത്? ഒന്ന്,
3: ആസ്മ നമ്മൾ ഇങ്ങനെ ലക്ഷണമുള്ള ആളുകളിൽ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു 90% ആസ്മ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യുക, നമ്മൾ ടെസ്റ്റുകൾ വരുന്നുണ്ട്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അയാൾക്ക് എത്രത്തോളം ശക്തിയിൽ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം എയറിനെ നമുക്ക് പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുന്നതെന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആസ്മ ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുട്ടിക്ക് ഒരു മെഡിക്കേഷൻ അപ്പോൾ തന്നെ കൊടുത്തിട്ട് അത് എത്രത്തോളം മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു COPD ആസ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ COPDയിൽ മെഡിക്കേഷൻ കൊടുത്താൽ അത് കുറയില്ല. ആസ്മയിലാകുമ്പോൾ ഒരു സ്പൈറോമെട്രി ചെയ്ത് അത് കുറവാണെന്ന് കണ്ട് നമ്മളൊരു ഒരു ഇൻഹെയിലർ കൊടുത്തിട്ട് ആ കുട്ടിയുടെ രണ്ടാമത് അസസ് ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 200 ml കൂടുതൽ അല്ലെങ്കിൽ ഒരു 12% കൂടുതലുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ എന്ന് പറയും. അപ്പോൾ അത് ആസ്മയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ഒരു ടെസ്റ്റായിട്ട് കൊടുക്കും. പിന്നെയുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ആസ്മയുടെ അലർജി ടെസ്റ്റുകൾ, അത് പർട്ടിക്കുലർ അലർജി ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രിക്ക് ചെയ്യും. അതായത് സ്കിന്നിൽ ഈ പർട്ടിക്കുലർ അലർജൻ നമ്മൾ കുത്തിവെച്ചിട്ട് അതിന് റിയാക്ഷൻ ഉണ്ടോ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ IgE എന്ന് പറഞ്ഞിട്ട് ബ്ലഡിലുള്ള അലർജിയുടെ ഒരു ഇമ്മ്യൂണോഗ്ലോബിനാണ് IgE എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ടെസ്റ്റ് ചെയ്യും? ഇത് വളരെ പർട്ടിക്കുലർ സ്പെസിഫിക് IgE എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അലർജി ഉണ്ട്, ഇപ്പോൾ ഒരു പൊടിക്കുള്ള അലർജി ഉണ്ട്, ആ പൊടിക്ക് എത്രത്തോളം IgE ശരീരത്തിലുണ്ടോ നോക്കിയിട്ട് ആ പൊടിക്ക് അലർജി ഉണ്ട് എന്ന് പറയാം. ജനറലായിട്ട് മൊത്തം IgE നോക്കാറുണ്ട്, സ്പെസിഫിക്കായിട്ട് ഇതിനുണ്ട് നോക്കാറുണ്ട്. പിന്നെ വേറെ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സൈൽ നൈട്രിക് ഓക്സൈഡ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ

0: മുതൽ 600 വരെ പല ഹോസ്പിറ്റലുകളിലും ചാർജ് ചെയ്യണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാവുന്നത്.
1: ആസ്മ ഒരിക്കൽ വന്നാൽ ജീവിതകാലം മുഴുവനും അത് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നൊരു ധാരണ ചില ആളുകളിലെങ്കിലും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ?
0: ആസ്മ സത്യത്തിൽ സ്വയം മാറുന്നൊരു അസുഖമാണ്. അതൊരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആളുകളിലും എല്ലാവർക്കും മാറുമെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. മിക്കവാറും ഇപ്പോൾ ഒരു കുട്ടിക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ ഒരു 14-15 വയസ്സൊരു 60-70% കുട്ടികൾക്കും ആസ്മ ഫ്രീ ആയിട്ട് പോകാറുണ്ട്. ആസ്മയുടെ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നമ്മളത് ക്യൂറാക്കാനല്ല ചികിത്സിക്കണം, ക്യൂർ തന്നെ ക്യൂറാവും. ഈ ക്യൂറാവണവരെ ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എന്ന് മാത്രമല്ല, ഈ ക്യൂറായി കഴിഞ്ഞാലും ആസ്മ കൺട്രോൾ ചെയ്യാത്തൊരു ആസ്മയാണ് ക്യൂറാവണമെങ്കിൽ അതിൽ എയർവേയിൽ ചേഞ്ചസ് വരും, കിതപ്പ് ഭാവിയിൽ കിതപ്പുണ്ടാകും, മാറിക്കഴിഞ്ഞാലും കിതപ്പുണ്ടാകും. ഈ രണ്ട് ഫാക്ടറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്മയുടെ ചികിത്സ എടുക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. എന്ന് മാത്രമല്ല, ആസ്മ കൊണ്ട് മരണം സംഭവിക്കാം,
1: ഡേഞ്ചറാവാനും സാധിക്കും. ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്?
0: ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? നമ്മൾ ഇപ്പോൾ ഒരു 1990 ശേഷം അല്ലെങ്കിൽ 1980 ശേഷം കാര്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ഫാക്ടർ എന്നാണ് ആസ്മ ഒരു വെറും ഒരു ശ്വാസനാളത്തിൻ്റെ സങ്കോചം അല്ലെങ്കിൽ ഒരു തടസ്സം മാത്രമല്ല, ആസ്മ ഒരു നീർക്കെട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമാണ്. ഈ നീർക്കെട്ടിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ലോങ് ടേം ആയിട്ട് അഡ്രസ്സ് ചെയ്യുക, അതിനുള്ള മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ കണ്ടുപിടുത്തമാണ് ഈ ഇൻഹെയിലർ തെറാപ്പി എന്ന് പറയുന്നത്. അത് ആസ്മ ശ്വാസനാളത്തിലുള്ള അസുഖമാണ്. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുക. ഇത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആസ്മയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും. 90% ആസ്മയും നമുക്ക് 100% കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റും. വളരെ ചെറിയ ഒരു 10% ആസ്മ നമ്മൾ കുറച്ചും കൂടി പറയാം ഒരു ഡിഫിക്കൽട്ട് ആസ്മ, അതിന് കുറച്ചും കൂടിയും വലിയ മരുന്നുകളും കുറച്ചും കൂടിയും വേറെ ചികിത്സാ രീതികളും നമ്മൾ നോക്കേണ്ടി വരും.
1: അതെ, എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ സാധാരണയായിട്ട് നിലവിലുള്ളത്?
0: അപ്പോൾ ആസ്മയുടെ ചികിത്സയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രിവെൻ്റർ, രണ്ട് റിലീവർ. അതായത് പ്രിവെൻ്റർ എന്ന് പറഞ്ഞാൽ ആസ്മ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. റിലീവർ എന്ന് പറഞ്ഞാൽ ഒരു ആസ്മയുടെ അറ്റാക്ക് വന്നാൽ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്. റിലീവർ എന്ന് പറയുന്നതാണ് ഈ സങ്കോചത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ആസ്മ ശ്വാസനാളത്തിലുള്ള ഈ സ്മൂത്ത് മസിൽസ് എന്ന് പറയും, മസിൽ പേശികൾ, ആ പേശികൾ റിലാക്സ് ചെയ്തിട്ട് ശ്വാസനാളം വികസിപ്പിക്കുന്ന മരുന്നുകളാണ് റിലീവർ. അതൊരു ആസ്മ അറ്റാക്കുണ്ട്. രണ്ടാമത്തേത് ആസ്മയിലെ ഈ ഇൻഫ്ലമേറ്ററി കോമ്പണൻറ്റ്, അല്ലാതെ ഈ നീർക്കെട്ട് എന്നുള്ള കോമ്പണൻറ്റിൻ്റെ അഡ്രസ്സ് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ് എന്ന് പറയും. ഇൻഹെയിൽഡ്, അപ്പോൾ അത് നമ്മൾ നേരിട്ട് ഇൻഹെയിലർ രൂപത്തിൽ, അത് ചിലപ്പോൾ ഗുളിക രൂപത്തിൽ, പൊടി രൂപത്തിൽ വലിക്കുന്നതുണ്ട്, സ്പ്രേ രൂപത്തിലുള്ളതുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ സ്പ്രേനെ സ്പേസർ മാസ്കൊക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരിട്ട്. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പം അസ്താലിൻ എന്ന് പറഞ്ഞിട്ടൊരു ആസ്മയുടെ ഒരു മരുന്നുണ്ട്. അത് ഗുളിക രൂപത്തിൽ കിട്ടും, ഇൻഹെയിലർ രൂപത്തിൽ കിട്ടും. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ അത് 2 mg, ഇൻഹെയിലർ രൂപത്തിൽ അത് 100 µg. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡോസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാൽ 2000 RT. അതായത് ഇൻഹെയിലറിൻ്റെ 2000 RT ഡോസാണ് നമ്മൾ
1: കഴിക്കുന്നത്.
0: അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വയറിലേക്കാണ് കഴിക്കുന്നത്. വയറിനല്ല അസുഖമുള്ളത്, വയറിന് അസുഖം അത് അബ്സോർബ് ചെയ്തിട്ട് രക്തത്തിൽ വന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ചെറിയ അംശം മാത്രമേ ശ്വാസനാളത്തിലെത്തുള്ളൂ. അവിടെയാണ് നമുക്ക് മരുന്ന് വേണ്ടത്. ഈ ചെറിയ അംശം നമ്മൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻഹെയിലർ രൂപത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണെങ്കിൽ അതിലേക്ക് പോവുക. അപ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല.
1: ഇൻഹെയിലർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഡോസിലുള്ള മരുന്ന് ആണ് ശരീരത്തിൽ ചെല്ലുന്നത്. അത്
0: ശരീരത്തിൽ ചെല്ലണില്ല, ആ സ്ഥല ശ്വാസനാളത്തിൽ മാത്രമേ ചെല്ലുള്ളൂ. അത് അങ്ങ് അബ്സോർബ് ചെയ്ത് പോണില്ല, വളരെ ചെറിയ ഡോസേ അബ്സോർബ് ചെയ്യുള്ളൂ. ആ ചെറിയ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റേ അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹെയിലർ ഇപ്പം 2000 എടുത്താലേ ഒരു ഗുളിക കഴിക്കണ
1: എഫക്റ്റ് ആവുന്നുള്ളൂ.
0: എഫക്റ്റ് അല്ല, ഡോസ് ആവുന്നുള്ളൂ. ആ ഡോസ് തന്നെ ശരീരത്തിന് അകത്തേക്ക് പൊത്തുന്നില്ല, അത് ആ സ്ഥലത്ത്
1: മാത്രം.
0: അതായത് നമ്മളൊരു ഓയിന്റ്മെന്റ് പുരട്ടുന്ന ഒരു ഇഫക്റ്റ് ആണ് ഇൻഹെയിലർ എന്ന് പറയുന്നത്.
1: ഇനി ഇൻഹാലേഷൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് പിന്നീട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക സാധാരണയായിട്ട് ആസ്മ രോഗികൾ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെ

0: ഒന്നും കൂടി
1: അത് രണ്ട് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വരാറുള്ളത്. ഒന്ന്, ആസ്മ കുറച്ചും കൂടി ഒരു ദീർഘകാലം നിലനിൽക്കുന്ന ഒരു അസുഖമാണ്. അത് ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ മാറുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളൊരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഉപയോഗിക്കുക. അപ്പോൾ അത് അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈ COPD എന്ന് പറഞ്ഞ വേറൊരു അസുഖമുണ്ട്. ഈ അസുഖവും ആസ്മയും തമ്മിൽ ഒന്നാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കും. ഈ COPDക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മാറില്ല, ജീവിതകാലം അവർക്ക് മുഴുവൻ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മൾ ആസ്മ എന്ന് മാറുന്നു, ഇന്ന് മാറിയാൽ ഇന്ന് മരുന്ന്
0: നിർത്താം.
1: ആസ്മ എന്ന് മാറണമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് മാറണം, ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് മാറും. 5 കൊല്ലം കൊണ്ട് മാറണത് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ട് മാറും, 2 കൊല്ലം കൊണ്ട്. അങ്ങനെ
0: പിന്നെ നമ്മൾ ഇൻഹാലേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഉപയോഗത്തിന്?
1: ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഹലേഷൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അത് അല്ലെങ്കിൽ അതിൻ്റേതായ ചെറിയ ഫലം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ച് ശ്വാസം കുറച്ച് നമ്മളൊരു 10 സെക്കൻഡ് അവിടെ പിടിച്ചു കഴിഞ്ഞാലേ അത് ഉദ്ദേശിച്ച രൂപത്തിലെത്തുള്ളൂ. എത്ര നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹെയിലറിൻ്റെ 20% നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ, ബാക്കി തിരിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാലേ അതിൻ്റെ ഫലം
0: ഉപയോഗിക്കുള്ളൂ.
1: അത് കറക്റ്റ്, വളരെ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിലർ പലപ്പോഴും ഡോക്ടർമാർ എഴുതും, അവരത് പഠിപ്പിക്കാൻ അവർക്ക് സമയം
0: ഉണ്ടാവില്ല,
1: രീതി പറഞ്ഞു കൊടുക്കില്ല. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലവും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ.
0: അതായത് ശരിക്കും അതിൻ്റെ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചെങ്കിലേ അതിൻ്റെ പൂർണ്ണ ഫലം അത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ആസ്മയുടെ ചികിത്സയിൽ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുന്നതാണ്, ഇതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെടാറുണ്ട്. ഇതിൻ്റെ ഒരു വശം ഒന്ന് സർവീസ്.
1: സ്റ്റീറോയിഡുകളോടുള്ള ഭയം, സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ ശരീരം, നമ്മളെ ശരീരത്തിൽ കാണുന്ന ഒരു ഹോർമോണാണ്. പല രൂപത്തിലും കാണും, പല ടെസ്റ്റോസ്റ്റിറോയിഡ്, കോർട്ടിസോണ്. സ്റ്റീറോയിഡിൻ്റെ അളവ് നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബോധം പോവും. സ്റ്റീറോയിഡുകൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉപയോഗിച്ചാൽ നമുക്ക് അസുഖം വരും. ഇതുപോലെ തന്നെയാണ് സ്റ്റീറോയിഡുകൾ കഴിക്കുന്നത്. സ്റ്റീറോയിഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ്. ഒരു 2-3 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പം വരും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീറോയിഡുകൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസനാളത്തിൽ മാത്രമേ അത് എത്തുകയുള്ളൂ, ശരീരത്തിനകത്തേക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ അധികം അളവിൽ ഇൻഹെയിലർ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു തരി നമ്മളെ ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ നമ്മൾ സിസ്റ്റമിക്കായിട്ട്, അതായത് കഴിക്കുന്ന രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും സ്റ്റീറോയിഡുകൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ആസ്മ അറ്റാക്ക് വരുമ്പോൾ, വളരെ സിവിയർ അറ്റാക്ക് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 ഡേയ്സോ അല്ലെങ്കിൽ 10 ഡേയ്സോ മാക്സിമം 2 വീക്കോ സ്റ്റീറോയിഡുകൾ കൊടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. സ്റ്റീറോയിഡുകൾ ഒരു വർഷമോ 2 വർഷമോ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം സൈഡ് എഫക്റ്റുകളും തീർച്ചയായിട്ടും വരാം.
0: ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് കൂടാതെ വേറെന്തെങ്കിലും പുതിയ ചികിത്സാ രീതികൾ ആസ്മയ്ക്ക് നിലവിലുണ്ടോ?
1: ആസ്മയുടെ പുതിയ ചികിത്സ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു, നിലവിലുള്ള ചികിത്സ 90% ആസ്മ രോഗികളെയും ഫലപ്രദമായ രൂപത്തിൽ ചികിത്സിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ചികിത്സകളെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ 10%, അതായത് ഡിഫിക്കൽട്ട് ആസ്മ എന്നുള്ള രൂപത്തിലാണ്. അതിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പോൾ ഗുളിക രൂപത്തിലുള്ള മോണ്ടിലൂക്കാസ്റ്റ്, അതായത് മോണ്ടിലൂക്കാസ്റ്റ് എന്ന് പറഞ്ഞ ഗുളികളുണ്ട്. പിന്നെ ചില ഇഞ്ചക്ഷൻ, ബയോളജി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻസ്, ഒമാലി സുമാബ് നോക്കുമ്പോൾ IgE എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെതിരെയുള്ള ആൻറ്റിബോഡി കുത്തിവെക്കുക. ഇൻ്റർലോക്കിംഗ് 5 ആൻറ്റഗോണിസ്റ്റ് എന്നുണ്ട്. പിന്നെ വേറെ രസകരമായൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രോങ്കോസ്കോപ്പ് വഴി ശ്വാസനാളത്തിൽ ഹീറ്റ് ചെയ്യുക, ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സങ്കോചിക്കുന്ന മസിലുണ്ടല്ലോ, പേശികളുണ്ട്, അവ നശിപ്പിക്കും. അതിനാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാ ചികിത്സാ രീതികളും നമ്മൾ ഈ ഡിഫിക്കൽട്ട് ആസ്മ, അതായത് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഈ 10% മാത്രം ഉപയോഗിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. ഇത് കോസ്റ്റ്ലിയാണ്.
0: എന്തായാലും ഇന്ന് വളരെയധികം ആസ്മയെക്കുറിച്ച് വിശദമായി തന്നെ ഡോക്ടർ സുഹൈൽ സാർ നമ്മോട് സംസാരിച്ചു. സുഹൈൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമായിരുന്നു. ആസ്മയുമായി ബന്ധപ്പെട്ട കാരണങ്ങളും ചികിത്സാ രീതികളും നമ്മോട് സംവദിക്കുകയുണ്ടായി ഡോക്ടർ സുഹൈൽ. അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: പലപ്പോഴും നമുക്കൊക്കെ ഒരുപാട് ആശങ്കയുള്ള ഒരു വിഷയം കൂടിയാണ് ഈ ആസ്തമ അല്ലേ, അലർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാ ആളുകൾക്കും ഏറെ ഉപകരിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നതിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല.
2: അതെ. ഇനി നാം ചില കാര്യങ്ങൾ പഠിക്കുവാൻ പോവുകയാണ്, പ്രാർത്ഥനാ പഠനം.
3: നമ്മുടെ ജീവിതത്തിനെ അർത്ഥവത്താക്കുന്നത് നല്ല നല്ല പ്രാർത്ഥനകൾ അത് പ്രാവർത്തികമാക്കുമ്പോഴാണെന്നുള്ളതാണ്. അപ്പോൾ ചെയ്ത പ്രവർത്തനം സ്വീകരിക്കാൻ എന്ന ഒരു വിഷയത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
2: അബ്ദുറൌഫ് അലിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നാം പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കും. ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരുപാട് ഖൈറുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് സ്വീകരിക്കാതെ പോയാൽ അതെത്ര പ്രയാസമുണ്ടാകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അതിനൊരു രൂപ പോലും കൂലിയായി ലഭിക്കുന്നില്ല എന്നറിയുമ്പോൾ നമുക്കെത്ര പ്രയാസമുണ്ടാകും. എന്നാൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരങ്ങൾ, നോമ്പുകൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, ഇതെല്ലാം റബ്ബിലേക്ക് സ്വീകരിക്കണമെങ്കിൽ ആ കർമ്മങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം നമ്മൾ റബ്ബിനോട് തേടണം. റബ്ബേ, നീ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത്തരത്തിലൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ, വിശേഷണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്നും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് ശേഷം റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് കഅബ പണിതതിന് ശേഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കു ശേഷവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രാർത്ഥന ഒരു ആവർത്തി കൂടി മുറിച്ചു പറയുകയാണ്. ഓരോരുത്തരും ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ പറയാൻ ശ്രമിക്കുക. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഒന്നുകൂടെ പറയാം, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലുക, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. എല്ലാവരും കാണാതെ പഠിക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുവാൻ ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ റൌഫ് അലിക്കിമി ആയിരുന്നു. ചെയ്ത പ്രവർത്തനം സ്വീകരിക്കാൻ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രാർത്ഥനാ പഠനം.
3: ഇനി നമ്മുടെ കുട്ടികളെല്ലാവരും ഏറെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന പീസ് റേഡിയോയിലെ പ്രോഗ്രാമാണ് പൂമരത്തണൽ.
2: അതെ,
3: ആ പൂമരത്തണലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
2: കുട്ടികൾ അവകാശങ്ങളും കടമകളും എന്ന വിഷയത്തിലാണ് ഇന്ന് ബഹുമാനനായ ഷമീൽ മഞ്ചേരിയാണ് പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. ഇന്നത്തെ പൂമരത്തണലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൂട്ടുകാരോടൊക്കെ സുഖവിവരം ചോദിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? സ്കൂളിലും മദ്രസയിലുമൊക്കെ നന്നായി പഠിക്കുന്നില്ലേ? നല്ല കുട്ടികളായി, നന്നായി പഠിച്ച്, സ്കൂളിലും മദ്രസയിലുമൊക്കെ നന്നായി പഠിച്ച് നല്ല കുട്ടികളാവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് നമ്മൾ വരുമ്പോൾ പൂമരത്തണലിൽ നമുക്ക് പ്രത്യേകമായ ഒരു നോട്ട്ബുക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മദ്രസയിലും പൂമരത്തണലിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്ത് വെക്കാൻ, നമുക്കറിയാത്ത ചില പോയിൻസ് ഒക്കെ പറയും അല്ലേ, അത് നോട്ട് ചെയ്ത് വെക്കാൻ നമുക്കൊരു നോട്ട് പുസ്തകം എന്തായാലും വേണം. ഈ മദ്രസക്ക് ഒരു പക്ഷേ നമുക്ക് ഉണ്ടാവും അല്ലേ, പൂമരത്തണലിൽ ഉണ്ടാവണമെന്നില്ല, കാരണം ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും അങ്ങനെ നോട്ട്ബുക്കുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് ആ നോട്ട്ബുക്കും ആ പേനയും എടുത്തിട്ട് വരണം. ഇനി അഥവാ അങ്ങനെ പൂമരത്തണലൊരു പ്രത്യേകമായ നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈ മദ്രസക്ക് ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് ഇല്ലേ, അതെങ്കിലും എടുത്ത് വന്നിട്ട് അതിൻ്റെ പിൻഭാഗത്ത് എഴുതിയാലും മതി. ഓക്കെ, കാരണം ഇന്നത്തെ പൂമരത്തണലിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, ഒരു പക്ഷേ നമ്മുടെ സ്കൂളിലെ ക്വിസിലോ മദ്രസയിലെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് അതിലൊക്കെ വിജയികളാവാൻ പറ്റും. അപ്പോൾ ആ നോട്ട്ബുക്ക് ഒന്ന് പോയി വേഗം എടുത്ത് വന്നേ, പെട്ടെന്ന് ഒരു മിനിറ്റ് സമയം തരാം, എല്ലാവരും പോയിട്ട് അങ്ങനെ ഒരു നോട്ട്ബുക്ക്, ഇനി അങ്ങനെ ഒരു നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, തൽക്കാലം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അടുത്ത പൂമരത്തണൽ മുതൽ അടുത്ത ഈ മദ്രസ മുതൽ നമുക്ക് എന്ത് ചെയ്യണം, അത്തരമൊരു സിസ്റ്റം ഉണ്ടാവണം. കേട്ടല്ലോ കൂട്ടുകാരെ. ശരി, എല്ലാവരും എടുത്തല്ലോ, സമയമായി, ഞാൻ പറഞ്ഞ സമയമായി. ഓക്കെ, എല്ലാവരും റെഡിയായി, പേനക്കെടുത്തു. ഇല്ലേ, പേപ്പർ ഇല്ലാത്തവർ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഇല്ലാത്തവർ പേപ്പർ എടുത്തു, ശരിയാണല്ലോ, എടുക്കാത്ത ആരുമില്ലല്ലോ. ഓക്കെ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ശിശുദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. എന്നാ ശിശുദിനം ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിൽ എന്നാണ് നമ്മൾ കൊണ്ടാടാറുള്ളത്? അതെ, നമുക്കൊക്കെ അറിയാം നവംബർ 14 അല്ലേ. നവംബർ 14 എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയി അല്ലെങ്കിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ആ, കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും, അത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അല്ലേ, അദ്ദേഹം ജനിച്ച ദിവസമാണ് നവംബർ 14. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് സെൻറ്റൻസിലുണ്ട്, ഒരു പക്ഷെ അറിയുന്നവരാവും കൂടുതൽ കൂട്ടുകാരും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയാ, ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് നവംബർ 14. അതേപോലെ തന്നെ അങ്ങനെ ആചരിക്കാൻ കാരണം അത് കുട്ടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ, ആ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് അല്ലേ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എന്താ വിളിച്ചിരുന്നത്? ചാച്ചാജി അല്ലെങ്കിൽ ചാച്ചാ നെഹ്റു എന്നൊക്കെ വിളിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി കൂട്ടുകാർക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം ഒരു പക്ഷെ നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗാന്ധിജിയുടെ ചിത്രം, അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കൂട്ടുകാരിൽ? ഓക്കെ, കേൾക്കാത്തവർക്കായി പീസ് റേഡിയോ പൂമരത്തണലിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് ഇപ്പോൾ കേൾപ്പിക്കാൻ പോവാണ്. ഓക്കെ, അദ്ദേഹം ഒരിക്കൽ നടത്തിയ പ്രഭാഷണത്തിലെ കുറച്ച് ഭാഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതാണ്. ഒരു പക്ഷേ ചില ക്വിസ് മത്സരങ്ങളിലൊക്കെ ഓഡിയോ റൗണ്ട് അല്ലെങ്കിൽ വോയിസ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറുണ്ട്. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ മഹാന്മാരായ ആളുകളുടെ വോയിസ് കേൾപ്പിക്കും ഓഡിയോ. അപ്പോൾ നമുക്ക് ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ വോയിസ് കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് കൂട്ടുകാർക്ക് ഈ സമയത്ത് പീസ് റേഡിയോയിലൂടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.
6: Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.
5: Ketalo. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ നമുക്ക് കിട്ടിയില്ലേ? ശരി, ഏതായാലും ഈ ഒരു വോയിസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നോട്ട്ബുക്കിൽ അടയാളപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് കേട്ടോ നവംബർ 14 അല്ലെങ്കിൽ ഇന്ത്യയിലെ ശിശുദിനമാണ് നവംബർ 14. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത് അല്ല, വ്യത്യസ്ത ദിനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് കേട്ടിട്ടില്ലേ, ഐക്യരാഷ്ട്രസഭ, അതിൻ്റെ കീഴിൽ യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കാറുള്ളത് നവംബർ 20 കേട്ടോ. നവംബർ 20 യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന രൂപത്തിൽ ആചരിക്കാറുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തേക്കുക, അടുത്തൊരു ക്വിസ് മത്സരത്തിൽ സ്കൂളിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണം. റെഡി? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ശിഷ്യദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യലായിട്ട് തരാൻ എന്താ കാരണം എന്നറിയോ? അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ല, മറിച്ച് ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുമൊക്കെ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, കുട്ടികൾക്ക് നൽകേണ്ട സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെസ്സേജുകൾ, അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പൂമരത്തണലിൽ ഇത്തരമൊരു പ്രത്യേക എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ശിശുദിനവുമായി ബന്ധപ്പെട്ട് പൊതുവെ നൽകപ്പെടുന്ന സന്ദേശങ്ങളെന്ന്. ഓക്കെ. പൊതുവിൽ നൽകപ്പെടുന്ന അഥവാ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാപരമായൊക്കെ നൽകപ്പെടുന്ന അവകാശങ്ങളെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാവരും സ്വലാത്ത് ചൊല്ലിയില്ലേ? ഓക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയില്ലേ? ഇവിടെ ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കട്ടെ. കൂട്ടുകാർക്ക് അറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഒരു ചോദ്യമാണ് പൊതുവേ നമ്മുടെ ക്വിസുകളിലൊക്കെ, നമ്മുടെ ടെലിഗ്വിസൊക്കെ ഇല്ലേ, പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ടെലിഗ്വിസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറും ഇവിടെ കിട്ടുകയാണ്, നോട്ട് ചെയ്ത് വെച്ചോളേ. ഒരുപക്ഷെ കുറേ കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും അല്ലേ എത്ര മക്കളുണ്ടായിരുന്നു. അതെ, 7 ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എത്ര ആൺമക്കളാണ് എത്ര പെൺമക്കളാണ്? ടോട്ടൽ 7 നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോഴും നമുക്ക് ഉത്തരം അറിയണം, 4 നോട്ട് ചെയ്തോ, എല്ലാവരും നോട്ട് ചെയ്തോ, നോട്ട്ബുക്ക് വെറുതെ വരുത്. ഓക്കെ. മക്കളുടെ പേര് വേണമെങ്കിലൊന്ന് പറയണോ? ആൺമക്കളുടെ പേരായിരുന്നു അബ്ദുല്ല, ഖാസിം, ഇബ്രാഹിം. അതേപോലെ പെൺമക്കളുടെ പേരുകളാണ് ഫാത്തിമ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം അല്ലേ. അതിൽ ഫാത്തിമ റള്ളാൻ്റെ പേരൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമല്ലേ, എന്താണ് ആ വാചകം? എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ വാചകമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെ അഥവാ നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളതിന് തെളിവാണ്. എന്താ വാചകം? ആ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ എപ്പോഴാണ് പറയുക? നമ്മുടെ ഉപ്പയമ്മയൊക്കെ എപ്പോഴാണ് അങ്ങനെ പറയുക? അത്ര ഇഷ്ടം ഉണ്ടാവുമ്പോഴല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളൊക്കെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത മക്കളൊക്കെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതിന് മുമ്പ് തന്നെ മരിച്ചു അല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടും ജീവിച്ചിരുന്ന ഒരേ ഒരു കുട്ടി. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകൻ അഥവാ ഇബ്രാഹിം, ആ കുട്ടി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആ മയ്യത്തിനടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഇങ്ങനെ ചാലിട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ കരയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ വെച്ച് ചോദിച്ചു, ഇതെന്താ പ്രവാചകരെ, അങ്ങ് കരയാണോ, ഇങ്ങനെ കരയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതറിയോ? ഇത് കാരുണ്യത്തിൻ്റെ അടയാളമാണ്, ഏത് നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ വരുന്നത് ആ കുട്ടിയോടുള്ള ഇഷ്ടം, കാരുണ്യം, അതിൻ്റെ ഒക്കെ അടയാളമാണ്. അല്ലാതെ നമ്മളിങ്ങനെ പൊട്ടിക്കരയൊന്നുമല്ലല്ലോ. അതാണ് പൊട്ടിക്കരയലും അതുപോലെ ഇങ്ങനെ അലമുറയിടയിലും അതൊക്കെയാണ് നിരോധിക്കപ്പെട്ടുള്ളത്. മറിച്ച് സങ്കടം വരുമ്പോൾ കാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമായിക്കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നൊന്നും തെറ്റല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അവിടെയും സ്വന്തം കുട്ടിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് കാണിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹി വസല്ലമക്ക് പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന രണ്ട് പേരക്കുട്ടികളാണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലേ. അപ്പോൾ ഈ കുട്ടികളായിട്ടൊക്കെ നബി സല്ലല്ലാഹി വസല്ലമ ആന കളിക്കുമായിരുന്നു. എങ്ങനെ ആന കളിക്കുക നമുക്കറിയില്ലേ? നമ്മുടെ ഉപ്പയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കാക്കാൻ്റെ കൂടെയൊക്കെ നമ്മൾ ഒരുപക്ഷെ ആന കളിക്കാറുണ്ടാവും അല്ലേ. ഉപ്പ ഇങ്ങനെ കുനിഞ്ഞ് ആനയെപ്പോലെ അല്ലെങ്കിൽ നാല് കാലിലെ മൃഗങ്ങളെ പോലെ എന്ത് ചെയ്യും, കുനിഞ്ഞ് നിന്നതരും നമ്മൾ പുറത്ത് കയറിയിട്ട് ഉപ്പ ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങും അല്ലേ. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പേരെ കുട്ടികളെ കളിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുട്ടികളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തിൻ്റെ ഒരു സിമ്പലാണ് അല്ലേ. അതേപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇങ്ങനെ ഖുതുബ നടത്തുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ലേ, ആ ഓക്കെ ആർക്കും ഒരാൾക്ക് ശ്രദ്ധ പോയോ എന്നൊരു സംശയം. ശരി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇങ്ങനെ ഖുതുബ നടത്തുക കേട്ടോ, അറിയാലോ മിമ്പറിലൊക്കെ കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഖുതുബ പറയാണ്, പ്രസംഗിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രണ്ട് പേരമക്കൾ ആരൊക്കെയായിരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഇവർ വലിയൊരു കുപ്പായം കെട്ടിട്ട്, എന്ന് വെച്ചാൽ അവരുടെ കുപ്പായം ഒന്നുമല്ല, കുറച്ചും കൂടി വലിയ കുപ്പായം കെട്ടിട്ട് ആ പള്ളിയുടെ മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ്. അപ്പോൾ വലിയ കുപ്പായക്കല്ലേ, നടക്കാമെന്ന് ശരിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അവർ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി ഇങ്ങനെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി എന്താ ചെയ്തത് അറിയോ, നബിക്ക് കുട്ടികളോടുള്ള ഇഷ്ടം നോക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി ഖുതുബ പറയുന്ന നിർത്തി മിമ്പറിൽ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ആ കുട്ടികളെ വന്നെടുത്ത് അവർക്ക് ഉമ്മൊക്കെ കൊടുത്ത് ആ നിലക്കാണ് ആ ഒരു രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി മാതൃക കാണിച്ചത്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും ഗൗരവപരമായ ഖുതുബ ഒക്കെ പറയുന്നതിനിടയിലാണ് ഇങ്ങനെ കുട്ടികളോട് സ്നേഹം കാണിക്കുന്നത് അല്ലേ. മാത്രമല്ല മറ്റൊരു സംഭവം നമുക്കൊക്കെ ഓർമ്മയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരിക്കൽ ഒരു യുദ്ധവേളയിൽ കുറച്ച് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ കുഞ്ഞുങ്ങൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അത് നമ്മളെ കുട്ടികളൊന്നുമല്ല, അത് ശത്രുക്കളുടെ കുട്ടികളല്ലേ, അതുകൊണ്ട് നമ്മൾ കാര്യമാക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടവും ദേഷ്യമൊക്കെയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, അവർക്ക് കൃത്യമായി താക്കീത് കൊടുത്തു, ഉപദേശം കൊടുത്തു. എന്താ കൊടുത്തത്, ആ യുദ്ധരംഗത്താണെങ്കിൽ പോലും ശത്രുക്കളുടെ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ വയസ്സായ വൃദ്ധരായ ആളുകളെയും ഒന്നും എന്ത് ചെയ്യരുത്, കൊല്ലാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മുതിർന്ന ആളുകൾ, ഒരു പക്ഷേ പൂമരത്തള്ളി കേൾക്കുന്ന മുതിർന്ന ആളുകളുണ്ടാവും, അവരെ ശ്രദ്ധിക്കേണ്ടത് ഉപ്പയോ ഉമ്മയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പിൻപറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഏറ്റവും നന്നായി അവരെ സ്നേഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇസ്ലാമിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതുമാണ് അല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നബിയോടൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹമൊക്കെ ഇപ്പോൾ തോന്നുന്നില്ലേ, കാരണം നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ അത്രമേൽ ഇഷ്ടപ്പെട്ട ആളാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഭരണഘടന പ്രകാരം ഒക്കെ നമുക്കൊരുപാട് അവകാശങ്ങളും സുരക്ഷകളും ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊരു ബോധ്യം വേണം അല്ലേ. അങ്ങനെ ബോധ്യം ഉണ്ടായാലല്ലേ നമുക്കത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെയും അമ്മയുടെയും ഒക്കെ സഹായത്തോടു കൂടി നമുക്കത് പരിശോധിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പൊതുവിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ച് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് വളരെ പ്രധാനമാണ് നല്ല ആരോഗ്യമെന്നത് അല്ലേ. നല്ല ആരോഗ്യം വേണ്ട എപ്പോഴും, ആരോഗ്യമില്ലാതെ എപ്പോഴും രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ ആവുന്നതിൽ നിന്ന് ഒരു സുരക്ഷ നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നുണ്ട് കുട്ടികളെന്ന നിലക്ക്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയമമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള, എന്നുവെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഒന്നാം ക്ലാസ് മുതൽ ഒരു 8-ാം ക്ലാസ് വരെയൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമികമായ വിദ്യാഭ്യാസം കിട്ടൽ നിർബന്ധമാണ്. അത് കിട്ടിയില്ലെങ്കിലോ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ആ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ കോടതിയിൽ പോയി അത് വാങ്ങിക്കാനുള്ള അവസരം വരെ നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ ഒരു പോയിൻ്റ് പ്രത്യേകമായിട്ട് എഴുതി വെക്കണം. നമ്മുടെ ക്വിസ് മത്സരങ്ങളിലൊക്കെ, സ്കൂളിലെ പല ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇനി വന്നാൽ കൂട്ടുകാർക്ക് കിട്ടണം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി, എന്ന് വെച്ചാൽ എന്തായാലും കിട്ടേണ്ട ഒരു അവകാശമായി കുട്ടികൾക്ക് കിട്ടേണ്ട, നിർബന്ധമായിട്ടും കിട്ടേണ്ട ഒരു അവകാശമായി ഏത് വകുപ്പ് പ്രകാരമാണ് മാറിയിട്ടുള്ളത് എന്നൊരു ചോദ്യം മനസ്സിലായോ? നമുക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കിട്ടണം, പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടണം എന്നത് നമുക്ക് അവകാശമാക്കി തരുന്ന വകുപ്പ്. ഇന്ത്യൻ ഭരണഘടന എന്ന് കേട്ടിട്ടില്ലേ, അതിലൊരുപാട് വകുപ്പുകളുണ്ട്. അതിലേത് വകുപ്പാണ് എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായി വരാറുണ്ട്. അപ്പോൾ അത് ഏത് വകുപ്പാണ് നമ്മളറിയണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എല്ലാവരും പേന എടുത്തില്ലേ? ഓക്കെ, വകുപ്പ് 21A. ഏതാ വകുപ്പ്? വകുപ്പ് 21A. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക, അടുത്ത ക്വിസ് മത്സരങ്ങളിലൊക്കെ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായി ആൻസർ ചെയ്യണം. ഓക്കെ, മറ്റൊരു നമ്മുടെ അവകാശം, നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തു നിന്നൊക്കെ കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കളിക്കാനും നമുക്ക് സ്വൈര്യമായി നമ്മുടെ വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള അവകാശങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെന്ന നിലക്ക് നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നുണ്ടോ? ആ എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടണം, നല്ല വസ്ത്രം, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടണം. അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഈ രാജ്യം ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ സുരക്ഷ നൽകേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളും 5 പോയിൻസും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളിൽ പെട്ട ഒരു പൊതുവായിട്ട് പറയുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലുള്ള മലയാളികളായ നമ്മെ പോലെയുള്ള കുട്ടികളൊക്കെ ഒരു പക്ഷെ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് അങ്ങേയറ്റമുള്ളവരാണ് എന്ന് പറയേണ്ടി വരും. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ, പ്രത്യേകിച്ചും വടക്കൻ ഇന്ത്യയിലൊക്കെ പോയാൽ, വടക്കൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എവിടെയാ? ആ മേലെ ഭാഗത്തല്ലേ, ഉത്തർപ്രദേശ്, ബീഹാർ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇല്ലേ അവിടെ, ആ മേലെ ഭാഗത്ത്. ഓക്കെ, അവിടെയൊക്കെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ എന്താ അവസ്ഥ എന്നറിയോ? കുട്ടികളൊന്നും പലപ്പോഴും സ്കൂളിലേ പോകുന്നില്ല, 1-ാം ക്ലാസ്സിൽ പോലും പോകുന്നില്ല. ഭക്ഷണമില്ലാതെ ഒരുപാട് ദിവസം പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവിടത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളൊക്കെ നന്നായി കിട്ടുന്നുണ്ട് അല്ലേ? നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും ശുക്ർ ചൊല്ലണം, അൽഹംദുലില്ലാ. പക്ഷേ നമ്മുടെ നാട്ടിലും നമുക്ക് കുറച്ചൊക്കെ ഒരു പേടിയുള്ള, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്ന സംശയമുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് കൂട്ടുകാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്നറിയോ? എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾക്ക്, തെറ്റായ കാര്യങ്ങൾക്ക് നമ്മളെ അഥവാ നമ്മളെ കുട്ടികളെയൊക്കെ ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? അതെ, മോശം കാര്യങ്ങൾക്ക് നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കുക. വേണമെങ്കിൽ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയട്ടെ, ഇതെല്ലാ കൂട്ടുകാരും, പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചാൽ ഇത്തരമൊരവസ്ഥ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അധികം ഉണ്ടാവില്ല. നമുക്ക് ഇതറിയാത്തതുകൊണ്ടാണ് പല ആളുകളും നമ്മളെ ദുരുപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ കൂട്ടുകാരെ ശരിക്ക് ശ്രദ്ധിക്കണേ. എൻ്റെ വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാം. എന്താണെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ മറ്റുള്ള ആളുകൾ, അന്യരായ ആളുകളെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വീണ്ടും ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് മനസ്സിലായില്ല അല്ലേ? ആ എന്ന് വെച്ചാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ രഹസ്യഭാഗങ്ങളുണ്ടാവും അല്ലേ? നമ്മൾ വസ്ത്രമൊക്കെ ഇടുന്നത് എന്തിനാ? ആ നമ്മുടെ രഹസ്യഭാഗങ്ങളൊക്കെ ആരും കാണാതിരിക്കാനും ആരും അവിടെ തൊടാതിരിക്കാനൊക്കെ അല്ലേ? അങ്ങനെയുള്ള രഹസ്യഭാഗങ്ങൾ, അത് മനസ്സിലായോ? രഹസ്യഭാഗങ്ങൾ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കുന്ന ഭാഗം അല്ലേ, അത് നമ്മുടെ രഹസ്യഭാഗമാണ്. നമ്മളെപ്പോഴും അതൊക്കെ മറച്ചിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ, സ്കൂളിലേക്കൊക്കെ നമ്മൾ വസ്ത്രം ഇടാതെ പോവോ? ഇല്ല, നമ്മുടെ രഹസ്യഭാഗമാണ്. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും ഇതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്ന ഭാഗം, അതുപോലെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം, ഈ ഭാഗത്തൊക്കെ അന്യരായ ആളുകൾ തൊടുന്നതും അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്നതുമൊക്കെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം. അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ എന്താ? അത് മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടോ? അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ, അവരൊക്കെ ചിലപ്പോൾ നമ്മളെ കുളിപ്പിക്കും അല്ലെങ്കിൽ വസ്ത്രം മാറ്റിത്തരും അല്ലേ, അവരൊന്നും നമുക്ക് അന്യരല്ല അല്ലല്ലോ. അപ്പോൾ അവരൊക്കെ ആ സ്ഥലങ്ങളിൽ ഒരു പക്ഷേ കുളിപ്പിക്കുമ്പോഴോ നമ്മുടെ വസ്ത്രം മാറ്റിത്തരുമ്പോഴോ ഒക്കെ തൊട്ടേക്കാം, അതൊന്നും പ്രശ്നമല്ല. ഒരു പക്ഷേ ഉപ്പയും ഉമ്മയും മാത്രമാണെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഇത്താത്തയായിരിക്കും നമ്മളെ കുളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വല്യമ്മയായിരിക്കാം. അപ്പോൾ അവരൊന്നുമല്ല അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ പിന്നെ ആരാ? ഇവരൊന്നും അല്ലാത്ത മറ്റുള്ള ആളുകൾ. ഓക്കെ, ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇത്തരം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രഹസ്യഭാഗങ്ങൾ ഏതൊക്കെയാണ്, അവിടെയൊക്കെ അനാവശ്യമായി ഇങ്ങനെ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആരുടെയെങ്കിലുമൊക്കെ കൈ അറിയാതെ തട്ടിയാൽ പോട്ടേ എന്ന് വെക്കാം, പക്ഷെ പിന്നെയും പിന്നെയും അങ്ങനെ തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ ചെയ്തു നമ്മളോട്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ നമ്മളോട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ എന്താ നമ്മൾ ചെയ്യുക കൂട്ടുകാരെ? നമുക്ക് അവനോട് ചിലപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ആളോട് ചിലപ്പോൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല, ഉണ്ടോ? അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ ആ ആള് നമ്മളെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അവിടെ നിന്ന് നമ്മൾ നല്ല ബുദ്ധിപൂർവ്വം, ഞാനിപ്പോൾ വീട്ടിൽ പോകട്ടെ, എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മെല്ലെ വീട്ടിൽ പോയിട്ട് ഉമ്മയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ നിർബന്ധമായിട്ടും സ്വകാര്യമായി, അവരൊക്കെ ആളുകളുടെ ഇടയിലുണ്ടാകുമ്പോഴല്ല, ഉമ്മയോടൊക്കെ സ്വകാര്യമായി വീട്ടിൽ ചെന്നിട്ട് നിർബന്ധമായിട്ടും ഇങ്ങനെ ആ ഒരു ആള്, ആ ഒരു കാക്ക ഇങ്ങനെ എൻ്റെ ഇന്ന ഭാഗത്തൊക്കെ പിടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്നെ ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾ കൂട്ടുകാരെ എല്ലാവരും പറഞ്ഞു കൊടുക്കണം. ഉപ്പയോടോ ഉമ്മയോടോ സ്വകാര്യമായി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് തിരുത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ പിന്നെയും പിന്നെയും അവർ ആ നിലക്ക് നമ്മളെ ദുരുപയോഗപ്പെടുത്തും. അപ്പം ഈ ഒരു അവകാശം, ഈ ദുരുപയോഗങ്ങളിൽ നിന്നൊക്കെയുള്ള സുരക്ഷ നമുക്ക് നമ്മുടെ നാട് നമ്മുടെ രാജ്യം തരുന്നുണ്ട്. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നിലക്ക് ബുദ്ധിപൂർവം നല്ല കുട്ടികളായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഉപ്പയോടും ഉമ്മയോടൊക്കെ സ്വകാര്യമായി വന്ന് കൃത്യമായി പറയണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ശിശുദിനത്തിൽ വളരെയധികം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് സമയമെടുത്ത് കൂട്ടുകാരോട് ഈ വിഷയം പറഞ്ഞാൽ എന്താണെന്നറിയോ, പല കൂട്ടുകാരെയും അല്ലെങ്കിൽ ചില കൂട്ടുകാരെയൊക്കെ ആ നാട്ടിലെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ വാർത്തകൾ. അപ്പം അങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ വളരെയധികം ശ്രദ്ധ പാലിക്കണം. നമ്മുടെ കൂട്ടുകാരോടും ഈ ഒരു വിഷയം നമ്മൾ സൂചിപ്പിക്കണം. ഓക്കെ, പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉപ്പയോട് പറയണോ അല്ലെങ്കിൽ ഉമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് അവരോടും കൂടി നമ്മൾ ഈ ഒരു സന്ദേശം കൈമാറണം. കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് പറഞ്ഞതെന്ന്? ഓക്കെ, മനസ്സിലായി അല്ലേ? നല്ല കൂട്ടുകാർ, ശരി. അപ്പോൾ ഇന്നത്തെ പൂമരത്തളിൻ്റെ സമയം ഇങ്ങനെ അവസാനിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? പോരല്ലോ, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കടമകളുണ്ട്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ കടമകൾ? ഏറ്റവും പ്രധാനമായി നല്ല കുട്ടികളാവുക എന്നുള്ളതാണ് അല്ലേ. നല്ല കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ്, അതിലൊരു അപ്പീലും ഇല്ല, ഇല്ലല്ലോ. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് നല്ല കുട്ടികളാണ്. എങ്ങനെ നല്ല കുട്ടികളാവുക? നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന, അതുപോലെ പി ശ്രീഡയൊക്കെ വന്നതോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പി ശ്രീഡയിലെ ഈ മദ്രസയിലും ഭൂമരത്തിലൊക്കെ പഠിക്കുന്ന നല്ല നല്ല സ്വഭാവങ്ങൾ, നല്ല കാര്യങ്ങൾ, നല്ല കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തുക. ജീവിതത്തിൽ നമ്മളൊരു കാര്യം പഠിച്ചാൽ, ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്നതാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, വലതു കൈക്കൊണ്ടേ ഭക്ഷിക്കാവൂ, വലതു കൈക്കൊണ്ടേ കുടിക്കാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ അത് അതേപോലെ ചെയ്യുക. അതുപോലെ അങ്ങനെയുള്ള ഓരോ നന്മകൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, ശരിയാട്ടോ ഇനി നമുക്ക് അതുപോലെ ചെയ്യാം, ഒരു പ്രാർത്ഥന പഠിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുക, അങ്ങനെയുള്ള നല്ല കുട്ടികളാവുക. പിന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കടമയിൽ പെട്ടതാണ് ഉപ്പയും ഉമ്മയും ഒക്കെ അനുസരിക്കുക, അവർ പറയുന്നതൊക്കെ ഏറ്റവും നല്ല കുട്ടിയായി കേൾക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നല്ല കുട്ടികളുടെ ഒരു കടമയാണ്, അവർ ചെയ്യുന്നൊരു കാര്യമാണ്, അധ്യാപകരോട് നമ്മുടെ ഗുരുനാഥന്മാരോട് ഏറ്റവും ബഹുമാനമുള്ള കുട്ടികളായി മാറാന്നുള്ളത്. അവരുടെ ഏറ്റവും ബഹുമാനമുള്ള കുട്ടികളായിട്ട് നമ്മൾ മാറണം. ഓക്കെ, പ്രത്യേകിച്ചും പൂമരത്തിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ നമ്മൾ. ഓക്കെ, അതേപോലെ നമ്മുടെ അനിയന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടാവും, അവരോട് നല്ല രൂപത്തിൽ, അവരോട് വഴക്ക് കൂടാതെ, അവരെ ശല്യപ്പെടുത്താതെ നല്ല, അവരെ നല്ല കാരുണ്യത്തോടു കൂടി നോക്കുക. നമ്മുടെ മൂത്ത ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും അല്ലെങ്കിൽ കാക്കമാർ ഇത്താത്തമാരൊക്കെ ഉണ്ടാവും, അവരോടൊന്നും വഴക്കടിക്കാതെ നല്ല കുട്ടികളായി മാറുക. അതേപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു കടമ എന്താണ്? ആ നമ്മൾ ഈ രാജ്യത്തിനും അതുപോലെ നമ്മുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്താണ്? നന്നായി പഠിക്കുക. നമ്മുടെ പഠനത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത്. നന്നായി പഠിച്ച് നല്ല കുട്ടികളാവണം. ഓക്കെ, അതേപോലെ നന്നായി ഭക്ഷണം കഴിക്കുക, നല്ല വൃത്തിയുള്ള കുട്ടികളാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കടമകൾ കൂടി നമ്മൾ അറിയണം, എന്നിട്ടത് നിറവേറ്റണം. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പീസ് റേഡിയോ പൂമരത്തണലിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും കൂട്ടുകാരോട് വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, പൂമരത്തണലാണ് നമ്മൾ കേട്ടത്. കുട്ടികളുടെ അവകാശങ്ങൾ, അത് കടമകൾ, ഈ ഒരു ടോപ്പിക്കിലാണ് കുട്ടികളുടെ തന്നെ പ്രിയപ്പെട്ട ഷമീൽ മഞ്ചേരി നമ്മളോടൊപ്പം പങ്കുവച്ചത്.
7: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നാം പ്രവേശിക്കുന്നു നുറുങ്ങുകൾ, ഏകാന്തതയിലെ മൗന നമ്പരങ്ങൾ. ഹനീഫ് കദിരൂർ അദ്ദേഹത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് ഷെരീഫ് കാരയാണ്.
3: നുറുങ്ങുകൾ കേൾക്കാം.
9: ഏകാന്തതയിലെ മൗന നമ്പരങ്ങൾ, രചന ഹനീഫ് കദിരൂർ. രാത്രി വളരെ വൈകിയിരിക്കുന്നു. കഠിനമായ ചൂടിന്റെ ദിനങ്ങളിലാണ്. ഗ്യാസ് സപ്ലൈയിലെ ജോലി കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ എന്നും ഇങ്ങനെയാണ്. രാത്രി ഒരുപാട് പിന്നിട്ടിട്ടുണ്ടാവും. ഫോണിൽ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടാറില്ല. നിരാശയും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നു. ഡ്രൈവർ കം സെയിൽസ്മാൻ എന്ന പദവി 3 നില കെട്ടിടത്തിനു മുകളിൽ ഗ്യാസ് കുറ്റി ചുമന്ന് എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ പദത്തിന്റെ അലങ്കാരമോർത്ത് ഉള്ളിൽ ചിരി വരുന്നത്. നാട്ടിലെ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. കുറച്ചു ദിവസങ്ങളായി ഫോൺ നോക്കാറില്ല. വാട്സപ്പിൽ ആവശ്യങ്ങളുടെയും പരാതികളുടെയും ഒരു നീണ്ട നിര തന്നെയുണ്ടാവും. മനസ്സിനെ ആഹ്ലാദിപ്പിക്കാത്തതിലൊന്നും മനസ്സ് ശ്രദ്ധിക്കില്ലല്ലോ. എന്നാലും ഇന്നയാൾ ഫോൺ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. വാട്സപ്പിൽ ആദ്യം തന്നെ അയാളുടെ ശ്രദ്ധ ഉടക്കിയത് അയാളുടെ സഹോദരിയുടെ മെസ്സേജിലേക്കാണ്. അയാൾ മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടു ഒരു നീണ്ട കുറിപ്പ്. അയാൾ വായിച്ചു തുടങ്ങി. സ്നേഹപൂർവം, ഇക്കക്ക് ആമിന് എഴുതുന്നത്. ഇക്കാക്ക, ഞങ്ങളെ ഓർക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ 4-5 തവണകൾ മാത്രമാണ് ഇക്ക ഫോൺ ചെയ്തത്. പണ്ട് സൗദിയിൽ പോയ നാളുകളിലൊക്കെ ഇക്ക എത്ര നല്ല കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ബന്ധങ്ങളുടെ നൂലിഴകൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. കാണാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ മാമൻ വിളിക്കുന്നില്ല എന്ന പരാതിയിലാണ്. അമ്മായിയോട് വിവരങ്ങൾ തിരക്കാറുണ്ട്. കൊറോണ വന്ന് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അൻവർ കാക്ക്, സഹോദരിയുടെ ഭർത്താവ്, വല്ലപ്പോഴും കിട്ടുന്ന പണി മാത്രമാണ് ഏക ആശ്രയം. ഉമ്മ പോയതിനു ശേഷം പൊരയിലെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എല്ലാറ്റിനും ഒരാളുണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും കൊറോണയുടെ ഭീകരത വാർത്തയിൽ കേൾക്കാറുണ്ട്. അവിടെയും അങ്ങനൊക്കെ തന്നെയായിരിക്കും എന്ന് കരുതുന്നു. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തു. ഇക്കയും എടുത്തു കാണുമെന്ന് കരുതുന്നു. കുത്തിവയ്പ്പിന് പഞ്ചായത്തിൽ പോയപ്പോൾ നമ്മുടെ പപ്പി ടീച്ചറെ കണ്ടിരുന്നു. ടീച്ചറൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മുടെ വലിയ പറമ്പത്തെ ഹാരിസ് ടീച്ചറെക്കുറിച്ച് കഥയൊക്കെ എഴുതിയിരുന്നു. അത് പീസ് റേഡിയോ അവതരിപ്പിച്ചിരുന്നു. ഇക്ക, പീസ് റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക വിഷയത്തെക്കുറിച്ച് സെലഫികൾ അവതരിപ്പിക്കുന്ന ഒരു അമൂല്യ ശ്രവ്യാനുഭവമാണത്. അതിലെ പ്രോഗ്രാമുകൾ പിൻപറ്റി ഒരാൾക്ക് കൃത്യമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ കഴിയും. ഇക്ക, അതൊന്ന് ശ്രദ്ധിക്കണം. മരണം നമുക്കടുത്ത് തന്നെയുണ്ട്. പരലോക മോക്ഷത്തിനു വേണ്ടി ഒരു വലിയ സത്യം തന്നെയാണ്. ഇക്കാക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. മഴ നനഞ്ഞ ഒരു ബാല്യത്തിന്റെ സ്കൂൾ വരാന്തയിലൂടെ അയാൾ പപ്പി ടീച്ചറുടെ കൂടെ കുറേ നേരം സഞ്ചരിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അയാൾ അനിയത്തിക്കുട്ടിയുടെ ഓർമ്മകളിൽ ആഴ്ന്നിറങ്ങി. വിശ്വാസകാര്യത്തിൽ അനിയത്തിയുടെ ജാഗ്രത തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. 32 വർഷത്തെ പ്രവാസ ജീവിതം മനസ്സിനെ കടുപ്പിച്ചിരിക്കുന്നു. 800 റിയാലിന്റെ പദവിയിൽ ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബന്ധങ്ങളുടെ ആഴവും പരപ്പും കൈമോശം വന്നിരിക്കുന്നു. അയാൾ അയാളുടെ മനസ്സിൽ അപ്പോൾ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ശിഷ്ടകാലം ഇബാദത്തോടുകൂടി തൻ്റെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലിയിൽ മുഴുകി ജീവിക്കണം. ആ രാത്രി ഉറങ്ങാതെ അയാൾ തൻ്റെ നാടിൻ്റെ ചിന്തയിൽ സുബഹിബാങ്കിനെ വരവേറ്റു.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകളായിരുന്നു.
3: ഏകാന്തതയിലെ മൗനനൊമ്പരങ്ങൾ എന്ന ഹനീഫ് കതിരൂർ രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകിയത് ഷെരീഫ് കാര.
2: നാം ഇനി ഒരു ഇടവേളയിലേക്ക്. നമുക്കൊരു ഗാനം കേട്ടുവരാം.

0: പീസ് റേഡിയോ വൈബ്സ് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്.
1: ഷമീർ മദീനിയാണ് ഇന്നത്തെ അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മളോടൊപ്പം ഉള്ളത്.
0: കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലസ്സാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും അറിയുന്നതിലൂടെയാണ് അവനെ ശരിയായ വിധത്തിൽ നമുക്കറിയുവാൻ സാധിക്കുക. അവനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും അനുസരിക്കുവാനും അതിലൂടെയാണ് നമുക്ക് സാധിക്കുക. അതിനുള്ള കരുത്തും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനുള്ള ഊർജവും ഒക്കെ നമുക്ക് ആ തിരിച്ചറിവിലൂടെ കിട്ടുമെന്നത് നിസ്തർക്കമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ കൂടുതൽ കൂടുതൽ അറിയാനും പഠിക്കുവാനും നമ്മൾ മനസ്സുവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന നാമം അൽ മുഅ്തി എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വിശിഷ്ടമായ ഒരു നാമമാണ്. അഅ്ത്വാ എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ്. അൽ മുഅ്തി എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ, ധാരാളമായി നൽകുന്നവൻ. അല്ലദീ അഅ്ത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു, തൻ്റെ സൃഷ്ടികൾക്ക് ആവശ്യമായ എല്ലാം നൽകിയവനാണ് അല്ലാഹു. നമ്മൾ ആരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കെ നാം പിറന്നു വീഴാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് അറിയുന്നവരായിരുന്നില്ല. അവിടേക്ക് വന്നാൽ അവിടെയുള്ള എല്ലാം കാണണമെങ്കിൽ എനിക്ക് ജന്മം നൽകിയ, എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ മാതാവിൻ്റെ മുഖം ഒന്ന് കാണാൻ എനിക്ക് കണ്ണു വേണം അല്ലാ, അതുകൊണ്ട് എനിക്ക് കണ്ണ് നൽകണേ എന്ന് നമ്മളാരും ചോദിച്ചിട്ടില്ല. ആ ഉമ്മയുടെ താരാട്ട് കേൾക്കാൻ, ഉമ്മയുടെ വിളി കേൾക്കാൻ, ആ ശബ്ദം ശ്രവിക്കണമെങ്കിൽ നമുക്ക് കാതു വേണം, അതുകൊണ്ട് കാതു തരണേ അല്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോന്നും വആതാകും മിൻകുല്ലി ഷൈ മിൻകുല്ലി മാസ അൽത്തുമോ, നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചോദിച്ചിട്ടെന്ന പോലെ ചോദിക്കാതെ തന്നെ നൽകിയവനാണ് അല്ലാഹു. അത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹദാതാവാണ് അല്ലാഹു. വ തവല്ല അമ്രഹു, ആ സൃഷ്ടിയുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അവർക്ക് വേണ്ട എല്ലാം സൗകര്യപ്പെടുത്തി സംവിധാനിച്ചവനാണ് അല്ലാഹു. ഗർഭാശയത്തിലെ അവസ്ഥകൾ, അതിനുശേഷമുള്ള പ്രസവത്തോടനുബന്ധിച്ച ഘട്ടങ്ങൾ, പിന്നീടങ്ങോട്ടുള്ള വളർച്ചയുടെ ഓരോ പടവുകളും കടന്നു പോകുമ്പോൾ അല്ലാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ്റേത് മാത്രമല്ല ഏത് ജീവികളുടെയും പരിശോധിച്ചാൽ അത്ഭുതകരമാണ്, കൗതുകകരമാണ്. അതിലേറെ കാരുണ്യവും അനുഗ്രഹവും പൊതിഞ്ഞു നിൽക്കുന്ന ഇടപെടലുകളാണ് അവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൃഷ്ടികളുടെ എല്ലാ കാര്യവും, വരിസഖഹു, അവയുടെ ഉപജീവനങ്ങൾ, ഓരോ ജീവിക്കും അല്ലാഹു സംവിധാനിച്ച ആ പ്രകൃതിദത്തമായ ബോധവും ജന്മവാസനയുമൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതിലൂടെ അവ ഓരോന്നും അവക്ക് വേണ്ടുന്ന ഉപജീവനങ്ങൾ തേടിപ്പിടിക്കുന്ന രീതി, അതേപോലെ തന്നെ പടച്ചിറപ്പ് പരലോകത്തും ധാരാളമായി നൽകുന്നവരാണ്. ദുനിയാവിലും ഈ ലോകത്തും അല്ലാഹു ധാരാളമായി നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ധാരാളമായി നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് അൽ മുഅ്തി. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദൂതരിലൂടെ നമ്മെ അറിയിച്ചൊരു നാമമാണ്. അല്ലാഹു ധാരാളമായി നൽകുന്നവനാണ്. അപ്പോൾ നമുക്ക് എന്തില്ലെങ്കിലും, എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ധാരാളമായി നൽകുന്ന ആ പടച്ചറബിനോട് നമുക്ക് ചോദിക്കുവാൻ സാധിക്കണം. അൽ മുഅ്തി എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവർക്ക് ദീനിൽ പരിജ്ഞാനം നൽകും, അറിവുള്ളവരാക്കും. എന്നിട്ട് പറഞ്ഞു, വല്ലാഹുൽ മുഅ്തീ വ അനൽ ഖാസിം. അല്ലാഹുവാണ് നൽകുന്നവൻ, ഞാൻ വീതം വെക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആളുകൾക്ക് പല കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുന്നു, എത്തിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ആ നന്മകളൊക്കെ നൽകുന്നവൻ, ആ അറിവുകളൊക്കെ പ്രദാനം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. എല്ലാം നൽകിയത് അല്ലാഹുവാണ്. ആ നൽകിയതിലേറെ പ്രധാനപ്പെട്ടതാണ് ഇൽമ്, അറിവ് എന്നത്. അതാണ് ഹദീസിൽ പ്രത്യേകം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമുള്ള, എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് അറിവ്. അതിൽ തന്നെ ദീനീ പരിജ്ഞാനം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള അറിവ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ ദീനിയായ അറിവിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവനാണ്. ഒരാൾക്ക് അന്നപാനീയങ്ങൾ എത്ര കണ്ട് ആവശ്യമുണ്ടോ അതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയൽ അനിവാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭക്ഷണ പാനീയങ്ങൾ ഒരാൾക്ക് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ നാലോ നേരമൊക്കെ മതിയാകും. എന്നാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച്, ദീനിയായ അധ്യാപനങ്ങളെ സംബന്ധിച്ച് ഓരോ നിമിഷവും അയാൾക്ക് അറിവ് ആവശ്യമാണ്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ കിടക്കണം എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ഓരോ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഘട്ടത്തിലും, അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്താണോ പഠിപ്പിച്ചത്, നിർദ്ദേശിച്ചത് എന്നറിയണം. അപ്പോൾ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഇൽമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കിട്ടാൻ അള്ളാഹുവിനോട് ചോദിച്ചത് വേറൊന്നുമായിരുന്നില്ല, റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ അറിവ് എനിക്ക് നീ അധികരിപ്പിച്ചു തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, എല്ലാ ദിവസവും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിനോട് ചോദിക്കാറുണ്ടായിരുന്ന ഒന്നാണ്. ഉപകാരപ്രദമായ അറിവ് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅമലൻ സ്വാലിഹ വരിസഖൻ തയ്യിബ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, അതേപോലെ മാന്യമായ നല്ല ഉപജീവനം. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ദിവസവും ആവശ്യമുള്ള സംഗതിയാണ്. അള്ളാഹുവിനോട് ചോദിക്കണം. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാം. നമസ്കാര ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ മാത്രമാണ് ആരാധ്യൻ, ആരാധനക്കർഹനായിട്ടുള്ളവൻ. ലാ ശരീക ലഹു, അവന് യാതൊരുവിധ പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, സർവ ആധിപത്യവും അധികാരവും അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനുള്ളതാണ്. വലഹുൽ ഹംദ്, എല്ലാവിധ സ്തുതി കീർത്തനങ്ങളും സ്തോത്രങ്ങളും അള്ളാഹുവിനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. എന്നിട്ട് പറയുകയാണ്, അള്ളാഹുമ്മ ലാമാനി അലിമ അഅ്തൈത, അള്ളാഹുവേ നീ നൽകിയത് തടയുന്നവനായി ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞത് വാങ്ങിത്തരാൻ കഴിവുള്ളവരുമായി ലോകത്താരുമില്ല. അവ തരേണ്ടവൻ നീയാണ്, തരുന്നവൻ നീയാണ്. ആരൊക്കെ തടഞ്ഞാലും അതിനപ്പുറത്ത് തരാൻ കഴിവുള്ളവൻ, ആരൊക്കെ തരാൻ തീരുമാനിച്ചാലും തടയാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. വലാ യൻഫഉദൽ ജദ് മിൻകൽ ജദ്, ഒരു അധ്വാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉടമക്ക് അവരുടെ മഹത്വവും സ്ഥാനവും അധ്വാനവും ഒന്നും ഉപകരിക്കുകയില്ല പടച്ചറബിൻ്റെ നിശ്ചയവും അനുമതിയുമില്ലാതെ. സുബ്ഹാനല്ലാഹ്. ആ പടച്ചറബിനെ നമുക്കറിയാൻ സാധിക്കുകയാണെങ്കിൽ, ശരിയായ വിധത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളൊരിക്കലും നിരാശരോ അതേപോലെ തന്നെ ആശയറ്റവരോ മറ്റാരുടെയെങ്കിലും മുമ്പിൽ മാറത്തടിച്ച് കരഞ്ഞ് ചോദിക്കുന്നവരോ ആവുകയില്ല. പടച്ചറബിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് ആഗ്രഹ സഫലീകരണത്തിനും ആ പടച്ചറബിനോട് തന്നെ ചോദിക്കാൻ, അവൻ്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുവാൻ സാധിക്കും. അല്ലാഹു അൽ മുഅത്തി, ധാരാളമായി നൽകുന്നവനാണ്, നൽകാൻ ഒരുക്കമാണ്. മാനിഅ അൽ മാനിഅ എന്നൊരു നാമം അല്ലാഹുവിൻ്റെതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, നൽകുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ് എന്ന ആശയം പറയുമ്പോൾ അൽ മുഅത്തി എന്നത് അല്ലാഹുവിൻ്റെ നാമമായി നമ്മൾ കേട്ട ഹദീസുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അൽ മാനിഅ, തടയുന്നവൻ എന്നൊരു നാമം അല്ലാഹുവിൻ്റെ നാമമായി സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അല്ലാഹു നൽകുന്നത് അൽ അത്വാഉ നൗആനി, അല്ലാഹുവിൻ്റെ പാരിതോഷികങ്ങൾ, അല്ലാഹു നൽകുന്ന കാര്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന് അൽ അത്വാഉൽ ആം, എല്ലാവർക്കും നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്കൊക്കെയും ഓരോന്നിനും അനുയോജ്യമായ സംഗതികളൊക്കെ നൽകിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ജീവനും ശക്തിയും ഭക്ഷണവും വായുവും വെള്ളവും എന്നുവേണ്ട അവക്ക് ആവശ്യമായ എല്ലാം അല്ലാഹു ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. അല്ലദീ ഖലഖ, അല്ലദീ അഅ്ത്വാ കുല്ല ശൈ

0: യും കുഞ്ഞുങ്ങൾ അവയെവിടെയും പോയി പഠിച്ചിട്ടോ പരിചയിച്ചിട്ടോ അനുഭവിച്ചിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ഒരു കുഞ്ഞിനെ അതേപോലെ ഒരു താറാവിനെയും നമ്മൾ നോക്കിയാൽ, ആ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളത്തിലൂടെ അമ്മയോടൊപ്പം നീന്തി തുടിക്കുന്നു. അതിനാരും പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ജനിച്ച് അത് അമ്മ ഇറങ്ങുന്ന ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ അതിന് തുഴയാൻ സാധിക്കുകയാണ്. അതേപോലെ തന്നെ കണ്ടാമൃഗത്തിൻ്റെ നാവ് നല്ല സാൻഡ് പേപ്പറിനേക്കാൾ പരുപരത്തതായിരിക്കും. ആ കണ്ടാമൃഗത്തിൻ്റെ കുഞ്ഞ് പ്രസവിച്ച് വീഴുമ്പോൾ, ജനിച്ച് വീഴുന്ന സന്ദർഭത്തിൽ തള്ളയിൽ നിന്ന് ഓടിയകലുന്നു. ആരാണ് ആ നൈസർഗികമായ ബോധം നൽകിയത്? തൻ്റെ അമ്മ സ്നേഹത്തോടുകൂടി അതിനെ ഒന്ന് നക്കിയാൽ അതിൻ്റെ ചർമ്മം, അതിൻ്റെ ജീവൻ തന്നെയും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സാഹചര്യത്തിൽ ആ അമ്മയിൽ നിന്ന് ഓടി അകലുകയാണ്. ഏതൊരു ജീവിയും അമ്മയിലേക്ക് തൻ്റെ മാതാവിലേക്ക് അടുത്തു വരുമ്പോൾ കണ്ടാമൃഗത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഓരോന്നും, ഓരോ സൃഷ്ടിക്കും ആവശ്യമായ എല്ലാവിധ ബോധവും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നൽകിയവൻ, അതാണ് പൊതുവിലുള്ള അള്ളാഹുവിൻ്റെ ദാനം. അൽ അത്വാ അൽ ആം, പൊതുവായിട്ടുള്ള അള്ളാഹുവിൻ്റെ നൽകലുകൾ. എന്നാൽ ഖാസ്, രണ്ടാമത്തെ ഒരു വിഭാഗം, പ്രത്യേകമായി അള്ളാഹു നൽകുന്നതാണ്. അതാർക്കാണ്? ലിഹവാസുഹി, അവൻ്റെ പ്രത്യേകക്കാർക്ക് അവൻ നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, നല്ല മനുഷ്യന്മാർ, പ്രവാചകന്മാർ, ഇവർക്കൊക്കെ അള്ളാഹു പ്രത്യേകമായി നൽകുന്ന പലതുമുണ്ട്. ഏതുപോലെ ഇസ്തിജാബത്തു ദുആ, അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകുക എന്നത്, അറിവ് നൽകുക എന്നത്, ആ അറിവിനനുസരിച്ച് അമൽ ചെയ്യാൻ, പ്രവർത്തിക്കാൻ, അതിലൂടെ ധാരാളം ആളുകളിലേക്ക് നന്മകൾ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും ഉദവിയുമൊക്കെ നൽകുക എന്നത്. ഇങ്ങനെ രണ്ട് തരത്തിൽ അള്ളാഹു നൽകുന്നുണ്ട്. എല്ലാവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ അള്ളാഹു നൽകുന്ന ഒരു നൽകലുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവനേറ്റവും പ്രിയപ്പെട്ട, അവനിലേക്ക് കൂടുതൽ അടുത്ത സജ്ജനങ്ങൾക്ക്, നല്ലവർക്ക് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, ആ നൽകലുകൾക്ക്, കൊടുക്കലുകൾക്ക് അർഹരാകാൻ, യോഗ്യരാകാൻ നമ്മൾ ശ്രമിക്കണം. ധാരാളമായി നമുക്ക് നൽകുന്ന, നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മൾ അറിയാത്തതായി നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവൻ്റെ ദാനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പടച്ചറബിനെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയപ്പെടുവാനുമൊക്കെ നമുക്കത് കരുത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആ വിധത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, നമ്മളോടൊപ്പം കൂടെ ഉണ്ടായത് ഷമീർ മദീനിയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.
2: ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പീസ് റേഡിയോ കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: കഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ പീസ് റേഡിയോ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേര് ആരുടെ ആയിരിക്കും?
2: അതെ, വീട്ടി. അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്.
1: നല്ല കൂട്ടുകാരൻ എന്നതാണ് ഇന്നത്തെ കഥ.
2: അതെ, കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള കടലും കപ്പലും എന്ന പുസ്തകത്തിൻ്റെ കഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കഥയുടെ പേരെന്താണെന്നോ? നല്ല കൂട്ടുകാരൻ. അനസും അജ്മലും സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ മദ്രസ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വഴിയിലൊരു 20 രൂപ നോട്ട് കിടക്കുന്നത് അജ്മലിൻ്റെ കണ്ണിൽപ്പെട്ടു. അനസേ, നോക്ക്, 20 രൂപ നോട്ടല്ലേ ആ കിടക്കുന്നത്? എവിടെ? ദാ അങ്ങോട്ട് നോക്ക്. അജ്മൽ ഓടിച്ചെന്ന് ആ പൈസ കയ്യിലെടുത്തു. നമുക്കിതുകൊണ്ട് മിഠായി വാങ്ങിയാലോ? അജ്മൽ ചോദിച്ചു. ഏയ്, അത് ശരിയല്ല കേട്ടോ, ഇതാരുടേതാണെന്ന് നമുക്കറിയില്ലല്ലോ, അനസ് പറഞ്ഞു. അതിനെന്താ, ഇത് വെറും ഒരു 20 രൂപ നോട്ടല്ലേ, ഒരുപാട് പൈസയൊന്നുമില്ലല്ലോ. ആരതോ ആയിരിക്കാം. അജ്മൽ നീരസത്തോ

0: അവളോട് പറഞ്ഞു, നമുക്കിത് നിസ്സാര പൈസയായിരിക്കാം, എന്നാൽ ഇതിന്റെ ഉടമസ്ഥൻ വളരെ പാവപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾക്ക് 20 രൂപ വളരെ വലുതായിരിക്കും. അനസ് പറഞ്ഞു, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്നും അർഹമായി ഒരാളുടെയും ഒരു പൈസ പോലും സ്വന്തമാക്കരുതെന്നും ഉസ്താദ് പഠിപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? ഹനസ് ചോദിച്ചു. അന്നേരമാണ് ഒരു വൃദ്ധൻ ആ വഴിക്ക് വന്നത്. മക്കളെ, നിങ്ങൾക്ക് ഈ വഴിയിൽ നിന്നെങ്ങാനും ഒരു 20 രൂപ നോട്ട് കിട്ടിയോ? ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസയാണ്. കീഷയിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്തപ്പോ എവിടെയോ വീണിട്ടുണ്ട് എന്നാ തോന്നുന്നത്. മരുന്ന് ഷാപ്പ് ചെന്നപ്പോഴാണ് 20 രൂപയുടെ കുറവ് കാണുന്നത്. മുഴുവൻ ക്യാഷുമില്ലാത്തതിനാൽ മരുന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല. ഇതും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ ആ വൃദ്ധൻ നാലുപാടും ക്യാഷ് തിരിഞ്ഞു നടന്നു. ഇതാ വല്യപ്പാ നിങ്ങളുടെ കാശ്, ഞങ്ങൾക്ക് ഈ വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇതെന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്, അജ്മൽ വൃദ്ധന് നേരെ ക്യാഷ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അൽഹംദുലില്ലാ, നന്ദിയുണ്ട് മക്കളെ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ അവിടെ നിന്നും പോയി. അജ്മൽ അനസിനെ കെട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അനസേ, നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയേനെ. ഞാനതുകൊണ്ട് മിഠായി വാങ്ങി തിന്നുകയും ചെയ്തിരുന്നേനെ, അജ്മൽ പറഞ്ഞു. ഓ, അത് സാരമില്ല. മനുഷ്യനെ തെറ്റു ചെയ്യാൻ പിശാജ് പ്രേരിപ്പിക്കും. അപ്പോൾ അതിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. അതാണല്ലോ കൂട്ടുകാരുടെ കടമ. അനസ് കൂട്ടുകാരനെ ആശ്വസിപ്പിച്ചു. അനസേ, നിന്നെ പോലെ ഒരു നല്ല കൂട്ടുകാരനെ കിട്ടിയതുകൊണ്ട് ഞാൻ ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. നല്ലവരെ മാത്രം കൂട്ടുകാരായി തിരഞ്ഞെടുക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകുമെന്നും ഉസ്താദ് പഠിപ്പിച്ചത് വളരെ ശരിയാണല്ലേ? അജ്മൽ പറഞ്ഞു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതായി ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ സന്തോഷത്തോടെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, നല്ല കൂട്ടുകാരൻ എന്ന കഥ കേട്ടല്ലോ. അപ്പോ നമ്മളും നമ്മുടെ കൂട്ടുകാർക്ക് ഇങ്ങനെ നല്ല കൂട്ടുകാരനാവില്ലേ? ആയിരിക്കും അല്ലേ? ഇൻഷാ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കഥ പറയാം, നല്ല കൂട്ടുകാരൻ എന്ന വിഷയത്തിൽ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി ജനക്ഷേമം.
2: ജനക്ഷേമത്തിൽ നിന്ന് മീൻ കൃഷി അറിയേണ്ടതെല്ലാം എന്നതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് വീട്ടി അബ്ദുസ്സലാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകളെ റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമാണല്ലോ ജനക്ഷേമം. ഇന്നത്തെ നമ്മുടെ ജനക്ഷേമം എപ്പിസോഡിൽ തികച്ചും വളരെ താല്പര്യജനകമായിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയും എന്നാൽ നമ്മുടെയൊക്കെ ജീവിതഗന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണെന്നുള്ളത് നമ്മുടെ കൂടെയുള്ളത് ജനക്ഷേമം പരിപാടിയിൽ ഇവിടെ നമ്മുടെ കൂടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ മുബഷിർ സാറാണ്. അദ്ദേഹം മത്സ്യം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസിക സുഖം അനുഭവിക്കുന്ന ജോലി എന്ന് പറയുമ്പോൾ അത് കൃഷിയാണ്. കൃഷിയിൽ തന്നെ ഏറ്റവും സമാധാനമുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഏറ്റവും സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒന്ന് മത്സ്യകൃഷി എന്ന് പറയുന്ന മത്സ്യകൃഷിയിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിൻ്റെ 1 നമ്പർ അല്ലെങ്കിൽ നമ്പർ 1 ആയിട്ടുള്ളത് അലങ്കാര മത്സ്യകൃഷിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടിൽ വളർത്തുന്ന വീട്ടിലെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട്, വീട്ടിൽ വളർത്തുന്ന മത്സ്യ കൃഷി രീതി എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളിലേക്ക് ജനക്ഷം എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായി നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഈ രംഗത്ത് ഏറെ വിദഗ്ധനായിട്ടുള്ള ഈ മേഖലയിൽ പ്രായോഗികമായ കൃഷി രീതികളുടെ വിവിധ വശങ്ങളെ ജീവിതത്തിൽ നടപ്പിലാക്കി വിജയിച്ചിട്ടുള്ള മുബഷിർ സാറെ ഹൃദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
3: എന്തൊക്കെയുണ്ട് വിശേഷം?
4: അൽഹംദുലില്ലാ.
3: സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പോലെ ആളുകൾക്ക് ഓരോന്നിലും ഓരോ ക്രൈസ് ആയിരിക്കും.
4: തീർച്ചയായിട്ടും.
3: അപ്പോ മുബഷിർ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആ ഒരു ക്രൈസുള്ള മേഖല തന്നെ തിരഞ്ഞെടുത്ത് സക്സസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നേരത്തെ പിന്നെ നമ്മുടെ സംസാരത്തിൽ ഇന്ന് വ്യക്തമായൊരു കാര്യം ഒരുപാട് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള വിശാലമായൊരു ഒരു ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമുക്ക് ഈ ഒരു ജനക്ഷേമത്തിൻ്റെ ആദ്യ എപ്പിസോഡ് നമുക്ക് വീട്ടിൽ വളർത്തുന്ന
4: ഭക്ഷ്യമത്സ്യ
3: കൃഷി അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളിലേക്ക് പോകാൻ തോന്നുന്നു. ചില വീടുകളിലൊക്കെ പല സ്ഥലങ്ങളിൽ വളർത്തുന്ന ആളുകളുണ്ട്,
4: ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും.
3: ശരിക്കും അതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ വളർത്താൻ പറ്റും, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് സാധ്യമാകും, താല്പര്യമുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. പക്ഷെ അതിൻ്റെ മുന്നേ സാറ് ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ.
4: ഞാൻ അരീക്കോടാണ്, അരീക്കോട് മുക്കം റോഡിൽ തന്നെ എൻ്റെ ഒരു സ്ഥാപനമുണ്ട്, സീബാസ്. അത് ഇപ്പോൾ ഫൈനൽ റെഡി ടു ഓപ്പൺ ആണ്. തമിഴ്നാട്ടിലും ഇതുപോലെ ഒരു ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റിൽ നടത്തുന്നുണ്ട്, ഫിഷ് ഫാം ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ ഒരു 3 ഏക്കർ സ്ഥലത്ത് വരാൽ കൃഷി മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു 35,000 വരാൽ. പിന്നെ നമുക്ക് ചെറുപ്പത്തിലെ ഇതൊരു ക്രേസാണ് ഫിഷ്. ഇപ്പം സൗദിയിലായാലും ഞാൻ അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സസും ഒക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ സൗദിയിലായപ്പോഴും നമ്മൾ മീൻ വളർത്തലും മീൻ പിടിക്കലും ഒക്കെ നമ്മളൊരു വീക്ക്നെസ്. അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് 2018 വന്നപ്പോൾ നമുക്ക് പാഷനായിട്ടുള്ള ഫീൽഡിലേക്ക് വരാൻ വിചാരിച്ചിട്ട് തന്നെ തിരിച്ചു വന്നതും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ തന്നെ ബിസിനസ് കുറച്ചുകൂടെ ഒന്ന് തമിഴ്നാട്ടിലും ഒരു ചെറുതായിട്ടൊരു ഫിഷ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ലൈവായിട്ട് പിടിച്ച് കുക്ക് ചെയ്ത് കൊടുക്കണൊക്കെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ഒരു മിനിയേച്ചർ രൂപം ഇവിടെയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ സൗദി സ്റ്റൈൽ ഫിഷ്, ക്വാളിറ്റി ഫിഷ്. ഇതിപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന മത്സ്യങ്ങൾ വിഷങ്ങളാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പൗതിയിലേറെ ഫിഷും നമുക്ക് കിട്ടുന്ന വിഷങ്ങളാണ്. കാരണം നമുക്ക് മലയാളികൾക്കൊരു മിഥ്യാധാരണയെ കടൽ മത്സ്യങ്ങളെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ബംഗാളിൽ നിന്നുള്ള മീനും വെടുത്തും, ഗുജറാത്തിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ എല്ലാം മീനും വെടുത്തും, ഇവിടെ അല്ലേ നല്ല വളർത്തു മത്സ്യങ്ങളൊക്കെ അങ്ങോട്ട് കയറി പോകുന്നു. അപ്പോൾ നമുക്കൊരു ശരിക്കും നല്ല മത്സ്യം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അതിനൊരു കാരണം കൂടി ഉണ്ട്. കുറച്ച് മുമ്പൊക്കെ നമ്മളെ നാട്ടിലെ കൃഷിസ്ഥലങ്ങളിൽ ഈ പാറമടയിലൊക്കെ മത്സ്യകൃഷി ചെയ്തിട്ട് ചിക്കൻ വേസ്റ്റൊക്കെ കൊടുത്ത് വളർത്തിയിരുന്നു. അപ്പോൾ അപ്പോൾ ആ മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് അറിയില്ല. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ധരിച്ചു പോയി, ഇതാണ് മീൻ എന്നുള്ളത് ധരിച്ചു പോയി. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് മീൻ വളർത്തി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിലെ മീൻ, എല്ലാ മീനും നിങ്ങൾ ഐക്കോറയുണ്ട്, ആവോലിയുണ്ട്, ഇങ്ങനത്തെ എല്ലാ മീൻ കഴിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ വീടുകളിലൊക്കെ വളർത്തുന്ന ഒരു അക്വാപോണിക് സിസ്റ്റം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആ സിസ്റ്റത്തിൽ കഴിക്കുന്ന മീൻ നിങ്ങൾ തിലാപ്പിയാണെങ്കിലും ആ സിസ്റ്റത്തിനാണ് ഓരോ ഫിഷും അത് ജീവിക്കുന്ന സാഹചര്യം, അത് വളരുന്ന സാഹചര്യങ്ങളാണ് അതിൻ്റെ രുചി
3: നിർണ്ണയിക്കുന്നത്.
4: അപ്പോൾ അക്വാപോണിക്സ് തിലാപ്പിയ വളർത്തിയ അക്വാപോണിക് സിസ്റ്റത്തിലൂടെ വളർത്തിയ തിലാപ്പിയെ കഴിച്ച ഒരാൾ, എൻ്റെ അഭിപ്രായത്തിലും ഞാൻ പരിചയപ്പെട്ട ആൾ കഴിച്ച ആളുകളും പറയുന്നത് മടുക്കൂല കഴിച്ചാൽ. നിങ്ങൾ എത്ര ഐക്കുറ കഴിച്ചാലും വേണ്ടില്ല, ആവോലി കഴിച്ചാലും ഫിഷ് മീൻ മടുക്കും, വരുന്ന ഒന്നെന്നെ കഴിച്ചു. പക്ഷേ ഈ മീൻ മടുക്കൂല നിങ്ങൾക്ക്.
3: പിന്നെ ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും കുറവാണ്.
4: നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ, ധൈര്യമായിട്ട് കഴിക്കുക. അത്
3: അല്ല, ഇന്നിപ്പോ നമ്മൾ കടൽ മത്സ്യം കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നിർബന്ധിതനായി എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങണം.
4: തീർച്ചയായിട്ടും
3: ഒരു ടേസ്റ്റും ഇല്ല കടൽ മത്സ്യത്തിന്റെ ടേസ്റ്റ് ഒക്കെ പണ്ടുള്ളതൊക്കെ പോയി.
4: ഇപ്പോ നമ്മള് ഞങ്ങളെ വീട്ടിൽ അക്വാപോണിക്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു 80% to 90% ഞങ്ങൾ സ്വന്തം മീനായി വെച്ചിരുന്നു കഴിക്കുക. ആ 10% നല്ല മീൻ കിട്ടുന്ന ഇവിടെ ലോക്കലിൽ കയറുന്ന സമയത്ത് മാത്രമേ കടൽ മീൻ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ കഴിച്ച മിനിയാന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച മീനെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, മീനാണ് കണ്ടാൽ അത് ഒരു ടേസ്റ്റും ഇല്ലാത്ത മീൻ. അപ്പോൾ ഫിഷിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ സ്വന്തമായിട്ട് ഒരു മീൻ കുളം ഉണ്ടാക്കിയ ഭയങ്കര ലാഭമാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ സൗദിയിൽ ഉണ്ടായിരുന്ന ആൾ, ഇപ്പോൾ അയാൾ വീട്ടിലൊരു ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്ത്, അത് ഭയങ്കര ഫുൾ ഹാപ്പിയാണ് ആൾ. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിലൊരു മീൻ കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് രാവിലെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് ഫുള്ള് ഫ്രീ ആയി. അത്ര സമാധാന ഫുള്ള്, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഹൈ റിസ്ക് ജോബ്, എൻജിനീയറിങ്ങോ ഡോക്ടറോ ഒക്കെ, നമ്മളെ ഹെവി ബിസി ലൈഫിൽ
3: നമുക്ക്
4: സ്ട്രെസ് റിലീസ് ചെയ്യാണ്. നമ്മളെ വീട്ടിൽ കുറച്ച് മീനുണ്ട്, അതിലേക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ട് അതിനെങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളർത്തിയവളെ കാണണം.
3: എങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മളെ വീടുകൾ പല നല്ല പ്ലേസ് ചുറ്റുപാടൊക്കെ ഉള്ള ആളുകളുണ്ടാവും, പരിമിതമായ പിന്നെ ടൗണിൽ താമസിക്കുന്നവർ, മറ്റ് പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുണ്ടാവും, ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഈ ഒരു മത്സ്യകൃഷിയിലേക്ക് പ്രവേശിക്കാം, എന്തൊക്കെ അതിൽ വേണം?
4: നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റിയ ഏറ്റവും, നമുക്കിപ്പോൾ വീട്ടിൽ എങ്ങനെ കൃഷി ചെയ്യാൻ, കൊമേഴ്സിലേക്കൊന്നും പോകുന്നില്ല. വീട്ടിൽ നമ്മൾ ഇപ്പം ടൗണിലാണെങ്കിലും ഈവൺ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ 1,000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അതുവരെ നമുക്ക് അത്യാവശ്യം നമുക്ക് വീക്കിലി 1 ദിവസം 2 ദിവസം നമ്മൾ മീന് വീക്കിലി 2 ദിവസമെങ്കിലും നമ്മൾ ഓൺ ഫിഷ് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ആധുനിക മെത്തേഡുകളുണ്ട്, സ്ഥലമുണ്ട്, നമുക്ക് കൂടുതൽ സ്ഥലമുണ്ട്, ഒരു നാച്ചുറൽ പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വളർത്താം. അത് സിമ്പിൾ മെത്തേഡാണ്. പിന്നെ നമ്മൾ സ്ഥലം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ടെറസിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ എല്ലായിടത്തും വെച്ച് വളർത്താൻ പറ്റും. അതിൽ ഈ മത്സ്യകൃഷി ചെയ്യുമ്പോൾ തന്നെ ഹൈ ഡെൻസിറ്റി കൂട്ടുവാനും വേണ്ടിയിട്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്, നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാണ്. അതിലൊരു സിസ്റ്റമാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പച്ചക്കറിയും കൂടിയും കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, ഫിഷിൻ്റെ വേസ്റ്റ് വെള്ളം നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ബെഡ് പോലെ ഉണ്ടാക്കും. ആ ബെഡിൽ നമ്മൾ മെറ്റലിട്ടിട്ട്, മെറ്റലാണ് ഉപയോഗിക്കുക, മണ്ണില്ല, ആ മെറ്റലിൽ ആണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എല്ലാ കൃഷിയും നല്ല സൂപ്പറായിട്ടുണ്ടാവും. ഒരു കെമി, ഒരു മരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻ ചത്തുപോകും. അതുകൊണ്ട് തന്നെ പ്യുവറായിട്ടുള്ള വെജിറ്റബിളും പ്യുവറായിട്ടുള്ള ഫിഷും നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അക്വാപോണിക്സ്. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റുമാണ് ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ വളർത്തുന്ന ഫിഷിന്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളിപ്പം കേരളക്കാർക്കില്ലാതെ കരിമീൻ നമ്മൾ മനസ്സിൽ ഓൾറെഡി സെറ്റാണ്. കരിമീൻ കരിമീനൊന്നും തിലാപ്പിയൻ്റെ അടുത്ത് പോലും എത്തൂല ടേസ്റ്റ് വൈസ്. അക്വാപോണിക്സിൻ്റെ ഇത്രയും ടേസ്റ്റായി സാധനം. അപ്പം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളത്തിൽ ഒരാ വെള്ളത്തിലെ മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്തിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചെറിയ വാട്സിന്റെ പമ്പ് വെച്ചിട്ട് കണ്ടിന്യൂസ് ഈ മെറ്റലിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. ഈ മീനിന്റെ ഇതിൽ വന്ന നൈട്രേറ്റ്സ് ചെടികൾ വലിച്ചെടുത്ത് നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കും. എന്നിട്ട് തിരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് ഈ വെള്ളം ഇതിലേക്ക് നടക്കും. നമ്മളെ ഫിഷ് ടാങ്കിൽ ഒരു തുള്ളി ചെളിയോ വേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. ഫിഷ് എപ്പോഴും പക്ക ഗുഡ് കണ്ടീഷൻ ഇതിലായിരിക്കും ജീവിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഈ ഫിഷിന്റെ വേസ്റ്റിലുണ്ട്. നമ്മൾ ഫിഷിന് തീറ്റ കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, അടുത്ത പണി എന്നാൽ കീടങ്ങൾ വരും ചെടിയിൽ, അത് നമ്മൾ നാച്ചുറലായിട്ടുള്ള പുകയില കഷായം പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനേ പറ്റും. അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പം ഞാൻ ചെയ്ത് ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, രണ്ട് തക്കാളി ചെടി ഇതിൽ വെച്ചിട്ട് തന്നെ രണ്ട് മാസം ഇതിനുള്ള വീട്ടിൽ തക്കാളി പുറത്തു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ്. അത്രയും ഉണ്ടാവും സാധനം, ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും കൃഷിയിൽ, അക്വാപോണിക്സ് സിസ്റ്റത്തിൽ. അപ്പം ഈ ഒരു മെത്തേഡാണ് സ്ഥലം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡ്. അതിനിപ്പോൾ നമുക്കൊരു പമ്പ് വേണം, 1000 ലിറ്റർ ടാങ്ക് വേണം, ഒരു ബെഡ് സെറ്റ് ചെയ്യണം നമ്മളൊരു സ്ക്വയർ ആയിട്ട്. അതിലൊരു 1 ഫീറ്റ് ഹൈറ്റിൽ മെറ്റൽ അല്ലെങ്കിൽ 1.25 ഫീറ്റ് ഹൈറ്റിൽ മെറ്റൽ സെറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ചെടി വെക്കുന്നത്. എല്ലാ ചെടികളും വെക്കുക, ഈവൺ വാഴ വരെ കുലച്ച് ഉഷാറായിട്ടുണ്ടാവും, കർമൂസ ഉണ്ടാവും. ലീഫി വെജിറ്റബിൾസിനാണ് ഇത് ഏറ്റവും ഉത്തമം. ഈ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നല്ല ഉഷാറായിട്ട്.
3: മത്സ്യത്തിന്റെ വിത്ത് അല്ലെങ്കിൽ
4: മത്സ്യത്തിന്റെ വിത്തുകളിൽ, ഇപ്പം നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളിൽ വ്യത്യസ്ത മത്സ്യങ്ങളുണ്ട്. ഇപ്പം ആസാം വാളയുണ്ട്, തിലാപ്പിയ, ഗിഫ്റ്റ് തിലാപ്പിയ, ഇത് ഗിഫ്റ്റ് തിലാപ്പിയ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാമിലി തിലാപ്പിയ എന്നാണ്. അത് മെയിലാക്കി മാറ്റും, അത് മാക്സിമം സൈസ് വരാൻ, ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാക്സിമം ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്, ഗിഫ്റ്റ് തിലാപ്പിയ. അതാണ് ഗിഫ്റ്റ് തിലാപ്പിയ. ഇതാണ് കോമൺലി നമ്മൾ കൾച്ചറിന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ. പിന്നെ നമ്മൾ തിലാപ്പിയ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതും വളർത്താൻ പറ്റും, പക്ഷേ ഇത് കുറച്ച് ഗ്രോത്ത് കൂടും. ഇത് നമ്മൾ ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടാൻ RGCA, രാജീവ് ഗാന്ധി അക്വാകൾച്ചർ, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വാകൾച്ചർ, അവിടെയാണ് കൊച്ചിയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലെ സീഡ് കിട്ടും. അത് ഗിഫ്റ്റ് തിലാപ്പിയ. പിന്നെ നമുക്ക് MM ഹാച്ചറി പോലുള്ള ലീഡിങ് ഹാച്ചറീസും ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ചെയ്യും. ഇപ്പം നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ അരീക്കോടാണ്. അരീക്കോട് ITI ഒരു അക്വാപോണിക്സ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾ ടീച്ചേഴ്സ് തന്നെ വന്നിട്ട് അവരെന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്തു. ഇതുപോലെ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ വീട്ടിലും നമ്മളെ സ്കൂളുകളിലൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കണം.
3: ശരിക്കും നമ്മളിവിടെ ഗ്രീൻ വാലി സ്കൂളിൽ
4: തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങൾ ഗ്രീൻ വാലിയും കൂടിയാണ്. ഇത് കുട്ടികൾക്കൊരു സയന്റിഫിക്കലി നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് എന്താന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയതാണ് ഈ സിസ്റ്റം നമുക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ രണ്ട് ഈ ഒരു ചെറിയ സ്ഥലത്ത് വളരെ നല്ല വൃത്തിയിൽ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ഇപ്പം പുളിക്കൽ സ്കൂളിൽ നിന്ന് മാഷ് സാധനങ്ങളെല്ലാം LP സ്കൂളിൽ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. മാഷ് പറഞ്ഞു ഞാൻ തന്നെ പൈസ തരുന്നത്, എൻ്റെ ആഗ്രഹമാണ് കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, മോട്ടർ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ ഒഴിവാണ്, അന്ന് തന്നെ ഒന്ന് പണിയെടുത്ത് തരണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്.
3: അത് ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു എത്ര മത്സ്യത്തെ ഒരു 1000 ലിറ്റർ ഇതിൽ എത്ര?
4: അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്. നമുക്കിപ്പം 1000 ലിറ്റർ വെള്ളത്തിൽ ഒരു സിസ്റ്റം ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് മീനിടുകയാണ്. 1000 ലിറ്റർ ടാങ്കിൽ എക്സാമ്പിൾ, അതിൽ നമുക്ക് ആകെ 8-10 മീനെ വളർത്താൻ പറ്റുള്ളൂ. ആ സിസ്റ്റത്തെ നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാണ്. അതിൽ നമ്മൾ എണ്ണം കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ അക്വാപോണിക്സ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നു, വെള്ളം റീസർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് വെള്ളം ക്ലിയർ ആകുന്നതിനനുസരിച്ച് നമുക്ക് 1000 ലിറ്ററിൽ 80, 90, 100 ഫിഷ് വരെ കൊണ്ടുപോകാൻ പറ്റും. 8 മീനുള്ള സ്ഥലത്ത് നമ്മൾ 100 വരെ കൊണ്ടുപോകാൻ പറ്റും. 100 കൊണ്ടുപോകുമ്പോൾ നമ്മൾ അത്രയും എക്സ്പേർട്ടായി മാറണം. നമുക്കൊരു ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളൊരു 1000 ലിറ്ററിൽ 40 ഫിഷിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസത്തിൽ ഫിഷ് 6 മാസത്തിനുള്ളിൽ നമ്മളെ ഫിഷ് ഒരു 300 ഗ്രാം ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ 300 ഗ്രാമാണ് ഏറ്റവും ടേസ്റ്റായിട്ട്. 300-400 ഗ്രാമിൽ ഫിഷാണ് ഏറ്റവും ടേസ്റ്റും, ഗ്രില്ല് ചെയ്യാനും പൊള്ളിക്കാനൊക്കെ ബെസ്റ്റ്.
3: ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ചോദിക്കാം, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, പുറത്ത് നമ്മളത് വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് എങ്ങനെ വരുന്നത്?
4: അക്വാപോണിക്സ് സിസ്റ്റത്തിൽ വളർത്തിയിട്ടില്ല, കിലോക്ക് 350 റുപ്യയാണ്. 350 റുപ്യക്ക് അത് നഷ്ടമല്ല, ലാഭമാണ്. ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ കോമണിസിൽ ആരെയും വളർത്തുന്നുണ്ടെങ്കിൽ അത് കഴിച്ച വാങ്ങുന്ന ആൾക്കാർ റെഗുലറായിട്ട് വാങ്ങിക്കൊണ്ടേക്കും. അത് ആ ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ മെയിൻ ഘടകം.
3: ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ നിങ്ങളും നിങ്ങളെ വീട്ടിൽ ഓൾറെഡി സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു തുടക്കക്കാരെന്നുള്ള അർത്ഥത്തിൽ അവർക്ക് എങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങും? വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തന്നെയാണ്, പക്ഷെ അതിന്റെ ഓരോ ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് രൂപം
4: നമ്മളിപ്പം കുറച്ചൊക്കെ സ്പേസ് ഇല്ല, നോർമൽ നമ്മളെ കേസിലൊക്കെ കുറച്ചൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു 5-6 സെന്റ് 8-10 സെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു 5000 ലിറ്റർ ടാങ്ക്, 5000-10000 ലിറ്റർ ടാങ്ക് സെറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് ചിലവ് കുറച്ചിട്ട്
3: ഓപ്പൺ ടാങ്ക്,
4: ഓപ്പൺ ടാങ്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഷീറ്റ് ഇട്ടിട്ടാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യാൻ പറ്റുക. HDPE ഷീറ്റ് 500 മൈക്രോണിന്റെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുക, ഒരു 5-10000 ലിറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു ബെഡ് സെറ്റ് ചെയ്യണം. ബെഡ് നമ്മൾ ജസ്റ്റ് ബ്ലോക്സ് എടുത്തിട്ട് വെച്ചിട്ട് അതിലൊരു ഷീറ്റ് ഇട്ടാണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ മെറ്റൽ നിറക്കണം. അക്വാപോണിക്സ് സിസ്റ്റമാണ് പറയുന്നത്, അതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പൊ എന്നിട്ട് നമ്മള് മീൻ കുഞ്ഞുങ്ങളെ അതിലേക്ക് ഒരു നമ്മൾ പറഞ്ഞ 1000 ലിറ്റർ
3: ബെഡ് സെറ്റ് ചെയ്യണം ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ
4: ബെഡ് എന്ന് പറഞ്ഞ ഒരു പിന്നെ 1 ഫീറ്റ് ഹൈറ്റിൽ മെറ്റൽ നിൽക്കണതിൽ മിനിമം 3.5 ഫീറ്റെങ്കിലും വേണം. 3.5 ഫീറ്റ് ഹൈറ്റ് 1 ഫീറ്റ് ഹൈറ്റിൽ എന്ത് ചെയ്യുക, മെറ്റൽ ചെറിയ ബേബി മെറ്റൽസ് മാത്രം ഇട്ട്
3: നിറക്കുക.
4: അതിനൊരു ഒരു സൈഫണിങ് മെത്തേഡ് ഉണ്ട്. ഈ വെള്ളം ഇതിലേക്ക് വന്നിട്ട് ആ വെള്ളം ഡ്രെയിൻ ആയി കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യണം അവിടെ. അപ്പോഴേ ഈ നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ചെടികൾ ചീഞ്ഞു പോകും വെള്ളത്തിൽ മാത്രം നിൽക്കുമ്പോൾ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ മോട്ടർ വെച്ച് നമ്മൾ ഇതിലേക്ക് പമ്പ് ചെയ്യുന്ന ബെഡിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം സൈഫണിങ് മെത്തേഡ് വഴി ഈ വെള്ളം നിറഞ്ഞ് ഈ നമ്മളെ ബെഡില്ലേ, ബെഡ് നിറഞ്ഞു വരും. ബെഡ് നിറഞ്ഞു വരുമ്പോൾ ഈ സൈഫണിങ് മെത്തേഡ് വഴി വെള്ളം ഡ്രെയിൻ ആയിട്ട് ഫുള്ളി ടാങ്കിലേക്ക് അടുപ്പും. അത് പോയി വറ്റി അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടായി പോകും, ഓട്ടോമാറ്റിക് കട്ടാവും. അതൊരു സിസ്റ്റമാണ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സിസ്റ്റമാണ്. സൈഫണിങ് മെത്തേഡ് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും എൻ്റെ എങ്ങനെ ഉണ്ടാക്കാം. അത് രണ്ട് ബെൻഡ് സൈഫൺ എന്ന് പറഞ്ഞിട്ടും ബെൽ സൈഫൺ എന്ന് പറഞ്ഞ രണ്ട് മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഈ വെള്ളം ബെഡിൽ നിറയണം പോകണം നിറയണം പോകണം, അതൊരു കണ്ടിന്യൂസ് മെത്തേഡായിട്ട് നടന്നു.
3: മോട്ടർ വെക്കുന്ന
4: മോട്ടർ വെള്ളത്തിന് പമ്പ് ചെയ്യും. ഇത് എയറിന്റെ പ്രഷർ വഴി ഓട്ടോമാറ്റിക് വെറുതെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് സംഭവം. അത് ആ മെത്തേഡ് വഴി ചെയ്താൽ കൃഷി കറക്റ്റായിട്ട് നൈട്രിഫിക്കേഷൻ പ്രോസസ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റത്തിലൂടെ വേസ്റ്റും കൂടെ പോലും ഇതിലെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് തിരിച്ച് ഇതിലേക്ക് പോകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 5000 ലിറ്ററിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ തന്നെ ഒരു 150-200 ഫിഷ് നമ്മൾ വളർത്തിയാൽ ഒരു 4-5 ആളുള്ള ഫാമിലിക്ക് 2 മീൻ തന്നെ മതിയമ്പാടും ഇഷ്ടം പോലെ 2 മീൻ കൊല്ലത്ത് 100 ദിവസം നമുക്ക് നമ്മളെ സ്വന്തം മീൻ കഴിക്കാൻ. നിങ്ങൾ ഫിഷ് വാങ്ങുന്ന കണക്ക് കൂട്ടിയാൽ ഈ 100 ദിവസം നിങ്ങളെ ഫിഷ് വാങ്ങുന്ന ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ മുടക്കിയ പൈസയ്ക്ക് ലാഭത്തിലാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ആൾക്കാർ മനസ്സിലാക്കാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫോർമാലിനൊന്നും ഇല്ലാണ്ട് നല്ല മീനും കിട്ടും. അതുതന്നെ മീൻ തന്നെ നമുക്ക് 2-3 വെറൈറ്റി വളർത്താം, ഒന്നിച്ച് വളർത്താം. വെറൈറ്റി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റി മാറ്റിയും കഴിക്കാം. ഏറ്റവും ബെസ്റ്റ് തിലാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതിലേക്ക് അനാബസ് ഉണ്ട്, നെട്ടർ ഉണ്ട്, പിന്നെ വാളയുണ്ട്. ഇതെല്ലാം വളർത്താൻ പറ്റും. കരിമീൻ വളർത്താം. കരിമീൻ ഈ സിസ്റ്റത്തിലൂടെ വളർത്തുകയാണെങ്കിൽ കരിമീനും നല്ല ഗ്രോത്താണ്. കരിമീൻ 7 മാസത്തിലൊക്കെ 200-500 ഗ്രാം ആയ ആളുകൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ട്. വളർത്തിയെടുക്കുന്ന ആളുകൾ ഷറായിട്ട് വളരും.
3: അത് കരിമീൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ടോ? അതോ അതോ
4: ടേസ്റ്റിൽ വ്യത്യാസം വരും. നിങ്ങൾ വാങ്ങുന്ന എപ്പോഴായാലും അക്വാപോണിക് സിസ്റ്റത്തിലൂടെ ഏത് മീൻ വളർത്തി കഴിഞ്ഞാലും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ടേസ്റ്റ്.
3: നമുക്ക് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ കോറികളിലൊക്കെ കൊണ്ടുപോയിട്ട് കോഴി വേസ്റ്റ് ഇട്ടിട്ട് വളർത്തി കഴിക്കുന്ന മീൻ, അങ്ങനത്തെ മീൻ കഴിക്കുമ്പോൾ എന്താണ് ആ വളർത്തു മീനൊന്നും ഒരു ടേസ്റ്റും ഇല്ല, വെറുതെയാണ് എന്നാ, അത് വേസ്റ്റ് ആണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് അധികം പരിചിതമായി വരുന്നില്ല,
4: ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളിപ്പം ജപ്പാനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വികസിത രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ അക്വാപോണിക് സിസ്റ്റം വഴി അവർ ഓഫീസുകളിലൊക്കെ ഈ ലീഫി വെജിറ്റബിൾസൊക്കെ അക്വാപോണിക്സ് സിസ്റ്റത്തിലും ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലൂടെയൊക്കെ വളർത്തിയെടുക്കുകയാണ്.
3: എങ്ങനെ, ഞാൻ വേറെ എവിടെ വായിച്ചു ഓർമ്മയുണ്ട്, മറ്റേ അതൊന്നും പറഞ്ഞു കേട്ടോ എന്നറിയില്ല. ജപ്പാനിൽ ഡ്രൈനേജിൽ വരെ ഈ മീനിനെ വളർത്തുന്ന
4: വളർത്താൻ പറ്റും. ഡ്രൈനേജിലെല്ലാം വളർത്താൻ പറ്റും. മീൻ വെള്ളം ഫിൽട്ടർ ചെയ്ത് പോയാൽ പിന്നെ ആ ഡ്രെയിൻ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം മീൻ വളർത്താം.
3: അപ്പോൾ പിന്നെ ഈ ഒരു വീട്ടിൽ വളർത്തുന്ന ഇതിനെ നമുക്ക് പിന്നെ വ്യത്യസ്ത വ്യത്യസ്ത വിത്തുകളെ കുറിച്ച് പറഞ്ഞു. ഇത് ഇതൊക്കെ കിട്ടാ ഒന്ന് നമ്മൾ വിത്ത് നമ്മളെ ഈ ഒരു പിന്നെ ടൗണുകളിൽ ബാക്കിയുള്ള എവിടെയൊന്നും
4: എല്ലാ കുട്ടികളെ എല്ലായിടത്തും കിട്ടുന്നത് കച്ചവടം നടത്തുന്ന എൻ്റെ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ക്വാളിറ്റി ഒന്ന് മെയിൻ സൈസിലെ യൂണിഫോമിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയുള്ള വിത്തുകൾ ഇപ്പം ചില ആളുകൾ എന്ത് ചെയ്യും പാടത്ത് ഈ പാറമടയിലൊക്കെ വളർത്തുന്നവരുണ്ടാവില്ലേ പാറക്കുഴിയിലൊക്കെ അതിലെ കുഞ്ഞുങ്ങൾ ഈ അക്വേറിയം കടകളിലൊക്കെ സാധാരണ സംഭവിക്കുന്നതാ. അപ്പോൾ അവർക്ക് കുറച്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെ വാരി കൊണ്ട് നിന്നിട്ട് വെക്കും. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും ആൾക്കാർ അത് വാങ്ങിച്ചു കൊണ്ടായിട്ട് വളർത്തും. അത് വളർത്തുമ്പോൾ എന്താ സൈസ് വരില്ല ഒരു 100 ഗ്രാം 150 ഗ്രാം മറ്റത് പറഞ്ഞാൽ 300 ഒരു 3.5 കിലോ 4 കിലോ വരെ ഈ സാധനം വളരും. അപ്പോൾ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇപ്പോൾ വളർത്തുന്ന ആളുകളോട് ചോദിക്കുക,
3: ചോദിച്ച്
4: മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
3: അതുപോലെ ഇതിന്റെ ഫീഡിങ് എങ്ങനെ, തീറ്റ കൊടുക്കൽ എങ്ങനെയാണ്, അതിന്റെ അളവ് കൂടാൻ പാടുണ്ടോ കുറയാൻ പാടുണ്ടോ അങ്ങനെ എന്തെങ്കിലും
4: തീറ്റ മത്സ്യങ്ങൾ ഇപ്പൊ തിലാപ്പിയന്റെ കേസിലാണെങ്കിൽ തിലാപ്പിയ 2 നേരം ഫിഷ് ഫുഡ് തന്നെ കൊടുക്കുക. ഫിഷ് ഫുഡ് കൊടുക്കുമ്പോഴേ ഇത് കമ്പനി തീറ്റകൾ അത് കൊടുക്കുമ്പോഴേ കറക്റ്റ് അതിൻ്റെ കോമ്പിനേഷൻസ് അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരില്ല. അതോടൊപ്പം നമ്മൾ ഇലകൾ നല്ല കൊടുക്കുക. ഇപ്പം നമ്മളെ പപ്പായൻ്റെ ഇല, കപ്പേ പൂളൻ്റെ ഒക്കെ ഇല, പിന്നെ ഒരുവിധ ഇലകളൊക്കെ ഭക്ഷിക്കും നന്നായിട്ട്.
3: മീനുകൾ
4: കഴിക്കും, പിന്നെ അസോള വളർത്തിയിട്ട് കൊടുക്കുക. അത് മാത്രം കൊടുത്താലും വളരും, പക്ഷേ സമയം പിടിക്കും. കുറച്ച് നമ്മളിപ്പം ഒരു 4 മാസം കൊണ്ട് പിടിക്കുക ആ ഗ്രോത്ത് എത്തുന്ന ഒരു സാധനം 6 മാസം പിടിക്കും. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മീൻ നമ്മളെ മീൻ 3 മാസത്തിൽ തന്നെ പിടിക്കണം അതിനും കഴിയും. അപ്പൊ നമ്മൾ ഹൈ പ്രോട്ടീൻ തീറ്റ, ഇപ്പൊ നോർമലി 1 കിലോ തീറ്റക്ക് 50 റുപ്യ ആണെങ്കിൽ ഇപ്പൊ ഹൈ പ്രോട്ടീൻ തീറ്റ ഉണ്ട്. ഇത് വരാല് ഹൈ വാല്യൂ ഫിഷസ് ഉണ്ട്, വരാല് കാളാഞ്ചി ഇതിനൊക്കെ കൊടുക്കുന്ന തീറ്റ ഉണ്ട്. ആ തീറ്റക്ക് 100 റുപ്യന്റെ റേഞ്ചിൽ വില പോകും. അത് കൊടുത്തു കഴിഞ്ഞാൽ മീന് 5 മാസം കൊണ്ടാണ് മീൻ 3 മാസം കൊണ്ട് സൈസായി കിട്ടും. അങ്ങനെയൊക്കെ ഫീഡ് രണ്ടു നേരം മസ്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുക. ഓവർ ഫീഡിങ് ഒരിക്കലും ചെയ്യരുത്. ഓവർ ഫീഡ് ചെയ്താല് മീന് ചത്തുവെന്ന് തന്നെ പറയാം. ആൾക്കാർക്കൊക്കെ പിന്നെയും പിന്നെയും കൊടുക്കും നമ്മൾ അറിയാത്ത ആളുകൾ. അത് ഏറ്റവും പെട്ടെന്ന് മീൻ ചാവാനുള്ള ഏറ്റവും വലിയ കാരണം അതാണ്. അതെന്ത് വെള്ളത്തിൽ ഈ വേസ്റ്റ് അടിഞ്ഞു കൂടുമ്പോഴും ഓവറായിട്ട് ഈ കഴിക്കാത്ത തീറ്റയൊക്കെ അതിൽ കിടന്നാൽ ഇതിൽ അമോണിയ ഫോം ചെയ്യും. അമോണിയ ടോക്സിക് ആണ്, മീൻ ചത്തുപോകും. അമോണിയ ഒരു അളവിൽ കൂടി കഴിഞ്ഞാൽ മീൻ ചത്തുപോകും. അതുകൊണ്ട് തീറ്റ ലിമിറ്റഡ് അറിഞ്ഞിട്ട് നമ്മൾ വളർത്തുമ്പോൾ അറിയും സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത് എത്ര. ഒരു 2 ആഴ്ച കൊടുക്കുമ്പോഴേക്കും അത് പഠിച്ചു പോകും നമ്മൾ.
3: അപ്പോൾ പിന്നെ അതിൽ വരുന്ന രോഗങ്ങളും കാര്യങ്ങളൊക്കെ അത് ഓവർ ഫീഡുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ,
4: അതും പിന്നെ ക്ലൈമറ്റ് തണുപ്പ് വരുമ്പോൾ ഓവർ തണുപ്പ് വരുമ്പോൾ കോട്ടൺ ഡിസീസ് പോലെ ഫംഗസ് ഒക്കെ വരും. ഈ മഴവെള്ളം കൂടുതലായിട്ട് വരുന്ന സമയത്തും അങ്ങനെ ഒരു ചാൻസും ഉണ്ട്. അങ്ങനെ രോഗം വരികയാണെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിനൊക്കെ ആൻറ്റിബയോട്ടിക്സും പിന്നെ എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. മീൻ അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്ത് എല്ലാം മാറ്റിയെടുക്കാനും പറ്റും.
3: ഓക്കെ, നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ വീട്ടിൽ എങ്ങനെ ശരിക്കും നമ്മുടെ ഭക്ഷ്യയോഗ്യമായ മത്സ്യകൃഷി നടത്താം എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ള വിഷയത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ആ ഒരു ക്യാൻവാസിൻ്റെ അകത്തേക്ക് ഒപ്പിച്ചുകൊണ്ടാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തന്നെ മറ്റു പല വിഷയങ്ങളിലൂടെയും നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയത്തിലേക്ക്
4: ഇൻഷാല്ലാ. ഇന്ന് ഇപ്പോൾ ഇതന്നെ നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ താല്പര്യമുള്ള ആളുകളുണ്ടാവും, അതിനെ കുറിച്ച് വേണമെങ്കിൽ എടുക്കാം. അതിൽ കൊമേഴ്സിൽ ഇപ്പം ചെറുതായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കണം, ചെറിയ ചെലവിൽ ഉണ്ടാക്കണം, അതിനെ കുറിച്ച് സംസാരിക്കുക. അതെല്ലാം വൈഡ് റേഞ്ചിൽ ചെയ്യണമെങ്കിൽ എന്താണ് പോസിബിലിറ്റി എന്നൊന്ന് സാധിക്കും. അങ്ങനെ ഇത് വൈഡ് ടോപ്പിക്കാണ്, മത്സ്യല്ലേ നമ്മളെ മെയിൻ ഫുഡല്ലേ.
3: ഓക്കെ ഓക്കെ. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ സാറിന്റെ നമ്പർ ഒന്ന്.
4: തീർച്ചയായിട്ടും, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്.
3: നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നാവും.
4: എന്റെ നമ്പർ 830-1919-374.
3: യെസ്, അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇൻഷാല്ലാ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ ഇതുവരെ നമ്മുടെ കൂടെ വീട്ടിൽ വളർത്തേണ്ട ഭക്ഷ്യയോഗ്യമായ മത്സ്യകൃഷിയെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ കേട്ടത്. നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് മുബഷിർ സാറാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം, നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം പ്രോഗ്രാമായിരുന്നു. മീൻ കൃഷി അറിയേണ്ടതെല്ലാം അതിൻ്റെ 1-ാം ഭാഗമാണ് നാം കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടിയായിരുന്നു.
2: അടുത്തതായി മോർണിംഗ് വൈബ്സിൽ അല്ലുസൂലാണ്. അല്ലുസൂലിൽ പ്രവാചകന്റെ കാലത്തെ ഹദീസുകളുടെ വ്യാപനം, അതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
1: ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകളുടെ വ്യാപനം എങ്ങനെയാണ് ഉണ്ടായത്, ജനങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏതൊക്കെ മാർഗത്തിലാണ് പ്രചരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സഹാബി വനിതകളും ഈ രംഗത്ത് കാഴ്ചവച്ചിട്ടുള്ള അതുല്യമായ സേവനങ്ങളെക്കുറിച്ചും അവർ പ്രവാചകന്റെ ഹദീസുകൾ പഠിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ചില ചിത്രങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, പ്രവാചകന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരങ്ങൾ, ഇതൊക്കെ അഥവാ പ്രവാചകൻ മതമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ലോകത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രചരിക്കുവാൻ കാരണമായിട്ടുള്ള മറ്റു ചില കാരണങ്ങളെ, മറ്റു ചില സംഗതികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വന്ന് മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഒക്കെ നിലവിൽ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നാടുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ആ നാടുകളിലേക്ക് ദൗത്യ സംഘങ്ങളെ നിയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ആ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്ക് എഴുത്തുകൾ എഴുതുക എന്നുള്ളതാണ്. ഈ രണ്ട് രൂപേണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഈ രണ്ട് മാർഗങ്ങളിലൂടെയും ദീനിൻ്റെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമുഖന്മാരായ സഹാബിമാരെ തന്നെ അന്യ നാടുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. സംഭവങ്ങൾ നമുക്കറിയാം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, ഈ രണ്ടു പ്രമുഖരായ സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുന്നത് യമനിലേക്കാണ്. ആ രാജ്യത്തിലേക്ക് അഹ്ലു കിതാബുകാർ, പ്രത്യേകിച്ചും ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവരാണ് അഹ്ലു കിതാബ്. അവർ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സന്ദേശവുമായി കൊണ്ട് അവരെ പറഞ്ഞേക്കുന്നു. അവരെ പറഞ്ഞേക്കുമ്പോൾ പ്രവാചകൻ ചില തത്വങ്ങൾ പഠിപ്പിക്കുന്നു. അത് പിന്നീട് ഇസ്ലാമിൻ്റെ തത്വമായും ഹദീസുകളായി നമുക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ആ പറഞ്ഞയക്കുന്ന കാരണം കൊണ്ട് അതിലൂടെ പുതിയ ഹദീസുകൾ നമുക്ക് ലഭിക്കുന്നു, പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു, പുതിയ കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും ഗുണപാഠങ്ങൾ സ്വീകരിക്കുവാനും സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞു, യസ്സിറ വലാ തുഅസ്സിറ, ബഷിറ വലാ തുനഫിറ, നിങ്ങൾ രണ്ടുപേരും എളുപ്പമുണ്ടാക്കി കൊടുക്കണം ആളുകൾക്ക്, പ്രയാസമുണ്ടാക്കരുത്. ഉബഷിറ വലാ തുനഫിറ, നിങ്ങൾ സന്തോഷവാർത്തയാണ് ആളുകൾക്ക് നൽകേണ്ടത്. ആളുകളെ വെറുപ്പിക്കരുത്, ആളുകളെ അകറ്റരുത്. ഈ ഒരു മഹത്തായ സന്ദേശം, അതൊരു ഹദീസായി, അതൊരു വലിയ തത്വമായി ഇസ്ലാമിന് ലഭിച്ചു ഈ ഒരു കാരണം കൊണ്ട്. എന്നിട്ട് യാത്രാ സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഇന്നക സതഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് ഫദഉഹും ഇല ശഹീല ശഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. മുആദ്, നീ അഹ്ലി കിതാബിൻ്റെ അടുക്കലേക്കാണ് കടന്നു ചെല്ലുന്നത്, അതുകൊണ്ട് അവരെ ആദ്യമായി കൊണ്ട് ക്ഷണിക്കേണ്ടത് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കാണ്. വ അന്നി റസൂലുള്ളാഹ് അഥവാ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിലേക്കുമാണ്. അപ്പോൾ ഇതിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ ഇസ്ലാമിക ദഅവത്തിൻ്റെ രീതിശാസ്ത്രവും രൂപവും അതിൻ്റെ മുൻഗണനാ ക്രമവും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ അതൊരു ഹദീസായി, അതൊരു ഇസ്ലാമിക തത്വമായി നമുക്ക് ലഭിക്കുന്നു ഇക്കാരണത്താൽ. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറയുന്നു, ഫഇൻ ഹും അതഊലക് ലിദാലിക്, ഈ വിഷയത്തിൽ അവർ നിന്നെ അനുസരിച്ചാൽ, ഫഅലിമുഹും അന്നല്ലാഹ ഫതറല അലൈഹിം ഖംസ സലവാത്തിൻ ഫി കുല്ലി യൗമിൻ വലൈല, രാവിലും പകലിലുമായി ദിനേനയെന്നോണം അഞ്ചു തവണ നമസ്കരിക്കണം എന്നത് അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന വിവരവും നീ അവരെ അറിയിക്കണം. ഫഇൻഹും അതഊ ലിദാലിക് ഫഅലിമുഹും അന്നല്ലാഹു ഫതറ അലൈഹിം സദഖ തുഖദു മിൻ അഗ്നിയാഹിം വതുറദു ഇലാ ഫി ഫുഖറാഇഹിം, അവരുടെ ധനികന്മാരിൽ നിന്ന് സ്വീകരിച്ച് അവരുടെ പാവപ്പെട്ടവരിലേക്ക് മടക്കുന്ന സക്കാത്ത് അതും അവർക്ക് നിർബന്ധമാണ് എന്ന് ആദ്യത്തെ കാര്യം അവർ അനുസരിച്ചാൽ നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വൈന്നും അതാവു ലിദാലിക്ക ഫയ്യാക്ക വഖറായിമ അംവാലിഹിം, നീ പറയുന്നത് അവർ ഈ വിഷയത്തിലും അനുസരിച്ചു കഴിഞ്ഞാൽ അവരുടെ സമ്പത്തിൽ നിന്ന് മൂല്യവത്തായ ഏറ്റവും മുന്തിയ സമ്പത്തുകൾ നിങ്ങളെടുക്കുന്നത് സൂക്ഷിക്കണം. സക്കാത്തായി ഒരു മനുഷ്യൻ്റെ സ്വത്തിലെ ഏറ്റവും മുന്തിയ വസ്തുക്കൾ സ്വീകരിക്കാൻ പാടില്ല. ഒത്തഖി ദഅവത്തൽ മളൂം, അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹ വബൈന അല്ലാഹി ഹിജാം, കാരണം അല്ലാഹുവിൻ്റെയും ആ ഒരു അക്രമിക്കപ്പെട്ടവൻ്റെയും അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയുടെയും ഇടയിൽ മറ്റൊരു മറയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിശദമായ നിർദ്ദേശം പ്രവാചകൻ തൻ്റെ അനുചരന്മാർക്ക് നൽകുന്നത് വഫദുകളെ പറഞ്ഞയക്കുമ്പോൾ, അഥവാ യാത്രാ ദൗത്യ സംഘങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നാടിലേക്കും പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞയച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഹദീസുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു യമനിലേക്ക് മാത്രമല്ല, റോം ഭരിച്ചിരുന്ന ഖൈസറിൻ്റെ അടുക്കലേക്കും, അതുപോലെ തന്നെ ദിമശ്കിൻ്റെ അമീറായിട്ടിരുന്ന അൽ ഹാരിസ് ബിൻ അബി ശംറിൻ്റെ അടുക്കലേക്കും, അന്ന് മിസർ ഭരിച്ചിരുന്ന മുഖോക്കസ് ചക്രവർത്തിയുടെ അടുക്കലേക്കുമൊക്കെ ഇസ്ലാം സ്വീകരിക്കണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. അബിസീനിയുടെ രാജാവായിരുന്ന നജ്ജാശി രാജാവും പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന കിസ്റയും ബഹ്റൈൻ്റെ ചക്രവർത്തിയായിരുന്ന അൽ മുന്ദിർ ബിൻ സാവി എന്നു പറയുന്ന മനുഷ്യനും ഇങ്ങനെ യമാമയിലേക്കും ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തുകൾ എഴുതിയിരുന്നു. ഇതിലൂടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രവാചകൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ തികച്ചും സമ്പൂർണമായ ഒരു രീതിയിലുള്ള ഭരണമായിരുന്നു. ആധുനികതയുടെ ആയുധ സംവിധാനങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും തൻ്റെ ചുറ്റുപാടിൽ ഏതൊക്കെ രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ വിശ്വാസമെന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയിരുന്നു എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഭരണാധികാരിക്ക് വേണ്ട ഒരു ഹോഷ് അഥവാ ഒരു ഭരണാധികാരിക്ക് വേണ്ട എല്ലാ നല്ല ഗുണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരുമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നാടുകളിലേക്കും പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ വഫദുകളെ അയക്കുകയും കത്തുമുഖേന അവരോട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിത് പ്രവാചകൻ്റെ ഹദീസുകളിൽ പ്രവാചകൻ്റെ ആശയങ്ങൾ വ്യാപരിക്കുവാൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി തീർന്നു. പിന്നീട് മറ്റൊരു സംഗതിയാണ് മക്കം ഫത്ഹ എന്നുള്ളത്. ഹിജ്റ 8-ാമത്തെ വർഷത്തിൽ ഖുറൈശികളായ ആളുകൾ ഹുദൈബിയയിൽ വെച്ചുണ്ടാക്കിയ സന്ധി, മുസ്ലിമീങ്ങളുമായി കൊണ്ട് ഉണ്ടാക്കിയ സന്ധി അവർ ലംഘിച്ചു. ആ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻനിർത്തി അതിൽ നിന്നുണ്ടാകാവുന്ന പരമാവധി നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊയ്തെടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും മക്കം വിജയിച്ചടക്കുവാൻ വേണ്ടി ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവമാണ് മക്കം ഫത്തഹിൻ്റെ വിപ്ലവം, ആ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയിച്ചടക്കുകയാണ്. അങ്ങനെ വിജയിച്ചടക്കിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പുതുതായി കൊണ്ട് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് വാങ്ങി. അവർക്ക് പ്രവാചകൻ ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ കൂട്ടത്തിൽ അതുവരെ അവർക്ക് അപരിചിതമായിരുന്ന പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ മക്കം ഫത്ഹും ഒരു കാരണമാണ് പ്രവാചകൻ്റെ ഹദീസുകൾ സമൂഹത്തിൽ വ്യാപരിക്കുവാനും പ്രവാചകൻ്റെ ഹദീസുകളോട് മുൻഗാമികൾ സ്വീകരിച്ച നയനിലപാടുകൾ മനസ്സിലാക്കുവാനും അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ സംരക്ഷിച്ചു നിർത്തുവാനുമൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപ്രകാരം തന്നെയാണ് ഹജ്ജത്തുൽ വദാഉം. ഹിജ്റ 10-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് പ്രവേശിക്കുകയും പ്രവാചകൻ്റെ രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒട്ടകപ്പുറത്തിരുന്ന് തവാഫ് നിർവഹിച്ച് അവിടെ അറഫ മൈതാനിയിൽ പ്രവാചകൻ ഒരു വലിയ പ്രസംഗം നടത്തുകയുണ്ടായി. അതിലൂടെ ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ വിശദീകരിച്ചു. അതൊക്കെ പിന്നീട് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. പ്രവാചകൻ്റെ വിശദീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം, അത് നമുക്ക് വിശുദ്ധ ഹദീസുകളിലൂടെ ലഭ്യമാണ്. അപ്പോൾ ഏതൊരു സംഗതിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ പ്രവാചകൻ്റെ ഹദീസുകൾ ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ എത്തുവാൻ വേണ്ടിയുള്ള സംഗതികൾ നടന്നിട്ടുണ്ട്. അത് കൂട്ടായും സംഘടിതമായും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കുവാനും പകർത്തുവാനും നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാ, ഇന്ന് നമ്മൾ അൽസൂലിൽ കേട്ടത് പ്രവാചകൻ്റെ കാലത്തെ ഹദീസുകളുടെ വ്യാപനം എന്ന വിഷയമാണ്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മലിക് സലഫിയാണ് ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്തത്.
1: നാം ഇനി ഒരു ഇടവേളയിലേക്ക്.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി പീസ് റേഡിയോ സ്നേഹക്കോട്. കുടുംബങ്ങളിൽ കുളിർത്തന്നലാകുന്ന സ്നേഹക്കോടിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. അവിഹിത ബന്ധങ്ങൾ കണ്ടെത്തിയാൽ ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ബഹുമാന്യനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹിയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് ലോകത്തിൻ്റെ നാനാദിക്കിലുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈ സന്ദർഭത്തിൽ ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. പലപ്പോഴും സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകളെ വളരെ മനോഹരമാക്കിയ ഒരുപാട് ആളുകൾക്ക് ജീവിതവും തിരിച്ചറിവും സമ്മാനിച്ച കുറേ നല്ല അനുഭവങ്ങൾ ഈയൊരു ചർച്ച വഴി, ഈയൊരു സെഷൻ വഴി ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അത് കൂടുതൽ മികവറ്റ രീതിയിൽ നിലനിർത്തിത്തരുമാറാകട്ടെ. ഉജ്ബും റിയാവുമില്ലാതെ ഈയൊരു പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് അള്ളാഹു സാഹചര്യവും സന്ദർഭവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും നമ്മുടെ സാമൂഹിക ഘടനയുടെ, സമൂഹ മനസ്സിൻ്റെ അത് നോക്കിക്കാണാനുള്ളൊരു ബൈനോക്കുലറാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രമാത്രം തുറന്നെഴുത്തുകളും തുറന്നു പറച്ചിലുകളുമാണ് പേര് വെച്ചും വെക്കാതെയുമൊക്കെ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് വെക്കാതെ തന്നെ കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും ശരിയായ അതിൻ്റെ ഇസ്ലാമിക വശം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അത്തരം ഫീഡ്ബാക്കുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈയൊരു എപ്പിസോഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആദരണീയനായ ഹാരിസ് മൗലവി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കാനിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറേ കാലഘട്ടങ്ങളായി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഓരോ നോട്ടിഫിക്കേഷൻ ട്യൂണുകളും വരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഞെട്ടലോടുകൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പ്രണയത്തിൻ്റെയും ആൽമരത്തിൻ്റെ അരികിലിരുന്നുള്ള സംഭാഷണത്തിൻ്റെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ, അതിൻ്റെ എത്രയോ ഇരട്ടി എണ്ണം ഇന്ന് ഒളിച്ചോട്ടങ്ങളും അവിഹിതങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭർത്താവുമായുള്ള കുടുംബജീവിതം 10-15 വർഷം പിന്നിട്ടപ്പോൾ ഒരിക്കലും ഭർത്താവോ ഭാര്യയോ ഈ ദിവസം വരെ തുറക്കാത്ത ഒരു ഷെൽഫിൻ്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഭർത്താവിൻ്റെ പഴയ പ്രണയലേഖനങ്ങൾ മനോഹരമായി സൂക്ഷിക്കപ്പെട്ടത് ഒരു പെണ്ണിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ, 15 കൊല്ലത്തെ ജീവിതം മുഴുവൻ തകർന്നടിയുന്ന ചിത്രങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിതിൽ പറയാൻ സാധിക്കും. ഏത് പറഞ്ഞാലും ഈ പറഞ്ഞത് എന്നെക്കുറിച്ചാണോ എന്ന് ചിന്തിക്കാനും അത് ഒരുപക്ഷെ ചില കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകാനും വരെ കാര്യമാകുമെന്നതുകൊണ്ട് എല്ലാം ചില അവ്യക്തമായ സൂചനകളായി മാത്രം പറയുകയാണ്. ഇവിടെ നമ്മൾ ആമുഖങ്ങളില്ലാതെ നമ്മുടെ ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. ഒരു സഹോദരി ചോദിച്ചത് ഇങ്ങനെയാണ്. അസ്സലാമു അലൈക്കും, ഞാൻ 2 പെൺകുട്ടികളുടെ ഉമ്മയാണ്. മൂത്ത മകൾക്ക് പ്രായം 20 3 വർഷം മുമ്പ് സ്വന്തം വാപ്പ അവിഹിതത്തിൽ ഏർപ്പെടുന്നത് അവൾ കാണേണ്ടി വന്നു. അവൾക്ക് വിവാഹം വേണ്ടെന്ന് പറയുന്നു. ഞാൻ അവളോട് എന്ത് പറയണം? ഞാനും ഹസ്ബൻഡും മക്കളും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഉത്തരമില്ല. ഞാൻ എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം?
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നല്ലൊരു ഒരു ക്വസ്റ്റ്യനാണ് ഇത്. നമുക്ക് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന് അപ്പോൾ തന്നെ ഒരു മറുപടി പറഞ്ഞ് അത് അവളെ കേൾപ്പിക്കുക എന്നുള്ളത് കൊണ്ട് പരിഹരിക്കുന്നൊരു വിഷയമല്ല ഇത്. നമ്മൾ തികച്ചും ഒരു കുട്ടി പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണല്ലോ അവൾ കാണുന്നത്. അപ്പോൾ അത് ഏത് പ്രായത്തിലാണ് ആ കുട്ടി കണ്ടത്? അത് കണ്ട സമയത്ത് അവളെ എന്താണ് അവളുടെ മനസ്സിൽ അത് ഇഫക്റ്റ് ചെയ്ത്, എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്, എന്താണ് അന്ന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇപ്പോൾ പ്രായം സമയമായതുകൊണ്ട് പറഞ്ഞ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എന്തൊക്കെ പരിക്കുകൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ അത് അന്നിപ്പോൾ ആ കുട്ടി വിചാരിച്ചത്, നമുക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ, അത് സ്വാഭാവികമായും ഈ സെക്സിനെക്കുറിച്ച് അറിയാത്ത ആളുകളാവുമ്പോൾ ഒരു ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായതെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും അത്തരമൊരവസ്ഥയെ ഭയപ്പെടുന്നു. അപ്പോൾ ഇനി ഒരു വിവാഹം നടക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ സെക്സിനെക്കുറിച്ചുള്ള ഭീതികളാവാം ആ കുട്ടിയെ വിവാഹത്തിലും ഭാവി ജീവിതത്തിലും ഇങ്ങനത്തെ ആശങ്കകൾ ഉണ്ടാകാൻ കാരണം. അപ്പോൾ നമുക്ക് ആ കുട്ടി തന്നെ പറയാൻ കഴിയുമല്ലോ, അപ്പോൾ അവൾക്ക് പ്രായപൂർത്തി എത്തിയുകൊണ്ട് അവൾക്ക് പറയാൻ കഴിയും എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന്. അപ്പോൾ ആ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും സെക്സിനെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവും വിദ്യാഭ്യാസവും അവൾക്ക് നൽകുകയും അതേപോലെ തന്നെ ഇനി വിവാഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഭീതിക്കും പ്രശ്നങ്ങൾക്കും എന്ത് ചെയ്യാം, നല്ല സൊല്യൂഷനുകൾ പറഞ്ഞു കൊടുത്ത് ഒരു പ്രതീക്ഷ നൽകി ആത്മധൈര്യം നൽകി മുന്നോട്ട് പോയാൽ തീർച്ചയായും അവളെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. കാരണം ഇത് കാണുന്നത് പിന്നെ സ്വന്തം രക്തത്തിൽപ്പെട്ട ആളുകളിൽ നിന്നാണ്, അതിനെക്കുറിച്ച് അറിയാത്തൊരു സമയത്താണ്, ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ്. ഇങ്ങനെ പല നിലക്കുമുള്ള ഷോക്കാണ് കുട്ടികളുണ്ടാകാം. പക്ഷെ അത് അന്ന് എന്തൊരു ചിന്താഗതിയാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കിയത്, എന്തൊരു ഭീതിയാണ് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ തീർച്ചയായും ഒരു നല്ല കൗൺസിലർക്ക് പറ്റും. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കലായിരിക്കും അതിൻ്റെ യഥാർത്ഥ പരിഹാരം. ആശങ്കപ്പെടാനൊന്നുമില്ല, പരിഹരിക്കാവുന്നൊരു വിഷയമേ ഇതിലുള്ളൂ.
3: ഓക്കെ, ആ ഉമ്മ ആശങ്കയിലുപരി പ്രായോഗികമായ ചില നീക്കങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ ആരിസ്മോളി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഫോൺ സംഭാഷണം കൊണ്ടോ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൊണ്ടോ അവളെ ക്ലിയർ ചെയ്യുന്നതിന് പകരം അവളുടെ ഉള്ളിലുള്ള വേദനകളെ, അവൾ എന്താണ് അവൾക്ക് വിവാഹം വേണ്ടെന്ന് പറയാൻ പ്രേരകമാകുന്ന പോയിൻസ്, അത് പുറത്തെടുത്ത് അവൾക്ക് ക്ലിയറാക്കി കൊടുക്കുക. വിവാഹ ജീവിതം ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ അടുത്തൊരു ചോദ്യകർത്താവിലേക്ക് പോകുന്നു. ഒരു സഹോദരി തന്നെയാണ് എഴുതുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു സ്ത്രീയുമായുള്ള ചാറ്റ്, പിന്നെ വേറെ സ്ത്രീകളുമായുള്ള സംസാരം, അതുപോലെ നിരവധി സ്ത്രീകളുമായുള്ള ഇടപെടൽ എല്ലാം ഞാൻ തെളിവ് സഹിതം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒന്നിലധികം സ്ത്രീകളുമായി ചാറ്റിങ്ങൊക്കെ ഉള്ള ഒരാളാണ് അവരുടെ ഭർത്താവ്. അത് അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ തുടർച്ച അവർ എഴുതിയിട്ടുള്ളത്, 5 നേരം നമസ്കാരമുള്ള ആളാണ് അദ്ദേഹം, ഈ കാര്യത്തിൽ പക്ഷേ പേടിയില്ല. ഞാൻ വളരെ വിഷമത്തിലാണ്, അന്നു മുതൽ എനിക്ക് മനസ്സിൽ ഒരു തുള്ളി സ്നേഹം പോലുമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, ദേഷ്യപ്പെടാതെ നോക്കുന്നുണ്ട്, ശാരീരിക ആവശ്യങ്ങളെല്ലാം റെഡിയായി നൽകുന്നു. എന്നാലും ഇടക്കിടക്ക് സംസാരമുണ്ടാകാറുണ്ട്, പക്ഷേ ഒരു തരത്തിലും എനിക്ക് അദ്ദേഹത്തോടൊരു സ്നേഹവും ഇല്ല, കുറച്ചുപോലും ഇല്ല. മടുത്തു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അത്രമാത്രം. എൻ്റെ മക്കൾക്ക് ഉപ്പയില്ലാതാകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തുടരുന്നത്, ഞാൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എൻ്റെ മനസ്സിനോട് പിന്നെയും പിന്നെയും പറയുന്നു. സമാധാനമില്ലാതെയായി എന്നാണ് ഈ സഹോദരി എഴുതിയിട്ടുള്ളത്.
4: ഇപ്പോൾ സ്വന്തം ഇണകളിലെ അവിഹിതങ്ങളെ കണ്ടെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് വ്യാപകമാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഏറെയാണ്. കാരണം തെറ്റുകൾ ആളുകൾ ചെയ്യാതിരിക്കുന്നത് സത്യത്തിൽ സമൂഹത്തെ ഭയപ്പെട്ടിട്ടാണ്, അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്, പരലോകത്തെ ഭയപ്പെട്ടിട്ടാണ് ചെയ്യാതിരിക്കേണ്ടത്. പക്ഷേ ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അത് സമൂഹം അറിയുമ്പോൾ എൻ്റെ മാന്യത നഷ്ടപ്പെടും, എനിക്കത് പ്രശ്നമാകുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ വളരെ ഒളിച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യത്തക്ക വിധത്തിൽ എന്തുണ്ട്, ഫോൺ സൗകര്യങ്ങൾ ഇന്നുണ്ട്. വീഡിയോ ചാറ്റിലൂടെ ഒരു സാധാരണ ഒരു ശാരീരിക ബന്ധമല്ലാത്തതെല്ലാം നടത്താൻ പറ്റുന്ന രൂപത്തിലാണിന്ന് ഫോൺ സൗകര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തെറ്റുകൾ മറ്റുള്ളവരറിയില്ലല്ലോ എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്ത്രീകളും സഹകരിക്കുന്നുണ്ട്, പുരുഷന്മാരും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര വ്യാപകമാകാനുള്ളൊരു കാരണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ ഈ ദമ്പതികളിലെ അവിഹിതങ്ങൾ എന്താ വെച്ചാൽ അവർ രഹസ്യമായാണല്ലോ നടത്തുന്നത്. അപ്പോൾ ഈ രഹസ്യം പിടിക്കപ്പെടുന്നൊരു സമയം, അത് പിടിക്കാൻ സാധാരണ കഴിയ ഇണകൾക്ക് തന്നെയാണ്, ഭർത്താവിൻ്റെ അവിഹിതം ഭാര്യയ്ക്ക് പിടിക്കാൻ പറ്റും, ഭാര്യൻ്റെ അവിഹിതം അവരാണിത് കണ്ടെത്തുന്നത്. ബാക്കി ആർക്കും ഇത് കണ്ടെത്താൻ പറ്റൂല. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് എന്താ വെച്ചാൽ ഈ നിസ്കാരവും പരിപാടികളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് സംഭവിക്കാൻ കാരണം സ്വാഭാവികമായിട്ടും അവർക്ക് അത്ര രഹസ്യമായി ചെയ്യാൻ പറ്റുന്നൊരു തെറ്റിതാണ്, അതിനവർക്ക് സൗകര്യം ലഭിക്കുന്നുള്ളതുകൊണ്ട് അവരിലും നമ്മളിത് കാണാനുള്ള കാരണം. അപ്പോൾ സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഭർത്താവിൻ്റെ അവിഹിതം കാണുന്നതോടുകൂടെ എന്ത് ചെയ്തു, നമുക്ക് അയാളെ മനസ്സുകൊണ്ട് വെറുക്കും, അയാളെ അടുക്കാൻ പറ്റൂല, അയാളെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല, നമുക്ക് വളരെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഒരു ഭാര്യ എന്നതിലേക്ക് എൻ്റെ കടമകൾ നിർവഹിച്ച് പോകേണ്ട നിലയ്ക്ക് എന്തെങ്കിലും കടമകൾ നിർവഹിച്ച് പോകും. പക്ഷെ സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു അവിഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുവരെ അയാൾ ചെയ്തിരുന്നല്ലോ, പക്ഷെ നമ്മൾ അറിഞ്ഞിരുന്നില്ല, അപ്പോൾ നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഇപ്പം നമ്മൾ അറിഞ്ഞു, അപ്പം നമുക്ക് പ്രശ്നമായി. അപ്പം എന്താ ചെയ്യേണ്ടത്, അറിഞ്ഞു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്താച്ച തെളിവും കാര്യമൊക്കെ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി സംഭവിക്കാതിരിക്കുവാനും ആ തെറ്റിനെക്കുറിച്ച് അയാളെ ബോധ്യപ്പെടുത്തുവാനും ഇനി അയാൾക്ക് അത് ചെയ്യാൻ ഒരിക്കലും കഴിയാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുവാനും നമ്മൾക്ക് ശ്രമിക്കാൻ ഇതുകൊണ്ട് പറ്റും. അപ്പോൾ ഈ തെറ്റ് അയാളിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാൻ, അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു ചാൻസാണ് അത് നമ്മുടെ കയ്യിൽ പെടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നിരാശപ്പെട്ട് ഇനി ഒരിക്കലും പ്രതീക്ഷ ഇല്ലാന്നുള്ള നിലക്ക് എന്താണ് പോവല്ല വേണ്ടത്. ഇത് ഏതായിരുന്നാലും ഇപ്പോൾ എനിക്കെൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ജീവിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അയാളെ വളരെ നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾക്കുള്ള ഒരു ചാൻസാണിത്. ഇപ്പോൾ അടുത്തു വന്ന ചില കേസുകളിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണെന്ത്, ഒരു കക്ഷി എന്ന് വെച്ചാൽ 40 വർഷത്തോളം എന്താണ് ഇത്തരം അവിഹിതങ്ങളും തെറ്റുകളും സ്വകാര്യമായി ചെയ്തിരുന്നു. പക്ഷേ അയാൾക്ക് വളരെ ഏജായതിന് ശേഷമാണ് കുട്ടികളൊക്കെ മുതിർന്നപ്പോൾ ആ കുട്ടികൾക്ക് എന്ത് ചെയ്തു, അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തോ കണ്ടെത്തി. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, എന്നെ ഇപ്പോൾ ഈ 10-ഓ 40-ഓ കൊല്ലം എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലോ എന്നല്ലേ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്തു വെച്ചാൽ അത് ഒരു അബദ്ധം എൻ്റെ ഭർത്താവിന് സംഭവിച്ചു പോയി, സ്വാഭാവികമായും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് അവരെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെ പ്രതികരണങ്ങളും രൂപങ്ങളും വ്യത്യസ്ത രൂപത്തിലായിരിക്കും, പക്ഷേ നമ്മളെപ്പോഴും ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിൽ നിന്ന് അയാളെ പിന്തിരിപ്പിച്ച് ശരിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്, അതിന് പരിശ്രമിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: ഈ കഴിഞ്ഞ ദിവസം ഇതേപോലെ വന്ന ഒരു ഓഡിയോ കൂടി ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ് അരിസ്മുലി. അതായത് ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിലേർപ്പെടുന്നു എന്ന് മനസ്സിലായ ഒരു സഹോദരി, അവർ പിന്നെ നമ്മുടെ നിരന്തരമായ ചർച്ചകളും ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ആളായതുകൊണ്ട് ശാന്തമായ വിഷയം കൈകാര്യം ചെയ്തു, അയാളെ അടുത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തു, അയാൾക്ക് മാപ്പ് കൊടുത്തു, എല്ലാമായി അയാളതെന്ന് പിൻവാങ്ങി. വീണ്ടും 2 തവണ ഇത് ആവർത്തിച്ചു. അപ്പോഴും അദ്ദേഹം അവരെന്ത് ചെയ്തു, ഇതേപോലെ ഒരു വലിയ മഹാമനസ്കത കാണിച്ച് സബറ് കൊടുത്തു. ഇപ്പോൾ വീണ്ടും അത് നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഇയാളടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീയെ കല്യാണം കഴിക്കണം, ആ സ്ത്രീ ഒരു വിധവയാണല്ലോ, കല്യാണം കഴിക്കണം. അപ്പോൾ കല്യാണം കഴിക്കാനാണെങ്കിൽ ഇയാളെന്തല്ല റെഡിയല്ല, ഏക്കൊക്കെ അഭിമാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹക്കൂടുള്ള ചർച്ചകളിലൊക്കെ കേൾക്കുന്ന എല്ലാ വഴിയും ഏകദേശം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു പെണ്ണിന് ചെയ്യാവുന്ന വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ തുടരേണ്ടതുണ്ടോ എന്നാണ് ആ ഒരു ഓഡിയോയുടെ ചുരുക്കം.
4: അതായത് ഇപ്പോൾ എന്താ പറയുക, വിട്ടുവീഴ്ച ഇവിടെ ഒരു ചികിത്സയല്ല എന്ന് ആ സഹോദരിക്ക് ബോധ്യപ്പെട്ടില്ലേ? കാരണം എത്രയോ തവണകളിൽ

0: അപ്പോൾ ചെയ്യേണ്ട എന്താന്ന് വിചാരിച്ചാൽ, ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ എനിക്കിങ്ങനെ അവിഹിതങ്ങളോട് കൂടെ നിങ്ങളെ കൂടെ തുടരാൻ ബുദ്ധിമുട്ടാണെന്ന് ഇസ്ലാമികമായി പറയാൻ അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് കാലം ഒന്ന് വിട്ട് ജീവിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത്ര അവിഹിതങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഞാൻ ആ വിട്ട് നിൽക്കുന്ന സമയത്ത് ബോധ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, തിരിച്ചു വരാം. അല്ലാതെ ഇനി എനിക്ക് ഇനിയും നിങ്ങളിത് തുടർന്നുകൊണ്ട് നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ എല്ലാ വഴിയും സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, നാളെ വീട്ടിൽ നിന്ന് ഈ സ്ത്രീ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ ചോദിക്കും എന്താണ് എന്താണ് പോകാൻ കാരണം. അപ്പം അതിൻ്റെ ഉത്തരം എന്തായിരിക്കും?
1: പറയേണ്ടി
0: ആ
1: വരും.
0: അപ്പോൾ അഭിമാനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്ക് രണ്ടാം കല്യാണം കഴിക്കണ മാത്രമല്ല അഭിമാനം, അത് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടൊരു കാര്യം പോലും മാനക്കേടായി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാണ്, ഇത്തരം അവിഹിതങ്ങളെ കൊണ്ട് ഭാര്യ പോയി എന്ന് അറിയുമ്പോൾ അത് എത്ര വലിയ അഭിമാന പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഇവർക്ക് ആവശ്യം ഉണ്ടാവുക. എല്ലാവരോടും ഒരേ സമീപനങ്ങളെ കൊണ്ട് ശരിയാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് അല്പം ഇത് കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരും എന്ന ഒരു ഭീതിയിൽ നിന്ന് മാത്രമേ അദ്ദേഹം പിൻവാങ്ങൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇത്രയും പക്വതയോടുകൂടി ഒരു സ്ത്രീക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടും അതിലൊരു മാറ്റത്തിന് വിധേയമാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രശ്നങ്ങൾ വരും തോന്നുമ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ, പിൻവാങ്ങുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.
1: ഇതിൽ നിരന്തരം ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ഒരു ഏരിയയാണിത്, ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മേഖലയാണ്. അപ്പം ഇതിൽ ഇത്തരം ചർച്ചകളുടെ ഒരു അനന്തരഫലമായി ക്ഷമിക്കുകയും സഹിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ഒക്കെ ചെയ്ത സ്ത്രീകൾ, ഇപ്പോൾ ഇതിൻ്റെ ഇടക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു സ്ത്രീ അവരുടെ ലൈംഗികമായ രോഗവുമായി ബന്ധപ്പെട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ, ഇത് സാധാരണ പ്രോസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടാവുന്ന രോഗമാണ്, ലൈംഗിക തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് എന്നീ ഗൈനക്കോളജിസ്റ്റ് അവരടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിഷയം വെച്ചിട്ട് ഇവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഭർത്താവ് പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധത്തെക്കുറിച്ച് ഇവരോട് പറയാണ്. അപ്പോൾ ആ സ്ത്രീ ഈ ആവർത്തിച്ച് പറയുന്ന കാര്യം ഞാൻ സ്നേഹക്കൂടലൊക്കെ കേട്ട ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ക്ഷമ അവലംബിച്ച് എല്ലാം വിട്ടുവീഴ്ച ചെയ്ത അയാൾ എൻ്റെ കൈയും കാലും പിടിച്ച് പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിലെ ഒരു മുറിവ് ഉണക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതേ അവസ്ഥയുള്ള നൂറുകണക്കിന് സഹോദരിമാർ ഈ സമൂഹത്തിലുണ്ട്, അവരുടെ കൂടെ ജീവിക്കുന്നു. കുട്ടികൾക്കുപ്പ എന്നുള്ള പോയിൻ്റ്, ഞാൻ എന്ത് ചെയ്യും എന്ന പോയിൻ്റ്, ഇങ്ങനത്തെ കുറച്ച് ആശങ്കകൾക്കിടയിൽ നിന്ന്. അപ്പോൾ ആ മുറിവുണക്കാൻ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒക്കെയുള്ള പിന്നെ എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ നമുക്ക് പറയാൻ കഴിയുമോ?
0: തീർച്ചയായും പറ്റും. അതായത് എന്താന്ന് വിചാരിച്ചാൽ, ഇവിടെ തകരുന്നത് വിശ്വാസ്യതയാണ്, അതുകൊണ്ട് എന്താണ് തിരിച്ചെടുക്കേണ്ടത് വിശ്വാസ്യതയാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഭർത്താവ് അയാളിൽ അവിഹിതങ്ങൾ കണ്ടു, അയാളെ മനസ്സിലാക്കി, അപ്പോൾ അദ്ദേഹം അത് പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പശ്ചാത്തപിച്ചു, അദ്ദേഹം പൂർണ്ണമായി മടങ്ങി, അദ്ദേഹത്തിന് മനസ്താപമുണ്ടായി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇനി ഇത്രയും കാലം ജീവിച്ചതിനേക്കാളും ഭക്തിയോടുകൂടെയും ദീനിനോടുകൂടെയും ജീവിക്കുകയും ഭാര്യയോട് മുമ്പുള്ളതിനേക്കാളും അധികം ബന്ധവും സ്നേഹബന്ധവും ആ കുടുംബ ബന്ധവും ജീവിതവും മെച്ചപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായി ആ പരിക്ക് മുഴുവൻ തീരും, എല്ലാ വിശ്വാസ്യതയും തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ദീനിലേക്ക് കൂടുതലായിട്ട് മടങ്ങുക, അവിടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരവും മധുരകരവുമാക്കി മാറ്റുക, അങ്ങനെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നേരെ മറിച്ച് അത് പൂർണ്ണമായിട്ടും പിൻവാങ്ങാത്ത ആളുകളാണെങ്കിൽ എന്താ വെച്ചാൽ, സ്വാഭാവികമായും ഈ പുരോഗതികളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ലൈഫിൽ മാത്രമേ ഉള്ളൂ ഈ പിൻവാങ്ങിയതിന് ശേഷവും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നു. ഒരു സഹോദരി തന്നെയാണ് ചോദിച്ചത്, പക്ഷേ അവരുടെ ബ്രദറിൻ്റെ കാര്യമാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഒരിക്കലും വ്യക്തമാക്കരുത് എന്ന് ആ സഹോദരി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഐഡൻറ്റിറ്റി വ്യക്തമാക്കാൻ അനുവാദമുണ്ടെങ്കിൽ പോലും നമ്മൾ വ്യക്തമാക്കാറില്ല എന്ന കാര്യം ആ സഹോദരിയെ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ സഹോദരൻ്റെ ഭാര്യ കല്യാണത്തിന് മുമ്പേ മാനസിക പ്രശ്നമുള്ള ഒരാളായിരുന്നു, പക്ഷേ കല്യാണത്തിൻ്റെ സമയത്ത് അത് അറിയിച്ചിരുന്നില്ല. ഈ സ്ത്രീക്കുള്ള പ്രശ്നം വസുവാസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, വൃത്തിയില്ല, നജിസാണ്, പലയിടത്തും ബാത്റൂമിലൊക്കെ അവരൊരുപാട് സമയം ചെലവിടുന്നു. അവിടെ തൊട്ട് തന്നെ അവനും ഒക്കെ വളരെ പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നത്. ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാകും, നന്നാകും ചെയ്യും. മക്കൾ പ്രയാസപ്പെടുന്ന തരത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിനിടയ്ക്ക് നല്ല ദാമ്പത്യ ജീവിതം പ്രതീക്ഷിച്ച് രണ്ടാമതൊരു കല്യാണം ഇയാൾ കഴിച്ചു. വളരെ അർഹതപ്പെട്ട പാവം കുടുംബത്തിലൊരു കുട്ടിയെ വിവാഹം കഴിച്ചു. അതിൽ അവൻ സന്തുഷ്ടനാണ്. ആദ്യ ഭാര്യ വിവരം അറിയിച്ചു. കുറച്ച് നാളൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാതെ പോയി. എന്നാൽ ഇപ്പോൾ രണ്ടാളെയും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യുന്ന ഒരു പ്രശ്നം, എനിക്കത് കിട്ടുന്നു, അവൾക്കത് കിട്ടുന്നു, എനിക്കത് കിട്ടുന്നില്ല പോലെയുള്ള കാര്യങ്ങൾ. കാര്യമായ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു വിഷയത്തിലും ഈ സ്ത്രീയെ ഉപദേശിക്കാൻ പറ്റില്ല എന്നാണ്, ശകാരിക്കാൻ പറ്റില്ല. എന്തു പറഞ്ഞാലും അത് അവൾ ആ സ്ത്രീ ആദ്യ ഭാര്യ ഒരു പ്രശ്നമായി കാണുന്നു. പിന്നീട് കുറേ നേരത്തേക്ക് അവൾ ബെഡ്റൂമിൽ പോയി കിടക്കും. അത്തരം സമയങ്ങളിലൊക്കെ ഈ ചെറുപ്പക്കാരൻ ഈ ഭർത്താവിൻ്റെ ഭക്ഷണം, വസ്ത്രം ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ സ്ത്രീക്ക് ഒരു ശ്രദ്ധയും ഇല്ല.

0: ഒരു ഭാര്യയിൽ നിന്നും മിനിമം പ്രതീക്ഷിക്കാവുന്ന ഒന്നും അയാൾക്ക് കിട്ടുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും അവളെ ഒഴിവാക്കുന്ന വിഷയം അവൻ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ നല്ലത് വരാൻ ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാമോ എന്നാണ് ആ സഹോദരി ബ്രദറിന് വേണ്ടി ചോദിച്ചിട്ടുള്ളത്.
1: ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഈ OCD പോലുള്ള വസ്വാസ് പോലുള്ള അസുഖം ഈ സഹോദരിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഒരു മാനസിക പ്രയാസമുള്ളൊരു രോഗിയാണ്. അപ്പോൾ ഇവരെ പറ്റി എന്തൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടോ അതൊക്കെ രോഗസംബന്ധമായ കാര്യങ്ങളാണ്. ഇതിലെ ഈ OCDക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയ ടെൻഷനുകളോ മാനസിക സംഘർഷങ്ങളോ വന്നാൽ ഈ OCD കൂടും. ഈ OCD കുറച്ച് കാലം തുടർച്ചയായി കൊണ്ടുപോയാൽ അതെന്തായിരിക്കും, വളരെ വലിയ മാനസിക രോഗമായിട്ട് എന്ത് ചെയ്യും, അത് പരിണമിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു രോഗിയാണ്. അപ്പോൾ ഒരു ഇവരിൽ നിന്ന് വരുന്ന എല്ലാ പ്രതികരണങ്ങളെയും നിങ്ങളുടെ ബ്രദർ കാണേണ്ടത് ഒരു രോഗിയിൽ നിന്നുള്ള രോഗ സിംറ്റംസ് ആയിട്ടാണ് കാണേണ്ടത്. അവർ ബാത്റൂമിൽ അധിക സമയം കഴിച്ചു കൂട്ടുന്നു, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നില്ല, എല്ലാ സമയത്തും ടെൻഷൻ ആകുന്നു, അല്ലെങ്കിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഇതൊക്കെ എന്താ വെച്ചാൽ രോഗസംബന്ധമായ നിലക്കുള്ള രോഗസംബന്ധമായിട്ടുള്ള ടെൻഷൻ്റെ ഭാഗമായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത് തീർച്ചയായും എന്താ വെച്ചാൽ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. കുറച്ച് പാക്കുള്ളത് കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിക്കും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും, അത് സുഖമായി വരും. അപ്പോൾ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സുഖപ്പെടുത്തിയാൽ എന്തൊക്കെ കംപ്ലയിൻ്റ് അവരെക്കുറിച്ച് പറയണ്ടോ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു സൗകര്യം കൂടെ ഉണ്ട്, അത് ഇങ്ങനത്തെ ഒരു ഭാര്യയിൽ നിന്ന് ഒരു ശരിയായ ഒരു ദാമ്പത്യ ജീവിതം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് പരിഹരിച്ചു, അയാൾക്ക് വേറെ ഭാര്യയുണ്ട്. അപ്പോൾ ദാമ്പത്യ ജീവിതവും അയാളുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ. ഈ ഒരു പിന്നെ ആദ്യ ഭാര്യയെ എന്ത് ചെയ്യുക, തൻ്റെ ഒരു ഭാര്യ എന്ന നിലക്ക് അവൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവളൊന്നും കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്യുക, അവളെ സംരക്ഷിച്ച് അവളെ ചികിത്സിച്ച് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് അവളെ പരിപാലിക്കുക എന്നൊരു വലിയ പുണ്യം ആയിട്ട് അദ്ദേഹം അവളെ ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പരിഹാരം.
0: തീർച്ചയായും ആ സഹോദരന് വേണ്ടി നമ്മൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നു, ആ സഹോദരിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അവർക്ക് സന്തോഷമുള്ള കുടുംബജീവിതം പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആനന്ദങ്ങളെയും സന്തോഷങ്ങളെയുമാണ് തീർച്ചയായും കാണേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരും കലഹിക്കുന്നവരുമൊക്കെ, ഭാര്യയ്ക്ക് ഇത്തിരി ഭംഗിക്കുറവാണെന്ന് പറഞ്ഞ് അവളെ വീട്ടിലാക്കാൻ ഒരുങ്ങുന്നവരൊക്കെ, അത്തരം ആളുകളൊക്കെ ഒരുപക്ഷെ ഇത്തരം ഒരു സംഭാഷണത്തിൻ്റെ പരിസരത്തുണ്ടാകും. അവരൊക്കെ ഓർക്കുക എന്താണ് ഇത്തരം സംഗതികളൊക്കെ ഉണ്ടായിട്ടും ആ ചെറുപ്പക്കാരൻ ആ സ്ത്രീയെ ഭാര്യയായി കൂട്ടുന്നു എന്നത് ഇവർക്കൊക്കെ തീർച്ചയായും ചില പ്രേരണകളാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഞാൻ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെ കുടുംബവും വാപ്പാൻ്റെ അനിയൻ്റെ കുടുംബവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അവിടെയുള്ള കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ കാണാൻ പോകണമെന്നുണ്ട്, പോകാറുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മക്ക് അങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല. രണ്ട് കുടുംബവും ഒന്നിച്ച് കാണാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഉമ്മനെ അനുസരിക്കണോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. പിന്നെ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ വാപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്യാന്ന് പറയുമ്പോൾ അത് അവരെ ഒരു വിഷമിപ്പിക്കലും വേദനിപ്പിക്കലുമാണ്. പക്ഷേ സ്വാഭാവികമായും നമ്മളുടെ ബന്ധങ്ങളും കുടുംബങ്ങളും സ്ഥാപിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഇനിയും അവസരങ്ങൾ ധാരാളമായി കിട്ടും. അപ്പോൾ ഒരു ബോധപൂർവം എന്താണ്, അവസരങ്ങൾ കിട്ടുമ്പോഴും അവരെ കാണുമ്പോഴും ഒന്ന് മിണ്ടാനോ സലാം പറയാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ സാധനം ഇവർ പ്രോത്സാഹിപ്പിക്കാത്തൊരു ബന്ധമാകുന്നതുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ ഇവരെ ധിക്കരിക്കാൻ വേണ്ടി അവിടെ പോയിട്ടൊരു ഭയങ്കരമായൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ പിണങ്ങണ്ട, തെറ്റണ്ട, നമ്മളെന്ത് ചെയ്യുക, നോർമൽ നമുക്ക് പോകേണ്ട ഒരു ബന്ധവും കാര്യമൊക്കെ കാത്ത് സൂക്ഷിക്കുക. കാരണം അതൊരു ഇസ്ലാമികമായൊരു കടമയാണല്ലോ, അത് നിർവഹിക്കുക. എന്നാൽ എന്ത് ചെയ്യേണ്ട, ഉമ്മയ്ക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാവുന്നതുകൊണ്ട് അവിടെ എന്തില്ല മറ്റുള്ളവരോടൊക്കെ കാണിക്കുന്ന പോലെ അങ്ങോട്ട് പോയിട്ടൊരു ഭയങ്കര ബന്ധവും സംഗതികളൊക്കെ ഉണ്ടാക്കി ഉമ്മാക്കൊരു ഫീലിംഗ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉമ്മനെയും അവരെയും കൂടെ ഒന്ന് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൽ ചെയ്യാവുന്നൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഓക്കെ, തീർച്ചയായും. മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പോകുന്നു. എൻ്റെ ഉമ്മ എന്നോടും അനുജത്തിയോടും വേർതിരിവ് കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അവൾക്ക് പലപ്പോഴും അധികം എന്തെങ്കിലും കൊടുക്കുന്നു, സ്നേഹവും പരിഗണനയും അധികം നൽകുന്നു. ഇത് ഞാൻ ഉമ്മയോട് പറഞ്ഞാൽ പിന്നെ പ്രശ്നം തുടങ്ങി. ചിലപ്പോൾ ഞാൻ സ്വയം നിയന്ത്രിക്കും, മനസ്സിന് വല്ലാത്തൊരു സങ്കടം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് വന്നൊരു ടെക്സ്റ്റാണ് ഈ ചോദ്യാഘട്ടത്തിൽ നമുക്ക് പരിഹരിക്കാനും പരിഗണിക്കാനും പറ്റിയിരുന്നില്ല. ആ ഒരു ചോദ്യത്തോടാണ് ഇപ്പോൾ പ്രതികരിക്കേണ്ടത്.
1: ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു വിവേചനവും പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഒരു കാര്യമാണ്. യഅദിലു ബൈന ഔലാദികുന്ന് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നതും എന്താ വെച്ചാൽ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വിവേചനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ് കാര്യത്തിൽ. ഇനി മനസ്സിൻ്റെ ഉള്ളിൽ വല്ല സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് മക്കൾക്കൊരു വിഷമമാവും എന്ന് വിചാരിച്ചിട്ട് അത് ആരും പ്രകടിപ്പിക്കാനും സാധ്യതയില്ല. പക്ഷേ ഇവിടെ ഈ ഒരു സഹോദരിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് നമുക്ക് ഈ ചോദ്യത്തിന് വ്യക്തമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ മറ്റൊരാളെക്കുറിച്ച് നല്ലതാണല്ലോ വിചാരിക്കേണ്ടത്. എപ്പോഴും അതാണ് നമ്മളുടെ നല്ലതാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ഉമ്മനെക്കുറിച്ച് നമ്മൾ നല്ലത് വിചാരിക്കുക, എന്ത് എന്നോടും ഓരോടൊക്കെ ഒരേ സ്നേഹം തന്നെയാണ് ഉമ്മക്കുള്ളത് എന്ന അടിസ്ഥാനപരമായി വിചാരിക്കലാണ് നല്ലത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഇനി എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഒരു വിവേചനമുണ്ട് എന്ന് പരാതിപ്പെടുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബോധപൂർവമായിക്കൊള്ളണം എന്നില്ല ആ പെരുമാറ്റം. അപ്പോൾ ബോധപൂർവമല്ലാത്തൊരു പെരുമാറ്റം നമ്മൾ എന്തു ചെയ്യാണ് ഒരു വിവേചനമുണ്ട് എന്ന് പറയുമ്പോൾ അവർ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരു വലിയ ആരോപണമായിട്ടായിരിക്കും. എന്തൊരു പെരുമാറ്റത്തിലും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അയാൾ ഉദ്ദേശിച്ചത് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധിക്കൂല. അതിന് വളരെ പ്രയാസങ്ങളുണ്ട്. ഒരാളെ ദേഷ്യപ്പെടും നമ്മൾ പറഞ്ഞു, പക്ഷേ അയാൾ ദേഷ്യപ്പെട്ടിട്ടായിരിക്കില്ല, നമുക്കറിയില്ല. അയാളുടെ മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ അയാൾ ദേഷ്യപ്പെട്ടു എന്നുണ്ട്, നമ്മൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വിവേചനം മനസ്സിലാകുന്നുണ്ട്, പക്ഷേ വിവേചനം കാണിക്കുന്നില്ല എന്ന് വിശ്വസിക്കലാണല്ലോ നല്ല വിചാരം. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്താ വെച്ചാൽ, നമ്മളൊക്കെ കുറച്ചൊരു മുതിർന്ന ആൾക്കാരല്ലേ, നമ്മളൊക്കെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് പോവല്ലേ ജീവിതത്തിൽ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ വാപ്പനിയമ്മനെയൊന്നും അങ്ങനെ വിശാലമായി ആശ്രയിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ പഠനം, വിദ്യാഭ്യാസം, നിങ്ങളുടെ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ തന്നെ പരമാവധി ഒറ്റക്കൊറ്റക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളെന്ത് ചെയ്യുക, ഈ ആരോടാണോ ഇവരെ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് അവരോട് നിങ്ങളും നല്ല സ്നേഹം കാണിക്കുക. അപ്പോൾ അവരോടുള്ള സ്നേഹം, അവരെ സ്നേഹം കാണിക്കുക എന്നതിലൊരു അനുഭൂതി ഉമ്മക്കുണ്ടെങ്കിൽ അവരോട് നമ്മൾ സ്നേഹം കാണിക്കുമ്പോൾ നമ്മളോടും കൂടെ സ്നേഹം കാണിക്കാൻ അതൊരു കാരണമായി തീരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു നല്ല മനസ്സോടുകൂടെ നമ്മളൊരു നല്ല സമീപനം ഇതോട് പോവുകയാണ് നല്ലത്. ഒരിക്കലും ഉമ്മനോട് എന്ത് പറയരുത്, നിങ്ങളിങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ അനുഭവത്തിൽ പറയാറുള്ളത് എന്താ വെച്ചാൽ, ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ചില കുട്ടികളോട് പ്രത്യേക സ്നേഹം കാണിച്ചു എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന അത്തരം ആളുകൾ ഭാവിയിൽ അവർക്കൊരു പക്ഷേ ഒരു ഉപകാരവും കിട്ടാത്തവരായി പോകും. കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ഈ മോൾ, ഈ മോനാണ് എനിക്കിപ്പോൾ അവസാനം എനിക്കുണ്ടായത് എന്ന നല്ല വാക്ക് കേൾക്കാൻ ഇത്തരം അവഗണിക്കപ്പെടുന്നവർക്കൊരു പക്ഷേ അവസരമുണ്ടാവാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. ഇപ്പോൾ നല്ലത് വിചാരിച്ച് മുന്നോട്ട് പോകുക.
0: തീർച്ചയായും. പിന്നെ അതോടൊപ്പം ഒരുപക്ഷെ ഈ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ടോ വളർച്ചയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങളൊക്കെ ഈ ഉമ്മയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നതും ഇതിൻ്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ കമൻ്റ് ഇങ്ങനെയാണ്, എനിക്കൊരു ബ്രദറുണ്ട്, അവനെയും എന്നെയും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഉപ്പയും ഉമ്മയും കാണുന്നത്. ഒരു ഉദാഹരണം ആ കുട്ടി കൊടുത്തത്, ഞാൻ ഫോൺ എടുക്കുമ്പോൾ മാത്രം വാപ്പാക്ക് കുഴപ്പം, അനിയൻ എടുത്താലൊരു പ്രശ്നവുമില്ല, അതെന്താ അങ്ങനെ, ഞാൻ മുഴുവൻ സമയവും ഫോണാണെന്ന് പറയുന്നു, സത്യത്തിൽ ഞാൻ അങ്ങനെയല്ല. ഇങ്ങനെയാണ് ഒരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്, എനിക്ക് 20 വയസ്സായി എന്നവൾ പറയുകയും ചെയ്തിട്ടുണ്ട്.
1: ഇവിടെയുള്ള അതെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ഓരോ വ്യക്തികളുമായി നമ്മുടെ ബന്ധത്തിന് ചില വ്യത്യസ്ത തലങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ചില മക്കളുടെ പെരുമാറ്റങ്ങൾ, അനുസരണശീലം, അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ, പ്രതികരണങ്ങൾ, അതൊക്കെ ഓരോ വ്യക്തിയും വ്യത്യസ്തരല്ലേ. അപ്പോൾ അത് വളരെ ആകർഷണീയമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചില ആളുകളോട് അങ്ങോട്ട് പെരുമാറുമ്പോൾ എന്ത് ചെയ്യും, അതേ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ചില ആളുകൾ എന്താണെന്ന് ചോദിച്ചാൽ, അവരൊന്നും വിചാരിച്ചിട്ടാവില്ല, പറയുന്ന കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങളും സംസാരങ്ങളും ശൈലികളൊക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ അവരോട് പ്രതികരിക്കുമ്പോഴും അതിൽ വ്യത്യസ്തം ഉണ്ടാവും. ഇത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഇതൊരു കോമൺ ആണ് കാര്യം. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ പെരുമാറ്റ രീതിക്ക് അനുസരിച്ച് കൊണ്ടായിരിക്കും പെരുമാറ മറ്റുള്ളത്. അത് നമ്മൾ ആ വ്യക്തി വരുമ്പോഴേക്കും ഇയാളുടെ പെരുമാറ്റത്തിൻ്റെ ശൈലിയാണ് മാറും. അതിപ്പോൾ ഒരു റെസ്പെക്ട് ചെയ്യേണ്ട ആളായതുകൊണ്ടൊന്നല്ല, നമ്മൾ ആ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയൊക്കെ ഈ മാതാപിതാക്കളോടുള്ള ബന്ധം, അനുസരണം, അവർ പറയുന്ന കാര്യങ്ങളിലുള്ള വിധേയത്വം, അവരോട് സംസാരിക്കുമ്പോഴുള്ള ഒരു മൃദുലത, ഈ സ്നേഹം, ഇങ്ങനത്തെ ഇതിലൊക്കെ ചില ചേഞ്ചുകൾ വരുത്തി നോക്കുകയായിരിക്കും ഇതിലും മെച്ചം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ, ഇങ്ങനെ ആവാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതൊരു വിഷയമായിട്ട് എടുക്കേണ്ട, മറ്റുള്ളവർ സംഭവിക്കുന്ന തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ജീവിതത്തിൽ പ്രായോഗികമാവും.
0: അതോടൊപ്പം ഈ ഒരു കുട്ടി പെൺകുട്ടിയാണെന്നുള്ളൊരു ആശങ്ക ചിലപ്പോൾ ഫോണിൻ്റെ കാര്യത്തിൽ ഉണ്ടാകും.
1: അങ്ങനെ തന്നെ ഉണ്ടാവും, എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, കൂടുതൽ അപകടത്തേക്ക് പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും.
0: എന്തായാലും ആ കുട്ടിയുടെ ഗുണമേ ആ രക്ഷിതാവ് ചിന്തിച്ചിട്ടുണ്ടാകൂ എന്ന് നമുക്ക്.
1: രക്ഷിതാക്കൾക്ക് ഇപ്പം കുറെ ചോദ്യങ്ങൾ വന്നതുകൊണ്ട് ഇതിൽ രക്ഷിതാക്കൾക്ക് ഒരു വലിയ മെസ്സേജ് ഉണ്ട്. എന്താണ്, ഒരിക്കലും കുട്ടികൾക്ക് എന്ത് ചെയ്യരുത്, നമ്മളൊരു രണ്ട് നിലക്ക് പെരുമാറുന്നു എന്ന് ഫീൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണല്ലോ, നമ്മൾ മക്കളും മാതാപിതാക്കളും തമ്മിലൊരു ഹൃദയ ബന്ധമാണല്ലോ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കുറച്ചൊരു പ്രയാസമോ വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ നമ്മളോട് അവർക്ക് ഒരു ഹൃദയ ബന്ധം തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഹൃദയപരമായൊരു സ്നേഹം അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യണം. രണ്ടാമത്തത്, മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്കൊരു നമ്മുടെ മനസ്സിൽ അവരുണ്ടെങ്കിലല്ലേ അവർ പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ ആ മനസ്സിൽ നിലനിൽക്കാൻ ഇപ്പം ഈ അനന്തരാവകാശ സ്വത്തുക്കളിൽ അനീതി കാണിക്കുക, ചില മക്കൾക്ക് ചില പ്രത്യേകത ചെയ്തു കൊടുത്തു, ചില മക്കളെ അവഗണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ആ അവഗണിക്കപ്പെട്ട മക്കൾ പിന്നെ നമ്മൾക്ക് യാതൊരു ബന്ധമില്ലാത്ത കുട്ടികളായിട്ട് അവരണ്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കുട്ടിക്കും എന്ത് ചെയ്യരുത്, നമ്മളെക്കുറിച്ചൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ രക്ഷിതാക്കൾ വളരെ നിതാന്തമായ ശ്രദ്ധ വേണം എന്നുകൂടെ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്.
0: മറ്റൊരു ചോദ്യം ഒരു സഹോദരിയുടേത് തന്നെയാണ്. എനിക്കിപ്പോൾ 30 വയസ്സായി, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വിവാഹം നടന്നില്ല. ഇപ്പോൾ വരുന്ന ആലോചനകളൊന്നും ശരിയാവുന്നില്ല. എൻ്റെ വിവാഹം നടക്കാത്തതിൽ ഉമ്മാക്ക് നല്ല വിഷമമുണ്ട്. പ്രയാസമുള്ള സാഹചര്യത്തിലൂടെയാണ് ഉമ്മ കടന്നു പോകുന്നത്. ഇപ്പോൾ 2 വൃക്കകൾ തകരാറിലായ ഒരു വ്യക്തിയുടെ ആലോചന വന്നിട്ടുണ്ട്. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ വ്യക്തിക്ക് ഒരു വിവാഹ ജീവിതത്തിനോട് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. ആ വ്യക്തിയുടെ അവസ്ഥയും എൻ്റെ ഉമ്മയുടെ ആഗ്രഹവും ആലോചിച്ചപ്പോൾ ഞാൻ വിവാഹത്തിന് സമ്മതം നൽകി. എൻ്റെ വിവാഹം നടക്കാതെ എൻ്റെ ഇളയവരുടെ അനിയത്തി, ഇത്താത്തയുടെ മകൾ തുടങ്ങിയവരുടെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കും ഉമ്മാക്കും വല്ലാത്ത പ്രയാസമുണ്ടാകുന്നു. ഞാനെടുത്ത തീരുമാനത്തിൽ തെറ്റുണ്ടോ? ഞാൻ എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ടുണ്ട്.
1: എന്താണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു അധികാരമുണ്ട്. എനിക്ക് എന്ത് വിവാഹം ഇങ്ങനെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എനിക്ക് ഇയാളെ ഒരു വൈവാഹിക ജീവിതത്തിൽ ഞാൻ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു, നിങ്ങൾ തീരുമാനിച്ചതിൽ ഒരു തെറ്റുമില്ല, അതിൽ യാതൊരു പ്രയാസമല്ല. കാരണം അയാളൊരു പുരുഷനാണ്, ഇസ്ലാമികമായ നിബന്ധനകളൊക്കെ ഒത്ത് ദീനിയായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അയാളെ സ്വീകരിക്കാം. പക്ഷേ സ്വാഭാവികമായും എന്താണ്, നിങ്ങൾ കുറച്ച് ഏജ് ഓവറായി നിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിവാഹത്തിന് തടസ്സമെന്ന് നിങ്ങൾ പറയുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ വിവാഹ തടസ്സം എന്തായിരിക്കാം, അയാളൊരു പേഷ്യൻ്റ് ആണെന്നുള്ളതായിരിക്കും തടസ്സമുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒത്തുവരാനുള്ളൊരു കാരണം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ, വിവാഹമല്ലേ, ഇനിയിപ്പോൾ ഒരു നല്ലൊരു അദ്ദേഹത്തെ പരിചരിക്കാൻ നമുക്ക് കഴിയുന്നു, അയാൾക്കൊരു ദാമ്പത്യ ജീവിതം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു സന്തോഷമായിട്ട്. നമ്മൾ വിവാഹം കഴി നല്ല രോഗമൊന്നുമില്ലാത്ത സമയത്ത് വിവാഹം കഴിഞ്ഞാലും പിന്നെ ഒരു കിഡ്നി രോഗമൊക്കെ ആയി ആൾ മാറാലോ. അപ്പോൾ അതൊക്കെ നമ്മൾ മാനുഷികമായൊരു പ്രശ്നങ്ങളാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്, അയാൾക്കൊരു ദാമ്പത്യപരമായ നിലക്കുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും തരാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് പ്രായോഗികമായി വരികയാണെങ്കിൽ അപ്പോൾ ഇസ്ലാമിൽ അതിൻ്റെ പരിഹാരങ്ങളുണ്ട്. അതിനെപ്പറ്റി വല്ലാതെ ബേജാറാകേണ്ടി ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല. ഏതായാലും വൈദാസംത്ത് നിങ്ങൾ തീരുമാനിച്ചല്ലോ, അതുകൊണ്ട് ഫതവക്കല്ല, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ട് നന്നായി പ്രാർത്ഥിച്ച് സഹായം തേടിയിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹുവിൻ്റെ അടുക്കിൽ ധാരാളം വഴികളുണ്ട്. അള്ളാഹു വാസിയാണ്, വിപുലമായ കഴിവുള്ളവനും വളരെ വിശാരതയുള്ളവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ച് ജീവിച്ച് ഒരു ആളെ ഏറ്റെടുക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതിൻ്റെ പുണ്യവും ഒരു ദാമ്പത്യവും അതേപോലെ താഴെയുള്ള പെൺ അനുജത്തിമാർക്കുള്ള വിവാഹവും ഉമ്മയുടെ മാനസിക സന്തോഷവും ഇങ്ങനെ ഒട്ടനവധി നന്മകളെ ഒന്നിച്ച് കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ നിയ്യത്തിൽ മനസ്സിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ പ്രതിഫലങ്ങൾക്ക് അവസരമുള്ളൊരു കാര്യമാണ്. ഏതായാലും തീരുമാനിച്ചതിൽ നിന്ന് ഇനി എന്തായാലും പിന്നോട്ട് പോകാതിരിക്കലാണ് നല്ലതെന്നാണ് തോന്നുന്നത്.
0: തീർച്ചയായും ഇതിൻ്റെ ഒരു അനുബന്ധമായി വന്നൊരു ചോദ്യം, ഒരു ചെറുപ്പക്കാരൻ നല്ല ദീനി ചിട്ടയുള്ള ആളാണ്, നമുക്കൊക്കെ വ്യക്തിപരമായി അറിയുന്ന ആളുമാണ് ഈ കുട്ടി. ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ നമുക്കത് വ്യക്തമായി കിട്ടിയിരുന്നു. ഇവന് രോഗമുണ്ട്, ജന്മസിദ്ധമായി കിട്ടിയ രോഗമാണ്. ഈ രോഗത്തിൻ്റെ പ്രത്യേകത ഇത് ഇണയിലേക്ക് പകരാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ചില ഇഞ്ചക്ഷനുകൾ വഴി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അവസ്ഥയും ഉണ്ട്. ഇങ്ങനത്തെ ഒരാൾ ഒരു വിവാഹ അന്വേഷണം നടത്തി വരുമ്പോൾ അയാൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിൽ എത്തിയ കുട്ടി ഒരു വിവാഹം ഡൈവോഴ്സ്ഡായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ദീനി ചിട്ടയും ചുറ്റുപാടും ഒക്കെ കണ്ടിട്ട് ഈ കല്യാണം കഴിക്കണം എന്നുണ്ട്. എന്നാൽ മെഡിക്കലി അവൾക്ക് കിട്ടിയ അഡ്വൈസ് റിസ്ക് എടുക്കണ്ട എന്നാണ്. എന്നാൽ അവളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പാരൻസ് പൂർണ്ണമായി അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്കുള്ള പ്രതികരണം എന്താണ്?
1: ഒരിക്കലും നമ്മുടെ തീരുമാനം ആത്മഹത്യാപരമാവരുത്. അതൊരു പ്രധാന കാര്യമാണല്ലോ. നമുക്കിപ്പോൾ ഒരു മാരകമായ രോഗം, അത് മാറാത്തൊരു രോഗമാകുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിന് ചികിത്സിച്ച് മാറ്റാത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു രോഗം പകർന്ന് നമ്മളൊരു കാലാകാലം ഒരു രോഗിയായി തീരാന്നുള്ള ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ആത്മഹത്യാപരമായ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്ത് പോകരുത്. പിന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അത് ഈ വിവാഹം കഴിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നൊരു തീരുമാനമാണ്. പക്ഷെ ഒരാൾക്കൊരു ജീവിതം നൽകുക എന്ന് വിചാരിച്ച് ഞാൻ കൂടെ നിൽക്കുന്നു എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒന്നും കൂടെ അതിൻ്റെ മെഡിക്കൽ സൈഡ് ഒന്ന് ശരിക്കൊന്ന് അന്വേഷിച്ച് ഈ കാര്യത്തെക്കുറിച്ച് നല്ല പുനർവിചിന്തനമൊക്കെ നടത്തി വേണമെങ്കിൽ ദീനിയായ ആളുകളോട് അതിൻ്റെ ഒരു കുറച്ചും കൂടി വിശാലമായ പത്തുവകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒന്ന് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഈ വിഷയത്തിൽ കേൾക്കുമ്പോൾ തോന്നുന്നത്.
0: പ്രാർത്ഥനകൾ നിലനിർത്തുക, സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക, വിശ്വാസത്തെ കൂടുതൽ ശാക്തീകരിക്കാൻ വേണ്ട പഠനങ്ങൾ നടത്തുക, കൂടുതൽ ബുദ്ധിയോടുകൂടെ വിവേകത്തോടുകൂടെ ചിന്തയോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോവുക തുടങ്ങി വളരെ വലിയ പരിഹാരങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതിയാൽ നമ്പറിട്ട് നമുക്ക് കുറിച്ചെടുക്കാൻ മാത്രം പോകുന്ന നിരവധി മേഖലകൾ ഇവിടെ ഇന്ന് ഈ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ല, ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ചോദിക്കാനും മനസ്സിലാക്കാനുമൊക്കെയുള്ള സൗകര്യം ഇനിയും പറയേണ്ടതില്ല. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സ്നേഹക്കൂട് എന്ന വിൻഡോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാം, അറിയിക്കാം. സാധ്യമാകുന്നത്ര പരിഹരിക്കാൻ തീർച്ചയായും ശ്രമിക്കും. നേരത്തെയൊക്കെയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇൻഷാല്ലാ എന്നാണ് പറയാൻ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി റേഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെത്തുന്ന കേസുകളും എണ്ണവുമൊക്കെ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്ര വലുതാകുമ്പോൾ സാധ്യമാകുന്നത്ര പരിഹാരങ്ങൾക്ക് ശ്രമിക്കാം ഇൻഷാല്ലാ എന്ന ഒരു ചിന്തയിലേക്കും വാചകത്തിലേക്കും പോകേണ്ടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. സാങ്കേതിക സഹകരണങ്ങൾ തന്ന ഈ ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ പരിമിതിയിൽ നിന്ന് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടപെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരേക്കും തീർച്ചയായും എല്ലാവരോടും വിട ചോദിക്കുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടത് സ്നേഹക്കൂടാണ്. അവിഹിത ബന്ധങ്ങൾ കണ്ടെത്തിയാൽ നാം എന്ത് ചെയ്യണമെന്ന ഒരു വിഷയമാണ് വളരെ ഭംഗിയായി നമ്മളോട് അവതരിപ്പിച്ചത്. ബഹുമാനനായ ഹാരിസ് ബിൻ സലീമും അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹിയുമായിരുന്നു ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോട് സംവദിച്ചത്.
3: പ്രശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
2: ഞാൻ ഷമീമ വണ്ടൂർ. പീസ് റേഡിയോയുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി ഇനിയും നമ്മൾ പീസ് റേഡിയോയിൽ തുടരുക. ഏതായിരുന്നാലും നമ്മളൊക്കെ ചെലവഴിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതത്തിലും ഏറെ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇഹലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അറിവുകൾ കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദഅൂനി ഉനാജി മൗലൻ ജലീലൻ.
0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തുൻ നഹലിലെ 106-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 106-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് മനഃപ്പാഠമാക്കാം.

0: ആയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ നഹ്ലിലെ 106-ാം വചനം ഭാഗം 1. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
3: ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം.
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: HDC ആൻഡ് BM പ്രോഗ്രാം സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ജൂലൈ 15 വരെ അപേക്ഷ നൽകാം. www.scu.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ഒരു വർഷമാണ് പ്രോഗ്രാം കാലാവധി. അപേക്ഷാ ഫീസ് 250 രൂപ. പട്ടിക വിഭാഗക്കാർക്ക് 85 രൂപ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂൺ 1 40 വയസ്സ് കവിയരുത്. OBC വിഭാഗത്തിന് 43 വയസ്സും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 45 വയസ്സുമാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് www.scu.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രമണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യരും മൃഗീയ സ്വഭാവങ്ങളും, രചന നിർവഹിച്ചത് ഇമാം ഇബ്നുൽ ഖയ്യിം, രചന നിർവഹിച്ചത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, വിവർത്തനം മുഹമ്മദ് സിയാദ് ജുബൈൽ, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: മനുഷ്യരും മൃഗീയ സ്വഭാവങ്ങളും, എഴുത്ത് ഇമാം ഇബ്നുൽ ഖയ്യിം, ഭാഷാന്തരം മുഹമ്മദ് സിയാദ് ജുബൈൽ. ചില മനുഷ്യരിൽ മൃഗീയ പ്രവണതകൾ നേരെ നിവർന്നു നിൽക്കുകയും മനുഷ്യഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നതൊഴിച്ചാൽ മൃഗങ്ങളിൽ നിന്ന് യാതൊരു ആന്തരിക വ്യത്യാസവും കൈവരിക്കാത്തതായി ദൃശ്യമാകാറുണ്ട്. അവരുടെ മുഴുവൻ ചിന്തയും ശ്രമവും സ്വാർത്ഥ ഇച്ഛകളുടെ തൃപ്തിയിലേക്കാണ് ചുരുങ്ങുന്നത്. യഥാർത്ഥ മനുഷ്യഗുണങ്ങൾക്ക് യോജിക്കാത്ത താഴ്ന്നതും മൃഗീയവുമായ മനോഭാവമാണ് ഇവരുടെ സ്വഭാവത്തിൽ പ്രത്യക്ഷമാകുന്നത്. അവരുടെ ഈ അവസ്ഥ അവർ അനുകരിക്കുന്ന മൃഗങ്ങളുടെ സ്വഭാവങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അമിതാഭിലാഷവും താഴ്ന്നതരം ആസ്വാദനങ്ങളും. നായയുടെ സ്വഭാവം: എത്ര ലഭിച്ചാലും തൃപ്തിയറിയാത്ത അമിത ഭോജനം. ആയിരം നായ്ക്കൾക്ക് തിന്നാൻ മതിയായ ഒരു ശവമുണ്ടായാലും എല്ലാ നായ്ക്കളെയും അതിൽ നിന്ന് ഓടിച്ച് മുഴുവൻ സ്വന്തമാക്കാനുള്ള ഒരു ത്വര. നല്ലതോ ചീത്തയോ എന്ന വിവേചനം കൂടാതെ കിട്ടുന്നതെല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. തെറ്റായ പ്രവൃത്തികളിൽ പോലും ലജ്ജാബോധമില്ലാത്ത അവസ്ഥ. പന്നിയുടെ സ്വഭാവം: നല്ലത് സമീപത്തുണ്ടായിരിക്കെ അതിനെ അവഗണിച്ച് വൃത്തികെട്ടതിലും താഴ്ന്നതിലും ആകർഷിക്കപ്പെടുന്നു. ഉത്തമോപദേശം കേട്ടിട്ടും അത് സ്വീകരിക്കാതെ മോശം പ്രവൃത്തികളിലും അശ്ലീലതകളിലുമാണ് സന്തോഷം കണ്ടെത്തുന്നത്. അജ്ഞതയും ദിവ്യസന്ദേശങ്ങളോടുള്ള അവഗണനയും. കഴുതയുടെ സ്വഭാവം: കഠിനാധ്വാനത്തിലും ഭാരവഹനത്തിലും മാത്രം ഒതുങ്ങുന്ന അർത്ഥബോധമില്ലാത്തൊരു ജീവിതം. ദിവ്യഗ്രന്ഥം കൈവശമുണ്ടായിട്ടും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെയും ജീവിതത്തിൽ നടപ്പാക്കാതെയും കഴിയുന്നവരെ ഇതോടാണ് ഉപമിക്കേണ്ടത്. തൗറാത്ത് സ്വീകരിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെടുകയും എന്നിട്ടത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവരുടെ യഹൂദരുടെ ഉദാഹരണം ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയുടേത് പോലെയാകുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു കളഞ്ഞ ജനങ്ങളുടെ ഉപമ എത്രയോ ചീത്ത. അക്രമികളായ ജനങ്ങളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. അധ്യായം അൽ ജുമാ വചനം 5. ദിവ്യസന്ദേശങ്ങൾ ലഭിച്ചിട്ടും അവയെ ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ വിശദീകരിക്കാൻ ഖുർആൻ മറ്റൊരു ദൃഷ്ടാന്തവും അവതരിപ്പിക്കുന്നു. പക്ഷേ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന ഭാവേന തിരിയുകയും അവൻ്റെ തന്നിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത്. അപ്പോൾ അവൻ്റെ ഉപമ ഒരു നായയുടേതുപോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും. നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും. അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിയവരുടെ ഉപമ. അധ്യായം അൽ ആറാഫ് വചനം 176. ക്രൂരത, നാശപ്രവണത, ദ്രോഹം. വന്യമൃഗത്തിൻ്റെ സ്വഭാവം. എപ്പോഴും ആക്രമണത്തിന് സജ്ജമായി നിൽക്കുകയും ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും മറ്റുള്ളവരെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എലിയുടെ സ്വഭാവം സൃഷ്ടിക്കുന്നതിലല്ല സംഹാരത്തിലാണ് താൽപ്പര്യം. നാശം വിതയ്ക്കുന്നതിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നു. നാശം വിതയ്ക്കാൻ വേണ്ടി തങ്ങളെ സൃഷ്ടിച്ചതിന് അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പോലെയാണ്. പാമ്പിൻ്റെയും തേളിൻ്റെയും സ്വഭാവം അവസരം കിട്ടുമ്പോഴൊക്കെയും ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും തയ്യാറായി നിൽക്കുന്ന വിഷവൃത്തി. ഒട്ടകത്തിൻ്റെ സ്വഭാവം കഠിനഹൃദയതയും പകയും വിദ്വേഷവും ദീർഘകാലം മറക്കാത്ത പിടിവാശയും ചേർന്ന മനോഭാവം. അഹങ്കാരവും ഉപരിവിപ്ലവ പ്രദർശനവും മയിലിൻ്റെ സ്വഭാവം. ബാഹ്യ സൗന്ദര്യത്തിലും അലങ്കാരത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രവണത. എന്നാൽ ഉള്ളടക്കത്തിൽ ആഴമില്ലാത്ത ഉപരിവിപ്ലവമായ ഒരു ജീവിതശൈലി. മികച്ച സ്വഭാവത്തിൻ്റെ ഉദാഹരണം. ഇതിന് വിപരീതമായി നല്ല സ്വഭാവത്തിൻ്റെ പ്രതീകമായി കുതിരയെ കാണാം. സൗന്ദര്യവും ശക്തിയും നിയന്ത്രണവും ഉപകാരവും സമന്വയിച്ച ഒരു മഹത്തായ സ്വഭാവമാണ് അതിൻ്റേത്. ആടുകളിലും സമാനമായ സൗമ്യതയും അനുസരണശീലവും പ്രത്യക്ഷമാണ്. ചുരുക്കത്തിൽ, ഇത്തരക്കാരുടെ മനസ്സ് മുഴുവൻ സ്വാർത്ഥ ഇച്ഛകളുടെ ചുറ്റളവിൽ കുടുങ്ങിക്കിടക്കുന്നു. അവയെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നതിലേക്കാണ് അവരുടെ ചിന്ത പരിമിതപ്പെടുന്നത്. അതിനപ്പുറം ഉയർന്ന ലക്ഷ്യങ്ങളിലേക്കോ ആത്മീയ പുരോഗതിയിലേക്കോ ശ്രേഷ്ഠമായ അഭിലാഷങ്ങളിലേക്കോ അവർ തിരിയുന്നില്ല. ഇബ്നുൽ ഖയ്യിമിൻ്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗം അവലംബിച്ചതാണ് ഈ ലേഖനം.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മനുഷ്യരും മൃഗീയ സ്വഭാവങ്ങളും. രചന നിർവഹിച്ചത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള. വിവർത്തനം മുഹമ്മദ് സിയാദ് ജുബൈൽ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ എന്ന ശീർഷകവുമായി ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങളും അത്ഭുതകരമാണ്. ഇസ്ലാമിൻ്റെ അഖീദ വിശ്വാസം, അതുപോലെ ഇസ്ലാമിൻ്റെ ആരാധനകൾ, സ്വഭാവങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവങ്ങൾ, അതുപോലെ മറ്റുള്ള ഇടപാടുകൾ എന്തൊക്കെയുണ്ടോ, ഇസ്ലാം നൽകുന്ന ഏതെല്ലാം അധ്യാപനങ്ങളുണ്ടോ അതെല്ലാം അത്ഭുതങ്ങളാണ്, കുറ്റമറ്റതാണ്. അത് പഠിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള പഠനം നടത്തിയാൽ അത് മനുഷ്യർ നിർമ്മിച്ചതല്ല, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളാണ് എന്ന് ബോധ്യമാകും. അപ്പോൾ നമ്മളിവിടെ ആദ്യമായി ഇസ്ലാമിൻ്റെ അഖീദയുടെ പ്രത്യേകതകളെപ്പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആമുഖമായി ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായത് വിശ്വാസപരമായ കാര്യമാണ്. അതിൽ തകരാറ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എമലുകൾ കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായി ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അയാൾക്ക് വിശ്വാസരംഗത്ത് കുഴപ്പമുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ ഇബ്നു ജദ്വാൻ എന്ന വ്യക്തി കാന യുഖരിൽ ലൈഫ് വ യുഹ്സിനുൽ ജിവാർ വ യസിലുർ റഹം ഫഹൽ യൻഫഉഹു. അബ്ദുല്ലാഹിബ്നു ജദ്വാൻ എന്ന വ്യക്തി, അദ്ദേഹം ജാഹിലി കാലഘട്ടത്തിൽ വളരെ അറിയപ്പെട്ട ഒരാളായിരുന്നു. അളെപ്പറ്റി പിൽക്കാലത്തുള്ളവരും സംസാരിക്കാറുണ്ട്. അതിൽപ്പെട്ടൊരു സംസാരമാണിത്. അദ്ദേഹം അതിഥികളെ ആദരിക്കാറുണ്ടായിരുന്നു. അതുപോലെ വൈഫ്സിനുൽ ജിവാർ, അയൽപക്ക ബന്ധം വളരെ നന്നായി പരിപാലിക്കുന്ന, ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അതുപോലെ യസിലുറഹം അദ്ദേഹം കുടുംബബന്ധം പുലർത്തുന്ന ആളായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗുണമുള്ള ഈ ഇബ്നു ജദ്വാൻ, അദ്ദേഹത്തിന് അത് പരലോകത്ത് വല്ല പ്രയോജനവും ചെയ്യുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. കാരണം എന്താ? ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്തു അല്ലാഹു മഗ്ഫിർലി ഖതിഅത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവേ എന്നയാൾ വിളിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് റബ്ബിനെ അംഗീകരിച്ച് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ആരാധന നടത്തുന്ന ഒരു വലിയ കാര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതാണ് എന്ന് ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അയാൾ പലതും ചെയ്തു, സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തു. പക്ഷെ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള താല്പര്യം അതൊക്കെ ഈ ഭൗതികമായ ലോകത്ത് തന്നെ ചുരുങ്ങിക്കടന്നു, പരിമിതപ്പെട്ട് കടന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കാതെ ആ വിശ്വാസത്തിൽ തകരാറ് വരുത്തി അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ആരാധനയിൽ മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ പങ്ക് കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് അഖീദയിലുള്ള അപകടമാണ്. അവർ പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. അത് ഇസ്ലാമിൻ്റെ അഖീദയുടെ മറ്റുള്ള പ്രത്യേകതകളൊക്കെ മനസ്സിലാവുമ്പോൾ ഇതാണ് ഇതിലേറ്റവും ശരി എന്ന് നമുക്ക് ബോധ്യമാവും. ഇനി ഹാത്തിമുത്തോയി എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൻ അദീയ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. പക്ഷേ തൻ്റെ പിതാവായ ഹാത്തിം അദ്ദേഹത്തെപ്പറ്റി പറയാറുള്ളത്, ജാഹിലി കാലഘട്ടത്തിൽ കാന മുദറബൽ മസൽ ഫിൽ കറം, ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ ഉദാഹരിക്കപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ആരെങ്കിലും ഉദാരനായി പിൽക്കാലത്തുണ്ടെങ്കിൽ അവരെപ്പറ്റി പറയാറുണ്ടായിരുന്നു, ഇദ്ദേഹം ഹാത്തിമിനെ പോലെയാണ്, അല്ലെങ്കിൽ ഹാത്തിമിനെ മറികടന്നു. അപ്പോൾ ഹാത്തിമുത്തോയ ആ കാലഘട്ടത്തിൽ വലിയ ധർമ്മിഷ്ഠനായിരുന്നു, പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സേവന കാര്യങ്ങളൊക്കെ എടുത്ത് മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എൻ്റെ പിതാവിന് പരലോകത്തിൽ അതുകൊണ്ട് ഗുണം കിട്ടുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞ, ദാക്ക റജുൽ അറാദ ഷൈഅൻ ഫഅദ്റകഹു, ആ മനുഷ്യൻ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു, അതയാൾ നേടി എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളാണ് അയാൾ നേടിയത്. കാരണം ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള താല്പര്യങ്ങൾ അള്ളാഹുവിന് നന്നായി അറിയാം. അപ്പം ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുള്ളത് അത് നാളെ പരലോകത്തിൽ അള്ളാഹ് പ്രതിഫലം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ റബ്ബ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നൊന്നുമല്ല. അയാൾക്കതുകൊണ്ടൊക്കെ ചില ഭൗതികമായ താല്പര്യവും അതുപോലെ പ്രകടനപരത, മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ, അവരുടെ പ്രകീർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അത് വീണ്ടും വീണ്ടും കിട്ടാൻ അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തു പോകുന്നവരൊക്കെ ഉണ്ടാകും. അപ്പം അതിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഇയാൾ. മാത്രമല്ല യഥാർത്ഥ അഖീദയിലേക്ക് വന്നിട്ടില്ല, അതാണ് അടിസ്ഥാനപരമായ വിഷയം. അപ്പം ഇതുപോലെ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം മുത്തയ്യിമുബിന് അദി, അദ്ദേഹം നബിക്ക് ചെയ്ത സേവനം തന്നെ വലിയ അത്ഭുതങ്ങളിൽപ്പെട്ടൊരു സേവനമായിരുന്നു. അതുപോലെ നബി തിരുമേനിക്ക് എതിരെ അവർ ബഹിഷ്കരണ കരാറ് എഴുതി അത് കഅബയിൽ കെട്ടിത്തൂക്കിയപ്പോൾ അത് പിച്ച് ചീന്താൻ വേണ്ടി, അത് ഇല്ലായ്മ ചെയ്യാനും ബാത്തിലാക്കാനും വേണ്ടി ചില അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ വന്നിരുന്നു. അതൊക്കെ പിച്ച് ചീന്താൻ നേതൃത്വത്തിൽ വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ മുത്തയ്യിമുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി അവിടെ മക്കയിലെ ജനങ്ങൾ മർദ്ദിച്ചതിനേക്കാൾ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. അവിടെ തൻ്റെ ആദർശം ദഅവത്ത് എത്തിക്കാൻ പറ്റാത്തൊരു സമയമാണ് ആ സമയം. അതുകൊണ്ട് അവിടെ നിന്നാൽ അപകടം കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ച നാട്ടിലേക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാൻ, പക്ഷേ അവിടെ ഇനി പ്രവേശിക്കണമെങ്കിൽ ആരെങ്കിലും അഭയം കൊടുക്കണം, അങ്ങനെയാണ് അവിടുത്തെ നിയമം. അങ്ങനെ പലരുടെ അടുത്തേക്ക് നബി തിരുമേനി ഇങ്ങനെയൊരു ആവശ്യം അറിയിച്ചുകൊണ്ട് വിവരം എത്തിച്ചെങ്കിൽ അവരാരും അതിന് മറുപടി കൊടുത്തില്ല. അവരൊക്കെ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞത്. അവർ റസൂൽ ഇപ്പോൾ മക്കൾക്ക് പുറത്താണല്ലേ. പിന്നെ റസൂൽ തിരുമേനി മുത്തയ്യം എന്ന ഈ വ്യക്തിക്ക് വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം ശരി നിങ്ങൾ വന്നോളൂ ഞാൻ അഭയം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തയ്യം തൻ്റെ നാല് മക്കളെയും വിളിച്ച് വാള് കൊടുത്തിട്ട് കഅബന്റെ ഓരോ മൂലയിൽ ഓരോ റുക്കിനിലും നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഖുറൈശികൾക്കിടയിൽ പ്രഖ്യാപിച്ചു മുഹമ്മദിന് ഞാൻ അഭയം നൽകി. ഇനി അദ്ദേഹത്തെ ആരെങ്കിലും നേരിട്ടാൽ, ആക്രമിച്ചാൽ എൻ്റെ മക്കൾ അവരെ നേരിടും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ റസൂൽ തിരുമേനി പിന്നെ മക്കയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ അഭയം കൊടുക്കൽ കാരണം. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സ്വാധീനമുണ്ടാക്കിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പിന്നെ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. 70 ബന്ധനസ്ഥരെ മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് ബന്ധിച്ചിരുന്നു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് മുത്തയ്യം ജീവിച്ചിരുന്നുവെങ്കിൽ മോചനമൂല്യം വാങ്ങാതെ തന്നെ അദ്ദേഹം പറഞ്ഞാൽ ഈ ബന്ദികളെ ഞാൻ വിട്ടുകൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം അത്ര വലിയ സേവനമാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം അടിസ്ഥാനപരമായ യോഗ്യത നേടാതെ മരിച്ചുപോയത്. അതെന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം, അവൻ്റെ ദൂതനിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ആ വിശ്വാസമല്ല, ആരാധനകൾ ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ. അത് ഇസ്ലാം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അത് അംഗീകരിക്കുക എന്ന ഏറ്റവും മഹത്തായ യോഗ്യത ഇവരാരും നേടിയില്ല. അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യം അംഗീകരിച്ചില്ല. അപ്പോൾ ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്ന വിഷയത്തിലൊക്കെ സത്യനിഷേധികളെ, അല്ല യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളെ പോലും വെല്ലുന്ന രൂപത്തിലായിരുന്നു അബൂ താലിബ് നബി തിരുമേനിയെ സംരക്ഷിച്ചിരുന്നത് നമുക്കറിയാം. പക്ഷേ അബൂ താലിബും അവസാനം പരലോകത്തെത്തുമ്പോൾ നരകത്തിലാണ്. എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ശേഷമൊക്കെ ഇസ്ലാമിൻ്റെ അഖീദയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ ബോധ്യം

സ്വാലിഹാത്തി മിൻ സക്കരിൻ ഔ ഉൻസ, ആണായാലും പെണ്ണായാലും അവരുടെ കൂട്ടത്തിൽ ആര് സൽക്കർമ്മങ്ങൾ ചെയ്തുവോ, ഇങ്ങനെ വഹുവ മോമിൻ, ഈമാനോടുകൂടി ചെയ്യണം. വിശ്വാസമല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. വിശ്വാസം എന്നതുകൊണ്ട് ശിർക്ക് കലരാത്ത ശുദ്ധമായ തൗഹീദിൻ്റെ വിശ്വാസമാണ് പറയുന്നത്. അപ്പോൾ ആ തൗഹീദിൽ നിന്ന് തെറ്റി വ്യതിചലിച്ച് ശിർക്ക് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് ചിലർ നയിക്കുന്നതെങ്കിൽ അവരുടെ സൽക്കർമ്മങ്ങൾ അവരെ സൃഷ്ടിച്ച റബ്ബ് പറയുന്നത് സ്വീകരിക്കില്ല. അപ്പോൾ പിന്നെ ആ റബ്ബിനെ അംഗീകരിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. അവനിൽ പങ്കു ചേർക്കരുത് ആരാധനകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം അവന് മാത്രം. മറഞ്ഞ രൂപത്തിലുള്ള അഭൗതികമായ രൂപത്തിൽ ഉപകാരം അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാൻ പറ്റുള്ള സൃഷ്ടികളുടെ കഴിവപ്പെട്ടതല്ലത്. പക്ഷെ അതൊക്കെ പലരും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്ത് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നു. അതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്തവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കില്ല, അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യഷ. അള്ളാഹുവിൽ പങ്കുവെക്കുന്നതിനെ അവൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അതിന് താഴെയുള്ള തെറ്റുകളൊക്കെയാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈമാൻ നിഷ്കളങ്കമായിരിക്കണം, അതിൽ കളങ്കമുണ്ടാവരുത്, കലർപ്പുകൾ ഉണ്ടാവരുത്. ഇനി മറ്റൊരു വചനം സൂറത്തുൻ നഹിൽ 97-ാമത്തെ വചനം, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണായാലും പെണ്ണായാലും ആര് സൽക്കർമ്മങ്ങൾ ചെയ്തുവോ, വഹുവ മോമിൻ, എങ്ങനെ ചെയ്യണം, ഈമാനോടുകൂടി ചെയ്യണം, മോമിനായിരിക്കെ ചെയ്യണം, എങ്കിൽ ഫല നുഹി അന്നവു ഹയാത്തം തൊയ്യീബ, അവരെ നമ്മൾ നല്ലൊരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. ഇവിടെയും അവർക്ക് ഭൗതികമായിട്ടും നല്ല ജീവിതം ഉണ്ടാകും, ഭൗതികമായ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവില്ലല്ലോ. മനസ്സിൻ്റെ സമാധാനമല്ല ഏറ്റവും പ്രധാനം, എന്നാൽ ഭൗതികമായി വിഭവങ്ങളില്ല എന്നും പറയുന്നില്ല, അതൊക്കെ ചിലപ്പോൾ കൊടുക്കും. അതിലേക്കാൾ ഉപരിയായി അവൻ്റെ മനസ്സിന് എന്നും സമാധാനം കിട്ടുന്ന രൂപത്തിലായിരിക്കും അവർ ജീവിക്കുക, യഥാർത്ഥത്തിൽ ഈമാനുള്ള മനുഷ്യന്മാർ. അതാണ് ഇവിടെ പറയുന്നത്, വല നജിസിയന്നും അജുറോമ്പി അഹ്സനിമാക്കാനും ആമലും, അതിന് പുറമെ നാളെ പരലോകത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രതിഫലം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകും. പക്ഷെ എന്ത് വേണം, ഈമാനോടുകൂടിയുള്ള സൽക്കർമ്മമായിരിക്കണം. അഖീദ തെറ്റരുത്, അതിൽ ദുൽമു വരരുത്, അക്രമം വരരുത്, ശിർക്ക് വരാൻ പാടില്ല. മറ്റൊരു വചനം, വമൻ അറാദല്ലാഹിറ വസഅലഹ സഅയഹ, ഒരാൾക്ക് പരലോകത്ത് മോചനം വേണം, അവിടെ സുഖം വേണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരാൾ ചെയ്യുന്നു എന്ന് വെക്കുക. പക്ഷേ വഹുവ മോമിൻ, ഈമാനോടുകൂടി അവൻ ചെയ്താൽ, അതൊരു നിബന്ധനയായിട്ട് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അതിലൊരു മൂന്ന് വചനമാണ് ഇവിടെ കേൾപ്പിച്ച്. അങ്ങനെ വിശ്വാസത്തോടുകൂടി ശുദ്ധ ഈമാനോടുകൂടി ആര് ചെയ്താലും ഫൗലായിക്കാന സഅയുഹും മശ്കൂറ, അവരുടെ ഈ പ്രവർത്തനം തീർച്ചയായും നന്ദി ചെയ്യപ്പെടുന്നതാണ്, അവർക്ക് പ്രതിഫലം കിട്ടും എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാത്തവർ ഈ ലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടാവും, പാവങ്ങൾക്ക് അത് ചെയ്യുന്നവർ, ഇത് ചെയ്യുന്നവർ, പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ പലരെയും നമുക്കറിയാം. അപ്പോൾ പലരും അവരൊന്നും സ്വർഗത്ത് പോയിട്ടില്ല, എന്ത് സ്വർഗമാണെന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ അടിസ്ഥാന യോഗ്യത ഇല്ലെങ്കിൽ ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. ഭൗതികമായി നമ്മളങ്ങനെ പറയാറുണ്ട്, ഇന്ന ജോലി കിട്ടണം, ഇന്ന യോഗ്യത വേണം എന്ന് പറയാറുണ്ട്. എന്നതുപോലെ അതിനേക്കാൾ പ്രധാനമാണ്, അള്ളാഹു ജനങ്ങളോട് ആവശ്യപ്പെടുന്ന വളരെ നിസ്സാരമായ കാര്യമാണ്, അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൽ പങ്കുവെക്കരുത്, അള്ളാഹ്ക്ക് അവകാശപ്പെട്ടത് വകവെച്ച് കൊടുക്കുന്നു വേണം. ഈ കാര്യം മനുഷ്യർ അംഗീകരിക്കാതിരിക്കുകയാണ്, അതുകൊണ്ട് അടിസ്ഥാന യോഗ്യതയിൽ നിന്ന് അവർ മാറുകയാണ്. അപ്പം അങ്ങനെയുള്ള മാറ്റം സംഭവിച്ചവർ എന്തൊക്കെ അമൽ ചെയ്താലും, ഇപ്പോൾ ഖദീംന ഇലാമ അമിലുമിൻ അമൽ, അവർ ചെയ്യുന്ന അമലുകൾ അതിലേക്ക് നമ്മൾ മുന്നിട്ട് വരും. പരലോകത്തിൽ ഇത്തരം ആൾക്കാർ ചെയ്ത സൽക്കർമ്മങ്ങളെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഫജാലനാവ് ഹബ മൻസൂറ, അതൊക്കെ ചിന്നിച്ചിതറിയ ധൂളികളായി നമ്മൾ മാറ്റുന്നതാണ്, അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. അപ്പോൾ അഖീദ ശരിയാവണം, വിശ്വാസം ശരിയാക്കുക തന്നെ വേണം, അതിൽ കലർപ്പ് വരരുത്. ആ വിശ്വാസത്തെ കലക്കുന്ന എന്തെല്ലാം കലർപ്പുകളുണ്ടോ അതിൽ നിന്നൊക്കെ മോചനം നേടേണ്ടതുണ്ട്. ആ കാര്യമാണ് ലോകത്ത് അമ്പിയാക്കൾ ഏറ്റവും

0: പ്രധാനമായി പറഞ്ഞത്. ഇനി മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ ചിലർ, മുസ്ലിം പേരിൽ അറിയപ്പെട്ടാലും അവർ ഇസ്ലാമിൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താലും ഈ വിഷയത്തിൽ തകരാറ് വന്നാൽ മുസ്ലിമാണ് എന്ന അവകാശവാദം കൊണ്ടൊരാൾ മുസ്ലിമാകുന്നില്ല. ഏറ്റവും പ്രധാനമായ അവരുടെ വിശ്വാസം ശരിയാവേണ്ടതുണ്ട്. അതില്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുക, അയാൾ നമസ്കരിക്കുന്നുണ്ട്, വേണമെങ്കിൽ അഞ്ച് നേരം കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, അതിനും പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്, പിന്നെ തറാവീഹ്, ഖിയാമുല്ലൈൽ, അങ്ങനെ എന്തൊക്കെയോ നിസ്കാരവുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടെന്ന് വെക്കുക. ഇതുപോലെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. സക്കാത്ത് കൊടുക്കുക 2.5% അല്ലെങ്കിൽ 5%, അങ്ങനെ 10% എന്തായാലും ഓരോന്നിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ. അതുപോലെ റമദാൻ മാസത്തിലോ നോമ്പെടുക്കുന്നുണ്ട്, ഹജ്ജിനും പോയിട്ടുണ്ട്, പക്ഷേ അയാളെ വിശ്വാസം മോശമാണെന്ന് വെക്കുക. അവർ അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, സഹായം തേടുന്നുണ്ട്, അള്ളാഹ് അല്ലാത്തവർ വൈബിയായ കാര്യങ്ങൾ അറിയുന്ന മറഞ്ഞ രൂപത്തിൽ അള്ളാഹ് അല്ലാത്തവരും സഹായിക്കും, അതുകൊണ്ട് അവരോട് തേടാം, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചു എന്ന് വെക്കുക. എങ്കിൽ അയാളെ നമസ്കാരം വൃഥാവിലാകും, ഒരു കാര്യമില്ല. അയാൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല, നോമ്പ് കൊണ്ട് പ്രയോജനമല്ല, ഹജ്ജ് കൊണ്ട് പ്രയോജനമല്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അടിസ്ഥാനപരമായ യോഗ്യതയാണ് ആദ്യം അയാൾ നേടേണ്ടത്. അതില്ലെങ്കിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പലരും മുസ്ലിങ്ങളിൽ തന്നെ പെട്ടവർ ഇങ്ങനെയുള്ള വ്യതിചലനം സംഭവിച്ചവരാണ് എന്നത് വെറുതെ ഒരു വാദമല്ല, മറിച്ച് ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടവരോട്, അതുപോലെ മുമ്പ് മരിച്ചു പോയ അമ്പിയാക്കളോട് ഔലിയാക്കളോട്, ഇവരോടൊക്കെ റബ്ബിനോട് ചോദിക്കുന്നത് പോലെ മരിച്ചു പോയ ആൾക്കാരോട് ചോദിക്കുന്നവരുണ്ട്. മരിച്ചു പോയ ആൾക്കാരുടെ കഴിവ് മരണത്തോടു കൂടി കഴിഞ്ഞു, പക്ഷേ എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ കൊണ്ടുവന്ന് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്നു, റബ്ബിന് സമർപ്പിക്കേണ്ടത് സൃഷ്ടികളെ മേൽ സമർപ്പിക്കുന്നു, അങ്ങനെ റബ്ബിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്നത് സൃഷ്ടികളുടെ മേൽ തവക്കുൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ലോകത്തോട് വിട പറയുന്നവരുണ്ട്. അത്തരം ആൾക്കാർ അവർ ചെയ്ത മറ്റ് സൽക്കർമ്മങ്ങൾ റബ്ബിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഇത് ലോകത്തമ്പിയാക്കൾ ജനങ്ങളെ മുഴുവനും പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അഖീദയുടെ ആമുഖം എന്ന നിലക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാഹു ഖൈറാ. സലഫി ദുറൂസ് ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിഷയവുമായി ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
3: പ്രിയ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നു ജീവിത പാഠങ്ങൾ. മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാ യാ ഇബാദല്ലാ. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓരോ ശ്രോതാക്കളെയും ഉണർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെപ്പോഴും തിരിച്ചറിവുകൾക്ക് പിന്നിലാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിനാണത് കാര്യം ചെയ്യുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമാണ് അത് ആത്മാർത്ഥമായി നല്ല രീതിയിൽ ക്രമീകരിച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാറുള്ളത്. അതല്ല എങ്കിൽ പലപ്പോഴും യാന്ത്രികമായി വെറുതെ എന്തോ ചെയ്യുന്നു എന്ന മട്ടിലായിരിക്കും ഉണ്ടാവുക. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, പരലോകമുണ്ടെന്ന വിശ്വാസത്തിൽ തന്നെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. മരിച്ചു ചെന്നാൽ പരലോകമുണ്ടെങ്കിൽ വല്ല കൂലിയും കിട്ടട്ടെ, ഉണ്ടോ എന്ന് ഉറപ്പില്ല എന്ന മട്ടിലാവരുത് നമ്മൾ കാര്യങ്ങൾ. മറിച്ച് പരലോകത്ത് വിശ്വാസമുണ്ടാകണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ നമുക്ക് കാണാൻ സാധിക്കും. റസൂലിൻ്റെ ഹദീസുകളിലും നമുക്കത് കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഉണർത്തേണ്ട ഒരായത്താണ് സൂറത്ത് ജുമുഅയിലെ 8-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്, ഖുൽ, പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. തീർച്ചയായിട്ടും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങളൊക്കെ ഓടി മറയാൻ ശ്രമിക്കുന്നത്, ആ ഒരു മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പിടികൂടുമെന്ന് മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്, മറിച്ചെന്താണ്, സുമ്മ, പിന്നെയോ, തുറദ്ദൂൻ, നിങ്ങൾ മടക്കപ്പെടും. ഇല ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഫ, അപ്പോൾ, യുനബ്ബിഉകും, അവിടെ വെച്ച് അള്ളാഹു നിങ്ങൾക്കറിയിച്ചു തരും, ബിമ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഓരോ കാര്യവും. നമ്മളൊന്ന് ഓർക്കണം, പ്രായപൂർത്തി എത്തിയ നിമിഷം മുതൽക്ക് സക്കറാത്തിൻ്റെ അവസ്ഥയിൽ മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നൊരു സാഹചര്യം നമുക്കൊക്കെ വരാനുണ്ട്. റബ്ബ് ആ ഒരു സമയത്തെല്ലാം മുഅ്മിനായി മുസ്ലിമായി റബ്ബിനെ കണ്ടെത്താനുള്ളൊരു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു സമയം വരേക്കും, മരണം വരെയുള്ള, പ്രായപൂർത്തി എത്തിയത് മുതൽ മരണം വരെയുള്ള ഓരോ സമയവും, അത് നിർണയിക്കപ്പെട്ട ആ സമയത്ത് നമ്മളെന്തെല്ലാം ചെയ്തു കൂട്ടിയോ അതിനനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുണ്ടാവുക. മരിക്കുമെന്നല്ല റബ്ബ് പറഞ്ഞത്, മറിച്ച് മരണത്തിന് ശേഷം തുറദ്ദൂൻ, നിങ്ങൾ മടക്കപ്പെടും. എങ്ങോട്ടാണ് മടക്കപ്പെടുക? ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുമെന്ന് മാത്രമല്ല, അവിടെ ചെന്നെത്തിയിട്ട് അവസാനിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ ഇതങ്ങനെയുമല്ല. ഫയുനബ്ബിഉകും, അവിടെ വെച്ച് അള്ളാഹു നിങ്ങൾക്കറിയിച്ചു തരും, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തിരുന്ന ഓരോന്നിനെക്കുറിച്ചും റബ്ബ് നിങ്ങൾക്കറിയിച്ചു തരുമെന്ന വല്ലാത്തൊരു പ്രയോഗമാണ് അള്ളാഹു നമ്മോട് നടത്തുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നു എന്നുള്ളത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്, ഒന്നും ഒന്നും കൂട്ടിയാൽ 2 എന്നുള്ളത് എത്രത്തോളം നമുക്ക് ബോധ്യമാണോ അതുപോലെ നമുക്ക് ബോധ്യമുണ്ടാവണം, ദൃഢവിശ്വാസമുണ്ടാകണം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത്, പരലോകമുണ്ട് എന്നുള്ളത്. ആ വിശ്വാസമില്ല എങ്കിൽ നമുക്ക് ആരാധനകളിൽ ചൈതന്യമുണ്ടാവുകയില്ല. എന്തിനോ വേണ്ടി ചെയ്യുന്നത് പോലെയാകും, അതൊരിക്കലും പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും അവിടെ നല്ല ചൈതന്യത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്കിതിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ ഓരോ അമലുകളും ചെയ്യേണ്ടത്, ഓരോ സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കേണ്ടത്, ഓരോ തെറ്റുകളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കേണ്ടത്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മരിക്കും, നമ്മുടെ മാതാപിതാക്കളും മരിക്കും, നമ്മുടെ മക്കളും മരിക്കും, മറ്റുള്ള എല്ലാ ജീവികളും മരിക്കും. ഇവിടെ ജീവനില്ലാത്തതായിക്കൊണ്ട് എന്തെല്ലാം ഇവിടെയുണ്ടോ അതുമെല്ലാം അവസാനിക്കും, ഒന്നും അവശേഷിക്കുകയില്ല. എല്ലാത്തിനും അവസാനമുണ്ട്. കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമുഖത്തുള്ളെല്ലാം നശിച്ചു പോകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു റഹ്മാനിൻ്റെ 26-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അത് എവിടെ വെച്ചാകും അറിയില്ല. വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ആശുപത്രിയിലായിരിക്കാം, റോഡ് സൈഡിലായിരിക്കാം, നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യുന്നിടത്തായിരിക്കാം, അതല്ലെങ്കിൽ പരീക്ഷ ഹാളിലായിരിക്കാം. ഏത് നാട്ടിൽ വെച്ച് ഏത് സമയത്ത് എങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും തന്നെ നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. എവിടെ വെച്ച് മരണപ്പെട്ടാലും, ഏത് പ്രായത്തിൽ മരണപ്പെട്ടാലും, ഏത് രൂപത്തിൽ മരണപ്പെട്ടാലും ശരി, മരിക്കുന്ന സമയത്ത് മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥന നമുക്കറിയാം, തവഫന മുസ്ലിമീൻ, റബ്ബേ ഞങ്ങൾ നീ മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണമേ, വഅൽഹിഖ്ന ബിസ്സാലിഹി, സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കുകയും ചെയ്യണമേ. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ തവഫനി മുസ്ലിമ, അള്ളാഹുവെ എന്നെ നീ മുസ്ലിമാക്കണമേ, മുസ്ലിമാക്കിക്കൊണ്ട് എന്നെ മരിപ്പിക്കണമേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഹസ്നുൽ ഖാത്തിമയാണ് വേണ്ടത്. എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ്. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെയാണോ മരിക്കുന്നത്, എങ്കിലാണ് നമുക്ക് സ്വർഗമുള്ളത്. അതല്ല എങ്കിൽ നമ്മളെത്ര പ്രവർത്തിച്ചാലും അവസാനം മരണത്തിൻ്റെ സമയത്ത് ഷെയ്ത്താൻ നമ്മളെ റാഞ്ചിയെടുത്തു കഴിഞ്ഞാൽ കുഫറിലായിക്കൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, ഷിർക്കിലായിക്കൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, എത്ര മോശം പര്യവസാനമായിരിക്കും അത്. അതുകൊണ്ട് നമുക്ക് ഹസ്നുൽ ഖാത്തിമ വേണം, ഒരിക്കലും സൂഉൽ ഖാത്തിമ നമുക്കുണ്ടാകരുത്. പര്യവസാനം ഏറ്റവും നല്ല പര്യവസാനമായി മാറേണ്ടതുണ്ട്. അതിനെന്ത് വേണം നമുക്കറിയില്ല. എപ്പോഴാണ് മരണം, എവിടെ വെച്ചാണ് മരണം, എങ്ങനെയാണ് എൻ്റെ മരണമെന്ന് ആർക്കും അറിയുകയില്ല. മരണമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ അതിനുശേഷം ഒരു ജീവിതമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അന്ത്യനാൾ കടന്നു വരിക തന്നെ ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചതാണ്. ഇന്നസ്സാഅത ആതിയതുൻ അകാദു ഉഖ്ഫിഹ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. ഇന്നസ്സാഅത ആതിയതുൻ, തീർച്ചയായും അന്ത്യസമയം എന്നുള്ളത് കടന്നു വരിക തന്നെ ചെയ്യും. അസ്സാഅ, അത് അന്ത്യസമയത്തെക്കുറിച്ചാണ് അറബ് പറയുന്നത്. ആതിയതുൻ, അത് കടന്നു വരിക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫിഹ, അതിനെ നാം ഗോപ്യമാക്കി രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. എന്തിന്? ലിതുജ്സ കുല്ലു നഫ്സിം ബിമാ തസ്അ, ഓരോരുത്തർക്കും താൻ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം കൃത്യമായി നിറവേറ്റിക്കൊടുക്കാൻ വേണ്ടി നാം അതിനെ ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു പരലോകം വേണമെന്നുള്ളത് വളരെയധികം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ മാത്രമാണ് പരിപൂർണമായ നീതി നടപ്പിലാവുക എന്നും നമുക്കറിയാം. നന്മകൾ ചെയ്ത ആളുകൾക്ക് അർഹിച്ച പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് പലപ്പോഴും അത് കിട്ടാറില്ല. തിന്മകൾ ചെയ്ത, ക്രൂരതകൾ ചെയ്ത, കൊടും ഭീകരതകൾ ചെയ്ത ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. എങ്കിലേ അത് അനുഭവിച്ച സാധുക്കളായ, അതിനിരയായ ആളുകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമല്ല. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറെ ഒരു പ്രാവശ്യം കൊല്ലാനേ ഈ ഭൂമിയിൽ നിന്ന് സാധിക്കുകയുള്ളൂ. 100 പേരെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊല്ലാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ പരലോകം അങ്ങനെയല്ല. 100 പേരെ കൊന്നവനെ 100 പ്രാവശ്യം കൊല്ലാൻ സാധിക്കുന്ന നിയമവ്യവസ്ഥയാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ളത്. മരണമില്ലാത്ത ലോകമാണ് പരലോകം. പരലോകത്ത് വെച്ച് ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും, എന്നിട്ട് അതിനവിടെ വെച്ച് കശാപ്പ് ചെയ്യും, എന്നിട്ട് പ്രഖ്യാപിക്കപ്പെടും, ഇതാ മരണം മരിച്ചിരിക്കുന്നു, മരണം അവസാനിച്ചിരിക്കുന്നു, ഇനി ആർക്കും മരണമില്ല. നരകത്തിലാണോ എത്ര കത്തിക്കരിഞ്ഞ് ചാമ്പലായാലും ശരി, അവർക്ക് പുതിയ ശരീരം റബ്ബ് നൽകും. എന്നിട്ട് വീണ്ടും ആ കഠിനമായ ശിക്ഷകൾ അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കും. അതങ്ങനെ അവർ കഠിനമായി പ്രയാസം അനുഭവിച്ച് അവിടെ എരിഞ്ഞമരുക തന്നെ ചെയ്യും നരകത്തിയിലാണെങ്കിൽ. സ്വർഗത്തിലാണെങ്കിലോ എല്ലാവിധ ഉന്നതമായ ആഹ്ലാദമായ ആസ്വാദനങ്ങളിലൂടെ അവർ ജീവിക്കുകയായിരിക്കും. അവിടെയും മരണമുണ്ടാവുകയില്ല. പരലോകത്തെല്ലാം തന്നെ ശാശ്വതമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം? അവിടെ രക്ഷപ്പെടണം, അവിടെ സ്വർഗം കിട്ടണം. അതിനു വേണ്ടി പരലോകം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അവിടെ എനിക്ക് വിജയിക്കണമെന്നുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തന്നല്ലോ സൂറത്ത് സൽസലയിലെ 7-8 ആയത്തുകൾ. ഫമൈ യഅ്മൽ, ആരാണോ പ്രവർത്തിക്കുന്നത്, മിസ്ഖാല ദർറ, ഒരണുമണി തൂക്കം, ഒരു ധാന്യമണിയോളം, ഖൈറൻ, ഖൈർ പ്രവർത്തിക്കുന്ന യറ, അവനത് കാണുക തന്നെ ചെയ്യും. പരലോകത്ത് ഒരു അണുമണി തൂക്കം നന്മ പ്രവർത്തിക്കുന്നത് ആരാണോ അവൻ പരലോകത്ത് വെച്ച് അവൻ്റെ ആ ചെയ്ത നന്മ അവൻ കാണുക തന്നെ ചെയ്യും. ഇനി അതല്ല, അവൻ അവൻ്റെ ജീവിതത്തിൽ ഒരു അണുമണി തൂക്കം തിന്മയാണോ അവൻ ചെയ്തിട്ടുള്ളത്, അള്ളാഹു അവനെ അത് കാണിക്കുക തന്നെ ചെയ്യും. റബ്ബ് അവനെ അത് കാണിച്ചു കൊടുക്കും, അവൻ അവൻ്റെ ആ ചെയ്ത തിന്മ അവൻ കാണുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതാണ് പരലോകം. അതുകൊണ്ട് ആ പരലോകം വളരെ ഭീകരമാണ്. ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഇവിടെ ലോകം അവസാനിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത ആരംഭിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഈ ഭൂമിയും ഇവിടെയുള്ളതെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുമ്പോൾ എല്ലാവരും കുഴിമാടങ്ങളിൽ നിണീറ്റ് വരും. അതുപോലെ ഒരു സൂറിൽ ഊതുന്ന സമയത്ത് ഇവിടെ ഖിയാമത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണ്. അതിൻ്റെ ഭീകരത എത്രത്തോളമാണ്! അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഹജ്ജിൻ്റെ ആദ്യ വചനങ്ങളിൽ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും, അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം ഇന്ന സൽസലത്തസ്സാ, തീർച്ചയായും അന്ത്യസമയത്തിൻ്റെ ആ ഒരു പ്രകമ്പനമുണ്ടല്ലോ, അത് ഷൈഉൻ അലീം, അതൊരു ഭയങ്കരമായ സംഭവം തന്നെയാണ് എന്ന് റബ്ബ് അറിയിക്കുകയാണ്. എത്രത്തോളമാണ് അതിൻ്റെ ഭീകരത, റബ്ബ് സുബ്ഹാനഹു വതആല തൊട്ടടുത്ത ആയത്തിൽ നമ്മെ അറിയിക്കുകയാണ്. യൗമ തറൗനഹ, അത് കാണുന്ന സമയത്ത്, ആ അന്ത്യനാള് സംഭവിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത്, തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളത്ത്, മുലയൂട്ടുന്ന ഓരോ സ്ത്രീകളും തങ്ങളുടെ മുലയൂട്ടപ്പെടുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞോടുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്ത് സംഭവിച്ചാലും ദുനിയാവിലെ അവസ്ഥ നമുക്കറിയാം. ഒരു ഉമ്മ അതും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കുകയില്ല, തൻ്റെ ജീവൻ പോയാലും തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയില്ല എന്ന മട്ടിലാണ് മാതാക്കളുണ്ടാവുക. നൊന്ത് പ്രസവിച്ച ഒരുമ്മ, മുലയൂട്ടുന്നൊരുമ്മ തൻ്റെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞോടണമെങ്കിൽ എത്രത്തോളം ഭീകരമായിരിക്കും ആ ഒരു അന്ത്യനാളിൻ്റെ അവസ്ഥയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല വതലു കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ, റബ്ബ് പറയാണ് ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോകുന്ന ഭീകരമായ ഒരവസ്ഥയായിരിക്കും അന്ന് കാണാൻ സാധിക്കുക. ഗർഭിണികൾ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോകും. ഇതിൻ്റെ അന്ത്യനാളിൻ്റെ ഈ ഭീകരാവസ്ഥ കണ്ടുകൊണ്ട് അന്ന് ജനങ്ങളെ ആകെ മത്ത് പിടിച്ച ആളുകളായിക്കൊണ്ട്, ലഹരി ഉപയോഗിച്ച് മത്ത് പിടിച്ച ആളുകളെപ്പോലെ നിനക്ക് കാണാം. ഒത്തറന്നാസ സുഖാറ, ജനങ്ങളെ മത്ത് പിടിച്ചവരായിക്കൊണ്ട് കാണാം. പക്ഷെ റബ്ബ് പറയാണ് വമാഹും ബിസുഖാറ, പക്ഷെ അവർ മത്ത് പിടിച്ചവരല്ല കേട്ടോ. വലാക്കിന്ന, തീർച്ചയായും എന്താണ്, അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓർക്കണം, ഭയാനകരമായ ഒരവസ്ഥയായിരിക്കും പരലോകം. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് സംഭവിക്കാൻ പോകുന്ന റബ്ബ് പറയുകയാണ് വഖദിംന ഇലാ മഅമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ചില ആളുകളുണ്ട് അന്ന് വലിയ അമലുകളുമായിക്കൊണ്ട് അവർ വരും, പക്ഷേ യഥാർത്ഥ വിശ്വാസികളുടെ കർമ്മങ്ങൾ മാത്രമേ റബ്ബ് അവിടെ സ്വീകരിക്കുകയുള്ളൂ. അവിശ്വാസികളുടെയും അതല്ലെങ്കിൽ പാലിക്കേണ്ട മര്യാദകളും നിബന്ധനകളും പാലിക്കാതെ, തൗഹീദില്ലാതെ, റസൂലിനെ പിൻപറ്റാതെ, നല്ല നീയത്തില്ലാതെയൊക്കെ ചെയ്തു കൂട്ടിയ അമലുകളാണെങ്കിലോ അതെല്ലാം ചിന്നിച്ചിതറപ്പെട്ട ധൂളികളാക്കിക്കൊണ്ട് അള്ളാഹു മാറ്റുമെന്നുള്ളതാണ്. അതാണ് റബ്ബ് പറയുന്നത് വഖദിംന ഇലാ മഅമിലൂ മിൻ അമലിൻ, അവർ ചെയ്ത അമലുകൾക്ക് നേരെ നാം തിരിയും. ഫജഅൽനാഹു, അവയെ നാം ആക്കിത്തീർക്കും. ഹബാഅൻ മൻസൂറ, ചിന്നിച്ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റപ്പെടും. അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്നാക്കി ചെയ്യാനും അത് പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും സദാ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മെ സൃഷ്ടിച്ചവൻ അള്ളാഹു ആണെന്നിരിക്കെ രണ്ടാമതൊന്ന് പുനഃസൃഷ്ടിക്കാൻ അവന് വളരെ എളുപ്പമാണ്. ഖുൽ യുഹീഹല്ലദീ അൻശഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഉൽ നബിയെ പറയുക, യുഹീഹ, അവരെ ജീവിപ്പിക്കും. അല്ലദീ അൻശഹ അവ്വലമറ, ആദ്യം അവരെ ഉണ്ടാക്കിയവൻ അള്ളാഹു എങ്ങനെയാണോ അവരെ ഉണ്ടാക്കിയെടുത്തത് അപ്രകാരം തന്നെ അവൻ അവരെ രൂപപ്പെടുത്തി അവൻ ഉണ്ടാക്കിയെടുക്കും, പുനർജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടിപ്പിനെ പറ്റിയും എല്ലാ രൂപത്തിലും ഉണ്ടാക്കാൻ അള്ളാഹു അറിവുള്ളവനാണെന്ന് സൂറത്ത് യാസീനിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ നുരുമ്പിയ എല്ലുകളിൽ നിന്നും, കത്തിച്ച് കരിയാക്കിക്കൊണ്ട് വെള്ളത്തിൽ കലക്കിയതിൽ നിന്നും, മത്സ്യം ഭക്ഷിച്ചതിൽ നിന്നും, ആഴിയുടെ അഗാധതയിൽ പോയി അവിടെ നശിച്ചു പോയവർ, അങ്ങനെ എല്ലാവരും തന്നെ മഹ്ശറിലേക്ക് ഉയർത്തപ്പെടും. ആ ഒരു സമയത്ത് നമ്മുടെ അമലുകൾ നമുക്കുണ്ടാവണം, നമ്മുടെ കർമ്മങ്ങൾ നമുക്കുണ്ടാവണം, നമ്മൾ ചെയ്ത ഓരോ നന്മകളും നമുക്ക് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അവസ്ഥയിലേക്ക് മാറണം. പല ആളുകളും വിചാരിക്കുന്നത് നമുക്കറിയാം, സൂറത്തു മഅരിജിൽ റബ്ബ് അറിയിക്കുകയാണ് പലരുടെയും വിചാരം, അതൊക്കെ കുറേ കഴിഞ്ഞിട്ടല്ലേ എന്നാണ്. ഇന്നഹും യറൂനഹു ബഈദ, അവർ അതിനെ വിദൂരമായി കൊണ്ട് കാണുകയാണ്. പക്ഷേ റബ്ബ് പറയുകയാണ്, വനറാഹു ഖരീബ, നാം അതിനെ സമീപസ്ഥമായി കൊണ്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, മരിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ മരണത്തിന് ശേഷം ഒരു പരലോകമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ നമുക്ക് സുറാത്തും കടന്ന് സ്വർഗത്തിലേക്ക് യാത്ര പോകണം. എന്നിട്ട് ഉന്നതമായ സ്വർഗത്തിലെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കണം. അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടത്. റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ഫേസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ. മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നമുക്ക് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. എല്ലാ ദിവസവും മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതൊരു ഊർജമാണ് തീർച്ചയായിട്ടും മധുരം ഖുർആൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറ 43, 44, 45 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ബനു ഇസ്രായേലിലേക്കുള്ള ഒരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ 2-ാം അധ്യായത്തിൽ തന്നെ ഏകദേശം ഒരു തുടക്ക ഭാഗത്ത് കാണുന്ന 1-2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. വാഖൈമുസ്സലാത്ത വാതു സക്കാത്ത വർക്കഅഉ മറാഖൈൻ, ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളോടുള്ള ഒപ്പം ഖുർആൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മൊത്തത്തിലുള്ളവരാണല്ലോ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടുകൂടി നിങ്ങളും കുമ്പിടുക അഥവാ നമസ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ മനുഷ്യരോട് പുണ്യകാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ? നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. നിശ്ചയമായും ഇത് വലിയ ഒരു ഭാരിച്ച കാര്യം തന്നെയാകുന്നു ഭക്തന്മാർക്കൊഴികെ. ഖുർആനിൻ്റെ ഈയൊരു ഉപദേശം നെഞ്ചോട് ചേർത്ത് വിശ്വാസികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതിൻ്റേതായ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതുണ്ടായിക്കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഖലീഫ മുഹമ്മദ് അത്തുനൈജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ പാരായണ ശൈലിയുമൊക്കെ ലോകമെമ്പാടുമുള്ള ഖുർആൻ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് ഖിറാഅത്ത് പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ടറിയാം. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദും അതോടൊപ്പം തന്നെ ഖിറാഅത്തുമൊക്കെ പഠനം നടത്തി അതിൻ്റെ ഒരു ആ ഒരു ദർജയിൽ എത്തിയ വ്യക്തിത്വമാണ്. പിന്നെ ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉയർന്ന പഠനം, അതുപോലെ തന്നെ അതിൻ്റെ സനദ്, ഖിറാഅത്തിൻ്റെ സനദൊക്കെ നിരവധി ഷെയ്ഖുമാരിൽ നിന്ന് വാങ്ങിയ ഒരു മഹാ വ്യക്തിത്വമാണ്. ദഅവയും അതോടൊപ്പം തന്നെ ശബ്ദ പരിശീലനവും പാരായണത്തിലെ മഖാമത്തിൻ്റെ വിഷയങ്ങളിലുമൊക്കെ പ്രൊഫഷണൽ പരിശീലനം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം യു എയിലെ പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായിട്ടും ഖാരിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായിട്ടും മുഖ്യ പാരായകനായിട്ടും ഒക്കെ പങ്കെടുക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായ ഖുർആൻ അക്കാദമിക്കൽ പ്രോഗ്രാമുകളിലൊക്കെ ഒരു മാതൃകാ പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ദ തജ്വീദ് കോഴ്സുകളൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം മഖാമാത്തുകൾ അഥവാ ദർജകൾ കീഴടക്കിയ ലോകത്തെ പ്രശസ്ത ഖാരിഇകളിൽ പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ് ഖലീഫ അത്തുനൈജി എന്ന് നമുക്കറിയാം.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്.
4: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബത്തിഹി അജ്മാഇൻ. അമാബാദ്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവ അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പുരോഗമനവാദം, സ്വതന്ത്രവാദം, കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്നെല്ലാമുള്ള പേരിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നുവരുന്ന ആശയങ്ങൾ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് ഏറ്റവും നല്ല മനുഷ്യനെ, മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വിശാലതയിലേക്ക് കടന്നു ചെല്ലുന്ന അല്ലെങ്കിൽ അതിലേക്ക് കൈപിടിച്ചുയർത്തുന്ന, അവനെ ഏറ്റവും പരിഷ്കൃതനാക്കുന്ന, ഏറ്റവും പുരോഗമന ചിന്തക്കാരനാക്കുന്ന ഒരു തരത്തിലുള്ള ആശയങ്ങളാണിതെല്ലാം. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറുക, പുരോഗമനവാദം സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യനെ കൂടുതൽ കൂടുതൽ നല്ലവനാക്കും, മനുഷ്യനെ കൂടുതൽ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് അടുപ്പിക്കും, മതങ്ങൾ പലപ്പോഴും അതിൽ നിന്നും പിന്നോട്ട് വലിക്കും എന്നെല്ലാമാണ് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ യുവതലമുറയുടെ മുമ്പിൽ ഇൻസ്റ്റാഗ്രാമുകളിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ എല്ലാം അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുരോഗമനവാദത്തിൻ്റെ വളരെ നല്ല ഒരു ഷുഗർ കോട്ടഡായ, തേനും പഞ്ചാരയും ഒലിപ്പിച്ച രൂപത്തിലുള്ള ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഈ പുരോഗമനം എന്നുള്ളത്, എന്താണ് ഈ പുരോഗമന ആശയങ്ങളിലൂടെ അവിടെ സമൂഹത്തിലേക്ക് വരുന്നത് എന്നുള്ളത് കൃത്യമായി വ്യക്തമായി പറയാൻ ഈ പുരോഗമനവാദത്തിൻ്റെ ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഈ പുരോഗമനവാദത്തിൻ്റെ ഓരോ മുഖംമൂടികളും അഴിച്ചു മാറ്റുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുരോഗമനവാദം മറയില്ലാതെ, മയപ്പെടുത്താതെ തുറന്നു പറഞ്ഞ ചില ആളുകളുണ്ട്. ആ സംസാരങ്ങൾ പൊതുജനമധ്യത്തിലേക്ക്, മലയാളികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. പുരോഗമനം എന്ന് പറഞ്ഞിട്ട് മനുഷ്യത്താണ്, മനുഷ്യത്വത്തിൻ്റെ അങ്ങേയറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ പുരോഗമനത്തിന് നല്ലൊരു ചിത്രം ഉണ്ടല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് ചില പുരോഗമനങ്ങൾ കേൾക്കാം, നമുക്ക് ചില പുരോഗമന ആശയങ്ങൾ കേൾക്കാം. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഈ പുരോഗമനമെന്നും ലിബറലിസം എന്ന പേരിലുള്ള ഈ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത് മനുഷ്യനെ മനുഷ്യരല്ലാതാക്കുകയാണ്. മനുഷ്യന് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ നന്മകളുണ്ടോ, അതെല്ലാം അവനിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയാണ് ഈ പുരോഗമനവാദം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന വാദങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് എന്ന് ഞാനിവിടെ പറയുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കും, ആ ശരിയാണ്, ഇവർ പുരോഗമനത്തിനെ എതിർക്കുന്ന ആളുകളാണ്, ഇവർ ലിബറലിസത്തിനെ എതിർക്കുന്ന ആളുകളാണ്, ഇവർ മതത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെയല്ലേ സംസാരിക്കുള്ളൂ, അവർ ഇതിലൊരു നന്മയില്ല എന്നല്ലേ സംസാരിക്കുള്ളൂ, അവർ ഈ മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതാണ് പുരോഗമനവാദം എന്നല്ലേ സംസാരിക്കുള്ളൂ, അങ്ങനെയാണ് ചിന്തിക്കുക, സ്വാഭാവികമാണ്. എന്നാൽ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്ക് ചില ആളുകൾ പുരോഗമനം പറയട്ടെ, നമുക്ക് കേൾക്കാം, നമുക്ക് കേൾക്കാം. ഒന്നാമതായി ചില ഉദാഹരണങ്ങൾ മാത്രം, എല്ലാം ഇവിടെ ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല, ചില ഉദാഹരണങ്ങൾ മാത്രം നമുക്കെടുക്കാം. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന പുരോഗമനവാദിയാണെങ്കിലും മതനിഷേധിയാണെങ്കിലും അങ്ങനെ ആരാണെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ ആരാണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്ന ചില ഗുണങ്ങൾ നമ്മൾ ഏതെങ്കിലും എടുക്കുക. ഉദാഹരണത്തിന് നന്ദി എന്ന് പറയുന്ന വികാരം, നന്ദി വേണം ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് പൊതുവായി തന്നെ നന്ദി എന്ന് പറയുന്ന വികാരം അത് നല്ലതാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഒരു സംവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? അത് നല്ലതാണോ മോശമാണോ എന്നുള്ള വിഷയത്തിൽ ഇവിടെ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ലല്ലോ, ആർക്കും തർക്കമില്ലല്ലോ. ഇത് കേൾക്കുന്ന പുരോഗമനമൊക്കെ കുറച്ചൊക്കെ വേണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മതത്തിനൊക്കെ കുറച്ചൊക്കെ ഒന്ന് ലിബറലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മാറ്റത്തിരുത്തലുകളൊക്കെ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും നിങ്ങൾ ചിന്തിക്കുക, ഈ നന്ദി എന്ന് പറയുന്ന വികാരം അത് നല്ലതാണോ മോശമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? ഇല്ല. ഈ രൂപത്തിൽ മനുഷ്യന്റെ എല്ലാവിധ നന്മകളെയും നമുക്കറിയാം, മനുഷ്യന് ഒരു ശുദ്ധ പ്രകൃതിയുണ്ട് അല്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും ജനിച്ചിരിക്കുന്നത് അവർ ഒരു ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ആ ശുദ്ധ പ്രകൃതി അവന് നൽകുന്ന ചില ഗുണങ്ങളുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നൈസർഗികമായി തന്നെ കിട്ടുന്ന ചില ഗുണങ്ങളും അതുപോലെ തന്നെ അവൻ ആർജിച്ചെടുക്കുന്ന ചില ഗുണങ്ങളും ചില സവിശേഷതകളുമുണ്ട്. ആ സവിശേഷതകളെ പരിശോധിച്ചു നോക്കിയാൽ ആ രൂപത്തിൽ ഈ പറഞ്ഞ നന്ദി പോലെയുള്ള, അതുപോലെ തന്നെ വിനയം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അത്തരം ഗുണങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മനുഷ്യനെ സാമൂഹിക ജീവിതം സാധ്യമാക്കുന്നത് പലപ്പോഴും ഇത്തരം ചില വികാരങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ രൂപത്തിൽ ഇവർ പുരോഗമനം പറഞ്ഞാൽ, ലിബറലിസം പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിവിജ്വലിസമാണ്, ഒരു വ്യക്തി എന്നുള്ളതിൽ കേന്ദ്രീകരിച്ച രൂപം, ഒരു വ്യക്തി, ആ വ്യക്തിയാണെല്ലാം, അവൻ്റെ അവകാശങ്ങൾ അല്ലേ. നമ്മൾ ഇൻസ്റ്റാഗ്രാമുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ നമ്മൾ കാണുന്നത് അതാണ്, വ്യക്തിയുടെ അവകാശം, വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അവിടെ വേറൊന്നിനെ കുറിച്ചും ആലോചനയില്ല. ആ വ്യക്തി അങ്ങനെ അവൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിച്ചാൽ, അവൻ ഈ പറഞ്ഞ അവന് തോന്നിയതെല്ലാം ചെയ്താൽ അവൻ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അതുകൊണ്ട് എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ, അല്ലെങ്കിൽ അവനെ അവർ ചുറ്റും ജീവിക്കുന്നവരിൽ, അല്ലെങ്കിൽ ഇനി ഭാവി തലമുറയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇതൊന്നും ചിന്തിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഹാം പ്രിൻസിപ്പൾ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് മറ്റൊരാൾക്ക് ഒരു തരത്തിലും ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എങ്കിൽ എന്തും എനിക്ക് ചെയ്യാം, എനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യാം, എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കാം എന്നെല്ലാം പറയുന്ന ഈ ഇത്തരം ലിബറലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലിബറലിസം, ആ ആശയം കൃത്യമായി നടപ്പിലാക്കിയാൽ, ആ ആശയം പച്ചക്ക് തുറന്നു പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മനുഷ്യനിൽ ബാക്കിയായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഗുണങ്ങൾ പോലും
5: ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്, എന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ ആശയങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക. ഇത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നോരോന്നായി നമുക്കിവിടെ അത് വിശദീകരിച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ നിലക്ക് മനുഷ്യന്റെ പ്രകൃതത്തിൽ നിന്നും അവനെ മാറ്റുക, മനുഷ്യന്റെ ഫിത്രത്തിൽ നിന്നും അവനെ മാറ്റുക എന്നുള്ളതാണ് ഈ വാദങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. ഈ വാദങ്ങൾ അത് കൃത്യമായി അത് നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഓരോന്നോരോന്നായി തന്നെ പരിശോധിക്കുവാനുള്ളത്.
6: അതൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ ഇത്രയും നാള് നോക്കി വളർത്ത എല്ലാ സാധനവും ലോകത്ത് തന്നെയാണ്, നിങ്ങൾ മരിക്കാൻ
7: നോക്കത്തില്ല.
6: ആവശ്യമില്ലാത്ത ഒരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത്. നന്ദിയുടെ ആവശ്യമേ ഇല്ല, ലോകത്ത് ആവശ്യമില്ലാത്തതാണ്. അത് പണ്ട് മുതലാളിമാര് ചോറ് അവരുടേതാണ്, ജോലി അവരുടേതാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിരുന്നു, അപ്പോഴാണ് നന്ദി എന്ന് പറയുന്ന വികാരമൊക്കെ വേണ്ടത്. ആവശ്യമില്ല.
7: അപ്പൊ ഇപ്പൊ താങ്കൾ താമസിക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, അപ്പൊ അവരോടും അങ്ങനൊരു സംഭവമില്ല,
6: അല്പം പോലും നന്ദിയില്ല.
5: നന്ദി എന്ന് പറയുന്നത് ഒരു നിലക്കും ആവശ്യമില്ലാത്ത വികാരമാണ്. നന്ദി വേണ്ട, ഇത് വളരെ കൃത്യമായി കൊണ്ട് പച്ച മലയാളത്തിൽ പച്ചക്ക് പുരോഗമനം പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പുരോഗമനം പറയുമ്പോൾ പലപ്പോഴും പച്ചക്ക് പറയൂല, അവരുടെ ആശയം കൃത്യമായി പറയൂല, അതൊക്കെ അങ്ങനെ മയപ്പെടുത്തിയിട്ട് ഈ കാലഘട്ടത്തിന് യോജിച്ച അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ കൊണ്ടുവരുള്ളൂ. പക്ഷേ അത് പച്ചക്ക് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ, നന്ദി ആവശ്യമില്ല. കാരണം എന്താ, നന്ദി എന്ന് പറയുന്നത് ഈ മതങ്ങളും അതുപോലെ തന്നെ ഇത്തരം ആശയങ്ങളൊക്കെ ഉണ്ടായ രൂപത്തിൽ ചില രാജാക്കന്മാരൊക്കെ അതൊക്കെ ഉണ്ട്, മഹാ അപരാധമാണ്, മഹാപൊട്ടത്തലാണ് ആ ഒരു ചരിത്ര വീക്ഷണം എന്നുള്ള വേറെ കാര്യം. അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ട് പറയണേ നന്ദി ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്നാലോചിച്ച് നോക്കുക, നന്ദി എന്ന് പറയുന്ന വികാരം ആവശ്യമില്ല എന്ന് കൃത്യമായി പറയാൻ. അപ്പൊ നന്ദി വേണ്ട, ഒരു നന്ദിയില്ല. നമ്മൾ പറയാ ചിലപ്പോ നന്ദി കെട്ടവർ എന്നൊക്കെ പറയില്ലേ, നന്ദി കെട്ടവർ എന്നൊക്കെ ആരോപിക്കൂല, ആരോപിക്കേണ്ട ആവശ്യമില്ല. അവര് തന്നെ പറയാണ് ഞങ്ങൾക്ക് നന്ദിയില്ല, ഞങ്ങളുടെ ആശയപ്രകാരം നന്ദി ആവശ്യമില്ലാത്ത വികാരമാണ്, ഒരാവശ്യമില്ലാത്ത വികാരമാണെന്ന് പറഞ്ഞു. അപ്പോ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങള് ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് ജീവിക്കുന്നത്, ആ സുഹൃത്തിനോടൊരു നന്ദിയെങ്കിലും ഇല്ല, അതുപോലും ഇല്ല, ആ നന്ദി ആ ആവശ്യം പോലും ഇല്ല, ആ നന്ദിയുടെ പോലും ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായി കൊണ്ട് പറയാൻ, ഇതാണ് പുരോഗമനം. കൃത്യമായി മനസ്സിലാക്കണം, ഇതാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഇൻഡിവിജ്വലിസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഇതാണ് ഉണ്ടാവുക. എന്നാൽ മറുഭാഗത്ത് മതം എന്താണ് പറയുന്നത്, വളരെ കൃത്യമായിട്ട് മതം ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ലിയക്ഫുറു ബിമാ ആതൈനാഹും വലിയ തമത്തഊ ഫസൗഫ യഅലമൂൻ. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയുള്ള അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നാം അവർക്ക് നൽകിയതിൽ അവർ നന്ദി കേട് കാണിക്കുകയും വിശ്വാസരാഹിത്യത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നന്ദി കേട് തന്നെയാണ്. ഏറ്റവും പ്രധാനം അള്ളാഹുവിനോടുള്ള, തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനോടുള്ള നന്ദിയാണ്. അതില്ലായ്മയാണ് ഏറ്റവും പ്രധാനം, അതില്ലാത്തതാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം, ഇവരെ ഈ രൂപത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഭാഗത്ത് നന്ദി കേടിൻ്റെ ആശയം കൃത്യമായി നമ്മൾ ആരോപിക്കല്ലോ, സ്വന്തമായി പറഞ്ഞതാണ്. നന്ദി കേടിൻ്റെ ആശയം ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് നന്ദി വളരെ കൃത്യമായി കൊണ്ട് ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇത് ഇവരുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തെരുവിലുള്ള ഒരു പട്ടി, ആ പട്ടിക്ക് ഒരു എല്ലിൻ്റെ കഷ്ണിട്ട് കൊടുത്താൽ ആ പട്ടിക്കുണ്ടാകും കുറച്ച് നന്ദി. ആ നന്ദി പോലും ഇല്ലാത്ത, ആ വികാരം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുക എന്നുള്ളതാണ് ഈ ആശയങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് അല്ലെ. ആ പട്ടിക്ക് നമ്മൾ മൃഗീയമായ ആശയം എന്നൊക്കെ പറയാം, അങ്ങനെയും പറയാൻ പാടില്ല. പട്ടിക്ക് പോലും നന്ദിയുണ്ടാകും, ആ നന്ദി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുന്ന ഈ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ എവിടേക്കാണ് സമൂഹത്തെ കൊണ്ട് ചെന്നെത്തുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനിയോ ഒരു നന്ദി എന്നുള്ള വികാരം അവിടെ പോട്ടെ, നന്ദി വേണ്ട, നന്ദിയില്ലാത്ത വർഗമാകാം നമുക്ക്. എന്നിട്ടോ നമ്മൾ പുരോഗമിച്ചു പിന്നെ പോകുമ്പോൾ നമുക്ക് പിന്നെയുള്ള ഗുണമെന്താ, ഗുണങ്ങനെ എണ്ണിയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുക. എന്താ, വിനയം അല്ലെ, കുറച്ച് വിനയം ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമാണെന്നുള്ള കാര്യത്തിലായിരിക്കും സംശയം ഉണ്ടോ? വിനയവും പാടില്ല കേട്ടോ, വിനയവും പാടില്ല, നല്ല അഹങ്കാരികളാകണം. കേട്ടോളൂ, പച്ചക്ക് പുരോഗമനം പറയാൻ പോവാണ്, വിനയം പാടില്ല, അഹങ്കാരികളാകണം.
6: ഈ പറഞ്ഞ വരിക്കകത്ത് നോക്കിയാൽ അത് കാണാം, അഹങ്കാരം സ്വന്തമായ വ്യക്തിത്വം ഉണ്ടാകുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ചാണ് അടിമകളെ ഉണ്ടാക്കുന്നത്. അനുസരണയുള്ളവരെ ആക്കി മാറ്റുന്ന അങ്ങനെയാണ്. വിധേയത്വം, വിനയം, ഇതെല്ലാം അടിമയുടെ മൂല്യങ്ങളാണ്. നല്ല അടിമയായി അതിൻ്റെ ഏറ്റവും ഉദാത്തമായ സ്ഥലമാണ്. നീ ചെയ്യുന്ന പ്രവൃത്തി നിൻ്റേതല്ലെന്നും അത് ദൈവത്തിൻ്റെതാണെന്നും ആ പ്രവൃത്തിയുടെ ഫലം നീ ഇച്ഛിക്കരുതെന്നും ആ ഫലം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണെന്നും കൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം ഇവിടെ ഈ ഭൂമിയിലല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടതെന്നും അത് മരണാനന്തരമാണ് ആഗ്രഹിക്കേണ്ടതെന്ന് അതിനാണ് സ്വർഗവും നരകവുമൊക്കെ വയ്ക്കുന്നത്. ഇങ്ങനെ മനുഷ്യരെ കീഴ്പ്പെടുത്തി അടിമയാക്കി പറഞ്ഞാലനുസരിക്കുന്ന ജീവികളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് അകത്തുള്ളതാണ്.
5: അപ്പോ വിനയം, അതുപോലെ തന്നെ വിധേയത്വം, അതൊക്കെ എന്താണ്, മതം മനുഷ്യനെ അടിച്ചമർത്താൻ വേണ്ടി, പരലോകമൊക്കെ പറഞ്ഞിട്ട് അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കുറേ സാധനങ്ങളാണ്. അപ്പോൾ വിനയം പാടില്ല. എന്നിട്ടോ അഹങ്കാരത്തിന് മൂപ്പരുടേതായ ഒരു ഡെഫിനിഷനും എന്താണ്, സ്വന്തം വ്യക്തിത്വം പറ്റിയുള്ള ഒരു ഒരു ബോധം, അതാണ് അഹങ്കാരം. അപ്പോൾ എന്താ, അഹങ്കാരം വേണം, നമ്മൾ അഹങ്കാരികളാകണം. ഈ ഈ കൂട്ടരൊക്കെ ഓൻ അഹങ്കാരിയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഞങ്ങൾ അഹങ്കാരികളാണ് എന്ന് സ്വയം വിളിച്ചു പറയുന്ന, വിനയം വേണ്ട എന്ന് പറയുന്ന ഒരു ആശയം. ഇത് കൃത്യം എന്താ സംഭവിച്ചത്? പച്ചക്ക് പുരോഗമനം പറഞ്ഞതാണ്, മറയില്ലാതെ പുരോഗമനം പറഞ്ഞതാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഇത് ഒരു ഭാഗത്ത് വിനയം വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു താഴ്മയും വേണ്ട എന്ന് പറയുന്ന പുരോഗമന ലിബറൽ ആശയങ്ങൾ ഒരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലെ, വഇബാദുർ റഹ്മാൻ അൽ പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാർ ഭൂമിയിലൂടെ വിനയത്തോടെ കൂടി നടക്കുന്നവരാണ് എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു ആശയമാണ് മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്യമാണ്, ഈ വ്യത്യാസം വളരെ കൃത്യമാണ്. ഇനി പ്രത്യേകിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടതോ പ്രസംഗിക്കേണ്ടതോ ആയ ഒരു ആവശ്യമില്ല. ഒരു ഭാഗത്ത് വിനയം വേണ്ട, അഹങ്കാരികളായിക്കോ എന്ന് പറയാം, മറുഭാഗത്ത് നിങ്ങൾ വിനയാന്വിതരാകൂ എന്ന് പറയുന്ന ആശയം മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാൻ. പിന്നെയോ, പിന്നെ നമ്മൾ ഓരോ ഗുണങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. പിന്നെ കുറച്ചൊക്കെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന മറ്റൊരു ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ വേണോ? വേണോ? വേണ്ട. അതാണ് പുരോഗമനം. പച്ചക്ക് പുരോഗമനം പറയട്ടെ.
6: സാമൂഹികമായിട്ടുള്ള ഒരു മനോഭാവം മറ്റുള്ളവരുടെ മുമ്പിലാണ് സ്വയം നാണിക്കുന്നില്ല. സ്വയം നാണിക്കുന്നത് രോഗം കൊണ്ടാണ്, മനോരോഗം കൊണ്ടുണ്ടാകുന്ന സ്വയം നാണം ഉണ്ടാകും. അവരുടെ കൂടുപേ ഉരാൻ പറ്റാതായി പോയവരൊക്കെ ഉണ്ടല്ലോ. അത് ഈ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ട് പക്ഷെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വസ്ത്രം വന്ന് വീട്ടിൽ വന്ന് ഊരും. ഊരിയിട്ട് അത്ര കൊള്ളാത്ത വസ്ത്രം എടുത്തിടും. കാരണം ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലോ നമ്മളെ കണ്ടാലോ എന്നുള്ള വേടിച്ചുകൊണ്ട് മാത്രമാണ് ആ വസ്തു ഇടുന്നത്. വളരെ സ്വാഭാവികമുള്ള സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും വസ്ത്രം ധരിക്കുന്നില്ല. ആവശ്യമില്ല.
5: അപ്പോ നാണം ആവശ്യമില്ല. നാണം നമ്മൾ കുളിക്കുമ്പോൾ ഡ്രസ്സ് ധരിക്കാറുണ്ടോ? വലിയ യുക്തി കേട്ടോ, ഭയങ്കര യുക്തി ചിന്തയാണ്. നമ്മൾ കുളിക്കുമ്പോൾ ഡ്രസ്സ് ധരിക്കാറുണ്ടോ? നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളപ്പോ ഡ്രസ്സ് ധരിക്കോ? ഏ, അപ്പോ അതുകൊണ്ട് എന്താ, നാണം എന്ന് പറയുന്ന വികാരം ആവശ്യമില്ല. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നാണം മറക്കാനൊന്നും അല്ല, അത് നമ്മൾ ചിന്തിച്ച തെറ്റായ ഒരു ധാരണയാണ്, മറിച്ച് അതൊരു ആഭരണം എന്നുള്ള നിലക്കാണ് വസ്ത്രം ധരിക്കുന്നത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ നാണം എന്ന് പറയുന്ന, ലജ്ജ എന്ന് പറയുന്ന വികാരവും ആവശ്യമില്ല. അപ്പോ എന്നാൽ മറുഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ്? മറുഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്നൽ ഹയാഉ വൽ ഈമാൻ പുരിനാ ജമീആ, തീർച്ചയായും ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ട രൂപത്തിൽ, അല്ലെങ്കിൽ ഇരട്ടകളെ പോലെ ഒരിക്കലും വേർപെടുത്താൻ സാധിക്കാത്ത രൂപത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫഇദാ റുഫിയാ അഹദുഹുമാ റുഫിയാ അൽആഖർ, ഒന്ന് അതിൽ നിന്ന് ഒന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ മറ്റേതും സ്വാഭാവികമായി പോവും. അതന്നെയാണ് നമ്മൾ കാണുന്നത്. വിശ്വാസവും ലജ്ജയും അത് പരസ്പരം ബന്ധിക്കപ്പെട്ട, ഇരട്ടകളെ പോലെ ബന്ധിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് ഒന്ന് പോയാൽ, ലജ്ജ പോയാൽ വിശ്വാസം പോകും, വിശ്വാസം പോയാൽ ലജ്ജയും പോകും. അത് നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുകയാണ്. ഇതാണ്, ഞാൻ ഓരോ ഗുണങ്ങൾ ഇങ്ങനെ പറയുന്നില്ല, ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി പോലെ ഞാൻ എല്ലാം പറയുന്നില്ല. മറിച്ച് ഈ രൂപത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന വിനയമാകട്ടെ, താഴ്മയാകട്ടെ, നന്ദിയാകട്ടെ, നാണമാകട്ടെ, ലജ്ജയാകട്ടെ, ഇതൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുക എന്നുള്ളതാണ് ഇത്തരം വാദങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ, ഇത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പച്ചക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ അതായത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതേ പുരോഗമനമാണ്, ഇതേ പുരോഗമന ആശയങ്ങളാണ് മയപ്പെടുത്തിയ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് നമ്മളറിയാതെ പറയുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ടി വി ചാനലുകളിലൂടെ, സിനിമകളിലൂടെ, റീലുകളിലൂടെ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ, അതുപോലെ തന്നെ വെബ് സീരീസുകളിലൂടെ ഒക്കെ നമ്മളറിയാതെ ഇതേ ആശയം തന്നെയാണ് കടന്നു വരുന്നത്. ഒരു ഉദാഹരണത്തിന് നഗ്നതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നഗ്നത മറക്കുക, അതൊന്നും വലിയ കാര്യമില്ല. നാണത്തിനൊന്നും വലിയ കാര്യമില്ലെന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ? അതേ കാര്യം കുറച്ചൊന്ന് മയപ്പെടുത്തി പറയുന്നത് നമ്മളൊക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന രൂപത്തിലുള്ള അത്തരം ഭാഗത്തു നിന്നാണ്. അതിന്റെ ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കേട്ടോളൂ.
8: ഭാര്യയും ഭർത്താവും കുട്ടിയോട് ചെന്നാൽ ഇവരെല്ലാവരും എന്റെ മകൻ അല്ല എന്റെ കുട്ടി മൂന്നാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്റെ നടന്നത് കണ്ട എന്ത് ചിന്തിക്കും എന്ന ഒരു അമ്മയും ഒരു അച്ഛനും ചിന്തിക്കുന്നില്ല അവിടെ. ശരിയല്ലേ? ഇവരെല്ലാം വിധി ചെയ്തിട്ടുണ്ട്. ചിലർ പൂർണ്ണമായും കുടി നടന്ന് കുട്ടികൾ കണ്ടു നിൽക്കുന്നുണ്ട്. അവരിത് നടന്നത് കണ്ടെങ്കിൽ അവർക്ക് എന്തോ സ്വാഭാവികമായിട്ടാണ് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അവരുടെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ആണ്. അവര് കുഴപ്പമാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. കണ്ടിന്റെ സംസ്കാര ശൂന്യമായിട്ട് മുന്നോട്ട് നടക്കുന്നതാണ്.
5: കണ്ടില്ലേ? അപ്പോ നഗ്നത കാണിക്കുക അല്ലെങ്കിൽ തുണി ഉടുക്കാതെ നടക്കാന്നൊക്കെ പറയാം, നമ്മൾക്ക് സംസ്കാര ശൂന്യർന്നൊക്കെയാണ് നമ്മൾ പറയാ. അതല്ല, അത് ഓപ്പൺ മൈൻഡ്നെസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വളരെ ലാഘവത്തോടുകൂടി കേട്ടുപോവാൻ, ഇതേ കാര്യമാണ് പച്ചക്ക് നേരത്തെ പറഞ്ഞ നമുക്ക് അതെന്താ അങ്ങനെ പറഞ്ഞ് അല്ലേ, ലജ്ജ വേണ്ടാന്ന് പറയുന്നത് ശരിയായില്ല, വിനയം വേണ്ടാന്ന് പറഞ്ഞാൽ ശരിയായില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ അതേ ആശയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ ലിബറലിസം വരുന്ന വഴി എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ ഇത്തരം ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അത് അവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് ആശയങ്ങളും വളരെ വ്യത്യസ്തമായി നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി തുറന്നു കാട്ടപ്പെടുകയാണ്. ഒരു ഭാഗത്ത് അഹങ്കരിച്ചോളൂ എന്ന് പറയുന്ന, നിങ്ങൾ നന്ദി കേട് കാണിക്കൂ എന്ന് പറയുന്ന, ലജ്ജയില്ലായ്മയാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്ന, തോന്യാസമാണ് ഞങ്ങളുടെ ആശയമെന്ന് പറയുന്ന ആ ഒരു കാര്യം പ്രഖ്യാപിക്കുന്ന ഒരു ആശയം ഒരു ഭാഗത്ത്, എന്നാൽ മറുഭാഗത്ത് വിനയത്തോടുകൂടി അതുപോലെ തന്നെ താഴ്മയോടുകൂടി നന്ദി കാണിച്ചുകൊണ്ട് ലജ്ജയോടുകൂടി നടക്കൂ എന്ന് പറയുന്ന ഒരു ആശയം മറുഭാഗത്തും നമുക്ക് കാണുവാൻ സാധിക്കും. ആ ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഫഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫത്തറ അന്നാസ അലൈഹ എന്ന് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ തിരിക്കേണ്ടത് നിങ്ങളുടെ ശുദ്ധ പ്രകൃതിയെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനിലേക്കാണ്. ആ ആ ഒരു ആശയത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ രൂപത്തിൽ എല്ലാ നിലക്കുമുള്ള മനുഷ്യന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അവനിൽ അന്തർലീനമായ ഗുണങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇത്തരം ആശയങ്ങൾ കടന്നു വരുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളം വലിയ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരിയെക്കുറിച്ചാണ്. ലഹരി വലിയൊരു പ്രശ്നമാണ്. അപ്പം എന്താണ്, ലഹരി വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തണം, ഇത് ലഹരി വിരുദ്ധ ക്യാമ്പസാണ് എന്നൊക്കെ എഴുതി വെക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് കുടം കമിഴ്ത്തി അതിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. നമ്മുടെയൊക്കെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുന്നതിൽ പ്രയാസമുണ്ട്. കാരണം എന്താ, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ പ്ലക്കാർഡുകളും പിടിച്ച് കുറേ പാട്ടുവിട്ട് ഇങ്ങനെ നടക്കും ഒക്കെ പോട്ടെ, അതിനപ്പുറത്തേക്ക് ബോധവൽക്കരണം എന്നുണ്ട്. നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ എന്താ ചെയ്യുന്നത്? കള്ളു കുടിച്ചാൽ കരള് പോകും, വൃക്ക പോകും, മറ്റേത് പോകും, ഇത് പോകും. ആരോടാണ് നമ്മൾ ഈ പറയുന്നത്? കരള് പോകുമെന്ന് ആരോടാണ് നമ്മൾ പറയുന്നത്? ജീവിതം എന്ന് പറയുന്നത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ആ ആസ്വാദനം നിങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകാം. ജീവിതം വളരെ ചെറുതാണ്. ആ ചെറിയ ജീവിതം എങ്ങനെയാണെങ്കിലും നമ്മൾ മരിക്കും. അതുകൊണ്ട് മരിക്കുന്നത് വരെ പരമാവധി ആസ്വദിച്ച് ജീവിച്ചോളൂ എന്ന് പറയുന്ന എന്ന ആശയം തലയിൽ കയറിയ കുട്ടികളോടാണ് നമ്മൾ പോയിട്ട് വൃക്ക പോകും, കരള് പോകും എന്നൊക്കെ പറയുന്നത്. അവർ പറയുന്നെന്താ, പോയിക്കോട്ടെ, ലൈഫ് ഈസ് ഷോർട്ട്, ചെറിയൊരു ജീവിതമാണ്, ആ ജീവിതം എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ. അത് വൃക്ക പോയിട്ടോ കരൾ പോയിട്ടോ എങ്ങനെയാണെങ്കിലും അതില്ലാതെ ആണെങ്കിലും ആൾക്കാർ മരിക്കുമല്ലോ. മരിക്കുന്നത് വരെ ആസ്വദിക്കട്ടെ ഞങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് വൃക്ക പോകുന്ന കഥയും കരൾ പോകുന്ന കഥയും പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അവിടെ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട ആ ബോധവൽക്കരണങ്ങളെല്ലാം നടക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് അടിസ്ഥാനപരമായുള്ള രോഗത്തെ ചികിത്സിക്കാതെ നമുക്കിത് സാധ്യമല്ല. ലഹരിയെ ഇല്ലാതാക്കാൻ, ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മകളെ ഇല്ലാതാക്കാൻ നമുക്ക് സാധ്യമല്ല. ഇത് പറയുമ്പോഴും ചില ആൾക്കാരെങ്കിലും ചിന്തിക്കും ഇവർ ഈ ലിബറലുകൾക്കെതിരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാം കൊണ്ടേ അവരെ തലയിട്ടിടുകയാണ്, അല്ലേ, ലഹരി അടക്കം അവരെ തലയിൽ കൊണ്ടേ വെറുതെ ഇടുകയാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ നമ്മളിങ്ങനെ സൈദ്ധാന്തികമായി താത്വികമായി പറഞ്ഞൊപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ തന്നെ വളരെ കൃത്യമായി പച്ചക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ പച്ചക്ക് പുരോഗമനം പറഞ്ഞപ്പം അവർ തന്നെ കൃത്യമായി പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് ലഹരിയെപ്പറ്റി സ്വതന്ത്ര ചിന്തകർക്ക് പുരോഗമനവാദികൾക്ക് എന്താണ് പറയാനുള്ളത്, പച്ചക്ക് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കേട്ടോളൂ.
6: ഈ ആക്ടിവിറ്റിയാണ്, ഈ മോണിറ്ററിംഗ് ആണ്. മനുഷ്യരുടെ ജീവിതത്തിനകത്ത് ഒരു തവണയോ രണ്ട് തവണയോ അതൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും, ഇത്രയേ ഉള്ളെന്നൊക്കെ മനസ്സിലാക്കി വിടുന്ന ലോകങ്ങളാണ് ഇതൊക്കെ. നൂറ് പേരിൽ നാലോ അഞ്ചോ പേരോ അഡിക്റ്റ് ഒക്കെ ആകും. ഇതൊക്കെ നമുക്കറിയാം, ഇത് അങ്ങനെ അഡിക്റ്റ് ആയിരിക്കുന്ന ലോകങ്ങൾ തന്നെയാണ് ഈ വയസ്സരായ ആൾക്കാരുടെ ജീവിതം മുഴുവൻ. സകല കള്ളുകുടിയന്മാർ, ഈ പോലീസിലിരിക്കുന്ന ഏമാന്മാർ മുഴുവൻ കള്ളുകുടിയന്മാരല്ലേ? ഈ അധ്യാപകർ മുഴുവൻ കള്ളുകുടിയന്മാരല്ലേ? ഇത് ആരോട് കാണിക്കുകയാണ് ഇവരിതൊക്കെ? ഈ ജഡ്ജിമാരും ഈ സകല അവന്മാരും ഈ ഇവിടുത്തെ സകല ക്ലബിനകത്ത് ഇരുന്ന് കുടിക്കുന്നവരല്ലേ? എന്നിട്ട് ഇരുന്ന് ഭയങ്കര മോറൽ വിശദീകരണമാണ് നമുക്ക്. ഞാൻ പറഞ്ഞത് എത്ര കഷ്ടം പിടിച്ച ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സകല സൗകര്യങ്ങളുണ്ട്, സകല തരത്തിലും ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു രാജ്യത്തിനകത്ത് ഈ മനുഷ്യന്മാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം മുട്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന മര്യാദ കെട്ട ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്നത്.
5: എന്താണ് ശ്വാസം മുട്ടലിന്റെ കാരണം? എന്താ ശ്വാസം മുട്ടിച്ച്? എന്തൊരു കഷ്ടമാണ് എന്നാണ് പറയുന്നത്? എന്തൊരു കഷ്ടമാണ് ഇവിടെ ജീവിക്കാൻ? കാരണം എന്താ? വല്യന്തോ വേറെന്തോ യുദ്ധം ഇങ്ങനെ നടന്നോ? അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വലിയൊരു സാഹചര്യം എന്താ ഉണ്ടായോ? ഒന്നുമല്ല. എന്താ ഈ എന്തൊരു കഷ്ടമാണ് ഇവിടെ ജീവിക്കാൻ എന്ന് പറയാൻ കാരണം എന്താ? അടുത്തത് നിങ്ങൾ കേട്ടോളൂ.
6: കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്യേണ്ടതാണ്.
5: കഞ്ചാവ് ലീഗലൈസ് ചെയ്യേണ്ടതാണ്, കഞ്ചാവ് നിയമപരമാക്കേണ്ടതാണ്. അതാണ് കാരണം, അതാണ് കാരണം. ഇവിടെ ശ്വാസം മുട്ടിക്കാണ്, സ്വാതന്ത്ര്യം ഇല്ല. കാരണം എന്താ? കഞ്ചാവൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. അതൊക്കെ ലീഗലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇവിടെ നിരോധിച്ചിട്ട് ആകെ ശ്വാസം മുട്ടിക്കാണ്, ആകെ എട്ടങ്ങേറാക്കുകയാണ്. ഇതെന്തൊരു രാജ്യമാണ്, ഇതെന്തൊരു നാടാണ് എന്ന് പറയാൻ അല്ലേ? ഒന്ന് ആലോചിച്ചോക്കണം. എന്നിട്ടോ അത് ഇനി കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ന്യായങ്ങളായി പറയുന്നത് എന്താ? അത് അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, സ്കാൻഡിനേവ്യ രാജ്യങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോളൂ.
6: ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതിയധികം സ്റ്റേറ്റുകളിൽ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും. കേക്ക് കഴിക്കും, സകലതായും റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായി ഈ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ മുഴുവനും എല്ലായിടത്തും ചെയ്യുന്നതാണ്. ഇവിടെ മാത്രം 11 വർഷവും 12 വർഷവും ജയിലിൽ കിടക്കും, ക്രിമിനലായി മാറുകയും.
5: അപ്പോ അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലൊക്കെ കഞ്ചാവ് എന്ത് ചെയ്തിട്ടുണ്ട്? അനുവദനീയമാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവർ ഇവർക്ക് ആകെയുള്ളത്. ഇതാണ് കുറെ യൂറോപ്പ് നോക്കികൾ. യൂറോപ്പിലുണ്ടല്ലോ, യൂറോപ്പിലുണ്ട്, എന്തു ആവാ യൂറോപ്പിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് എന്താ? അപ്പോ യൂറോപ്പിൽ കഞ്ചാവ് കുറെ സ്ഥലത്ത് ലീഗലൈസറാണ്, അതുകൊണ്ട് ഇവിടെയും അങ്ങനെ ആവാം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് ആകെ പറയാനുള്ളത്. എന്നിട്ടോ ആകെ അങ്ങോട്ട് എട്ടങ്ങേറാവുക, എന്തൊരു നാടാണ്. എന്നിട്ട് മൊത്തത്തിൽ അവസാനം പറഞ്ഞിട്ട് ഇപ്പോ സ്കൂളടക്കം പൂട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം സ്കൂളൊക്കെ കുറച്ച് ഈ ലഹരിയെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആകെ എട്ടങ്ങേറായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സ്കൂളടക്കം പൂട്ടണം എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത് കേട്ടോളൂ.
6: ഇത്ര കഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ സമീപിച്ചിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് ഇവന്മാർ എന്താണ് ഈ പിള്ളേരെ ചെയ്യുന്നത്? പിള്ളേരെ എന്താണ് ആക്കുന്നത്? ആത്മീയവീർ. അത് കഴിഞ്ഞിട്ട് പട്ടണത്തിൽ ചേർത്ത് വെടിവെക്കണം. ഭയങ്കര നല്ല എന്തൊരു വലിയ പ്രവർത്തനമാണ്. സ്നേഹിക്കാനല്ലേ പഠിക്കുന്നത്? ആ വല്ലവന്റെ അടിമകളും അടിയാളരും ആക്കുന്ന തരത്തിൽ മോണിറ്റർ ചെയ്ത് യൂസ്ലെസ് ആക്കി വളർത്തുന്ന കുട്ടികളെ മാത്രം ഉത്പാദിപ്പിക്കുന്ന സ്കൂളുകളാണിത് മുഴുവനും. അതൊക്കെ അടച്ചു പൂട്ടേണ്ടതാണ്. ഈ സ്കൂളുകൾ മുഴുവൻ അടച്ചു പൂട്ടേണ്ടതാണ്. അല്ലാതെ അതിനകത്ത് പഠിപ്പിക്കുന്നൊന്നുമല്ല, ഒരു വക പഠിപ്പിക്കുന്നില്ല. ജീവിക്കാൻ പഠിപ്പിക്കത്തില്ല, അറിയാൻ പഠിപ്പിക്കത്തില്ല, ജീവിതത്തിനകത്ത് എന്ത് സമീപീകരണം എടുക്കണം എന്ന് പഠിപ്പിക്കത്തില്ല. സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന വെറും അടിമകളാണ്ടില്ലേ.
5: സ്കൂളൊക്കെ അടച്ചു പൂട്ടണം. കാരണം എന്താ? സ്വാതന്ത്ര്യത്തിന് അതിരുകൾ വെക്കുന്നു. ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് കഞ്ചാവ് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ വലിയൊരു ഇടങ്ങേറ്. അധ്യാപകരും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ല, അധ്യാപകരും ജഡ്ജിമാരും അവരൊക്കെ കള്ളുകുടിയന്മാരൊക്കെ പറഞ്ഞിട്ട് ആകെങ്ങ ഇടങ്ങേറാൻ. എന്താ ഇത്രയും ദേഷ്യം വരാൻ കാരണം? ലഹരിക്കെതിരെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, അതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നത്. അപ്പൊ സ്കൂളൊക്കെ അടച്ചു പൂട്ടണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് പച്ചക്ക് പുരോഗമനം പറഞ്ഞതാണ്. അപ്പോ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി ഈ പുരോഗമനവാദങ്ങളുടെ ലിബറൽ വാദങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ നമുക്ക് ഒരിക്കലും ഒരു കഞ്ചാവോ ഒരു ലഹരിയും ഒരു MDMA ഒന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാം ആസ്വാദനമാണ്, അവരാസ്വദിക്കുന്നുണ്ട്, മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുമില്ല. അവർ വീട്ടിനുള്ളിൽ ആരും അറിയാതെയാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ എങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റൂ? അത് നമ്മൾ അത് ആരോപിക്കുക മാത്രമല്ല, വളരെ പച്ചക്കത് പറയുകയും ചെയ്തു. ഏതുവരെയും ചോദിച്ചാൽ മരിക്കുമ്പം വരെ, മരിക്കാൻ കിടക്കുന്ന ആളെ പോലും വെറുതെ വിടൂല. പുരോഗമനം അവിടെയും മരണക്കിടക്കയിലും പുരോഗമനം എത്തിയിരിക്കാൻ. മരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മരിക്കേണ്ടത്? നല്ല മയക്കുമരുന്ന് കടിച്ചിരുന്ന അന്ന സുഖത്തിൽ മരിക്കണം എന്നാണ് കേട്ടോളൂ. നിങ്ങൾ
6: നന്നായി ജീവിച്ചവർക്ക്, നന്നായി മനസ്സിലാക്കിയവർക്ക് മരണം വളരെ നന്നായി സ്വീകരിക്കാൻ പറ്റും.
9: ആസ്വദിച്ച് സ്വീകരിക്കാൻ പറ്റുള്ളൂ.
10: ആസ്വദിക്കാൻ, അതുകൊണ്ടാണ് മയക്ക് മരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ട് മരിക്കേണ്ടത്. രസകരമായി മരിക്കാൻ പറ്റും, വേദനിച്ച് മരിക്കണ്ട.
9: മരണത്തിന് ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നത്
10: ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. മയക്കുമരുന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ലോകത്തുള്ള സകല വിഷനും സകല

0: എന്ന് പറഞ്ഞ് ഇത്തരം വാദങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പച്ചക്ക് പുരോഗമനം പറയുമ്പോൾ നമുക്കൊന്ന് ഞെട്ടൻ, ഈ ഞെട്ടലില്ലാത്ത രൂപത്തിലാണ് ഇത് കടന്നു വരുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ഇത് ഇങ്ങനെ പച്ചക്ക് ഒരാൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടി, പക്ഷേ ഇത് ഇതേ കാര്യം, ഇതേ ആശയങ്ങളാണ് പതിയെ പതിയെ നമ്മൾ പോലും അറിയാതെ സിനിമകളിലൂടെ, റീലുകളിലൂടെ, വെബ് സീരീസുകളിലൂടെ, നെറ്റ്ഫ്ലിക്സുകളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ഉപയോഗിക്കുവാൻ അറച്ച പല വാചകങ്ങളും ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിൽ ഉപയോഗിക്കാൻ നമുക്കൊരു പ്രയാസം തോന്നില്ല. കാരണം എന്താ? അത് പതിയെ പതിയെ നമ്മളതിനെ നോർമലൈസ് ആയി കഴിഞ്ഞു. ഇങ്ങനെ ഈ രൂപത്തിൽ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ ഞെട്ടിയ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതെന്താ പറയുന്നത് എന്ന് തോന്നിയ ആശയങ്ങളടക്കം ഏതാനും അഞ്ചാറ് വർഷത്തിനുള്ളിൽ നമ്മുടെ സമൂഹത്തിൽ നോർമലൈസ് ആവും. അതിനുവേണ്ടിയുള്ള സിനിമകളും അല്ലെങ്കിൽ കുറച്ച് കാർട്ടൂണൊക്കെ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, പുരോഗമനം എന്ന പേരിൽ. അതുപോലെ തന്നെ ഇത്തരം ആശയങ്ങൾ കടന്നു വരുമ്പോൾ അത് സമൂഹത്തെ തന്നെ, ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയത് ഏതെങ്കിലും മുസ്ലിങ്ങൾ എന്തെങ്കിലും വിഷയമാണോ? ഈ ആശയങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കിയാൽ ഈ സമൂഹം തകർന്നു പോകൂലേ? ഈ സൊസൈറ്റി എല്ലാ നിലക്കും തകർന്ന് തരിപ്പണാകൂലേ? ആന കരിമ്പും കാട്ടിക്കേറിയ മാതിരി ഈ മനുഷ്യർ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ചവിട്ടി പതിച്ചില്ലായ്മ ചെയ്യില്ലേ? ഇത് ഈ ആശയങ്ങളെ, ഇത്തരം വാദങ്ങളെ എതിർക്കേണ്ടത് അത് എല്ലാ മനുഷ്യരുടെയും കൂടി ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഡയലോഗ്. പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വിശ്വനാഥ് സിൻഹ IAS പുതിയ ചീഫ് സെക്രട്ടറി. ജൂൺ 24 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ 1992 IAS ബാച്ചുകാരനായ വിശ്വനാഥ് സിൻഹയെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ തീരുമാനിച്ചു. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകാണ് സർക്കാർ നിയമനത്തിലുള്ള വ്യക്തി. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ജൂൺ 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം.

0: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതിൽ. ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കന് അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടലിൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം അങ്ങ് മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കനകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു, പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ല ഉള്ളത്. പഴയ പോലെ എങ്ങനെയാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യുക. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതെ ഇരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്നു. പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടിയേ, ഞാൻ രണ്ട് തവണ പട്ടിണി കിടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ പൈലുള്ളു എന്ന് കുറുക്കൻ പറഞ്ഞു.
1: പീസ് റേഡിയോയിൽ ഇനി നമുക്ക് പഠിക്കാം ഹിഫ്ളുൽ ഖുർആൻ. അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു ഹുജുറാത്തിലെ 11-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിയ എല്ലാവർക്കും അള്ളാഹുവർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ ആളുകൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം പല കാര്യങ്ങൾക്കും വേണ്ടി നെട്ടോട്ട് മോടിക്കൊണ്ടിരിക്കുകയാണ്. ലാഭങ്ങൾക്ക് മേൽ ലാഭം കിട്ടാൻ വേണ്ടി നാം ദിവസവും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സ്വന്തത്തോട് തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ 3 കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന 3 കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത വ അൻഫഖു മിമ്മാ റസഖനാഹും സിറൻ വ അലാനിയ യർജൂന തിജാരതൻ ലൻ തബൂർ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനിനെ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാത കൃത്യമായി കൊണ്ട് 5 നേരവും ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങളെ നിർവഹിക്കുന്ന ആളുകൾ, വഅൻഫഖു മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയ, നാം നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും മറ്റുള്ള ആളുകൾക്ക് ദാനം നൽകുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ലാഭത്തിന് മേൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന, ഒരിക്കലും ജീവിതത്തിൽ നഷ്ടമില്ലാത്ത കച്ചവടത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ കൃത്യമായി കൊണ്ട് ദിവസവും പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സല നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, 5 നേരത്തെ ഫർളായ നമസ്കാരം കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ സാധിക്കുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും സദഖ നൽകുന്ന ആളുകൾ, ഇവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിലാദ്യമായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞത് യത്ലൂന കിതാബല്ല, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ മാസമായ റമളാനിൽ ധാരാളമായിക്കൊണ്ട് ഖുർആനുമായി ബന്ധം വെക്കാൻ, ആ ഖുർആനിനെ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിനെ മനഃപ്പാടമാക്കാനും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി പഠിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ റമളാനിന് ശേഷം നമ്മൾ എത്രത്തോളം ഖുർആനുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട്? നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, വിശുദ്ധ ഖുർആനുമായി റമളാൻ കഴിയുന്നതോടുകൂടി എനിക്ക് എത്രത്തോളം വിശുദ്ധ ഖുർആനിൻ്റെ ആളാകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ചില ആളുകളുണ്ട്. സ്വഹാബത്ത് കേട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മൻഹും യാ റസൂലല്ലാ, ആരാണ് പ്രവാചകരെ, അവർ ആരാണ് ജനങ്ങളുടെ കൂട്ടത്തിലുള്ള അള്ളാഹുവിൻ്റെ ആ ആളുകളില്ലേ, അത് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹും അഹ്ലുൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളാണ്. വഹും അഹ്ലുല്ലാ, അതുകൊണ്ടവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്. വഖാസ്വതുഹു, അവർ അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ ടീമാണ്, ഒരു പ്രത്യേകമായിക്കൊണ്ട് അവർക്കൊരു പരിഗണന ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമുക്കെപ്പോഴും ഒരു വെളിച്ചമായി നമ്മുടെ കൂടെയുണ്ടാകുമെന്നുള്ളതാണ്. ഇഹലോകത്ത് മാത്രമല്ല, ബർസഖി ജീവിതത്തിൽ മാത്രമല്ല, നാളെ പരലോകത്ത് നമ്മെ സഹായിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനെ പഠിച്ച വ്യക്തി, അല്ലെങ്കിൽ പഠിപ്പിച്ച വ്യക്തി, ഇയാളുടെ അടുക്കിലേക്ക് മനുഷ്യരൂപത്തിൽ ഖുർആൻ വന്നുകൊണ്ട് ചോദിക്കും, ഹൽ തഅരിഫ്നീ, നിനക്കെന്നെ എന്നെ മനസ്സിലായോ എന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, മാ അഅരിഫുക, ഇല്ല, എനിക്ക് മനസ്സിലായില്ല, ആരാണ് നീ? അത് ആ ഒരു ചോദ്യത്തോടുകൂടി ഖുർആൻ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിൻ്റെ ഖുർആനാണ്. നീ പഠിച്ചില്ലേ, നീ മനഃപ്പാടമാക്കിയില്ലേ, നീ ആസ്വദിച്ചോതിയില്ലേ, ആ ഖുർആനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സഹായിയായി അവന് ശുപാർശ നൽകാൻ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ധാരാളമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്നവരാവുക, അതിനെ പാരായണം ചെയ്യുന്ന ആളുകളാവുക. നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് അതിലേക്ക് പ്രേരിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ മക്കളെ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാൻ വേണ്ടി പഠിപ്പിച്ചാൽ നാളെ പരലോകത്ത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സ്വർണത്തിൻ്റെ കിരീടം അണിയിക്കപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകം പുടയാടകൾ അവനെ ധരിപ്പിക്കുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കും ആ ഒരു സമയത്ത്, ബിമാ ഖുസ്ഇനഹാദ, എനിക്കെങ്ങനെയാണ് സ്വർഗത്തിൽ ഇത്ര നല്ല വസ്ത്രം ലഭിച്ചത്? അവരോട് പറയപ്പെടും, ബി അഹദി വലദികുമുൽ ഖുർആൻ, ഇത് നിങ്ങളുടെ മകൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ വിശുദ്ധ ഖുർആൻ പഠിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചതാണ് എന്നവിടെ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണത്. വിശുദ്ധ ഖുർആനുമായി എത്രത്തോളം ബന്ധം വെക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടീമിലേക്ക് നമ്മളൊരു അംഗമായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അതിനെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോടുകൂടി നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടീമിൻ്റെ അംഗമായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വർഗത്തിലേക്ക് ആ ഖുർആൻ പാരായണം കൊണ്ട് വേഗത്തിൽ അടുക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ ഒരു വിശുദ്ധ ഖുർആൻ പഠിച്ച വ്യക്തികളോട് നാളെ പരലോകത്തെത്തുമ്പോൾ അവരോട് പറയുന്നതാണ്, നീ ഓതിക്കോ, നിനക്കറിയാവുന്ന സൂറത്തുകളെല്ലാം ആയത്തുകളെല്ലാം നീ പാരായണം ചെയ്തോ, അത് പാരായണം ചെയ്യുന്നതിനനുസരിച്ച് സ്വർഗത്തിലേക്ക് നിനക്ക് ഉയരത്തിലേക്ക് എത്താൻ സാധിക്കും, സ്വർഗത്തിൻ്റെ ഓരോ ദറജകളിലേക്കും നിനക്ക് എത്താൻ സാധിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നേട്ടം നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഖുർആനുമായി നല്ല ബന്ധം വെക്കുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ ആളുകൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.

0: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. സംസാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. നല്ല വാക്കുകളായിരിക്കണം നമ്മൾ ഉച്ചരിക്കേണ്ടത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മര്യാദയാണ് ഖൗലൻ സദീദൻ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വഖൂലൂ നിങ്ങൾ പറയുകയും ചെയ്യണമേ, ഖൗലൻ സദീദ, സദീദായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യണമേ, അഥവാ നേരെ ചൊവ്വായ വാക്ക്, നേരായ വാക്ക് എന്നൊക്കെയാണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. ഇപ്പം ശരിയായ വാക്ക്, നേരായ വാക്ക്, ചൊവ്വായ വാക്ക്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ച് പറഞ്ഞത് മുസ്തഖീമൻ, സ്ട്രൈറ്റായ, ല വിജാജ ഫീഹി, വക്രതകളില്ലാത്ത, ദ്വയാർത്ഥങ്ങളില്ലാത്ത, മറ്റുള്ളവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാത്ത നല്ല വാക്കുകൾ, അത് നിങ്ങൾ പറയണേ എന്നാണ്. അപ്പം അങ്ങനത്തെ വാക്കുകൾ നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരണം, അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു മര്യാദയാണ് ചില ആളുകൾ അവരെങ്ങനെയാണ് സംസാരിക്കുക. വാ തോരാതെ സംസാരിക്കും. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയും ഭയങ്കര സംസാരപ്രിയനാണ്, അയാളപ്പോൾ സംസാരിക്കുക എന്ന ഇടങ്ങറാണ്, വിടൂല, മണിക്കൂറുകൾ ചിലവാവും, സമയം പോകുന്നൊക്കെ പറയും. അഥവാ നിർത്താതെ കേൾക്കുന്നവന് തിരിച്ചൊന്ന് പറയാൻ പോലും സമയം കൊടുക്കാതെ, അവസരം കൊടുക്കാതെ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ, അത് അല്ലാഹുവിന് ഇഷ്ടമില്ല. റസൂലുള്ളാഹി പറയാണ് ഇന്ന മിൻ അഹബ്ബക്കും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും, വഅഖറബക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, നിങ്ങളിൽ പരലോകത്ത് എന്നോട് ഏറ്റവും അടുപ്പം ഉണ്ടാകുന്നതും, അഹാസിനക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും സൽസ്വഭാവമുള്ള വ്യക്തിക്കായിരിക്കും. എന്നാൽ നിങ്ങളിൽ ഏറ്റവും എന്നോട് വിദൂരത്താകുന്നത്, പരലോകത്ത് നിങ്ങളിൽ ഏറ്റവും എന്നോട് വിദൂരത്താകുന്നതും, നിങ്ങളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും, അസർസാറൂനവൽ മുത്തശദ്ദിഖൂനവൽ മുത്തഫൈഹിഖൂൻ, അഥവാ അഹങ്കാരികളായവർ, അതുപോലെ വാതോരാതെ സംസാരിക്കുന്നവരുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രേമുള്ളവരെ, സംസാരിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കണം, ഒരു വസത്വയ്യത്ത്, ഒരു മധ്യമ നിലപാട്. തീരെ സംസാരിക്കാതിരിക്കുന്നവരാകാൻ പാടില്ല, നല്ലോണം സംസാരിക്കുന്നവരാകാൻ പാടില്ല, അതിലൊരു മിതമായി. നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്കത് മനസ്സിലാകണം, അവർക്ക് എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരം കൊടുക്കണം, അത് നമ്മൾ കേൾക്കണം, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കണം, അവർക്കും സ്വതന്ത്രമായി ഇടപെടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. അതായത് നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിക്കുക, അവരിങ്ങനെ കേട്ട് നിൽക്കുക, അവരൊരു കാര്യം പറഞ്ഞ് ഫുള്ളാവണതിൻ്റെ മുമ്പ് നമ്മൾ വീണ്ടും സംസാരം തുടങ്ങുക, ഇതൊന്നും നല്ല മര്യാദകളിൽ പെട്ടതല്ല. അതുകൊണ്ട് നമ്മൾ വായാടികളാകരുത് എന്നർത്ഥം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം പറയുമ്പോൾ ആവശ്യമെങ്കിൽ അത് ആവർത്തിച്ചു പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നു, അന്നഹു കാന ഇദാ തകല്ലമ ബികലിമത്തിൻ, പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോൾ മൂന്ന് തവണ അത് ആവർത്തിക്കുമായിരുന്നു, ഹത്താ തുഫ്ഹമ അൻഹു, കേൾക്കുന്നവർക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കും. ചില ആളുകൾ കണ്ടിട്ടില്ല, ഞങ്ങളൊരു കാര്യം പറയും, അപ്പോൾ കേൾക്കുന്നവന് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലായില്ലല്ലോ ഒന്നുകൂടി പറയുമോ എന്ന് പറയുമ്പോൾ, എന്താ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇനി ഞാൻ പറയൊന്നുമില്ല, എന്താ കുറേ പ്രാവശ്യം എന്നൊക്കെ പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയും. ഇതൊന്നും നല്ല മര്യാദകളിൽ പെട്ടതല്ല. ഹദീസിൽ കാണാം, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹദ്ദിസു ഹദീസൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ലൗ അദ്ദഹുൽ ആദു ലഅഹ്സാഹു, ഒരാളതിങ്ങനെ എണ്ണുകയാണെങ്കിൽ അഥവാ അതിലെ വാക്കുകൾ എണ്ണുകയാണെങ്കിൽ അയാൾക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നാണ്. അതിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ലൗ അദ്ദ കലിമാത്തഹു, ഒരാൾ ലൗ അദ്ദ കലിമാത്തിഹി, ഒരാൾ അതിലെ കലിമത്തുകൾ അതിനെ എണ്ണുകയാണെങ്കിൽ, ഔ മുഫ്രദാത്തിഹി, അല്ലെങ്കിൽ അതിലെ ഓരോ വചനങ്ങളും എണ്ണുകയാണെങ്കിൽ, ഔ ഹുറൂഫിഹി ഔ ഹുറൂഫഹു, അല്ലെങ്കിൽ അതിലെ ഹർഫുകൾ എണ്ണുകയാണെങ്കിൽ, ല അത്വാ കദാലിക്ക, അവനത് സാധിക്കുമായിരുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? വൽ മുറാദു ബിദാലിക്കൽ മുബാലഗ ഫി തർതീലി വത്തഫ്ഹീമി, അതുപോലെ പ്രവാചകൻ സാവധാനത്തിൽ നിർത്തി നിർത്തി മനസ്സിലാകും രൂപത്തിൽ പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ സംസാരം അത് വളരെ വേഗതയിലാക്കാൻ പാടില്ല. പറയുന്നവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം സംസാരം. ഗൗരവമുള്ള വാക്കുകളുണ്ടെങ്കിൽ ആവർത്തിക്കണം. ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആവശ്യാർത്ഥം ആവർത്തിച്ചു കൊടുക്കണം. ഇതൊക്കെ നല്ല മര്യാദകളിൽപ്പെട്ടതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തഖ്ദീമുൽ അക്ബരി വൽ അഫ്ഖഹി, സംസാരത്തിൽ മുതിർന്നവരെയും അറിവുള്ളവരെയും മുന്തിക്കണം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ മുതിർന്നവരുണ്ട് എങ്കിൽ, മുതിർന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ, മല്ലം യുവക്കിർ കബീറന, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട വൃദ്ധരെ ബഹുമാനിക്കാത്തവർ, അതുപോലെ കുട്ടികളോട് കരുണ കാണിക്കാത്തവർ, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവരല്ല എന്നാണ്. അപ്പം അതുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കണം. അതിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. ഒരു സദസ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബക്കാരിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ, അവിടെയൊക്കെ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്കാദ്യം സംസാരിക്കാൻ അവസരം നൽകണം. അവരുടെ അഭിപ്രായങ്ങൾ ആദ്യം കേൾക്കണം. അവരുടെ വാക്കുകൾക്ക് മുൻഗണന നൽകണം. കാരണം അവർ അനുഭവസമ്പത്തുള്ളവരാണ്, നമ്മളെക്കാൾ എത്രയോ ജീവിതം കണ്ടവരാണ്. അതുകൊണ്ട് ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകണം. അതുപോലെ വൽ അഫ്തഹി, പാണ്ഡിത്യമുള്ളവർക്ക് മുൻഗണന നൽകണം. അറിവുള്ള ഒരാൾ, ഖുർആനും ഹദീസും പഠിച്ച ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ അയാളുടെ വാക്കിന് മുൻഗണന നൽകണം. എല്ലാവരും പറഞ്ഞിട്ട് പിന്നെ അയാൾക്കൊരു അവസരം നൽകൽ, അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആദ്യം അയാളുടെ അഭിപ്രായത്തിന് വില നൽകണം. അയാളോടാദ്യം സംസാരിക്കാൻ പറയണം. അയാളുടെ വാക്കുകൾക്ക് ആദ്യം ചെവി കൊടുക്കണം, എന്നിട്ട് ബാക്കിയുള്ളവർ. അതാണ് ഇസ്ലാമിൻ്റെ മര്യാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു സദസ്സ് കുറച്ചാളുകൾ വന്നപ്പോൾ, അതിൽ പ്രായം കുറഞ്ഞവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കബീരിൽ കുബ്ര, മുതിർന്നവർ ആദ്യം സംസാരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബസീറത്ത്, ഉൾക്കാഴ്ചയുണ്ടാകും. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവസമ്പത്തുമുണ്ടാകും. അപ്പം അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് മുൻഗണന നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? പ്രവാചകൻ്റെ ഹദീസിൽ കാണാം, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് ഇക്രാമതി ശൈബത്തിൽ മുസ്ലിം, നരബാധിച്ച മുസ്ലിമിനെ ബഹുമാനിക്കുക എന്നുള്ളത്. താടി രോമങ്ങളും മുടിയുമെല്ലാം നിരച്ച എന്ന് പറഞ്ഞാൽ അത്രയും വാർദ്ധക്യത്തിലെത്തിയ മുസ്ലിം, അവനെ ബഹുമാനിക്കൽ, ആദരിക്കൽ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്ലാമിൽ എല്ലാവർക്കും ഒരേ സ്ഥാനമല്ല. റസൂലുള്ളാഹി പറഞ്ഞേ, അൻസിലുൻ നാസ മനാസിലഹും, ഓരോരുത്തരുടെയും സ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർക്ക് ആ സ്ഥാനങ്ങൾ നൽകണം. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആളുകൾക്കനുസരിച്ച് സംസാരിക്കണം. എല്ലാരോടും എല്ലാതും പറയാൻ പറ്റൂല. എല്ലാരോടും ഒരേ രൂപത്തിൽ സംസാരിക്കാൻ പറ്റൂല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഅൽതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമേതാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, സമയത്ത് നിസ്കരിക്കലാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സുമ്മ ഐ, പിന്നെ ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു പിന്നെ ഏതാണ്? അപ്പം റസൂലുള്ളാഹി പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിലേർപ്പെടലാണ്. ഇത് അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞതാണ് കേട്ടോ. ഇനി അബു ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് മറ്റൊരിക്കൽ ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഫ്ലൽ, ഏറ്റവും ഉത്തമമായ കർമ്മം ഏതാണ്? ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ച അതേ ചോദ്യം. അപ്പം റസൂലുള്ളാഹി പറഞ്ഞു അലൈക ബിസ്സൗം, നീ നോമ്പ് നോറ്റോ, ഫഇന്നഹു ലാ ഇദ്ലലഹ്, അതിന് പകരം വെക്കാനൊന്നുമില്ല. അപ്പം റസൂലുള്ളാഹി ഇവർക്ക് നൽകിയത് മറ്റൊരു ഉപദേശമാണ്. ഇനി അതുപോലെ തന്നെ അംറു ബിൻ അബസ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, എന്ത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അമലാനി, രണ്ടമലുകൾ, ഹുമാ അഫ്ളലുൽ അഅമാൽ, അതാണ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഹജ്ജത്തുൻ മബ്റൂറ ഔ ഉംറ, സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് അല്ലെങ്കിൽ ഉംറ. അപ്പം ഇദ്ദേഹത്തോട് റസൂലുള്ളാഹി പറഞ്ഞത് വേറൊരു കർമ്മമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിൽ ഏറ്റവും നല്ല കർമ്മം ഏതാണ് ചോദിച്ചപ്പോൾ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വൈദിഹി, ഒരു മുസ്ലിമിൻ്റെ കൈകളിൽ നിന്നും നാവിൽ നിന്നും, ഒരാളുടെ നാവിൽ നിന്നും കൈകളിൽ നിന്നും മറ്റുള്ളവർ നിർഭയരാവലാണ്. അപ്പോൾ നോക്കുങ്ങൾ, ഓരോരുത്തർക്കും റസൂലുള്ളാഹി നൽകിയത് ഓരോ ഉത്തരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരോടും സംസാരിക്കേണ്ടത് ഒരേ രൂപത്തിലല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹദീസുൻ നാസ ബിമായാരിഫൂൻ, ആളുകൾക്കനുസരിച്ച് നിങ്ങൾ അവരോട് സംസാരിക്കുക. അയ്യുകദ്ദിബ അല്ലാഹു വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അവർ കളവാക്കുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? കാരണം ചില ആളുകൾ ഈമാൻ കുറഞ്ഞവരേക്കരം, ഓലോട് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂല, ഓൾക്ക് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. സ്ത്രീകൾ അവരോട് പുരുഷന്മാരോട് പറയണ പോലെ പറയാൻ പറ്റൂല, മുതിർന്നവരോട് പറയണ പോലെ കുട്ടികളോട് പറയാൻ പറ്റൂല, സാധാരണക്കാരോട് സംസാരിക്കണത് പോലെ പണ്ഡിതന്മാരോട് സംസാരിക്കാൻ പറ്റൂല, പണ്ഡിതന്മാർക്ക് ദർശനം കൊടുക്കണത് പോലെ സാധാരണക്കാർക്ക് ദർശനം കൊടുക്കാൻ പറ്റൂല. ഓരോരുത്തർക്കും അവരുടെ ത്വാക്കത്തനുസരിച്ച്, അവരുടെ ഈമാനനുസരിച്ച്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, സത്യമേ പറയാൻ പറ്റൂ. അപ്പോൾ സത്യം പറയാന്ന് പറയുമ്പോൾ നുണ പറയാൻ പറ്റൂല എന്നർത്ഥം. അത് മാത്രമല്ല, സത്യമാണോ എന്ന് ഉറപ്പില്ലാത്തതും പറയാൻ പറ്റൂല, അതും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താ, കഫാ ബിൽ മർഇ കദിബ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതെല്ലാം പറയൽ ഒരാൾ കള്ളനാകാൻ അത് മതിയെന്നാണ്. നമ്മൾക്ക് കിട്ടുന്ന വാർത്തകൾ സത്യമാണോ അസത്യമാണോ എന്ന് നമ്മൾ അറിയണില്ല. നുണയാണോ സത്യമാണോ എന്നൊന്നും നോക്കാതെ, ഫെയ്ക്കാണോ റിയലാണോ നോക്കാതെ നമ്മളത് അങ്ങോട്ട് പ്രചരിപ്പിക്കും. നമുക്ക് വന്നൊരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ, ഇത് സത്യമാണോ, ഇതാരെങ്കിലും വെറുതെ ഉണ്ടാക്കിയതാണോ, ഒന്നും നമ്മൾ നോക്കാതെ മെസ്സേജ് വന്ന ഉടനെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്യണം, സ്റ്റാറ്റസ് വെക്കണം. പ്രേമുള്ളവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. കീല വക്കാല, കേട്ടതെല്ലാം പറയൽ, അത് അല്ലാഹുക്ക് വെറുപ്പാണ്. അതുകൊണ്ട് സംസാരത്തിൽ സത്യസന്ധത പാലിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, ആരെങ്കിലും സ്വകാര്യം പറഞ്ഞാൽ അത് പരസ്യപ്പെടുത്താൻ പാടില്ല. ഒരാൾ നമ്മുടെ ഒരു സ്വകാര്യം പറഞ്ഞു, പിന്നെ നമ്മളിങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? ഇല്ല. എത്രത്തോളം റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഹദ്ദസ റജുലുൽ ഹദീസ, ഒരാൾ നിന്നോട് സംസാരിക്കുകയാണ്, സുമ്മൽതഫത, സംസാരിക്കുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അഥവാ നമ്മളിങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ല, ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ, ഞാൻ പറഞ്ഞത് ആരും കേൾക്കണില്ലല്ലോ എന്ന രൂപത്തിൽ അവൻ തിരിഞ്ഞു നോക്കിയാൽ, ഫഹിയ അമാന, ആ സംസാരം അമാനത്തായി. പിന്നെ അത് നമ്മൾ ഓതാരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് നമ്മൾ രഹസ്യമാക്കി വെക്കണം, കാരണം അത് സ്വകാര്യമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതൊക്കെ സംസാരത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളാണ്. ഇതൊക്കെ പാലിക്കുമ്പോഴാണ് നല്ല സംസാരത്തിൻ്റെ ഉടമകളായി നമുക്ക് മാറാൻ പറ്റുക. അങ്ങനെ നമ്മൾ സംസാരത്തിലെ മര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സംസാരിക്കുന്നവരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, സംസാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഭാഗം രണ്ട്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone www.peaceradio.com.
3: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. നാം ദരിദ്രരാണെന്ന് തിരിച്ചറിയുക. അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അല അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വഹബീബിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഇന്ന് ഖുർആൻ പാഠങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വചനം പരിശുദ്ധ ഖുർആനിലെ 35 അധ്യായം സൂറത്തു ഫാത്തിറിലെ 15, 16, 17 വചനങ്ങളാണ്. എന്താണ് ഈ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹ നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഫക്കീറുകളാകുന്നു, ആവശ്യക്കാരാകുന്നു, അല്ലെങ്കിൽ ദരിദ്രന്മാരാകുന്നു. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ തന്നെയാണ് ധന്യനും സ്തുത്യർഹനുമായിട്ടുള്ളവൻ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ അവൻ്റെ നിസ്സാരതയെ, അവൻ ഫക്കീറാണ്, ദരിദ്രനാണ്, അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്ന തിരിച്ചറിവ് അവന് ഉണ്ടാകണം എന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൊണ്ട് അയ്യുഹ നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ഫക്കീറുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി നിലനിൽപ്പില്ല. നിങ്ങളിവിടെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. നിങ്ങൾക്ക് വായുവും ഭക്ഷണവും വെള്ളവുമെല്ലാം ഒരുക്കിത്തരുന്നത് അല്ലാഹുവാണ്. സ്വന്തം നിലക്ക് നിങ്ങൾ ഇതൊന്നും കീഴ്പ്പെടുത്തുന്നില്ല. സൂര്യനെയോ ചന്ദ്രനെയോ മഴയെയോ കാറ്റിനെയോ ഭക്ഷണത്തെയോ ആയുസ്സിനെയോ ജീവനെയോ ആത്മാവിനെയോ ഒന്നും തന്നെ മനുഷ്യന് സ്വന്തം നിലക്ക് അധീനപ്പെടുത്തുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവന് മഴ പെയ്യിപ്പിക്കാമായിരുന്നു. അവൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ അവന് മരണം സംഭവിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അതെല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അതേപോലെ തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ താൻ എന്ത് ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയാൻ പോലും പറ്റാത്ത വിധം ഗ്യാരണ്ടിയില്ലാത്തതാണ് മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും അവന് അല്ലാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ട്, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്, യാതൊരു നിലക്കും അഹങ്കരിക്കുവാൻ, ധിക്കാരികളായി കഴിയുവാൻ, തോന്നിവാസികളായി ജീവിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അൻതുമുൽ ഫുഖറ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ അല്ലെങ്കിൽ സഹായമാവശ്യമുള്ളവൻ. അൻതുമുൽ ഫുഖറ, മനുഷ്യരെല്ലാവരും ഫക്കീറുകളാണ്. അവർ എത്ര തന്നെ ദുനിയാവിൻ്റെ വിഷയത്തിൽ ധനികരാണെങ്കിലും വലിയ സ്ഥാനമാനങ്ങളുള്ളവരോ രാജാക്കന്മാരോ ഭരണാധികാരികളോ ആരുമാകട്ടെ, എല്ലാവരും സൃഷ്ടാവായ അല്ലാഹുവിനെ ആശ്രയിച്ചു നിൽക്കുന്നു. അവരുടെ സ്ഥാനമാനങ്ങൾ, അവരുടെ രാജാധിപത്യം, അവരുടെ മറ്റു സൗകര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ക്ഷണികമാണ്. എന്നും രാജാവായിരിക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. എന്നും വലിയ സ്ഥാനമാനങ്ങളിൽ വിരാജിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. മറിച്ച് ജീവിതം ഏതു സന്ദർഭത്തിലും മാറി മറിഞ്ഞേക്കാം. അതെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കുവാനോ ഇതൊന്നും നഷ്ടപ്പെടുകയില്ല, ഇതെല്ലാം ഞങ്ങളുടെ കഴിവുകൊണ്ടാണെന്ന് വിശ്വസിക്കുവാനോ വിചാരിക്കുവാനോ മനുഷ്യന് പാടില്ലാത്തതാണ്. വിശ്വാസികൾക്ക് തീർച്ചയായും അത് പാടില്ലാത്തതാണ്. മറിച്ച് അവർ മനസ്സിലാക്കേണ്ടത്, അവർ ഓരോ നിമിഷവും അല്ലാഹുവിൻ്റെ സഹായം ആവശ്യമുള്ളവരാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തുമില്ലെങ്കിൽ അവർക്ക് യാതൊന്നും നേടിയെടുക്കുവാൻ സാധ്യമല്ല എന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹ നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ഫക്കീറുകളാണ്, വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ ഗനിയായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, അതാണ് അൽ ഗനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സ്വയം പര്യാപ്തനും സ്വയം ധന്യനുമാണ്. സൃഷ്ടികളിൽ ഒരാളുടെയും ആവശ്യം അവനില്ല. സൃഷ്ടികൾക്ക് അവന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ സാധ്യവുമല്ല. അവൻ ഗനിയാണ്, അതേപോലെ തന്നെ അൽ ഹമീദ്, എല്ലാ സ്തുതികളുടെയും ഉടമസ്ഥനുമാണ്. എല്ലാ സ്തുതികളും കീർത്തനങ്ങളും ഉടമപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയാന്വിതരായി അഹങ്കാരമില്ലാതെ ജീവിക്കേണ്ടവരാണ് മനുഷ്യർ എന്ന കാര്യമാണ് സൂറത്തു ഫാത്തിറിലെ 15-ാമത്തായത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു കാര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇൻ യശ യുദ്ഹിബുക്കും, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, യുദ്ഹിബുക്കും, അവൻ നിങ്ങളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുമായിരുന്നു. വയഅതി ബിഖൽഖിൻ ജദീദ്, പുതിയ ഒരു സൃഷ്ടിയെ അവൻ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവനൊരിക്കലും വിചാരിക്കരുത് അവൻ എല്ലാ കാര്യത്തിനും പോന്നവനാണ് എന്ന്, അവൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് തീരുമാനിക്കുന്നത് എന്ന്, അവന് അല്ലാഹുവിനെ അങ്ങ് തോൽപ്പിച്ചു കളയാമെന്ന് ഇതൊന്നും മനുഷ്യൻ വിചാരിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ, ഇല്ലാതെയാക്കിക്കളയാൻ അല്ലാഹുവിന് സാധിക്കും. നിങ്ങൾ എത്ര വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണെങ്കിലും ശരി, നിങ്ങൾ എണ്ണത്തിലും വണ്ണത്തിലുമൊക്കെ എത്ര വലിയവരാണെങ്കിലും ശരി, നിശേഷം നിങ്ങളെ നശിപ്പിക്കാൻ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമാണ്. ഒരു വലിയ കൊടുങ്കാറ്റോ ഒരു വലിയ വെള്ളപ്പൊക്കമോ അതേപോലെയുള്ള പ്രയാസങ്ങളോ പരീക്ഷണങ്ങളോ വന്നാൽ മനുഷ്യനെ നശിപ്പിക്കുവാൻ, അവനെ മുച്ചൂടുമില്ലാതെ ചെയ്യുവാൻ അല്ലാഹുവിന് സാധിക്കുന്നതാണ്. നൂഹ് നബിയുടെ സമുദായം ആ പ്രവാചകനെ നിഷേധിച്ചപ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കത്തിലൂടെ അവരെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത് നമുക്കൊരു പാഠമായി ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിറഔൻ നശിപ്പിക്കപ്പെട്ടു, ആദ് സമൂത് ഗോത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങൾ അഹങ്കരിക്കരുത്, കാരണം നിങ്ങളെ മാറ്റാനും പുതിയ ഒരു വിഭാഗത്തെ കൊണ്ടുവരാനും അല്ലാഹുവിന് സാധിക്കും. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഒരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരിക എന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതല്ല. അതല്ലെങ്കിൽ നിങ്ങളെ മാറ്റി മറ്റൊരു തലമുറയെ കൊണ്ടുവരാനും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. കോടാനുകോടി ജീവജാലങ്ങളെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന് മനുഷ്യനെ പൂർണ്ണമായും മാറ്റി പുതിയൊരു ജീവിയെ കൊണ്ടുവരാനോ, അതല്ലെങ്കിൽ നിലവിലുള്ള തലമുറയെ നീക്കം ചെയ്ത് പുതിയ ഒരു തലമുറയെ കൊണ്ടുവരാനോ അവന് സാധിക്കും. അതുകൊണ്ട് അഹങ്കരിക്കാതെ, പൊങ്ങച്ചം നടിക്കാതെ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാനും അല്ലാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ചുകൊണ്ട് വിനയാന്വിതരായി ഭൂമിയിലൂടെ ജീവിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത്. ഒരിക്കൽ കൂടി ആ 15-ാമത്തായത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ഫഖീറുകളാണ്. അതുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവാണ് ധന്യതയുടെ ഉടമയും അതേപോലെ തന്നെ സ്തുത്യർഹനും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നാം ദരിദ്രരാണെന്ന് തിരിച്ചറിയുക. ഈ വിഷയവുമായി നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: ദഅൂനി ഉനാജി മൗലൻജരി.
6: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: എന്തുകൊണ്ട് ഇതെല്ലാവർക്കും സന്തോഷം കിട്ടുന്നില്ല? ശാസ്ത്രലോകം തന്നെ അതിന് മനോഹരമായിട്ടൊരു ഉത്തരം നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമാണ് ഇതാണ്. പക്ഷേ ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ആശാനുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് സുഖം. ഇത് രണ്ടും ഏകദേശം ഒരേപോലെയാണ്, പക്ഷെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ലോകത്തിന് പറഞ്ഞു കൊടുത്തൊരു മനുഷ്യനാണ് ഡോക്ടർ റോബർട്ട് ലെസ്റ്റിംഗ്. 2017 അദ്ദേഹത്തിന്റെ റിസർച്ച് വളരെ മനോഹരമാണ്. അതിൽ ഒന്നാമത് പറയുന്ന കാര്യം ഇതാണ്, ഈ സുഖം കിട്ടാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഐസ്ക്രീം കഴിക്കുന്നു, ചില ചേട്ടന്മാര് വൈകിട്ട് എന്തെങ്കിലും അടിക്കുന്നു, സുഖം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ സന്തോഷം കിട്ടില്ല. സന്തോഷം കിട്ടണമെങ്കിൽ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഉള്ളിന്റെ ഉള്ളിൽ തൃപ്തി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നല്ല സുഹൃത്തുക്കളായി സംസാരിക്കുമ്പോൾ, കുടുംബമായിട്ട് നല്ല ക്വാളിറ്റി ടൈം കൊടുക്കുമ്പോൾ ഒക്കെ ഈ സാധനം വരും. ഇതിന് സാധനങ്ങളുടെ പൈസയുടെ ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം ഇതിന്റെ സമയമാണ്, ഡ്യൂറേഷൻ. ഈ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം ആണ്, വളരെ ഷോർട്ട് ടൈം ആണ്, വളരെ കുറച്ചു നേരം മാത്രം. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മനുഷ്യന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ലോങ് ഡ്യൂറേഷൻ ആണ്. ഇവിടെ ഷോർട്ട് ടൈം ആണ്, ഭയങ്കര ഹൈ എനർജി ആണ് ഇവിടെ. ഒരു വ്യക്തി പാർട്ടിക്ക് പോകുന്നു, ഡിജെ വെക്കുന്നു, ഡാൻസ് കളിക്കുന്നു, തുള്ളിച്ചാടുന്നു, ബും എന്ന് കയറും, അതേപോലെ പൂവും ചെയ്യും. മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടെ ലീഡ് ചെയ്യുന്ന ഹോർമോൺ ഡോപ്പമൈൻ ആണ്. ഡോപ്പമൈൻ

0: ആളുകളുടെ മനസ്സ് വളരെ ദുർബലമാകും, വളരെ വീക്കായിട്ട് മാറുകയാണ്. ഒരു മദ്യപാനി എത്ര മദ്യപിച്ചാലും അവർ വിചാരിക്കുന്ന ഒരു സന്തോഷം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഒട്ടും തൃപ്തിയില്ലാത്തൊരു ജീവിതമായിരിക്കും ഇവര്. ഇവിടെ ഉള്ളവരോ, അവർ ഭയങ്കര ഹാപ്പിയാണ്, എനർജറ്റിക് ആണ്, ഭയങ്കര സ്ട്രോങ് വിൽ പവർ ആയിരിക്കും ഈ കൂട്ടർ. ഇനി ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ വരുന്നത് ഈ വിഭാഗം ആളുകളിൽ നിന്നായിരിക്കും. ഇനിയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്, നമ്മളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഏറ്റവും മികച്ച സമയം, എനർജി, പണം, ഇതിൽ ഏതിനായിരിക്കണം കൂടുതൽ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക.
1: മിസ്റോ, ഞാൻ ഈ മെസ്സേജ് കണ്ടാല, വോയിസ് കേട്ട സമയത്ത് അല്ലെങ്കിൽ വീഡിയോ കണ്ട സമയത്ത്, ഞാൻ അക്യുറേറ്റ് ആയത് ഇസ്ലാം പറഞ്ഞ കാര്യത്തിന് അതിനങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യം തോന്നി. ആരാണെങ്കിലും സുഖത്തിന്റെ പിന്നാലെയാണ് പോയത്, പക്ഷെ സുഖം വളരെ നൈമിഷികമാണ്. ആ സുഖമാവട്ടെ, അതുകൊണ്ട് തന്നെ അത്തരം സുഖങ്ങളെയൊക്കെ ഇസ്ലാം വിലക്കി. മദ്യപാനം, വ്യഭിചാരം, ഇതൊക്കെ താൽക്കാലിക സുഖങ്ങളാണ്. ഈ സുഖങ്ങൾ ഡോപ്പാമീൻ കൂട്ടുന്നുണ്ട്, അതൊരു തരം ലഹരിയാണ്. ആ ലഹരി മനുഷ്യനെ തകർക്കുകയും ചെയ്യുന്നു. എന്നാ തൊട്ടപ്പുറത്ത് അയാൾ പറയുന്ന രണ്ട് പാർട്ടുണ്ട്, ഒന്ന് സുഖവും ഒന്ന് സന്തോഷമാണ്. നമുക്ക് അത് വീഡിയോയിൽ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ സന്തോഷത്തിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് എപ്പോഴും ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ജീവിതം എൻ്റെ വരെ കൊണ്ടുപോകാൻ പറ്റും. ആ ഹാപ്പിനെസ് എന്താണ്? സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളും. ഉദാഹരണം, അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ, മറ്റൊന്ന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക,
2: കുടുംബ
1: ബന്ധങ്ങൾ നിലനിർത്തുക, അയൽപ്പക്ക ബന്ധങ്ങൾ നിലനിർത്തുക, ക്ഷമിക്കുക, സഹിക്കുക. അപ്പൊ ആ സഹനവും ക്ഷമക്ക് കൊണ്ട് മനുഷ്യന് ഹാപ്പിനെസ് നിലനിർത്താൻ പറ്റും. അതാണ് മനുഷ്യന്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടത്. പക്ഷെ അതില്ല ആളുകൾ. ആളുകളൊക്കെ പോകുന്ന എവിടെയാണ്? ആരാണെങ്കിലും സുഖത്തിന്റെ പിന്നാലെ,
2: ചെറുത് ആനന്ദത്തിന്,
1: അതെ, അല്പനേരത്തെ. അതിലാണ് അഡിക്റ്റ് ആവുന്നത്, ലഹരി അതിന് അഡിക്റ്റ് ആവാണ്. കുറച്ചു നേരത്തെ
2: പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അപ്പോഴൊരു സുഖം കിട്ടും, പക്ഷെ സുഖം മതിയായില്ല. സുഖം മതിയാകുന്നെങ്കിൽ അവിടെ നിർത്തുമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യണത്, മദ്യപാനത്തിലേക്ക് അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോകുന്നത് എന്നുള്ളത് സത്യമാണത്. അപ്പം ശരിക്കും ഒരു പൂർണ്ണ ആസ്വാദനം ലഭിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ആനന്ദം, സന്തോഷം കിട്ടുക എന്നുള്ളത് നേരത്തെ അങ്ങളാ സൂചിപ്പിച്ച ഒരു കണക്ഷൻ,
1: യെസ്,
2: ഒരു ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള
1: ഒരായത്തില്ലേ, ഒമൈ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം യജഅൽ ലഹു എന്ന് പറഞ്ഞിട്ട് ബാക്കിൻ കോർമല്ല. അതായത് അവന് പിന്നെ അവിടെയാണ് ആ സുഖം വരുന്നത്. മനസ്സ് വളരെ വിശാലമാവുന്നു. എന്നാൽ പിന്നെ ഒരാള് പേച്ചു വയ്യക്കൻ ഹറജാണ്, ഇടുങ്ങിയ മനസ്സിലേക്ക് പോകുന്നു. ആ ഇടുങ്ങിയ മനസ്സിൽ നിന്നാണ് പിന്നെ ഈ സുഖം തേടി പോകുന്നത്. പക്ഷെ അവനൊരിക്കലും സ്വസ്ഥത വരുന്നില്ല,
2: തീർച്ചയായിട്ടും.
1: അപ്പൊ അത് അവന്, ഇത് നമുക്ക് ഇതൊരു ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാല്, ഞാൻ പലപ്പോഴും അങ്ങനെ കാണില്ല, മനുഷ്യനെ ശരിക്കും ചിന്തിപ്പിക്കാവുന്ന ഈ ഇപ്പൊ അയാള് പറയുന്നത് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവല്ല. പക്ഷെ അയാൾക്ക് കൃത്യമായിട്ട് എന്താ ഉത്തരം കൊടുക്കുക? സന്തോഷത്തിന് എന്താ ഉത്തരം കൊടുക്കാൻ
2: പറ്റില്ല. ഇങ്ങനെ ഒരു ഒരു
1: സന്തോഷമാണ് എന്ന് പറയും.
2: ഓപ്ഷൻ ഉണ്ട്,
1: ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ ഓപ്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് ചേർത്ത് അവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
2: അവിടെ ഇന്നത് ചെയ്താൽ അത് കിട്ടുമെന്ന് പറയാനുള്ള ഒരു മാർഗം പിന്നീട് എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ഈ മതപരമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ വരും.
1: അത് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അയാളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നേക്കാം, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം?
2: അതെ,
1: തീർച്ചയായിട്ടും. എന്തിനങ്ങനെ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യണതിന്റെ നമുക്കൊരു എയിമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവിതത്തിലെ ഈ രണ്ട് വഴികളിൽ ഏത് തിരഞ്ഞെടുക്കുന്നു അവിടെയാണ് നമ്മൾ സക്സസ് ഉള്ളത്.
2: സന്തോഷത്തിന്റെയും
1: സുഖത്തിന്റെ പിന്നാലെ പോകുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞ് സന്തോഷം തരുന്നതിന്റെ കാര്യത്തിന്റെ പിന്നാലെ പോകുക എന്നുള്ളതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ഓരോ ഭാഗങ്ങൾ പഠിപ്പിക്കപ്പെടുകയാണ് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ എന്ന ഈ പരിപാടിയിലൂടെ. ഇന്നത്തെ ക്ലാസ്സിൽ നിർഭയത്വം പരന്നൊഴുക്കും. സംസാരിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبه للمتقين ولا عدوان الا على الظالمين والصلاه والسلام اللتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദു സ്വാലിഹീനിലെ 41-ാമത്തെ ഹദീസാണ്, അഥവാ ബാബു സബറിലെ 17-ാമത്തെ ഹദീസാണ് നാം പഠിക്കുന്നത്. വൻ അബി അബ്ദുൽ ഖബ്ബാബ് ബിനുൽ അറത് ഖാല ഷകൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുതവസ്സിദുൻ ബുർദതൻ ലഹു ഫീ ദില്ലിൽ കഅബ ഫഖുൽന ألا تستنصر لنا ألا تدعو لنا فقال قد كان من قبلكم يؤخذ الرجل فيحفر له في الأرض فيجعل فيه إلى آخر الحديث خباب بن الأرد رضي الله عنه അദ്ദേഹം പറയുകയാണ്, ഷകൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതിപ്പെട്ടു, ശത്രുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന അതിശക്തമായ പീഡനത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ആവലാതിപ്പെട്ടു. ആവലാതിയുമായി ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നബി വഹുവ മുതവസ്സിദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലയണയാക്കി വെച്ചിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് റസൂൽ. ബുർദത്തൻ ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പുതപ്പ്, വരയും കുഴിയുമൊക്കെയുള്ള ഒരു പുതപ്പ്, അത് തലയിണയായി ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദില്ലിൽ കഅബ, കഅബയുടെ തണലിൽ ആയിരിക്കുകയാണ്, കിടക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതിപ്പെട്ടുകൊണ്ട് ചെന്നത്. ഫഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയോടുള്ള ഞങ്ങളുടെ ആവലാതിയായി ഞങ്ങൾ പറഞ്ഞു, അലാ തസ്തൻസിറു ലന, താങ്കൾ അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ, അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടുന്നില്ലേ, അലാ തദ്ഉ ലന, നബിയെ താങ്കൾ നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ, ഈ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നില്ലേ എന്നവർ ചോദിച്ചു. ഫഖാൽ, അബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഫഖാൽ എന്ന് പറഞ്ഞാൽ മുഹരിദൻ ലഹും അലാ സബർ, ക്ഷമിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖദ് ഖാന മൻ ഖബലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചിലർ, മുൻകഴിഞ്ഞ സമൂഹങ്ങളിലെ ചില ആളുകൾ, യുഹദുർ റജുലു അവരിൽ നിന്ന് ഒരാളെ പിടിക്കും. അവരിൽ നിന്നൊരാൾ എന്ന് പറഞ്ഞാൽ വിശ്വാസിയായ ഒരാളെ പിടിക്കപ്പെടും, ശത്രുക്കൾ അയാളെ പിടിക്കും. പിടിക്കുന്നത് അയാളെ ശിക്ഷിക്കാനാണ്, അയാളുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാനും പഴയ ശിർക്ക് കലർന്ന വിശ്വാസത്തിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുപോകുവാനും അയാളെ പിടിച്ച് ശിക്ഷിക്കും. ആ ശിക്ഷയുടെ രൂപമാണ് പറയുന്നത് ഫയുഹ്ഫറു ലഹു ഫില്ലർ, ആ വിശ്വാസിക്ക് വേണ്ടി ഭൂമിയിൽ ഒരു കുഴി വെട്ടും, കുഴിയുണ്ടാക്കും, എന്നിട്ട് ഫയുജ്അലു ഫീ, ആ കുഴിയിൽ അയാളെ ആക്കും, കുഴിയിൽ നിർത്തും. സുമ്മയുത്താ ബിൽ മിൻഷാർ, പിന്നെ ഈർച്ചവാൾ കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ഫയൂലഅലാറു ഇസ്സി, എന്നിട്ട് ആ വാൾ അയാളുടെ തലയിൽ വെക്കും, തലയിൽ വെച്ച് അയാളുടെ തല മുറിക്കും, ഈർന്നു മുറിക്കും. ഫയുജ്അലു നിസ്ഫൈൻ, അങ്ങനെ ആ വ്യക്തി രണ്ട് കഷ്ണങ്ങളായി മുറിക്കപ്പെടും, ആക്കപ്പെടും, അയാൾ രണ്ട് കഷ്ണങ്ങളാക്കപ്പെടും. ഒയുംഷത്തു ബി അംഷാത്തിൽ ഹദീദ്, ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ട് അയാളെ ചീകിയെടുക്കും, അയാളെ മാംസങ്ങളൊക്കെ ചീകിയെടുക്കും. അഥവാ ഇരുമ്പിൻ്റെ ചെറുപ്പുകളുണ്ട്, അയാൾ ശിക്ഷിക്കപ്പെടും. മാ ദൂന ലഹ്മിഹി വഅദ്മി, അയാളുടെ ലഹ്മ് മാംസത്തിൻ്റെയും എല്ലിൻ്റെയും ചുവടെ താഴെയുള്ളത് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ റിവായത്തിൽ നിന്ന് വളരെ സ്പഷ്ടമായി നമുക്കത് മനസ്സിലാക്കാം അതിൻ്റെ ഉദ്ദേശ്യം. ഒയും ഷതു ബുഖാരി റഹിമഹുല്ലയുടെ റിവായത്തിലുള്ളത്, ബുഖാരിയിലൊരു നുസ്ഖയിലുള്ളത്, അയാളുടെ മാംസത്തിന് താഴെയുള്ളത് ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ട് ചീകിയെടുക്കും എന്ന് പറഞ്ഞാൽ മാംസത്തിന് ചുവടെയുള്ളത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ്. അയാളുടെ ഞരമ്പുകൾ, എല്ലുകൾ, അവയിലുള്ളതൊക്കെ അതൊക്കെ ചീകിയെടുക്കും എന്ന് പറഞ്ഞാൽ അത്രയും കടുത്ത പീഡനത്തിന് അയാളെ അവർ വിധേയരാക്കിയിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മായുസുദ്ദുഹൂദാലികീനി, അതൊന്നും അയാളെ, ആ വിശ്വാസിയെ, അയാ അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്ന് അയാളെ തടുത്തില്ല, പിന്തിരിപ്പിച്ചില്ല, പിന്തിരിപ്പിക്കാൻ അവർക്ക് സാധിച്ചതുമില്ല. അദ്ദേഹം മതത്തിൽ തന്നെ അടിയുറച്ചു നിന്നു എന്നാണ്. എന്നിട്ട് റസൂല്ല പറയാൻ, വല്ലാഹി ല യുതിമ്മന്നല്ലാഹു ഹാദല്ലംറ, ചില റിവായത്തുകളിൽ ഉള്ളത് വല്ലാഹി ല യുതിമ്മന്ന ഹാദൽ അംറു എന്നാണ്. വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം. ല യുതിമ്മന്നല്ലാഹു, അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹാദൽ അംറ, ഈ കാര്യത്തെ, ഈ കാര്യമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാഖിബു, ഒരു യാത്രക്കാരന്, ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതുവരെ. മിൻ, എവിടുന്ന്? മിൻ സ്വന്നാഅ ഇലാ ഹലറമൗത്ത, സ്വന്നാഅ മുതൽ ഹലറമൗത്ത് വരെ. സ്വന്നാഅ എന്ന് പറയുന്നത് മദീനത്തുൻ അളീമ ബിൽ യമൻ, യമനിലെ ഒരു പ്രമുഖ പട്ടണമാണ്, വലിയ ഒരു പട്ടണമാണ് സ്വന്നാഅ എന്ന് പറയുന്നത്. ഹലറമൗത്ത് വരെ, ഹലറമൗത്ത് എന്ന് പറഞ്ഞ് മദീനത്തും ബിഖുർബിൽ യമൻ, യമനിൻ്റെ സമീപമുള്ള ഒരു മദീനയാണ്, ഒരു പട്ടണമാണ്. അപ്പം അത്രയും ദൂരം ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. ലാ യഖാഫു ഇല്ലല്ലാഹ്, ലാ യഖാഫു, അയാൾക്ക് ഭയപ്പെടേണ്ടി വരില്ല, ഒരാളെയും ഭയപ്പെടേണ്ടി വരില്ല. ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ ഒഴികെ, അള്ളാഹുവിനെ മാത്രമേ അയാൾക്ക് ഭയപ്പെടേണ്ടി വരൂ. ഭൗതികമായ ഒരു ശത്രുവിനെയും അയാൾക്ക് ഭയപ്പെടേണ്ടി വരില്ല. വദ്ദിബ അലാ ഗനമി, തൻ്റെ ആട്ടിൻപറ്റങ്ങളുടെ മേൽ, ചെന്നായെയുമല്ലാതെ ഒന്നിനെയും അയാൾക്ക് ഭയപ്പെടേണ്ടി വരില്ല. വലാക്കിന്നക്കും തസ്തഅജിലൂൻ, പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണ്, നിങ്ങൾ ധൃതി കാര്യങ്ങളിൽ ധൃതിപ്പെട്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. റവാഖുൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ബുഖാരി റഹിമഹുല്ലാ കിതാബുൽ ഇഖ്റാഹ്, കിതാബുൽ ഇഖ്റാഹിലാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ബുഖാരിയിൽ തന്നെ പലയിടങ്ങളിലായി ഈ ഹദീസ് റിവായത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. 3612, അതുപോലെ 3852, 6943 ഈ നമ്പറുകളിലെല്ലാം ബുഖാരി റഹിമഹുല്ല ഈ ഹദീസ് തൻ്റെ സ്വഹീഹിൽ ചേർത്തിട്ടുണ്ട്. വഫീരിവായ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് വഹുവ മുത്തവസ്സിദുൻ ബുർദതൻ വഖദ് ലഖീന മിനൽ മുശ്രിക്കീന ശിദ്ദതൻ, ഈ ഹദീസിൻ്റെ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത് വഹുവ മുത്തവസ്സിദുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലയിണയായി ഉപയോഗിച്ചു, തലയിണ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. എന്താണ് തലയിണയായി ഉപയോഗിക്കുന്നത്? ബുർദത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പുതപ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പ് തലയിണയായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ പരാതിയുമായി ചെന്നിട്ടുള്ളത്. ആ അവസ്ഥ വിവരിക്കുകയാണ്. ആ രിവായത്തിലുള്ള ലബുത്ത് ക്ലിപ്തത ബോധ്യപ്പെടുത്തുവാനുമൊക്കെയാണിത്. വലക്കത്തിൽ അക്കീന, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതിപ്പെടുന്ന സന്ദർഭം അതേതാണ്? അത് വലക്കത്തിൽ അക്കീന, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മിനൽ മുശ്രിക്കീന, ബഹുദൈവാരാധകരിൽ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ഷിദ്ദത്തൻ കഠിന പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഈ പരാതിയുമായി ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുന്നത് എന്നതാണ് ഈ ഹദീസിൻ്റെ ആശയം. ഇതിൽ പല ഫായിദകളും നമുക്ക് പഠിക്കാനും ശ്രദ്ധിക്കാനുമുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നാം കേട്ടത് റിയാദു സ്വാലിഹീൻ, നിർഭയത്വം പരന്നൊഴുക്കും. റിയാദു സ്വാലിഹീനിലെ ഭാഗം പഠിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: إنما يوفى الصابرون أجرهم بغير حساب.
1: മഷാല്ലാ. മഥരം ഖുർആൻ കേട്ട് നമ്മളിങ്ങനെ ലൈവ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഖുർആനിൻ്റെ വചനങ്ങൾ ഒരു സഹനശീലരായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ?
2: അതെ. ഏതായിരുന്നാലും ഈ ഇന്നത്തെ കാര്യനെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള മിഷാരി റാഷിദ് അൽ അഫാസി, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ലൈവിൽ തന്നെ ഈ മോർണിംഗ് ലൈവിൽ ഒരുപാട് സമയങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഓർമ്മകളിലേക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. അദ്ദേഹം നമുക്കറിയാം ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്ന് ഖിറാഅത്ത് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടി, അതേപോലെ തന്നെ മക്കാമത്ത് ശബ്ദ പരിശീലനം ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം നടത്തിയിട്ടുണ്ട്. ലോകശ്രദ്ധ നേടിയതിന് അദ്ദേഹം ഒരുപാട് ലോകശ്രദ്ധ നേടിയ ഒരു കാര്യമാണ് ഒരു നഷീദും കൂടിയാണ് അദ്ദേഹം ലോകമെമ്പാടും പ്രശസ്തനായത്. അദ്ദേഹത്തിൻ്റെ പാരായണത്തിലെ ചില സവിശേഷതകളാലാണ്. ശബ്ദത്തിൻ്റെ സ്വാഭാവിക മാധുര്യം, മക്കാമുകളിൽ മനോഹരമായ ഉപയോഗം, ഹൃദയത്തെ ഉണർത്തുന്ന ആത്മീയത, ശ്വസന നിയന്ത്രണത്തിലെ മികവ്, നൈപുണ്യത്തോടെ ഉപയോഗിക്കുന്ന ഭാവാത്മക പിച്ച് മാറ്റങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിൻ്റെ പിന്നാലെ പോകാനിങ്ങനെ കാരണമാകുന്ന ചില പ്രത്യേകതകളാണ്.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 10-ാമത്തെ വചനമാണ് മിഷാരിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്. നമുക്കറിയാം വിശ്വസിച്ച ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ, ഇത് നമ്മൾ വിശ്വാസികളോടുള്ളതാണല്ലോ, അള്ളാഹുവിനെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ പിന്നെ ഇവിടുന്ന് നമ്മൾ നന്മ പ്രവർത്തിച്ചാൽ ലില്ലദീന ഹസനു ഫീ ഹാദിഹി ദുനിയാ ഹസന, നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം നന്മയുണ്ട് എന്നും, വഅർളുല്ലാഹി വാസിഅ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണെന്നും, ഇന്നമ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞ് സഹനശീലരായിട്ടുള്ള ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ്.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
4: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് PB.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്ന് ആരോഗ്യചിന്ത എന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കിഡ്നിയുടെ സംരക്ഷണതും അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്നത് ബ്ലഡിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അരിച്ച് പുറത്ത് കളയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിഡ്നിയുടെ വേറൊരു ഫംഗ്ഷനാണ് വൈറ്റമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുക. നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ ഡി ആക്റ്റീവ് ഫോമിലേക്ക് ആക്കുന്നത് കിഡ്നിയാണ്. ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള എറിത്രോപോയറ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മുടെ കിഡ്നി തന്നെയാണ്. ഇതിനു പുറമെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നതും കിഡ്നിയുടെ ഫംഗ്ഷനാണ്. കിഡ്നി വെറും 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു അവയവമാണ്. ഈ ഒരു അവയവത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള 5 ലിറ്റർ ബ്ലഡ് ഒരു ദിവസം ഏകദേശം 30 മുതൽ 40 തവണ വരെ കിഡ്നിയിലൂടെ കടന്നുപോയി ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം 180 ലിറ്ററോളം ബ്ലഡ് ഒരു ദിവസം നമ്മുടെ കിഡ്നി ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ ബോഡിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി.
5: ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് PB.
7: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: Tuned to reality.

0: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ട ബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: പലപ്പോഴും ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ശീലങ്ങളാണ്, ആവശ്യങ്ങളാണ്. ഒരു ശ്രോതാവിൻ്റെ മനോഹരമായ ഒരു വാചകം ഫീഡ്ബാക്കായി വന്നത് ഇവിടെ കുറിച്ചു വച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശീലമാകുന്നു, ചിലത് ആവശ്യമായി മാറുന്നു. പീസ് റേഡിയോ ഞങ്ങൾക്കൊരു ആവശ്യമായി മാറിയിരിക്കുന്നു. ഒരു ദിവസം കേൾക്കാൻ കഴിയാതിരുന്നാൽ എന്തോ പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടതുപോലെ തോന്നും. ഇതൊരു ഭാഗ്യമാണ്, തൗഫീഖാണ്. ഒരു ഇങ്ങനെ ഇത് ആയി മാറുക എന്ന് പറയുന്നത് ഒരു വലിയ തൗഫീഖാണ്. അപ്പോൾ നമ്മൾ ഇതിലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇടപെട്ട് പോകുന്ന ആളുകളാണ്. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള ചില മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര അസൂയ തോന്നും. എന്തൊക്കെ പറഞ്ഞാലും പീസ് റേഡിയോ കുറച്ച് സമയം കേൾക്കുക എന്നുള്ളത്, നമ്മളതൊരു പേഴ്സണൽ അസൈൻമെൻറ്റായി എടുക്കുന്നത്, അതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളരെ ഓപ്പണായി പറയുകയാണെങ്കിൽ. എന്നാൽ ഇതിനെ അതിൻ്റെയും അപ്പുറത്തുള്ളൊരു മൈൻഡാണത്. ഇവിടെ ഈ ശ്രോതാവ് എഴുതിയത് അതിൻ്റെയും അപ്പുറത്തുള്ളൊരു പ്രത്യേകതരം മനോനിലയാണ്. ഇത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള. അപ്പോൾ നന്മകൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമാകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്.
2: ഇവിടെ തിരൂർ നമ്മുടെ ദാറുൽ ഖുർആൻ പോയപ്പോഴേ അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്തുണ്ട്, അവിടെ കുട്ടികൾ ഉദോഗം എടുത്ത് പള്ളിക്ക് കയറുന്ന സ്ഥലത്ത് ചെരുപ്പ് ഊരി വെച്ചത് മാഷല്ല. ഞാനത് അപ്പം തന്നെ ഫോട്ടോ എടുത്തു, ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. ജമാഅത്ത് തുടങ്ങണുള്ളൂ, തുടങ്ങിയിട്ടില്ല, നിസ്കരിക്കാൻ സമയമായിട്ടില്ല. എല്ലാവരും നേരത്തെ തന്നെ കയറിയാണ്. അവർ ചെരുപ്പ് വെച്ചതിൻ്റെ ഒരു ഒരു ഒരു ഒരു രീതി കണ്ടിട്ട് നമ്മൾ സാധാരണ എവിടെയും കാണലില്ല, അങ്ങനെ പൊതുവേ കാണലില്ല. പലയിടങ്ങളിലും ഇങ്ങനെ ഒരു പരത്തിയിട്ടിട്ടാണ് അത്
3: ഉണ്ടാവുക.
2: ഓടിക്കേറുന്ന സിസ്റ്റം, ഒരു ചെരുപ്പ് ഒരു സ്ഥലത്ത്, മറ്റത് വേറെ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ കുട്ടികൾ മാഷാല്ല വളരെ നീറ്റായി ഒരു സൊഫ് പോലെ ഒരു വരി ഇങ്ങനെ ഫുള്ളാക്കി അടുത്ത വരി വെച്ച് അങ്ങനെ ഒരു 3-4 വരികൾ കൃത്യമായിട്ട് വെച്ച് നമ്മൾ കാണും. ഞാൻ അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒരു ഒരു ഒരു പിക്ചർ അയച്ചിട്ട് എൻ്റെ അടിയിൽ ക്യാപ്ഷൻ ഇട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തു,
3: മെസ്സേജ്.
2: അതെ, മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ അതൊരു അടക്കവും ഒതുക്കവും നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ അവിടെ മാത്രമല്ല എല്ലാത്തിലും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും അത്.
3: നല്ലൊരു അധ്യാപനം ലഭിച്ചിട്ടുണ്ട്.
2: അതേപോലെ പിന്നെ നമ്മൾ പലയിടത്തും പോകുമ്പോൾ നമ്മളെങ്കിലും അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെരുപ്പെങ്കിലും എടുത്തിട്ട് അങ്ങനെ നേരാക്കി വെക്കണം കണ്ടാൽ പിന്നീട് വരുന്ന ആളുകൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അങ്ങനെ ആ ഒരു ഒരു
3: ഒരു മാർഗം സ്വീകരിക്കും.
2: കുഞ്ഞുണ്ണി മാഷ് പറയണ്ടല്ലോ, ലോകം മൊത്തം നന്നാവാൻ ഞാൻ ചെറിയൊരു രഹസ്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് സ്വയം നന്നാവുക, എല്ലാവരും ഓരോരുത്തരും നന്നായാൽ മതി, എന്താവും മൊത്തം എല്ലാവരും ശരിയാവും. ഇതുപോലെയുള്ള ശീലങ്ങൾ അടക്കം വന്നു. ഇപ്പോൾ അതേപോലെ വീട്ടിൽ പലപ്പോഴും പലരും ചോദിക്കണാണ് എൻ്റെ ഇതെവിടെ, പിന്നെ പേന എവിടെ, എൻ്റെ സംഗതി എവിടെ, ബാഗ് എവിടെ. അത് വെക്കാനൊരു പ്രത്യേകമായൊരു പ്രോപ്പർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും തിരഞ്ഞുകൊണ്ടുള്ള കുറേ സമയങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
3: കൃത്യമായ ജീവിതത്തിൽ കൃത്യമായൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ എങ്ങനെ ക്രമീകരണം പഠിപ്പിച്ചിട്ടുള്ളൊരു ഇതിന്റെ ആളുകളാണെങ്കിൽ, ഒരു വക്താക്കളാണെങ്കിലും,
2: ഇസ്ലാം എന്ന് പറഞ്ഞാല് അതാണ് അതൊക്കെ പെടുന്നുണ്ട്, എല്ലാം ഉൾപ്പെടുന്നുണ്ട്.
3: ജീവിതഗന്ധിയായ മതാണല്ലോ,
2: എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സംഗതികൾ അടക്കം ഒതുക്കവും ലൈഫിൽ എപ്പോഴും നന്നായി പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റം മനസ്സിലാവും,
3: ഉണ്ടാവും.
2: പിന്നെ ഒരു പടുത്തൊരു വായിച്ച പുസ്തകത്തിൽ പറയുന്നുണ്ട്, രാവിലെ നന്നായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പണി എന്താ പറഞ്ഞത്, രാവിലെ ഉറങ്ങി എണീക്കണ പിന്നെ ആ നിമിഷം അവിടെ നമ്മൾ ഉപയോഗിച്ച പുതപ്പ് വിരിപ്പൊക്കെ ഒന്ന് നല്ലോണം തട്ടിക്കൂട്ടി പുതപ്പൊന്ന് നന്നാക്കി എന്ത് ചെയ്യാം, മടക്കി വെക്കുക. അത് ചെറിയ പണിയുള്ളൂ, ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ പണിയാണ്. പക്ഷേ
3: രണ്ട് മിനിറ്റ്
2: അതൊരു ഞാനൊരു സംഗതി ചെയ്തു എന്നൊരു രാവിലെ തന്നെ ഏറ്റവും നല്ലൊരു മനസ്സിന് എനർജി കൊടുക്കണമെന്നുള്ളതാണ് ആ പുസ്തകത്തിൽ വായിച്ചത്. മാഷാല്ലാ, ഇതുപോലുള്ള സംഗതികൾ നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം,
3: കൃത്യമായൊരു ചട്ടക്കൂട ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തിപരമായി നമുക്കും ഉണ്ടാകും, മറ്റുള്ള ആളുകളിലും നമുക്കൊരു ഒരു പ്രചോദനമാകാൻ സാധിക്കും.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ഇന്നത്തെ സംശയനിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: കുട്ടികൾക്ക് ഏണിയും പാമ്പും, ലൂഡോ, ചെസ് പോലെയുള്ള ഗെയിംസ് കളിക്കാൻ പറ്റുമോ? ഇസ്ലാമിക വിധി എന്താണ് എന്ന്?
3: ഇവിടെ ആത്യന്തികമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് ഒരു കാര്യം അനുവദിക്കുകയാണെങ്കിലോ ഒരു കാര്യം കൽപ്പിക്കുകയോ വിരോധിക്കുകയാണെങ്കിൽ അതിനൊക്കെ പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളുണ്ടാകും. ഇവിടെ ഈ ലുഡോ കളിയാകട്ടെ അല്ലെങ്കിൽ പാമ്പും കോണിയും എന്ന കളിയാകട്ടെ, അതുകൊണ്ട് എന്ത് നന്മയാണുള്ളത്? പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹുവിന് പ്രിയപ്പെട്ട വല്ല പ്രവർത്തനവും ഇതിൽ വരുന്നുണ്ടോ? ദീനിയായി എന്ത് നന്മയാണ് അതിലുള്ളത്? ശരി, ദീനിയായി നന്മയില്ല. ദുനിയവിയായി എന്ത് നന്മയാണുള്ളത്? അയാൾക്ക് ശരീരത്തിന് ഒരു പോഷണവും കായികമായ ഫലവും ഒക്കെ ഇത്തരത്തിലുള്ള കളികൾ നൽകുന്നുണ്ടോ? അതും നൽകുന്നില്ല. പിന്നീട് ഇതിനാകെക്കൂടെ ലഭിക്കുന്നത് ഒരു മനുഷ്യന്റെ വിലപ്പെട്ട സമയം കൊന്നു തീർക്കലാണ്. ചില മുതിർന്ന ആളുകൾ പോലും റോഡ് സൈഡുകളിൽ ഇത്തരത്തിലുള്ള ഇതും ഇതുപോലുള്ള പല കളികളും കളിക്കാറുണ്ട്. മറ്റു ചില ആളുകൾ മൊബൈൽ ഫോണിൽ മണിക്കൂറുകളോളം ഈ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടികളോട്, ഈ രൂപത്തിൽ വ്യാപൃതരായവരോട് വീട്ടിലുള്ള വല്ല ജോലിയും ചെയ്തു തീർക്കാൻ പറഞ്ഞാൽ, ഒരു കടയിൽ പോയി ഒരു വസ്തു വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ രക്ഷിതാക്കളെ അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് ഇത്തരം കളികൾ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധരാണ്. അസ്സിഹത്തു വൽ ഫറാഖ്, ആരോഗ്യവും ഒഴിവു സമയവും. മുൻഗാമികളൊക്കെ നാളെയാണ് തങ്ങൾക്ക് മരണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് അധികമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ഇബാദത്തുകൾ എല്ലാം അവർ കൃത്യമായി ചെയ്തിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറയപ്പെടാറുള്ളത്. അതിന്റെ അർത്ഥം അവരുടെ സമയങ്ങളൊന്നും അവർ നഷ്ടപ്പെടുത്തിയിരുന്നില്ല. ഇത്രമാത്രം സൂക്ഷ്മാലുക്കളായ ആളുകളുടെ പിൻഗാമികളായ മുസ്ലിം തലമുറ ഇന്ന് സമയം പോകാൻ വേണ്ടി എന്തെല്ലാം വിനോദങ്ങളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്! ദുനിയാവിനും ആഹ്റത്തും യാതൊരുവിധ നന്മയുമില്ല. ഈ കളികളാകട്ടെ പലപ്പോഴും ചെസ്, ചതുരംഗം പോലുള്ള കളികൾക്ക് സമാനമാണ്. ഇവിടെ കാശുവെച്ച് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, കാശുവെച്ച് കളിച്ചാൽ യാതൊരു സംശയവുമില്ല, അത് മൈസറാണ്, ചൂതാട്ടമാണ്. അതിനെക്കുറിച്ചല്ല ചർച്ച, അത് നിഷിദ്ധമാണെന്നതിൽ സംശയമില്ല. അതല്ലാത്ത രൂപത്തിൽ തന്നെ സമയം നഷ്ടപ്പെടുത്തുന്ന, നമസ്കാരത്തിൽ നിന്ന് മറ്റു മനുഷ്യനെ തടയുന്ന, പലപ്പോഴും രണ്ടു ടീമുകളായി കളിച്ച് പരസ്പരം ശത്രുതയും വൈരാഗ്യവും വരുത്തിവെക്കുന്ന, പല നല്ല കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഇത്തരം കളികൾ, അതിന് സമാനമായ ചില കളികളുടെ വിധികളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഅബ ബിൻ നർദശീർ, ആരെങ്കിലും ചതുരംഗം കൊണ്ട് കളിക്കുകയാണെങ്കിൽ, പണ്ട് രാജാക്കന്മാർ കളിച്ചിരുന്ന കളി ഇന്ന് ചെസ് സമാനമാണ്. ഫകഅന്നമാ സബഖ യദഹു ഫീ ലഹ്മി ഖിൻജീരിൻ ബദമി, അവൻ പന്നിയുടെ മാംസത്തിലും രക്തത്തിലും പുരട്ടിയവനെ പോലെ, അവന്റെ കൈ പുരട്ടിയവനെ പോലെയാകുന്നു എന്നാണ്. അതേപോലെ തന്നെ അബൂ മൂസൽ അശ്ശരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഅബ ബിൻ നർദി ഫഖദ് അസ അല്ലാഹു വ റസൂലഹു, ആരെങ്കിലും ചതുരംഗം കളിച്ചാൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവനാണ് എന്നാണ്. മാത്രമല്ല ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലൊരു കുടുംബം താമസിച്ചിരുന്നു. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവരം കിട്ടുന്നത്, അന്നഹ ബലഗത് അന്ന അഹ്ലി ബൈത്തിൻ ഫീ ദാരിയ ഇൻദഹു നർദുൻ, അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു കളിയുണ്ട് എന്നത്. അങ്ങനെ ഉടനെ അവരുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞേച്ചു എന്ന് പറഞ്ഞല്ലേ, ഇല്ലം തുഖ്രിജൂഹ ലനുഖ്രിജന്നകും മിൻ ദാരി, ആ കളി നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് അൽബാനി ഹദീസ് ഹസൻ എന്ന ദർജയിലാണ് ഉൾപ്പെടുത്തിയത്. അതേപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അല്പകാലം ഹിജാസിന്റെ ഭരണം മക്കയുടെയും മദീനയുടെയും ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നുവല്ലോ. ഇവിടെ ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം, യാ അഹ്ല മക്ക, മക്കാ നിവാസികളെ, ബലഗനി അൻ റിജാല മിൻ ഖുറൈഷ് യൽഅബൂന ബിൽ ഉബ യുഖാൽ ലഹ അന്നർദശീർ, ഖുറൈശികളിൽപ്പെട്ട ചില ആളുകളിൽ നമുക്ക് വിവരം ലഭിച്ചത് ഇവിടെ ചില ആളുകൾ ചതുരംഗം കളിക്കുന്നു എന്നാണ്. വഇന്നി ലഅഹ്ലിഫു ബില്ലാ, അള്ളാഹുവിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ലഊതി ബിറജുലിൻ ദഅബ ബിഹാ ഇല്ലാ അഖബ്തു ഫീ ശഅരിഹി വബശറതിഹി, അപ്രകാരം ആരെയെങ്കിലും എന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടാൽ അവന്റെ മുടിയിലും അവന്റെ ചർമ്മത്തിലുമെല്ലാം ശിക്ഷിക്കും ഞാൻ. വഅതീതു സൽബൗലിമൻ അതാനിബി, ആരാണോ അവനെ പിടിച്ചു കൊണ്ടുവരുന്നത് അവന് ഞാൻ അവന്റെ വസ്തുവകകൾ നൽകുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ചതുരംഗം, ചെസ്സ്, അതിന് സമാനമായ പാമ്പുംകോണിയാകട്ടെ, ലുടയാകട്ടെ, എല്ലാം ഈ കളികളൊക്കെ പല രൂപത്തിലുള്ള തിന്മകളാണ് വരുത്തിവെക്കുന്നത്. അതിന്റെ അർത്ഥം ഇസ്ലാമിൽ ഒരു കളിയും ഒരു വിനോദവും ഇല്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പെയ്ത്ത് പ്രോത്സാഹിപ്പിച്ചതാണ്, അതിന് ഒരു ഉപകാരമുണ്ട്. നീന്തൽ പ്രോത്സാഹിപ്പിച്ചതാണ്, അതുകൊണ്ട് ഉപകാരമുണ്ട്. കുതിരപ്പന്തയം, അതേപോലെ ഒട്ടമത്സരങ്ങൾ, ഒട്ടകയോട്ടം, ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയും ഒരിക്കൽ ഒട്ടമത്സരം നടത്തിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദുനിയാവിനും ആഹ്റത്തിനും യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഇത്തരം കളികളിൽ നിന്ന് നമ്മൾ മക്കൾ ഒക്കെ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്.
2: റജബ് 1 മുതൽ തുടങ്ങി ശവ്വാൽ 6 നോമ്പ് ഉൾപ്പെടെ 96 നോമ്പ് അടുപ്പിച്ചു നോക്കുന്നതിന്റെ വിധി എന്താണ്?
4: അങ്ങനെ ഒരു നോമ്പ്, 96 നോമ്പ് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ പെട്ടതേയല്ല. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പെടുത്തിയിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബിൽ പ്രത്യേകം നോമ്പെടുത്തിയിരുന്നു എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഷബാനിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറെക്കുറെ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്, മുഴുവൻ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതില്ല. കാരണം യസൂമു ഷാബാന കുല്ലഹു എന്ന് ഹദീസ് ഉണ്ട്, പക്ഷെ അതിന്റെ ഉദ്ദേശം ജുല്ലഹു എന്നുള്ളതാണ്. അധികവും നിസ്രാസ്ലം മതങ്ങൾ ഷാബാനിൽ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. നിസ്രാസ്ലം മതങ്ങൾ മുഴുവനായിട്ട് ഷാബാൻ നോമ്പെടുത്തു എന്നുള്ളതില്ല. തുടർച്ചയായി 2 മാസം നിസ്രാസ്ലം മതങ്ങൾ നോമ്പെടുത്തിയിരുന്നു ഷാബാനിലും റമമാനിലും എന്ന് അറിയിക്കുന്നതും, അതും ഷാബാനിൽ കൂടുതൽ നിസ്രാസ്ലം മതങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒരു ആശയത്തിലാണ്. റമദാൻ മാസത്തിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഴുവനും നോമ്പെടുത്തിയിരുന്നു, അത് റമദാനിൽ നിർബന്ധ നോമ്പാണ്. ശവ്വാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതും റമദാനോട് തുടർന്നല്ല, അതിനിടയിൽ ഈദുൽ ഫിത്തർ ഇല്ലേ, റമദാൻ കഴിഞ്ഞാൽ ഈദുൽ ഫിത്തർ ഉണ്ട്, പിന്നെ ശവ്വാലിൽ 6 നോമ്പാണ്. ആ നോമ്പിനെ കുറിച്ച് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസിത്ത മിൻ ശവ്വാൽ എന്നാണ്, ശവ്വാലിൽ നിന്ന് 6 എന്നാണ്. അതതിന്റെ തുടക്കത്തിലാവാം, മധ്യത്തിലാവാം, ഒടുക്കത്തിലാവാം. ഏതായാലും ഈ റജബ്, ഷാബാൻ, റമദാൻ എന്നീ 3 മാസങ്ങളും ശവ്വാലിൽ നിന്ന് 6 കൂട്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു കണക്കിൽ ഒരു നോമ്പ് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല.
2: കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ?
3: നോമ്പുകാരൻ ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ ഇറക്കിയാൽ അത് നോമ്പ് മുറിയുന്നതല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമാണ്. എന്നാൽ കഫം അത് നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെയും ഉള്ളിലേക്ക് ഇറക്കാതെ തുപ്പുകയാണ് വേണ്ടത്. കാരണം അതൊരു മുസ്തഖ്ദിർ, മനസ്സിലൊരു പ്രയാസമുണ്ടാവുന്ന കാര്യമാണ് കഫം ഉള്ളിലേക്ക് ഇറക്കുക എന്നത്. അതുകൊണ്ട് അധിക പണ്ഡിതന്മാരും നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെ കഫം ഇറക്കുന്നത് ഒരു കറാഹത്തായ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. നോമ്പുകാരൻ കഫം ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം അന്നപാനീയങ്ങളെപ്പോലെ ഉള്ള ഒന്നാണ് എന്നതുകൊണ്ട് അത് ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന പക്ഷമാണ്. 2 അഭിപ്രായം അത് ഉമിനീര് പോലെയാണ്, ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയാത്തതുപോലെ കഫവും ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന വാദമാണ് 2 വാദം. ഇവിടെ ഏറ്റവും സ്വീകാര്യയോഗ്യമായി കാണുന്നത്, തോന്നുന്നത്, അള്ളാഹു ആലം, അത്തരം ഒരവസ്ഥയുണ്ടാകുമ്പോൾ ദീനിൽ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എന്നാണ്. ഖുർആനിലോ സുന്നത്തിലോ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു നിർദ്ദേശം വരാത്തതിനാൽ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് പറയുവാനുള്ള രേഖ നമ്മൾക്ക് ഇല്ല. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുകാരല്ലാത്ത വേളയിലും നമസ്കാരത്തിലാകട്ടെ അല്ലാത്ത വേളയിലാകട്ടെ അത് ഉള്ളിലേക്ക് ഇറക്കാതിരിക്കലാണ് ഉത്തമം. അതുകൊണ്ട് നോമ്പുകാരൻ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ കയ്യിൽ ഉള്ള ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ കർച്ചീഫ് തൂവാല അതിലേക്ക് ഒഴിവാക്കി അതിന് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്.
2: ഒരു റമളാനിലെ കടമുള്ള നോമ്പുകൾ അടുത്ത റമളാനിന് മുമ്പ് നോറ്റ് കഴിഞ്ഞില്ലെങ്കിൽ മുദ്ദു കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്.
3: ഇവിടെ ചോദ്യകർത്താവ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം സ്ഥിരമായി നിത്യരോഗിയാണോ അഥവാ ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണോ എങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഹർ എന്ന നിയമം അയാൾക്ക് ബാധകമല്ല. മറ്റു ദിവസങ്ങളിൽ തലാ വീട്ടുക എന്ന നിയമം ബാധകമല്ല. കാരണം ഒരിക്കലും ഇനി ആ രോഗത്തിൽ നിന്ന് മോചിതനാകുകയില്ല എങ്കിൽ പിന്നീട് അയാൾ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന തോതിൽ ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതല്ല, ഒരല്പം കഴിഞ്ഞാൽ രോഗം ശമനമാകും മാറും എന്ന പ്രതീക്ഷയിലാണ് എങ്കിൽ അയാൾ രോഗം മാറി താമസിയാതെ തന്നെ ആ നോമ്പുകൾ കളാ വീട്ടുകയാണ് വേണ്ടത്. പ്രത്യേകം ഫിദിയ ഇല്ല. ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല. നിത്യമായി മരുന്ന് കുടിക്കുന്ന ആളായിരുന്നാലും ശരി, ഒരാഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നോമ്പൊക്കെ അനുഷ്ഠിക്കുവാൻ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈനാണ്, കടമാണ് എന്ന് മനസ്സിലാക്കി ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ നോമ്പ് എന്ന തോതിൽ നോൽക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ കളാ വീട്ടുവാൻ സാധിക്കും. ഇനി അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ തന്റെ രോഗം പൂർണമായി മാറി നോമ്പനുഷ്ഠിക്കുവാൻ പ്രാപ്തനായി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം നോമ്പ് കളാ വീട്ടുകയാണ് വേണ്ടത്. അതിന് പ്രത്യേകമായി ഫിദിയ കൊടുക്കേണ്ടതില്ല. അല്ലാഹു തആല ആലം.
2: ഗൾഫിൽ സാധാരണയായി കാണുന്ന നാട്ടിലേക്ക് പണം അയക്കുന്ന രീതിയാണ് ഹുണ്ടി. ഇത് അനുവദനീയമാണോ എന്നാണ്.
3: രണ്ട് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഓരോ നാട്ടിലുമുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ ഇസ്ലാമിന് എതിരല്ലാത്ത നിയമങ്ങളാണ് എങ്കിൽ അവ അനുസരിക്കുന്ന വിശ്വാസിയുടെ ബാധ്യതയാണ്. നാട്ടിൽ കള്ളപ്പണം കടന്നു വരാതിരിക്കുവാനും സാമ്പത്തികമായ സുരക്ഷിതത്വത്തിനും ഗവൺമെന്റ് വെക്കുന്ന, ഭരണകൂടം വെക്കുന്ന, രാജ്യങ്ങൾ വെക്കുന്ന നിയമങ്ങളൊക്കെ മനുഷ്യരുടെ എല്ലാവരുടെയും നേട്ടത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് എന്നതുകൊണ്ട് ആ ഒരു നിയമം നാം പാലിക്കേണ്ടതുണ്ട്. രണ്ടാമത്, തഹ്വീൽ നടത്തുമ്പോൾ, ട്രാൻസ്ഫർ നടത്തുമ്പോൾ, അല്ലെങ്കിൽ സ്വർഫ് ബൈ സ്വർഫ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഇടപാട് നടന്നിരിക്കണം എന്ന ഒരു നിബന്ധന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ കാണാൻ സാധിക്കും. റിയാൽ കൊടുത്ത് കാശ് വാങ്ങുകയാണ്, ഡോളർ കൊടുത്ത് രൂപ വാങ്ങുകയാണ് എങ്കിൽ ഡോളർ കൊടുക്കുകയും രൂപ വാങ്ങുകയും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. എന്നാൽ കുഴൽ വഴി പണം അയക്കുമ്പോൾ നാം അവിടെ കാശ് കൊടുത്ത് അതേ സമയത്ത് തന്നെയല്ല ഇവിടെ നമ്മൾക്ക് പണം ലഭിക്കുന്നത്, മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞ ശേഷമായിരിക്കും. അപ്പോൾ ബൈ സർഫ് എന്ന നിലയിൽ നോക്കുമ്പോഴും അവരെ ഏർപ്പാട് ശരിയായി തോന്നുന്നില്ല. നിലവിലുള്ളത് ബാങ്ക് വഴി അയക്കലാണ്. അങ്ങനെ അയക്കുമ്പോൾ പരമാവധി പലിശയില്ലാത്ത രൂപത്തിൽ അയക്കാൻ സാധിച്ചാൽ ആ ഒരു വഴിയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാഹു തആല ആലം.
2: റമളാനിലെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഡോക്ടറെ കണ്ട് ആർത്തവം ഇല്ലാതിരിക്കാൻ ഗുളിക കഴിക്കുന്നതിന്റെ വിധി എന്താണ്?
3: അല്ലാഹു സുബ്ഹാനഹു വതആല സ്ത്രീക്കും പുരുഷനുമൊക്കെ വ്യത്യസ്ത ശാരീരിക അടയാളങ്ങളും മാനസിക ഗുണങ്ങളും നൽകിയിട്ടുണ്ട്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജ് ഉംറ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് എത്തിപ്പെട്ടപ്പോഴേക്കും അവർക്ക് മാസമുറയുണ്ടായി എന്നും അതിന്റെ പേരിൽ അവർക്ക് വിഷം നേരിട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമാധാനിപ്പിച്ചുവെന്നും ഇത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്നും ഒക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ സ്ത്രീകൾക്ക് മാസമുറയുണ്ടാകുക സ്വാഭാവികമാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിനാണല്ലോ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുക. നമസ്കാരം നിശ്ചയിച്ചതും നോമ്പ് നിശ്ചയിച്ചതും ഒക്കെ അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നെയാണ് സ്ത്രീകൾക്ക് മാസമുറയുണ്ടാകണം എന്ന് നിശ്ചയിച്ചതും. അള്ളാഹുവിന്റെ നിയമത്തിന് കീഴൊതുങ്ങിയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരുപക്ഷെ ഉംറ നിർവഹിക്കുന്ന വേളയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർബന്ധ സാഹചര്യത്തിലോ മാസമുറ നീട്ടുവാൻ വേണ്ടി ഒരു സ്ത്രീ ഗുളിക ഉപയോഗിച്ചാൽ, മരുന്ന് ഉപയോഗിച്ചാൽ, ആ മരുന്ന് വിദഗ്ധരായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരീരത്തിന് ഹാനികരമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറയാവതല്ല. ഇപ്പോൾ ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്, അല്പ ദിവസം മാത്രമേയുള്ളൂ, ആ ദിവസത്തിനുള്ളിൽ ഉംറകർമ്മം നിർവഹിച്ച് പൂർത്തിയാക്കി വരണം. ഇടയ്ക്ക് വെച്ച് മാസമുറയുണ്ടായി കഴിഞ്ഞാൽ തവാഫ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഭയപ്പെട്ടുകൊണ്ട് ഇത്തരം വല്ല മാർഗങ്ങളും സ്വീകരിച്ചാൽ അത് നിഷിദ്ധമായി തീരുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റമദാൻ മാസം പരിപൂർണമായി നോമനുഷ്ഠിക്കുവാൻ വേണ്ടി ഇത്തരം മരുന്നുകൾ ഗുളികകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് സാധാരണ രൂപത്തിൽ അവര് നോമനുഷ്ഠിക്കുകയും മാസമുറയുണ്ടാകുമ്പോൾ അവരത് പിന്നീട് നോറ്റുവെട്ടുകയും ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലും അംറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ അംറ എന്ന് പറയുന്ന താബിഈയായ മഹദിയോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് നമസ്കാരം മടക്കി നിർവഹിക്കാൻ കൽപ്പിച്ചിട്ടില്ല, എന്നാൽ നോമ്പ് ആർത്തവ സമയത്തുള്ളത് പിന്നീട് മടക്കി നിർവഹിക്കണമെന്ന് പറഞ്ഞു എന്നുമൊക്കെ കൽപ്പിച്ച ഹദീസിൽ കാണുവാൻ സാധിക്കും. ആ ഒരു വിധിക്ക് കീഴ്പ്പെടുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാഹു തആല ആലം.
2: ഫോൺ പേ, ജി പേ പോലുള്ള ആപ്ലിക്കേഷനിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിന്റെ വിധി എന്താണ്?
4: ഡിജിറ്റൽ ഗോൾഡ് കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ സ്വർണ്ണ കച്ചവടത്തിന്റെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർണം എന്നത് നാണയ വ്യവസ്ഥയുടെ അടിസ്ഥാനമായി കൊണ്ടാണ് പരിഗണിക്കാറുള്ളത്. സ്വർണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നാണയമായി കൊണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആഭരണമായിട്ടും സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണം എന്ന് പറയുമ്പോൾ അതിൽ ആഭരണവും നാണയവുമെല്ലാം ഒരേപോലെയാണ് ഉൾപ്പെടുന്നത്. അതിനാൽ തന്നെ സ്വർണവും വെള്ളിയുമൊക്കെ കച്ചവടം നടത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമൊന്ന്, സ്വർണവും സ്വർണവുമാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ രണ്ടു നിബന്ധനകളാണുള്ളത്. വെള്ളിയും വെള്ളിയും തമ്മിലാണ് കച്ചവടം നടത്തുന്നത് എങ്കിലും രണ്ടു നിബന്ധനകളുണ്ട്. ഒന്നാമത്തത് യദംബി യദാകണം, രണ്ടാമത്തത് മിസിലം ബി മിസിലാകണം. യദംബി യദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൊക്കം പണം കൊടുത്ത് റൊക്കം സ്വർണം വാങ്ങുന്ന രീതി, അല്ലെങ്കിൽ റൊക്കം പണം കൊടുത്ത് റൊക്കം വെള്ളി വാങ്ങുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. മിസിലം ബി മിസിൽ എന്ന് പറഞ്ഞാൽ എത്ര സ്വർണമാണോ കൊടുത്തത് അത്ര സ്വർണം തന്നെ തിരിച്ചു ലഭിക്കണം, എത്ര വെള്ളിയാണോ കൊടുത്തത് അത്ര വെള്ളി തന്നെ തിരിച്ചു വാങ്ങണം. ഈ രൂപത്തിൽ രണ്ടു നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വർണവും വെള്ളിയും കച്ചവടം നടത്തുമ്പോൾ ആ കച്ചവടം അലാലാകുന്നത്. യദംബിയത് എന്ന് പറയുന്ന രീതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ റൊക്കം പണം കൊടുക്കുന്നതിന് പകരം സ്വർണം വാങ്ങി പണം പിന്നീട് കൊടുക്കുകയോ പണം നൽകി സ്വർണം പിന്നീട് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഉള്ളത് എങ്കിൽ കാലതാമസത്തിലുള്ള പലിശ അഥവാ റിബൻ നസീഅ അവിടെ കടന്നു വരുന്നതാണ്. കൊടുത്തതിനേക്കാൾ കൂടുതൽ വാങ്ങുകയോ നൽകിയതിനേക്കാൾ കുറവ് തിരിച്ചു വാങ്ങുകയോ ഒക്കെ ചെയ്താൽ അവിടെ റിബൽ ഫദിൽ ഏറ്റവ്യത്യാസത്തിലെ പലിശയും കടന്നുവരും. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഡിജിറ്റൽ ആയിക്കൊണ്ടാണ് ഗോൾഡ് വാങ്ങുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ ഹുക്കുമുകളുടെ കൂട്ടത്തിൽ നിന്നും കറൻസി കൊണ്ട് സ്വർണം വാങ്ങുന്ന ഹുക്കുമാണ് അവിടെയുള്ളത്. അവിടെ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടോ ആ കാശിനുള്ള സ്വർണം നമുക്ക് വാങ്ങാവുന്നതാണ്. ആ വാങ്ങുന്ന സമയത്ത് ആ സ്വർണം പരിപൂർണമായി നമുക്ക് ലഭിച്ചിരിക്കണം. മാത്രവുമല്ല, ആവശ്യമുള്ള സമയത്ത് ഡിജിറ്റൽ രൂപത്തിൽ നിന്നും സ്വർണം നമുക്ക് വിശ്വാസയോഗ്യമായ രൂപത്തിലുള്ള ഏജൻസി വഴി തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാനും വിൽക്കാനുമൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ലഭിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ അത്തരം കച്ചവടങ്ങൾ ഹലാലാണെന്ന് പറയാം. ഡിജിറ്റലായി വാങ്ങിവെച്ചു എന്നാൽ അത് മെറ്റീരിയലായി കൈകളിലേക്ക് ലഭിക്കുന്ന സാഹചര്യം ഇല്ല എങ്കിൽ, അത് ഡിജിറ്റലായി തന്നെ വിൽക്കേണ്ട അവസ്ഥകളൊക്കെയാണുള്ളത് എങ്കിൽ അത്തരം കച്ചവടങ്ങൾ അനുവദനീയമാവുകയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: മുസ്ലിങ്ങൾ സലാം പറഞ്ഞാൽ എങ്ങനെ മടക്കണമെന്ന്?
3: സത്യത്തിൽ സലാം എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ഇതാണല്ലോ സലാം. സലാമിന്റെ അർത്ഥം കേവലം ഒരു ഉപചാര വാക്ക് മാത്രമല്ല. ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ ഗുഡ് നൈറ്റ് എന്നോ എന്ന് പറയുന്നത് പോലുള്ള ഒരർത്ഥമല്ല സലാമിൽ ഉള്ളത്. മറിച്ച് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും താങ്കൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അതിലുള്ളത്. രക്ഷ ഇഹലോകത്തും പരലോകത്തും ഉണ്ടായിരിക്കും. പരലോകത്ത് രക്ഷയുടെ മാർഗം ലഭിക്കുന്നത് ഏകദൈവ വിശ്വാസവും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. അള്ളാഹുവിൽ പങ്കുചേർത്ത ബഹുദൈവ വിശ്വാസികൾക്ക് ഒരിക്കലും പരലോകത്ത് രക്ഷയില്ല. ദുനിയാവിൽ ഐഹികമായ ഈ ജീവിതത്തിൽ ആരുടെ രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് അയൽവാസി ആരായിരിക്കട്ടെ, അവന് ഭക്ഷണം നൽകണമെന്നും മറ്റ് മതസ്ഥരുമായി നല്ല നിലയിൽ ഇടപഴകണം ഇടപെടണമെന്നൊക്കെ ഖുർആൻ പറയും. ദുനിയാവിൽ അവരുമായുള്ള രക്ഷയുടെ മാർഗങ്ങൾ, ശാശ്വതമായ അവർക്കുള്ള രക്ഷയുടെ മാർഗമായ ഇസ്ലാമിക ദാവത്ത് ഇതൊക്കെ വിശ്വാസി ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ പരലോകത്ത് രക്ഷയും സമാധാനവും സലാമു ഖൗല മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞതുപോലെ അത് വിശ്വാസികൾക്ക് മാത്രമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വ്യാപകമായ അർത്ഥത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ തീർച്ചയായും പരലോകത്ത് അന്ത്യനാളിൽ വിശ്വാസികൾക്ക് മാത്രമേ രക്ഷയുടെ മാർഗമുള്ളൂ, അത് മറ്റുള്ള ആളുകൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള സലാം പിന്നെ വിശ്വാസികൾക്ക് മാത്രമാണ് പറയേണ്ടത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തദ്ഖുൽ ജന്നത ഹത്ത തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്ത തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിശ്വാസികളാകുവാൻ കഴിയുകയില്ല. അല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു തഹാബത്തും, നിങ്ങൾ

0: ിന്റെ രൂപത്തിൽ ചില വാക്കുകൾ പറയാറുണ്ടായിരുന്നു. യൽവൂന അൽസിനത്തുഹും, അവര് വാക്ക് ഇങ്ങനെ തിരിച്ചും വളച്ചും സംസാരിക്കുന്ന ആളുകളായിരുന്നു. അസ്സലാമു എന്നതിന് പകരം അസ്സാമു അലൈക്കും എന്നാണ് അവർ പറയാറുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് അവർ സലാം പറയുകയാണ് എന്ന് തോന്നും. എന്നാൽ സലാമും സാമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സലാം രക്ഷ എന്നാകുമ്പോൾ അസ്സാം എന്ന് പറയുമ്പോൾ മരണം എന്നർത്ഥം. അസ്സാമു അലൈക്കും, മുഹമ്മദ് താങ്കൾക്ക് മരണം സംഭവിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ പറഞ്ഞു, അലൈക്കും, എങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു മറ്റ് മതവിഭാഗത്തിലുള്ള ആളുകൾ സലാം പറയുമ്പോൾ അങ്ങോട്ട് സലാം പറയേണ്ടതില്ല. അതല്ലാത്ത എത്രയോ ഉപചാര വാക്കുകളും നല്ല രൂപത്തിലുള്ള സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ അനുവർത്തിക്കുന്നത് യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ പരലോകത്ത് പോലും രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥന അതിന് അർഹരായ ആളുകൾക്ക് മാത്രമേ അറിയിച്ചു കൊടുക്കുവാൻ പാടുള്ളൂ. അവർ സലാം പറയുമ്പോൾ വഅലൈക്കും എന്നാണ് അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ടത്.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം. കണ്ണടച്ചുറങ്ങൂ വേഗം. ഈ വരികൾക്ക് ഈണം നൽകിയതാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814. Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സൈനുലാ ബിത്ത്, നമ്മൾ ഇന്ന് ഒരു പുതിയ ഒരു എപ്പിസോഡിലാണുള്ളത്. എന്താണ് ഇന്നത്തെ ഒരു പ്രത്യേകത? ഇന്നത്തെ ഈ സ്റ്റാർ കോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്?
1: ഇന്നത്തെ സ്റ്റാർ കോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സംസ്ഥാന സർഗവസന്തത്തിൽ പങ്കെടുത്ത കുറേ വിദ്യാർത്ഥികളുണ്ട്.
0: അൽഹിക്മ വിദ്യാഭ്യാസ ബോർഡിന്റെ സംസ്ഥാന സർഗവസന്തത്തിൽ പങ്കെടുത്ത കുറേ വിദ്യാർത്ഥികൾ,
1: അപ്പോൾ അവരെ വെച്ചുകൊണ്ടാണ് കുറച്ച് എപ്പിസോഡുകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അതെ.
1: അപ്പോൾ ഇന്നും നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജില്ലാതലവും ഒക്കെ കഴിഞ്ഞ് സംസ്ഥാന തലത്തിലേക്ക് എത്തിയ,
0: അതെ, മദ്രസാ തലം, മണ്ഡലം തലം, ജില്ലാ തലം കഴിഞ്ഞ് സംസ്ഥാന തലത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് അവിടെ മത്സരിച്ച
1: വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നടത്തുന്ന പ്രോഗ്രാമുകളാണ്.
0: അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു തീപാറും സ്റ്റാർ കോസ്റ്റ്
1: സ്റ്റാർ കോസ്റ്റുകളാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റാർ കോസ്റ്റിൽ ഫസ്റ്റ് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ള മോളെ പേര് ഒന്ന് പരിചയപ്പെടണ്ടേ?
0: യെസ്, അതെ. മോളെ പേരെന്താ?
2: അസ്മ.
0: അസ്മ. അസ്മന്റെ വീട് എവിടെയാ?
2: ചേരട്ടക്കുളം.
0: ചേരട്ടക്കുളം. ചേരട്ടയിലൊക്കെ വെള്ളം നിറച്ച കുളമാവോ?
1: ചിരട്ടയിലെന്തായാലും വെള്ളം നിറച്ച് കോളാ, കാരണം ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കുറേ ചിരട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടേ അതിൽ വെള്ളം നിറച്ചിട്ട് ഒരു കുണ്ടിൽ കുഴിച്ച് കഴിഞ്ഞാൽ കുളമാക്കേണ്ടി വരും.
0: അങ്ങനെ
1: അതായിരിക്കും പറഞ്ഞത്.
0: ചിരട്ടക്കുളം ഏത് ജില്ലയാ?
2: പാലക്കാട്.
0: പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല. രാവിലെ നമ്മൾ ഇങ്ങനെ ഈ പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള
1: സ്ഥലം
0: പാലക്കാട്.
1: അതുപോലെ
0: അങ്ങനെയല്ലേ പാലക്കാടിനെ പറയാം? അങ്ങനെ പറയാം അല്ലേ? ആ ഓക്കെ. അപ്പോൾ അവളെ കണ്ടിട്ട് നല്ല ചൂടാവുന്ന പോലെയുണ്ട്, നല്ല ചൂടൻ പരിപാടികളാണ് അവിടുത്തെ.
1: ടോപ്പ് തീപ്പരി പ്രോഗ്രാം ആയിരിക്കും. എന്ത് പ്രോഗ്രാമാണ് മോളെ അവതരിപ്പിക്കുന്നത്?
2: പാട്ട്.
1: അപ്പോൾ പാട്ട് തീപ്പരി പാട്ട് കേൾക്കാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇവളെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടണ്ടായിരുന്നു.
0: അതെ. അതിലേ ഏതാ മദ്രസേൻ്റെ പേരെന്താ?
2: അൽഹിക്മ ഹോളിഡേ മദ്രസ.
0: അൽഹിക്മ ഹോളിഡേ മദ്രസ. യെസ്, ഓക്കെ. ഏതാ ഐറ്റം പാട്ട്? ഏതാ മലയാള പാട്ടാണോ അറബി ഗാനമാണോ? ഏതാണ് പാട്ട്? മലയാളം. ഇസ്ലാമിക ഗാനം മലയാളം അല്ലേ? ഓക്കെ. നമുക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട് അസ്മ മോളുടെ? ഉമ്മ, ഉപ്പ,
2: താത്ത.
0: താത്ത എല്ലാവരൊക്കെ പാട്ട് പാടും എന്നെ പോലെ? താത്ത കുറച്ചൊക്കെ പാടും, ഉമ്മ കുറച്ചൊക്കെ പാടും, ഉപ്പയും പാടും.
1: ഉപ്പ പാടുന്നവിടെ കേട്ടിട്ടില്ല.
0: ആ ഉപ്പ പാടുന്ന കേട്ടു.
1: പാടും അല്ലേ എന്നൊക്കെ അറിയില്ല, കാരണം ഉപ്പമാർക്ക് വേറെ പ്രത്യേകത ഉണ്ട്. പാട്ട് പാടാനൊന്നും അവർക്ക് നേരം ഉണ്ടാവില്ല.
0: അതെ.
1: കാരണം ഒരു വേറൊരു ലോകത്താണല്ലോ.
0: ഓക്കെ. ചില ചില ഉപ്പമാരൊക്കെ
1: പാട്ട് പാടും. പിന്നെ പാട്ട് പാടാൻ അറിയാത്ത ഉപ്പമാരും ചെയ്യും. അപ്പം ആരും പറഞ്ഞു എന്നെ പോലുള്ള ഉപ്പമാരെ കാരണം പാട്ട് പാടാൻ നേരെല്ലാം പറഞ്ഞു വൈകുന്നേരപ്പെട്ടതാണ്.
0: ചില ആൾക്ക് ഈ ബാത്റൂം സിംഗേഴ്സ് ഉണ്ട്, അവിടെ പോയി എല്ലാവരും പാട്ട് പാടും.
1: ഞാൻ അതിലും പാടില്ല.
0: ഇല്ല, അതിന് പോലും പറ്റൂല.
1: അതിന് പോലും പറ്റൂല.
0: ഓക്കെ,
1: മനസ്സിലായി.
0: യെസ്, പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ആ, നിന്റെ പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. ഓക്കെ, പാടിക്കോ.
2: അസ്സലാമു അലൈക്കും. ആ

0: പാട്ട് കലക്കി.
1: യെസ്, നമ്മൾ ഈ അസ്മൻ്റെ ഒരു ഒരു ഇതെന്താ അറിയോ, ഇത് നല്ല സ്ട്രെയിൻ ചെയ്ത് പാടേണ്ട പാട്ടാണ്.
0: അതെ,
1: നന്നായിട്ട് ശ്വാസമൊക്കെ എടുത്തില്ല, ഈ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ കൂടുതൽ ശ്വാസം എടുക്കാനൊന്നും പറ്റില്ല.
0: അതെ,
1: അപ്പോൾ ആ ഒരു ഇത്
0: പ്രയാസം
1: മാത്രം മാത്രം നമുക്ക്
0: അത്
1: ഇതിൽ കാണാൻ
0: മെയിൻ
1: പറ്റും.
0: പ്രശ്നം എന്താ അറിയോ,
1: ആ
0: നമ്മുടെ കാലാവസ്ഥയെ,
1: യെസ്,
0: കുറച്ചൊരു തണുപ്പും ഇതെല്ലാം കൂടി ആകുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്.
1: രാവിലെ നല്ല തണുപ്പും
0: ആ
1: ഉച്ചയായ നല്ല
0: നല്ല
1: ചൂടും
0: ചൂടും,
1: രണ്ടും കൂടെ
0: അതിൻ്റെ എല്ലാം
1: വരുമ്പോൾ
0: കൂടെ എല്ലാവർക്കും പൊതുവേ ജലദോഷവും
1: അതെ
0: കഫക്കെട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രയാസം കൂടെ ഈ കുഞ്ഞുമോൾ അനുഭവിക്കുന്നുണ്ട്.
1: യെസ്
0: അതാണ് നമ്മളിപ്പോൾ പാട്ടിലിങ്ങനെ നല്ല ട്യൂണിൽ പാടുമ്പോഴും ശ്വാസം കിട്ടാത്തൊരു പ്രശ്നം വരുന്നത്
1: യെസ്
0: അതുകൊണ്ടാണ്.
1: ഏതായാലും നല്ല അടിപൊളിയായിട്ട് അവളുടെ ഒരു കഴിവിൽ നിന്ന് മനോഹരമായിട്ട് ഈ പാട്ട്
0: പാടി
1: അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അസ്മോളെ അടിപൊളിയായിട്ട് പാടി, ഇനിയും നന്നായിട്ട് പാടണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലേ, താത്താനൊക്കെ പാടിപ്പിക്കണം അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു കൂട്ടുകാരി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ആരാന്ന് നോക്കാം.
0: ഓക്കെ, നമ്മളെ കൂടെയുള്ള കുഞ്ഞുമോളൊന്ന് പരിചയപ്പെടുത്തണ്ടേ?
1: യെസ്,
0: എറണാകുളം ജില്ലക്കാരിയാന്ന് പറഞ്ഞിട്ടുണ്ട്
1: ആരോട്?
0: എന്നോട്.
1: എന്ന്
0: ഇന്ന്
1: ആണോ?
0: ഇപ്പം ഇങ്ങോട്ട് കയറുന്ന നേരം.
1: ആ അത് ശരി, പക്ഷേ എന്നോട് പറഞ്ഞില്ല, ശ്രോതാക്കളോട് പറഞ്ഞിട്ടില്ല,
0: ശ്രോതാക്കളോട്
1: അതുകൊണ്ട്
0: പറയണം,
1: തുടക്കം മുതൽ ഒന്നുകൂടെ പറയണം.
0: അത് വേണമല്ലോ.
1: ഓക്കെ, പറ പേര് പറ
2: ആലിയ നസ്രിൻ.
1: ആലിയ നസ്രിൻ അല്ലേ.
0: എവിടെയാണ് വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തൊക്കെയാണ് പരിപാടികൾ മോളെ?
2: എറണാകുളം നീരിക്കോട് വീട്. വീട്ടില് ഉമ്മച്ചി, വാപ്പച്ചി, ഒരനിയത്തി, പിന്നെ വല്യുമ്മ.
1: വല്യുമ്മ
0: വീട്ടില് മൂത്ത മോളിങ്ങാണ്. അനിയത്തി ഒരു അടി ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
1: കണ്ടിട്ടുണ്ട്, അവളെ മുഖത്ത് എന്തോ ഒരു പാടുണ്ട്, രാവിലെ അടി കൂടിയാണോ തോന്നുന്നുണ്ട്.
0: ഏയ്, അങ്ങനെയൊന്നും ഇല്ലല്ലേ, അടി ഇടലൊന്നുമില്ലല്ലോ.
2: ഇല്ല,
0: അനിയത്തിനെ നല്ലോണം നോക്കലുണ്ടോ? അല്ല, അടി ഇടലല്ലോ,
2: കുറച്ച്
0: കുറച്ചൊക്കെ അടി.
1: അതൊരു
0: സത്യസന്ധയാണ്,
1: സ്വാഭാവികമാണ്, മനുഷ്യ
0: സത്യസന്ധയാണ്.
1: അതെ, ചില കുട്ടികളോട് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ് പറയാം,
0: അത്
1: അപ്പം അടി
0: കള്ളത്തര,
1: കൂടി വരുന്നുണ്ടാവുള്ളൂ.
0: അത് കള്ളത്തരാണ്. ഒരു
1: ആ
0: സത്യസന്ധമായുള്ള മോളാണ് നമ്മുടെ
1: ആ
0: ആലിയ മോള്. മാഷാ, മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: സെവൻത്തില്.
0: സെവൻത്തില്.
1: സെവൻത്.
0: ഓക്കെ,
1: മദ്രസയിലും സ്കൂളിലൊക്കെ സെവൻത്തിലാണ്. ഏത് സ്കൂളാണ്?
2: ലിറ്റിൽ ഫ്ലവർ.
1: ലിറ്റിൽ ഫ്ലവർ, ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓക്കെ,
0: അപ്പം മോളുടെ പ്രോഗ്രാം എന്താണെന്ന്?
1: എന്താണ് ഇന്ന് നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി?
2: മാപ്പിളപ്പാട്ട്.
1: മാപ്പിളപ്പാട്ട്. ആ മാപ്പിളപ്പാട്ട് ഇപ്പോൾ നമ്മുടെ എപ്പിസോഡുകളിൽ വന്നോ?
0: ഇന്നത്തെ എപ്പിസോഡ് ഒറ്റയും വന്നിട്ടില്ല.
1: വന്നിട്ടില്ല. ആ അപ്പോൾ ഒരു വെറൈറ്റി,
0: നല്ലൊരു മാപ്പിളപ്പാട്ട്. അത്
1: ആ
0: വേറെ പ്രശ്നമുണ്ട്, നമ്മളെ നാവ് വഴങ്ങൂല.
1: ഇല്ല, നിങ്ങൾ നാവ് ആകെ വഴങ്ങ ഈ ചളി അടിക്കാനേ, അതിനെ വഴങ്ങുള്ളൂ.
0: അതെ,
1: എന്റേതും അങ്ങനെ തന്നെയാണ്, ഒരാളെ പറയുമ്പോൾ സന്തോഷമാണ്.
0: അതെ, അത് മനുഷ്യന്റെ പ്രകൃതത്തിൽ പെട്ടതാണല്ലോ.
1: ഓക്കെ, അപ്പൊ നമുക്ക് ആലിയുടെ പാട്ടൊന്ന് കേൾക്കാം.
2: കതിർ

ഗതിമിതാത്തൊരു തത്വമികന്തൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ആസവിതുമ്പിടുമേ സുബൃതം തമ്പുരു സങ്കിട കണ്ടുപിടിപ്പെടുവംബരം എമ്പടുമേ അമൃതം ആസവിശേഷണമേ തിമൃതം ആസവിശേഷണമേ കതിർത്വല്ലഭന തകതിമി കെളി വിളി കെളി ഒളിറസുലുള്ള ബിദറൊളി വിളി ബദനുമേ ബഹുമതി ചമ്മി തങ്കറളിയല്ലാ.

0: ബിദറൊളി വിളി ബദനുമേ ബഹു മതി ചമൈ തങ്കരലി എല്ലാ. ശുക്രാൻ.
1: മാഷാ അല്ലാ.
2: ഇതിന് കമന്റ് പറയണമെങ്കിൽ ഒന്നെങ്കിൽ മോയിൻകുട്ടി വൈദ്യർ വരണം, അല്ലെങ്കിൽ ഇതിനെ പറ്റി നന്നായി അറിയുന്ന ആളുകൾ വരണം. നമ്മൾ ഇതില് അറിയാതെ ഉസ്താദുമാരായിട്ട് പറഞ്ഞാൽ ചിലപ്പോ
1: എന്താ പറയാ, ശ്രോതാക്കൾ ഉണ്ടല്ലോ നമ്മളെ മാതിരിയല്ല,
2: അതെ
1: അവര് വിവരമുള്ള.
2: അതെ,
1: അപ്പോ
2: ഇതില് ഞാൻ ഇവിടെ പാട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴേ ശരിക്കും എന്താ വെച്ചാല് നമ്മളിങ്ങനെ എന്താ പറയാ ലയിച്ചു പോകണം.
1: അതെ,
2: സംഗതി എനിക്ക് ഒന്നും മനസ്സിലായില്ല, സത്യം പറയാം. അതാണ് ഈ ഇത് ഇങ്ങനെ കേൾക്കുന്നു എന്നല്ലാതെ, ചിലപ്പോ സൊഫിയല്ല എന്നൊക്കെ കേൾക്കുന്നു എന്നല്ലാതെ, ചില ഇടക്കുന്ന ഗസയെ കുറിച്ച് പറഞ്ഞു അല്ലെ, ഇതൊക്കെ ഇങ്ങനെ കണ്ടു എന്നല്ലാതെ എന്താണ് ഈ സംഗതി? എന്താ മോൾക്ക് അറിയാം ഇതിലെന്താ
0: പറഞ്ഞത്?
2: ആ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന പാട്ടാണ്, ഇമോഷണൽ സോങ് ആണ് അല്ലേ. ഈ മാപ്പിളപ്പാട്ടുകൾക്കുള്ള പ്രത്യേകത അതാണ്, നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവൊന്നുമില്ല, പക്ഷെ ആ നല്ല ഗംഭീരമായ വാക്ക് എത്ര ഭാഷകൾ വന്നു എന്നറിയോ, ഏകദേശം ഒരു നാലഞ്ച് ഭാഷ
1: അതിൽ
2: വന്നു കഴിഞ്ഞു. യെസ്. അപ്പോ എന്താ മോളെ പേര് ഞാൻ മറന്നല്ലോ, ആലിയ നസ്രീൻ. ആലിയ നസ്രീൻ ഈ പാട്ട് എവിടുന്നാ പഠിച്ചത്? ഫോണിൽ നോക്കി പഠിച്ചു. അപ്പൊ ഫോണിൽ നോക്കി പഠിച്ചിട്ട് തന്നെ ഇത്ര മനോഹരമായിട്ട് അല്ലെ. പിന്നെ വേറെ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടെ ഉണ്ടോ? ഉപ്പയോ ഉമ്മയോ?
0: ഉമ്മച്ചി.
2: ഉമ്മച്ചി വന്നിട്ടുണ്ടോ ഇവിടെ? വന്നിട്ടുണ്ടോ?
1: നല്ല പാട്ടുകാരിയാണല്ലോ അല്ലേ.
2: ഉമ്മച്ചി നന്നായിട്ട് പാടുവോ? ആ ഉപ്പച്ചി പാടുവോ? ഉപ്പച്ചി പിന്നണി ഗായകനായിരിക്കും, ബാക്കിന്ന് പാടാനൊക്കെ
1: ഉഷാറായിട്ട്.
2: അവസാനത്തെ നിർത്തലൊക്കെ ശ്രദ്ധിച്ച നിങ്ങൾ നന്നായിട്ട് സൗണ്ട് ഇങ്ങനെ കുറച്ചു കൊണ്ടുവന്നില്ലേ?
1: നമ്മൾ വല്ലാതെ അവലോകനം ചെയ്തിട്ടുണ്ടല്ലോ, കേൾക്കുന്ന ശ്രോതാക്കൾ നമ്മളോടും വിവരമുള്ളവരാ, അവര് നമ്മളോടും വിലയിരുത്തും. ഞാൻ അതുകൊണ്ട് കൂടുതൽ അവലോകനത്തിന് ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ റേഡിയോയിൽ കുറേയേറെ അവസരങ്ങളുണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തണം.
2: നമ്മുടെ ഈവനിങ്
1: ലൈവിലേക്ക് ഒരു ദിവസം ചെയ്യണമെന്നറിയോ, ഉപ്പനെയൊക്കെ കൂട്ടി വന്നിട്ട് ഈവനിങ് ലൈവിലൊക്കെ പങ്കെടുക്കും.
2: ഒരു മണിക്കൂർ സമയം നമുക്ക് ശ്രോതാക്കളുടെ കൂടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി
1: അടിച്ച്
2: പൊളിച്ച് പോകാം. ഓക്കെ,
1: ഇനി അടുത്ത താരം നമ്മുടെ കൂടെ വരാനുള്ളത് നോക്കല്ലേ.
2: യെസ്.
1: നമ്മുടെ കൂടെ ജൗഹറെ വന്നിട്ടൊരു കുഞ്ഞുമോളുണ്ട്, കുഞ്ഞുമോളൊന്ന് പരിചയപ്പെടുത്തണ്ടേ?
2: അതെ.
1: മോളെ പേരെന്തായിരുന്നു?
0: ആസിയ ബിലാൽ.
1: ആസിയ ബിലാൽ എവിടെയാ വീട്?
0: നന്ദി.
1: നന്ദി. നന്ദി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാകും, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കൊല്ലം റൂട്ടിലല്ലേ. കൊയിലാണ്ടി ഇങ്ങനെ പോകുമ്പോൾ അല്ല, വടകര റൂട്ടിൽ നന്ദി അല്ലേ. ഓക്കെ. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: സിക്സ്ത്തില്.
1: ഓക്കെ. മോളെ വീട്ടിലാരൊക്കെ ഉള്ളത്?
0: ഉമ്മണ്ട്, ഉപ്പണ്ട്, അനിയത്തിണ്ട്, അനിയനുണ്ട്.
1: ഓക്കെ. മോളിൽ നിന്ന് പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കുന്നത്?
0: ഇസ്ലാമിക ഗാനം മലയാളം.
1: ഇസ്ലാമിക ഗാനം മലയാളം. പിന്നെ ജോഹർ നമുക്ക് നമ്മളെ പാട്ട് കേട്ടാലോ?
2: അതെ.
1: ഇൻഷാ അല്ലാ.
0: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, നമ്മുടെ ആസിയ ബിൻത് ബിലാൽ. ബിലാൽ പല പേര്.
2: അതെ.
1: ആ ഉമ്മാന്റെ പേരാ?
0: മർവ.
2: മർവ.
1: ഈ പാട്ടാരാ പഠിപ്പിച്ച മോളെ?
2: നമുക്ക് ഈ എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് പോകാനുള്ള സമയമായി.
1: അതെ,
2: ഇനി അടുത്തൊരു എപ്പിസോഡിൽ.
1: അപ്പോൾ ആസിയ മോൾക്ക് ഈ ഒരു പാട്ട് പാടിയിട്ട് എന്ത് ഏത് സ്ഥാനം കിട്ടിയത്? പ്ലേസ് ഏതാണ്?
0: സബ് ജില്ലയിലെ കൈനോല ഫസ്റ്റ് ആയിരുന്നു.
1: ഫസ്റ്റ് ആയിരുന്നു. മാഷാല്ലാ
2: മാഷാല്ലാ.
1: ഇവിടെ എ ഗ്രേഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: المسافرين نستمع الان الى دعاء السفر وهو من الادعيه التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله اكبر. الله أكبر. الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم انت الصاحب في السفر والخليفة في البحر. اللهم اني اعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والاهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: ഒരു ചെറിയ ഒരു കഥയാണ് ഞാൻ ശ്രോതാക്കളുമായി ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിങ്ങനെയാണ്. ഒരു 6 വയസ്സുള്ള ഒരാൺകുട്ടി അവൻ്റെ 4 വയസ്സുകാരി കുഞ്ഞനിയത്തിയോടൊപ്പം കടൽ തീരത്ത് നിന്നും വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അല്പദൂരം പിന്നിട്ടപ്പോൾ, കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പെങ്ങൾ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ 6 വയസ്സുകാരൻ ആ കുഞ്ഞു പെങ്ങളുടെ ആങ്ങള തിരിഞ്ഞു നോക്കുമ്പോൾ ആ 4 വയസ്സുകാരി പെൺകുട്ടി ഒരു കടയിലേക്ക് സാഗൂദം ശ്രദ്ധിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇതിനു മാത്രം നോക്കി നിൽക്കാൻ എന്ന കൗതുകത്തോടുകൂടി അവൻ്റെ ആ കുഞ്ഞനിയത്തിയുടെ ആങ്ങള 6 വയസ്സുകാരൻ അവിടെ ചെല്ലുമ്പോൾ ഒരു കളിപ്പാട്ട കൂട്ടിലേക്ക് അല്ലെങ്കിൽ കടയിലേക്ക് ശ്രദ്ധിച്ച് ഒരു കളിപ്പാട്ടത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന കുഞ്ഞനിയത്തിയെയാണ് അവൻ കാണുന്നത്. അപ്പം മറ്റൊന്നും ചിന്തിക്കാതെ മറ്റൊന്നും ആലോചിക്കാതെ 6 വയസ്സുകാരൻ തൻ്റെ പെങ്ങളോട് ചോദിച്ചു, മോൾക്ക് ആ കളിപ്പാട്ടം വേണോ എന്ന് ചോദിക്കുമ്പോൾ മോള് പറഞ്ഞു വേണം. ഉടനെ അവൻ ആ കടയിലേക്ക് കയറി, കുഞ്ഞു പെങ്ങളുടെ കൈ പിടിച്ച് കടയിലേക്ക് കയറി. അവൾ വളരെ സാഗൂദം ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി നോക്കി നിന്ന ആ കളിപ്പാട്ടം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം വളരെ കൗതുകത്തോടുകൂടി വീക്ഷിച്ചുകൊണ്ട് പ്രായം ചെന്ന കടയുടമ ആ കടയുടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാവ എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് കൗണ്ടറിലേക്ക് വന്നിട്ട് 6 വയസ്സുകാരൻ കൗണ്ടറിലിരിക്കുന്ന കടയുടമയോട് ചോദിച്ചു, അങ്കിൾ, ഈ പാവയുടെ അല്ലെങ്കിൽ ഈ കളിപ്പാട്ടത്തിൻ്റെ വില എന്താണ്? അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, മോൻ്റെ കയ്യിൽ എന്താണുള്ളത്? വളരെ സ്നേഹത്തോടുകൂടി, വളരെ വാത്സല്യത്തോടുകൂടിയാണ് ആ കടയുടമ മോനോട് ചോദിക്കുന്നത്. ഉടനെ കുട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാസ്ക്കറ്റ്, ഒരു കുട്ടയുണ്ട്, ആ കുട്ട മേശയുടെ മുകളിലേക്ക് ഇങ്ങനെ കുടഞ്ഞിട്ടപ്പോൾ അതിൽ നിന്ന് ഈ 6 വയസ്സുകാരനും അവൻ്റെ കുഞ്ഞു പെങ്ങൾ 4 വയസ്സുകാരിയും കൂടി കടൽ തീരത്ത് നിന്ന് ശേഖരിച്ച കുറേ മണ്ണു പുരണ്ട കക്കയും അതുപോലെ തന്നെ അതിൻ്റെ തോടുകളും ഒക്കെ ആയിരുന്നു അവരുടെ അതിലുണ്ടായിരുന്നത്. അപ്പോൾ കടയുടമ പണം എണ്ണിയെടുക്കുന്ന ജാഗ്രതയോടുകൂടി ഈ കക്കത്തോടുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി. അപ്പോൾ ആ മോൻ ചോദിച്ചു, അങ്കിൾ ഇത് മതിയാകാതെ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കടയുടമ പറഞ്ഞു, ഇത് മതിയാകുമോ എന്നോ, എന്ന് മാത്രമല്ല സത്യത്തിൽ ഇത് ധാരാളമാണ്, ഞാൻ കുറച്ച് ബാക്കി തരാം എന്ന് പറഞ്ഞ കക്കത്തോടുകളിൽ നിന്ന് 3-4 എണ്ണം അദ്ദേഹം തൻ്റെ മേശയിലേക്കിടുകയും അതിൽ നിന്ന് കുറച്ച് അദ്ദേഹം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അവനത് ഏറെ ആഹ്ലാദത്തോടെ തിരികെ ബാസ്ക്കറ്റിലേക്ക് നിക്ഷേപിച്ച് ശേഷം തൻ്റെ ആഹ്ലാദവതിയായ കുഞ്ഞു പെങ്ങളെയും പിടിച്ച് കൈപിടിച്ച് യാത്ര പോവുകയാണ്. കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ കടയിലെ ജോലിക്കാരൻ പ്രായം ചെന്ന കടയുടമയോട് ചോദിച്ചു, ഒരു വിലയുമില്ലാത്ത കുറച്ച് കക്കത്തോടുകൾക്ക് പകരം വില കൂടിയ ഈ കളിപ്പാട്ടം താങ്കൾ അവർക്ക് കൊടുത്തോ? വൃദ്ധനായ കടയുടമ ഒന്ന് പുഞ്ചിരിച്ചിട്ട് മറുപടി പറഞ്ഞു, നാം മുതിർന്നവരെ സംബന്ധിച്ച് അവ തീരെ വിലയില്ലാത്തതാണ്, പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് വിലമതിക്കാനാവാത്തതുമാണ്. ഈ കുഞ്ഞു പ്രായത്തിൽ പണത്തിൻ്റെ മൂല്യമൊന്നും ആ മോൻ അറിയില്ല, പക്ഷേ വളർന്നു വലുതാവുമ്പോൾ അവനത് മനസ്സിലാകും. ബാല്യത്തിൽ ഒരു വിലയുമില്ലാത്ത 4 കക്കത്തോടുകൾ കൊടുത്ത് വില കൂടിയ കളിപ്പാട്ടം അനിയത്തിക്ക് വാങ്ങിക്കൊടുത്തത് അവൻ ഓർക്കും. അപ്പോൾ തീർച്ചയായും അവൻ എന്നെയും ഓർക്കും. ഈ ലോകത്തിൽ നന്മയുള്ള ചിലതെങ്കിലും അവശേഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ നന്മ നിറയും. തനിക്കും നല്ലൊരു മനുഷ്യനാകണമെന്ന് ദൃഢനിശ്ചയം അവനിലുണ്ടാകും. നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് ലോകമാകമാനം പ്രകാശം പരത്തി പടർന്നു പന്തലിക്കുന്നത്. നല്ല പ്രവൃത്തികൾ നന്മയുടെ ഊർജം ലോകം മുഴുവൻ പ്രസരിപ്പിക്കുമ്പോൾ തെറ്റായ പ്രവൃത്തികൾ ലോകത്തെ ഇരുട്ടിലാക്കും എന്നായിരുന്നു വൃദ്ധനായ ആ കടയുടമയുടെ മറുപടി. സഹൽ, എന്താണ്?
7: വളരെ ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. സംഗതി കക്കത്തോടും ചെളിപുരണ്ട കക്കത്തോടും ഒക്കെയാണെങ്കിലും
6: അതെ,
7: രണ്ട് ചെറിയ പ്രായത്തിലുള്ള 6 വയസ്സുകാരനും കുഞ്ഞനിയത്തി 4 വയസ്സുകാരിയും തമ്മിലുള്ള ആ ഒരു സംഗതി ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ മക്കളെ അവരുടെ പ്രായത്തിനനുസരിച്ച് വേണ്ട പോലെ പരിഗണിച്ച് ആ സമയവും സന്ദർഭവും നോക്കി എല്ലാ നിലക്കുമുള്ള പരിഗണന അർഹത അവരുടെ പ്രായം മനസ്സിലാക്കി കൊടുക്കണമെന്ന് തന്നെയാണ്. അതവരുടെ ഭാവി ജീവിതത്തിൽ വലിയ പാഠങ്ങൾ നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് അവരിൽ നിന്ന് തിരിച്ചു കിട്ടാൻ മാത്രം അത് വലിയ നിമിത്തമാകുമെന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്.
6: അതെ, യഥാർത്ഥത്തിൽ ഇതൊരു കഥയാണെങ്കിലും ആ ഒരു വൃദ്ധനായ കടയുടമയിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ കഥ അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ?
7: അതെ അതെ, തീർച്ചയായും.
6: ഈ ലോകത്തിൽ നന്മയുള്ള ചിലതെങ്കിലും അവശേഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ ഉള്ളിൽ നന്മകൾ നിറയും. തനിക്കും നല്ലൊരു മനുഷ്യനാകണമെന്ന് ദൃഢനിശ്ചയം അവനിലുണ്ടാകും. അപ്പൊ സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളാണ് മറ്റുള്ളവർക്ക് മാതൃകകളാകുന്നത്.
7: തീർച്ചയായും,
6: നമ്മുടെ സമീപനങ്ങളിലൂടെയാണ് മറ്റുള്ളവർ അത് വിലയിരുത്തുകയും അത് മറ്റുള്ള ആളുകളിലേക്ക് ജീവിതത്തിൽ നന്മ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവൻ മാതൃകയാണെന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും, ഒരു പിതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മകൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ, ഏത് നിലയിൽ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ഏറ്റവും നല്ല മാതൃകയായി നമുക്ക് പ്രവാചകനെ കാണാൻ പറ്റും എന്നുള്ളതാണ്.
7: തീർച്ചയായും, ആർക്കും ഏത് മേഖല നോക്കിയാലും ആർക്കും പ്രത്യേകിച്ചൊന്നും ഒരു നെഗറ്റീവ് പറയാനുമില്ല. ആ രൂപത്തിൽ ഭാര്യയോടും മക്കളോടും പിന്നെ തൻ്റെ അയൽപ്പക്കത്തുള്ള അമുസ്ലിങ്ങളായ മറ്റു ആളുകളോടുമൊക്കെ വളരെ വേണ്ടുമണ്ണം വർത്തിച്ച ഒരാളും കൂടിയായിരുന്നു.
6: അതെ, അപ്പോൾ പ്രവാചകനിൽ നമുക്ക് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു സന്ദേശമാണ് ഈ കഥയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
8: പീസ് റേഡിയോ, Tune to reality. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമിലേക്കാണ്. നമസ്കാരം. മഹത്വങ്ങളും പ്രാധാന്യവും ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് സമീർ മുണ്ടേരി, തൊഴിയൂർ സലഫി മസ്ജിദ്.
10: ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد

0: പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യൻ ദീനുള്ളവനാകുന്നത്, ദീനിൽ അംഗമാകുന്നത്, ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ട് അംഗീകരിക്കുമ്പോഴാണ്. ലോകത്തുള്ള ഏതൊരു മനുഷ്യനും അവൻ വിശ്വാസിയാണോ ദീനുള്ളവനാണോ എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ഷഹാദത്ത് കലിമ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അള്ളാഹുവല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല എന്നൊരാൾ സാക്ഷ്യം വഹിക്കുന്നതിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നബിയാണ് എന്ന് അംഗീകരിക്കുന്നതിലൂടെയാണ് ഒരാൾ മുസ്ലിമാകുന്നത്. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസം സ്വീകരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ജീവിതത്തിൻ്റെ ആ വിശ്വാസിയാകുന്ന സമയം മുതൽ മരിക്കുന്നതുവരെ, മരണം സംഭവിക്കുമ്പോളും ഈ ദുനിയാവിൽ അവൻ എന്ത് ചെയ്യണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹിജ്റിലെ 99-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വഅബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുവോളം. യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗത്ത്, മരണമാണ്. മരണം വരുവോളം നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അഥവാ എൻ്റെയും നിങ്ങളുടെയും കടമയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസിയായ സമയം മുതൽ, മുസ്ലിമായ സമയം മുതൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുന്ന സമയം വരെ റബ്ബിന് നിരന്തരം ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. മഹനയ ഹസൻ അൽ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഞാൻ നേരത്തെ ഊതിക്കേൽപ്പിച്ച ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത് ഥുമ്മ ഖറഅ വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ. എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസിയുടെ കർമ്മങ്ങൾക്ക് മരണം വരെയല്ലാതെ മറ്റൊരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല. അഥവാ ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകൾ മുറിയേണ്ടത്, അവൻ്റെ ആരാധനകൾ അവസാനിക്കേണ്ടത് എവിടെയാണ്? മരണം സംഭവിക്കുമ്പോഴാണ്. അതുവരെ ദീനിലുള്ള ഒരാൾ, ദീനിൽ ജീവിക്കുന്ന ഒരാൾ നിരന്തരം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടവരാണ് നമ്മൾ. നമ്മുടെ ദിനചര്യകളിലെ ദീനിനെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീനെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇസ്ലാമാണ്. അത് അംഗീകരിച്ച ഒരാൾ, അംഗീകരിച്ച് ഉൾക്കൊണ്ട ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിത്യജീവിതത്തിൽ അയാൾ നിലനിർത്തേണ്ട, എന്നെന്നും കൊണ്ടു നടക്കേണ്ട ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, വഅയ്യുൽ അഅമാലി അഫ്ളൽ, നബി ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാ, ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠതയുള്ള കർമ്മം ഏതാണ്? അപ്പൊ നബി പറഞ്ഞു, ഈമാനുൻ ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലുമുള്ള വിശ്വാസമാണ് ഏറ്റവും അഫ്ളലായ കാര്യം. അതാണ് അവർ ദീനിൻ്റെ ഒന്നാമത്തെ കാര്യം, എന്താ? ഈമാനാണ്, അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലുമുള്ള വിശ്വാസമാണ്. പിന്നെ ഏതാണ്? നബിയോട് ചോദിക്കുമ്പോൾ നബി പറഞ്ഞത്, അസ്വലത്തു ലിവക്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ്റെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും അവൻ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആ വിഷയത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, നബിയെ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്, പടച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലാത്തു വലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഫ്ദലുൽ അഅമാലി അസ്സലാ ഫി വഖ്തിഹ എന്ന് പറയുന്ന ഹദീത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. മറ്റൊരു ഹദീത്തിലുള്ളത്, പ്രവാചകൻ തിരുമേനി, റഅസുൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളുടെ തല അഥവാ ഇസ്ലാമിന്റെ തൂണെന്ന് പറയും, ഇസ്ലാമിന്റെ തല എന്ന് പറയുന്നത് ഇസ്ലാം. പിന്നെ നമ്മുടെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം, അതെന്താണ്? അത് ഷഹാദത്ത് കലിമയാണ്. എന്നാൽ അതിന്റെ തൂണെന്ന് പറയുന്നത്, ഇസ്ലാം നിലനിൽക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തല, അവൻ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ നിലനിർത്തുന്ന തൂണേതാണ്? അത് നമസ്കാരമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങല്ല. നമ്മൾ അടിവരയിട്ട് ഞാനും നിങ്ങളും ഒക്കെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു ചടങ്ങായിക്കൊണ്ടാണ് പലപ്പോഴും നമ്മളിൽ പല ആളുകളും കാണാറുള്ളത്. യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുമായി കൊണ്ടുള്ള ഒരു അഭിമുഖമാണ്, ഒരു അഭിമുഖ സംഭാഷണമാണ്. ദിവസവും 5 നേരം നമ്മൾ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അല്ലെങ്കിൽ റബ്ബിനോട് അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയായി നമസ്കാരത്തെ കാണാൻ വിശ്വാസികൾക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 80ലധികം സ്ഥലങ്ങളിൽ അള്ളാഹു നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആവർത്തിച്ചാവർത്തിച്ച് നമസ്കാരം നിർവഹിക്കുന്നതിനെ കുറിച്ച് റബ്ബ് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 103-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഖുർആനിൽ ഒരു പ്രത്യേകതയാണ്, ഖുർആനിൽ ഇവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞൊരു കൽപ്പന അല്ല. നിസ്കരിക്കണം, അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാവില്ല. നമസ്കാരത്തെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ? അഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. സകാത്തിനെ കുറിച്ച് സകാത്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്, ഹജ്ജ് ചെയ്യണമെന്നാ പറഞ്ഞത്. മനിസ്തതാ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കാബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യണമെന്നാണ് നോമ്പോ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. പമൻ ശഹിദ മിൻകുമുശ്ശഹ്റ ഫല്യസും, ആരാണോ ആ മാസത്തിൽ ഹാജറുള്ളവൻ അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. അവിടെയും എന്തുണ്ട്? പ്രത്യേകമായ നിയമങ്ങളുണ്ട്. എന്നാൽ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് നമസ്കാരം നിലനിർത്തണം എന്നാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തുള്ള, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരു ഇബാദത്തല്ല. ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവനെന്നും നിലനിർത്തേണ്ട ഒരു ഇബാദത്താണ് ഏത്? നമസ്കാരം. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ദിവസം 5 നേരം നമസ്കാരമുണ്ട് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പൊ വിശ്വാസികളായ ആളുകൾ അവരുടെ നിത്യജീവിതത്തിൽ അവർ കൊണ്ടു നടക്കേണ്ട, നിലനിർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഏത്? നമസ്കാരം എന്നുള്ളത്. ഇനി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എവിടെയുള്ളത്? ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇസ്ലാമിൽ ഏറ്റവും മഹത്വമുള്ള ഇബാദത്തായ നമസ്കാരത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകരിലൂടെ നമസ്കാരത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി കൊണ്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ കാണുന്നത്, അഖീമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് നമസ്കാരം നിലനിർത്തണം എന്നാണ്. അള്ളാഹുവിനെ സ്മരിക്കാനുള്ള, അള്ളാഹുവിനെ ഓർക്കാനുള്ള വഴിയാണ് നമസ്കാരമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കാണ്. നമസ്കാരത്തിന് തക്ബീർ കിട്ടുന്ന സമയം മുതൽ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കിട്ടുന്ന സമയം മുതൽ, സലാം കിട്ടുന്ന സമയം വരെ നമ്മൾ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ മുൻപിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതാണ് നിസ്കാരത്തിന്റെ പ്രാധാന്യം. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ ഓർക്കാനുള്ള, റബ്ബുമായി കൊണ്ടൊരു മുനാജാത്ത് നടത്താനുള്ള ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും സുവർണ അവസരമാണിത് നമസ്കാരം. അങ്ങനെ നിസ്കാരത്തെ കാണണം. പരലോകത്ത് അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്ന വിഷയം ഏതാ? കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുന്ന നിസ്കാരമാണ്. ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് ഒരു ഒരു ദാസന്റെ, അടിമയുടെ കർമ്മങ്ങളെ അള്ളാഹു വിചാരണക്ക് എടുക്കുമ്പോൾ അതിൽ ആദ്യം അള്ളാഹു നിസ്കാരം ശരിയാക്കണമെന്ന് നോക്കുക. അപ്പൊ നമ്മള് ഈമാനുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. വിശ്വാസമുള്ള ഒരാളോട് അയാളുടെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ അയാൾ നിസ്കരിച്ചുകൊണ്ട് നോക്കും. ഹദീസിൽ കാണാം, അയാളുടെ നിസ്കാരം ശരിയാണെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു, നമസ്കാരം ശരിയാണെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു. നമസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ, കുറവുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു പറയും അയാള് നവാപിലുകൾ, സുന്നത്തായ വല്ലതും നിർവഹിച്ച്, സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് നോക്കാൻ പറയും. അപ്പൊ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ച ഒരാളെങ്കിൽ പറലിന്റെ പോരായ്മകൾ അതുകൊണ്ട് വീട്ടപ്പെടും. ഇനി നിസ്കാരത്തിൽ വീഴ്ചയുള്ളയാളാണെങ്കിലോ, നമസ്കാരത്തിൽ ശ്രദ്ധിക്കാത്തയാളാണ്, അവൻ പരാജിതനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും നല്ല സുന്ദരമായ ഒരു പാഠമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ ശുദ്ധീകരണവും പാപങ്ങൾ കഴുകിക്കളയാനുള്ള വഴിയുമാണ് എന്നാണ്. മനോഹരമായ ഒരു ഉപമയിലൂടെയാണ് പ്രവാചകൻ അത് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ വീടിന്റെ മുന്നിലൂടെ ഒരു ഒരു അരുവി ഒരു പുഴ ഒഴുകുന്നുണ്ട്. അയാൾ അതിൽ നിന്ന് അഞ്ചു നേരം കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന് അല്ലാഹു റസൂൽ ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞില്ല. നബി പറഞ്ഞെന്താ, ഫദാലിക മതലു സ്വലബാത്ത്, അതാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളുടെ അവസ്ഥ. അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരാൾ യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, അയാളിൽ നിന്ന് അയാളുടെ പാപങ്ങൾ അല്ലാഹു എന്തു ചെയ്യും, കഴുകിക്കളയുന്നതാണ്. അപ്പൊ നിസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം, ഒന്ന്, നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുമായി കൊണ്ടൊരു മുനാജാത്താണ്. രണ്ട്, അള്ളാഹുവിനെ ഓർക്കാനുള്ള അവസരമാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്, പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തിയാണ്, കർമ്മമാണ്. അതോടൊപ്പം തന്നെ നാം നമസ്കരിക്കുന്ന, നാം നിർവഹിക്കുന്ന നമസ്കാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവസരം നൽകുക. ഒരാള് ഇപ്പൊ നമ്മൾ ജുമാ നമസ്കരിച്ചു, ഇനി അസർ നിസ്കരിച്ചു, ആ രണ്ട് നമസ്കാരത്തിന്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തുവരുന്നതാണ്. സുബഹി നിസ്കരിച്ച ഒരാൾ ലുഹർ നിസ്കരിച്ചാൽ ആ സുബഹിന്റെ ലുഹറിന്റെ അടിയിലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തുവരും. ലുഹർ നിസ്കരിച്ച ഒരാൾ അസർ നിസ്കരിച്ചാൽ അതിന്റെ ഇടയിലെ പാപങ്ങൾ പൊറുക്കും. അസറും മഗ്‌രിബും നിസ്കരിച്ചാൽ അതിന്റെ ഇടയിലെ പാപങ്ങൾ. നോക്കൂ, നിങ്ങൾ നമസ്കാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ ഒരല്പം ഗൗരവത്തോടുകൂടെ കാണുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയാം, ഇന്ന് മുസ്ലിം ഉമ്മത്ത് നമസ്കാരത്തിൽ നിന്ന് അകലുകയാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന ധാരാളം മുസ്ലിങ്ങളായ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. സഹാബികൾക്കും പ്രവാചകന്മാർക്കും ഒക്കെ ഒന്നാം സ്ഥാനം നിസ്കാരത്തിനായിരുന്നു. ദീന് സ്വീകരിച്ച ഒരാൾ ഏറ്റവും ഗൗരവത്തിൽ കാണുന്ന കാര്യം നിസ്കാരമാണ്. പക്ഷെ നമ്മളിൽ പല ആൾക്കാരും നമ്മുടെ എല്ലാ ചുറ്റുപാടും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിസ്കാരത്തെ കാണുന്നത്. യഥാർത്ഥത്തിൽ നമസ്കാരത്തെ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, ഇന്ന എന്ന തൗക്കീദ് ഉപയോഗിച്ച് ഉറപ്പായും സംഭവിക്കും. അതിനാ ഇന്ന ഉപയോഗിക്കുക ഖുർആനിൽ, ഇന്ന എന്ന അറബി ഭാഷയിൽ തൗക്കീദ് അവർ ഉറപ്പിച്ച് പറയാം. വന്നസാ, ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും, അതിനാ പ്രയോഗം നടത്തുക. അതേപോലെ അത് പറയാ, ഇന്ന സ്വലാവ ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളിൽ നിന്ന് നമസ്കാരം നമ്മളെ തടഞ്ഞു നിർത്തുന്നതാണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ളത് എന്താ, അയാൾ നല്ല ജീവിതം നയിക്കണം, പാപങ്ങളില്ലാതെ ജീവിക്കണം, അതിനുള്ള വഴി എന്താ, നിസ്കരിച്ചാൽ മതി. നിസ്കരിക്കുന്ന ഒരാൾ, അയാളുടെ നമസ്കാരം ഭക്തിയുള്ളതാണ് എങ്കിൽ, അയാൾ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും, അയാളുടെ നിസ്കാരത്തിലൂടെ മറ്റു തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തെ നമ്മൾ ആത്മാർത്ഥമായി കാണണം എന്ന് പറയുന്നത്. തെറ്റുകളിൽ നകന്ന് നിൽക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നിസ്കാരം. സഹോദരങ്ങളെ, ഗൗരവം എന്താന്ന് ചോദിച്ചാല്, നമസ്കാരം ഒരാൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, നിസ്കരിക്കാത്ത ആൾക്കാർ ഇന്നും വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്, വെറുതെ പറയുന്ന വാചകമല്ല, മുസ്ലിങ്ങളായ ആളുകൾ തന്നെ നമസ്കാരത്തിന് ശ്രദ്ധിക്കാത്തവരുണ്ട്. പ്രവാചകൻ പറഞ്ഞ വാചകം എന്താ, ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ. മറ്റൊരു ഹദീസിലുള്ളത് പിന്നെ അല്ലഹദല്ലദീ ബൈനന വബൈനഹുമുസ്സല ഫമൻ തറകഹ ഫഖദ് കഫറ. നിസ്കരിക്കാത്ത മുസ്ലിം അല്ല, അവിശ്വാസിയാണ്. താൻ ഒന്ന് ആലോചിച്ചു, എത്ര ഗൗരവമുള്ള വിഷയമാണ്, നിസ്കരിക്കാത്ത ഒരാള് മുസ്ലിം അല്ല, അവൻ അവിശ്വാസിയാണ് എന്നാണ് പ്രവാചകന്റെ അധ്യാപനം. ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്, നിസ്കരിക്കാത്ത, നമസ്കാരത്തെ ശ്രദ്ധിക്കാത്ത, കേവലം ജുമാക്ക് മാത്രം പള്ളിയിൽ വരുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകളുണ്ട്. നമ്മൾ അങ്ങനെ ആകേണ്ട ആൾക്കാരല്ല. ഞാൻ ഈ വിഷയമെടുക്കാൻ കാരണം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അഞ്ചു നേരം നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ ഖുതുബ കേൾക്കുന്ന എന്നോടും എൻ്റെ സഹോദരങ്ങളോടും സ്നേഹത്തോടെ പറയാനുള്ളത്, എല്ലാ ദിവസവും അഞ്ചു നേരത്തെ നമസ്കാരത്തെ ഗൗരവത്തിൽ കാണുന്ന വിശ്വാസികളായിട്ട് നമ്മൾ മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എന്താ, വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലായിരുന്നു അവർക്ക് കൺകുളിർമ എന്നാണ്. നിസ്കാരത്തിലായിരുന്നു കൺകുളിർമ, നമസ്കാരത്തിലൂടെ അവർ ആശ്വാസം കണ്ടെത്തിയതാ. നമ്മൾ കടമ തീർക്കാനാണ് നിസ്കരിക്കുന്നത്. നമ്മളിൽ പല ആൾക്കാർ കടമ തീർക്കാനാണ് അല്ലെ, ശരീരത്തിൽ ഏറ്റ അമ്പുകൾ, ആ അമ്പുകൾ വലിച്ചെടുക്കാൻ വേദന അറിയാതെ അവർ നിസ്കരിക്കുമായിരുന്നു. വേദന അറിയാതെ നിസ്കരിക്കുന്നു. നിസ്കാരത്തെ അത്രമാത്രം ആനന്ദകരമായി കൊണ്ടാണ് അവർ കണ്ടത്. അലി റള്ളാഹു പറയുന്നുണ്ട്, എനിക്കെന്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ റബ്ബുമായി കൊണ്ടുള്ള മുനാജാത്താണ്.
1: അള്ളാഹുമായിട്ടുള്ള സംസാരമാണ്. അങ്ങനെയാണ് മുൻഗാമികളായ ആളുകള് നമസ്കാരത്തെ കണ്ടത്. നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും തിരുത്തേണ്ടതുണ്ട് എങ്കിൽ തിരുത്തുകയും വേണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർ നിർബന്ധമായിട്ട് ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. തടസ്സമുള്ള ആൾക്കാർ, ഉദുറുള്ള ആൾക്കാരുണ്ടാവും, ഇളവുള്ള ആൾക്കാർ, അതാരാ?

0: ആലോചിച്ചു എന്നാണ് മനസ്സിലായി. അത്ര ഗൗരവമുള്ള വിഷയമാണ്. ചില പണ്ഡിതന്മാരുടെ കൗലുകളിൽ കാണാം, ജമാഅത്തിന് കാരണമില്ലാതെ ഒരാൾ, ഒരു കാരണമല്ല പള്ളിയിൽ വന്നില്ല, വീട്ടിൽ നിന്ന് നിസ്കരിച്ചത്, ഒരു കാരണമല്ല എങ്കിൽ അവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പൊ പുരുഷന്മാരുടെ മേൽ നിർബന്ധമാണെന്ത്, പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. ഒന്നാലോചിച്ചു, നമ്മളൊക്കെ നാട്ടിലെ പള്ളികളിലെ ജമാഅത്തിന്റെ അവസ്ഥ എന്താ? ഒട്ടുമിക്ക പള്ളികളിലും ഒരു സൊഫാള്, ഒന്നര സൊഫാള്, രണ്ട് സൊഫാള് അല്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ പള്ളിയിലേക്ക് നമുക്ക് പോകാം. നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്താണ് പള്ളി, അവിടെ ആ പള്ളിയിൽ പോകാം. ഈ പള്ളിയിൽ തന്നെ വരണം. എവിടെയാണോ നമ്മളുമായി ബന്ധപ്പെടുന്ന സ്ഥലം ഏതാണോ അവിടെ ഈ പള്ളി ഉണ്ടാകും. ആ പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കേണ്ടത്. കച്ചവടമാണെങ്കിൽ എന്തിനാ ആ സമയത്ത് ആ കച്ചവടം തൽക്കാലം ഒന്ന് നിർത്തിവെക്കാൻ പറ്റുന്ന നിർത്തിവെച്ച് പോകണം അല്ലെ. ഏത് രീതിയിലായാലും ജമാഅത്തിനെ ഗൗരവത്തിൽ കാണേണ്ടത്. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി തഫ്ളു തഫ്ളു സ്വലാത്തുൽ ഫദ്ലി ബി 27 ദറജ. 27 ഇരട്ടി കൂലിയാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ. 27 ഇരട്ടി പ്രതിഫലം എന്തു ചെയ്യും? ജമാഅത്തെ നിസ്കരിച്ചാൽ കിട്ടുന്നു. അതുകൊണ്ട് ഈ ഖുത്ബ കേൾക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരു കാരണവശാലും അകാരണമായി, കാരണമല്ലാതെ എന്ത് ചെയ്യരുത്, ജമാഅത്ത് ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മഗ്‌രിബ് ഇശാ സുബൈ, ബാക്കി കുട്ടികളൊക്കെ സ്കൂളിലായിരിക്കും ജോലി സ്ഥലത്തായിരിക്കും, ഈ മൂന്ന് വക്തിന് നമ്മൾ വീട്ടിലുണ്ട് എങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടിട്ട് എന്തിനാ പള്ളിയിൽ വരണം. അവർ പള്ളികളുമായി ബന്ധം സ്ഥാപിക്കണം. പള്ളിയിൽ വന്നവർ നിസ്കരിക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനു അൽഅബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു അദ്ദുആ. ഒരു അടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയം ഏതാ? അള്ളാഹുമായി ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സമയം സുജൂദാണ്. നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാ? സുജൂദാണ്. അപ്പൊ ആ സുജൂദിലൂടെ അള്ളാഹുമായി ഏറ്റവും നന്നായി അടുക്കാൻ സാധിക്കുന്ന ഒരു സമയം നമുക്ക് ലഭിക്കുകയാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരൊറ്റ വാചകം പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുകയാണ്. അല്ലാഹു റസൂൽ എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്ന് ആയിഷമ്മക്ക് മനസ്സിലാകണില്ല. ആയിഷമ്മ നബിന്റെ ചുണ്ടിന്റെ നേരെ തന്റെ കാത് കൊണ്ടുപോയി വെച്ചു, ചെവി ചേർത്ത് വെച്ചു. അപ്പൊ നബി പറയാ, അസ്വല അസ്വല അസ്വല വമാ മലകത് അയ്മാനുക്കും, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂൽ പറയുന്ന വാചകത, നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണം, നിസ്കാരം ശ്രദ്ധിക്കണം. സഹോദരങ്ങൾ, എത്ര ആയത്തുകളാണ്, എത്ര ഹദീത്തുകളാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നത്. ഫവൈലുല്ലിൽ മുസല്ലീൻ, അപ്പോൾ നമസ്കാരക്കാർക്കാണ് നാശം എന്നാ, നിസ്കരിക്കുന്ന ആൾക്കാർക്ക് നാശം. എന്തുകൊണ്ടാണ്? നിസ്കാരത്തിൽ ശ്രദ്ധ ഇല്ലാതെ നിസ്കരിക്കുക, നിസ്കാരത്തിൽ അശ്രദ്ധരാകുക, ഭക്തിയില്ലാത്ത നമസ്കാരക്കാർ. ഇതൊക്കെ ഗൗരവമായ താക്കീതുകളാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമസ്കാരത്തെ ഗൗരവമായി കാണണം. നമുക്ക് നിസ്കാരം അറിയാം, നിസ്കാരം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ശരിയായ രീതിയിൽ നമ്മൾ പഠിക്കണം. തക്ബീർ മുതൽ തസ്ലീം വരെ പഠിക്കണം. പല ആൾക്കാരുടെ നിസ്കാരത്തിൽ വലിയ അബദ്ധങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിസ്കാരത്തിൻ്റെ റുക്നുകൾ ചോദിച്ചാൽ പല ആൾക്കാർക്കും അറിയില്ല. നിസ്കാരത്തിൻ്റെ അർക്കാനുകൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. നിസ്കാരത്തിൻ്റെ വാജിബുകൾ ചോദിച്ചാൽ അറിയില്ല. ഒരു നിസ്കാരത്തിൻ്റെ റുക്നു പോയാലുള്ള പ്രശ്നം എന്താ? ഒരാളുടെ നിസ്കാരത്തിൻ്റെ റുക്നു നഷ്ടപ്പെട്ടാലുള്ള ഹുക്കും എന്താ? ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരത്തെ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ശരിയായ രീതിയിൽ പഠിക്കണം. നിസ്കാരം നിലനിർത്തുന്ന ആൾക്കാരിൽ ഉൾപ്പെടണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ, ഭാര്യ, മക്കൾ, അവരെയൊക്കെ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ ശ്രദ്ധ നമുക്കുണ്ടാകണം. അള്ളാഹു നമസ്കാരം നിർവഹിക്കുന്ന, അത് കൃത്യതയോടുകൂടെ നിലനിർത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: الحمد لله الذي علم بالقلم علم الانسان ما لم يعلم والصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാകാൻ ഏതാനും വഴികൾ പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ചത് ഞാനൊന്ന് എണ്ണി പറയാം. നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമസ്കാരത്തെ ഗൗരവമായി കാണാൻ സാധിക്കും. അതിലൊന്ന്, സമയക്രമം നമസ്കാരത്തിന് ചുറ്റുമായി നിശ്ചയിക്കുക. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ലൈഫിൽ നിസ്കാരത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാവുക. ഇപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ എവിടെ നിന്നാണ് നിസ്കരിക്കുന്നതായി തന്നെ ആലോചിക്കുക. യാത്ര പോകുമ്പോൾ എവിടെ നിന്നാണ് നിസ്കരിക്കുന്ന ആലോചിക്കുക. ഇപ്പൊ യാത്രന്റെ തുടക്കത്തിൽ, ഒരു ഉദാഹരണത്തിന്, ഒരാൾ ലുഹറിന്റെ സമയത്ത് യാത്ര തുടങ്ങണം. ലുഹർ ബാങ്ക് കൊടുത്തിട്ടാണ് യാത്ര തുടങ്ങുന്നത്. അസറിന്റെ സമയത്ത് അയാൾ യാത്രയിലാണ്. അയാൾക്കൊരു

0: ഉണ്ട്. ദുഹറിന്റെ കൂടെ എന്ത്, അസറിനെ ജമ്മാക്ക, യാത്ര തുടങ്ങിയിട്ടില്ല, യാത്ര തുടങ്ങുന്നതിനു ജമ്മാക്കാൻ അവസരമുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യണം, കൃത്യമായൊരു പ്ലാൻ. നിസ്കാരത്തെ എന്ത് ചെയ്യാം, അതിൻ്റെ സമയക്രമം നമ്മുടെ ജീവിത ശൈലി നിസ്കാരവുമായി ബന്ധപ്പെടുത്തുക. ഓരോ കൃത്യമായ ആലോചന, എവിടെ നിന്നാണ് നിസ്കരിക്കുക, ഏത് പള്ളിയിലാണ് പോവുക, ആ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക എല്ലാ ദിവസവും. രണ്ടാമത്, ബാങ്ക് കേട്ടാലുടൻ മറ്റ് ജോലികളൊക്കെ ഒഴിവാക്കി നിസ്കാരത്തിന് തയ്യാറാക്കുക. ഇഖാമത്തിൻ്റെ സമയം നമുക്ക് അറിയാം. അപ്പം പല ആൾക്കാർ ഇഖാമത്തിൻ്റെ സമയമാകും പറയുന്ന, ഞാൻ അടക്കമുള്ള ആളുകൾക്ക് സംഭവിക്കുന്നൊരു വീഴ്ചയാണ്. നമ്മൾ ഇഖാമത്തിൻ്റെ സമയം നമുക്കറിയാം, പള്ളിയിൽ 20 മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. എന്നൊന്ന് മാറി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിയൊക്കെ ഒഴിവാക്കുക. കാരണം ബാങ്കിൽ എന്താണുള്ളത്, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നാണ്. ആ വിളി കേട്ടാൽ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ പണി ഒഴിവാക്കി പള്ളിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുക. മൂന്നാമത്തെ കാര്യം, നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരന്തരം ഓർക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 നേരം നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാപങ്ങൾ കഴുകിക്കളയാണ്. പടച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള അമല് ചെയ്യാണ്, അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന സമയമുള്ള കർമ്മമാണ്, പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന വിഷയമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്, നരകത്തു നിന്ന് രക്ഷപ്പെടുന്ന കാര്യം, നരകത്തിൽ കിടക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ നരകത്തിൽ കയറാൻ കാരണം? അവർ പറഞ്ഞ മറുപടി, ഖാലു ലം നക്കു മിനൽ മുസല്ലി, ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല. നിസ്കരിക്കാത്ത ആൾക്കാർ നരകത്തിലാണ്. നരകത്തിൽ കിടക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ മറുപടിയാണ്, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. അപ്പൊ ഇങ്ങനെ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാം, നമ്മൾ നിരന്തരം ഓർക്കുക. അതേപോലെ തന്നെ ചെറിയ ലക്ഷ്യങ്ങളോടെ തുടങ്ങുക. നമസ്കാരം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ, ഇപ്പൊ പല ആൾക്കാരും അങ്ങനെ ഉണ്ടാകും, നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കാത്ത ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യം എന്ത് ചെയ്യുക, ഒരു ചെറിയ ലക്ഷ്യം വെക്കുക. ഞാൻ ആദ്യം ഒരു സുബഹിക്കും ദുഹറിനും അസറിനൊക്കെ പോകും, പിന്നെ അതിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി എന്ത് ചെയ്യുക, പൂർണ്ണതയിലെത്താൻ വേണ്ടി ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് പൂർണ്ണതയിലെത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മുടെ നിസ്കാരത്തിൽ ഒരു പാർട്ണറെ കണ്ടത്, ഒരു പാർട്ണർ പറഞ്ഞാൽ എന്താ, ബിസിനസ്സിലൊക്കെ പാർട്ണർ ഉണ്ടാവും. നിസ്കാരം നമ്മൾ ഓർമ്മപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വളരെ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരാണ്, ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ഉള്ള. എൻ്റെ സുഹൃത്ത് അദ്ദേഹം സൂചിപ്പിച്ചതാണ്. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്താനുള്ള ഗ്രൂപ്പാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ എന്ത് ചെയ്യും, അവരതിൽ ആദ്യം എഴുന്നേൽക്കുന്ന ആൾ അതിൽ കോൾ ചെയ്യും. അപ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേൽക്കും, അവരെ നിസ്കരിക്കും. നമുക്ക് നിങ്ങൾക്ക് ഒരു ആരാധനാ രംഗത്തൊരു ഒരു പ്രോത്സാഹനം നൽകാൻ, ഒരു ഓർമ്മപ്പെടുത്താൻ നല്ല ഒരാൾ എന്ത് ചെയ്യുക, കൂട്ടുകൂടാ എന്നുള്ളത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 2 സഹോദരങ്ങൾ അവർ തീരുമാനിച്ചു, നമ്മൾ ഇനി മുതൽ 40 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യും, തക്ബീർ കെട്ടുമ്പോൾ, ജമാഅത്ത് തുടങ്ങി തക്ബീർ കെട്ടുമ്പോൾ പള്ളിയിൽ ഉണ്ടാകുന്നു. ഇസ്ലാം സ്വീകരിച്ചൊരു സഹോദരനും വേറൊരാളും കൂടി തീരുമാനിച്ചാണ്, പള്ളിയിൽ ആദ്യത്തെ തക്ബീർ കെട്ടുമ്പോൾ, നിസ്കാരത്തിന് തക്ബീർ കെട്ടുമ്പോൾ, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടാകും. എന്താ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താ, ആരെങ്കിലും ഒരാൾ 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് പള്ളിയിലുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് പള്ളിയിലുണ്ടെങ്കിൽ, അയാൾക്ക് നിഫാഖിൽ നിന്ന് സംരക്ഷണം ഉണ്ടെന്നാ. അയാൾ കപട വിശ്വാസി ആകൂല, അയാൾ മുനാഫിക് ആകൂല. അള്ളാഹു പറഞ്ഞാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അപ്പൊ ഇത് ഒരു പാർട്ണർ ഉണ്ടായാൽ, ആരാധനാ രംഗത്ത് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ വിളിക്കുന്ന, നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരാളുണ്ടെങ്കിൽ അത് വലിയ നേട്ടമാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ. അതേപോലെ തന്നെ യാത്രകളിലും ജോലികളിലൊക്കെ എന്ത് ചെയ്യുക, നമസ്കാരം മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകാം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, അതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ, അതൊക്കെ ഉപയോഗപ്പെടുത്തി നമസ്കാരത്തിന്റെ സമയം മനസ്സിലാക്കി ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുമെന്ന കൃത്യമായ ഒരു തീരുമാനം നമ്മൾ എടുക്കാം. അതോടൊപ്പം തന്നെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥം പഠിക്കാം. വജ്ജഹത്തുവിൻ്റെ അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ട്. ഓരോ റുക്കൂലെ സുജൂദിലെ യാത്തിദാലിക പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം നമ്മൾ പഠിക്കുക. ഇങ്ങനെ നമ്മൾ നമസ്കാരത്തെ ക്രമീകരിക്കുകയാണ് എങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു നല്ല നമസ്കാരക്കാരാകാൻ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. പടച്ചോനെ, നിസ്കരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. നമസ്കാരക്കാരിൽ നമസ്കാരം നിലനിർത്തുന്ന, നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന, മുഹമ്മദ് നബിയുടെ ഓരോ പ്രവാചകന്മാരുടെ പ്രാർത്ഥന എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും. റബ്ബി ജാലി മുഖീമ സ്വലാത്ത വമിൻ ദുര്രിയത്തി റബ്ബന തഖബ്ബൽ ദുആ, എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ സന്തതികളിൽപ്പെട്ടവരെയും നീ നമസ്കാരം മുറപോലെ നിർവഹിക്കുന്നവരാക്കണേ എന്ന് പല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നിസ്കരിക്കണം, നമ്മുടെ കുട്ടികൾ നിസ്കരിക്കണം. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ അടയാളം നിസ്കാരമാണ്. ആ നമസ്കാരം ഒഴിവാക്കുന്നവരിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. പരലോകത്ത് അതിൻ്റെ പേരിൽ ഖേദമനുഭവിക്കേണ്ടി വരുന്ന, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളില്ല എന്ന് ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ഉറപ്പുവരുത്തുക. ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളാവുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, പണ്ഡിതന്മാർ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുടെ അള്ളാഹു അവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയ മിൻഹും വൽ അംബാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين.
1: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. നമസ്കാരം. മഹത്വങ്ങളും പ്രാധാന്യവും ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി, തൊഴിയൂർ സലഫി മസ്ജിദ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി സ്കോളർഷിപ്പ്. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം. പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായൊക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും, എല്ലാ പിന്നെ ദിവസവും, അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി അടിത്തറകൾ, അനർഹർ അധികാരം കൈയാളുമ്പോൾ. അവതരിപ്പിക്കുന്നത് ഷമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون.
4: സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ കൃത്യമായി പാലിച്ച് പടച്ചറബിനോട് തഖ്വയും നന്ദിയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളും അന്ത്യദിനത്തിന് മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത്. ആ കൂട്ടത്തിൽ വിശ്വാസികളായ നമ്മൾ മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ്, അനർഹരായ ആളുകൾ അധികാരം കൈയാളുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ, അങ്ങനെയുണ്ടാകും എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി വചനങ്ങളും ഉത്ബോധനങ്ങളും കാണുവാൻ സാധിക്കും. അതോടൊപ്പം ഒരു വിശ്വാസി ആ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം, എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്നൊരു തിരിച്ചറിവ് ഒക്കെ കൃത്യമായി പ്രമാണങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. യോഗ്യരും അർഹരുമായ ആളുകൾ അനുയോജ്യമായ സ്ഥാനങ്ങളിൽ വരൽ സ്വൈര്യവും സ്വസ്ഥവുമായൊരു ജീവിതത്തിന് ഏറെ അനുഗുണമാണ്. പടച്ചറബിൻ്റെ വലിയൊരു അനുഗ്രഹവുമാണത്. നല്ല ജീവിതത്തിനും പുരോഗതിക്കുമൊക്കെ, ഒരു കുടുംബത്തിൻ്റേതായിരുന്നാലും, ഒരു സ്ഥാപനത്തിൻ്റേതായിരുന്നാലും, ഒരു കൂട്ടായ്മയുടേതായിരുന്നാലും, ഒരു നാടിൻ്റെ തന്നെ നേതൃത്വമായിരുന്നാലുമൊക്കെ, യോഗ്യരും അർഹരുമായ നല്ല മനുഷ്യന്മാർ അത് കൊണ്ടു നടക്കുവാനുണ്ടെങ്കിൽ അതിൻ്റെ കീഴിലുള്ള എല്ലാവർക്കും അതിൻ്റെ സത്ഫലങ്ങൾ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയും എന്ന് മാത്രമല്ല, പടച്ചറബിൻ്റെ വലിയ അനുഗ്രഹവുമായിരിക്കും. സമാധാനവും സന്തോഷവുമൊക്കെ ആ മേഖലയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സച്ചരിതരായ ഭരണാധികാരികളുടെ കാലം അതിനൊരു ഉദാഹരണമാണ്. ഖുലഫാ ഉറാഷിദീങ്ങളുടെ ഭരണകാലഘട്ടം, അതേപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുല്ലാഹി അലൈഹി പോലെയുള്ള രണ്ടാം ഉമർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുല്ലാഹി അലൈഹി, അങ്ങനെ ധാരാളം നേതാക്കന്മാരും സാത്വികരായ ഭരണാധികാരികളുമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സുവർണ കാലഘട്ടങ്ങളായിട്ടാണ് ചരിത്രത്തിലൂടെ നമുക്കതിനെ കാണുവാനും വായിക്കുവാനും സാധിക്കുന്നത്. പടച്ചറബിൻ്റെ ഒരു വാഗ്ദാനം കൂടിയാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള നന്മയുടെ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ ഓഫറുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏഴാം അധ്യായം സൂറത്തുൽ അഅ്റാഫിലെ 96-ാമത്തെ ആയത്തിൽ നമുക്ക് അത് വായിക്കാൻ കഴിയും. وَلَوْ أَنَّ أَهْلَ الْقُرَىٰ آمَنُوا وَاتَّقَوْا لَفَتَحْنَا عَلَيْهِمْ بَرَكَاتٍ مِّنَ السَّمَاءِ وَالْأَرْضِ. ആ നാട്ടുകാർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ സത്യപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളാവുകയും, വത്തഖൗ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളായാൽ, ഈമാനും തഖ്‌വയും അവരുടെ കൈവശമുണ്ടെങ്കിൽ, ലഫതഹ്ന അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽഅർദ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തുകളുടെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്ക് നേരെ നാം തുറന്നിട്ടു കൊടുക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഈ ഈമാനും തഖ്‌വയുമാകുന്ന രണ്ട് വലിയ നന്മകൾ സായത്തമാക്കാൻ, ആർജിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിലും സ്ഥാപനത്തിലും നാം ഇടപെടുന്ന ഏത് മേഖലയിലും നാട്ടിൽ തന്നെയും പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകും. പ്രസ്തുത സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ നിമിത്തമായി തീരുന്ന ഒന്നാണ് അനർഹരായ ആളുകൾ അധികാരം കൈയാളുക എന്നത്. യോഗ്യരും അർഹരുമായ ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ അനർഹരായ ആളുകൾ ഓരോ സ്ഥാനങ്ങളിലും അവരോധിക്കപ്പെടുക എന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ നേർ വിപരീതമായി വലിയ ദുരന്തവും പടച്ചറബിൻ്റെ ശിക്ഷയും ശാപവുമൊക്കെയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ദേഹേച്ഛകളും സ്വജനപക്ഷപാതിത്വവും ഒക്കെയായി നടക്കുന്ന ഭരണാധികാരികളും നേതാക്കന്മാരുമൊക്കെയാണ് ഒരു നാട്ടിലുള്ളതെങ്കിൽ അവരുടെ കീഴിലുള്ള പ്രജകൾക്ക് ഇത്രമാത്രം പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമെന്നത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിലൊന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ് അങ്ങനെ ഉണ്ടാകുമെന്ന്. അതാണ് വാസ്തവത്തിൽ നമ്മൾ പല പ്രദേശങ്ങളിലും നാടുകളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാത്തരം ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പ്രവചനം കൂടിയാണ് പ്രവാചകൻ്റെ ആ വാക്കുകളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് സ്വഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ, ഫീ മജ്ലിസിൻ യുഹദ്ദിസുൽ ഖൗം ഇദ് ജാഅഹു അഅ്റബി, ആ സദസ്സിലേക്ക് ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചക തിരുമേനി സ്വഹാബത്തിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു, മത്തസ്സാ, എന്നായിരിക്കും അന്ത്യദിനം, അന്ത്യസമയം എപ്പോഴാണ്? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹദീസിഹി, തൻ്റെ സംസാരം തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വർത്തമാനം നിർത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രവാചക തിരുമേനിയുടെ ഈ ഒരു നിലപാട് കണ്ടുകൊണ്ട് സ്വഹാബികളിൽ പലരും പല കാരണങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു, സമിഅ മാ ഖാലഹു ഫകരിഹ മാ ഖാൽ, ആ അഅ്റബി പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്, പക്ഷേ അയാൾ പറഞ്ഞത് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്നും പറയാത്തതാണ് എന്ന് കരുതി എന്ന് പറഞ്ഞു അവർ. മറ്റൊരു വിഭാഗം പറഞ്ഞു, ബല്ലം യസ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിട്ടില്ല, അയാൾ ചോദിച്ചത് കേട്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും പ്രവാചകൻ ആ വിഷയം ശ്രദ്ധിക്കാതെ അതിന് ഒരു പ്രതികരണവും നൽകാതിരുന്നത് എന്നും പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സംസാരം പൂർത്തിയാക്കി അത് നിർത്തിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഐനസ്സാഇലു അനിസ്സാ, അന്ത്യദിനത്തെ സംബന്ധിച്ച്, അന്ത്യസമയത്തെ സംബന്ധിച്ച് ചോദിച്ച ആ ചോദ്യകർത്താവ് എവിടെയാണ്? അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനിതാ ഇവിടെയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എപ്പോഴാണ് അന്ത്യസമയം എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ഇദാ ളുയ്യഅതിൽ അമാനതു ഫൻതളിരിസ്സാഅ, അമാനത്ത് പാഴാക്കപ്പെടുന്ന നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ആ അമാനത്ത് ആരെങ്കിലും പാഴാക്കുന്ന ഒരു സാഹചര്യം അത് നാട്ടിൽ ഒരു പൊതു സ്വഭാവമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫൻ തലിസാ അപ്പോൾ നീ അന്ത്യസമയത്തെ പ്രതീക്ഷിച്ചുകൊള്ളുക. അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു വകൈഫ ഇളാഅതുഹ എങ്ങനെയാണ് പ്രവാചകരെ അമാനത്ത് പാഴായി പോകുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു ഇദാ വസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഏതെങ്കിലും ഒരു അധികാരം ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ നേതൃത്വം ഉത്തരവാദിത്തം അർഹരല്ലാത്ത കരങ്ങളിലേക്ക് കൈമാറപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് അമാനത്ത് പാഴാക്കപ്പെടുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഫൻതദിരിസാ അപ്പോൾ നീ അന്ത്യസമയം കാത്തിരുന്നുകൊള്ളുക, പ്രതീക്ഷിച്ചുകൊള്ളുക. അഥവാ അന്ത്യസമയത്തിൻ്റെ ഒരു അടയാളമായി ലക്ഷണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലും അല്ല ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരം സ്വാർത്ഥംപരികളായ അനർഹരായ ആളുകൾ, സ്വേച്ഛാധിപതികളും ധിക്കാരികളുമായ ആളുകൾ അധികാരം കയ്യാളിയപ്പോൾ അതുമുഖേന വരുത്തിവെച്ച കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് ഏറെയുണ്ട് പറയാൻ. പ്രജകളുടെ ക്ഷേമവും ഐശ്വര്യവും നന്മകളുമൊക്കെ ശ്രദ്ധിക്കേണ്ട ആളുകൾ അതൊന്നും അവരുടെ വിഷയമല്ലാതെ അവഗണിച്ചു കളയുന്ന, അവരുടേതായ ദേഹേച്ഛകൾക്കും ആസ്വാദനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മാത്രം വേണ്ടി ജീവിക്കുന്ന ഒരു തരം നാൽക്കാലികളെപ്പോലെ കഴിയുന്ന അവസ്ഥയാണ് അത്തരം ഭരണാധികാരികൾക്കും നേതൃത്വത്തിനുമൊക്കെ ഉണ്ടാകാറുള്ളത്. അങ്ങനത്തെ ചരിത്രങ്ങൾ ഇസ്ലാമിക ലോകം അല്ലെങ്കിൽ മനുഷ്യ ചരിത്രം നമ്മളൊന്ന് വിലയിരുത്തിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും പല പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത് കാണാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും അവർക്കെതിരിൽ പടപ്പുറപ്പാട് നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും ആഹ്വാനം ചെയ്തിട്ടില്ല എന്നതും ആ വിഷയത്തിലൊക്കെ എന്താണ് ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലും വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നതും പ്രവാചക പ്രവചനങ്ങളിലൂടെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുഴപ്പം ഉള്ള ഭരണാധികാരിയാണ് ഭരണം കൈയാളുന്നത് എന്ന് കണ്ടുകൊണ്ട് അയാൾക്കെതിരെ പടപ്പുറപ്പാട് നടത്താൻ കുറച്ചാളുകൾ തയ്യാറായാൽ പൊതുസമൂഹത്തിൻ്റെ സ്വത്തുകളും അതേപോലെ സമാധാനവും ഒക്കെ തകർത്തെറിയുന്ന വൈകാരികമായ പ്രതികരണ രീതിയിലേക്ക് വഴിമാറിപ്പോയാൽ അതുമൂലമുണ്ടാകുന്നത് വലിയ ഫിത്തനയാണ് എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഭരണാധികാരികൾ അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള നേതൃത്വം കൈകാര്യം ചെയ്യുന്ന കൈകാര്യകർത്താക്കൾ അവരേത് തിന്മയും തോന്നിവാസവും പറഞ്ഞാൽ അതിനൊക്കെ തലകുലുക്കി സമ്മതിച്ച് അത് അനുസരിക്കണം എന്നാണോ? അങ്ങനെയും ഇസ്ലാം പഠിപ്പിച്ചില്ല, മറിച്ച് ലാ ത്വഅത്തലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ് സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടൊരു സൃഷ്ടിയെയും നിങ്ങൾ വഴിപ്പെടേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല. ലാ ത്വഅത്തലി മൻ അസല്ലാ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളോട് അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും വന്നാൽ അതിലൊന്നും അനുസരിക്കേണ്ട വഴിപ്പെടേണ്ട യാതൊരു ബാധ്യതയും ഒരു മുസ്ലിമിനുമില്ല എന്ന് മാത്രമല്ല പാടില്ല, അത്തരം തിന്മകളിൽ അവരെ അംഗീകരിക്കുവാനോ അത് അനുസരിക്കുവാനോ പാടില്ല എന്നതാണ് ഇസ്ലാം നൽകുന്ന പൊതു നിർദ്ദേശം. തിന്മയിൽ അനുസരിക്കേണ്ട, പക്ഷേ വിപ്ലവങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുവാനോ അതിൽ പങ്കുചേരുവാനോ പാടില്ല. രക്തം ചിന്തുന്ന ആത്മഹത്യാപരമായ പല പ്രവർത്തനങ്ങളിലേക്കും അത് കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് വിവേകത്തോടെ പ്രതികരിക്കാൻ ആലോചിച്ച് ചിന്തിച്ച് ഗുണമേതാണ് ദോഷമാണ് ഏതാണ് എന്ന് വിലയിരുത്തി വേണം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെടുവാനും പ്രതികരിക്കുവാനുമൊക്കെ. കാരണം ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പുകടി ഏൽക്കാൻ പാടില്ല, ഏൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. അഥവാ പാഠം പഠിച്ച് അനുഭവ സമ്പത്തിൻ്റെ കൂടി പരിജ്ഞാനത്തോടെ ഓരോ പ്രതിസന്ധികളെയും അതിജയിക്കാൻ വിശ്വാസികൾക്കാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം ആളുകൾ അധികാരത്തിലെത്തുമ്പോൾ, സ്വേച്ഛാധിപതികളും സ്വാർത്ഥംപരികളുമായിട്ടുള്ള ആളുകൾ അധികാരത്തിലെത്തുമ്പോൾ എങ്ങനെ അവർ അധികാരത്തിലെത്തി എന്നതും പഠന വിഷയം ആക്കേണ്ടതാണ്. അതൊരുപക്ഷെ നമ്മളുടെ പോരായ്മ കൊണ്ടായിരിക്കും, കഴിവുകേട് കൊണ്ടായിരിക്കും, നമ്മളുടെ ചെയ്തികളുടെ അനന്തരഫലമായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുബൈർ ഇബ്ന് അദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അത്തയ്യന അനസ് ഇബ്ന് മാലിക് ഖാദിമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീർഘകാലം ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസത്തെ സംബന്ധിച്ച് സ്വേച്ഛാധിപതിയും ദുർമാർഗീയമായ ഒരു പോക്കിരി നേതാവിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയും സങ്കടങ്ങളും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്നു. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ദീർഘായുസ് കിട്ടി കുറേ നാൾ ജീവിക്കാൻ അവസരം ലഭിച്ച ഒരാളായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹിജ്റ 90 വരെയും അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് ആ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്നു. ഫജാഉ യഷ്കൂന ഇലൈഹി മാ യജിദൂന മിനൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന രക്തദാഹിയായ ഒരു ഭരണാധികാരിയുടെ ക്രൂരവും പരുഷവുമായ പെരുമാറ്റങ്ങളിൽ നിന്ന് അവരനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അതിനെ സംബന്ധിച്ചൊരു ശിക്കായത്ത് ആവലാതിയും വേവലാതിയും പരാതിയും ഒക്കെ പറയാൻ വേണ്ടി അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്നതാണ്. ആരാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്? അഹദുൽ ഉമറാ ലിഖുലഫ ഇബ്നി ഉമയ്യ, ഉമവി ഭരണകൂടത്തിലെ ഒരു അമീറായിരുന്നു അദ്ദേഹം. അയാളുടെ ക്രൂരതയും അയാളുടെ അക്രമങ്ങളും ചരിത്രത്തിൽ ധാരാളം നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാനായി പരിശുദ്ധ മക്ക ഉപരോധിച്ച ഭരണാധികാരിയാണ് അദ്ദേഹം. കഅബക്ക് നേരെ പീരങ്കി ഉപയോഗിക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അയാൾ. ഇങ്ങനെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ധാരാളം അക്രമവും അന്യായവും തോന്നിവാസവും ഒക്കെ കൈമുതലാക്കിയ ഒരു മനുഷ്യൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി. അദ്ദേഹത്തെ സംബന്ധിച്ചാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് മറ്റുള്ളവർ ആവലാതി പറയുന്നതും പ്രശ്നപരിഹാരത്തിനായി പോം വഴികൾ അന്വേഷിക്കുന്നതും. അപ്പോൾ എന്താണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അയാൾക്കെതിരിൽ നിങ്ങൾ കിട്ടുന്നതെല്ലാം എടുത്ത് ഉപയോഗിച്ച് അയാളുടെ കഴുത്ത് വെട്ടണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കണം, ആക്രമണങ്ങൾ അഴിച്ചുവിടണം എന്നാണോ? അങ്ങനെയൊന്നുമല്ല. അവിടെ നിന്ന് പറഞ്ഞത് ഇസ്ബിറു അലാ ജൗരി വുലാത്തിൽ ഉമൂർ, നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതൃത്വത്തിൻ്റെ വിഷയത്തിൽ അവരുടെ അന്യായങ്ങളുടെയും അനീതിയുടെയും അക്രമത്തിൻ്റെയും വിഷയത്തിൽ നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമ കൈക്കൊള്ളണം. ഖദ് യുസല്ലതൂന അലന്നാസ് ബിസബബി ളുൽമിന്നാസ്, മനുഷ്യന്മാർ ചെയ്യുന്ന അന്യായത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഫലമായി ചിലപ്പോൾ ആ മനുഷ്യർക്ക് മീതെ ചില ആളുകളെ അള്ളാഹു അധികാരം നൽകി അവരോധിക്കും. അതുകൊണ്ട് ക്ഷമിക്കുക, സഹിക്കുക. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ വകദാലിക നുവല്ലി ബഅലല്ലാലിമീന ബഅലം ബിമാ കാനൂ യക്സിബൂൻ, സൂറത്തുൻ ആമിലെ 129-ാമത്തെ ആയത്തിൽ കാണാം. മനുഷ്യന്മാർ അവർ ചെയ്ത അന്യായങ്ങളുടെ ഫലമായി അവരിൽ ചിലരെ അവരുടെ ചില ഉപദ്രവങ്ങളും അന്യായങ്ങളും ആസ്വദിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് മേൽ അധികാരം നൽകി അവരോധിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. സലഫു സ്വാലിഹീങ്ങൾ ആ ഒരാശയത്തിൽ പറയാറുണ്ടായിരുന്നു, കമാ തക്കൂനൂന യുവല്ല അലൈക്കും, നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് നിങ്ങളുടെ യോഗ്യതയും അർഹതയും അനുസരിച്ചായിട്ടായിരിക്കും നിങ്ങൾക്ക് പറ്റിയ നേതൃത്വത്തെ അള്ളാഹു നൽകുന്നത്. അപ്പോൾ അധികാരം കൈയാളുന്ന ആളുകൾ അർഹരും യോഗ്യരും മാന്യരുമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അതിനുള്ള യോഗ്യതയും കൂടി കൈവരിക്കേണ്ടതുണ്ട്. പരലോകം മറന്ന് ദുനിയാവിന് പിന്നാലെയുള്ള പ്രയാണം, അതാണ് ഒരു സമൂഹത്തിൻ്റെ പൊതു സ്വഭാവമെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ആ രീതിയിലുള്ള സ്വേച്ഛാധിപതികളും ദുർമാർഗികളുമായ അധികാരികളെയായിരിക്കും, നേതൃത്വത്തെയായിരിക്കും അള്ളാഹു കൊടുക്കുക. അതേപോലെ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന സമൂഹത്തിൽ അനീതിയും അന്യായവും അഴിമതിയുമൊക്കെ നടത്തുന്ന ഒരു രീതിയാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ സമൂഹത്തിൽ സ്വാഭാവികമായും അക്രമികളായ അനർഹരായ ദുർമാർഗികളായ ഭരണാധികാരികളെ അള്ളാഹു അവരോധിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. അപ്പോൾ നല്ല ഭരണാധികാരി ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും ഭരണാധികാരികളുടെ നന്മക്കു വേണ്ടി അവരിലൂടെ നന്മ സമൂഹത്തിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളും സച്ചരിതരായ മുൻഗാമികളും പഠിപ്പിക്കുന്നത്. ആ വിഷയത്തിൽ പ്രവാചകൻ്റെ അധ്യാപനവും മാർഗനിർദ്ദേശനവും പ്രവചനവുമൊക്കെ ഒരുപോലെ നമ്മൾ മനസ്സിലാക്കി ഒരു ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വത്തോടെ സമാധാനത്തോടെ അവൻ്റെ സത്യ ആദർശം ദീൻ അനുസരിച്ച് ജീവിക്കുവാനും അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ അതിൻ്റെ വക്താക്കളായി പ്രവർത്തിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമൊക്കെയുള്ള സാഹചര്യവും തൗഫീഖും നൽകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും സമൂഹത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അനർഹർ അധികാരം കൈയാളുമ്പോൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരിപ്പിച്ചത് ഷമീർ മദീനി.
5: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
6: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
7: പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപഥം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല പ്രബോധനത്തിന്റെ തുടക്കം. അവതരിപ്പിക്കുന്നത് മൂസ സ്വലാഹി കാര.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നിന്ന് കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, തൗഫീഖിനാൽ അവൻ്റെ ദീനിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച്, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇമാം നിർവഹിച്ച പങ്ക്, അദ്ദേഹം മതവിജ്ഞാനങ്ങളെ അറിയുന്നിടത്തും പഠിക്കുന്നിടത്തും പകർന്നു കൊടുക്കുന്നിടത്തും കാണിച്ച ശ്രദ്ധ, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും നമുക്ക് സാധിച്ചു. ഇമാമിൻ്റെ ചരിത്രത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പ്രബോധനം തുടങ്ങിയതിനെ സംബന്ധിച്ച് പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും. ആ കാര്യത്തെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കണം. ഒട്ടേറെ പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. നാം നടത്തുന്ന ഈ കാലഘട്ടത്തിലെ ദഅവത്തിനോട് വലിയ സാമ്യതകൾ ഇമാം നിർവഹിച്ച പ്രബോധനത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ജീവിച്ച സാഹചര്യത്തെക്കുറിച്ച് നാം സൂചിപ്പിച്ചു. വലിയ രൂപത്തിൽ ശിർക്ക് വ്യാപിച്ച കാലഘട്ടം, പുത്തനാചാരങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടം, ഒട്ടേറെ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവർ മുന്നോട്ട് വന്ന് ഇത്തരം തെറ്റുകളെ, പ്രശ്നങ്ങളെ എതിർക്കാത്ത, തടയാൻ ശ്രമിക്കാത്ത ഒരവസ്ഥ. അവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല വലിയ ഒരു ഇടപെടൽ, ശക്തമായ ഒരു ഇറക്കം നടത്തുന്നത്. ലോകത്ത് പ്രവാചകന്മാർ ഷിർക്കിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് പ്രബോധനം തുടങ്ങിയത്. എല്ലാ പ്രവാചകന്മാരും, ഏറ്റവും വലിയ ദുൽമായിട്ടുള്ള ഷിർക്കിൻ്റെ അപകടത്തെക്കുറിച്ച് അവരുടെ സമൂഹങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ശക്തമായ രൂപത്തിൽ ഷിർക്കിനെ പിഴുതെറിയാൻ, തുടച്ചു നീക്കാൻ അവർ പണിയെടുത്തിട്ടുണ്ട്. അവരുടെ പാത പിൻപറ്റിയാണ്, അവർ ചെയ്ത കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള പ്രബോധനം തുടങ്ങിയിട്ടുള്ളത്. ഷിർക്കിനെതിരെ ശക്തമായി ശബ്ദിച്ചു അദ്ദേഹം. ഒരു നിലക്കും ഷിർക്കിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന, അടുത്തു നിൽക്കുന്ന സമീപനം ഇമാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തേത്, ശക്തമായ സ്വരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ, തൗഹീദ്, ഇസ്ലാമിൻ്റെ അടിത്തറ സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചു, വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു പ്രവാചകന്മാരുടെ, അവരുടെ അനുചരന്മാരുടെ ദഅവത്തിൻ്റെ കാതൽ, മർമ്മം. അതുതന്നെയാണ് ഇമാമും മാതൃകയായി സ്വീകരിച്ചത്. നമ്മുടെ പ്രബോധനത്തിൻ്റെ രീതി ഇതിൽ നിന്ന് മാറ്റമുള്ളതല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരൽപ്പം പോലും ഷിർക്കിനെ അനുകൂലിക്കുന്ന ദഅവത്ത് അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് ഈ കാലഘട്ടത്തിലും പരിചയമില്ല. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലയിലേക്കുള്ള ക്ഷണം, ഏത് കാര്യത്തിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യവാക്യത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളാണ്, പ്രബോധന രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ കാണിച്ച രീതി, അവർ സ്വീകരിച്ച ശൈലി പിൻപറ്റുക, സ്വീകരിക്കുക എന്നതിൻ്റെ താൽപ്പര്യം. ദഅവത്ത് ഈ രൂപത്തിലാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായതാണ്, ലോകാവസാനം വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. ഇമാമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ശക്തമായി എതിർത്ത എതിരാളികൾ, ശത്രുക്കൾ ഉണ്ടായി. ഷിർക്കിനെ അനുകൂലിക്കുന്ന, വളർത്തുന്ന ആളുകൾക്ക് ഒരിക്കലും അതിനെതിരെയുള്ള ശബ്ദത്തെ അനുകൂലിക്കാൻ കഴിയില്ല. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ, ആ പ്രവർത്തനങ്ങൾക്ക് നേരെ നോക്കി നിൽക്കാൻ, കണ്ണടച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. പ്രവാചകന്മാർക്ക് ശത്രുക്കളുണ്ടായിരുന്നു, ഇക്കാലം അത്രയും വന്ന അഹ്ലു സുന്നത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കും ശത്രുക്കളുണ്ടായിരുന്നു. ഇമാമിൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ ശത്രുക്കളെ ഈ കാരണത്താൽ അദ്ദേഹത്തിന് കാണേണ്ടി വന്നു. അവിടെയൊന്നും ഇമാം തളർന്നിട്ടില്ല. പ്രാർത്ഥനയും ക്ഷമയും പ്രമാണങ്ങളുടെ പിൻബലവും ആയുധമാക്കി ദഅവത്തുമായി അദ്ദേഹം മുന്നോട്ടു പോയി. ഒട്ടേറെ പരിവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മറ്റൊരു കാര്യം, അലംഭാവത്തോടെ, അശ്രദ്ധയോടെ ഈ കാര്യത്തെ നോക്കിക്കാണുന്ന ആളുകളും ഉണ്ടാകും. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും പിന്തുണ കൊടുക്കാതെ അതിനിടയിൽ കപട സ്വഭാവം ധരിച്ച് ജീവിക്കുന്ന ആളുകൾ, എവിടേക്കാണോ അവർക്ക് തൂങ്ങാൻ പറ്റിയത്, ഏത് ഭാഗത്താണോ തണൽ കിട്ടിയത്, അവിടേക്ക് ചായുന്ന, ചെരിയുന്ന അവസ്ഥ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി. ഇമാമിൻ്റെ കാലഘട്ടത്തിലും അത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ വിഭാഗം, തൗഫീഖ് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നവർ. പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും അവരുടെ അനുയായികളായി, സഹായികളായി മാറാനുള്ള തൗഫീഖ് ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ അവരാണ് പ്രവാചകന്മാരുടെ അനുയായികൾ. ഓരോ കാലഘട്ടത്തിലും വന്ന പണ്ഡിതന്മാർ അവർ നടത്തിയ പ്രബോധനത്തെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഏറ്റെടുക്കാനും തൗഫീഖ് അല്ലാഹുവിൽ നിന്ന് കിട്ടിയവർ ആരാണോ അവരാണ് ആ പണ്ഡിതന്മാരുടെ സഹായികളായി, അവർക്ക് കൈത്താങ്ങായി നിൽക്കുന്നവർ. ഇമാമിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ തൗഫീഖ് ലഭിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തുന്ന വിജ്ഞാന സദസ്സുകളിൽ ധാരാളം ആളുകൾ എത്താറുണ്ടായിരുന്നു. പണ്ഡിതന്മാരുടെ പിന്തുണയും സഹായവും ഇമാമി ലഭിച്ചിരുന്നു. ഇതേ അവസ്ഥ പ്രബോധന മേഖലയിൽ ഇന്നും നാം അനുഭവിക്കുന്നുണ്ട്. ശക്തമായി എതിർക്കുന്നവരുണ്ട്. മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാതെ കപട സ്വഭാവം കാണിച്ച് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതിനെ ഉൾക്കൊണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരും ഉണ്ട്. മരണം വരെ സത്യത്തോടൊപ്പം നിൽക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇമാം പ്രബോധനം ആരംഭിച്ച കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷേ തിന്മക്ക് അനുകൂലമായി നിന്നിരുന്ന ആളുകൾ അവരിലുണ്ടായിരുന്നു. ശിർക്കിനും ബിദഅത്തിനും വെള്ളവും വളവും നൽകുന്ന, അതിനു വേണ്ട എല്ലാ പരിഗണനയും ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പണ്ഡിത വേഷധാരികളായ ആളുകൾ അന്നേ ഉള്ളതാണ്. അതിൻ്റെ മുമ്പും ഉണ്ട്. ഷിയാക്കളും സൂഫികളും ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വളർന്ന് പടർന്ന് വരാനുള്ള കാരണം ഇത്തരത്തിലുള്ള അലംഭാവവും അശ്രദ്ധയും അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കലുമായിരുന്നു. മറ്റൊരു വിഭാഗം ധൈര്യത്തോടെ പ്രതികരിക്കാൻ കഴിയാത്ത പണ്ഡിതന്മാരായിരുന്നു. ശിർക്കിനെതിരെ ശബ്ദിക്കാൻ അവർക്കൊരു ധീരത ഉണ്ടായില്ല. പുത്തനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അവർക്ക് മനക്കരുത്ത് കിട്ടിയില്ല. അതിനെയൊക്കെ ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കാതെയും എതിർക്കാതെയും കഴിഞ്ഞിരുന്ന ആളുകൾ ഇമാം ഇറങ്ങിയതോടെ ശക്തമായ ഇടപെടൽ ആ വിഷയത്തിലുണ്ടായി. മുഖം നോക്കാതെ ആർക്കു മുമ്പിലും തൗഹീദ് വിളിച്ചു പറയുന്ന, ശിർക്കിനെതിരെ ശബ്ദിക്കുന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ പ്രബോധനം തിളങ്ങിയ ഒരു കാലഘട്ടം. ആ അവസ്ഥ, ആ ഇറങ്ങൽ നമ്മോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രബോധകരായ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു ഏൽപ്പിച്ച ഈ ദൗത്യം നിർവഹിക്കുന്നിടത്ത് ആളുകളെ പേടിക്കാൻ പാടില്ല. അല്ലാഹുവിനെയാണ് പേടിക്കേണ്ടത്. ആളുകൾക്കനുസരിച്ചല്ല ദീനിൻ്റെ വിഷയങ്ങളെ, നിയമങ്ങളെ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും. എല്ലാവർക്കും വേണ്ടി പഠിപ്പിക്കണം, എല്ലാവർക്കുമായി പറയണം. ആക്ഷേപങ്ങളെ ഭയക്കാൻ പാടില്ല. എതിർപ്പുകളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും, ശക്തമായ രൂപത്തിലുണ്ടാകും. പക്ഷേ അതിനെ ഭയക്കാൻ പാടില്ല. നരകശിക്ഷയെ പേടിക്കണം. മതവിജ്ഞാനത്തെ മറച്ചുവെക്കാൻ പാടില്ല. എതിർഭാഗത്ത് അറിവുള്ളവരുണ്ടല്ലോ, എതിർക്കാൻ കഴിവുള്ളവരുണ്ടല്ലോ എന്ന് കരുതി മതവിജ്ഞാനങ്ങളെ മൂടിവെക്കാൻ പാടില്ല. പ്രമാണങ്ങളിലുള്ളതിനെ മാറ്റി നിർത്തി അതിൽ ഇല്ലാത്തതിനെ സ്ഥാപിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പ്രമാണങ്ങൾ അവർക്ക് മുമ്പിൽ പരാജയപ്പെടുകയില്ല. അതിലുള്ളതാണ് എപ്പോഴും ഉയർന്നു നിൽക്കുക. അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കാൻ സാധിക്കണം. പണ്ഡിതന്മാർക്കും അവരെ ഉൾക്കൊണ്ട് അനുസരിച്ച് ജീവിക്കുന്ന നേതാക്കൾക്കും പിന്തുണയും സഹായവും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇമാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റം അതായിരുന്നു. ശിർക്കിനെതിരെ ശബ്ദിക്കാൻ ആളുകളുണ്ടായി, ബിദ്അത്തിനെതിരെ ശബ്ദിക്കാൻ ആളുകളുണ്ടായി. മൗനം പാലിച്ചിരുന്ന പലരും പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രതികരിക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് എന്താണോ അവർക്ക് നാം ചെയ്തു കൊടുക്കേണ്ട സഹായം, അത് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ശത്രുക്കൾക്ക് എല്ലാം ഒരുക്കിക്കൊടുക്കുന്ന, വഴി തുറന്നു കൊടുക്കുന്ന, അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന അപകടകരമായ അവസ്ഥ പ്രബോധകരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ എന്താണ് ഉള്ളത് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സാഹചര്യത്തിനും അവസരത്തിനുമൊത്ത് ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ശിർക്കിനെ അനുകൂലിക്കുന്നവർ അതിനുവേണ്ടി ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നു, ഹദീസുകളെ വളച്ചൊടിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി അതെല്ലാം പ്രമാണമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഒരു ളുൽമിനെ ഏറ്റവും വലിയ അക്രമത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ പണികളെല്ലാം. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ എത്രമാത്രം ഗൗരവമാണ് എന്നാലോചിക്കുക. എന്താണോ സത്യം അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ആർക്കും വേണ്ടി അതിനെ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് വിശ്വാസിക്ക് പറ്റിയതല്ല. അതുപോലെ ദഅവത്തിനെ ശക്തിപ്പെടുത്താൻ നമുക്കാവണം. ഏതെല്ലാം രൂപത്തിൽ ശക്തിപ്പെടുത്താൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ ശക്തിപ്പെടുത്തണം. ഇമാമിന് ആവശ്യം അതായിരുന്നു. അതിനുവേണ്ടി ഏതെല്ലാം രൂപത്തിലാണോ ഇടപെടേണ്ടത് ആ രൂപത്തിലൊക്കെ ഇമാം ഇടപെട്ടു. അതിനാൽ ദഅവത്തിൽ നല്ല ഫലം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഉണ്ടാവുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ദഅവത്തിൽ ഇമാമിന് ലഭിച്ച ഫലങ്ങൾ എന്തെല്ലാം ആ കാര്യത്തെ നമുക്ക് വിശദീകരിക്കാം. ഇമാം പ്രബോധനം തുടങ്ങാനുണ്ടായ സാഹചര്യവും തുടങ്ങിയ രീതികളും അതിലൂടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞ ഒരു ഉണർവ് അത് എത്രത്തോളമായിരുന്നു എന്ന കാര്യങ്ങളുടെ ചുരുക്കമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിച്ചത്. ഇത് ഉൾക്കൊണ്ടാണ് നാം ഒരു പ്രബോധകനായി പഠിതാവായി മാറേണ്ടത്. പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഇത്തരം വിലപ്പെട്ട കാര്യങ്ങളെ അതർഹിക്കുന്ന പരിഗണനയിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
7: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് സ്മൃതിപദം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ പ്രബോധനത്തിൻ്റെ തുടക്കം. വിഷയം അവതരിപ്പിച്ചത് മൂസ സൊലാഹി കാരാ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടീ, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സൂറത്തു ആല ഇംറാനിലെ 136-ാമത്തെ വചനമാണ്. أعوذ بالله من الشيطان

خالدين فيها ونعم أجر العاملين. ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഉലായിക്ക, ഉലായിക്ക അവിടെ മദ്ദുണ്ട്, മദ്ദ് മുത്തസിൽ, ഉലായിക്ക എന്ന് അല്പം ദീർഘമായി ഓതുക. ജസാഉഹും, ജസാഉന്റെ അവിടെയും മദ്ദ് മുത്തസിലുണ്ട്. ജസാഉഹും, ജസാഉഹും മഗ്ഫിറതും മിർ റബ്ബിഹിം. ജസാഉഹും മഗ്ഫിറ, മീമിന് ശേഷം മീമ് തന്നെയാണ് വന്നിട്ടുള്ളത്, ആ മീമിലേക്ക് ചേർത്തുകൊണ്ട് ഗുന്നത്തോടെ ഓതണം. മഗ്ഫിറത്തും മി എന്നുള്ളിടത്തും അൽ ഇദ്ഗാമു ബിഗുന്നയാണ്. അതേപോലെ മിർ റബ്ബി അൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. നൂനുസാഖിനയിൽ പിന്നെ ലാമിറായി ഈ രണ്ട് അക്ഷരങ്ങൾ ഏതെങ്കിലും വന്നാൽ ഗുന്നത്തില്ലാതെ ചേർത്ത് ഓതണം. അതുകൊണ്ട് മിൻ റബ്ബിഹിം അല്ല മിർ റബ്ബിഹിം, ആ നൂനവിടെ ഉച്ചരിക്കേണ്ടതില്ല. മിർ റബ്ബിഹിം. വജന്നാത്തുൻ, ജന്നാത്തിൽ നൂനിന് ശബ്ദുണ്ട്. വജന്നാത്തുജിരി, തുജിരി എന്നത് തൻവീൻ, ലമ്മു തൻവീൻ ഉണ്ട്. അതിനുശേഷം ത ആണ്, ഇഖ്ഫ ആണ്, ഇഖ്ഫാന്റെ അക്ഷരമാണ് വന്നിട്ടുള്ളത്. 15 അക്ഷരങ്ങൾ അതിൽപ്പെട്ടതാണ് ത. അതേപോലെ മിൻ തഹ്തിഹ എന്നതും ഇഖ്ഫ തന്നെയാണ്. മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, ഖ ഖ എന്ന് തന്നെ ഉച്ചരിക്കണം. ഖാലിദീന ഫീഹ അവിടെ നിർത്താവുന്നതാണ്, ജായിസ്. വനിഅമ അജറുൽ ആമിലീൻ നാം, അതാണതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് അതിൻ്റെ മാന? ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു സുബഹാനഹു വതആല ചില ആളുകളുടെ വിശേഷണങ്ങൾ ഉണർത്തുകയുണ്ടായി. ഉലായിക്ക, അക്കൂട്ടർ, ആ വിഭാഗം ആളുകൾ, ജസാഉഹും അവരുടെ പ്രതിഫലം, മഗ്ഫിറത്തും മിർ റബ്ബിഹിം, മഗ്ഫിറത്തുൻ പാപമോചനമാണ്, മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള, ജന്നാത്തിൻ സ്വർഗങ്ങളാണ്, തജിരി ഒഴുകുന്നു, സഞ്ചരിക്കും, മിൻ തഹ്തിഹ ആ സ്വർഗത്തിൻ്റെ അടിയിലൂടെ, താഴ്ഭാഗത്തു കൂടി, അൽ അൻഹാർ ആ നദികൾ, നെഹ്റ അൻഹാർ അരുവികൾ, ഖാലിദീന സ്ഥിരവാസികളായിരിക്കും, നിത്യവാസികളായിരിക്കും, ഫീഹ ഫിൽ ജന്ന ആ സ്വർഗത്തിൽ, ആ സ്വർഗങ്ങളിൽ. വന്യമ്മ എത്രയോ നല്ലതാണ് അജറു പ്രതിഫലം, അൽ ആമിലീൻ പ്രവർത്തിക്കുന്നവരുടെ. അതായത് ഇങ്ങനെയൊക്കെയുള്ള മുത്തഖികളായ സ്വർഗമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ വിശേഷണങ്ങളുള്ള ആളുകൾ അവർക്കുള്ള പ്രതിഫലം നേരത്തെ ഒന്ന് ഉണർത്തി ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ, സ്വർഗാവകാശികളാണ് മുത്തഖികളാണ് എന്നൊക്കെ. വീണ്ടും ഒന്നുകൂടി ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകൾ സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്ന, കോപം ഒതുക്കി വെക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന മഹസനീയങ്ങളായ ആളുകൾ, തിന്മകൾ ചെയ്തു പോയാൽ അപ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തിന്മകളിൽ ഉറച്ചു നിൽക്കാത്ത,

0: അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഉലായിക്ക അക്കൂട്ടർ, ഉലായിക്ക എന്ന് പറഞ്ഞാൽ ദോസ്, അവർ ആ ആളുകൾ, ദാലിക്ക, തിൽക്ക, ഉലായിക്ക, ദൂരെയുള്ള ആളുകളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയാനാണ്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനാണ്. പിന്നെ ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബ് ലിൽ ബഈദ്, ദൂരെയുള്ള ഫാർ, ദൂരെയുള്ള ആളുകൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഉലായിക്ക എന്ന് പറയുക. കുറേ ആളുകളുണ്ടെങ്കിൽ അക്കൂട്ടർ. അപ്പോൾ ആ പറയപ്പെട്ട ആളുകൾ, നേരത്തെ പറഞ്ഞ ആളുകൾ, ഇവിടെ ഉള്ള ആളുകളെക്കുറിച്ചാണെങ്കിൽ ഹാദ, ഹാദിഹി, ഹാ ഉലായി, ദീസ്, ഈ ആളുകൾ, ഇക്കൂട്ടർ എന്ന് പറയും. ഹാ ഉലായി, ഉലായിക്ക, ഹാ ഉലായി, ഇക്കൂട്ടർ, ഉലായിക്ക, അക്കൂട്ടർ. നാം ജസാഉഹും, അവരുടെ പ്രതിഫലം. ജസാ എന്ന് പറഞ്ഞാൽ അജ്ര്, സവാബ്, അതായത് റിവാർഡ്, അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഈ സിഫത്തുകളൊക്കെയുള്ള വിശേഷണങ്ങളുള്ളവരായ ആളുകൾ, അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറത്താണ്. ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ്. ജസായ, ജസാഅത്ത് എന്നൊക്കെ അതിന് പ്ലൂറൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും പ്രതിഫലം ജസായ എന്ന് പറയും. ജസാഇൻ്റെ ജമ്മായിട്ട് മഗ്ഫിറത്ത്, പാപമോചനമാണ്. മഗ്ഫിറത്താണ് അവർക്ക്. മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനമാണ്. അതായത് അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല മായ്ച്ചു കൊടുക്കുന്നതാണ്, മാപ്പാക്കി കൊടുക്കുന്നതാണ്, എല്ലാം അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആ നിലക്കാണ് അവർക്കുള്ള പ്രതിഫലം ഉള്ളത് എന്നുകൂടി നമ്മളവിടെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ യുവജന്നാത്ത്, തോട്ടങ്ങളാണ്, സ്വർഗങ്ങളാണ്. തജിരി, ഒഴുകുന്നുണ്ട്. മിൻ തഹ്തിഹ, ആ തോട്ടങ്ങൾക്ക് താഴെ. അൽ അൻഹാർ, നദികൾ. ജന്നത്തിൻ്റെ ജമ്മാണ് ജന്നാത്ത്. സ്വർഗത്തിന് ജന്നത്ത് എന്നാണ്, തോട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്ലൂരൽ ബഹുവചനമാണ് ജന്നാത്ത്. ജന്നാത്തും തജിരി മിൻ തഹ്തി അൽ അൻഹാർ, ധാരാളം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജന്നത്ത് പലതും ഉണ്ട്. ജന്നത്തു, ജന്നാത്തു അദിൻ, ജന്നാത്തുൽ ഫിർദോസ്, ജന്നത്തുൽ മഅ്വ, ജന്നാത്തു, ജന്നാത്തുൽ മഅ്വ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലുള്ള പേരുകൾ സ്വർഗത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ജന്നത്തുൽ ഖുൽദ്, ശാശ്വതമായ തോട്ടങ്ങൾ. ജന്നത്തു, അതിലേറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത്, ഉന്നതിയിലുള്ളത് ജന്നത്തുൽ ഫിർദൗസാണ്. അതുപോലെ തന്നെ ആ സ്വർഗങ്ങൾക്ക്, തോട്ടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. നെഹ്റ്, അൻഹാർ, റിവർ, നദി, പുഴകൾ എന്നാണ്. ഫിഹാ മിനൻ നഈമിൽ മുഖീമി വൽ ബഹജ വസ്സുറൂർ വൽ ബഹ, ആനന്ദകരമായ നിത്യതയുടെ വളരെ, വൽ ഖൈരി വസ്സുറൂർ, നന്മയും സന്തോഷവും ഉണ്ടാക്കുന്നു. വൽ ഖുസൂർ വൽ മനാസിലുൽ അനീഖ അൽ ആലിയ, ഉന്നതമായ വീടുകളും കൊട്ടാരങ്ങളുമുള്ള. വൽ അഷ്ജാറുൽ മുസ്മിറ അൽ ബഹിയ, അതെ, വളരെ ഫലഭുഷ്ടമായ ഫലങ്ങളുള്ള മരങ്ങളുള്ള. വൽ അൻഹാറുൽ ജാരിയാത്ത് ഫി തിൽക്കൽ മസാകിനി ത്വയ്യിബാത്ത്, ആ വിശുദ്ധമായ വീടുകൾ, ആ പാർപ്പിടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്നതായ നദി, നദികൾ ഒഴുകുന്നതായ ഒരു കേന്ദ്രം, അങ്ങനെയൊക്കെ ഉള്ളത്. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. ലാ യുഹവ്വിലൂന യുഹവ്വിലൂന അൻഹാ, അവരതിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. വലാ യബ്ഗൂന ബിഹ ബദലൻ, ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുകയില്ല. വലാ യുഗയ്യിറു മാഹും ഫീഹി മിനൻ നഈം, അവർ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളിൽ, അനുഭൂതികളിൽ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുകയേയില്ല. വന്യഅമ അജ്റുൽ ആമിലീൻ, എത്ര നല്ല പ്രതിഫലമാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള. അമിറു ലില്ലാഹി ഖലീല, അവർ അള്ളാഹ്ക്ക് വേണ്ടി കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവർക്ക് ഫഉജിറു കസീറ, അവർക്ക് ധാരാളം പ്രതിഫലം നൽകപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അത്രയും അവർക്ക് നൽകിയതായ കാര്യങ്ങൾ അവിടേക്ക് മത്സരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ സ്വർഗീയ ലോകത്തേക്ക്, മുത്തഖികൾക്ക് ഒരുക്കി വെച്ചതായ അനുഭൂതികളിലേക്ക് മത്സരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചത്. സൂറത്തുൽ അങ്കപൂത്തിലെ 58-ാമത്തെ വചനം, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾക്ക്, ലനുബവ്വി അന്നഹു മിനൽ ജന്നത്തി ഗുറഫ, സ്വർഗങ്ങളിൽ നിന്ന് റൂമുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതാണ്. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. നിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര നല്ലതാണ് എന്നാണ്, എത്രയോ വളരെ നല്ലതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അറിയിക്കുന്നത്. സൂറത്തു സുമറിൽ കാണാം. വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ സദഖനാ വഅദഹു, അള്ളാഹുവിനാണ് സർവസ്തുതിയും, നമ്മളോട് ചെയ്ത വാഗ്ദാനം സത്യസന്ധമായി പാലിച്ചിട്ടുണ്ട്. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്ന, അതെ, സ്വർഗത്തിൽ നിന്ന് അനന്തരമെടുത്ത് അവിടെ റെഡിയാക്കി വെച്ചു സ്വർഗം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. ഫനിഅമ അജ്റുൽ ആമിലീൻ, എത്ര നല്ല പ്രതിഫലമാണ് സത്യവിശ്വാസികളായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾക്ക്. ഒരിക്കലും അള്ളാഹു അമലുകളൊക്കെ ഒന്നും പാഴാക്കുകയില്ല. വസ്ബിർ ഫഇന്ന അല്ലാഹു ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അജ്റ് എന്ന് പറഞ്ഞാൽ സവാബ്, പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല മുഹ്സിനീങ്ങളിൽ നിന്ന്, മുത്തഖീകളിൽ നിന്ന്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതാല പാഴാക്കി കളയുകയില്ല. താഴ്ഭാഗത്തുകൂടി അരിവുകൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഒരിക്കലും തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുകയില്ല. എന്നെന്നും നിത്യവാസികളായി അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് അവർ അതിൽ കഴിഞ്ഞുകൂടും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ അവൻ്റെ റഹ്മത്താണ്, അവൻ്റെ മഗ്ഫിറത്താണ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്ന സൽക്കാരമാണ്. ഏറ്റവും വലിയ ഒരു സമ്മാനമായിക്കൊണ്ടാണ് അവരീ വലിയ സ്വഭാവത്തിന് ഉടമകളാണ്. അതെല്ലാം അവരുടെ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ചുകൊണ്ട് അവർ ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിന് കൃത്യമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല റെഡിയാക്കി വെച്ചു എന്നാണ്. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം, മാലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമിഅത്ത് വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത അത്ര അനുഭൂതികളാണ് സ്വർഗീയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. ഫഖ്റഉ ഇൻഷഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സൂറത്തു സജദയിലെ ഈ ആയത്ത് ഓതിക്കോളൂ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനു യഅമലൂൻ, അവർ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലമായിക്കൊണ്ട് അവർക്ക് നാം ഹൈഡാക്കി മറച്ചുവെച്ചത് എന്താണെന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല. കൺകുളിർക്കുപ്പിക്കുന്നതായ അനുഭൂതികൾ. അതെ, അപ്പോൾ ഉലായിക്ക അക്കൂട്ടർ, അബൂ ജാഫർ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ പറഞ്ഞത്, അല്ലദീന ദക്കറ അന്നഹു അഅദ്ദ ലഹുൽ ജന്ന അല്ലതി അർദുഹ സമാവാത് വൽ അർദ്, ആകാശഭൂമികൾ വിശാലമായ, ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹു സ്വർഗമുണ്ട്. ഒരുക്കി വെച്ചവരായ ആളുകൾ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകി. മുത്തഖികളായ ആളുകൾ, വസഫഹും ബിമാ വസഫഹും ബിഹി, അവരെ വിശേഷിപ്പിച്ചതിനോടൊപ്പം വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. ഹൗ ഉലാ ഇല്ലദീന ആദിഹി സിഫത്തുഹും, ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ, ജസാഉഹും അവർക്കുള്ള പ്രതിഫലം, സവാബുഹും മിൻ അഅമാലിഹിം അല്ലതീ വസഫഹും തആല തക്കറുഹു അന്നഹും അമിലൂഹ, അവർ ചെയ്തതായ, അവർ ജീവിതത്തിൽ അവർക്കുണ്ടായതായ ഈ ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾക്ക് ഉടമകളായ ആളുകൾ, അവർക്കുള്ള പ്രതിഫലം, മഗ്ഫിറത്തും മിൻ റബ്ബിഹിം അഫുവുല്ലഹും മിൻ അല്ലാ, അള്ളാഹു അവർക്ക് മാപ്പാക്കി കൊടുക്കുന്നതാണ്. മിൻ ഉഖൂബ അൻ ഉഖൂബത്തിഹിം, അവരുടെ ശിക്ഷകളിൽ നിന്ന്, അലാമ സലഫ മിൻ ദുനൂബിഹിം, മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങൾക്ക്. വലഹും അലാമ അതാഉല്ലാഹ ഫീഹി മിൻ അഅമാലിഹിം, അവർ അള്ളാഹുവിന് അനുസരിച്ചതിൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലമായിക്കൊണ്ട്. ബിൽ ഹസന മിൻഹ, അതെ, അവർ നന്മയിൽ അള്ളാഹുവിന് അനുസരിച്ചു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ജന്നാത്ത് അൽ ബസാത്തീൻ, അൽ ബസാത്തീൻ ബുസ്താന ജമ്മു ബസാത്തീൻ, അതാണ് തോട്ടങ്ങളാണ്. തജരി മിൻ തഹ്തി അൽ അൻഹാർ, തജരി ഖിലാൽ അഷ്ജാരിഹ അൽ അൻഹാർ വഫി അസ്ല അസാഫിലിഹ, അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ ആ മരച്ചുവടുകൾക്കിടയിലൂടെ നദികൾ ഒഴുകുന്നതായ. ജസാ അല്ലഹും അലാ സ്വാലിഹി അഅമാലിഹിം, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണത്. ഖാലിദീന ഫിഹ ദാഇമിൽ മഖാം ഫി ഹാദിഹിൽ ജന്നാത്തിൽ ലതി വസഫ, ഈ വർണ്ണിച്ചതായ സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് നിത്യതയുടെ, അതല്ലെങ്കിൽ ശാശ്വതമായിക്കൊണ്ട് അവർക്കെന്നൊന്നും ജീവിക്കാവുന്നതാണ്. അവിടെ മരണമില്ലാത്ത ലോകമാണ്. ആസ്വാദനങ്ങളുടെ യാതൊരു ദുഃഖമില്ല, വിഷമമില്ല, യാതൊരു സങ്കടങ്ങളുമില്ലാതെ നാൾക്കുനാൾ അവിടെ നന്മകളും അതുപോലെ തന്നെ അനുഭൂതികളും ആസ്വാദനങ്ങളും ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു സ്വർഗീയ ലോകം. എത്ര നല്ല പ്രതിഫലം കർമ്മങ്ങൾ തയ്യാറുണ്ടോ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് ധൃതിപ്പെട്ട്, റബ്ബിലേക്ക് മത്സരിച്ചുകൊണ്ട്. സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബി, റബ്ബിലേക്ക്, എൻ്റെ മഗ്ഫിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ധൃതിപ്പെടാൻ. വനിഅമ ജസാ ഉൽ ആമിലീന ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്ത ആളുകളുടെ അവരുടെ പ്രതിഫലം എത്ര നല്ലതാണ്. അതെ, ഉലായിക ജസാ ഉഹും മഗ്ഫിറത്തു മിർ റബ്ബിഹിം എന്ന ഈ ഒരായത്ത്, സവാബുൽ മുത്തിഅയീൻ, അള്ളാഹുവിനെ അനുസരിച്ച ആളുകൾക്കുള്ള പ്രതിഫലം, അത് ഏറെ വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്ന ഒരാൾക്കും ഒട്ടും കുറവ് വരുത്തുകയില്ല. അതാണ് സഹോദരങ്ങളെ, ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരണ ചെയ്ത് സ്വർഗക്കാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവർക്ക് നൽകുന്നതായ വലിയ സമ്മാനമാണ്. മിൻ അൻവാഇൽ മഷ്റൂബാത്ത്, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങളിൽ ആ താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്നതായ അരുവികൾ, പാലിൻ്റേതുണ്ട്, മദ്യത്തിൻ്റേതുണ്ട്, അതുപോലെ തന്നെ തെളിമയാർന്ന വെള്ളത്തിൻ്റേതുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് തേനിൻ്റെ അരുവികൾ, പാലിൻ്റെ അരുവികൾ എല്ലാം അവിടെയുണ്ട് അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല യംദഹു തആല അൽ ജന്ന, സ്വർഗത്തെ അനുഗ്രഹമായിക്കൊണ്ട് അവിടെ മദ്ഹ് ചെയ്തു പറയുകയാണ്. എത്ര നല്ല പ്രതിഫലമാണ്! ആര് നൽകും? അള്ളാഹുവല്ലാതെ ആരാണ് ഈ ഇത് നൽകാൻ കഴിവുള്ളവൻ? അള്ളാഹു സുബ്ഹാനഹു വതആല ഉടമപ്പെടുത്തിയ, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകൾക്ക് തൻ്റെ സമ്മാനമായി അവർ ചെയ്ത അവരുടെ കർമ്മങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഈയൊരു പ്രതിഫലം, ആ പ്രതിഫലം നേടിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസുൻ ഖിതാമുഹു മിസ്ക്, അതെ, കസ്തൂരിയുടെ സുഗന്ധമുള്ളതായ അതിൻ്റെ മൂടികൾ, അതിൻ്റെ അടപ്പുകൾ, അതെ, അവിടുത്തെ പാനീയങ്ങൾ എല്ലാം ഉണ്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലമായി നൽകുന്നത്, അതാണ് സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള പ്രതിഫലം. എന്നാൽ സത്യനിഷേധികൾക്ക് അതിൻ്റെ നേർ വിപരീതവുമായിരിക്കും. അപ്പം അതുകൊണ്ട് മുത്തഖികളായി മഹ്സനീയങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി നേടുന്ന ഏറ്റവും വിശിഷ്ടമായ സ്വഭാവങ്ങൾ ഉടമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: അല്ലാഹു യുബാരിക്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഒരു ചെറിയൊരു കഥ പറയാം. ഓസ്ട്രേലിയയിലാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ കണ്ടതാണ്. ഒരു മെസ്സേജായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഈ കുരങ്ങനെ പിടിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്നൊരു സൂത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരല്പം വലിയ ഒരു കായ, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പുറന്തോടുള്ളൊരു കായ എടുക്കും. എന്നിട്ട് അതിൻ്റെ പുറന്തോട് ബാക്കിയാക്കി അകത്തുള്ളതൊക്കെ ഒഴിവാക്കും. എന്നിട്ട് ആ കായക്കുള്ളിൽ നല്ല സ്മെല്ലടിക്കുന്ന ഈ കാഷ്യൂനട്ട് പോലെയുള്ള അല്ലെങ്കിൽ കുരങ്ങിന് ഇഷ്ടപ്പെട്ട ചെറിയ വിഭവം അതിൻ്റെ അകത്തേക്ക് വെക്കും. പക്ഷെ കായയുടെ ദ്വാരം എന്ന് പറയുന്ന ഒരു കുരങ്ങിൻ്റെ കൈ അതിൻ്റെ അകത്തേക്ക് ഇടാൻ മാത്രമുള്ളൊരു ദ്വാരം അതിന് ഉണ്ടാവുക. എന്നാൽ ആ കായക്കുള്ളിൽ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കുരങ്ങിനെ ആകർഷിക്കുന്നൊരു ഭക്ഷണം ഉണ്ടാവും, വെച്ചിരിക്കും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഇര അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെ അതിന് ഈ കായ മരത്തിനോട് ബന്ധിപ്പിക്കുമെന്നാണ്. ഒരു സ്ഥലത്ത്, നിശ്ചിത സ്ഥലത്ത് ആ കായ ബന്ധിപ്പിച്ചിരിക്കും. ആ കായ എടുക്കാൻ കഴിയില്ല, പക്ഷേ കായക്കുള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഉള്ളിലുള്ള വസ്തു എടുക്കണം. അപ്പോൾ കുരങ്ങ് സ്വാഭാവികമായും മരത്തിൽ നിന്നെന്ത് ചെയ്യും, ഈ കായക്കകത്തേക്ക് ഈ ഭക്ഷണം തേടിക്കൊണ്ട് കൈയിടും. കൈയിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കയ്യിൽ അതെന്ത് ചെയ്യും, ആ വസ്തു അതിന് പിടിക്കാൻ പറ്റും. കൈ മുഷ്ടിച്ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കായക്കകത്തുനിന്ന് കയ്യിൽ പിടിച്ചു വച്ചിരിക്കുന്ന നിലയിൽ ആ ദൂരത്തിൽ നിന്നത് പുറത്തെടുക്കാനും കഴിയില്ല കൈ. എന്നാൽ സാധനം വിട്ടാൽ തിരിച്ചു കിട്ടും ചെയ്യും. പക്ഷേ ഈ കുരങ്ങ് എന്ത് ചെയ്യും, തനിക്ക് കിട്ടിയ വസ്തുവിനെ കയ്യിൽ മുറുകെ പിടിച്ച് തന്നെ നിൽക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൈ പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷെ ഒരിക്കലും അതിന് കിട്ടൂല, കൈ കിട്ടൂല. ആ മുഷ്ടി ചുരുട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച സാധനം വിടാതെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ കുരങ്ങനത് വിടൂല. അപ്പോഴേക്കും കുരങ്ങനെ പിടിക്കേണ്ട ആളുകൾ വന്നിട്ട് കുരങ്ങിൻ്റെ തലക്ക് അടിച്ച് അല്ലെങ്കിൽ കുരങ്ങനെ വല മറ്റു രൂപത്തിലൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോകുമെന്നതാണ് ഒരു കഥ. അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതായത് ചില ആളുകൾ, നമ്മൾ ചില മനുഷ്യന്മാരെങ്ങനെ തന്നെയാണ്. ഇതൊരു കുരങ്ങൻ്റെ കഥ മാത്രമാണെങ്കിൽ കുരങ്ങന് സ്വയം രക്ഷപ്പെടാമായിരുന്നു. കാരണം കിട്ടാത്തൊരു സംഗതി അത് ഒഴിവാക്കിയിട്ട് കയ്യിൽ നിന്ന് ആ സാധനം ഒഴിവാക്കി തിരിച്ചെടുത്താൽ സ്വാഭാവികമായും ഈസിയായിട്ട് കൈ വലിച്ചെടുക്കാം. പക്ഷെ കയ്യിലുള്ള സാധനം വിടാൻ കുരങ്ങ് തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് കുരങ്ങ് അപകടത്തിൽപ്പെടുന്നതും വല വിരിച്ച ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർക്കുള്ളിൽ അകപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ചില അനാവശ്യമായ കാര്യങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പിടുത്തം വിട്ടുകഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അയാൾ രക്ഷപ്പെട്ടില്ല. കാരണം ഈ പിടിവാശികൾ അത് പിടിച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് ജീവിതത്തിൽ അവരനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്യും. അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല തൻ്റെ ഈ പിടിവാശിയും അല്ലെങ്കിൽ കുരങ്ങ് കയ്യിൽ പിടിച്ചു വെച്ചതുപോലെ മനസ്സിൽ പിടിച്ചു വെക്കുന്ന ചില പിടിവാശികൾ മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു. എന്നിട്ട് പരസ്പരമുള്ള ജീവിതത്തിലെ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിലും പരസ്പര സഹവർത്തിത്വങ്ങൾക്കിടയിലും ഇതൊരു വലിയ ഭാരമായി ജീവിതം തന്നെ നശിപ്പിക്കുന്നതായി മാറുന്നു. ചില വിട്ടുവീഴ്ചകളും ചില ഒഴിഞ്ഞുകൊടുക്കലുകളും ചിലത് വേണ്ടെന്ന് വെക്കലുകളും. ഈ വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തിടത്താണ് പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
2: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനീ ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, ഇന്നത്തെ പീസ് റേഡിയോ ഈവനിങ് ലൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും പതിവ് പോലെ ഈവനിങ് ലൈവിൽ നമുക്ക് മൂന്ന് കൂട്ടുകാരികളാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരുടെ പ്രോഗ്രാമുകൾ കേൾക്കേണ്ടതുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നമുക്ക് അവരിലേക്ക് വരാം. അപ്പോൾ ആരൊക്കെയാണ് ആദ്യമായി കൂടെ വന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നഫീസ പി എ, താമരശ്ശേരി, മെഹനാസ് കഫൂർ പാലത്തിങ്ങൽ, സഫിയ അടപ്പാൾ, സൽമാൻ ഒരാടംപാലം, ഷംനാദ് ഖാൻ, നഫീസ കടാമ്പുഴ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, പിന്നെ ഷൊയ്ബായും വളപട്ടണം, ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട് ഈവനിങ് ലൈവിൽ. ഇനിയും ബാക്കിയുള്ള ആളുകൾ വരുമായിരിക്കും. എല്ലാവരും സലാം പറഞ്ഞു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള മൂന്ന് ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ ഓരോരുത്തരായിട്ട് നമ്മളൊന്നും ഇങ്ങനെ പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് മുൾ തുടങ്ങിക്കോ. പേരെന്തായിരുന്നു? ഫാത്തിമ ലുത്ഫിയ. എവിടെയാണ്, സ്ഥലം എവിടെയാണ് എന്നൊക്കെ പറയും.
1: കോഴിക്കോട്. കോഴിക്കോട്.
0: കോഴിക്കോട് എവിടെ എന്നുള്ളത് പറയണം.
1: അത്തോളി.
0: അത്തോളി. യെസ്. അപ്പോ ഫാത്തിമ ലുത്ഫിയ ഇവിടെ ഗ്രീൻ വാലിയില് ഏത് വർഷം വന്നത്? ആ വിഷയങ്ങളൊക്കെ ഒന്ന് പറയൂ. ഈ വർഷമാണ് വന്നത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉപ്പാന്റെ പേരെന്താണ്? ഉമ്മാന്റെ പേരെന്നാണ്? ഇനിമാരുണ്ടോ? അനിയത്തിമാരുണ്ടോ? വല്യമ്മണ്ടോ? വല്യപ്പണ്ടോ? പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുമ്പത്തെ സ്കൂൾ ഏതാണ്? ഇങ്ങനെയൊക്കെ എല്ലാം ഒരു ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉപ്പാന്റെ
1: പേരെന്താ
0: ചെയ്യുന്നത്?
1: ഗൾഫിലാണ്.
0: ഉമ്മ വീട്ടിലെ? അപ്പൊ ഉമ്മയും ഉപ്പയും. പിന്നെ വീട്ടിൽ വേറെ ആരുള്ളത്?
1: ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്.
0: ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. ആ, അവരുടെ പേരൊക്കെ എന്താ?
1: ഇബ്രാഹിം, റസിയ.
0: റസിയ. ഗ്രാൻഡ് പാരന്റ്സിന് എന്താണ് ജോലി ഉണ്ടായിരുന്നെന്ന് പിന്നെ ലുത്ഫിയക്ക് അറിയോ?
1: ഗ്രാൻഡ് ഫാദർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്.
0: ഗ്രാൻഡ് ഫാദർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താണ് ചെയ്യുന്നത്?
1: ഷോപ്പിലുണ്ട്.
0: മാഷാല്ലാ. പിന്നെ ഗ്രാൻഡ് മദറോ?
1: ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫ് ആയിട്ടുണ്ട്. ഗ്രാൻഡ് മദറിനെ വിട്ട് ഇങ്ങോട്ട് പോകുന്നപ്പം വിഷമം ഉണ്ടായിനോ? ഉണ്ടോ? ഗ്രാൻഡ് മദറിന്റെ കൂടെയാണോ അധികവും സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നോ അവിടെ ആയിരുന്ന സമയത്ത്? ആദ്യമായിട്ടല്ലേ ഹോസ്റ്റലിൽ നിൽക്കണേ. യെസ്. പിന്നെ ഗ്രാൻഡ് മദർ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഉണ്ടോ? ഏയ്, എന്ത് കഥ പറഞ്ഞിരുന്നേ?
1: പണ്ടത്തെ
0: കാര്യങ്ങളോ? ഗ്രാൻഡ് മദർ പറഞ്ഞ പണ്ടത്തെ കാര്യം പറഞ്ഞ ഏതെങ്കിലും ഒന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം പണ്ടത്തെ എന്തെങ്കിലും പറഞ്ഞത്?
1: പണ്ട് വീടിനെ പറ്റി.
0: എന്താ വീടിനെ പറ്റി പറഞ്ഞിരുന്ന കാര്യം? ഓർമ്മയുള്ള കാര്യം എന്താ പറഞ്ഞാ മതി.
1: വീടിന്റെ മോൾഭാഗം ഇങ്ങനെ മടഞ്ഞിട്ടായിരിക്കും.
0: ഓല മടഞ്ഞിട്ട്.
1: പിന്നെ അടിയിലൊക്കെ മറ്റേ
0: ചുണ്ടാമ്പൊക്കെ തേച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അല്ലേ? അങ്ങനെ ആയിരുന്നു അന്നത്തെ. അപ്പൊ ഗ്രാൻഡ് മദർ ഒക്കെ താമസിച്ചിരുന്ന വീട് അങ്ങനെ ആയിരുന്നു എന്നാ പറഞ്ഞു. ആണോ?
1: മലന്റെ
0: മോളിലോ? ആണോ? അത് ശരി. പിന്നെ എന്നിട്ട് എന്താ പറഞ്ഞു? എന്നിട്ട് ഇന്നത്തെ ഇപ്പൊ നിങ്ങളെ വീട് എങ്ങനെ?
1: ഇപ്പൊ മലന്റെ മോളിലൊന്നല്ല,
0: മെയിൻ റോഡ് സൈഡ്. മെയിൻ റോഡ് സൈഡ്? റോഡിന്റെ സൈഡിൽ തന്നെയാണ്. ആണ്. അപ്പം അങ്ങനത്തെ കുറെ പഴയ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അല്ലേ. പിന്നെ വേറെന്തൊക്കെ പറഞ്ഞ ഓർമ്മയുള്ളത്? ഇനി ഇവരുടെ അടുത്തൊക്കെ പോയി വരുമ്പോഴേക്ക് ഓർമ്മയുള്ളത് പറയണം അല്ലേ. അപ്പൊ ഗ്രാൻഡ് മദറിന്റെ പേരെന്താ
1: പറഞ്ഞിരുന്നത്?
0: റസിയ. ഗ്രാൻഡ് ഫാദറിന്റെ ഷോപ്പിലേക്കൊക്കെ നീ പോവാറുണ്ടോ? മിഠായി നല്ലോണം എടുക്കൂലേ അവിടുന്ന്? പിന്നെ ഗ്രാൻഡ് ഫാദർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് മിഠായി കൊണ്ടുവരും? ഷോപ്പൊക്കെ പൂട്ടി വരുമ്പോ എന്ന് മിഠായി കൊണ്ടുവരും? ഇനി ചെറുതായ സമയത്ത് കുഞ്ഞുനാളില് എങ്ങനെയായിരുന്നു എനിക്ക് ഗ്രാൻഡ് ഫാദർ ഒക്കെ കൊണ്ടുവന്ന് അത് ഓർമ്മയുണ്ടോ? എത്രാം ക്ലാസ്സിലായിരുന്നു? ആ സമയത്ത് ഗ്രാൻഡ് ഫാദർ എങ്ങനെ കൂടെ ഉണ്ടായിരുന്നു? മിഠായി ആയിട്ട് കൊണ്ട് ഷോപ്പിൽ കൊണ്ടുപോകും?
1: ഷോപ്പ് കണ്ടാവും. പിന്നെ വീട്ടിലേക്ക് വരുമ്പോ മുട്ടായം കണ്ടുവരും. ഞാൻ ഓടിപ്പോവും.
0: ആ, ഇനിയാണ് ആദ്യം ഓടിപ്പോവും അല്ലേ. എന്നിട്ട്
1: എന്നിട്ട് സലാം ഒക്കെ പറയും. എന്നിട്ട് അത് വാങ്ങും. പിന്നെ നിസ്കരിക്കും.
0: ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ പോവും. ഉപ്പപ്പഴക്ക് ഗൾഫിലാണുള്ളത് അല്ലേ? അധിക സമയം ഗൾഫിലായിരുന്നു അല്ലേ. പിന്നെ ഉപ്പ വീട്ടിൽ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോഴും കുറെ മുട്ടായി ഉണ്ടാവില്ലേ? മൊത്തത്തിൽ മിഠായി തന്നെയാണുള്ള കാര്യമായിട്ട് അല്ലേ. യെസ്. അപ്പോഴേ പിന്നെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരെ വിട്ട് ആദ്യമായിട്ടല്ലേ ഇനി ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നത് ലുത്ഫിയെ? ആണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ കരച്ചിൽ വന്നോ? സങ്കടം വന്നിരുന്നോ? ആരെ ആലോചിച്ചിട്ടാ കൂടുതൽ സങ്കടം വന്ന്?
1: പിന്നെ ഗ്രാൻഡ് പാരന്റ്സിനെ, പാരന്റ്സിനെ, പിന്നെ
0: കസിൻസിനെ ഒക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടം. അപ്പൊ ഒക്കെ റെഡി അല്ലേ? ഇപ്പൊ സെറ്റായി. യെസ്, ശരി. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെ പരിപാടി അവതരിപ്പിക്കാം?
1: പാട്ടും
0: പാട്ടുണ്ട്,
1: സ്റ്റോറി ടെല്ലിംഗ്,
0: സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് അല്ലേ. അപ്പോ ലുത്ഫിയുടെ പ്രോഗ്രാമിൽ നമുക്ക് ഇൻഷാല്ലാഹിലേക്ക് പോകണം. ലുത്ഫി കഴിഞ്ഞ അടുത്ത ആളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം.
0: മോളെ പേര് പറഞ്ഞോ?
1: റജ യൂനസ്.
0: റജ
1: യൂനസ്.
0: യൂനസ്. യൂനസ് ഉപ്പാന്റെ പേരാണോ?
1: ആ
0: ആണോ. ഇപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഉപ്പ മോൾഡ് ഡിസൈനർ.
0: എവിടെ?
1: മോൾഡ് ഡിസൈനർ.
0: എവിടെയാണ്?
1: സൗദിയിൽ.
0: സൗദിയിലാണ്. നീ സൗദിയിൽ ഉണ്ടായിരുന്നോ?
1: ഓ,
0: എത്ര വർഷം ഉണ്ടായിരുന്നു?
1: ഞാൻ ജനിച്ച മുതലേ ഉണ്ടായിരുന്നു, ഇപ്പൊ രണ്ടു വർഷമായി.
0: നീ ജനിച്ച തന്നെ സൗദിയിലാണോ? അപ്പോ റജ യൂനുസ്, പിന്നെ വീട് എവിടെയായിരുന്നു?
1: ഞാന് കോഴിക്കോട് ഉള്ളേരി.
0: കോഴിക്കോട് ഉള്ളേരി. ഉള്ളേരിയിലാ വീട് അല്ലേ. അപ്പോ എത്ര വർഷം സൗദിയിൽ ഉണ്ടായിരുന്നു?
1: അത് ഒരു 11 കൊല്ലം.
0: 11 കൊല്ലം നീ അവിടെ തന്നെ ഉണ്ടായിരുന്നു? അവിടെ എന്നാ പഠിച്ചത്? അറബി പിന്നെ അല്ല, അവിടുത്തെ സ്കൂളില് എല്ലാം പഠിച്ചു പോന്നു. പിന്നെ ആദ്യമായിട്ടാണോ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആണത്, ഗ്രീൻ വാലിയിലേക്ക്?
1: അല്ല, ഞാന് അന്നേരം അതിനുശേഷം പിന്നെ കുറച്ച് വേറെ സ്കൂളിൽ പോയിരുന്നു.
0: എവിടെ സ്കൂളിൽ പോയിരുന്നു?
1: മർക്കസ് പോയിരുന്നു ഒരു കുറച്ച്.
0: എവിടെ മർക്കസിൽ? ഇവിടെ മർക്കസ്. എവിടെ? കോഴിക്കോട്.
1: ബാലുശ്ശേരി.
0: ബാലുശ്ശേരി മർക്കസിൽ. ആ, എന്നിട്ട്
1: പിന്നെ അത് 6ാം ക്ലാസ് കഴിഞ്ഞേരെ 2-3 മാസം പോയി. പിന്നെ നമ്മള് ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറി ഒരു വർഷത്തേക്ക്. എനിക്ക് സ്കൂള് റെഡി ആവാത്തോണ്ട്.
0: അപ്പോ ഇനി പിന്നെയാണ് നീ ഇങ്ങോട്ട് വരണം എന്ന് തീരുമാനിച്ചേ അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെ പിന്നെ ഉള്ളത്? ഉപ്പ ഗൾഫിലാണ്.
1: ഉമ്മ ഉണ്ട്.
0: ഉമ്മ എന്താ ചെയ്യുന്നത്?
1: ഉമ്മ
0: ജോലി.
1: മാത്സ് ടീച്ചറാണ്.
0: ടീച്ചറാണോ? ഓ, നീ മൂത്ത കുട്ടിയാണോ? ആദ്യത്തെ കുട്ടിയാണോ നീ? ആഹാ. പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെയുള്ളത്?
1: അനിയനുണ്ട്. വല്യമ്മ, വല്യപ്പ.
0: വല്യമ്മയും വല്യപ്പുണ്ട്. വല്യമ്മയും വല്യപ്പുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോ ലുത്ഫി പറഞ്ഞില്ലേ, അങ്ങനെ വല്യമ്മനും വല്യപ്പാന്റെ ഒരു ഒരു ഓർമ്മ ഉണ്ടോ? റജ യൂനുസ് എന്നല്ലേ പറഞ്ഞേ? റജക്ക്
1: അങ്ങനെ കഥകൾ പറഞ്ഞിരിക്കുക. ചില സമയം
0: കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക വല്യമ്മന്റെ കൂടെ ആയിരിക്കും. വല്യപ്പന്റെ കൂടെ ആയിരിക്കും. വല്യമ്മന്റെ കൂടെയാണ്, കാരണം വല്യപ്പ ചിലപ്പോ പുറത്തായിരിക്കും. വല്യപ്പക്ക് എന്താ, വല്യപ്പക്ക് എന്താ ജോലി?
1: ഇപ്പം ജോലിയില്ല, മാഷായിരുന്നു, ഉസ്താദായിരുന്നു.
0: ആണോ? എവിടെ?
1: പള്ളിയില്, മദ്രസയിലൊക്കെ പഠിപ്പിക്കും.
0: ഉണ്ടായിരുന്നു. ഓ ശരി. പിന്നെ ഇപ്പോ പിന്നെ വല്യമ്മേ, വല്യമ്മന്റെ അടുത്ത് എന്തിന്നട്ടെ? എന്താ എനിക്ക് വല്യമ്മയെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: കഥ പറയുക, പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ
0: ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കായിരുന്നു. എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നു?
1: പാസ്ത, അങ്ങനത്തെ. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കി.
0: നിനക്ക് ഇഷ്ടമുള്ള വല്യമ്മ ഉണ്ടാക്കി തരുമോ? എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കോ?
1: ഓ,
0: നീ എന്തൊക്കെ കുക്ക് ചെയ്യും?
1: അങ്ങനെ പാസ്ത.
0: ചായ ഉണ്ടാക്കും?
1: ഓ ഓ,
0: ചായ ഉണ്ടാക്കും. സ്പെഷ്യൽ ടീ ഒക്കെ ഉണ്ടാക്കും.
1: നിന്റെ
0: വീട്ടിലേക്ക് ഒരാൾ വിരുന്ന് വന്നു. നിന്റെ വീട്ടിൽ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. അപ്പൊ നിന്റെ ഒരു ഫ്രണ്ട് വന്നു. നീ എന്താ ചെയ്യാ?
1: ചായ ഉണ്ടാക്കും.
0: ചായ ഉണ്ടാക്കോ? സ്പെഷ്യൽ ടീ വെച്ച് ഉണ്ടാക്കി കൊടുക്കും.
1: അങ്ങനെയൊന്നുമില്ല, ഞാൻ ചായ
0: ഉണ്ടാക്കും. പിന്നെ കടിയും.
1: കടി അവിടെ സ്റ്റോർ റൂമിൽ
0: എന്താ? സ്റ്റോർ റൂമിൽ കടി കൊടുക്കുക ഏത് പോലീസുകാരനും കഴിയും. നീ എന്തുണ്ടാക്കി കൊടുക്കും?
1: എനിക്ക് ഉണ്ടാക്കാൻ അങ്ങനെയൊന്നും അറിയില്ല.
0: അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ പാസ്ത ഉണ്ടാക്കും. പാസ്ത ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടേ?
1: ചീസ്
0: വേണം. പിന്നെ
1: ക്യാപ്സിക്കം.
0: ക്യാപ്സിക്കം. പിന്നെ
1: മൈദ. പാല്.
0: ബാർലി.
1: പാല്. പാല്.
0: പാല് വേണം. ബാർലി വേണോ? പാല് മതി.
1: പിന്നെ ബട്ടർ.
0: ബട്ടർ വേണം.
1: പാസ്തയും കൂടി വേണം.
0: എന്നിട്ട് അത് എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് എങ്ങനെ എല്ലാം പാട് ഒരു ഒരു കലത്തിലിട്ടിട്ട് എങ്ങനെ പിന്നെ കുത്തികൾക്ക് ഉണ്ടാക്കലാണോ? അല്ലല്ലോ. ഏതായാലും അതിനൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ. ശരി. പിന്നെ വല്യപ്പ, വല്യമ്മ, കടി. വല്യമ്മ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? ഏത് കഥ ഓർമ്മയുള്ളു?
1: ലുത്ഫിയ പറഞ്ഞതിൽ തന്നെ ഇങ്ങനെ പഴയ വീടിന്റെ കഥ. പിന്നെ അവര് ചെറുപ്പത്തിൽ ഇങ്ങനെ സിബ്ലിങ്സിന്റെ കൂടെ ഓടി കളിക്കുന്ന അതൊക്കെ പറയും. പഴയ വീടും.
0: വല്യമ്മക്ക് എത്ര വയസ്സായിണ്ടാവും?
1: 80
0: കഴിഞ്ഞ്. ആ, എടുപ്പ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ?
1: ഇല്ല,
0: അൽഹംദുലില്ലാ. വല്യമ്മക്ക് വേണ്ടി ദുആ ചെയ്യലുണ്ടോ? ഇനി ദുആ ചെയ്യലുണ്ടോ? സത്യം പറയും. സത്യമായിട്ടും യെസ്. അപ്പോൾ വല്യമ്മ പറഞ്ഞെന്ന കഥകൾ വല്യമ്മ ഒരു പക്ഷേ വല്യമ്മ റേഡിയോ കേൾക്കലുണ്ടോ? പ്ലീസ്
1: ഇല്ല
0: റേഡിയോ.
1: ഇല്ല.
0: എന്നാൽ ഇനി പോയിട്ട് വല്യമ്മനെ കൊണ്ട് റേഡിയോ കേൾപ്പിക്കണം. വല്യമ്മനോട് പറയണം, ഫോൺ വിളിക്കും, വല്യമ്മ ഈ വല്യമ്മ എന്നാണ് വിളിക്കൽ, ഉമ്മ എന്നാണ് വിളിക്കൽ, വല്യമ്മനെ വല്യമ്മ തന്നെ വിളിക്കൽ, ലുത്ഫി എന്താ വിളിക്കൽ,
1: മച്ചി
0: മച്ചി, ഉമ്മാനെ
1: ഉമ്മ
0: ഉമ്മ, ആഹാ ചിലവൾ ഉമ്മച്ചി, ഉമ്മാനെ ഉമ്മച്ചി എന്ന് വിളിക്കും, വല്യമ്മാനെ ഉമ്മ വിളിക്കും,
1: അത് ഉമ്മന്റെ ഉമ്മനെ വിളിക്കുക.
0: ഉമ്മൻ്റെ ഉമ്മനെയാണ്. ഓ അങ്ങനെ. ആ അപ്പൊ അവിടെ അങ്ങനെയൊന്നുണ്ട്, ഉമ്മൻ്റെ ഉമ്മൻ്റെ അടുത്ത് ഉമ്മൻ ഉമ്മൻ്റെ ഉമ്മ ഉണ്ടോ ലുത്ഫിക്ക്, ഉപ്പൻ ഉമ്മൻ്റെ ഉപ്പയുണ്ട്.
1: ഓ
0: യെസ്. നിനക്കോ പിന്നെ റജക്കോ
1: രണ്ടുപേരുണ്ട്.
0: രണ്ടുപേരുണ്ട് മഷാല്ല. അപ്പൊ അവരുണ്ടായിരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യം അവരിൽ നിന്ന് കിട്ടാനുണ്ട്. എനിക്ക് വെക്കേഷനൊക്കെ നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് അവരെടുത്ത് നിന്ന് കുറേ വാങ്ങി വെക്കേണ്ടിയുണ്ട്. ചിലത് അവരിങ്ങോട്ട് തരും, ചിലവ് ഇങ്ങോട്ട് തരാൻ കാത്തിരിക്കണ്ട, പിടിച്ചു വാങ്ങണം. എന്താ വാങ്ങേണ്ടത്? അവരെ എക്സ്പീരിയൻസ്. അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെ പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ്. അപ്പോൾ പണ്ടത്തെ കഥകളാണ് പറഞ്ഞിരുന്നത്, അതിലൊന്ന് ഒന്നെന്താ പറഞ്ഞിരുന്നേ? വീട്ടിൽ കൂടിയതും പണ്ടത്തെ വീട്, വീടിൻ്റെ ആ അതിൽ
1: ഓടിക്കളിക്കുക,
0: കളിക്കുന്ന കാര്യങ്ങൾ. അപ്പം അന്നത്തെ വീട് ആ ഇങ്ങളിപ്പോൾ ഉള്ള നിങ്ങളിപ്പോഴുള്ള അതേ സ്ഥലം തന്നെയാണോ?
1: അല്ല
0: എവിടെയായിരുന്നു?
1: കുറച്ച് ദൂരമുണ്ട്
0: ദൂരമുണ്ട്,
1: സ്ഥലം പേരറിയില്ല.
0: ഉള്ളേരി തന്നെയാണ്. ഏ അവിടെ ഉള്ളേരിയിൽ ഏതോ ഒരു ഉള്ള ഏരിയ ആണ് അല്ലേ? ഉള്ള ഏരിയ ആണ് ഉള്ളേരി, അതിൽ ഏതോ ഒരു ഉള്ള ഏരിയ ആണ്. ഓക്കെ ശരി. അപ്പോൾ ഇനി അടുത്ത ആളിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾ വല്യമ്മ പറഞ്ഞ കഥ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ ഓർത്ത് നോക്കേണ്ടി, ഏതൊക്കെയുണ്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കേണ്ടി, എന്തെങ്കിലും ഉണ്ടോ പഴയ കഥകൾ ഏതെങ്കിലും? അടുത്ത ആള്, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും സലാം.
0: മോളെ പേര് പറഞ്ഞു.
1: ഇനായ ഫാത്തിമ.
0: ഇനായ ഫാത്തിമ. ഇനായന്റെ വീട് എവിടെയാ?
1: കോഴിക്കോട് കൊയിലാണ്ടി.
0: കോഴിക്കോട് കൊയിലാണ്ടി. നിങ്ങളൊക്കെ ഏകദേശം അടുത്തടുത്താണ്? റിയലി? നീ കോഴിക്കോട് അത്തോളി? അത്തോളി. നീ ഉള്ളേരി?
1: കൊയിലാണ്ടി.
0: കൊയിലാണ്ടി. നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ?
1: ഇല്ല
2: ഇല്ല
0: ഇല്ല. ഇവിടെ വന്നാരല്ലേ പരിചയത്? ശരി. അപ്പോ കൊയിലാണ്ടിയില് എന്താണ് വീട്ടിലാരൊക്കെ ഉള്ളത്? ഇനായക്ക് ഉമ്മയും ഉപ്പയും. വല്യമ്മ വല്യപ്പുണ്ടോ? ഇല്ല. ഓക്കെ. പിന്നെ ഉമ്മൻ്റെ ഉമ്മ ഉമ്മൻ്റെ ഉപ്പുണ്ടോ? അതില്ല. ഉപ്പൻ്റെ ഉമ്മ ഉപ്പൻ്റെ ഉപ്പ. അപ്പൊ ഇപ്പൊ ഉമ്മയും ഉപ്പയുണ്ട് അല്ലേ? യെസ്. അപ്പോ വീട്ടിൽ ഉമ്മക്ക് എന്താ ജോലി? ടീച്ചറാണ്? സ്കൂളിൽ പോകലുണ്ട്. ഓക്കെ. പിന്നെ
1: പിന്നെ സ്കൂളിൽ LKG UKG ഒക്കെ ക്ലാസ് എടുത്തു കൊടുക്കും.
0: ഉമ്മ ആ അത് ടീച്ചറാണല്ലോ.
1: അങ്ങനെയല്ല,
0: ആ LKG UKG യിൽ ഇവിടെ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ടീച്ചറായി. ശരി. പിന്നെ ഉപ്പക്ക് എന്താ ജോലി? എവിടെ?
1: വടകര.
0: വടകര. ആ അന്ന് പറഞ്ഞിരുന്നല്ലേ നീ. എന്ത്, ഏത് ഓട്ടോറിക്ഷയാണോ ജീപ്പാണോ കാറാണോ? കാർ. കാർ ഡ്രൈവറാണ്. ഓ ഗുഡ്. നിന്റെ വീട്ടിൽ വേറെ, നീയാണോ മൂത്ത്, നിന്റെ താഴെയാണോ ബാക്കിയുള്ളവരുള്ളത്? നീയാ മൂത്ത്, നിന്റെ താഴെ എത്ര ആളുണ്ട്? ഒരാളേ ഉള്ളു. ഓക്കെ ഗുഡ്. അപ്പൊ ആളെന്ത് ചെയ്യുന്നു? ഒന്നാം ക്ലാസ്സിൽ. പേരെന്താ? ഇസ്ര ഫാത്തിമ. ഇനായ ഫാത്തിമ. രണ്ടു കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോ ശരി. അപ്പോ ലുത്തുഫിന്റെ അനിയന്റെ അനിയത്തിമാരെ പേരൊന്നും പറഞ്ഞില്ലല്ലോ.
2: എന്റെ അനിയന്റെ പേര് മുഹമ്മദ് ലത്തീഫ്, ചെറിയ അനിയന്റെ പേര് മുഹമ്മദ് മാസിൻ, എന്റെ അനിയത്തിന്റെ പേര് ഇസ്ര ബിൻത് ഇസ്മായിൽ.
0: ഇസ്ര ജൻഡ.
3: എന്റെ അനിയന്റെ പേര് അർഹം യുനസ്.
0: അനിയനെ ഉള്ളൂ, പിന്നെ രണ്ടാളേ ഉള്ളൂ ആകെ. ശരി. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈവനിങ് ലൈവില് നിങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണങ്ങളൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് പോകണം. അപ്പോഴേക്കും നമ്മുടെ ശ്രോതാക്കൾ ഇവിടെ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. മൂന്ന് കുട്ടികൾ, മാഷാ അല്ലാ. സാറിന് ഇന്ന് മൂന്ന് മക്കൾ, ഞ്ഞു മക്കളാണല്ലോ ഉള്ളത്. വെരി ഗുഡ് അൽഹംദുലില്ലാ. ജമീല VP കളിക്കാവാണ് പറഞ്ഞത്. നിങ്ങളെ നിങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇമ്രാൻ NV, കുമരനെല്ലൂർ, ഉമൈബ, പിന്നെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. മോർണിംഗ് ലൈവിലേക്ക് എങ്ങനെയാണ് സലാം പറയുക? ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെയുള്ളത് കുഞ്ഞു മക്കളല്ലേ സാറേ, വലിയ മക്കൾക്ക് പോലും അറിയില്ല ഉണ്ടാകാൻ, ഉണ്ടാക്കാൻ കഴിക്കാനേ, ഉണ്ടാക്കാനേ എന്ന് അറിയില്ല, കഴിക്കാനേ അറിയും. പക്ഷെ അതല്ല, ഇവർക്ക് കഴിക്കാനും അറിയും ഉണ്ടാക്കാനും അറിയും അല്ലേ. എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അപ്പോൾ ഒരു ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ജമീല ബിപ്പി കളിക്കോ പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാന അല്ലേ. കുഞ്ഞു മക്കളാണോ, LKG UKG ആണോ? അല്ല, എത്രയാണ് ക്ലാസ് പറഞ്ഞണോ? എത്രയാണ്? എട്ടില്? ഒരാള്
2: എട്ടില്,
0: വേറൊരാള് സിക്സ്ത്തില്. ഓക്കെ, അപ്പം കുഞ്ഞുമക്കൾ തന്നെയാണ് അല്ലേ, കുഞ്ഞുമക്കളായി കാണാം. ശരി, പിന്നെ മജ്സിയ, 2 വയസ്സ് മാത്രമേ ഉള്ള കുട്ടികൾക്ക്. ആ, അതൊരു ദീനിയായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കത് പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് അല്ലിജാബ അങ്ങനെയുള്ളതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇപ്പം നമ്മളതിൻ്റെതല്ലോ. ഫൗസിയ മൊമ്മോ കാരുണ്യം കൊല്ലം കൊയിലാണ്ടിയിൽ നിന്നും നമ്മുടെ കൂടെയുണ്ട് ഫൗസിയ. ഓക്കെ, എൻ്റെ ആരെങ്കിലാണോ? അല്ല. ഇമ്രാൻ എൻ.വി. കുമരനല്ലൂർ, ഇലയില്ലാത്ത മരത്തിൽ പൂക്കൾ പൊഴിയുന്നു. ഉത്തരം എന്താന്ന് പറയാൻ പറ്റുമോ? ഇലയില്ലാത്ത മരത്തിൽ പൂക്കൾ പൊഴിയുന്നു. ആലോചിച്ച് നോക്കൂ. ഇനി മറ്റുള്ള ആളുണ്ടെങ്കിൽ അവരും പറയട്ടെ. ഇന്നത്തെ അസ്സലാം വലൈക്കും റഹ്മത്തുള്ള ജമീല ബിപ്പി കളിക്കാവ്, ഒരു നേരത്തെ സലാം പറഞ്ഞിട്ടതാണ്. അപ്പോൾ കുറേ ആളുകൾ സലാം പറഞ്ഞിട്ട് പിന്നെ ചില ക്വസ്റ്റ്യൻസുകളുണ്ട്. ചില ചോദ്യം എന്താണോ? ഒരിക്കലും പറക്കാത്ത കിളി പറഞ്ഞോ. ഒരിക്കലും പറക്കാത്ത കിളി ഏതാണ്? ആ, അത് ശരിയായി. അപ്പം നിനക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. ആരെ സമ്മാനം തരാന്നോ? സെഫിയത്തെയാണ് സമ്മാനം തരിക. സെഫിയൊക്കെ തിരങ്ങാടി ഇക്കിളി എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞേന്. അപ്പോൾ പറഞ്ഞത് ആരായിരുന്നു? ലുത്തുഫിയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സെഫിയ കെ തിരങ്ങാടി, സെഫിയ തങ്ങൾ എന്ത് ചെയ്യണം? ലുത്തുഫിക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്തത് ചോദ്യം ഷൊയ്ബായം വളപ്പെട്ടൻ അയച്ചാണ്. ഹൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജൂതസ്ത്രീ നൽകിയ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരണപ്പെട്ട സ്വഹാബി ആരാണ്? ഹൈബർ യുദ്ധം കഴിഞ്ഞ് നബി ഇങ്ങനെ മടങ്ങുമ്പോൾ ഒരു ജൂതസ്ത്രീ ഫുഡ് കൊടുത്തു. എല്ലാവർക്കും ഞാൻ ഫുഡ് വരുന്നുണ്ട്, പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു ഇതിൽ വിഷം ഉണ്ട് എന്നുള്ളത്. വിഷം കലർത്തിയിട്ടാണ് ഫുഡ് കഴിച്ച്, ആ ഭക്ഷണം എല്ലാവരും കഴിച്ചതിൽ പെട്ടെന്ന് അത് ആദ്യം കഴിച്ചത് ഒരു സഹാബി, അവർ മരണപ്പെട്ടു. പിന്നെ നബി പറഞ്ഞു കഴിക്കരുത് എന്ന്. നബിയുടെയും തൊണ്ടൻ്റെ ഇവിടെ എത്തിയപ്പോഴാണ് നബി അറിയണത്. പെട്ടെന്ന് ഒഴിവാക്കി, പക്ഷേ ആ സഹാബി എപ്പോഴേക്കും കഴിച്ചിരുന്നു. ആ കഴിച്ച സഹാബിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ലല്ലോ. ഇനി ആരൊക്കെയാണ് അറിയണത് ആരെന്ന് നോക്കട്ടെ. ഒരു ഉത്തരം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ, സമ്മാനം ഉടനെ എത്തിക്കാം. വേഗത്തിച്ചാ മതി അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം. ഇന്നത്തെ ഇന്ന് ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഇവിടുന്ന് ഉത്തരം പറഞ്ഞാൽ അവർക്കുള്ള സമ്മാനം നമ്മളെ ശ്രോതാക്കൾ അയച്ചോളും. അവരോടാട്ട പറയണത്. അപ്പോ വേറെ ചോദ്യം, നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു ചോദ്യം? പിന്നെ ബസ്സിലെ കിളിയുന്നുണ്ട്. ഈ കിളി എന്നുള്ളതിന് പറഞ്ഞാൽ ബസ്സിലെ കിളി എന്നുള്ളതുകൊണ്ട്. പിന്നെ എന്റെ മോന്റെ കുട്ടിയുടെ പേര് ഇനായ മറിയം എന്നാണ്. എന്റെ പേരെന്തായിരുന്നു? ഇനായ ഫാത്തിമ എന്നാണ്. അപ്പൊ ഇത് മറിയമല്ല, ഫാത്തിമയാണ്. സെഫി എടപ്പളാണ് പറഞ്ഞത്. 3 മക്കളെയും പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഒരിക്കലും പറക്കാത്ത കിളിയായിട്ട് ഇക്കിളിയുണ്ട്, ബസ്സിലെ കിളിയുണ്ട്. ബസ്സിലെ കിളിയും ചിലപ്പോൾ ബസ്സിലൂടെ പറക്കൂലേ. പിന്നെ വേറെ ഏതോ ഒരു ചോദ്യം നേരത്തെ നമ്മൾ വേറെ ചോദിച്ചോ? അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേങ്ങ ചിറകിൽ നിന്നുള്ള ഉത്തരം അയച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഈ റേഡിയോ പരിപാടിയിൽ വന്ന മക്കൾക്കും സാറിനും ഒക്കെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ജമീല, വി കെ, പുനൂർ, ഇവരൊക്കെ ആരപ്പം നിങ്ങളെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അറിയാം, മൂന്നാൾക്ക് മൂന്നാൾ ഇവിടെ അന്തവിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വേറെ പ്രോഗ്രാമിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ മികവ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം ആരാണ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു പ്രോഗ്രാം ലുത്തുഫി, ആദ്യത്തെ ഒരു ചെറിയ പാട്ട് കൊണ്ട് തുടങ്ങാം അല്ലേ. ഒരു കുഞ്ഞു പാട്ട് പാടാം, പാട്ടുണ്ട് പിന്നെ കഥയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പം പാട്ട് ഏതാണ്?

0: മഷാല്ലാ മഷാല്ലാ. അപ്പോൾ ലുത്തുഫി മനോഹരമായി പാടിയിരിക്കുകയാണ്. ലുത്തുഫി ഉഷാറായിട്ടുണ്ട് കേട്ടോ. നല്ല പാട്ട്, ഹാപ്പിയായി. ഇനി നന്നായിട്ട് പാടാൻ കഴിയട്ടെ എന്ന് ജമീല വി കെ പുനൂർ. പിന്നെ നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ബിഷിർ. ബിഷിർ എന്നാണ് സാബിൻ്റെ, അല്ല ആ മരണപ്പെട്ട സഹാബിയുടെ പേര്. ജ്യോതിസ്ത്രീ വിഷം കൊടുത്തപ്പം മരണപ്പെട്ട സഹാബിയുടെ പേരെന്താണ്? ബിഷിർ എന്നതാണ്. അതിൻ്റെ ഉത്തരം, ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം അയച്ച ആളെയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. പറയട്ടെ, ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം അയച്ചത് സഫിയ എടപ്പാൾ, അവരാണ് ആ ചോദ്യം. ബിഷിർ ബിനു ബറാ ആ ഹസ്രത്ത് ബിഷിർ എന്ന് നഫീസ പി എ താമരശ്ശേരി. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കാണാൻ പറ്റില്ല. ഉത്തരം ഏതാണ്? നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. നീല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. വേഗം പറഞ്ഞു, വേഗം പറഞ്ഞു. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ പറയാം. റജക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ റജക്ക് ബുദ്ധി ഉണ്ടാവും. ബുദ്ധി ഉണ്ട് എന്നാ ഉത്തര പറയല്ലോ. നോക്കാം നമുക്ക്. ലുത്തുഫി ഇനായ നമ്മളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ നമ്മൾ ഈ സമയത്ത് പോലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശ്വാസം അടുത്തത്, ഇലയില്ലാത്ത മരത്തിൽ നിന്ന് പൂ വീഴും. ആ അതിൻ്റെ ഉത്തരം മെഹനാസ് ഗഫൂർ. ആദ്യത്തെ ചോദ്യമായിരുന്നത് ഇലയില്ലാത്ത മരത്തിൽ നിന്ന് പൂ വീഴും, അതിൻ്റെ ഉത്തരം എന്താണ്? ഇലയില്ലാത്ത മരത്തിൽ നിന്ന് പൂ വീഴും, അതിനെന്താ ഉത്തരം തരുന്നു? തേങ്ങ ചിരകൽ എന്നാണ് പറയുന്നത്. അപ്പോ അതാണോ തേങ്ങ ചിരകൽ എന്നുള്ളത് അറിയില്ല. പിന്നെ അത് അടുത്ത ആള് വേറെ ചോദ്യങ്ങൾ വന്നെന്താ നോക്കട്ടെ. റയ്ഹാന ബാനു തോട്ടശ്ശേരി ഉണ്ട്, മഷാല്ല ഉഷാർ, നല്ല മാപ്പിളപ്പാട്ട് ഉഷാറാക്കി പാടിയിട്ടുണ്ട്. ഷൊയ്ബ് വിളപ്പെട്ടെന്നാണ് പറഞ്ഞത്. ജമീല വി പി കളിക്കാവ് ബറ എന്നുള്ള ബിഷിർ ബിനു ബറ ബിനു, അത് ആ ഉത്തരം അയച്ചിട്ടുണ്ട് ഫൗസിയ മമ്മു. ഇനി നന്നായി പാടുക. പിന്നെയും കുറേ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജമീല വി പി കളിക്കാവ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാണാൻ പറ്റില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം അയച്ചിട്ടുള്ള ആളെയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം വന്നിട്ടുള്ള എവിടുന്നാണെന്നോ പറയാം. ഷൈബായ്മുള്ള പട്ടണം. നിങ്ങളാരും പറഞ്ഞിട്ടില്ല ശബ്ദം ഉണ്ടാക്കാൻ പറ്റും കാണാൻ പറ്റില്ല. അപ്പൊ മനസ്സിലായോ? ഇവിടെ മൂന്നാളും മേലക്ക് നോക്കി ഇങ്ങനെ നിൽക്കണേ, അതേയിരുന്നു അല്ലേ. ശരി, ജമീല വി പി കാളിക്കാവ് ഇന്നത്തെ സാരോപദേശം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, സാരോപദേശത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോ സൗണ്ട് ജമീല വി പി കാളിക്കാവ്, മെഹനാസ് ഗഫൂർ ഒക്കെ ശബ്ദം അതിന്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ ജമീല വി പി കാളിക്കാവ് മഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ എന്തിന്റെ ഉത്തരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ചെക്ക് ചെയ്യേണ്ടത്. ശരി, ഏതായിരുന്നാലും നമ്മൾ ഇനി പറഞ്ഞ പോലെ സാരോപദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സാരോപദേശം കേട്ട് തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കലെങ്കിലും കഫക്കെട്ടോ ചുമയോ മറ്റോ കാരണത്താൽ ശബ്ദം പോവുകയോ ശബ്ദം മങ്ങുകയോ സംസാരിക്കാൻ തടസ്സമുണ്ടാവുകയോ ഒക്കെ ചെയ്യാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഒരുപാട് തവണ ചുമച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം പോവും. തൊണ്ടയിൽ നീരോ മറ്റു പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴും ശബ്ദം പോകാറുണ്ട്. തൊട്ടുമോ അടുത്തുള്ള ആളോട് പോലും നമുക്ക് മര്യാദക്ക് കാര്യം സംസാരിക്കാൻ പറ്റാത്ത കോലത്തിൽ നമ്മുടെ ശബ്ദം ഫെയ്ഡായി പോയി കഴിഞ്ഞാൽ, ശബ്ദം മങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്രയധികം പ്രയാസപ്പെടും ഒരു കാര്യം നമ്മൾ പറയണമെങ്കിൽ, അല്ലേ? എഴുതി കാണിക്കുകയോ ആംഗ്യം കാണിക്കുകയോ ഒക്കെ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. ജീവിതകാലം മുഴുവൻ സംസാരിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ അറിയിച്ചു നോക്കൂ. അള്ളാഹു ആ സുഹൃത്തുക്കൾക്കൊക്കെ ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെയെങ്കിൽ സംസാരിക്കാനുള്ള ശേഷി എത്ര വലിയ അനുഗ്രഹമാണല്ലേ. നമ്മൾ ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്, നമ്മൾ അനുഭവിച്ചത്, നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്, നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ ദുഃഖങ്ങൾ മറ്റൊരാളോട് പറയാൻ സാധിക്കുക എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമായിട്ടാണ് ഈ സംസാരശേഷിയെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വലിസാനൻ വഷഫത്തൈൻ, സംസാരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നാവും അതിന് ഉപോത്ബലകമായിട്ടുള്ള സഹായകമായിട്ടുള്ള ചുണ്ടുകളും നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ പടച്ചറബ് നൽകിയ ഈ സംസാരശേഷിയെ നാം എന്തിനുപയോഗിക്കണം? അള്ളാഹു തന്ന ഈ ഒരു കഴിവ് അത് നഷ്ടപ്പെട്ടു പോകരുതേ എന്നാഗ്രഹിക്കുന്നവരാണ് നാമെങ്കിൽ അതുകൊണ്ട് തെറിവിളിക്കാമോ? അതുകൊണ്ട് അനാവശ്യവും അശ്ലീലവും ആഭാസവും മോശപ്പെട്ട ചീത്ത വർത്തമാനങ്ങളും പറയാമോ? ആ നാവുകൊണ്ട് മറ്റൊരാളെ വ്രണപ്പെടുത്താനും വേദനിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും നമുക്ക് പാടുണ്ടോ? മറ്റൊരാളെ ശപിക്കാനും മറ്റൊരാൾക്ക് പാരവയ്ക്കാനും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പുറത്ത് പറയാനും മറച്ചുവെക്കേണ്ട കാര്യങ്ങളെല്ലാം പുറത്ത് എടുത്ത് ഉപയോഗിക്കാനുമൊക്കെ ആ നാവിനെ നമ്മൾ പ്രയോഗിക്കുമോ? അള്ളാഹു നൽകിയ ഞഅമത്തിനെ പാഴാക്കി കളയുന്നത് കാരണത്താലാണ് നരകത്തിൽ ധാരാളം ആളുകൾ പോകുന്നത്. നബിയോടൊരിക്കൽ ചോദിച്ചു, നരകത്തിൽ ആളുകൾ കൂടുതൽ പോകാനുള്ള കാരണം എന്താണ്? ഒന്ന് നാവും മറ്റൊന്ന് ലൈംഗികാവയവുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ നാവിനെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ബുദ്ധിയുള്ളവൻ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കും, ബുദ്ധിയില്ലാത്തവൻ സംസാരിച്ചിട്ട് അവൻ്റെ സംസാരത്തെക്കുറിച്ച് ചിന്തിക്കും. സ്വർഗം നേടിയെടുക്കാൻ ഈമാൻ വേണം. ഈമാൻ നന്നാവണമെങ്കിൽ നാവ് നല്ലത് മാത്രം പറയണം. കണ്ടതും കേട്ടതും പറയുക, മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പറയുക, രണ്ടാളെ തമ്മ് തെറ്റിക്കാൻ വേണ്ടി ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ പലതും കൂട്ടിച്ചേർത്ത് പറയുക, രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞ സ്വകാര്യ കാര്യങ്ങൾ മറ്റുള്ളവരോട് പബ്ലിക്കാക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, അവരെ കളിയാക്കുക, അവരെ അപമാനിക്കുക, അവരുടെ പിന്നെ മനസ്സിനെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, ഇതൊന്നും ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. ഒന്നിനെയും ശപിച്ചു പറയരുത്. ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട കഥകൾ, സംഭവങ്ങൾ, ഇത്തരം വാർത്തകൾ ഇത് പ്രചരിപ്പിക്കുക, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, കണ്ടതും കേട്ടതും പറയാതിരിക്കുക, അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ കാര്യങ്ങളൊക്കെ വലിയ സത്യമായിട്ട് കൊണ്ട് നടന്ന് അത് മറ്റുള്ളവരോട് പറയുക, എപ്പോഴും അള്ളാഹുവാണേ സത്യമെന്ന് പറഞ്ഞിട്ട് കളവ് പറയുക അല്ലേ? ഇതൊന്നും ഒരിക്കലും നമുക്ക് ഈ നാവുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്! നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് കൂലി ഈ നാവുകൊണ്ട് ധാരാളം വാങ്ങാൻ പറ്റും. നീ മരിക്കുമ്പോൾ നിന്റെ നാവ് ദിക്കറെടുത്ത് നനവുള്ളതായിരിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ധാരാളം ദിക്കറെടുക്കാം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ 30 കൂലിയാണ്, 30 പാപങ്ങൾ പുറത്തു തരും. സുബ്ഹാനല്ലാ 100 തവണ പറഞ്ഞാൽ 1000 കൂലിയാണ്. ഖുർആൻ ഓതിയാൽ അല്ലേ, ഖുർആൻ ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ എന്നോതുമ്പോൾ 20 കൂലിയാണ്, കാരണം ഒരു അക്ഷരത്തിന് 10 കൂലിയാണ്. നാവുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുത്താൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജന്തുക്കൾ പ്രാർത്ഥിക്കും, മത്സ്യങ്ങൾ പ്രാർത്ഥിക്കും, ഉറുമ്പുകൾ പ്രാർത്ഥിക്കും, അള്ളാഹു നമ്മളോട് കരുണ ചെയ്യും. നാവുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ശുപാർശ, മറ്റുള്ളവരെ പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഇടയിൽ പിന്നെ ഐക്യമുണ്ടാക്കുക, സാഹോദര്യമുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാവുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകി ഈ സംസാരശേഷിയെ നന്മക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ എങ്കിൽ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, സംസാരിക്കുന്നത് നന്മ മാത്രമായിരിക്കണം. അല്ലാത്ത സന്ദർഭങ്ങളാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. പറയാൻ പോണ കാര്യത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ മാത്രം പറയാം, ഇല്ലെങ്കിൽ മിണ്ടായിരിക്കുക. വെറുതെ ചടപടാ സംസാരിക്കുന്ന സ്വഭാവം നല്ലതല്ല. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റവും കുറവും പറയണത് നല്ലതല്ല. പരസ്പരം തെറ്റിക്കാനുള്ള പണികൾ നല്ലതല്ല. അസൂയ വച്ചിട്ടുള്ള സംസാരങ്ങൾ നല്ലതല്ല. ശപിച്ച പറയലുകൾ, കള്ളസത്യം പറയലുകൾ, ഇതൊന്നും ശരിയല്ല. കള്ളസാക്ഷ്യം പറയുക, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെറുതെ കളവ് പറയാം, ഇതൊന്നും ഒരിക്കലും ശരിയല്ല. അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയാൻ പാടില്ല, നബിയുടെ പേരിൽ കളവ് പറയാൻ പാടില്ല, നമുക്കറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നുണ പറയാൻ പാടില്ല, വെറുതെ തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, എപ്പോഴും അടികൂടുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നമ്മളെന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനാവശ്യമായ ചോദ്യങ്ങളും അനാവശ്യമായ സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കുക. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം

0: ർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ദിവസവും നല്ല നല്ല സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നല്ല സാരോപദേശം മാഷാല്ലാ. നാവിനെ സൂക്ഷിച്ചാൽ റബ്ബിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന നല്ല ഉപദേശം. ജസാക്കല്ലാഹു ഖൈറൻ. ഷൈബായും വെള്ളപ്പെട്ടണം സാരോപദേശവുമായി ബന്ധപ്പെട്ട് ആണ് അയച്ചിട്ടുള്ളത്. അതുപോലെ വളരെ നല്ലൊരു ഉപദേശമായിരുന്നു. ബർക്കല്ലാ ഫീക്കും. സഫിയ എടപ്പാളാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. നേരത്തെ അമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് സാരോപദേശവുമായി ബന്ധപ്പെട്ട് അയച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങളുണ്ട്. ചോദ്യം എന്താണോ, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പറയല്ലെന്നറിയില്ല. പോകുമ്പോൾ ഇംഗ്ലീഷും വരുമ്പോൾ മലയാളവും എന്താണ്? പോകുമ്പോൾ ഇംഗ്ലീഷും വരുമ്പോൾ മലയാളവും, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇനി പറയാൻ പറ്റുമോ? ഇനി പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം ഉണ്ടാകും. ഷൊയ്ബായും വെള്ളപ്പെട്ടണം അവരോട് പറയാം സമ്മാനം തരാൻ വേണ്ടി. പോകുമ്പോൾ ഇംഗ്ലീഷും വരുമ്പോൾ മലയാളം പറയില്ലല്ലോ, അപ്പം അവർ രക്ഷപ്പെട്ടു. ഉത്തരം പറയട്ടെ. ഗോവ. ഗോവ ഗോവ ഗോവ പറഞ്ഞ സ്ഥലല്ലേ. ഗോ ഇംഗ്ലീഷ് പോകുമ്പോൾ, ഗോ ഓ വാ മലയാളം. ഓക്കെ. മറ്റൊരു ചോദ്യം ഉണ്ട് അതിൽ, പോകാനും വരാനും പറയുന്ന ഒരു സ്ഥലപ്പേര് ഗോവ. പിന്നെ ആ ചോദ്യം ജനറലായി ഇവരോട് മാത്രമാക്കി കഴിച്ചു. ഇനി വെറ്റില മുറുക്കാൻ ഉപയോഗിക്കുന്ന അക്കം ഏതാണ്?
1: നൂറ്.
0: അപ്പൊ നിനക്ക് വീണ്ടും സഫിയത്തിന്റെ അടിയുടെ സമ്മാനം. ലുത്തുഫിക്കാണ് വീണ്ടും രണ്ടാമത്തെ സമ്മാനം. വെറ്റില മുറുക്കാൻ ഉപയോഗിക്കുന്ന അക്കം ഏതാണ്? നൂറ്. വലിയ വീട്ടില് വെറ്റില മുറുക്കത്തിൽ അങ്ങനെ ആരെയും പരിചയം ഉണ്ടോ? ഇല്ല, കേട്ട് പരിചയം ഉണ്ട്. ഓക്കെ. മറ്റൊരു കുസൃതി ചോദ്യമാണ് സഫിയ എടപ്പാൾ ചോദിച്ചത്. അതെല്ലാരോടും കൂടിയിട്ടാണ്. ഒരു വെള്ളമില്ലാത്ത സമുദ്രം അവിടെയുണ്ട്, എവിടെ? വെള്ളമില്ലാത്തൊരു സമുദ്രം ഉണ്ട് അവിടെ, എവിടെയാണ്? സൗദി
1: അറേബ്യ.
0: അത് കണ്ട പിന്നെ റജ ചൂടാവട്ടോ. സൗദി അറേബ്യയില് വെള്ളമില്ലാത്ത സമുദ്രം എന്തത്? മരുഭൂമിയിൽ സമുദ്രം ഉണ്ടാവില്ലല്ലോ മോളെ. സ്വർഗത്തിലല്ല, കുസൃതി ചോദ്യമാണ്. അപ്പൊ അതെല്ലാരോടും കൂടി ഉള്ളതാണ്. ബാക്കിയുള്ളവരോട് ഉത്തരം പറയുന്ന നോക്കാം നമുക്ക്, എന്നിട്ട് അതിന്റെ ശേഷം പരിശോധിക്കാം. അപ്പോ അഡ്രസ്സ് അയച്ചു കൊടുത്താൽ സമ്മാനം ഉടനെ അയക്കുന്നതാണ്. ഈ ലുത്തുഫിന്റെ അഡ്രസ്സ് അയച്ചു കൊടുക്കണം. ലുത്തുഫിന്റെ അഡ്രസ് ഏതാണ്? ഓക്കെ, ഞാൻ പറയാം. പിന്നെ മാഷാല്ലാ, നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഉപദേശം അല്ലെ കുട്ടികളെ എന്ന് ചോദിച്ചു അല്ലേ. നല്ലൊരു ഉപദേശം അല്ലേ നിങ്ങളോട് ചോദിച്ചത്? അല്ലേ? ആണ് എന്ന് ഉറക്കെ പറ. ആ അല്ലേ എന്നാ നിങ്ങളോട് ജമീല ബിബി കാളിക്കാവ് ചോദിച്ചത്. അപ്പൊ ആണ് എന്ന് ഉത്തരം പറയണം. ശരി, ഇനി നമുക്ക് രജയുടെ ഒരു രജ ചെറിയ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ അല്ലേ, ചെറിയ സോങ്സ് കുഞ്ഞ്. ആ ഏതാണ്, ഏതാണുള്ളത്? സ്റ്റോറിയാണ്. അപ്പം ഓക്കെ, ഏതാ സ്റ്റോറി? എന്നാ റൈംസ് അത് നമുക്ക് പിന്നെ അവതരിപ്പിക്കാം. ഇപ്പൊ എന്നാ സ്റ്റോറി ആക്കാം. എന്താണ് സ്റ്റോറി പറഞ്ഞു?
2: പോക്സോ ആൻഡ് ദി ട്രെയിൻ. വൺ ഡേ പോക്സോ വെന്റ് ടു ദി ജംഗിൾ. He did not tell anyone about it, that he saw many birds and animals. First, he met a peacock. His mother had told him about how a peacock looks. But still, the peacock was a stranger to Poxo. Little Poxo was impressed by his beautiful wings. Then, Poxo met a sweet squirrel. She was running here and there around the trees. The little squirrel greeted Poxo. As Poxo went ahead, he saw an elephant. The elephant was huge. Poxo had never seen anyone so huge before. He got scared and uncomfortable too. He thought of running away. The elephant said, "Hey Poxo, how are you?" Poxo was surprised. He spoke, "I'm fine, sir. But how do you know me?" The elephant said, "Your father and I are old friends. He told me about you." It was getting late. The sun had already set. Poxo felt tense and got uneasy too. He decided to go back to his home. As he hurried home, he heard a strange noise, like that of rumbling rocks and whistles. He was confused. He had never heard a

0: noise like that before. The noise and whistles became louder and louder. Foxo was scared to death. He felt helpless. Perhaps it was a monster coming after him. Foxo ran away. "Oh no, what is that? Is that the forest monster? I read a story about it in a storybook." While coming back home, Foxo felt guilty. After all, he had not told his mother about going to the jungle. When he reached home, he told his mother about what had happened during the day. Then he talked about how scared he was when he heard the strange loud noise. His mother said, "It is good you have told me. Telling always helps. The strange noise you heard was of a train, so do not worry."
1: ഓക്കെ, മഷാല്ലാ, വെരി ഗുഡ്, നന്നായിട്ട് നന്നായിട്ട് കേട്ടോ. അപ്പോൾ റജാ അടിപൊളിയായിട്ടുണ്ട്. റജാ, അതിൻ്റെ ഇനിയിപ്പോൾ അത് മനസ്സിലാവാത്ത അതിൻ്റെ കഥയുടെ സാരം എന്താണ്, അതിൻ്റെ ആശയം എന്താണെന്നുള്ളത് ചെറിയൊരു കുട്ടിക്കിപ്പോൾ അറിയില്ലെങ്കിൽ എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക?
2: നമ്മൾ ഒറ്റക്ക് പുറത്തു പോകണമെങ്കിൽ പേരൻസിനോടല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു മൂത്താളോട് പറയണം. പിന്നെ ഒറ്റക്ക് പോകാത്തതാണ് നല്ലത്.
1: ഇതിൽ എന്താണ്, ഇതിൽ ആ കഥയിൽ എങ്ങനെയാണ് ഇത് കടന്നു വന്നത്, ആരൊക്കെ ഇതിലുണ്ടായിരുന്നത്?
2: ഒരു ചെറിയ കുട്ടി, ഫോക്സ് എന്നുള്ള
1: ഒരു കുട്ടി,
2: പിന്നെ കുറച്ച് സ്ട്രേഞ്ചേഴ്സ്, അവനറിയാത്ത കുറെ ആൾക്കാര്, പിന്നെ അവന്റെ അമ്മ.
1: എന്നിട്ട് ഇപ്പം കഥ അവസാനിക്കണ എങ്ങനെയായിരുന്നു?
2: അവന്റെ അവനവന്റെ അമ്മനോട് എന്തൊക്കെയാ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, പറഞ്ഞത് എന്തായാലും നന്നായി, നിന്റെ നല്ലതിനാണെന്ന് പറഞ്ഞു.
1: നല്ലതിനാണെന്ന് പറഞ്ഞു അല്ലേ. ശരി, അപ്പോ ഇനി നമുക്ക് ഇനായ ഇനി എന്താ നമ്മൾ ഇനി അടുത്ത പ്രോഗ്രാം? പാട്ടാണോ? യെസ്, ഒരു പാട്ടിലേക്ക് പോവാം, പാട്ട് കേൾക്കാം.

0: ഓക്കേ, മഷാല്ലാ. അപ്പോൾ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, മഷാല്ലാ, ഉഷാറായിരിക്കുകയാണ്. ഫിറോസ് സാറ് ഇപ്പോൾ മെസ്സേജ് ഇട്ടേക്കാണ്. എന്താ മെസ്സേജ് എന്നോ? സൂപ്പർ പാട്ട്, ഇതുപോലെ അടിപൊളി പാട്ട് പാടി അടുത്ത ഹോസ്റ്റലിൽ നടക്കുന്ന സമാജത്തിലേക്ക് സമ്മാനം കിട്ടും എന്നാണ് ഫിറോസ് സാറ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. വെരി ഫീലിംഗ് ദി സോങ്, ജമീല വി പി കളിക്കാവ്. ഇനായമോടെ പാട്ട് പഴയതാണെങ്കിലും സൂപ്പറായിട്ടോ. ബറക്കല്ല ഫീക്കും സഫിയ എടപ്പാൾ. പിന്നെ പിന്നെ അത് ഇബ്രാഹിം അൽ നൂർ ടെക്സ്, വേറെന്തോന്നാണ് വേറെ ചോദ്യത്തിൻ്റെ ഉത്തരം തോന്നുന്നുണ്ടെന്ന് മനസ്സിലായില്ല. അറബ് നാട്ടിൽ അകലെയെങ്ങാണ്ടിരിക്കും ബാപ്പയോടെല്ലാം പറഞ്ഞു മോളെ മഷാല്ല. ഷൊയ്ബായും വളപട്ടണം. ഗുഡ് സ്റ്റോറി, നേരത്തെ സ്റ്റോറി അടിപൊളിയായിട്ടുണ്ട്, ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജമീല വി പി കളിക്കാവ്. എന്നാ ഇനി റജ, ഗുഡ് സ്റ്റോറിക്ക് പുറമേ നമുക്ക് ചെറിയ പോംസ്, ചെറിയ കുട്ടികൾക്ക് സിമ്പിളായിട്ടുള്ള പോം ഉണ്ടാവുമല്ലോ, ഒന്ന് ഒന്ന് അവതരിപ്പിച്ചാലോ. റൈംസ് അല്ലേ? ഏതാ, എന്തിനെ പറ്റിയുള്ളതാ?
1: പറയുന്നുണ്ട്, ഒരു സ്പൈഡറ്.
0: ഇതിപ്പോ ഈ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ എന്തിനെ പറ്റി അവതരിപ്പിക്കുക?
1: ഒരു സ്പൈഡറ്.
0: സ്പൈഡറിനെ കുറിച്ചുള്ള? യെസ്, ഓക്കെ, യു കാൻ സ്റ്റാർട്ട്.
1: ഇൻസി വിൻസി സ്പൈഡർ. ഇൻസി വിൻസി സ്പൈഡർ ക്ലൈംബിംഗ് അപ്പ് ദി സ്പൗട്ട്. ഡൗൺ കെയിം ദി റെയിൻ ആൻഡ് വാഷ് ദി സ്പൈഡർ ഔട്ട്. Out came the sunshine and dried up all the rain. Incy Wincy spider climbing up again.
0: Yes. Next.
1: The clown. I'm a little clown, short and fat. Here is my tummy and here is my hat. I can do a trick as you will see. Just turn around and look at me.
0: Yes. Next.
1: Little girl, where have you been? Gathering roses to give to the queen. Little girl, what she give to you? She gave me a diamond as big as my shoe.
0: ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാ, അസ്സലാമു അലൈക്കും. പഴയ പാട്ടാണെങ്കിലും അടിപൊളിയായി, അൽഹംദുലില്ലാ. കേൾക്കാൻ തോന്നിപ്പോകുന്ന നല്ല പാട്ടായിരുന്നു ഇനായ പാടിയിട്ടുള്ളത് എന്നാണ് സെഫിയക്കെ തിരുങ്ങാടി, ജമീല വി കെ പൂനൂരും. അതുപോലെ ലൈവ് യൂട്യൂബിൽ കാണാൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജമീല വി പി കളിക്കാവ്. ഇനായ മോളുടെ പാട്ട് നേരത്തെ പറഞ്ഞാണല്ലേ, യൂട്യൂബിൽ ലൈവ് നമുക്ക് കാണാൻ കിട്ടാൻ ഇപ്പോൾ പ്രയാസമാണ്, വഴിയെ അങ്ങനെയൊക്കെ ആവണം ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയൊരു പാടക്കുറിപ്പുണ്ട്, അത് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം.
2: السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين يرسناه نرنيا വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളെ കൂട്ടുകാരെ, അനസ് ഇബ്ന് മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരു മയ്യിത്തിനെ മൂന്ന് കാര്യങ്ങൾ പിന്തുടരും. ഫയർജിഉ ഇസ്നാനി വയബ്ഖാമ അഹു വാഹിദുൻ, അതിൽ രണ്ടെണ്ണം മടങ്ങുകയും ഒന്ന് മയ്യത്തിൻ്റെ കൂടെ അവശേഷിക്കുകയും ചെയ്യും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, മയ്യത്തിൻ്റെ പിറകെ പിന്തുടർന്ന് വരുന്നത് അവൻ്റെ കുടുംബക്കാരാണ്, അവൻ്റെ സമ്പത്താണ്, അവൻ്റെ പ്രവർത്തനങ്ങളാണ്. ഫയർജിഉ അഹ്ലുഹു, രണ്ടെണ്ണം മടങ്ങി വരും എന്ന് പറഞ്ഞത് ഒന്ന് അവൻ്റെ കുടുംബവും വമാലുഹു അവൻ്റെ സമ്പത്തുമാണ്. വയബ്ഖാ അമലുഹു, അവൻ ചെയ്ത നന്മകൾ ബാക്കിയാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊരു മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ഹദീസ്. നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ച നന്മകളാണ് ബാക്കിയാകുന്നത് എന്നൊരു കാര്യം, ഇതൊരു പക്ഷേ മനുഷ്യർ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ കാണിക്കുന്ന ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അധികവും കാണുന്നത്. അവർക്കറിയും അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ് പരലോകത്ത് എൻ്റെ കൂടെ ഉണ്ടാകൂ എന്ന കാര്യം. പലപ്പോഴായി ഖുർആൻ ക്ലാസ്സുകളിൽ നിന്നും മദ്രസയിൽ നിന്നും ഒക്കെ നമ്മൾ പഠിച്ച കാര്യമാണിത്. നമുക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു അറിവാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ച ഈ അറിവ്. എന്നിട്ടും നമ്മൾ നന്മകൾ ചെയ്യാൻ സമയം കണ്ടെത്തിയില്ലായെങ്കിൽ വലിയ പ്രയാസത്തിന് നമ്മൾ പ്രയാസം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, മദ്രസയുടെ പഠനത്തോടൊപ്പം സ്കൂളിലും പഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാ വിഷയങ്ങളിലും ഇപ്പം മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമ്മുടെ ഇ വി എസ്, സയൻസ്, മറ്റ് വിഷയങ്ങളൊക്കെ നമ്മളെന്താണ് വളരെ ഭംഗിയായിട്ട് പഠിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാ? ഇത് കഴിഞ്ഞ് സ്കൂൾ പ്രായം കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, പി ജി കഴിഞ്ഞ്, ടീച്ചറാകാൻ ഉദ്ദേശിക്കുന്ന ആൾ, ടീച്ചർ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ്, അതുപോലെ മറ്റ് ഫീൽഡിൽ, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന ആളുകൾ, ഡോക്ടറാകാൻ പഠിക്കുന്ന, എഞ്ചിനീയർ ആകാൻ പഠിക്കുക ഒക്കെ പഠിക്കുന്നുണ്ട് നമ്മൾ. ഇതൊക്കെ നമ്മളായിക്കഴിഞ്ഞാലും പരലോകത്ത് നമുക്ക് ബാക്കിയാകുന്നത് നമ്മൾ അതിൻ്റെയൊക്കെ ഇടയിൽ ചെയ്തു പോയ സൽക്കർമ്മങ്ങളായിരിക്കും. നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളും, നമ്മൾ ഖുർആൻ ഓതിയ ഖുർആൻ പാരായണങ്ങളും, നമ്മൾ പറഞ്ഞ ദിക്കറുകളും, നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചതും, ഇതൊക്കെ ആയിരിക്കും നാളെ പരത്രിക ലോകത്ത് ബാക്കിയാകുന്നത് എന്നൊരു ബോധമാണ്. ഇത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളതൊക്കെ ആവാം. നമുക്ക് നല്ല രൂപത്തിൽ പഠിക്കാം, എന്തുമാകാം. നമുക്ക് ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, നല്ല നല്ല വലിയ ജോലികൾ നമുക്ക്, ഉദ്യോഗങ്ങൾ നമുക്ക് നേടിയെടുക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ നിസ്കരിക്കുന്നയാളാണോ, നന്മകൾ ചെയ്യുന്ന ആളാണോ, ഖുർആനൊക്കെ പാരായണം ചെയ്യാറുണ്ടോ, ദിക്റുകളൊക്കെ സ്ഥിരമായി നമ്മൾ പറയാറുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമുക്ക് ബാക്കിയാകുന്നത് ഫയർജിഉ അഹ്ലുഹു വമാലുഹു, നമ്മുടെ കുടുംബക്കാർ നമ്മെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ കുടുംബക്കാർ തിരിഞ്ഞു പോകും. വമാലുഹു, നമ്മുടെ സമ്പത്ത് നമ്മളവിടെ വീട്ടിൽ വെച്ച് പോകണം. നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ നമ്മുടെ വാഹനങ്ങളും, നമ്മുടെ വീടും, നമ്മുടെ മറ്റെല്ലാ സമ്പത്തും ഒക്കെ വീട്ടിൽ വെച്ച് നമ്മെ മയ്യത്തായി ആളുകൾ കൊണ്ടുപോകും. നമ്മെ ചുമലിലേറ്റി കൊണ്ടുപോകും. അവർ കബറിൽ കൊണ്ടുപോയി വെക്കും. ആ സമയത്ത് നമ്മുടെ കൂടെ ബാക്കിയാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും എന്ന ആ വലിയൊരു പിന്നെ പാഠം നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പരമാവധി ചെയ്യാനുള്ള പരിശ്രമങ്ങളായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റമദാനൊക്കെ വരാൻ അടുത്തിരിക്കുന്നു. റമദാനൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ മുതലെടുക്കണം. അതിൻ്റെ സമയങ്ങളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ബുദ്ധിമാൻ്റെ ഒരു ബുദ്ധിമാൻ്റെ റോൾ എന്താണോ അത് നമ്മൾ ഈ റമദാനിലൊക്കെ കാണിക്കണം എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കുറേ പ്രയാസങ്ങളൊക്കെ സഹിച്ചാൽ മാത്രമാണ് കുറേയൊക്കെ നന്മകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എളുപ്പങ്ങൾ മാത്രം കിട്ടണമെന്ന് ആഗ്രഹിച്ചെന്നാൽ ഒരു പക്ഷേ നമുക്ക് നന്മകളിലേക്കൊന്നും കൂടുതൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാലും നന്മകൾ കൂടുതൽ ചെയ്യുന്നവരിൽ ഞാനുണ്ടോ എന്നൊരു പരിശോധന എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും നടത്തുക എന്നാണ് പറയാനുള്ളത്. മനസ്സിലുള്ള പ്രയാസങ്ങൾ മാറ്റിവെച്ച്, ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച്, മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ മാറ്റിവെച്ച്, അസൂയയും പകയും വെറുപ്പും വിദ്വേഷവും ഇങ്ങനെയുള്ളതൊക്കെ മാറ്റിവെച്ച് നമ്മൾ നന്മയുടെ ആളാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, പാഠക്കുറിപ്പ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പാഠം തന്നെയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നന്മകൾ കൂടുതൽ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ജമീല വി കെ പൂനൂർ പാഠക്കുറിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ടൈം പെട്ടെന്ന് കഴിഞ്ഞല്ലോ, ഉഷാറായി, അംഗനവാടി കുട്ടികളെ പോലെ ഇതൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ എന്നാണ് ജമീല വി പി കാളിക്ക പറഞ്ഞത്. ഉഷാറായിട്ടുണ്ട്, എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റജ, ഇനി വേറെ നമുക്ക് ഇനി അടുത്തൊരു ഒരു സ്റ്റോറി ഉണ്ടോ? ലുത്ഫിയുടെ സ്റ്റോറി. ലുത്ഫി, ഏത് സ്റ്റോറിയാണ്?
1: മഴത്തുള്ളിയുടെ അമ്മ.
0: മഴത്തുള്ളിയുടെ അമ്മ. ഓക്കെ.
1: കടുത്ത ചൂടിന് ആശ്വാസം പകരുന്ന തണുത്ത കാറ്റ്, പൂരപ്പുറത്ത് ചരൽക്കല്ലുകൾ വിതറുന്നതുപോലെ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം. രമേശ് പുറത്തിറങ്ങി നോക്കി. ഹായ്, മഴ പെയ്യുന്നു. കാലവർഷത്തിന്റെ തുടക്കം. പുഞ്ചിൽ തൂകി നൃത്തം ചെയ്ത് നിലത്തു വീണയുടനെ മഴത്തുള്ളികൾ മുറ്റത്തെ പൊടിമണ്ണുമായി ചേർന്ന് ഉരുണ്ടുകൂടുന്നു. കാറ്റിൻ്റെയും മഴയുടെയും താളത്തിനൊപ്പിച്ച് പൂച്ചെടികൾ തുള്ളിക്കളിക്കുകയാണ്. നല്ല രസം. ചുറ്റും നോക്കി. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ സാവധാനം മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ്റെ കവിളിലും ശരീരത്തിലും മഴത്തുള്ളികൾ തുരുതുരാവും മവച്ചു. അവൻ മേലോട്ട് നോക്കി. കമ്പിളിക്കെട്ടുകൾ പോലെ കുമിഞ്ഞുകൂടുന്ന കാർമേഘങ്ങൾ. ഏറെ നേരം അത് നോക്കി നിൽക്കാൻ സാധിച്ചില്ല. അപ്പോയേക്കും കണ്ണിലും വീണു രണ്ട് തുള്ളികൾ. കണ്ണടച്ചു മയത്തുള്ളികളോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്തിനാടാ മയ നനയുന്നത്? ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി. ജനലൈകൾക്കപ്പുറത്ത് അമ്മയുടെ കുപിത മുഖം. നിനക്ക് ഞാനൊരു വടി കൊണ്ടുവരാം. ജനലിനടുത്ത് നിന്ന് അമ്മ പറയുന്നത് കണ്ടു. ഞാനിതാ കയറി വരാന്തയിലേക്ക് ഓടിക്കയറി. തലയിലും ശരീരത്തിലും മയത്തുള്ളികൾ നീർച്ചാലുകൾ സൃഷ്ടിച്ചിരുന്നു. തലയിൽ നിന്ന് ഇറ്റി വീണ ഒരു മയത്തുള്ളി കൈത്തണ്ടയിലെ രോമകൂപങ്ങൾ നനച്ചു. ചാലു കീറി ഒഴുകാൻ തുടങ്ങി. ഹ ഹ ഹ, രമേശ് പൊട്ടിച്ചിരിച്ചു. നീ എന്തിനാ പൊട്ടിച്ചിരിക്കുന്നത്? മയത്തുള്ളി ചോദിച്ചു. എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ആരാണ് നിന്റെ അമ്മ? കടലമ്മ. അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്നോ. വളരെ കാലം തിരമാലകളിലിട്ട് താരാട്ടു പാടി ഉറക്കി. ഒരു ദിവസം സൂര്യൻ വന്ന് എന്നെ വിളിച്ചു. അമ്മേ, എന്നെ സൂര്യൻ വിളിക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, നിനക്ക് കൃത്യനിർവഹണത്തിന് പോകാൻ സമയമായി. മിടുക്കൻ കുട്ട, പോയി വരൂ. വിജയശ്രീലാളിതനായി നീ തിരിച്ചു വരുന്നവരെ ഈ അമ്മ നിന്നെ കാത്തിരിക്കും. കള്ളമ്മ നിറ കണ്ണുകളോടെ എന്നെ യാത്രയാക്കി. നീരാവിയായി ആകാശത്തേക്കുയർന്ന ഞാൻ മേഘക്കുട്ടന്മാരുടെ കൂടെ ചേർന്നു. ഒരു ദിവസം തെക്കൻ കാറ്റ് ഞങ്ങളെ തയുകിയുണർത്തി. ഞങ്ങൾ മയത്തുള്ളികളായി ഭൂമിയിലേക്ക് വർഷിച്ചു. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഒരുപാടൊരുപാട് കാര്യങ്ങൾ. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളെ പോലെ ഭൂമിയും ഉണങ്ങി വരണ്ട് വാസയോഗ്യമല്ലാതെ ആയേനെ. അത് പേടിക്കാനില്ല, നിങ്ങളുണ്ടല്ലോ. ഇപ്പോഴുമുണ്ട്. പക്ഷേ നിങ്ങൾ മനുഷ്യർ ഞങ്ങളെ ചീത്തയാക്കുന്നത് കാരണം സസ്യലാദികൾക്കും ജീവജാലങ്ങൾക്കും ഞങ്ങളെ ഉപയോഗിക്കാൻ പറ്റാതായിരിക്കുന്നു. ഞങ്ങളെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന മത്സ്യങ്ങൾക്കും മറ്റും ഞങ്ങളിൽ ജീവിക്കാൻ കഴിയാതെയായിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നിങ്ങൾ മനുഷ്യരുടെ കാര്യവും പോക്കാവും. അയ്യോ, എനിക്ക് പേടിയാവുന്നു. പേടിച്ചതുകൊണ്ട് കാര്യമില്ല. നീ നിന്റെ കൂട്ടുകാരോട് പറയൂ, വെള്ളം അമൂല്യമാണ്, അത് ചീത്തയാക്കരുതെന്ന്. മയത്തുള്ളി രമേശിന്റെ വിരൽത്തുമ്പിലൂടെ മുറ്റത്തേക്ക് ഇറ്റി വീണു. പിന്നെ തിരിച്ചറിയാനാവാത്ത വിധം അവൻ മയവെള്ളത്തിൽ ലയിച്ചു.
0: ഓക്കെ, വളരെ പിന്നെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥയിൽ ലുത്ഫി, റജ, ഇനായ, ഈ കഥ മഴ ഒരു മഴത്തുള്ളി മാനത്തുനിന്നിങ്ങനെ ഇറങ്ങി വരണമെങ്കിലേ അതിൽ നമുക്ക് കുറേ ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്താ ചിന്തിക്കാനുള്ളത്? ഒരു മഴത്തുള്ളി മാനത്തിൽ നിന്ന് വരണമെങ്കിൽ അത് എവിടുന്ന് പോകണം?
1: എവിടുന്ന് പോകണം?
0: കടലിൽ നിന്ന് നീരാവിയായിട്ട് പോകുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. ചെറിയ തുള്ളിയായിട്ട് ചില ബാഷ്പീകരിച്ചിട്ട് പോയിട്ട് വലിയ വ്യത്യസ്ത മേഘങ്ങളായി മാറണം. ഒരു ടൈപ്പ് മേഘമാണോ ഉള്ളത്? അല്ല, എത്രയോ ടൈപ്പ് മേഘങ്ങളുണ്ട്. അവസാനം മഴ പെയ്യാനുള്ള പ്രത്യേകമായൊരു മേഘമുണ്ട്. ആ മേഘമായിട്ട് അത് ആ പ്രോസസ്സിങ് നടന്നതിന് ശേഷം മാത്രമേ ഇന്ന് മഴ പെയ്യുള്ളൂ. അല്ലാത്തൊന്നും മഴ പെയ്യാത്ത മേഘങ്ങളാണ്. അത് വീണ്ടും ഇന്ന സ്ഥലത്തേക്ക് അതിനെ കാറ്റ് കൊണ്ടുപോകണം. കാറ്റ് കൊണ്ടുപോയി നിശ്ചിത സ്ഥലത്തേക്ക് പെയ്യുമ്പോൾ എങ്ങനെ പെയ്യണം? അതൊരിക്കലും ഒന്നായിട്ട് വീഴരുത്, തുള്ളി തുള്ളിയായി വീഴണം. എത്ര വലിയ തുള്ളിയാണെങ്കിലും തുള്ളിക്ക് ഒരു നിശ്ചിത കന ഉണ്ടാവുള്ളൂ. അത് തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. മഴത്തുള്ളികൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മുകളിൽ നിന്ന് വരുന്ന മഴ തുള്ളികൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? താഴേക്കിണത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ വീടൊക്കെ പൊളിഞ്ഞു
1: പോകും.
0: കല്ല് ആ അത് കല്ല് വീഴുന്ന പോലെ നമ്മൾ പുറത്തിറങ്ങി നമ്മളെ കുടയൊടിക്കാനും പറ്റില്ല. കുടയൊക്കെ നിലത്തുണ്ടാവും. വലിയ കുടത്തുനിന്ന് മുകളിൽ നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കുടം ചൊരിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പറ്റുമോ? കഴിയില്ല. അപ്പൊ ഈ ആകാശത്ത് നിന്നൊക്കെ പാടെ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് വീഴുകയാണെങ്കിൽ എന്തായിരിക്കും? കഴിയും, നടക്കാൻ വഴിയോ? ആ അപ്പൊ അതിനെ പടച്ചോനാക്കി തന്ന അത്ഭുതകരമായൊരു സൃഷ്ടിപ്പുണ്ട് അതിൽ. അപ്പൊ ആ ഒരു സൃഷ്ടിപ്പിനെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായൊരു ഒരു ആ കഥയിലൂടെ നമുക്ക് ആ ഒരു ചിന്ത നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മാഷാല്ല, വിജ്ഞാനപ്രദമായ കഥയായിരുന്നു. ബാറക്കല്ലാ ഫീക്കും. സഫിയ അടപ്പളാണ് പറഞ്ഞത്. വെരി ഗുഡ് സ്റ്റോറി, കേൾക്കാൻ രസകരമായിരുന്നു, ഗുണപാഠമുള്ള കഥ. ജമീല വി പി കാളിക്കാവ്, നല്ല കഥയാണ് നമ്മൾ പറഞ്ഞത്. മഴത്തുള്ളിയെ പറ്റി നല്ലൊരു കഥ. ഉയരങ്ങളിലേക്ക് എത്തട്ടെയെന്ന് ജമീല വി കെ പുനൂർ. കഥ സൂപ്പറായി, ഹ ഹ ഹ എന്ന് പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഹ ഹ എന്ന് അറിയാതെ നമ്മൾ പറഞ്ഞു അല്ലേ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? ചോദ്യം ഓർമ്മയുണ്ടോ? ചോദ്യമൊക്കെ ഞാൻ മറന്നു. അതിൻ്റെ അടുക്ക് ചോദ്യം എന്തായിരുന്നു എന്നുള്ളത്. ശരി, എല്ലാ പരിപാടികളും നന്നായിരുന്നു. ബാറക്കല്ലാ ഫീക്കും. സെറീന ചമൽ താമരശ്ശേരിയിൽ നിന്നും നമ്മളെ കൂടെ ലാസ്റ്റ് ഇതാ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സമയമില്ല. 5 മണി കഴിഞ്ഞ് 59 മിനിറ്റായി. ഇപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ ഇനായ, ലുത്ഫി, റജ ഇവരൊക്കെയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഗ്രീൻ വാലി സ്കൂളിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ മിടുക്കികളായ 3 കൂട്ടുകാരികളുടെ കൂടെ ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമ്മൾ പങ്കുകൊണ്ടു. ഇൻഷാല്ലാ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നാം കാതോർക്കുന്നത് ഓർമ്മ. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും പള്ളിദർസിൽ നിന്നും മലയാളം അക്ഷരങ്ങൾ പഠിച്ചത്. അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയും.
3: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. പള്ളിദർസിൽ കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് ഞാൻ മലയാളം വായിക്കാനും എഴുതാനും ശീലിച്ചത്. കായംകുളത്തിനടുത്ത് കീരിക്കാട് ദേശത്ത് ഉമർകുട്ടി മൗലവിയെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം എൻ്റെ സഹപാഠി മാത്രമല്ല, ഗുരുനാഥനുമാണ്. മലയാളം പഠിപ്പിച്ച ഗുരു. ആദ്യം അറബി മലയാളത്തിൽ അക്ഷരം എഴുതും, അതിൻ്റെ താഴെ മലയാളം അക്ഷരം വരച്ചു കാണിക്കും. അങ്ങനെ അക്ഷരങ്ങൾ ഒന്നൊന്നായി പറഞ്ഞും എഴുതിയും ശീലിച്ചു. ക്രമേണ കൊച്ചു കൊച്ചു വാക്കുകൾ കൂട്ടി വായിക്കുകയും എഴുതുകയും ചെയ്തു. കത്തുകൾ എഴുതാൻ ശീലിച്ചു. പത്രം കുറേശ്ശെ വായിച്ചു തുടങ്ങി. അങ്ങനെ അടിവച്ച് മുന്നോട്ടു പതുക്കെ നടന്നു നീങ്ങി. ചെറിയ ലേഖനങ്ങൾ എഴുതി, ലഘുലേഖകൾ ഓരോന്നായി പ്രസിദ്ധീകരിച്ചു. പുസ്തകങ്ങൾ തയ്യാറാക്കി, പ്രൂഫ് റീഡിംഗ് പഠിച്ചു. മാസികയുടെ പബ്ലിഷറായി, പത്രാധിപരായി. അങ്ങനെ നേരത്തെ പറഞ്ഞ പി സി കടലുണ്ടിയെപ്പോലുള്ള ഭാഷാനിപുണരും മതനിഷേധികളുമായവരുമായി എഴുത്തുകളും സംവാദങ്ങളും നടത്തേണ്ടി വന്നു. ഇതൊന്നും എൻ്റെ കഴിവായി ഒരിക്കലും തോന്നിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അവൻ്റെ കാരുണ്യം. അള്ളാഹു മനസ്സിന് നൽകിയ ധൈര്യവും ആത്മവിശ്വാസവും നിമിത്തം ഞാൻ അധ്വാനിച്ചു, സദ്ഫലം ലഭിച്ചു. സർവസ്തുതിയുടെയും പ്രശംസകളുടെയും ഉടയവൻ റബ്ബാകുന്നു. റബ്ബിന് സർവസ്തുതിയും. എൻ്റെ ഉസ്താദും ആത്മസുഹൃത്തുമായ ഉമർകുട്ടി മൗലവി ഈ ലോകം വിട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തുകൊടുക്കുകയും കരുണ ചൊരിയുകയും ചെയ്യട്ടെ, ആമീൻ. അദ്ദേഹം സുന്നിയായിരുന്നുവെങ്കിലും അയവുള്ളവനായിരുന്നു. എന്നോട് എന്നും സ്നേഹത്തിൽ തന്നെ വർത്തിച്ചു. ഇടയ്ക്ക് ഞങ്ങൾ സന്ധിക്കുമായിരുന്നു. കായംകുളം കീരിക്കാട് ദർസിൽ അദ്ദേഹം മുദരിസായിരുന്ന കാലത്ത് ഒരിക്കൽ ഞാൻ അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം കുറേ ആളുകളെ കൂട്ടി തജ്വീദ് ക്ലാസ് നടത്തി. ഹിസ്ബ് ഓതുക എന്നാണ് അതിന് പറയാറ്. ഖുർആൻ ഓതുന്നതിന് ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. അത് ശരിക്കും പാലിച്ചുകൊണ്ട് ഓതണം. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത കുറേ ശിഷ്യന്മാർ എനിക്കുണ്ടായിരുന്നു. ആരൊക്കെയെന്ന് ശരിക്കും ഓർമ്മിക്കുന്നില്ല. അവരിൽ ഒരാൾ കായംകുളത്ത് പ്രധാന സലഫി പ്രവർത്തകനായിത്തീർന്നു, അബ്ദുൽ ഖാദിർ സാഹിബ്. ഒരു എൽ പി സ്കൂൾ മാനേജറായിരുന്നു. നിരന്തരം ബന്ധപ്പെടുകയും തമ്മിൽ കാണുകയും കത്തുകൾ കൈമാറുകയും ചെയ്തുകൊണ്ടിരുന്നു. അടുത്തിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകനും സലഫി പ്രവർത്തകനാണ്. ഒന്നു രണ്ടു പ്രാവശ്യം തിരൂർക്കാട് വരികയും കാണുകയും കുറേ നോട്ടീസുകളും ലഘുലേഖകളും കൊണ്ടുപോവുകയുമുണ്ടായി. ബാപ്പയുടെ സ്വഭാവം തന്നെ. അബ്ദുൽ ഖാദിർ സാഹിബും ഇങ്ങനെയായിരുന്നു. എൻ്റെ നോട്ടീസുകളും ലഘുലേഖകളും കെട്ടിക്കൊണ്ടുപോകും. യാത്ര ചെയ്യുന്നിടത്തെല്ലാം അത് വിതരണം ചെയ്യും. സഞ്ചരിക്കുന്ന പ്രബോധകൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ആമീൻ.
4: തിരൂരങ്ങാടി യത്തീംഖാനയുടെ മാനേജറായി ഞാൻ കുറേ കാലം ജോലി നോക്കിയിട്ടുണ്ട്. അന്നൊരിക്കൽ എൻ്റെ സഹപാഠിയും ഗുരുവുമായ ഉമർകുട്ടി മൗലവി എന്നെ കാണാൻ വന്നു. തൻ്റെ മകനു വേണ്ടി എന്നെക്കൊണ്ട് ഒരു ശുപാർശ നടത്തിക്കാനായിരുന്നു. മകൻ അറബിക്ക് മുൻഷി പരീക്ഷ എഴുതിയിട്ടുണ്ട്. കരുവള്ളി മുഹമ്മദ് മൗലവിയോട് മകനു വേണ്ടി ഞാൻ ശുപാർശ പറയണമെന്നായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ആഗ്രഹം. തികച്ചും അവിഹിതമായ കാര്യം. ഞാനത് ചെയ്യുകയില്ലെന്ന് പറഞ്ഞാൽ നല്ലവനായ എൻ്റെ സുഹൃത്ത് ദുഃഖിക്കും. ചിലപ്പോൾ പിണങ്ങിയെന്നും വരാം. യഥാർത്ഥത്തിൽ അപ്പോൾ ദുഃഖിതനായത് ഞാനായിരുന്നു. ഒടുവിൽ വളരെ നയപരമായി നല്ല വാക്ക് പറഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. താനൂർ മലപ്പുറം ജില്ലയിലെ വലിയ കുളങ്ങര പള്ളിക്കടുത്ത് ഇഹ്യാൽ ഉലൂം മദ്രസ, ഇന്നത്തെ പല അറബി കോളേജുകളേക്കാൾ വലിയ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ദർസ്. ഞാൻ കുറേ നാൾ അവിടെ വിദ്യാർത്ഥിയായിരുന്നു. പള്ളിക്കരികിലുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിലാണ് ക്ലാസ് നടത്തിയിരുന്നത്. പ്രസിദ്ധ സുന്നി പണ്ഡിതനും നല്ല പ്രസംഗകനുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ പഠനകേന്ദ്രത്തിൻ്റെ സ്ഥാപകനും പ്രധാന ചുമതലക്കാരനുമായിരുന്നു. 8 വർഷത്തോളം അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചു. മലബാറിൽ പരക്കെ അറിയപ്പെട്ട പ്രശസ്തനായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തന്നെ അന്നത്തെ പ്രമാണികരായ മുസ്ലിയാക്കന്മാരുടെ മുൻനിരയിൽ നിന്നിരുന്ന ഒരാൾ. അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പ്രസംഗ പരിശീലനത്തിന് ഏർപ്പാട് ചെയ്തിരുന്നു. അവിടെ വിദ്യാർത്ഥി സമാജത്തിൻ്റെ കീഴിൽ നടന്നു വന്നിരുന്ന പ്രസംഗ ക്ലാസുകളിൽ ഞാനും പങ്കെടുക്കുമായിരുന്നു. പത്രവായനക്കും അദ്ദേഹം സൗകര്യം ഏർപ്പെടുത്തി. ഈ രണ്ട് കാര്യത്തിലും താൽപ്പര്യമുണ്ടായിരുന്ന എനിക്ക് നല്ലൊരു മാനസിക വികാസത്തിന് ഈ ദർശ ജീവിതം കളമൊരുക്കി.
3: വിദ്യാർത്ഥി സമാജത്തിലെ പ്രസംഗ ചർച്ചകളിലെ മുഖ്യ വിഷയം വഹാബിസമായിരുന്നു. വഹാബികളെന്ന ഒരു പുതിയ വിഭാഗം ഉടലെടുത്തിട്ടുണ്ടെന്നും ഇസ്ലാമിനെ തകർക്കുകയും നശിപ്പിക്കുകയുമാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യമെന്നും പലരും ഉണർത്തിക്കൊണ്ടിരുന്നു. സമുദായത്തിൽ തലമുറകളായി നിലനിന്നുവരുന്ന മുഴുവൻ ആചാരങ്ങൾക്കും എതിരാണിക്കൂട്ടർ. കാക്കകാരണവന്മാരെയും മഹാത്മാക്കളെയും ഔലിയാക്കളെയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഈ വർഗത്തിൻ്റെ സ്ഥാപക നേതാവ് നജീദിലെ ഷെയ്ത്വാൻ എന്ന് ആലിമീങ്ങൾ വിധിയെഴുതിയ മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് എന്ന മഹാദുഷ്ടനാണെന്നും സമാജത്തിലെ പ്രസംഗങ്ങളിലൂടെ സദാ കേട്ടുകൊണ്ടിരുന്നു. വഹാബി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ തലവൻ കെ എം മൗലവി എന്ന പേരിലുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഉസ്താദ് തന്നെ ഒരിക്കൽ കെ എം മൗലവിയുടെ പേർ പറഞ്ഞു ലഅനത്ത് അഥവാ ശാപപ്രാർത്ഥന ചൊല്ലുന്നത് ഞാൻ കേട്ടു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെക്കുറിച്ചു പറഞ്ഞു പരത്തിയ കാര്യങ്ങൾ പച്ച നുണയാണെന്ന് ചില പരിശോധനകളിൽ നിന്നും എനിക്ക് ബോധ്യമായി. എന്തു കേട്ടാലും അപ്പടി വിഴുങ്ങുന്ന അന്ധമായ അനുകരണ സ്വഭാവം ചെറുപ്പം മുതൽക്ക് എനിക്കുണ്ടായിരുന്നില്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരിൽ അധ്യാപകർ പ്രവർത്തിക്കുന്നതും സമൂഹത്തെ അതിന് പ്രേരിപ്പിക്കുന്നതും പലപ്പോഴും എന്നെ അസ്വസ്ഥനാക്കിയിരുന്നു. അതുകൊണ്ടായിരിക്കാം കേൾക്കുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ മനസ്സ് സമ്മതിച്ചിരുന്നില്ല. വഹാബിസത്തിൻ്റെ വേരറുക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ക്ലാസ്സിൽ വെച്ചു കേട്ടു. അതിൻ്റെ കർത്താവായ മഹാപണ്ഡിതനെ ആകാശമുട്ടെ വാഴ്ത്തുന്നതും കേട്ടു. സയ്യിദ് അഹമ്മദ് സൈനീദ് ദഹ്ലാൻ ആയിരുന്നു ആ പണ്ഡിതൻ. മുഫ്തി ഷാഫിഇയ്യ തിബി മക്ക, മക്കയിലെ ഷാഫിഇ മദ്ഹബിൻ്റെ മുഫ്തി. അദ്ദുററുസനിയ ഫി റദ്ദി അലൽ വഹാബിയ എന്ന ഗ്രന്ഥമാണ് വഹാബിസത്തിൻ്റെ നട്ടലൊടിക്കാൻ എല്ലാ കാലത്തും സുന്നി മുസ്ലിയാക്കൾ ഉപയോഗിക്കാറുള്ളത്. സുന്നികളുടെ ഏറ്റവും ആദരണീയനായ നേതാവായി ഇന്നും ദഹ്ലാൻ വാഴ്ത്തപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ദഹ്ലാൻ്റെ പേരിൽ ജാറമോ ഉറൂസോ മൗലിദോ ഉണ്ടായില്ല. സുന്നി പാരമ്പര്യത്തിൽ ഇതൊരതിശയമാണ്. ഈ ഗ്രന്ഥം ആദ്യമായി വായിച്ചപ്പോൾ വഹാബികളെക്കുറിച്ച് വളരെ മോശമായ കാഴ്ചപ്പാടാണ് മനസ്സിൽ ഊറിക്കൂടിയത്. ഇസ്ലാമിനെതിരിൽ ഇറങ്ങിപ്പുറപ്പെട്ട അങ്ങേയറ്റം ദുഷിച്ച വർഗമാണിവർ എന്നു തോന്നിപ്പോയി. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കേൾക്കാം.
2: ഇതുവരെ നാം കേട്ടത് ഓർമ്മ, ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും പള്ളി ദർസിൽ നിന്നും മലയാളം അക്ഷരങ്ങൾ പഠിച്ചത്. നമ്മളോടൊപ്പം ചേർന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയും.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
3: പലപ്പോഴും രക്ഷിതാക്കൾക്ക് എപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന അസുഖങ്ങളാണ് പനി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ചെറിയ പനികളൊക്കെ വന്നു പോകും. ഈ പനി എപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വൈദ്യസഹായം തേടേണ്ടത്? സാധാരണഗതിയിൽ ചെറിയ വൈറൽ പനികളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാരസെറ്റമോൾ അല്ലെങ്കിൽ നനച്ച് തുടച്ചു കൊടുക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പനി മരുന്ന് കൊടുത്തിട്ടും നിൽക്കാത്ത പനി, അല്ലെങ്കിൽ പനിയുടെ മരുന്ന് കഴിഞ്ഞ് അടുത്ത പനിക്ക് മുന്നേ കടുത്ത പനി വരിക, കുട്ടി തളർന്നു പോവുക, ക്ഷീണിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, എണീച്ച് നടക്കാണ്ടിരിക്കുക, കിടന്ന കിടപ്പിൽ തന്നെ കുഞ്ഞു കിടക്കുക, ഇത്തരം കണ്ടീഷനുകൾ കുട്ടിയെ ഡേഞ്ചർ സൈൻസ് കാണും. അതായത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്, കുട്ടീനെ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഈ പനി വരുന്ന സമയത്ത് അപസ്മാരം പോലെയുള്ള ഫിറ്റ്സ് പോലെയുള്ള ലക്ഷണങ്ങളും കൂടെ വരാറുണ്ട്. അത്തരം കുട്ടികൾക്കും പനി വരുന്ന സമയത്ത് നിർബന്ധമായും വൈദ്യസഹായം തേടേണ്ടതാണ്. അല്ലെങ്കിൽ പനിയോടുകൂടെ വേറെ ലക്ഷണങ്ങൾ, അതായത് ചുമ, വിട്ടുമാറാത്ത ചുമ, വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ ക്ഷീണം മുതലായ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അത്തരം പനികളും എന്തായാലും വൈദ്യസഹായം തേടി ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. സാധാരണ ഉണ്ടാകുന്ന വൈറൽ പനി, ചെറിയ പനി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാം. അത് കൂടാതെ ബുദ്ധിമുട്ടിലുണ്ടാവണമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്.
4: ഈ ശബ്ദലോകത്തെ
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. കുടുംബത്തിന്റെ പ്രാധാന്യം. ലിബറൽ ചിന്തകൾ കുടുംബത്തിന്റെ അടിത്തറ പൊളിക്കുമ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൾ റൌഫ് അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മറ്റു ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് ക്യാമ്പസുകൾ ഒരു വിജ്ഞാന കേന്ദ്രങ്ങൾക്കപ്പുറം തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ തിന്മകൾ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയാണ്. ഇന്നലെയിലെ വാർത്ത, 9ാം ക്ലാസ്സിലെ കുട്ടികൾ അവർ ഒരുമിച്ചിരുന്ന് ക്ലാസ് മുറിക്കുള്ളിൽ മദ്യപിച്ച വീഡിയോകൾ പുറത്തുവന്നു. ഇതിൻ്റെ കേന്ദ്രങ്ങളെന്ത്? ഉറവിടം എവിടെ നിന്ന്? ഇതിൻ്റെ സാഹചര്യം എന്താണ്? ഇതെല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ തീർത്തും ലിബറൽ ചിന്തകൾ മാത്രം ഇന്ന് പഠന കേന്ദ്രങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ പരസ്പരം കൈമാറപ്പെടുന്ന ആശയങ്ങളാകട്ടെ, അതെല്ലാം ലിബറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും മ്ലേച്ഛമായ ഒരു ആശയമാണ് LGBTQ ആശയം. LGBTQ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ചെറിയ രൂപത്തിൽ അതിനെ വിശദീകരിക്കാം. LGBTQ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ഇങ്ങനെ തുടങ്ങി അതിനൊക്കെ ഓരോ സാങ്കേതിക അർത്ഥങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആണിന് ആണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പെണ്ണിന് പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അങ്ങനെ അവരെ വിവാഹം കഴിക്കാം ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ജീവികളുമായി, മൃഗങ്ങളുമായി ഉള്ള രതി വരെ നടത്താമെന്ന ആശയങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ അപ്പുറം ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇതിലൂടെ നശിക്കുന്നത് യഥാർത്ഥത്തിൽ കുടുംബജീവിതമാണ്. ഈ പ്രകൃതി മതമായ ഇസ്ലാം അവിടെയെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. തീർത്തും പ്രകൃതിയിലാണ് അള്ളാഹു സുബ്ഹാനു തല ഈ ഒരു വിഷയങ്ങൾ കൃത്യമായി പ്രകൃതിപരമായി അള്ളാഹു നടപ്പിലാക്കിയിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ വിഹിതമായ രൂപത്തിൽ നിന്ന് അവിഹിതമായ രൂപത്തിലേക്ക് കാര്യങ്ങളെ മാറ്റപ്പെടുമ്പോഴാണ്, പലപ്പോഴും നമുക്കറിയാലോ ഈ ഓസോൺ പാളിയിൽ അതിലെ വിള്ളലിന് കാരണമെന്ത് എന്ന് സയൻസിൻ്റെ ആളുകൾ പഠിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണം വന്നത് ഭൂമിയിൽ ആളുകൾ ചെയ്ത കൃത്രിമത്വങ്ങളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കത്തിപ്പും അതിൻ്റെ മലിനമായ വായുവുമാണ് അതിനെ നശിപ്പിച്ചത്. അപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമാകുന്ന കാര്യങ്ങളെപ്പോഴും അത് അപകടങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ക്യാമ്പസുകളിൽ ഇത്തരം ആശയങ്ങൾ അടിച്ചുവിടുക എന്നത്. ഈ ആശയങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യുക, ആ ആശയങ്ങൾക്ക് കൊടിപിടിക്കുക എന്നതെല്ലാം ഇത്തരം കുടുംബജീവിതത്തിൻ്റെ അടിത്തറയെ ഇളക്കുന്ന കാര്യമാണ് എന്നതാണ്. ഇത് ക്യാമ്പസുകളിൽ സാധാരണ നിലക്ക് കുട്ടികൾക്കിടയിലുള്ള വിഷയങ്ങൾ മാത്രമായി ചുരുങ്ങിയ ഒരു വിഷയമല്ല, മറിച്ച് 10ാം ക്ലാസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് പോലും അവരുടെ പാഠപുസ്തകങ്ങളിലൂടെ ഈ വിഷയങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് പാഠപുസ്തകങ്ങളിലും ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രത്യേകം നമ്മൾ അടിവരയിടേണ്ട വിഷയമാണ്. ഇവിടെയാണ് പ്രകൃതിയുടെ മതമായ ഇസ്ലാമിന് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ട കൃത്യമായ മാർഗദർശനം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പോലും വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ, അല്ല പറയാണ് ഈ ലോകത്തെ, അതിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അത് ഇണകളായിക്കൊണ്ടാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഇണകളായിക്കൊണ്ടാണ്. അത് ചിന്തിക്കുന്നവർക്കെന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ LGBTQ ആശയങ്ങൾ എടുത്തു വച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാണും ആണുമായി രതിയിലേർപ്പെടാൻ പാടില്ല. അവരൊരിക്കലും ഇണയാവുകയുമില്ല. അവരൊരിക്കലും കല്യാണം കഴിക്കാനും പാടില്ല. അത് ഇസ്ലാമിൻ്റെ എന്നല്ല, പ്രകൃതിക്കു തന്നെ വിരുദ്ധമായ വിഷയമാണ്. ഒരു പെണ്ണും ഒരു പെണ്ണും ഒരിക്കലും

ഇവിടെ ഉണ്ടാവൂല എന്നുള്ളതാണ്. കാരണം പ്രകൃതി അങ്ങനെയാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത്. പ്രകൃതിയിലെ മതം എന്നത് അത് തന്നെയാണ്. ആ പ്രകൃതി മതമാണ് ഇസ്ലാം. ആ പ്രകൃതി മതം തന്നെ പറയുന്നു, ആണും ആണും ഇണയല്ല, പെണ്ണും പെണ്ണും ഇണയല്ല, മറിച്ച് ആണും പെണ്ണുമാണ് ഇണ. ഒരു പുരുഷന് സ്ത്രീയാണ് ഇണ, ഒരു സ്ത്രീക്ക് പുരുഷനാണ് ഇണ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സംസ്കാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്നില്ല. ആളുകളുടെ വിചാരം ഇതൊക്കെ പുതിയ കാലഘട്ടത്തിലെ ആധുനിക വേർഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ പഴഞ്ചന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും തള്ളിക്കളയാൻ ശ്രമിക്കും എന്ന് നിങ്ങൾ അറിയാത്തൊരു സത്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാഫിൻ്റെ 80-ാമത്തെ ആയത്തിൽ ഈ ഒരു ആശയത്തിൻ്റെ, ഈ മ്ലേച്ഛമായ പ്രവൃത്തിയുടെ തുടക്കക്കാരാരാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾക്കു മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ അവരാണ് ആദ്യമായി ഈ ഒരു സംഗതി തുടങ്ങിവെക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, വലൂത്തൻ ഇസ് ഖാല ലി ഖൗമിഹി അതഅതൂനൽ ഫാഹിശത മാ സബഖക്കും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് ഒരാളും കണ്ടിട്ടില്ലാത്ത, കൊണ്ടുവരാത്ത ഏറ്റവും മ്ലേച്ഛമായ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായ കാര്യത്തെക്കുറിച്ചാണ് ഫാഹിഷത്ത് എന്ന് പറയൽ. ആ ഫാഹിഷത്താണോ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് തൻ്റെ സമുദായത്തോട് ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്. അവരെന്താ ചെയ്തത്? അവർ പെണ്ണുങ്ങളെ വിട്ട് ആണുങ്ങളുടെ അടുക്കലേക്ക്, ആണുങ്ങൾ ആണുങ്ങളെ സമീപിക്കുന്നു. എന്തിന്? ലൈംഗികമായ ദാഹങ്ങൾ തീർക്കുവാൻ വേണ്ടി. അതിലൂടെ കുടുംബ പശ്ചാത്തലങ്ങൾ തകരുകയാണ്, കുടുംബജീവിതങ്ങൾ തകരുകയാണ്. ഒരിക്കലും ഒരു ആണിന് ആണി ഇണയല്ല എന്നും പെണ്ണിന് പെണ്ണ് ഇണയില്ല എന്നും ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ഇണ എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹ് പറയാണ്, ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണെന്ത്? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു സംവിധാനിച്ചു എന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ആണിന് ആണി ഇണയല്ല, ആണിന് പെണ്ണാണ് ഇണ, പെണ്ണിന് ആണാണ് ഇണ. അതാണ് പ്രകൃതി. ആ രൂപത്തിലാണ് മനുഷ്യൻ്റെ ശരീരപ്രകൃതി പോലും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരം മ്ലേച്ഛത പ്രചരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞു വരുന്ന ഗൗരവമായ വിഷയമെന്തെന്ന് വെച്ചാൽ നമ്മളൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത വിഷയങ്ങളാണ്. അതായത്, സ്വന്തം മാതാവ് പോലും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന ഒരു തരത്തിലേക്ക് ഇത്തരം ആളുകൾ പറയുന്നുണ്ട്. ശരിക്ക് പച്ചക്ക് പറയുകയാണെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആളുകളാണിവർ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അത്രയും മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് അവരുടെ ആദർശങ്ങളെ, അവരുടെ ആശയങ്ങളെ ഇഞ്ചക്റ്റ് ചെയ്യാണ്. അവിടെയാണ് ഇസ്ലാം കുടുംബബന്ധത്തിൻ്റെ പ്രാധാന്യം, കുടുംബത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആയത്തിൻ്റെ ബാക്കി, ആ വിവാഹ സംവിധാനവും അതുപോലെ ഇണ സംവിധാനങ്ങളെല്ലാം എന്തിന്? അതിനും ഒരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യം പറഞ്ഞെടുത്ത് ലിത്തസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനമടയാനെന്നാണ്. ഒരു പെണ്ണ്, ആ പെണ്ണിനെ വിവാഹം കഴിക്കുന്നത്, അതായത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ലക്ഷ്യം ലിത്തസ്കുനു ഇലൈഹ. ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്ത മനുഷ്യർ ഒരുപക്ഷെ വളരെ വളരെ വിരളമായിരിക്കാം. അങ്ങനെ താൻ അനുഭവിക്കുന്ന ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ, ഡിപ്രഷനുകൾ ഇതെല്ലാം മാറ്റിയെടുക്കേണ്ടത് എവിടെ നിന്നാണ്? തൻ്റെ ഇണയിൽ നിന്നാണ്. ലിത്തസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ. അല്ല പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുകൊടുത്തു എന്നാണ്. വലിയൊരു ആശയമാണ് ഇവിടെ പറഞ്ഞത്, പരസ്പരം സ്നേഹിക്കാൻ. അല്ലേ, എത്ര പ്രയാസമുണ്ടെങ്കിലും തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രയാസങ്ങളെ മാറ്റിവെക്കാൻ, നേരെ തിരിച്ചും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ പ്രയാസങ്ങളെ മാറ്റിവെക്കാൻ പരസ്പരം സ്നേഹമുള്ളതുകൊണ്ടാണ് കഴിയുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ താൽക്കാലികമായി നമ്മളെ ഏർപ്പെടുത്തിയ സംവിധാനമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസത്തിന് കൂടെ നിന്ന് എല്ലാം സഹകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പരസ്പരം സ്നേഹിക്കാനും കാരുണ്യം കാണിക്കാനാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം ഇസ്ലാമിൻ്റെ ആ ഒരു വചനമൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട, വിശാലമായ ഹൃദയത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, വാർദ്ധക്യത്തിലെത്തിയ രണ്ട് ദമ്പതിമാരെ

0: നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ആ ഒരു കാരുണ്യം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വാർദ്ധക്യത്തിലെത്തിയ രണ്ടുപേരിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയാൽ ആ രണ്ടാമത്തെ ആൾ അധികമൊന്നും ജീവിച്ചിരിക്കില്ല. കാരണം അവർക്കിടയിലുള്ള ആ ഒരു കാരുണ്യവും സ്നേഹവും അത്ര ബോണ്ടായിരിക്കും. അത്ര കൃത്യമായാണ് ഇസ്ലാം ആ ഒരു വിവാഹബന്ധവും കുടുംബജീവിതവും ആ കുടുംബത്തിൻ്റെ പ്രാധാന്യവുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനെ മൊത്തം തകർത്ത് കളയുകയാണ് ഇത്തരം മ്ലേച്ഛമായ ചിന്തകൾ കൊണ്ടു നടക്കുന്ന, ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ LGBTQ അതുപോലെയുള്ള ലിബറൽ ചിന്തകൾ മുഴുവൻ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയെ തന്നെ തകർത്ത് കളയുന്നു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാന തആലയുടെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറയുന്നിടത്തെല്ലാം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ രഹസ്യാവയവം, അവരുടെ ഗുഹ്യാവയവം അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ്. ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനു, അവർ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോ അവരെ അല്ലാതെ അവർ ഉപയോഗിക്കുകയില്ല. ഫഇന്നഹും ഗൈറു മലൂമിൻ, അത് തെറ്റല്ലാത്ത വിഷയമാണ്. എന്നാൽ അതിനുശേഷമുള്ള ആയത്തെന്താ പറഞ്ഞെന്നറിയോ? ഫമനിബ്തഗാ വറാ അദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അല്ല പറയാണ് അതല്ലാത്ത മാർഗത്തിലൂടെ, അവിഹിതങ്ങളായ മാർഗത്തിലൂടെ, വിഹിതമായ മാർഗം അത് നന്മയാണെന്നും പുണ്യമാണെന്നും പഠിപ്പിച്ചു. എന്നാൽ അവിഹിതമായ മാർഗത്തിലൂടെ ആരെങ്കിലും ഇത്തരം ലൈംഗികമായ ദാഹങ്ങൾ തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഇനി ഹെട്രോസെക്ഷ്വാലിറ്റിയാണെങ്കിലും ഹോമോസെക്ഷ്വാലിറ്റിയാണെങ്കിലും ശരി, അതെല്ലാം ഹറാമാണെന്നും അതെല്ലാം തിന്മയാണെന്നും അത് പാടില്ലാത്തതാണെന്നും അതിലൂടെ ഒരു വലിയ ഒരു കുടുംബ സംവിധാനത്തെ തകർത്ത് കളയുകയാണ് എന്നുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ കുടുംബ ബന്ധങ്ങളെയും കുടുംബത്തെയും തകർത്ത് കളയുന്ന ഇത്തരം ലിബറൽ ചിന്തകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറണമെന്നും പ്രകൃതി മതത്തിലേക്ക് തിരിച്ചു മടങ്ങണമെന്നും പ്രകൃതി എന്താണോ നമ്മോട് പറയുന്നത് അത് നമ്മൾ അനുശാസിച്ചുകൊണ്ട് പ്രകൃതി മതത്തെ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിലാണ് വിജയമുള്ളത്, അതിലാണ് സമാധാനമുള്ളത്, അതിലാണ് നന്മയുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റൌഫ് അൽഹിക്കമി.
2: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലേക്കാണ്. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സലാഹി.
3: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അന്ധവിശ്വാസങ്ങൾ പ്രകൃതിക്കും മനുഷ്യർക്കും ആത്യന്തികമായി ദുരിതങ്ങൾ മാത്രമേ വിതക്കൂ. പ്രകൃതി വിഭവങ്ങൾക്കും ജീവജാലങ്ങൾക്കും എപ്പോഴും സംരക്ഷണമാവുക ദൈവിക മാർഗനിർദ്ദേശങ്ങളാണ്. അവയെ അട്ടിമറിച്ചുകൊണ്ട് പുരോഹിതന്മാർ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങൾ പുറമേക്ക് എത്ര തന്നെ നന്മ തോന്നിയാലും ഫലത്തിൽ കടുത്ത ദുരന്തങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഉദാഹരണം: പശു മനുഷ്യർക്ക് മാംസത്തിനും കൃഷിക്കും പാലിനും തോലിനും മറ്റു ആവശ്യങ്ങൾക്കുമായി സൃഷ്ടിച്ചതാണ്. എന്നാൽ പശുവിനെ ദൈവിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അതിൻ്റെ ദൂഷ്യങ്ങൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും അനുഭവപ്പെട്ടു തുടങ്ങി. ഗോമാതാവിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും തെറ്റല്ലാതെയായി. കറവ പറ്റിയതും പ്രത്യുൽപാദന ശേഷിയില്ലാത്തതും പ്രായമേറിയതുമെല്ലാമായ പശുക്കളെപ്പോലും അറവുകാർക്ക് വിൽക്കാൻ കഴിയാതെ പാവപ്പെട്ട കർഷകർ നരകിക്കുകയും ആർക്കും വേണ്ടാത്ത ജീവച്ചവങ്ങളായി ദുരിതമനുഭവിക്കുവാൻ സാധുമൃഗങ്ങൾ വിധിക്കപ്പെടുകയുമാണ് ഗോവധ നിരോധനത്തിൻ്റെയും ദൈവിക പദവിയിലേക്ക് ഉയർത്തിയതിൻ്റെയും ഫലം. രാജസ്ഥാനിലെ കറൌളി, സവായി, മധോപൂർ, ദൌസ ജില്ലകളുടെ അതിർത്തിയിലുള്ള ഒരു മലമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് പ്രായമായ പശുക്കളിൽ പലതും തീറ്റയും വെള്ളവും ലഭിക്കാതെ ചത്തതായി കണ്ടെത്തി. നാട്ടുകാർ പഴയ പശുക്കളെ അവിടെ ഉപേക്ഷിക്കുന്ന പതിവുണ്ടെന്നും ആ വർഷം മരണനിരക്ക് അസാധാരണമായി ഉയർന്നെന്നും ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2019 2022 ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിൽ സർക്കാർ ഗോശാലകളിൽ ധാരാളം പശുക്കൾ ചത്തൊടുങ്ങിയിട്ടുണ്ടെന്ന് NDTV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ കൗൺസിൽ ഓഫ് എനർജി, എൻവിറോൺമെന്റ് ആൻഡ് വാട്ടർ 2026 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട കന്നുകാലികൾ വലിയ പ്രശ്നമായി മാറുകയും വിളനാശം, റോഡപകടങ്ങൾ വർദ്ധിക്കുകയും പ്രായമായ കന്നുകാലികളെ പരിപാലിക്കുന്നതിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പശുക്കളെ ഉപേക്ഷിച്ച് തള്ളിക്കളയാൻ ക്ഷീരകർഷകരെ നിർബന്ധിതരാക്കുകയും ചെയ്തു. കൃഷിയിൽ കന്നുകാലികൾക്ക് ഉപയോഗിക്കപ്പെടുന്നത് യന്ത്രവൽക്കരണത്തിന് ശേഷം വ്യാപകമായി കുറയുകയും നഗരവൽക്കരണം ഒഴിഞ്ഞ മേച്ചിൽപ്പുറങ്ങളെ ഒന്നൊന്നായി നികത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ഗോമാതാവ്, അതായത് വിശുദ്ധ പശു, അനുഭവിക്കുന്ന പീഡനങ്ങളെ ഇരട്ടിപ്പിക്കാൻ മാത്രമേ ഹിന്ദുത്വവാദികളുടെ ഗോസംരക്ഷണ ക്യാമ്പയിനുകൾ നിമിത്തമാവുകയുള്ളൂ. ദൈവത്തെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ മനുഷ്യർക്കും പശുക്കൾക്കും ഒരുപോലെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. സൃഷ്ടിയെ ദൈവത്തിന്റെ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ പവിത്ര സങ്കല്പം കടന്നു വരികയും അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ഗവേഷണങ്ങളും പഠനങ്ങളും നിരാകരിക്കപ്പെടുകയും ചെയ്യും. പശുദൈവമായതിനാൽ ഗോവധവും ഗോമാംസവും നിഷിദ്ധമാണെന്ന് ആധുനിക ഹിന്ദുത്വവാദികളുടെ ജൽപ്പനങ്ങൾക്ക് പൂർവീക വേദങ്ങളിലോ വൈദിക സാഹിത്യ സൂചനകളിലോ വ്യക്തമായ തെളിവുകൾ കാണാൻ സാധ്യമല്ല. പശു ആരാധനാ സങ്കല്പം പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്നതാണ്. പശു ആരാധനയുടെ വിശേഷ സന്ദർഭം എന്ന നിലയിലാണ് ഇന്ത്യയിൽ ഗോപാഷ്ടമി ആഘോഷങ്ങൾ ക്രമരൂപപ്പെടുന്നത്. ശ്രീകൃഷ്ണനെ പശുസംരക്ഷകനായി പ്രതിഷ്ഠിച്ചുകൊണ്ട് കൃഷ്ണഭക്തി പ്രചോദിതമായി പശുപൂജ അനുഷ്ഠാനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഗോപാഷ്ടമി ദിനത്തിൽ ചെയ്യുന്നത്. അമ്പലമുറ്റത്ത് കെട്ടിയ പശുവിനെ പുരോഹിതന്മാർ കുളമ്പുകൾ കഴുകി ചുവന്ന ചരടുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചന്ദനവും പൂക്കളും ധാന്യങ്ങളും നിവേദ്യമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഭക്തസ്ത്രീകൾ ഇതിനുശേഷം പശുവിന് ചുറ്റും 4 തവണ പ്രദക്ഷിണം വെക്കുകയും ഓരോ പ്രദക്ഷിണത്തിലും അതിൻ്റെ വാൽ കഴുകി അതിൻ്റെ നനഞ്ഞ വാൽ തുമ്പ് തങ്ങളുടെ കണ്ണിലും തലയിലും തട്ടിക്കുകയും ഒടുവിൽ മൃഗത്തെ ചുംബിച്ച് അതിൻ്റെ ചെവിയിൽ "സത്യം നിന്റേതാണ്, നിന്നോടുള്ള ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്" എന്ന് മന്ത്രിക്കുകയും ചെയ്യുന്നു. ഗോമാംസം നിഷിദ്ധമായി കരുതുന്ന ഹിന്ദു മനസ്സ് പശുവിനോടുള്ള ഏതുതരം സമീപനത്തിൽ നിന്നാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഗോപാഷ്ടമി ആചാരങ്ങൾ സുതാര്യം വ്യക്തമാക്കുന്നുണ്ട്. പശുവിന് മുമ്പിൽ നമിക്കലും പശുവിൻ്റെ പൊരുത്തമാഗ്രഹിച്ച് ഭക്ഷണ സാധനങ്ങൾ പൂജ എന്ന നിലയിൽ നിവേദ്യമായി സമർപ്പിക്കലും തെരുവു പശുക്കളെ പൊതുമുതൽ കച്ചവടം മുതൽ നശിപ്പിക്കുന്നതിൽ നിന്ന് തടയാതിരിക്കലും ഹോളി ആഘോഷങ്ങളുടെ ഭാഗ്യമായി ഭക്തിയാദരവുകളോടെ പശുവിനുമേൽ ചുവന്ന പൊടി വിതറലുമെല്ലാം ഇന്ത്യയിൽ സർവ്വസാധാരണമാണ്. പശുവിൽ നിന്ന് നിഷ്പന്നമാകുന്നതെല്ലാം ശുദ്ധമായിരിക്കുമെന്നും അവ മറ്റുള്ളവയെ മലിനമാക്കുകയില്ല, ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക എന്ന സങ്കല്പവുമുണ്ട്. പഞ്ചഗവ്യ എന്ന സാങ്കേതിക നാമത്തിലാണ് പാല്, തൈര്, നെയ്യ്, ചാണകം, ഗോമൂത്രം എന്നീ പഞ്ച പശു ഉൽപ്പന്നങ്ങൾ അറിയപ്പെടുന്നത്. ഗോമൂത്രവും ചാണകവും അശുദ്ധമല്ലെന്നും അവക്ക് ശുദ്ധീകരണ ശേഷിയുണ്ടെന്നുമുള്ള വിശ്വാസം ഗോമൂത്രം തളിച്ചും ചാണകം മെഴുകിയും ശുദ്ധികലശങ്ങൾ നടത്താൻ ഭക്തരെ പ്രേരിപ്പിക്കുന്നു. പശുവിനെക്കുറിച്ച് എന്തു വിശ്വാസം വെച്ചു പുലർത്താനും അവയെ ആരാധിക്കാനും ആർക്കും അവകാശമുണ്ട്. എന്നാൽ പശുവിന്റെ പേരിൽ മനുഷ്യനെ വധിക്കുന്നത് പാപമല്ലാതായി തീരുകയും ലോകത്തിലെ പ്രധാന ഭക്ഷ്യവിഭവങ്ങളിൽ ഒന്നായ മാട്ടിറച്ചി തിന്നത് കുറ്റകരമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് മതേതരത്വത്തോടും രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളോടും ചെയ്യുന്ന അനീതിയാണ്. പശുവിനെ ദൈവമായി കാണുന്നത് പോലെ ദൈവമല്ലാതെ ജനങ്ങൾക്ക് ധാരാളം പ്രയോജനമുള്ള ഒരു വളർത്തുമൃഗമായി കാണാനും അവകാശമുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ മാംസം കഴിക്കുന്ന ജനവിഭാഗം മുസ്ലിങ്ങളല്ല. ഇന്ത്യയിൽ കൂടുതൽ ഹൈന്ദവ സഹോദരന്മാരായതുകൊണ്ട് കൂടുതൽ മാംസം കഴിക്കുന്നത് അവരാണ്. എന്നാൽ മുസ്ലിങ്ങൾക്ക് മറ്റു ഭക്ഷ്യ സാധനങ്ങളെപ്പോലെ അനുവദിക്കപ്പെട്ട ഒരു മൃഗം മാത്രമാണ് പശു. ഖുർആനിലെ 5:1 സൂക്തത്തിൽ പറയുന്നത് ഇങ്ങനെ: യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ് ഉഹില്ലത്തു ലക്കും വഹീമത്തുൽ അൻആമി ഇല്ലാ മാ യുത്ല അലൈക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ കരാറുകൾ നിറവേറ്റുക. പിന്നീട് വിവരിച്ചു തരുന്നതൊഴിച്ചുള്ള ആട്, മാട്, ഒട്ടകം എന്നീ ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖലയിൽ കന്നുകാലികളെ കൂടി ഭക്ഷണമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് മൃഗങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ധാരാളം പാൽ നൽകുന്ന എരുമയെ അറുക്കുന്നത് തെറ്റല്ലാത്തതുപോലെ പശുവിനെ അറുക്കുന്നതും തെറ്റല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പശുവിൽ ദിവ്യത്വം ആരോപിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ മാംസം കഴിക്കുന്നത് തെറ്റായി കാണുന്നത്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പശു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. പ്രപഞ്ചന് നാഥന് മാത്രമേ ദിവ്യത്വമുള്ളൂ എന്ന കണിശമായ അടിത്തറയിലാണ് എല്ലാ നിരോധന കൽപ്പനകളും നിലനിൽക്കൊള്ളുന്നത്. സൃഷ്ടികളെ പൂജിക്കുന്നതും അവയോട് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വലിയ തിന്മയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ബഹുദൈവ വിശ്വാസത്തിലേക്ക് വ്യതിചലിച്ചു പോകുമ്പോഴാണ് മനുഷ്യർക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ ഉടലെടുക്കുന്നത്. പ്രപഞ്ചത്തിലെ എത്ര വലിയ ഗുണങ്ങളുള്ള വസ്തുക്കളും ജീവികളും ആണെങ്കിലും അവ ദൈവിക പദവിയിലേക്ക് ഉയർത്താവതല്ല. ദൈവം സൃഷ്ടികളെപ്പോലെ ആവുകയുമില്ല. മാത്രമല്ല, സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്താനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പശു നമുക്ക് പാൽ തരുന്നു. നമ്മുടെ മാതാവ് നൽകുന്നതിനേക്കാൾ കൂടുതൽ പാൽ നൽകുന്നത് കൊണ്ട് പശു നമ്മുടെ മാതാവാണ്. എന്നാൽ പശുവിനേക്കാൾ പാൽ നൽകുന്ന എരുമ നമ്മുടെ ആരാണ് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഖുർആൻ കന്നുകാലികളിലൂടെ സൃഷ്ടാവിനെ അറിയാനും അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അവന് നന്ദി കാണിക്കുവാനുമാണ് ആവശ്യപ്പെടുന്നത്. വൈനലക്കും ഫിൽ അൻആമി ലഇബ്രത്തുൻ നുസ്കീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സാഇയൻ ലിശ്ശാരിബീൻ. കാലികളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്നും കാഷ്ഠത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഖദായകമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് കുടിക്കുവാനായി നൽകുന്നു. ഖുർആനിലെ 16 സൂറത്തു നഹലിലെ 66 സൂക്തം. അതായത് കാലികൾ തിന്നുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഒരു ഭാഗം കാഷ്ഠമായും മൂത്രമായും പുറന്തള്ളപ്പെടുന്നു, ഒരു ഭാഗം ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു, അതിലൊരു ഭാഗം രക്തമായി മാറുന്നു, ഒരു ഭാഗം പാലായും മാറുന്നു. ഒരേ തരം തീറ്റക്കു തന്നെ എന്തൊക്കെ അവസ്ഥാന്തരങ്ങൾ! ഇങ്ങനെ ഈ കന്നുകാലികളെ മനുഷ്യർക്കായി സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുക. സൃഷ്ടിയെ പൂജിക്കരുത്, സൃഷ്ടാവിനെ മാത്രം പൂജിക്കുക, ആരാധിക്കുക. ഈ വിശ്വാസം പറിച്ചു പുലർത്തുന്ന മുസ്ലിങ്ങൾക്ക് പശുവിനെ എന്നല്ല, അതിനേക്കാളും ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യനെയും ആരാധിച്ചുകൂടാ. മനുഷ്യൻ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടിലാണ് അകപ്പെടുന്നത്! പ്രായം ചെന്ന പശുവിനെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നു. പശുവിന്റെ പേരിൽ മനുഷ്യനെ അറുകൊല ചെയ്യപ്പെടുന്നു. ലക്ഷക്കണക്കിന് ദരിദ്രരുടെ അന്നം മുട്ടിക്കുന്നു. കൃഷി ആവശ്യങ്ങൾക്ക് പോലും പശുക്കളെ വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ആക്രമിക്കപ്പെടുന്നു. ഗോസംരക്ഷണത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നു. പശു വളർത്തൽ തൊഴിലായി സ്വീകരിച്ച ലക്ഷക്കണക്കിന് പിന്നാക്ക വിഭാഗങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു. പശുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കേണ്ടി വരുന്നു. 14 പിന്നിടുമ്പോൾ പശുദൈവത്തെ അറിവിന് കൊടുക്കാം, പുതിയ ഉത്തരവ് ഇറക്കി. അതായത് 14 പിന്നിടുമ്പോൾ പശുവിന് ദൈവിക പദവി നഷ്ടപ്പെടുന്നു. അതായത് പശു മാതാവല്ലാതായി തീർന്നു. മൃഗങ്ങളും മനുഷ്യരും അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് പരിഹാരം പ്രപഞ്ചത്തെയും മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും പശുവിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. കന്നുകാലികളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെ: വൽ അൻആമ ഖലഖഹ ലകും ഫീഹാ ദിഫ്ഉം വമനാഫിഉം വമിൻഹാ തഅകുലൂൻ. കാലികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾക്കതിൽ തണുപ്പകറ്റാനുള്ള കമ്പിളി പോലത്തെ മറ്റു പ്രയോജനങ്ങളുമുണ്ട്. വലക്കും ഫീഹാ ജമാലും ഈന തുരീഹൂന വഹീന തസ്രഹൂൻ. നിങ്ങൾ വൈകുന്നേരം ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും നിങ്ങൾ മേയാൻ വിടുന്ന സമയത്തും അവയിൽ നിങ്ങൾക്ക് കൗതുകമുണ്ട്. വതഹ്മിലു അസ്കാരക്കും ഇലാ ബലദിൻ ലം തകൂനു ബാലിഖിഹി ഇല്ലാ ബിശിക്കിൽ അംഫുസ്. ശാരീരിക ക്ലേശത്തോടെ കൂടിയല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താനാവാത്ത നാട്ടിലേക്ക് അവ നിങ്ങളുടെ ഭാരങ്ങൾ വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഖുർആനിലെ 16 സൂറത്തു നഹലിലെ 5-7 സൂക്തങ്ങൾ. മൃഗങ്ങളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഇതായാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ പശുവിനെ ദൈവമായി കാണാത്തത് കൊണ്ട് അവരെ ആക്രമിക്കുന്നതും ഗോമാംസം പിന്നെ നിരോധിക്കുന്നതും ജനാധിപത്യ മതേതരത്തെ രാജ്യത്തിൽ പാടില്ലാത്തതാകുന്നു. ഇത് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ മതേതരത്തെ വിശ്വാസികൾ ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ നന്മക്കും ഗോക്കളുടെ സംരക്ഷണത്തിനും ആവശ്യമാണ്. ധർമ്മശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ശരിയായ മാർഗം കാണിച്ചു തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. നമ്മോടൊപ്പം ചേർന്നത് നാസർ സുലാഹി.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone
5: 902-0840-840-www.peaceradio.com. ഒരിക്കലൊരു അന്ധനായ ആൺകുട്ടി തെരുവിൽ ഒരു കെട്ടിടത്തിന് മുൻപിലുള്ള പടികളിൽ കയ്യിലൊരു ബോർഡ് ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനിരിക്കുന്നതിന്റെ മുൻപിലുള്ള തറയിൽ മലർത്തിവച്ച തൊപ്പിയിൽ കുറച്ച് നാണയങ്ങളും കിടപ്പുണ്ടായിരുന്നു. ആ ബോർഡിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണ്, എന്നെ സഹായിക്കണം എന്നെഴുതിയിരുന്നു. ധാരാളം ആളുകൾ അതുവഴി കടന്നുപോകുന്നുണ്ടെങ്കിലും ആ ബോർഡ് വായിക്കുന്നതല്ലാതെ പണമൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അല്പസമയത്തിന് ശേഷം അതുവഴി വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നാണയങ്ങളെടുത്ത് അവന്റെ മുൻപിലിരിക്കുന്ന തൊപ്പിയിലേക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം അദ്ദേഹം ആ ബോർഡ് അവന്റെ കയ്യിൽ നിന്നും എടുത്ത് അതിലെന്തോ എഴുതിയ ശേഷം അവന്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് പോയി. പിന്നീട് അതുവഴി പോയവരെല്ലാം ആ ബാലന്റെ കയ്യിലുള്ള ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വായിക്കുകയും അവന്റെ മുൻപിലെ തൊപ്പിയിൽ നാണയങ്ങൾ ഇടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ആ തൊപ്പിയിൽ നാണയങ്ങൾ നിറയാൻ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ബോർഡിൽ എഴുതി കൊടുത്ത ആ വഴിയാത്രക്കാരൻ അവിടെ തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ ബൂട്ടിന്റെ ശബ്ദം കേട്ട ആ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ കയ്യിലിരിക്കുന്ന ബോർഡിലെ എഴുത്തിൽ മാറ്റം വരുത്തിയത് നിങ്ങളാണോ? എന്താണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം മാത്രമാണ് എഴുതിയത്, നിങ്ങളുടെ ബോർഡിൽ എഴുതിയിരുന്ന അതേ കാര്യം തന്നെ. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ എഴുതി. അത് ഇങ്ങനെയാണ്, ഇന്ന് മനോഹരമായൊരു ദിവസമാണ്, പക്ഷേ നിങ്ങളെപ്പോലെ എനിക്കത് കാണാൻ കഴിയുന്നില്ല. ബോർഡിൽ രണ്ടു പ്രാവശ്യം എഴുതിയത് ആ കുട്ടിക്ക് കാഴ്ചയില്ല എന്ന് തന്നെ. ആദ്യത്തേതിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണെന്ന് ലളിതമായി എഴുതിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ എഴുത്തിൽ കാഴ്ചശക്തിയുള്ളവർ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തി. അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് വേഗം പതിഞ്ഞു. അങ്ങനെ ആളുകൾ സഹായിക്കാൻ തുടങ്ങി. അതെ, ചില എഴുത്തുകൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും.
6: തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതിനെ വളരെ മനോഹരമായിട്ട് പറയുകയാണെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് കുറച്ചും കൂടി അത് ആഴ്ന്നിറങ്ങും. തീർച്ചയായും അവരതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കും. ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കോമൺ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കൊള്ളുക. അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ നമ്മളൊരു പ്രത്യേകിച്ച് ദേവരംഗത്തൊക്കെ ഉള്ള ആളുകൾ കൂടിയും അത് നല്ലൊരു പാഠമാണ് അതിനകത്ത് കാണുന്നത്. കാരണം നമ്മളൊരാളുകളിലേക്ക് ഒരു മെസ്സേജ് ചെന്ന് പറയുന്ന സമയത്ത് അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളരെ സരസമായിട്ട് അതിനെ പറഞ്ഞു
7: കൊടുക്കുകയാണ്. അതെ, ഞാനൊരു അന്ധനാണ് എന്നെ സഹായിക്ക എന്ന് പറയുന്നതിനേക്കാളും വളരെ സുന്ദരമായൊരു ഭാഷയിലൂടെ പിന്നെ ഞാനൊരു അന്ധൻ. അപ്പൊ അത് അത്ര ഗൗരവത്തിലുണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ ലോകം കാണാനുള്ള ഭാഗ്യം കിട്ടിയ ആളുകളാണ് നിങ്ങൾ, അതിന് ഭാഗ്യം കിട്ടാത്ത ഒരാളാണ്. അപ്പൊ ആ വാചകം മനസ്സിൽ വല്ലാതെ തട്ടും. ഇപ്പൊ ഇതിനൊന്നും മാത്രല്ല, ഏത് കാര്യത്തിനും ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം, നമ്മളൊരാളൊരു വീടുണ്ടാക്കുകയാണ് എന്ന് പിന്നെ ഞങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത്ര ഒരു ഗൗരവത്തിൽ ചിലപ്പോൾ എടുത്തോളുന്നുണ്ടാവില്ല. പക്ഷെ ആ വാചകത്തൊന്നാണ് മാറ്റിമറിക്കുക. ആ വാചകത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, സുന്ദരമായ കൊട്ടാരങ്ങളിലും സൗധങ്ങളിലും ജീവിക്കുന്ന നിങ്ങൾക്ക് എന്ത് പിന്നെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ പറ്റും? അതില്ലാത്ത എത്രയോ പട്ടിണി പാവങ്ങൾ കഴിഞ്ഞുകൂടുന്നു ചോർന്നൊലിക്കുന്ന വീടുമായി. അപ്പം അങ്ങനെ ചിലപ്പോൾ ചുരുങ്ങിയ ചെറിയ ഒരു പദങ്ങളിലൂടെ അയാൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരൊറ്റ വാചകം മതി എന്നുള്ളതാണ് ആ ഒരു ചിന്തയിലൂടെ നമുക്ക് കിട്ടിയ വലിയൊരു മെസ്സേജ്.
1: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഫജ്ർ ഇശ നിസ്കാരങ്ങളുടെ ശ്രേഷ്ഠത, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസ്വല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 192 അധ്യായമായി നൽകിയത് ബാബുൽ ഹസ്സി അലാ ഹുദൂരിൽ ജമാഅത്തി ഫി സുബ്ഹി വൽ ഇശാഇ, ഇശ ഫജ്ർ സുബ്ഹ് നമസ്കാരങ്ങളിൽ ജമാഅത്തായി നിർവഹിക്കുവാൻ വേണ്ടി മസ്ജിദുകളിൽ ഹാദറാകുന്നതിനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഹദീസുകൾ കൊണ്ടുവന്ന അധ്യായമാണ്. 1072 ഹദീസ്. വ അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ولو يعلمون ما في العتمة والصبح لأتوهما ولو حبوا. متفق عليه وقد سبق بطوله. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിന്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ولو يعلمون, അവരറിഞ്ഞിരുന്നുവെങ്കിൽ, ما في العتمة, ഇഷാഇനുള്ളത്, والصبح, സുബഹിനുള്ളതും, ഇഷാ നമസ്കാരത്തിനും ഫജർ നമസ്കാരത്തിനുമുള്ള പ്രതിഫലം ഒരവർ അവരറിഞ്ഞിരുന്നുവെങ്കിൽ, ല അതൗഹുമ അവരതിന് രണ്ടിനും വേണ്ടി വരും, വലൗ ഹബുവൻ മുട്ടിലിഴഞ്ഞെങ്കിലും വരും. മുത്തഫഖുൻ അലൈഹി. ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും റഹിമുഹും അല്ലാഹ് അവരുടെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. അത്തരത്തിലുള്ള ഹദീസുകൾക്കാണ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇശാ നമസ്കാരത്തിന് അത്തമത്ത് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇശാ നമസ്കാരത്തിൻ്റെയും ഫജർ നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസുകൾ ഈ അധ്യായത്തിൽ ഏറെ നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ വെച്ചോ അതല്ലെങ്കിൽ അയാളുടെ സ്ഥാപനത്തിലോ ഷോപ്പിലോ വെച്ചോ അല്ല നമസ്കരിക്കേണ്ടത്. ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് പോയി അവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ അത് നിർവഹിക്കുമ്പോൾ അതിന് വലിയ പുണ്യമാണ്, പ്രതിഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശിഷ്യ, ഇഷാ, ഫജർ എന്നീ നമസ്കാരങ്ങൾ അത് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നു എന്നതാണ്. ഇഷാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലിയും, ഫജർ കൂടി ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ബാക്കി പകുതിയും കൂടി ലഭിക്കുന്നു. അങ്ങനെ രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം. വഹാദ ഫളുൻ അലീമൻ, ഇത് മഹത്തായ ശ്രേഷ്ഠതയാണ്. കഅന്നക ഖായിമുല്ലൈല കുല്ലഹു, ഇങ്ങനെ ചെയ്യുന്ന ആൾ, നീ അപ്രകാരം ചെയ്താൽ നീ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ്. വഅൻത ഫീ ഫിറാശിക ഇദാ സല്ലൈത ഇശാ ഫീ ജമാഅത്തിൻ വൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ഇശാ നമസ്കാരം നീ നിർവഹിച്ചു പിന്നെ നീ കിടന്നുറങ്ങി, ഫജറും പോയി ജമാഅത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചു, എന്നാൽ നീ രാത്രി നിന്റെ ബെഡിലായിരിക്കുമ്പോൾ തന്നെ രാത്രി നീ ഫുള്ളായി നിസ്കരിച്ച കൂലി നിനക്ക് കിട്ടും എന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത്. ഈ രണ്ട് നമസ്കാരങ്ങൾക്കും, ലൗ യഅലമൂന മാ ഫിൽ അതമ, അൽ അതമതു ഹിയൽ ഇശാഉ, അതമത്ത് എന്ന് പറഞ്ഞാൽ ഇശാ ആണ് ഉദ്ദേശിച്ചത്. വൽ ഫജ്ർ മഅറൂഫൻ, ഫജ്ർ സ്വലാത്തു സുബ്ഹ് അത് നമുക്കറിയാവുന്നതാണ്. ലൗ യഅലമൂന മാ ഫീഹിമാ മിനൽ അജ്രി വസ്സവാബി, ഈ രണ്ട് നമസ്കാരങ്ങൾക്കും ലഭിക്കുന്നതായ പ്രതിഫലം, അതിൻ്റെ സവാബ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതായ പുണ്യവും പ്രതിഫലവും അറിഞ്ഞിരുന്നെങ്കിൽ, ല അതൗഹുമാ, അവരതിന് രണ്ടിനും വേണ്ടി വരും, യഹ്ബൂന അലൽ അർദി, മണ്ണിൽ, അതായത് ഭൂമിയിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട്, കമാ യഹ്ബു സബിയു, ചെറിയ കുട്ടികൾ മുട്ടുകുത്തി ഇഴഞ്ഞു വരുന്നത് പോലെ അവർ വരും. ലിമാ ഫീഹിമാ മിനൽ അജ്രിൽ അദീം, അത്രത്തോളം വമ്പിച്ച പ്രതിഫലമാണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അതിന് ലഭിക്കുന്നതായ പ്രതിഫലം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആ ജമാഅത്തുകൾക്ക് വേണ്ടി അവർ പുറപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. സ്വഹാബത്ത്, താബിഅകൾ, അവരെല്ലാവരും ഈ ഹദീസുകളെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയവരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജമാഅത്ത് നമസ്കാരത്തിന് ഇരട്ടിയായിക്കൊണ്ട് പ്രതിഫലങ്ങൾ നൽകുന്നു. അതൊറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഏറെ വമ്പിച്ച പ്രതിഫലമാണുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്, പരലോകത്ത് ഉപകാരപ്പെടുന്നത്. വതസ്ദാദു ഫദീലതുഹ ഇദാ കാനത്ത് ഫിലൈൽ, പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ് കൂടുതൽ ഉണ്ടാവാനും മറ്റുമൊക്കെ കാരണമാകുന്നതും. മാത്രമല്ല, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന മഹത്തായ സമയങ്ങളൊക്കെയാണ് രാത്രിയിൽ എന്നുള്ളത്. ഇവിടെ ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ താബിഈയായ അബ്ദുറഹ്മാൻ ബിൻ അബി അംറ, അദ്ദേഹം ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ ദഖല ഉസ്മാൻ ബിൻ അഫ്ഫാൻ അൽ മസ്ജിദ് ബഅദ സ്വലാത്തിൽ മഗ്രിബ്, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് പ്രവേശിച്ചു. ഫഖഅദ വഹ്ദഹു, എന്നിട്ട് അദ്ദേഹം ഒറ്റയ്ക്കിരുന്നു. ഫഖഅത്തു ഇലൈഹി, ഈ താബിഈയായ അബ്ദുറഹ്മാൻ ബിൻ അബി അംറ റഹിമഹുല്ല പറയുകയാണ്, ഞാനും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, യബ്ന അഖി, എന്റെ സഹോദരപുത്ര, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻസല്ല ഇശാ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫല്ലൈൽ, ഏതൊരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നുവോ അയാൾ രാത്രിയുടെ പകുതിയും നമസ്കരിച്ചവനെ പോലെയാണ്. വമൻ സ്വല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ല ലൈല കുല്ലഹു, ഏതൊരാൾ സുബ്ഹി നമസ്കാരം കൂടി ജമാഅത്തായി നിർവഹിക്കുന്നുവോ അയാൾ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ്. സ്വഹാബത്ത് അവർ താബിഅകൾക്ക് പകർന്നു നൽകി അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുന്നു. പല നന്മകളും, അന്യം നിന്നു പോകുന്നതായ പല നന്മകളും നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു പള്ളിയിൽ കഴിച്ചു കൂട്ടാൻ. അള്ളാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നതായ ഇടങ്ങളാണ് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹു ലോകത്ത് ഇഷ്ടപ്പെടുന്നതായ സ്ഥലങ്ങൾ അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണ്. അതുകൊണ്ട് മാർക്കറ്റിലോ അതല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ക്ലബ്ബുകളിലോ ഒക്കെ പോയി സമയം കളയുകയല്ല ചെയ്യേണ്ടത്. വിശ്വാസികൾ അവരുടെ സമയവും അവരുടെ ആയുസ്സും വിനിയോഗിക്കേണ്ടത് അള്ളാഹു തൃപ്തിപ്പെടുന്ന സ്ഥലങ്ങളിലാണ്. സ്വഹാബത്തിൻ്റെ മാതൃക ഏതാണ്? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുക. സഹോദരങ്ങളെ, നമുക്കൊരുപാട് മാതൃകയുണ്ട് അതിൽ. വദക്കറല്ലാഹ ഖാലിയൻ ഫഫാദ ചൈനാഹു, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരായ ആളുകളെ പരിചയപ്പെടുത്തിയതിൽ ഹദീസുകളിൽ നമുക്ക് കാണാം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന ആളുകൾ, അതാണ് സ്വഹാബത്തൊക്കെ അത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അടുത്ത ഇഷാഇൻ്റെ നമസ്കാരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുക, അതും ജമാഅത്തായി നിർവഹിക്കാൻ. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ബിന് അബി അംറ റഹിമഹുല്ല പറയുന്നത്, ഞാനും ഇദ്ദേഹത്തിൻ്റെ അടുക്കലിരുന്നു. ഫകഅന്നഹു ഖഅദലിയ തഅല്ലമ മിൻഹു വയസ്അലഹു അൻ സബബി ജുലൂസിഹി വൻതിലാരിഹി, ഈ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിന്ന് വല്ലതും പഠിക്കുവാൻ വേണ്ടി, അതല്ലെങ്കിൽ വല്ലതും ചോദിച്ചു മനസ്സിലാക്കാൻ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ കാരണമന്വേഷിക്കാൻ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോഴാണ് അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നോക്കൂ, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരപുത്ര, ഉഖുവത്തുൽ ഇസ്ലാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഇസ്ലാമിക സാഹോദര്യം, അതാണ്. കുടുംബബന്ധത്തിലുള്ള സഹോദരനല്ല, മറിച്ച് ഉഖുവത്തുൽ ഇസ്ലാം, മുസ്ലിം എന്നുള്ള നിലക്ക് അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട കാര്യം അദ്ദേഹത്തിന് പകർന്നു നൽകുകയാണ്. അജ്റുഹു കഅജ്രി മനിസ്തഗല ബിൽ ഇബാദതി മിൻ അവ്വലിൽ ലൈലി ഇലാ നിസ്ഫിഹി വഹയാഹു ബിസ്സലാത്തി വദ്ദിക്ർ, ഇശാ നമസ്കാരം ഒരാൾ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ രാത്രിയുടെ ആരംഭം മുതൽ അതിൻ്റെ മധ്യത്തിലേക്ക് എത്തുന്നത് വരെ നമസ്കാരവും ദിക്റുമായി ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയ ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെയാണ് ഒരു കുറഞ്ഞ സമയത്തെ ഇശാ നമസ്കാര ജമാഅത്തായി നിർവഹിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഫജറിൻ്റെ വിഷയവും അപ്രകാരം തന്നെയാണ്, രാത്രി മുഴുവനായും നിർവഹിക്കുന്നതായ പ്രതിഫലം ഈ രണ്ട് നമസ്കാരവും നിർവഹിക്കുമ്പോൾ കിട്ടുന്നു. നോക്കൂ സഹോദരങ്ങളെ, വഹാദ യദുല്ലു അലാ അന്ന ഖിയാമ സുബ്ഹി അഫ്ളു മിൻ ഖിയാമിൽ ഇശാ. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇശാ നമസ്കാരത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് ഫജർ നമസ്കാരമാണ്. ഓരോന്നിനും അതിൻ്റേതായ ശ്രേഷ്ഠതകളുണ്ട്. ലിഅന്നൽ ഫജ്ർ അശഖു വഅസ്അബു അലൽ നഫ്സ്, ഏറ്റവും കഠിനമായ, പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ളതായി മനുഷ്യ മനസ്സുകൾക്ക് തോന്നുന്നത് ഫജറിൻ്റെ സമയത്താണ്. വഅശദ്ദു അലൽ ശൈത്താൻ, പിശാച്ച് ഏറ്റവും കൂടുതൽ മനുഷ്യനെ തളച്ചിടുന്ന ഒരു കാര്യം അതാണ്. ഫജറിന് എഴുന്നേൽക്കാത്ത ആളുകളുടെ ചെവിയിൽ പിശാച്ച് മൂത്രമൊഴിച്ചു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്. ഉറക്കത്തിൽ, നല്ല ഉറക്കം ലഭിക്കുന്നതായ സമയം, ഉറക്കത്തിൽ ആഴത്തിൽ നല്ല അഗാധമായ ഉറക്കം ലഭിക്കുന്നതായ ഒരു സമയം, ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് വുളു ചെയ്ത് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുക എന്നത് സഹോദരങ്ങളെ, അത് ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ളവർക്ക് ആ രണ്ട് നമസ്കാരങ്ങൾ അവർ നഷ്ടപ്പെടുത്താതെ, മറ്റെന്തു കാര്യങ്ങൾ ഉണ്ടായിരുന്നാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഈ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മസ്ജിദിലെത്താൻ ആ രാത്രികളിൽ, അത് ഉറക്കം അതിജയിച്ചാലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഇതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ഇബ്നു റജബ് റഹിമഹുള്ള പറയുന്നുണ്ട്, വഹാദ യുബയ്യിനു അന്ന റിവായത്തല്ലത്തി ഖബ്ലഹ ഇന്നമ ഉരീദ ബിഹ സ്വലാത്ത് സുബ്ഹ് മഅൽ ഇശാ ഫി ജമാഅ. ഇവിടെ ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇഷാവും ഫജറും കൂടി രണ്ടും നമസ്കരിച്ചാലാണ് രാത്രി മുഴുവനായി നമസ്കരിച്ച് പ്രതിഫലം ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രാത്രി മുഴുവനും പ്രതിഫലം ലഭിക്കുന്നതായ വിഷയങ്ങൾ പറഞ്ഞിടത്ത് വേറെയും വന്നത് കാണാൻ സാധിക്കും. റമദാനിൽ തറാവീഹ് നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇമാമോടുകൂടി നമസ്കരിക്കുന്നു എങ്കിൽ, ഫഇന്നഹു യക്തബു ലഹു അജ്റു ഖിയാമി ലൈലത്തിൻ, രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം ഇമാമിൻ്റെ കൂടെ, ഇമാം പിരിയുന്നത് വരെ നമസ്കരിച്ചാൽ ലഭിക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല, ഏതൊരാൾ ഇമാമിൻ്റെ കൂടെ ഇമാം പിരിയുന്നത് വരെ നമസ്കരിച്ചാൽ രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലമാണ് എന്ന് അബൂദർ റളിയല്ലാഹുഅൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ നോമ്പ് പിടിച്ചു. ആദ്യത്തെ ആ മാസത്തിലെ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചില്ല. അതേപോലെ തന്നെ രാത്രിയുടെ സുലുസുല്ലയിൽ കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് ആദ്യ ആഴ്ചകളിൽ നമസ്കരിച്ചില്ല. രാത്രിയുടെ പകുതി പിന്നിട്ടപ്പോൾ ഞങ്ങൾ ചോദിക്കുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കാരത്തെ സംബന്ധിച്ചൊക്കെ. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് വിശാലമായി അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന് നൽകുന്നവനാണ്. അത് നേടിയെടുക്കുവാൻ നല്ലൊരുദ്ദേശവും നല്ലൊരു നിയ്യത്തും നമുക്കുണ്ടാവുകയും പരിശ്രമവും ആവശ്യവുമാണ്. അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യവും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള വിശ്വാസിയായ ഏതൊരാളും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണിവിടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: തബാറകല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുൽ സ്വാലിഹീൻ. ഫജ്ർ ഇശ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
9: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
10: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
9: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
10: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
9: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
10: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
9: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
10: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
9: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ
10: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ഇബ്രാഹിം നബി അലഹിസ്സലാമും ഉപ്പയും. ഭാഗം 6. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കള്, മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പക്കെതിരെ വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിച്ച വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയോട് പറഞ്ഞു, യാ അബത്തി ഇന്നി അഖാഫു അയ്യമസ്സക അദാബു മിനർ റഹ്മാൻ, പരമകാരുണികനിൽ നിന്ന് ഒരു ശിക്ഷ നിങ്ങളെ ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയോട് പറഞ്ഞു, ഫതക്കൂന ലിശ്ശൈത്വാനി വലിയ, നിങ്ങൾ പിശാചിന് അപ്പോൾ ഒരു ബന്ധുവായിത്തീരുന്നതാണ്. അഥവാ ഫിദ്ദുന്യാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ പിശാചിൻ്റെ ബന്ധുവാവും. ഫതൻസിലു ബിമനാസിലി ഹിദ്ദമീമ, പിശാചിന് ലഭിച്ച ആക്ഷേപിക്കപ്പെട്ട ഒരു സ്ഥാനം, അതിലേക്ക് നിങ്ങളും എത്തുന്നതാണ്. അപ്പം അതുകൊണ്ടൊരിക്കലും നിങ്ങൾ പിശാചിൻ്റെ ആളാകരുത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. വീണ്ടും അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശദീകരിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഫലാ യകൂനു ലക മൗലൻ വലാ നാസിറൻ വലാ മുഗീഥൻ ഇല്ലാ ഇബ്ലീസ്. താങ്കൾ ഇബ്ലീസിന് എന്ത് ചെയ്യരുത്? ഒരു സഹായിയായി താങ്കൾ മാറരുത്. വലൈസ ഇലൈഹി വലാ ഇലാ ഗൈരിഹി മിനൽ അംരി ഷൈ ബലി തിബാഉക ലഹു മൂജിബുൻ ലി ഇഹാത്തത്തിൽ അദാബി ബിക്. താങ്കൾ ഇബ്ലീസിനെ പിൻപറ്റുന്നതോടുകൂടി താങ്കൾക്ക് ശിക്ഷ ഉറപ്പായിത്തീരും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞപ്പോൾ എന്താണ് ഉപ്പയുടെ പ്രതികരണം? ഉപ്പ പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, അറാഗിബുൻ അൻത അൻ ആലിഹത്തിയ ഇബ്രാഹിം, എൻ്റെ ഇലാഹുകളെ അഥവാ ആരാധ്യന്മാരെ വേണ്ടെന്ന് വെക്കുവാനാണോ ഇബ്രാഹീമേ നീ പറയുന്നത്? ഞാൻ ഇത്രയും കാലം ആരാധിച്ചു വന്ന ഈ ബിംബങ്ങളെ ഇനി ആരാധിക്കാൻ പാടില്ല എന്നാണോ നീ പറയുന്നത്? ലഇൻ ലം തൻതഹി, നീ ഇതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എങ്കിൽ, ലഅർജുമന്നക, തീർച്ചയായും ഞാൻ നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. വഹ്ജുർ നീ മലിയ, സുരക്ഷിതനായി നീ എന്നെ വിട്ടുപോയിക്കോ. ഇതാണ് ഉപ്പാൻ്റെ മറുപടി. അപ്പോൾ ഉപദേശം സ്വീകരിക്കുക എന്നതിനപ്പുറം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനെപ്പറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഉത്ബോധനങ്ങളെപ്പറ്റി യാതൊന്നും ചിന്തിക്കുവാൻ പോലും ആസർ എന്ന ഉപ്പ തയ്യാറായില്ല. അതുമാത്രമല്ല, മകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കനത്ത ഒരു താക്കീതും നൽകി. തൗഹീദിൽ അഥവാ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വിരമിച്ച് ശിരിക്കിൻ്റെ അഥവാ ബഹുദൈവ വിശ്വാസത്തിൻ്റെ മാർഗം നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇബ്രാഹീമെ നിന്നെ ഞാൻ എറിഞ്ഞാട്ടും. തൽക്കാലം നിനക്ക് രക്ഷ വേണമെങ്കിൽ നീ എന്നെ വിട്ടേച്ചു പോയിക്കോ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപ്പ നൽകിയ മറുപടി. ഇത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, സലാമുൻ അലൈക്, താങ്കൾക്ക് സമാധാനമുണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കും. ഇന്നഹു കാന ബി ഹഫിയ, തീർച്ചയായും അവൻ എന്നോട് വളരെ കനിവുള്ളവനാകുന്നു. അപ്പം ഇവിടെ പുത്രവാത്സല്യം പോലും പ്രകടമാക്കാത്ത മറുപടിയായിരുന്നു ആസർ എന്ന ഉപ്പ നൽകിയത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് മാന്യമായി സംസാരിച്ച് സലാം ചൊല്ലിപ്പിരിഞ്ഞു. അപ്പോഴും ഉപ്പാൻ്റെ കാര്യത്തിൽ അദ്ദേഹം നിരാശപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം നടത്തും, അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ
12: ഉപ്പ അള്ളാഹുവിൻ്റെ ശത്രുവും പിശാചിൻ്റെ ബന്ധുവും തന്നെയാണ് എന്ന് പിന്നീട് അദ്ദേഹത്തിന് ഉറപ്പായി. അതോടുകൂടി ഉപ്പാക്ക് വേണ്ടിയുള്ള ഇസ്തിഗ്ഫാർ അദ്ദേഹം നിർത്തുകയും ചെയ്തു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലി അബീഹി ഇല്ലാ അം മൗഇദത്തിൻ വഅദഹാ ഇയാഹു. ഇബ്രാഹീം തൻ്റെ പിതാവിന് വേണ്ടി പാപമോചനത്തിനർത്ഥിച്ചത് അദ്ദേഹത്തോട് ചെയ്തിരുന്ന ഒരു വാഗ്ദാനം മൂലമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ ഫലം മാതബയ്യന ലഹു, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ എന്ത്, അന്നഹു അദുവുല്ലില്ല, പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തബറ അമിൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിനു വേണ്ടി അദ്ദേഹം ഏറ്റുവാങ്ങിയ പ്രഹസനങ്ങൾ, അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ, അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തൗഹീദിനു വേണ്ടി ശക്തമായി നിലകൊള്ളുന്നവരാവുക നമ്മൾ. ആ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിലെല്ലാം ക്ഷമ കൈക്കൊള്ളുന്നവരാവുക നമ്മൾ. എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലകൊണ്ട ആ പാതയിലാണ് നമ്മളും നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തിൽ നിന്നും അയൽപക്കത്തിൽ നിന്നും നാട്ടിൽ നിന്നുമെല്ലാം തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ, തൗഹീദ് ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ വന്നാലും അതിൽ ക്ഷമിക്കുന്നവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മാർഗത്തിൽ, തൗഹീദിൻ്റെ മാർഗത്തിൽ നമ്മളെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഉപ്പയും, ഭാഗം 6. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
10: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
13: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
14: قبل منامي مر ببالي وحي سؤال
10: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതേ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് ഇനി ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രാത്രി ഉറക്കിൽ നിന്ന് അസമയത്ത് ഉണർന്നാൽ ഭാഗം രണ്ട്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആ സമയത്ത് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ പഠിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ഒരു ഭാഗം വരെ മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിനെ തുടർന്നുള്ള ഭാഗം അൽഹംദുലില്ലാ വസുബഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് അതിനു ശേഷമുള്ള ഭാഗം നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാ വസുബഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ വസുബഹാനല്ലാ വസുബഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ വസുബഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഹൗല വലാ ഹൗല വലാ ഖുവത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇല്ലാ ബില്ലാ ഇല്ലാ ബില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അൽഹംദുലില്ലാ വസുബഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അൽഹംദുലില്ലാ വസുബഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുമ്മ ഗഫിർ ലി اللهم اغفر لي اللهم اغفر لي ولا حول ولا قوه الا بالله اللهم اغفر لي. അപ്പോൾ ഇത്രയുമാണ് ഈ പ്രാർത്ഥന നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് ചൊല്ലി നോക്കാം. لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله اللهم اغفر لي. ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ ഉത്തരം ലഭിക്കുന്നതുമാണ്. ഏതൊരു പ്രാർത്ഥനക്കും ഉത്തരം ലഭിക്കുമെന്നും പ്രവാചകൻ പഠിപ്പിച്ചു. എഴുന്നേറ്റുകൊണ്ട് വുളു എടുത്ത് നമ്മൾ ആ ഒരു സമയത്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുകയോ അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കുകയോ ചെയ്താൽ അത് പൂർണ്ണമായും സ്വീകരിക്കപ്പെടുന്നതുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥന പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരും ഉറക്കിൽ നിന്ന് പെട്ടെന്ന് രാത്രിയിൽ തന്നെ എഴുന്നേൽക്കുന്നവരാണ്, ഞെട്ടി എണീക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി സഹ്ബിഹി അജ്മാഇൻ അമബാദ്. ഏറെ സ്നേഹ ആദരങ്ങളോടെ പീസ് റേഡിയോ ശ്രോതാക്കളെ അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. മതപരമായ ശ്രോതാക്കളുടെ സംശയങ്ങൾ പ്രമാണബദ്ധമായി നേരിട്ട് ചോദിച്ച് പരിഹരിക്കുന്നതിനുള്ള ഒരു അവസരമാണ് പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി പറയാൻ നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840 പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വോയിസായോ ടെക്സ്റ്റായോ നിങ്ങളുടെ ചോദ്യം അയക്കാവുന്നതാണ്. ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങൾ നമുക്ക് ആരംഭിക്കാം. വേൾഡ് കപ്പ് പോലെയുള്ള ടൂർണമെൻറ്റുകൾ വീക്ഷിക്കുന്നത് ഇസ്ലാമികമായി അനുവദനീയമാണോ എന്നാണ്.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്രഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ അല്ലിംന മാ ജഹിൽന വദക്കിർന മാ നസീന വവഫ്ഖ്ന ലിമാ തുഹിബ്ബു വതർള യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ദീൻ ഇസ്ലാം മനുഷ്യൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യത്തെയാണ് കാര്യമായി വിളിച്ചോതുന്നത്. മരണാനന്തര ജീവിതവും അതിനുവേണ്ടി ദുനിയാവിൽ അധ്വാനിക്കലും അതുകൊണ്ട് തന്നെ സമയം വിലപ്പെട്ടതാണ്, ഉപകാരപ്രദമായി അത് ഉപയോഗിക്കണം എന്ന് പറയുന്നു. എന്നാൽ അതോടൊപ്പം ശരീരത്തിനാവശ്യമായ തെർഫീഹ് അനുവദിക്കപ്പെട്ട വിനോദങ്ങളും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഫുട്ബോൾ അതേപോലുള്ള കളികളിൽ പങ്കെടുക്കലൊരു ഭാഗത്തും മറ്റൊന്ന് അത് വീക്ഷിക്കലുമാണ്. പൊതുവെ പണ്ഡിതന്മാർ ഏതെല്ലാം കളികൾ അനുവദനീയമാണ്, കളികൾ അനുവദനീയമാകുവാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകമായി ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കളി ഇസ്ലാം നിരോധിച്ച വിഭാഗത്തിൽ പെടാൻ പാടില്ല, അഥവാ അതുമായി ബന്ധപ്പെട്ട് തിമാറ്, മൈസിർ, ചൂതാട്ടം, വെറ്റുവെക്കൽ, പന്തയം പോലുള്ളത് അധിഷ്ഠിതമായ കളിയാണ് എങ്കിൽ അത് ഹറാമാണ്. അതേപോലെ തന്നെ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് തടസ്സമാകാൻ പാടില്ല, അള്ളാഹുമായുള്ള ബാധ്യതയുണ്ട്, നമസ്കാരം, മനുഷ്യരുമായുള്ള ബാധ്യതകളുണ്ട്, മാതാപിതാക്കളെ നോക്കുക, മക്കളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചിലവിന് കൊടുക്കുക, സ്വന്തം ശരീരത്തിനാവശ്യമായ കാര്യങ്ങൾ ഏർപ്പെടുക, ഈ ബാധ്യതകളാം എല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് കളിക്കുന്നതും കളി കാണുന്നതുമെങ്കിൽ അതേതായിരുന്നാലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ നിഷിദ്ധമായ സംസാരങ്ങൾ, അശ്ലീലങ്ങൾ, കുത്തുവാക്കുകൾ, ഹംസ്, ലംസ്, വർഗീയ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള കളികളാണ് എങ്കിൽ കളിക്കുന്നതും കളി കാണുന്നതുമൊക്കെ നിഷിദ്ധമാണ്. അതേപോലെ തന്നെ വലിയ ഒരു സമയം അതിനുവേണ്ടി ചെലവഴിക്കുക, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റ് കാര്യങ്ങളെല്ലാം വിസ്മരിച്ച് നിൽക്കുക പാടില്ലാത്തതാണ്. ഔറത്ത് മറക്കണം, പുരുഷന്മാരുടെ തൊട ഔറത്താണ് എന്നതുകൊണ്ട് തന്നെ ആ കളികളിലൊക്കെ തന്നെ അത് മറച്ചിരിക്കണം. ഇങ്ങനെ ചില ദ്വാബിത്തുകൾ, ചില നിബന്ധനകൾ അധിഷ്ഠിതമായിട്ടാണ് കളിക്കേണ്ടത്. അതുപോലെ തന്നെ മനസ്സിന് ഒരു ഉന്മേഷത്തിനു വേണ്ടി അത്തരം നിബന്ധനകൾ ഒത്തിണങ്ങി കാണുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു അലം, ചില കളികളെയൊക്കെ, മത്സരങ്ങളെയൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ്

0: ഭർത്താവ് ജോലിക്ക് പോകേണ്ട എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇസ്ലാം സ്ത്രീകളുടെ ജോലി പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ സാലറി മതിയാകാത്ത അവസ്ഥയിൽ മാത്രമാണോ ജോലിക്ക് പോകാൻ അനുമതിയുള്ളൂ എന്നാണ് ഇവരുടെ സംശയം.
1: പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അതിമഹത്തായ ഉന്നതമായ സ്ഥാനങ്ങളാണുള്ളത്. ഒരു സ്ത്രീ അവൾ ആരാകട്ടെ, ഒന്നുകിൽ ഭാര്യയായിരിക്കാം, സഹോദരിയായിരിക്കാം, ഉമ്മയായിരിക്കാം, വല്ലുമ്മയായിരിക്കാം, മകളായിരിക്കാം, അവരെയൊക്കെ സംരക്ഷിക്കേണ്ടതും അവർക്കാവശ്യമായ ഹഫാലത്ത് നൽകേണ്ടതും പുരുഷന്മാരുടെ ബാധ്യതയാണ്. ഇവിടെ ഭാര്യ ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെടുത്താണല്ലോ സംശയം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം വിരോധിച്ചതല്ലാത്ത, ഇസ്ലാം നിഷിദ്ധമാക്കിയതല്ലാത്ത രൂപത്തിൽ ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകാവുന്നതാണ്. എന്നാൽ അത് അവളുടെ ഉത്തരവാദിത്തങ്ങളെ, ഒരു കുടുംബമെന്ന ഉത്തരവാദിത്തങ്ങളെ വിസ്മരിച്ചുകൊണ്ടായിരിക്കുവാൻ പാടില്ല. മക്കൾക്ക് നൽകേണ്ട ഉത്തരവാദിത്തമുണ്ട്, ഭർത്താവിന് നൽകേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, അതെല്ലാം പാടെ ഒഴിവാക്കി ജോലിക്ക് പോകുക എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം അവളുടെ മുഖ്യ ചുമതല കുടുംബ സംരക്ഷണമാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജോലിക്ക് പോയിക്കൊള്ളണം എന്ന് ഇസ്ലാം കർശനമായി പറയുന്നുമില്ല. കാരണം അവൾക്ക് ചിലവിന് കൊടുക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. അർ-റിജാൽ ഖവ്വാമൂന അലൻ നിസ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ചിലർക്ക് ചിലരേക്കാൾ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരം നൽകി. അതിലൊന്ന് പറഞ്ഞു, വയുമാ അംഫഖുമിൻ അംബാലിഹിം, ഭർത്താക്കന്മാരാണ് ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഭർത്താക്കന്മാർ ജോലിക്കൊന്നും പോകാതെ അവർ ഉഴപ്പന്മാരായി നടന്ന് ഭാര്യയെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നത് ഇസ്ലാമിന് അന്യമാണ്. കാരണം ആ ചുമതലയും ഉത്തരവാദിത്വവും ഭർത്താവിനാണുള്ളത്. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് മതപരമായ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. എഴുതിക്കിട്ടിയ മറ്റൊരു ചോദ്യം, KCBയിൽ നമ്മൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിന് തുകക്ക് ആനുപാതികമായി പലിശ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും അടുത്ത ബില്ലിൽ ആ തുക കുറയുകയും ചെയ്യുന്നു, ഇത് എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്നാണ്?
1: അത് തീർത്തും പലിശയാണ് എങ്കിൽ അത് പലിശയാണ് എന്ന് മനസ്സിലാക്കി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
0: സ്ത്രീകൾ മഹറമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ പറ്റിയാണ് ഒരു സഹോദരിയുടെ ചോദ്യം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റും സ്ത്രീകൾ കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷൻ സമയത്ത് ചെറിയ കുട്ടികളുമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കാണുന്നു, ഇത് അനുവദനീയമാണോ? മഹറമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉദാഹരണത്തിന്, സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് തെറ്റാണോ? കൂടെ ഭർത്താവോ മഹറമായിട്ടുള്ള അല്ല, പ്രായപൂർത്തി ആൺമക്കളോ മറ്റോ ഇല്ല എത്ത അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്?
1: ഏതെങ്കിലും ഒരു ദേശവും പ്രദേശവും അധിഷ്ഠിതമായിട്ടല്ല ഇസ്ലാമിൻ്റെ മതനിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം ആ വിഷയത്തിൽ പ്രമാണബദ്ധമായി എന്ത് പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യുവാനുള്ള നിബന്ധനകൾപ്പെട്ടതാണ് അവളുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മഹ്റമായ ആരെങ്കിലും ഉണ്ടാകണം. ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരമാണെങ്കിൽ ഈ പറഞ്ഞ നിബന്ധന ഉണ്ടായിരിക്കണം. പൊതുവെ ഹജ്ജ് ഉംറ യാത്രകൾക്ക് വേണ്ടിയാണ് സ്ത്രീകൾ ചോദിക്കാറുള്ളത്. അനുവദനീയമാണ്, കാശുണ്ട്, പണമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷെ മഹ്റമില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജോ ഉംറയോ നിർബന്ധമില്ല. അതിൻ്റെ പേരിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. എങ്കിൽ അതുപോലും അങ്ങനെയാണ് എങ്കിൽ ഉല്ലാസത്തിനും വിനോദയാത്രയ്ക്കും വേണ്ടി എങ്ങനെയാണ് ഭർത്താവോ മഹ്റമോ ഇല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യുക? ഇസ്ലാം ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ കൃത്യമായ യുക്തിയും മനുഷ്യൻ്റെ സുരക്ഷിതത്വവും സ്ത്രീകളെക്കുറിച്ചുള്ള സംരക്ഷണമൊക്കെ

0: ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത്.
1: എൻ്റെ മൂന്ന് വിരലുകൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്. വുളു എടുക്കുമ്പോൾ നനയതെന്ന് കൊണ്ടാണോ തോന്നുന്നു, മുറിവ് ഉണങ്ങുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് ഗ്ലൗസ് ധരിച്ചുകൊണ്ട് വുളു എടുക്കാമോ? ഗ്ലൗസിൻ്റെ ഭാഗത്ത് തടവിയാൽ മതിയോ എന്നാണ് ഒരു സഹോദരിയുടെ സംശയം.
0: മൊത്തത്തിൽ ഗ്ലൗസ് ധരിക്കുകയല്ല, അവിടെ ഒന്നുകിൽ ആ മുറിവുള്ള ഭാഗത്ത് ബാൻഡേജ് ഇടുകയും എല്ലാ ഭാഗം കഴുകി അതിൻ്റെ മുകളിൽ തടവുകയും ചെയ്താൽ മതിയാവുന്നതാണ്.
1: പ്രസവത്തിനായി ആശുപത്രിയിൽ പോയ സ്ത്രീകളുടെ നിസ്കാരം എപ്രകാരമാണ് നിർവഹിക്കുക? ട്യൂബിടൽ പോലെയുള്ള സന്ദർഭത്തിൽ ഒളു, ഔറത്ത്, കിബില തുടങ്ങിയൊക്കെ പ്രയാസം നേരിടുന്നു. പ്രസവത്തിന് മുമ്പ് രക്തം വന്നാലും അത് പ്രസവരക്തമായി പരിഗണിച്ച് നിസ്കാരത്തിൽ ഇളവ് ലഭിക്കുമോ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം.
0: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ അവർക്ക് നമസ്കാരം നിഷിദ്ധമാണല്ലോ, ആർത്തവ സമയം, അതേപോലെ തന്നെ നിഫാസ്, പ്രസവരക്തം ഉണ്ടാകുക എന്നൊക്കെ. അതല്ലാത്ത വേളയിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ബുദ്ധിയുണ്ട് എങ്കിൽ കഴിയുന്ന രൂപത്തിലൊക്കെ നിസ്കരിക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു, അവർക്ക് ഇതുവരെ നിഫാസ് വന്നിട്ടില്ല എങ്കിൽ അവർ നമസ്കരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് പ്രസവ സംബന്ധമായി പ്രസവത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പ്രസവ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന രക്തങ്ങളൊക്കെ അത് പ്രസവരക്തമായി പരിഗണിക്കപ്പെടുകയും ആ ഒരു അവസ്ഥയിൽ അവർ നമസ്കരിക്കേണ്ടതില്ല, നിശ്ചിതമായി തീരും. നേരമറിച്ച് പ്രസവത്തിന് കുറേ മുമ്പാണ് എന്നാൽ അത് ഒരു പ്രസവ വേദനയോ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളോടുകൂടിയല്ല വരുന്നതെങ്കിൽ അത് ഇസ്തിഹാലത്താണ് അവർ ശുദ്ധിയാക്കി പിന്നീട് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കിയതിന് ശേഷം അവർ നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്.
1: ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട് വീട്ടിൽ കിടപ്പിലാണ്. അമിത സ്പീഡിൽ വന്ന് റോഡ് മുറിച്ച് കിടക്കുമ്പോഴാണ് ആക്സിഡൻറ്റ് നടന്നത്. എനിക്ക് ഹോസ്പിറ്റൽ ചെലവൊന്നും തന്നില്ല. ആവശ്യപ്പെട്ടപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിന് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയാൽ തരാമെന്നാണ് അവർ പറയുന്നത്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് ആ പണം അനുവദനീയമാണോ എന്നാണ്.
0: അതെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇൻഷുറൻസ് പണമായി ലഭിച്ചത് അയാൾക്ക് നൽകേണ്ട അവകാശമാണ്. അത് ആര് നൽകിയാലും ശരി, അത് സ്വീകരിക്കുന്നത് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തആല ആലം.
1: എൻ്റെ സഹോദരൻ്റെ മകൾക്ക് ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം കുറേ നേരം കുടിച്ചു, പിന്നെ കൊടുത്തിട്ടില്ല. ആ കുട്ടി എൻ്റെ മകന് മഹറമാകുമോ എന്നാണ്.
0: മുലകുടി ബന്ധം ആയിത്തീരണമെങ്കിൽ ഖംസ റലാഅത്ത്, 5 തവണ കുടിക്കേണ്ടതുണ്ട്. അതും 2 വയസ്സ് പ്രായത്തിൽ, മുലകുടി പ്രായത്തിൽ കുടിക്കണം. 5 തവണയെങ്കിലും കുടിക്കണം. 5 തവണ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഉമ്മയുടെ അമിഞ്ഞപ്പാൽ കഴിക്കുന്നു, പിന്നീട് സ്വയം വിരമിക്കുന്നു, അതൊന്നായി. അങ്ങനെ 5 തവണ, അത് ഒരു ദിവസമാകണമെന്നില്ല, പല ദിവസങ്ങളിലാകാം. 5 നേരം കുടിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മ ഈ കുട്ടിയുടെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയായിത്തീരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടിയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉപ്പയായിത്തീരുന്നു. ആ സ്ത്രീയുടെ മക്കൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരി സഹോദരങ്ങളായി ആവുന്നു. അവർ പരസ്പരം കല്യാണം കഴിക്കുവാൻ പാടില്ല, അവർ മഹറമായിത്തീരും. ഈ നിയമങ്ങളൊക്കെ അതിൽ ബാധകമായിത്തീരും.
1: ഇവിടെ ഒരു ദിവസം കുറേ നേരം കുടിച്ചു എന്ന് ആണ് ചോദ്യം, വ്യക്തത ഇല്ല.
0: ആ കുറേ നേരം എന്ന് പറഞ്ഞ ഒരു 5 തവണ കുടിച്ചിട്ടുണ്ടെങ്കിൽ, 5 തരം സ്വിപ്പ് ചെയ്യുകയല്ല, മറിച്ച് കുട്ടിയെ കുടിച്ച് അമ്മിഞ്ഞപ്പാൽ വേറെ വിരിയുമല്ലോ. അങ്ങനെ ഒരു 5 തവണ ആയിട്ടുണ്ടെങ്കിൽ മുലകുടി ബന്ധമായി തീർന്നു എന്നാണ്.
1: എൻ്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ അടവിന് എടുത്തു, ഞാൻ കുറേ എതിർത്തു. നമ്മുടെ വരുമാന മാർഗമാണ്, അതിന് കുഴപ്പമുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ എനിക്ക് കുറ്റമുണ്ടാകുമോ? എന്നെ പടച്ചവൻ ശിക്ഷിക്കുമോ? കാരണം ആ ഓട്ടോ ഓടിയ പണം കൊണ്ടല്ലേ എൻ്റെയും ചെലവ് കഴിഞ്ഞു പോകുന്നത് എന്നാണ് സഹോദരിയുടെ ചോദ്യം.
0: അദ്ദേഹം പൂർണ്ണമായി അനുവാദമില്ലാത്തൊരു വഴിയിലൂടെയാണ് ഓട്ടോ കരസ്ഥമാക്കിയത്. സ്വാഭാവികമായും അടവിനാകുമ്പോൾ പലിശയിൽ അധിഷ്ഠിതമായിരിക്കും. അതിൻ്റെ ഭയത്താലാണ് സഹോദരി ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഭക്ഷണം, അതുവഴി ഈ ഓട്ടോ വഴി ഉണ്ടാകുന്ന വരുമാനങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഹറാമായി തീരുകയില്ല. അവരുടെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. കാരണം ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് പൂർണ്ണമായും ഉള്ളൊരു നിഷിദ്ധമാണ് എങ്കിൽ ഭർത്താവ് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്, കവർന്നു കൊണ്ടുവന്നതാണ്, പിടിച്ചു പറിച്ചു കൊണ്ടുവന്നതാണ് എന്ന് പൂർണ്ണമായ ബോധ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ വിധി മറ്റൊന്നാണ്. അപ്പോൾ അവർക്കത് അനുവദനീയമായി തീരുന്നതല്ല.
1: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് അലിജാബ. നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫീഡ്ബാക്ക് വഴി വന്ന എഴുതി കിട്ടിയ ചോദ്യങ്ങൾ മറ്റൊന്ന്. മുമ്പ് പല തിന്മകളിലും മുഴുകിയിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആ തിന്മയെല്ലാം പൂർണ്ണമായി വിട്ടുനിൽക്കുന്നു. എന്നാൽ തൻ്റെ മകനെ ഇസ്ലാമികമായി വളർത്തുമ്പോൾ മകൻ ഒരു പക്ഷേ ചോദിക്കില്ലേ, നിങ്ങളും എൻ്റെ ഈ പ്രായത്തിൽ ജീവിതം അടിച്ചു പൊളിച്ചില്ലേ എന്ന്. അന്നേരം എന്താണ് മറുപടി പറയേണ്ടത്? ആ ചോദ്യം ശരിക്കും ഭയപ്പെടുത്തുന്നതല്ലേ എന്നാണ് ഇവരുടെ വ്യാകുലത.
0: ഇത്തരമൊരു ചിന്ത അഥവാ മുമ്പ് കാലത്ത് ചെയ്തു പോയ തെറ്റുകൾ അത് ആളുകൾ അറിഞ്ഞ് ഇനി ഞാൻ നന്നായി തീർന്നാൽ വീണ്ടും ആളുകൾ കുത്തിപ്പൊക്കുകയില്ലേ എന്നുള്ള ചിന്ത, അത് സത്യത്തിൽ തിന്മയിലേക്ക് വളം വെക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സിത്തീർ എല്ലാം മറച്ചു വെക്കുന്നവനാണ്. നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് വെളിവാക്കുന്നില്ല, മറച്ചു വെക്കുന്നവനാണ്. കുല്ലു ഉമ്മത്തി മുആഫ ഇല്ല അൽ മുജാഹിരീൻ, എൻ്റെ ഉമ്മത്തിങ്ങൾ എല്ലാവർക്കും വിട്ടുപോയി ചെയ്യപ്പെടുന്നവരാണ്, മുജാഹിരീങ്ങളൊഴിച്ച്. എന്താ മുജാഹറത്ത് എന്ന് പറഞ്ഞാൽ? രാത്രിയിൽ ഒരു തിന്മ ചെയ്യുന്നു, ആരും അറിയാതെ നേരം വെളുത്തപ്പോൾ അവൻ തന്നെ അത് മറ്റുള്ള ആളുകൾക്ക് വിളമ്പിക്കൊടുക്കുന്നു അവൻ ചെയ്ത തിന്മകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അഫു ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹം പിതാവാണ്. അദ്ദേഹം ചെയ്യേണ്ടത് കഴിഞ്ഞു പോയ തൗബയുടെ ലക്ഷ്യം കഴിഞ്ഞു പോയത് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും അതിനെക്കുറിച്ച് പരസ്യപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. അങ്ങനെ നല്ലവനായി ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മക്കൾ മറ്റുള്ള ആളുകളൊന്നും പിന്നീട് ആ പഴയ ചിന്താഗതികൾ പൊക്കിക്കൊണ്ടുവരികയില്ല. ഇനി അഥവാ അത് മകനോ മറ്റോ ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെയും അതൊക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അവിവേകം കൊണ്ടോ ചെയ്തു പോയതാണ്, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിന്നോട് ഈ വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് എന്ന് ഉണർത്തുകയാണ് ചെയ്യേണ്ടത്.
1: സഹിക്കാൻ പറ്റാത്ത ഒരു ദേഷ്യത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മകളെ പ്രാഗി പറഞ്ഞുപോയി, പിന്നീടാണ് അങ്ങനെ പറയാൻ പാടില്ലെന്ന് മനസ്സിലായത്. അതിന് കഫാറത്തായി 3 ദിവസം നോമ്പെടുത്താൽ പ്രതിവിധിയാകുമോ, മകൾക്ക് അത് തട്ടാതിരിക്കുമോ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
0: സാധാരണ പറയാറുണ്ട്, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്ന്. അതിൻ്റെ വലിയൊരു അടയാളമായിട്ടാണ് ഈ ചോദ്യം കാണുന്നത്. നമ്മൾ ഒരാളെ ആക്ഷേപിക്കുകയോ തെറി പറയുകയോ അല്ലെങ്കിൽ ലഅനത്ത് ശാപ പ്രാർത്ഥന നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് തിരിച്ചെടുക്കുക? പ്രത്യേകിച്ച് ശപിച്ചു അല്ലെങ്കിൽ പ്രാഗി എന്നാണല്ലോ പറയുന്നത്. ആ ഒരു പ്രാർത്ഥന നശിച്ചു പോകട്ടെ എന്നിത്യാദി പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കിയെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടി രക്ഷപ്പെടുക? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെതിരെ, നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരായി പ്രാർത്ഥിക്കരുത് എന്ന്. കാരണം ചില പ്രത്യേക സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. തലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലൊന്ന് മക്കൾക്ക് എതിരായി മാതാപിതാക്കൾ പ്രാർത്ഥിക്കലാണ്. അതിന് ചെയ്യേണ്ടത് ചെയ്തു പോയ ആ ഒരു തെറ്റിൽ പശ്ചാത്തപിക്കുകയും മകളോടാണെങ്കിൽ പോലും അത് പൊരുത്തപ്പെട്ട് തരണമെന്നും മകൾക്ക് വേണ്ടി ഹൈറായി കിട്ടുവാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത്. അവർ ചെയ്ത ശാപപ്രാർത്ഥനയാകട്ടെ ആക്ഷേപങ്ങളാകട്ടെ കുട്ടിക്കൊരിക്കലും ബാധിക്കാത്ത ഇസ്ലാമികത്ത ഉള്ള ഒരു കുട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വതആല ആ കുട്ടിയെയും നമ്മുടെ മക്കളെയൊക്കെ വളർത്തുമാറാകട്ടെ.
1: ആമീൻ. വളരെ വിശദമായ മറ്റൊരു ചോദ്യം. എൻ്റെ ഉപ്പാൻ്റെ കുടുംബവുമായി 2 വർഷമായി ഒരു ബന്ധവുമില്ലാതെ ഇരിക്കുന്നു. എൻ്റെ അനിയത്തി വിവാഹം കഴിച്ചു കൊടുത്തത് ഉപ്പയുടെ പെങ്ങളുടെ മകനായിരുന്നു. അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നു. ഒരു മോനുണ്ട്. 10 വർഷം ജീവിച്ചിട്ടും അവൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. ഇടയ്ക്കിടെ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഞങ്ങൾ കുടുംബബന്ധം മുറിയും എന്ന ഒറ്റ കാരണത്താൽ സമാധാനം പിച്ച് പറഞ്ഞുവിടും. 2 കൊല്ലം മുമ്പേ അവൾ ആരോടും പറയാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും കുട്ടിയുമായി ഇറങ്ങിപ്പോയി. എല്ലാവരുടെയും അന്വേഷണം നടത്തിയിട്ടും അവളെയും കുട്ടിയെയും കിട്ടിയില്ല. പിന്നെ CCTVയുടെയും പോലീസിൻ്റെയും അന്വേഷണത്തിൽ അവളെയും കുട്ടിയെയും കിട്ടിയത് ഒരാഴ്ച കഴിഞ്ഞാണ്. അവൾ അപ്പോൾ തന്നെ പറഞ്ഞു, ഇനിയും എന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ഞാനും കുട്ടിയും മരിക്കും എന്ന്. അങ്ങനെ വിവാഹബന്ധം വേർപിരിച്ചു. അതുകൊണ്ട് കുടുംബത്തിലെല്ലാവരും എൻ്റെ ഉപ്പ ഉമ്മ ഉപ്പയുടെ 3 മക്കളെയും ഒറ്റപ്പെടുത്തി. കുടുംബത്തിൽ 3 കല്യാണത്തിന് ഞങ്ങളെ ആരും വിളിച്ചില്ല. 2-3 മരണത്തിന് വിവരം പോലും അറിയിച്ചില്ല. ഉപ്പയുടെ അനുജൻ ഞങ്ങളുടെ ഫാമിലിയിൽ മൊബൈൽ നമ്പർ എല്ലാവരുടെയും ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് എന്താണ് ചെയ്യാനാവുക? ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ്. ഉപ്പാക്ക് 3 തവണ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. ഇപ്പോൾ 3 മാസം മുമ്പേ പിത്തസഞ്ചിയിൽ കല്ലിന് പ്രോബ്ലം ഉണ്ടായി. ഭയങ്കര പ്രയാസത്തിലാണ്. 2-3 ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്തു ചെയ്യും എന്നാണ് ഇവരുടെ ചോദ്യം.
0: അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരും തന്നെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ എന്നീ പ്രാർത്ഥനകളും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസ്രത്തൻ വഖിന അദാബന്നാർ എന്നീ പ്രാർത്ഥനകളുമൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബജീവിതം ദുഷ്കരമായി എങ്കിൽ ഒരിക്കലും ഭർത്താവുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ അവിടെ പരിശുദ്ധ ദീൻ ഇസ്ലാം അനുവദിച്ചതാണ് ഖുൽഉ നടത്തുക എന്നത്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒന്ന് പാടില്ല എന്ന് പറയാൻ ഒരു കുടുംബ ബന്ധുവിനും പാടില്ലാത്ത കാര്യമാണ്. കാരണം അള്ളാഹു അക്ബർ ഏറ്റവും വലുത് അള്ളാഹുവാണ്, അവൻ്റെ കൽപ്പനകളാണ്. ഒരു സ്ത്രീക്ക് നരകയാതന അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഭർത്താവിൽ നിന്ന് മോചിതയായി അവൾക്ക് ഇസ്ലാമികമായി ഒറ്റയ്ക്ക് ഈ മക്കളുമായി ജീവിക്കലായിരിക്കും. അതിന് കുടുംബങ്ങൾ ഒരിക്കലും തടസ്സം നിൽക്കുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽബക്കറയിൽ ഭർത്താക്കന്മാർ റജിയാത്ത് നടത്തിയാൽ, 1-2 തവണ തലാഖ് ചൊല്ലി വീണ്ടും വീണ്ടെടുക്കുവാൻ അവരാഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ബന്ധുക്കൾ സഹോദരന്മാരായിരിക്കാം വാപ്പയായിരിക്കാം ഒരിക്കലും അതിന് തടസ്സം നിൽക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. മഅ്ഖൽബ് ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു വലിയെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുടുംബങ്ങളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്ത്രീയുടെ ഭാര്യയുടെ മകളുടെ സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ്. നമുക്ക് ഈ ഒരു ചോദ്യത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ എന്താണെന്നറിയില്ല. പൊതുവെ ഒരു ഭാഗത്ത് മാത്രം ന്യായം ഉണ്ടാകുവാൻ സാധ്യതയില്ല. രണ്ട് ഭാഗത്തും ന്യായാന്യായങ്ങൾ ഉണ്ടായിരിക്കും. ഏതായിരുന്നാലും ചോദിച്ചതിനുള്ള മറുപടി എന്നുള്ള നിലക്കാണ് ഈ ഉത്തരങ്ങൾ നമ്മളിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്.
1: ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പേസ് റേഡിയോ ശ്രോതാക്കൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അത്തരം സാഹചര്യങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ. ഒരു കോളർ ലൈനുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: പറഞ്ഞാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന പിന്നെ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ
1: ശബ്ദം മുറിഞ്ഞു പോകുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാമോ എന്നാണോ ചോദ്യം?
0: നമ്മൾ ഏറ്റവും അവസാനമായി ചെയ്യുന്നതാണല്ലോ ഉറക്കം. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കടന്ന് വീണ്ടും ഭക്ഷണം കഴിക്കുക എന്നൊന്നില്ല. ഏറ്റവും ഒരു ദിവസത്തിൻ്റെ അവസാനമാണ് ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് അഷ ഇഷൻ്റെ മുമ്പോ ശേഷമോ അഷ അത്താഴം കഴിച്ചതിന് ശേഷം ഉറങ്ങുക. ഉറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്കറുകളും പ്രാർത്ഥനകളും സൂറത്തുകളും ഒക്കെ ഓതി അല്ലാഹുമ്മ അസ്ലം തുനബ്സി ഇലൈക വജ്ജഅ്തു വജ്ഹി ഇലൈക എന്ന സുദീർഘമായ പ്രാർത്ഥന ചൊല്ലി വലതുഭാഗം ചെരിഞ്ഞ് വലത് കവിളത്ത് വെച്ച് ആ രൂപത്തിലാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. അപ്പോൾ അത് അവസാനത്തേതാണ്, ഏറ്റവും അവസാനമായി ചെയ്യേണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ സുന്നത്ത് നോമ്പെടുക്കാനോ അല്ലെങ്കിൽ റമദാനാണെങ്കിൽ അത്താഴത്തിനോ ഉള്ള ഒരു ഭക്ഷണം കഴിക്കലാണ് ഉള്ളത്.
1: ഉത്തരം വ്യക്തമായല്ലോ.
2: ആ, ഒന്നുകൂടി ചോദിച്ചോളൂ.
1: ചോദിച്ചോളൂ.
2: തഹജ്ജുദ്
1: നിസ്കരിക്കുമ്പോൾ
0: തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഉളുവിൻ്റെ സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ്. പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സുദീർഘമായി രാത്രി നമസ്കരിക്കുമ്പോൾ രണ്ട് റക്കാത്ത് ആദ്യമായി ലഘുവായി നമസ്കരിച്ചിരുന്നു. ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് റക്കാത്ത് അഞ്ച് റക്കാത്തൊക്കെ കൂടുതലായി ഈ 11 റക്കാത്ത് വരെയൊക്കെ നിസ്കരിക്കുമ്പോൾ ഉദൂഇൻ്റെ രണ്ട് റക്കാത്ത് സുന്നത്തും അതിൽ ഉൾപ്പെടുത്തി, അഥവാ 11 റക്കാത്ത് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ട് റക്കാത്ത് നമസ്കരിക്കുമ്പോൾ അത് തഹജ്ജുദുമാണ് അതോടൊപ്പം തന്നെ ഉദൂഇൻ്റെ രണ്ട് റക്കാത്തുമാണ് എന്നുള്ള ഒരു നിയ്യത്തോടു കൂടി നിസ്കരിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക്, അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. പുരുഷൻ രോഗിയായി കിടന്നാൽ സ്ത്രീകൾക്ക് സന്ദർശിക്കാമോ എന്നാണ് മറ്റു ശ്രോതാവ് എഴുതി ചോദിക്കുന്നത്.
0: പുരുഷൻ രോഗിയായി കിടന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സന്ദർശിക്കൽ അനുവാദമുണ്ട്. ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് സന്ദർശിക്കാവുന്നതാണ്. ഉമ്മു സായിബ് അല്ലെങ്കിൽ ഉമ്മു മുസയ്യബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ, അവരടുക്കൽ നബി സല്ലല്ലാഹു അവർ രോഗിയായവളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചതായി കാണുവാൻ സാധിക്കും. ഇനി ഏതൊരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിലും അവിടെയൊക്കെ രോഗികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ രോഗികൾക്ക് കുടുംബങ്ങൾക്ക് പ്രയാസമുണ്ടാവുന്ന അവസ്ഥകളോ നമ്മൾ സൃഷ്ടിക്കുവാനോ ഉണ്ടാക്കുവാനോ പാടില്ല. അതേപോലെ തന്നെ സ്ത്രീകളെ ആകുമ്പോൾ സ്വാഭാവികമായും ഒരു മഹറമോ ഒക്കെയുള്ള ആള് ഒരു മഹറമായ സ്ത്രീയാണെങ്കിൽ സ്വാഭാവികമായി സന്ദർശിക്കുന്നതിന് കുഴപ്പമില്ല, സന്ദർശിക്കാവുന്നതാണ്.
1: ഇസ്ലാമിൽ സിനിമയിൽ അഭിനയിക്കുന്നത് അനുവദനീയമാണോ? നിരവധി മുസ്ലിം നാമധാരികൾ സിനിമാ മേഖലയെ തങ്ങളുടെ ഉപജീവന മാർഗമായി തിരഞ്ഞെടുക്കുകയും അതിലൂടെ ജീവിക്കുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യരുടെ റിസ്ഖ് നൽകുന്നവൻ. എന്നാൽ അഭിനയവും സിനിമാ മേഖലയും എല്ലാം ഇസ്ലാമിൽ ഹറാമാണെന്ന് കരുതപ്പെടുന്നുവെങ്കിൽ മുസ്ലിങ്ങൾക്ക് ആ മേഖലയിലൂടെ അള്ളാഹു ഉപജീവനം നൽകുന്നത് എന്തുകൊണ്ടാണ്? ഈ വിഷയത്തെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ്.
0: ഇന്ന് സിനിമ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്നും സിനിമ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ആളുകൾ, സാധാരണക്കാർ മനസ്സിലാക്കുന്നത്? അവിടെ ഇസ്ലാമികമായ പർദ്ദയും വസ്ത്രധാരണവും ധരിച്ച് സംഗീതങ്ങളില്ലാതെ തെറിവാക്കുകളില്ലാതെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നസീഹത്തുകളും ആയത്തുകളും, ഇതിനാണോ സിനിമ എന്ന് പറയുക? മറിച്ച് ഒരു സിനിമയിൽ ഈ പറഞ്ഞ നിഷിദ്ധങ്ങളെല്ലാം ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ആണും പെണ്ണും തമ്മിലുള്ള ഇടകലരലുകളും സ്പർശനങ്ങളും ഉണ്ടാകും, അതിലപ്പുറമുള്ള കാര്യങ്ങളുണ്ടാവും. പല കുറ്റവാളികളെയും പിടിക്കപ്പെടുമ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെ പ്രചോദനം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം, ഞങ്ങൾക്ക് സിനിമയിൽ നിന്നാണ് ഇത് കിട്ടിയത്. കവർച്ചയാകട്ടെ, കൊലപാതകമാകട്ടെ, ഈ ഒരു മോഡൽ ഞങ്ങൾ നടത്താനുള്ള കാരണം അതിൻ്റെ ട്രെയിനിങ് ലഭിച്ചത് സിനിമയിൽ നിന്നാണെന്നാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോലും അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതല്ലാതെ ഇന്ന് സിനിമ എന്ന് പറയുമ്പോൾ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുവാനും മനുഷ്യനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി വളർത്തുവാനും വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണല്ലോ അതിൻ്റെ മറുപടി. എങ്കിൽ അതിൻ്റെ അഭിനയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഉപജീവനം അതിൻ്റെ മാർഗമായി തീരുക? യാ അയ്യുഹൽ റുസുൽ കുലു മിന ത്വയ്യിബാത്തി വഅമലു സ്വാലിഹ. ഓ പ്രവാചകന്മാരെ, നിങ്ങൾ വിശിഷ്ടമായത് ഭുജിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും. ഓ വിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ഏറ്റവും വിശിഷ്ടവും ത്വയ്യിബായത് നിങ്ങൾ ഭക്ഷിക്കുക എന്നാണ്. അവിടെ ത്വയ്യിബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാന ഹലാലായത്, ഹലാലായ വരുമാന മാർഗമായിരിക്കണമെന്നാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ റിസ്കിൻ്റെ മാർഗം, ഉപജീവനത്തിൻ്റെ മാർഗം ഒരു ഹറാമിലൂടെ ആയിക്കൂടാ എന്നാണ്.
1: ഇവർ ചോദ്യത്തിൻ്റെ അവസാന ഭാഗം, ആ മേഖലയിലൂടെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നത് എന്താണ്, എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. വാസ്തവത്തിൽ താങ്കളുടെ മറുപടിയിൽ നിന്നും അത്തരം ഹറാമായ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ അവർക്ക് അവരുടെ ചോദ്യത്തിൻ്റെ ഒരു ശൈലി എന്തുകൊണ്ട് അങ്ങനെ ഉപജീവനം നൽകുന്നു എന്ന തരത്തിലാണ് അവരുടെ ചോദ്യം.
0: അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം വിശാലമാക്കി കൊടുത്തിരിക്കുന്നു. അത് ഹറാമിൽ അപ്പം മോഷ്ടാവ്, അതവർ പലിശക്കാരൻ, കവർച്ചക്കാരൻ, കൈക്കൂലി വാങ്ങുന്നവൻ, മറ്റ് പൂഴ്ത്തിയൊപ്പം കരിഞ്ചന്തയും ചെയ്യുന്നവൻ, അതൊക്കെ ഒരു പരീക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമായ വഴിയിലൂടെ അവർ ഉപജീവനമായി തെരഞ്ഞെടുത്തു. നല്ല വഴികളുണ്ടായിരുന്നു, ആ വഴികളൊക്കെ അവർ തൽക്കാലം മാറ്റിവെച്ച് അതിനേക്കാൾ സൗകര്യവും ഫലപ്രദവും എളുപ്പവും ഈ വഴികളാണ് എന്ന് നോക്കി അവർ തെരഞ്ഞെടുത്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇഖ്തിയാർ, ഹദൈനാഹു നജ്ദൈൻ എന്ന് രണ്ട് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്, നന്മയും തിന്മയും. അപ്പോൾ തിന്മയുടെ വഴികൾ അവർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്.
1: ഞാനൊരു ബിസിനസ്സുകാരനാണ്. ചില സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഓർഡർ ലഭിക്കുന്നതിനായി അവർക്ക് സാമ്പത്തികമായോ അല്ലാത്തതോ ആയ ചില ആനുകൂല്യങ്ങൾ നൽകേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പല സ്ഥാപനങ്ങളിലും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ ഞങ്ങൾക്ക് ബിസിനസ് നൽകുന്നതിനോ ഓർഡറുകൾ അനുവദിക്കുന്നതിനോ വേണ്ടി ഇത്തരത്തിലുള്ള വ്യക്തിപരമായ നേട്ടങ്ങളോ ആനുകൂല്യങ്ങളോ ആവശ്യപ്പെടാറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഹലാലാണോ? ഇത്തരം ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്? ഇസ്ലാമികമായുള്ള ഒരു നിർദ്ദേശം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
0: ഒരു കമ്പനിയിൽ, ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മാർഗത്തിലൂടെ, രണ്ടാമതായി ആ കമ്പനിക്ക് ഫലപ്രദമായ രൂപത്തിൽ ആ കമ്പനി വെച്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ കമ്പനിയിലുള്ള മാനേജറെയും വേണ്ടപ്പെട്ട ആളുകളെയും അറിയിക്കാതെ മറ്റൊരു വഴിയിലൂടെ പണം സമ്പാദിക്കുകയും ചെയ്യുക എന്നത് സത്യത്തിൽ രിഷ്വയാണ്, കൈക്കൂലിയാണ്. ഒരു സെയിൽസ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ബൾക്കായി സാധനങ്ങൾ വാങ്ങുന്ന ആളായിരിക്കും, അയാളെ മറ്റൊരു കമ്പനിക്കാരൻ പാട്ടിൽ പിടിച്ച് വശീകരിച്ച് അവരെ മതിപ്പിക്കുന്ന പലതും നൽകി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് ഈ വസ്തു ക്വാളിറ്റി ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും ശരി വലിയ സംഖ്യകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ സെയിൽസ്മാൻ ബൾക്കായി വാങ്ങുന്ന ആൾ സ്വാഭാവികമായി ഇതേ വാങ്ങിയുള്ളൂ. അത് സത്യത്തിൽ കൈക്കൂലിയാണ്. അയാൾ ഏതൊരു കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത് അതിനെ മായുള്ള കരാറുകൾ ലംഘിക്കലാണ്. അതുകൊണ്ടൊരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്തതാണ്. വല്ലതും പാരിതോഷികങ്ങളും ലഭിച്ചുവെങ്കിൽ, ഒന്നുകിൽ അത് ഉപയോഗിക്കണമെങ്കിൽ ആരാണോ ആ കമ്പനിയുടെ മുതലാളി അയാളുടെ അംഗീകാരത്തോടുകൂടി മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ആ വസ്തുക്കൾ മുഴുവൻ കമ്പനിക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നുൽ തുബിയ എന്ന് പറയുന്ന ഒരാളെ സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും അദ്ദേഹം സക്കാത്തുമായി വന്ന ശേഷം ഇതൊക്കെ നബിയെ സക്കാത്താണ്, ഇതൊക്കെ ആളുകൾ എനിക്ക് നൽകിയതാണെന്ന് പറഞ്ഞപ്പോൾ, തന്നതാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ഗൗരവത്തോടുകൂടി ഒരു പ്രസംഗം നടത്തി. മാ ബാലു അഖ്വാമിൻ, ചില ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ സക്കാത്ത് ശേഖരിക്കുവാൻ പറഞ്ഞയച്ച് തിരിച്ചു വരുമ്പോൾ ഇത് എനിക്കുള്ളതാണെന്ന് പറയുന്നത്, അവർ അവരുടെ വാപ്പന്മാരുടെ പിതാക്കന്മാരുടെ വീട്ടിൽ ഇരിക്കുകയാണ് എങ്കിൽ എവിടെ നിന്നാണ് അവർക്ക് ലഭിക്കുക എന്നാണ്. ഇതുപോലെ ഈ കമ്പനിയിലെ സെയിൽസ്മാൻ ആ ഒരു തസ്തികയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ശമ്പളത്തിന് പുറമെ അയാൾക്ക് ഇത്തരത്തിൽ കിംബളങ്ങൾ ലഭിക്കുക? അത്തരം തിന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാനും അത്തരം തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റൊരു കമ്പനിക്കോ മറ്റൊരു മുതലാളിക്കോ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ഞങ്ങളുടെ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഇന്നതാണ്, അതിൻ്റെ ക്വാളിറ്റി ഇന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് പ്രത്യേകിച്ച് പാരിതോഷികങ്ങളോ കാര്യങ്ങളോ നൽകേണ്ടതില്ല.
1: ഒരു കോളർ ലൈനിലുണ്ട്, വരണം നോക്കാം. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ചോദ്യം ചോദിച്ചോളൂ.
3: അടുത്ത് സുന്നിപ്പള്ളിയാണുള്ളത്. അപ്പോ രാവിലെ സുബിൻസ്കാരത്തിന് പോകുമ്പോ അവിടെ കുനൂത്ത് ഓടിയിട്ട് ഇമാമിന്റെ കൂടെ നിസ്കരിക്കണതിന്റെ വിധി എങ്ങനെ? നമ്മള് കുനൂത്ത് ഓതാണോ ചെയ്യാൻ വേണ്ടത്, അതാ അവിടെ കൈയിട്ട് ഇങ്ങനെ നിന്നാ മതിയോ?
0: ഒരു പള്ളിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പൂർണ്ണമായും സുന്നത്ത് എടുക്കുന്ന തരത്തിലുള്ള പള്ളികളാണ് ആശ്രയിക്കേണ്ടത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹായിമാരുടെയും മാതൃക അനുസരിച്ച് സ്വീകരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് സുന്നത്തുകൾ പൂർണ്ണമായി എടുക്കുകയും ബിദ്അത്തുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള സലഫി പള്ളികളുടെ ആ പള്ളിയിലേക്കാണ് പോവുക, അതല്ല മറ്റ് പള്ളികളാണ് ഉള്ളത് എങ്കിൽ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം സുബഹിക്ക് കുനൂത്ത് തോന്നുന്ന സുന്നത്തായി കാണുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലം മുഴുവൻ സുബഹിക്ക് മാത്രമായി ഒരു കുനൂത്ത് തോന്നിയതായി ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ടാണ് സലഫി പള്ളികളിൽ സുബഹിക്ക് മാത്രമായി കുനൂത്ത് ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ശിർക്കില്ലാത്ത അത്രയും വലിയ ബിദ്അത്തുകളില്ലാത്ത ഒരാൾ ഇമാമത്തിന് നേതൃത്വം നൽകുകയും അദ്ദേഹം സുബഹിക്ക് കുനൂത്ത് ഓതുകയും ചെയ്യുന്നുവെങ്കിൽ അയാളുടെ പിന്നിൽ കുനൂത്തിന് വേണ്ടി കൈ ഉയർത്തേണ്ടതില്ല. അദ്ദേഹം ഇഹ്തിദാലിൻ്റെ വേളയിൽ ചൊല്ലേണ്ട ദിക്റുകൾ ആവർത്തിച്ച് ചൊല്ലിയാൽ മതിയാകുന്നതാണ്. അല്ലാഹു തആല ആല.
1: ഉത്തരം വ്യക്തമായല്ലോ. ഞാനും എൻ്റെ വീട്ടുകാരും പലിശ സൂക്ഷിക്കുന്നവരാണ്. സമ്പാദ്യത്തിൽ നിന്നും പലിശ നീക്കം ചെയ്യുന്നവരാണ്. എന്നാൽ എന്നെ വിവാഹം ചെയ്ത വീട്ടിലുള്ളവർ പലിശയുമായി ബന്ധമുള്ളവരാണ്. എന്തു വാങ്ങുമ്പോഴും അവർ അടവിനും ലോണിനുമാണ് വാങ്ങുന്നത്. പലിശയുടെ ഗൗരവം ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്തു, എന്നാലും അവർ അതുതന്നെയാണ് തുടരുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വളരെയധികം പ്രയാസമുണ്ടാക്കുന്നു. ഞാനും ആ പലിശ മുതലല്ലേ ഭക്ഷിക്കുന്നത്, ഇതിന് ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
0: ഇവിടെ അവർ പലിശ എന്ന് പറഞ്ഞത് പൂർണ്ണമായും പലിശയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ വാഹനങ്ങൾ എടുക്കുകയാണ്, അത് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ലോണെടുക്കുന്നത്, അത് പലിശയുടെ ഒരു ഇനമാണ്. നേരെ മറിച്ച് പല സ്ഥാപനങ്ങളും ചെയ്യുന്ന ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസായങ്ങളുണ്ട്, ഫർണിച്ചറുകൾ, ഇലക്ട്രിക് വസ്തുക്കൾ, ഇതൊക്കെ ഇൻസ്റ്റാൾമെൻ്റായി കൊടുക്കുന്നത് പലിശയാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. കാരണം ഒരു ബെഡിന് 10,000 രൂപയാണ് നമ്മൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ കൊടുക്കേണ്ടത് എങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആളുകൾ പറയും നിങ്ങൾ 2 വർഷം കൊണ്ട് തന്നാൽ മതി, അപ്പോൾ 10,000 പകരം 12,000 രൂപയായിരിക്കും എന്ന് പറഞ്ഞ് 2,000 രൂപ അധികം പറയുമ്പോൾ അത് പലിശയാണ് എന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത്തരം ഫർണിച്ചറുകൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിന് എടുക്കുമ്പോൾ അധികം വരുന്നത് പലിശയല്ല, അത് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യവുമല്ല. അതുകൊണ്ട് സഹോദരി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്യുന്നത് പൂർണ്ണമായും പലിശയിൽ അധിഷ്ഠിതമാണോ അല്ലയോ. ഇൻസ്റ്റാൾമെൻ്റ് ആയി എന്നതുകൊണ്ട് പലിശയായി തീരുകയില്ല. കൃത്യമായ ഒരു ആളിൽ നിന്നാണത് വാങ്ങുന്നത്, അയാൾക്ക് തന്നെയാണ് പണം അടച്ചു കൊടുക്കുന്നത്. പക്ഷേ കാലതാമസത്തിനനുസരിച്ച് വിലയിൽ വർധനമുണ്ടാകും എന്ന മുൻകൂട്ടിയുള്ള നിബന്ധനയോടുകൂടി വാങ്ങിയതാണ് എങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് സഹോദരി പറയുന്നത് പോലെ കൃത്യമായും അവർ എല്ലാം പലിശയിൽ അധിഷ്ഠിതമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അവരെ ഉപദേശിക്കുക. ഒരു വീട്ടിലെ ഭാര്യ എന്നുള്ള നിലക്ക്, അല്ലെ ഭാര്യ ആയിരിക്കാം, ഏതായിരുന്നാലും അവർക്ക് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ മറ്റോ അത് ഹറാമായി തീരുകയില്ല. അവർ ചെയ്യേണ്ട ജോലികൾ ചെയ്യുക, ഉപദേശിക്കുക, അതിൻ്റെ ഗൗരവം പറഞ്ഞ് അറിയിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാട്ടെ.
1: ആമീൻ. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാം അഥവാ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840 പ്രണയ വിവാഹം തെറ്റാണല്ലോ, പക്ഷേ നിക്കായ് ചെയ്താലും അത് സാധുവാകുകയില്ലേ? തൗബ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടു, പക്ഷേ തെറ്റായ ബന്ധം വന്നുപോയതിൻ്റെ വിധി എന്താണ്? തെറ്റായ ബന്ധം വന്ന ശേഷം നിക്കായ് ചെയ്ത് കൊടുക്കരുത് എന്നും കേൾക്കുന്നു, എന്താണ് ഇതിൻ്റെ പ്രമാണബദ്ധമായ ഇസ്ലാമിക വിധി? അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
0: ഇസ്ലാമിൽ വിവാഹം അത് അനുവദനീയമാണ്, ചില സന്ദർഭങ്ങൾ നിർബന്ധമായിത്തീരും. അപ്പോൾ ഇസ്ലാം പറയുന്നൊരു വിവാഹമാണ് എങ്കിൽ അത് അൽഹംദുലില്ലാഹ് ഖൈർ. ആ വിവാഹത്തിന് മുമ്പ് നിഷിദ്ധങ്ങൾ എന്തെങ്കിലും ചെയ്തുവെങ്കിൽ ആ ചെയ്ത നിഷിദ്ധങ്ങൾ ഹറാമാണ്. ആ ചെയ്തു പോയാൽ ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും തിന്മയിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. ആരുമായിട്ടാണോ വിവാഹം കഴിച്ചത്, അവരുമായിട്ടാണ് വിവാഹത്തിൻ്റെ മുമ്പ് നിഷിദ്ധമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ ഒന്നുകൂടെ സൂക്ഷിക്കുക. അത് കുടുംബജീവിതത്തിന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. കാരണം എത്ര നന്നാകാൻ ശ്രമിച്ചാലും രണ്ടിൽ ഒരാളുടെ മനസ്സിലും അല്ലെങ്കിൽ രണ്ടുപേരുടെ മനസ്സിലും എന്നും ആ ഒരു സുഉല്ലൻ കഴിഞ്ഞ കാലത്തെ തെറ്റിദ്ധാരണകൾ, അവൾ എന്തെങ്കിലും ചെയ്താൽ അവൾ അബദ്ധസഞ്ചാരം നടത്തുന്നുണ്ടോ എന്ന് അവന് തോന്നും. അവൻ വല്ല രണ്ട് ദിവസം വൈകി വരികയാണ് എങ്കിൽ സ്വാഭാവികമായി അവൾക്കും തെറ്റിദ്ധാരണകളും സുഉല്ലനുകളും ഉണ്ടാവും. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പുള്ള പ്രണയങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ കുടുംബജീവിതത്തിൽ വലിയ തകർച്ചകൾ ഉണ്ടാക്കും. പിന്നെ പ്രണയിച്ചതിൻ്റെ പേരിൽ രക്ഷിതാക്കന്മാർ, രക്ഷിതാക്കൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത്, അതല്ല അവർ ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇവരെ പ്രണയിക്കുന്ന ആളുകളെ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഒരു കുടുംബജീവിതത്തിൽ സന്തോഷം കളിയാടണമെങ്കിൽ ഇസ്ലാം പറഞ്ഞ വിവാഹ ജീവിതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ആ ഒരു ബന്ധം വലിയ തിന്മകളിലേക്കുള്ള വാതിൽ തുറക്കലായിരിക്കും. അതിൻ്റെ ഹൈറും ഷെറും മനസ്സിലാക്കി രക്ഷിതാക്കൾ ഇടപെടുകയാണ് ചെയ്യേണ്ടത്.
1: കോളർ ലൈനിലുണ്ട്, വരണം നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹലോ, ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ചോദ്യം ചോദിച്ചോളൂ. ചോദ്യം വ്യക്തമായില്ലല്ലോ.
4: പിന്നെ ഞാനേ ഇപ്പോ ഖുർആനെ പറ്റി ഒരു സംശയം കുട്ടികൾക്കാണ് ചോദിച്ച, അപ്പൊ അതിനൊരു മറുപടി കൊടുക്കാൻ വേണ്ടി. അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടല്ലോ അബൂലഹബിനൊക്കെ, അപ്പൊ അങ്ങനെ ക്രിസ്താവ് പറയുവാന്ന് അവന് ചോദിക്കുന്നു. റസൂലിന്റെ ദേഷ്യം ഇങ്ങനെ വികാരങ്ങളൊക്കെയാണ് ഖുർആൻ പറഞ്ഞത്. കുറെ ആൾക്കാർ പണം പറയുന്നുണ്ട്.
1: ചോദ്യം വ്യക്തമാകുന്നില്ല. ചുരുക്കി പറയൂ, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഹലോ, ഹലോ, ലൈൻ കട്ടായെന്ന് തോന്നുന്നു. ബാങ്ക് അക്കൗണ്ടിലെ പലിശ നാട്ടിലെ ഒരു ക്ലബ്ബ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡെഡ് ബോഡി ഫ്രീസർ ബോക്സിലേക്ക് സംഭാവന നൽകാമോ എന്നാണ് ശ്രോതാവ് ചോദിക്കുന്നത്.
0: ബാങ്ക് അക്കൗണ്ടിൽ കടക്കുന്ന പലിശ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടേതല്ല എന്ന് ഉറപ്പ് വരുത്തുക. പരമാവധി അത്തരം പലിശ വരുന്ന രൂപത്തിലുള്ള അക്കൗണ്ടുകൾ സ്വീകരിക്കാതിരിക്കാൻ, പലിശയില്ലാത്ത രൂപത്തിലുള്ള അക്കൗണ്ടുകൾ ലഭിക്കുമോ എന്നത് അന്വേഷിക്കുകയും ചെയ്യാം. വന്ന പലിശകൾ തനിക്കോ തൻ്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമായോ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരിക്കലും വിനിയോഗിക്കുവാൻ പാടില്ല. ഒരു പൊതു ആവശ്യമെന്നുള്ള നിലക്ക് ഫ്രീസർ വാങ്ങുന്നതിന് കൊടുക്കാം എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആല.
1: സിൽവർ ഷോപ്പിൽ കൊന്ത, രുദ്രാക്ഷം, മാല, ലക്ഷ്മി കൃഷ്ണൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ ഹറാമും ഹലാലും കൂടിക്കലർന്ന്, അതുപോലെ തന്നെ ഫാർമസിയിൽ അബോർഷനുള്ള മരുന്നുകൾ ഇവയെല്ലാം ഉണ്ട്, വിൽപ്പന നടത്തുന്നു. ഇത്തരം ബിസിനസ്സുകൾ ഷെയർ ചെയ്യാമോ എന്നാണ് ചോദ്യം.
0: അത്തരം സാഹചര്യത്തിൽ ഒന്ന്, നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കച്ചവടം ചെയ്യുന്ന ആളാകട്ടെ, അത് എടുത്തു കൊടുക്കുന്ന ആളാകട്ടെ, അവിടെ ഇപ്പോൾ രണ്ടു രണ്ട് വിധികളായിത്തീരും. ഒന്ന്, ഇസ്ലാം വിലക്കിയ വിഗ്രഹങ്ങൾ, മറ്റ് മതചിഹ്നങ്ങൾ, അത് ആ ആളുകൾക്കുള്ളതാണ്, അവരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രോത്സാഹിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത് വിൽക്കേണ്ടതോ ആവശ്യമില്ല. മറ്റാളുകൾ അത് കൈകാര്യം ചെയ്യുമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അത് വിഗ്രഹം ഇസ്ലാം കർശനമായി വിരോധിക്കുന്ന ഒരു കാര്യമെന്ന നിലക്ക് അത്തരം വിൽപ്പനകൾ മറ്റ് മതചിഹ്നങ്ങൾ ഒരിക്കലും കച്ചവടം ചെയ്യുവാനോ അതിൽ ഷെയർ ചെയ്യുവാനോ പാടില്ല. അബോർഷനെ സംബന്ധിച്ചിടത്തോളം അബോർഷൻ മരുന്നുകൾ അത് ചില സന്ദർഭങ്ങളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചില സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ തന്നെ അനുവദിക്കുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളിലേക്കാണോ അത് വിനിയോഗിക്കുക, അതല്ലാത്ത മേഖലകളിലേക്കാണോ വിനിയോഗിക്കുക എന്ന് തീർത്തും പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ധാരണയനുസരിച്ച് ഓരോരുത്തരും ചൂഴ്ന്നന്വേഷിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. അതിപ്പോൾ ഈ ഒരു അബോർഷൻ മരുന്ന് മാത്രമല്ല പല മരുന്നുകളും ആളുകൾ തിന്മക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ഇതാണ് എങ്കിൽ അത്തരം സംരംഭങ്ങൾ അത് പിന്നെ അനുവദനീയമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: ഹലോ,
5: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം ശരിയല്ല, ലൗഡ് സ്പീക്കർ ആണോ? വാഹനത്തിലാണോ നിങ്ങള്? വാഹനം സൈഡ് ആക്കി ഇടിച്ചു നോക്കി.
5: അതായത്
1: നിങ്ങള് വാഹനം സൈഡ് ആക്കി വായുവിന്റെ അപശബ്ദങ്ങൾക്കിടയിൽ നിങ്ങളെ ചോദ്യം മനസ്സിലാകുന്നില്ല.
5: ഹലോ,
1: ആ ഇനി ചോദിക്കൂ.
5: ആ ഞാന് എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ, എനിക്ക് ഈ മൂത്രവാർച്ചയുടെ പ്രശ്നമുണ്ട്, പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കീഴ്വായുവിന്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉളവെടുക്കുന്നതിന് മുന്നേ ബാത്റൂമിൽ പോയിട്ട് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് പിന്നെ ഉളവെടുത്ത് അങ്ങനെയാണ് നമസ്കരിക്കുന്നത്. പിന്നെ നമസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ കഴിവതും ബാത്റൂമിൽ പോവാതെ തന്നെ ശ്രമിക്കലുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പം ഈ കീഴ്വായുവിന്റെ പ്രശ്നം കൂടെ ഇങ്ങനെ വരുമ്പോഴേ എപ്പോഴുമില്ല. അതായത് ഞാൻ മൂത്തൊഴിച്ച ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് വരെയൊക്കെ ഇതിങ്ങനെ അങ്ങനെ തന്നെ വരുന്ന പോലെയാ.
1: 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ മൂത്രം?
5: 10-15 മിനിറ്റൊക്കെ പിടിച്ചു വെക്കാൻ പറ്റും.
1: ഓക്കെ, ചോദ്യം എന്താണ്
5: പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പം നമസ്കരിക്കാൻ വേണ്ടി.
6: പി സ്റ്റുഡിയോയിൽ ഇനി ദൃശ്യം ബാംബു ഡ്രാഫ്റ്റിംഗ്. നമ്മോടൊപ്പം ചേരുന്നത് ഇബിനു അലി ഇടത്തനാട്ടുകര, കൂടെ വിട്ടി അബ്ദുസലാം.
7: കാഴ്ചകളുടെ പുതിയ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഇബിനു അലിക്കയാണ്. പറമ്പിക്കുളത്തെ യാത്രാ വിശേഷങ്ങൾ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യാത്രയുടെ മുന്നൊരുക്കങ്ങളും പറമ്പിക്കുളത്തേക്ക് എത്തിയതുമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഈ എപ്പിസോഡിൽ യാത്ര അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ദൃശ്യം ഈ ഒരു എപ്പിസോഡിൽ ആദ്യമായി നമുക്ക് ഇബിനു അലിക്കയെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും
8: വറഹ്മത്തുള്ള.
7: ഇബിനു അലിക്ക, നമ്മളപ്പോൾ പറമ്പിക്കുളത്തെത്തി. ഇനി എന്ത് ഒരു കൗതുകം, യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ ഇവിടെ കാണാനുള്ളത്, അവിടെ എത്തോളം എപ്പോഴാണ് എത്തുക എന്നുള്ളതായിരിക്കും, എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താ ഉള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ദൃശ്യം കേൾക്കുന്ന ആദ്യ എപ്പിസോഡിൽ എത്തിക്കഴിഞ്ഞല്ലോ, ഇനി എന്തായിരിക്കും അവിടെ കാഴ്ചകളുള്ളതെന്ന് കേൾക്കണമെന്ന് കൗതുകം ഉണ്ടാവും. അവിടെ എത്തി റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായി, പിന്നെ എങ്ങനെയാണ് ആ ഒരു യാത്രയുടെ അവിടെ എത്തി കാഴ്ചകളുടെ തുടക്കം എങ്ങനെയായിരുന്നു?
8: ഒന്ന് വിശ്രമിച്ച് മേലൊക്കെ കഴുകി അവിടെ ഫുഡ് റെഡിയാവുമെന്ന് പറഞ്ഞു. ഫുഡ് പാക്കേജിൻ്റെ ഭാഗമാണ്, നാടൻ ചോറും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റി ഫുഡാണ്. അവിടെ അവരെന്നെ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റാണ്. ഭക്ഷണം കഴിഞ്ഞാൽ അവരൊരു സമയം പറഞ്ഞു, ഒരു അരമുക്കമണിക്കൂറിനുള്ളിൽ വാഹനം വരും, അപ്പോഴേക്കും റെഡി ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. വിളിക്കുമെന്ന് ചോദിച്ചു, വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല, നമ്മൾ റെഡി ആയിരിക്കും, വിളിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവർ പിന്നെ വാഹനം എത്തി, എല്ലാവരെയും വിളിച്ചു. നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറി. വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പച്ച പെയിൻ്റ് അടിച്ച് കാടിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്ന പോലുള്ള ഒരു ബസ്സിൻ്റെ ചെറിയൊരു ബസ് മിനി ബസ് പോലെ ഒരു ബസ്സാണുള്ളത്.
7: അവിടെ നമ്മുടെ ഡ്രസ് കോഡിനോ ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരേണ്ടിയുണ്ടോ? കളർ മാറ്റം അല്ലെ, ഉതിപ്പുള്ള കളർ ഒഴിവാക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
8: ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ യാത്രക്കുള്ള അസുഖം കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് വേണം. പിന്നെ അതേപോലെ കോട്ടനാണ് മിക്കവാറും ധരിക്കാൻ സൗകര്യം. ചൂട് ഉള്ളൊരു സമയമായിരുന്നു, അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു നേരമായിരുന്നു അപ്പോൾ.
7: ആ യാത്രയിലെ അവിടെ നിന്ന് കൂടെ ആദ്യമായി പറമ്പിക്കുളത്ത് കണ്ട എനിക്ക് തോന്നുന്നു കന്നിമാരത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ഈ കന്നിമാരത്തേക്ക്?
8: 1973 തൊട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് ടൈഗർ റിസർവ്, പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നാണ് ശരിക്കും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര്, അങ്ങനെ പ്രഖ്യാപിച്ചതാണത്. പെരുവരിപ്പള്ളം, തൂണക്കടവ്, പറമ്പിക്കുളം, ഈ മൂന്ന് റിസർവയറുകൾ ചേർന്നതാണ്. അതിൻ്റെ പിന്നെ വിസ്തൃതിയൊക്കെ പറയുന്ന 644 സംതിങ് ചതുരശ്ര കിലോമീറ്ററൊക്കെ ഉണ്ടാണ്. ഒരുപാട് റയറായിട്ടുള്ള പക്ഷികളുണ്ട്. മൃഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുമില്ല.
7: കടുവ, കടുവ റിസർവ്, ടൈഗർ റിസർവ് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ പ്രധാനപ്പെട്ട, പിന്നെ നേരത്തെ പറഞ്ഞ ആനകളുടെ കാര്യം.
8: അതെ അതെ അതെ. ഞങ്ങൾ ബസ്സിൽ ഞങ്ങൾ വിളിച്ചു കയറ്റുന്നു. ഈ ഇപ്പോഴത്തെ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്നൊരു സംഗതികൾ, ഫോറസ്റ്റിലെ വാച്ചർമാരൊക്കെ മിക്കവാറും അവിടുത്തെ കാടുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഗോത്രവർഗ ആളുകളൊക്കെ ആയിരിക്കും. അവർക്ക് നൈസർഗികമായി തന്നെ കാടിനോടൊരു ഒരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഒരിണക്കുണ്ടാവും, കാരണം കാടിനെ അവർ സ്നേഹിക്കും. നമ്മൾ ടൂറിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ചെന്ന് പോരുന്നവരാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. വേറൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, വളരെ പണ്ട് കാലത്തൊക്കെ അവർ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വനവിഭവങ്ങളൊക്കെ കൊണ്ടാണല്ലോ ജീവിച്ചിരുന്നത്. ചിലരൊക്കെ എങ്കിലും പിന്നെ സാധനങ്ങൾ കടത്തി അങ്ങനെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂര് കാടുകളിലൊക്കെ തേക്കൊക്കെ വെട്ടിയിട്ട് കള്ളക്കടത്തൊക്കെ നടത്തിയിരുന്ന ആൾക്കാരുണ്ട്. അവരാവില്ല അത് ചെയ്യുന്നത്, വേറെ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അവരെയൊക്കെ വനംവകുപ്പ് എന്ത് ചെയ്തു വെച്ചാൽ അവരൊക്കെ ഈ കാടിൻ്റെ ഭാഗമാക്കി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാക്കി, വാച്ചർമാരായിട്ട് മറ്റൊക്കെ പണി ജോലി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഭാഗമാണത്. ഞങ്ങളൊരു ഗൈഡ് ബാബു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, കുറച്ച് കറുത്ത് ചുരുണ്ട മുടിയായിട്ട് അവിടെ ഒരു ഒരു രസിക്കൻ എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്ക് തമിഴ് മിക്സ് ചെയ്തിട്ട് പറയും, മലയാളത്തിൽ പറയും, അത്യാവശ്യമുള്ള ഇംഗ്ലീഷും ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ മുമ്പൊരു ചെറിയൊരു ഉപദേശം പോലെ പറഞ്ഞു, കാട്ടിലേക്കാണ് പോണത്, കാടെന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല, മനുഷ്യന്മാരുടെ അല്ല, മൃഗങ്ങളുടെയാണ്, നമ്മളാണ് അവിടുത്തെ അതിഥികൾ. അപ്പോൾ അവരൊരു തരത്തിലും പ്രയാസപ്പെടുന്ന രൂപത്തിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, കൂക്ക് വിളിക്കാനോ ബാക്കിയുള്ളതൊന്നും ചെയ്യരുത്. അവർക്കൊരു തടസ്സമില്ലാതെ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ അങ്ങനെ കടന്നു പോകണമെന്ന് പറഞ്ഞു.
7: അപ്പോൾ അവിടെ ആ കടന്നുപോക്കിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ കാഴ്ചയായിരിക്കുമോ കന്യമാരത്തേക്ക്?
8: കന്യാമരത്തേക്കിന് മുമ്പ് നമ്മൾ പിന്നെ ഒരു ഡാം സൈറ്റിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ഇറക്കം അവിടെയാണ്.
7: ഓ,
8: അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെയാണ് പോയിട്ട് ചൂട് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അവിടെ. റിസർവയറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഡാമിലേക്ക് പ്രവേശനമല്ല, അവർ ബ്ലോക്ക് ചെയ്തിരുന്നു, അല്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി ഒന്ന് എത്തി നോക്കിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഈ യാത്രയുടെ തുടക്കത്തിൽ കുറച്ചൊരു ആവേശം കൂടുമല്ലോ, കാട് ഒന്ന്, പിന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഡാമും വെള്ളവും, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൽ എനിക്കൊരു കൗതുകം തോന്നിയൊരു സംഗതി, ചൂട് ഉണ്ടായിരുന്നു അത്യാവശ്യം, അപ്പോൾ ദാഹം തുടങ്ങി നമുക്ക്. പിന്നെ ഊണ് കഴിച്ച് വലിയ വിശ്രമമില്ലാതെ പോരും ചെയ്താണല്ലോ. അപ്പോൾ അവർ പിന്നെ കുപ്പിയൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളം കൊണ്ടുവന്ന് തന്നു. നമ്മൾ ധൃതിയിൽ വെള്ളം എടുക്കാൻ മറന്നുപോയിരുന്നു. വെള്ളം നോക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ഐസ് വാട്ടർ. ഞാനിങ്ങനെ ചോദിച്ചു, ഇവിടെ തണുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ചോദിച്ചേ. അപ്പോൾ അയാൾ ചിരിച്ചു പറഞ്ഞു, ഇത് കാട്ടിലെ വെള്ളമാണ്, ഇത് തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് നാച്ചുറലി ഇത് ഇങ്ങനെ തന്നെയാണെന്ന്. ചോലയിലേക്ക് വെള്ളമായിരിക്കും. അപ്പോൾ അങ്ങനെ സംശയിച്ചപ്പോൾ ധൈര്യമായിട്ട് കുടിച്ചോളൂ പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അതാണ് കുടിക്കേണ്ടത്, ഒരു പ്രശ്നമല്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്പോട്ട് കന്നിമാരത്തേക്കിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങി പിന്നെ ബസ്സിൽ വീണ്ടും കയറിയിട്ട് കുറച്ച് വളഞ്ഞു വളഞ്ഞ് റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കാടുകളിൽ ഒരിക്കലും നല്ല റോഡുകൾ ഉണ്ടാവില്ല. ഒന്ന് അത്ര സുഖിക്കണ്ട എന്നുള്ളതാണ്, അങ്ങനെ പാഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. മിക്കവാറും വളവും തിരിവും റോഡും വീതി കുറവായിരിക്കും. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ ഒതുക്കി കൊടുത്തിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. കാട്ടിലൂടെ വളരെ പതുക്കെ പോകണം, മൃഗങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കുള്ള മഴയും കാറ്റും അത് കാരണം റോഡ് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ചില വളവൊക്കെ നമ്മൾ ഇത് കൊള്ളുമോന്നൊക്കെ നോക്കും, തോന്നും പറയാം ഈ റോഡിൽ കൂടി നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുമെന്നൊക്കെയുള്ള. പക്ഷെ ഡ്രൈവർ നല്ല മിടുക്കണ്ടായിരുന്നു. അവരൊക്കെ ഈ പിന്നെ ഒരു പച്ച ഫോറസ്റ്റിയുടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് കുറച്ചുകൂടി യാത്ര ചെയ്തിട്ട് കന്യാകുമാരിയിലേക്ക് കാണാൻ പോകുന്നത്.
7: ഏകദേശം 460 വർഷം പഴക്കമുള്ള തേക്കാന്നാണ് പറയുന്നത്
8: അല്ലേ? 500 വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്.
7: ആ ഒരു തേക്കിനെ കുറിച്ച് പറയുമ്പോഴേ അവിടുന്ന് ഒരു ആ സമയത്തുണ്ടായ ഒരു സംഭാഷണമുണ്ട്. അവിടുന്ന് മറ്റ് ടൂറിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. തേക്കുമായി ബന്ധപ്പെട്ട് നടന്നൊരു രസകരമായ ഒരു സംഭവം ഉണ്ടല്ലോ.
8: കന്യാകുമാരിയിലേക്ക് 460 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ 40 മീറ്ററോളം ഉയരമുണ്ട്. ഒരു മഹാവൃക്ഷം എന്നൊക്കെ തന്നെ പറയുന്നു. കേന്ദ്ര സർക്കാർ അതിനൊരു ഒരു അവാർഡൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഔദ്യോഗികമായിട്ട് ഒരു മഹാവൃക്ഷ പുരസ്കാരമൊക്കെ നൽകിയിട്ട് അതിനെ അനുമോദിച്ചിട്ടുണ്ട്. പടർന്ന് പന്തലിച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു മഹാവൃക്ഷം തന്നെയാണത്.
7: അതിന് സംരക്ഷണ ഭിത്തി ആയിട്ട് അങ്ങനെ എന്തോ.
8: ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ ഒരു കമ്പാരിസനാണ്. ഞാനൊരു 30 കൊല്ലം മുമ്പ് പോയപ്പോഴുള്ള, അന്ന് ശരിക്ക് ആരാലും അറിയപ്പെടാതെ കൂട്ടത്തിലൊരു മരമായി ഒറ്റയ്ക്ക് നിന്നിരുന്ന എന്ന് പറയാം, അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ നിന്നിരുന്നതാണ്. ഞങ്ങൾക്കന്ന് ആ കന്യാകുമാരിയിലേക്ക് കാണിച്ചു കൊടുത്ത് തന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗ ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ പിന്നെ ആൾ VIP ആയിരിക്കുന്നു. സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് സ്റ്റെപ്പുണ്ട്. നമ്മളൊരു നമ്മൾ ഒരാളുടെ ഒരു അര ഉയരത്തിൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതിൽ കയറി ചുറ്റും ചങ്ങലൊക്കെ കെട്ടിയിട്ടുണ്ട്, വല്ലാതെ ആൾക്കാരെ അതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഒരു രണ്ടാൾ ഒന്ന് പിടിച്ചാൽ അതിൻ്റെ ചുറ്റും എത്തില്ല, അത്രയും വലുതാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഞങ്ങളുടെ കൂടെ ഒരു സായിപ്പ് മാതാമി ഉണ്ടായിരുന്നു.
7: അതെ,
8: സായിപ്പ് വളരെ നല്ല രസികനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയിൽ അയാൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആള് ഒരു 19 വയസ്സിൻ്റെ പ്രായമുണ്ട്. പിന്നെ അവരുടെ കൂടെ മദാമുണ്ട്, മദാമ ടീച്ചറാണെന്നാണ് പറഞ്ഞത്. അവർ എനിക്ക് തോന്നുന്നത് മലയാളികളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ അവരെയാണ് ഏറ്റവും ലൈവ്. പിന്നെ തിരക്കൊന്നും ഉണ്ടാക്കാതെ അവർ പിന്നെ ഓരോ സംഗതികൾ പതുക്കെ പോയിട്ട് അത് കാണും. പിന്നെ അത് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. പിന്നെ നമ്മൾ നേരെ കുപ്പായിട്ട് പോവുകയാണല്ലോ, അവരങ്ങനെയല്ല. അവർ ആ സംഗതി ആദ്യം പഠിച്ച്, അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി, പിന്നെ ഒരു കുറച്ചൊരു ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്, ഈ പിന്നെ കന്യാകുമാരിയിലേക്കിനെ നിങ്ങൾ തടവറയിലാക്കിയിരിക്കുകയാണ്, അതിനെ വളരെ സ്വതന്ത്രമായി വിടണം, അത് കാറ്റും അതിനെ പിന്നെ വെള്ളമൊക്കെ അത് കിട്ടിയിട്ട് അത് അതിൻ്റെ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. നിങ്ങളിപ്പോൾ തന്നെ തറകെട്ട് ഉയർത്തി, അപ്പോൾ അതിന് വെള്ളം കിട്ടില്ല, ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, അതിൻ്റെ വേരുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കും, അപ്പോൾ അതിനൊക്കെ സ്വതന്ത്രമായിട്ട് വിടണം. അങ്ങനെ നിങ്ങൾ പിന്നെ PDP മരത്തിന് എന്നുള്ള രൂപത്തിലൊക്കെ കുറച്ച് തമാശയെ കലർത്തിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കും തോന്നി ശരിയാണ്. പക്ഷേ ഈ കന്യാകുമാരിയിലേക്ക് എന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു മരത്തെ നമ്മൾ അങ്ങനെ തീരെ അവഗണിക്കുന്നതും ശരിയല്ലല്ലോ.
7: അപ്പോൾ ആ തേക്കിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഒരു കരടിയെ നിങ്ങൾ അല്ലേ
8: മടങ്ങി വരുമ്പോഴാണ്
7: അല്ലേ.
8: നമ്മൾ ആ യാത്രക്കിടയിൽ പിന്നെ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും കൗതുകം പിന്നെ മൃഗങ്ങളെ കാണുന്നതാണ്. ആന ഒക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടെങ്കിലും ഈ ഫോറസ്റ്റിൽ ഒരു വാഹനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു
7: ധൈര്യം കൈ പിടിച്ച് നടക്കുമ്പോൾ.
8: അതെ, ആ ഒരു ധൈര്യം പോലെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അപൂർവം വണ്ടികൾ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് കുറച്ച് നമുക്ക് മുമ്പ് പുറപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർ ഇവർക്ക് സിഗ്നല് കൊടുക്കും, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് എന്നതുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടത് പിന്നെ മാൻ കുട്ടികളൊക്കെയാണ്. നമ്മളങ്ങനെ കാണുമ്പോൾ അവർ ഈ കാട്ടിലെ മൃഗങ്ങൾ പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഇടയ്ക്കിടെ കാണുന്ന ആൾ മൃഗങ്ങൾക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും
7: ഉണ്ടാവില്ല. നമുക്ക്
8: കൗതുകമില്ല. അവർ നമ്മൾ വാഹനത്തിൻ്റെയൊക്കെ മുന്നിലാണെങ്കിൽ ചിലപ്പോഴൊന്ന് മാറി തരും, അല്ലെങ്കിൽ ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് മാറി നിൽക്കും, അത്രയൊക്കെ ഉള്ളൂ. ദൂരത്തേക്കാണെങ്കിൽ അവർ തീരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ ബാംഗ്ലൂരിൽ ആണെന്ന് തോന്നുന്നുണ്ട് ബെന്നാർഘട്ട്, അവിടെ ഇതേപോലെ മൃഗങ്ങളെ തുറന്നു വിട്ട് നമ്മൾ വാനിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട്, സിംഹം അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അതെ, അവിടെ പോയിട്ട് ഒരു സിംഹം റോഡിന് ക്രോസ് കടന്നു, എണീറ്റ് പോകുന്നില്ല, വേറെ സ്ഥലമല്ല. കുറെ ഹോണൊക്കെ അടിച്ചു നോക്കി, ഒരു കൂസലുമില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് അപ്പോൾ ഡ്രൈവർ ഫോട്ടോ ഒക്കെ എടുത്തോളെന്ന് പറഞ്ഞു. അങ്ങനെ ഡോറൊക്കെ പുറത്തിറങ്ങാനായിക്കില്ല, ജനാലെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ആള് വിശ്രമമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വണ്ടി പോകുന്നത്. അപ്പോൾ അവർക്കറിയാം കാട് അവരുടെ എന്നുള്ളത്. നമ്മൾ ഈ വഴിയിൽ മാൻ കൂട്ടങ്ങളൊക്കെ കുറേ കണ്ടു. പിന്നെ കുറച്ച് ദൂരെ ചെറിയ ചോലകളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറിയ മരങ്ങളും പുല്ലും ഒക്കെ ആ ഭാഗത്തോടെ മേയുന്ന പിന്നെ മാൻകൂട്ടങ്ങൾ കുറേ കണ്ടു ആ സമയത്ത്. പിന്നെ കുറച്ച് ആനകളെയും കണ്ടു. ആന ഒറ്റക്ക് നിൽക്കുന്നതുണ്ട്, അതേപോലെ കൂട്ടമായിട്ട് മേയുന്നതുണ്ട്. ഒരു ആ ഗമയിൽ അവരിങ്ങനെ നടക്കണത് കാണുമ്പോൾ നല്ല രസമാണ്.
7: പ്രത്യേകിച്ചും അവരുടെ ആവാസ വ്യവസ്ഥിതിക്കകത്തു നിന്ന് തന്നെ കാണുമ്പോഴുള്ള ഒരു വേറെ.
8: അതെ അതെ അതെ അതെ. ആനയൊക്കെ രാജകീയമായി ഇങ്ങനെ പതുക്കെ നടന്ന് നമ്മുടെ ഇങ്ങനെ ഒന്നിങ്ങനെ പാളി നോക്കിയിട്ട് ഈ കണ്ട് നോക്കിയിട്ട് പോകണമെങ്കിൽ പോടോ എന്ന് പറഞ്ഞ് അല്ല. പിന്നെ മരങ്ങളുടെ ചില്ലകളൊക്കെ ഇങ്ങനെ പതുക്കെ തുമ്പിക്കൊണ്ട് താഴ്ത്തി ഒരു ഒന്ന് പൊട്ടിച്ചെടുത്ത് അതൊന്ന് അടിച്ച് അതിൻ്റെ പുല്ലൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കി ഒന്ന് കളഞ്ഞെടുത്ത് പിന്നെ അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ വളരെ ഒരു അലസ ഗമനം, നമ്മൾ ഈവനിങ് വാക്കൊക്കെ പറയില്ല ഇങ്ങനെ പതുക്കെ. കുട്ടികളൊക്കെയാണ്, നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ അതിന് ചാൻസ് ഇല്ല, അവർ മൊബൈലൊക്കെ നോക്കി കുത്തിയിരിക്കുകയായിരിക്കും. അതേപോലെ ഇങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നല്ല രസകരമായ കാഴ്ചയാണ്.
7: അത് ഏകദേശം എത്ര സമയം ഉണ്ടായിരുന്നു അത്, ആ ഒരു അന്നത്തെ ആ യാത്ര?
8: അന്നത്തെ യാത്ര നമ്മളൊരു 3 മണിയോടാണ് വൈകുന്നേരം 3 മണിക്കാണ് പുറപ്പെടുന്നത്. ഈ ആദ്യത്തെ ഡാമൊന്ന് കണ്ട് കന്യാമാരത്തേക്ക് കഴിഞ്ഞ് അടുത്ത് ഈ കാടിനുള്ളിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പറമ്പിക്കുളത്തേക്ക് എത്താറാവുന്ന സമയത്തേക്ക്, അതായത് മുകളിലേക്ക് സൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ തണുപ്പ് കൂടുന്നു, കയറ്റം കൂടുന്നു, പിന്നെ വണ്ടിയുടെ ഗിയറൊക്കെ വലിയ വലിയ ഗിയറിനൊക്കെ ചോർന്ന് ഫസ്റ്റും സെക്കൻഡിലും കേട്ടിട്ട് വലിപ്പിച്ച് കയറ്റുന്നു. അങ്ങനെ മുകളിൽ കയറി വരുമ്പോൾ അപ്പം ശരിക്കും തണുപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചൂടാണ്, സ്വാഭാവികമായിട്ടും തണുപ്പുണ്ടാവില്ല എന്നുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് തണുപ്പ് തുടങ്ങി.
7: ഒരു അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയോ
8: അവിടെ? പിന്നെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കൊരു 5 മണിയൊക്കെ,
7: 5 മണി
8: ഒരു 4 മണി ആ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
7: തണുപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രയിലാവുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം തോന്നും. ഇബ്നു അലിക്കാക്കും അതുപോലെ ചായ കുടിക്കാൻ തോന്നി.
8: ചായ കുടിക്കുന്ന നിർബന്ധമാണ്. മാത്രമല്ല നമ്മളെ ഗൈഡ് ബാബുവിനോട് പതുക്കെ ചോദിച്ചു ഒരു ചായക്ക് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു ചായ നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമാണ്, ഇനി അടുത്ത പരിപാടി ചായയാണ് പറഞ്ഞു. അങ്ങനെ ചുരം പോലെ കയറി ചെന്ന് അവിടെ ഒരു ഒരു നാടൻ ഹോട്ടലുണ്ട്. ഹോട്ടലിൽ ചെന്നപ്പോൾ പ്രഖ്യാപിച്ചു ഒരു ചായ 1 കടി ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വകയാണ്.
7: ഓ,
8: അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, വേറെ സാധനങ്ങളുണ്ട് അത് നിങ്ങൾ വേറെ കാശ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കാറ്റ്, തണുപ്പിങ്ങനെ തുടങ്ങുന്നു. നമുക്ക് ഈ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ചായ നിർബന്ധമാണല്ലോ. അതും ഒരു ചായ കുടിച്ച് പിന്നെ 2-ാമത് ചായ കുടിച്ച് കടി, നല്ല നാടൻ ഐറ്റംസൊക്കെ ആയിരുന്നു. കടിയൊക്കെ എടുത്ത് പിന്നെ അവരുടെ 1-2 ഐറ്റം ജ്യൂസുകളുണ്ട്, ജ്യൂസുകളൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയത്. അവരുടെ വനവിഭവങ്ങളും അതേപോലെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആ ഒരു പരിസരത്ത് വളരെ കുറച്ച് പേരുള്ളൂ ഈ ടൂറിസ്റ്റ് ചെല്ലുന്ന കുറച്ച് പേര്. അതേപോലെ ഈ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊന്നും കാര്യമായിട്ടൊന്നുമില്ല,
7: അല്ല ടൂറിസ്റ്റുകളുടെ തിരക്കുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല.
8: ഇല്ല, പിന്നെ ഞാൻ മിക്കവാറും പോക്ക് ഞങ്ങൾ പോവാറ് പിന്നെ വീക്കെൻഡിൽ പോകാറില്ല, പരമാവധി
7: പോവാറില്ല.
8: ഇല്ല, അത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും മൊത്തത്തിൽ തിരക്കായിരിക്കും, ബുക്കിംഗ് കിട്ടാൻ പ്രയാസമായിരിക്കും, മൊത്തത്തിൽ റോഡ് ബ്ലോക്ക് ആയിരിക്കും, താമസത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നല്ലത് ഒരു തിങ്കൾ ചെവ് ബുധൻ വ്യാഴമൊക്കെ പോവുക,
7: അങ്ങനെ പോവുക.
8: തിരക്ക് കുറവുണ്ടാവും മിക്കവാറും, പിന്നെ പല സ്ഥലങ്ങളിലും വീക്കെൻഡിൽ റേറ്റ് കൂടും. അപ്പോൾ ലോഡ്ജാണെങ്കിലൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ റേറ്റും കുറവുണ്ടാവും, ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനും പറ്റും. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
7: പിന്നെ അതിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലെന്ന് വെച്ചാൽ ബാംബു റാഫ്റ്റിംഗ് അല്ലേ.
9: അത് അതിൻ്റെ അതല്ലാതെ വേറെ ഏതെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേറെ പിന്നെ കാഴ്ചകൾ വേറെ ഉണ്ടായിരുന്നോ? ഈ ചായ കുടിച്ച ശേഷം പിന്നെ ലാസ്റ്റ് കാണുന്നത് ബാംബു റാഫ്റ്റിംഗ് അല്ലേ?
8: ചായ കുടിച്ചിട്ടുള്ള അടുത്തത് ബാംബു റാഫ്റ്റിംഗ് ആണ്.
9: ബാംബു റാഫ്റ്റിംഗ്
8: എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാടത്തിലുള്ള ഒരു സ്വപ്ന സദൃശ്യമായ ഒരു യാത്രയാണ്. ചായ കുടിച്ചിട്ട് പിന്നെ റെഡിയാവാൻ പറഞ്ഞു, വിളിച്ച് കയറ്റി ഞാൻ പിന്നെ നമ്മൾ കുന്തത്തിന് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകണം. ഒക്കെ ഈ പറഞ്ഞ

0: ഇടതും വലതും മുന്നിലും വെള്ളമാണ്. അപ്പം ഇങ്ങനെ ഈ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പച്ച വിരിച്ച ഒരു സ്ഥലത്ത് കൂടി ഞാൻ വണ്ടി ഇങ്ങനെ പോയിട്ടാണ് പോയി നിർത്തുന്നത്. നിർത്തിയിട്ട് നമ്മളിങ്ങനെ കാണുന്നത് ദൂരെ പല അടുക്കുകളായി കാണുന്ന മലകൾ, പിന്നെ പരന്നു കിടക്കുന്ന അതിൽ സഞ്ചാരികൾ കാത്തു നിൽക്കുന്ന എണ്ണം കുറവാണ് ബോട്ട്. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചങ്ങാടാണ്. ഈ ബാംബു റാഫ്റ്റിംഗ്, ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുളകൾ തലങ്ങും വലങ്ങും കെട്ടിയിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സാധനമാണ്, അതാണ് ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ.
1: ഒരു എത്ര പേര് കയറുമായിരുന്നു?
0: ഞങ്ങൾ രണ്ട് ബോട്ടിലാണ് കയറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരെണ്ണത്തിൽ തന്നെ ഒരു അഞ്ചെട്ടളവ് കയറുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു വ്യൂ ആണ്. പിന്നെ എൻ്റെ മനസ്സിലിപ്പോഴ വ്യൂ ഉണ്ട്, ഇങ്ങനെ ഒരു പച്ച മൈതാനം, അതിൽ നമ്മളൊരു പച്ച കളറിലൊരു ബസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളം, അതിൻ്റെ പിന്നിൽ പിന്നെ കാടുണ്ട് ഒരു ഭാഗത്ത്, അതേപോലെ മലകളും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന്, ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാമെന്നപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഫോട്ടോ വന്നിട്ട് എടുക്കാം നമുക്ക് ആദ്യത്തെ പരിപാടി, പിന്നെ യാത്രയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇവർ വിളിച്ചു കൊണ്ടുപോയി. വണ്ടിയിൽ തന്നെ മൂന്ന് പേരുണ്ട്, ഡ്രൈവറുണ്ട്, നമ്മുടെ പിന്നെ ഗൈഡ് ബാബുണ്ട്, കൂട്ടത്തിൽ ഒരു സഹായി കൂടി ഉണ്ട്. നമ്മൾ കിളിന്നൊക്കെ പറയാൻ വേണം തോന്നുന്നു. പിന്നെ മൂന്ന് പേരും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങി ഞങ്ങളോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി.
1: എത്ര സമയം എടുക്കും അതിലൂടെ യാത്ര?
0: അപ്പോൾ അതിൽ ചെന്നപ്പോഴാണ് ആൾക്കാർക്ക് കയറാൻ മടി. കാരണം ഇതുവരെയുള്ള യാത്രയ്ക്ക് എങ്ങനെയാണ്, പിന്നെ യാത്ര മീൻസ് ബോട്ട് യാത്രയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കപ്പലിൽ പോയ ആൾക്കാരുണ്ടാവും, പിന്നെ മോട്ടറൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള നല്ല കാണാനൊക്കെ ഭംഗിയുള്ള, ഇതെന്താ വെച്ചാൽ നാല് മരക്കഷ്ണങ്ങൾ കൂട്ടി കിട്ടിയിരിക്കുകയാണ്. ആ കെട്ടൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അവർ ഈ സാധനം തള്ളിയിട്ട് ഇങ്ങോട്ട് കരയത്തേക്ക് ഇങ്ങനെ മുട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കയ്യൊക്കെ പിടിച്ചിട്ടാണ്, അവരെയൊക്കെ കയ്യെ പിടിച്ചിട്ടാണ് നമ്മളിൽ കയറുന്നത്.
2: നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ വളരെ ഒരു സസ്പെൻസ് ത്രില്ലൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ മുന്നിൽ വന്ന് കുറച്ച് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിലേക്കുള്ള ഒരു ഒരു ഒരു ഒരു വഴി തുറക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് മിഴി തുറക്കാമെന്ന് തോന്നുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ ഇതുവരെ ഇബിനൊരിക്കയുടെ കൂടെ പറമ്പിക്കുളത്തെ ആ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ദൃശ്യം.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആൻ കേട്ടതിന് ശേഷം നമുക്ക് ഞാൻ തിരിച്ചു വരാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വക്കീൽ.
1: മാഷാ സൂറത്തുള്ള അൻആമിലെ 101, 102 വചനങ്ങളാണ് നമ്മൾ മധുരം ഖുർആനിൽ, ഇന്നത്തെ മധുരം ഖുർആനിൽ കേട്ടിട്ടുള്ളത്.
2: ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ ഉണ്ടാക്കിയവനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ആകാശങ്ങളെയും ഭൂമിയെയും എങ്ങനെയാണ് അവൻ എങ്ങനെയോ അതിന് പിന്നെ ഉണ്ടാക്കിയവനായ അവൻ എങ്ങനെയാണ് ഒരു സന്താനമുണ്ടാവുക എന്നുള്ള ചോദിക്കുകയാണ് അല്ലേ. ഒരു മാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിന് അവനെങ്ങനെയാണ് ഒരു സന്താനമുണ്ടാവുക, അവനൊരു കൂട്ടുകാരി അല്ലെങ്കിൽ സഖി അങ്ങനെ അതൊന്നും ഇല്ലാതിരിക്കെ തന്നെ എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അവൻ എല്ലാ വസ്തുവിനെക്കുറിച്ചും അറിയുന്നവനുമാണ്. അവനാണ് നിങ്ങളുടെ റബ്ബ്. അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവനാണ്.

0: യാൽ നിങ്ങൾ അവനെ ആരാധിക്കുവീൻ. എല്ലാ വസ്തുക്കളുടെയും മേൽ കൈകാരം ഏറ്റെടുത്തവനും അവനാണ്. വഹുആല കുല്ലി ഷൈഉം വക്കീൽ എന്ന് പറഞ്ഞ് അവസാനിച്ച മധുരം ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് വലിയ ചിന്തകളുണ്ട്. കാരണം അള്ളാഹ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഒരു നിലക്കും ലൈസക മിഥിലിഹി ഷൈഉൻ. അപ്പോൾ അവിടെ എവിടെ ആളുകൾ സൃഷ്ടിയെ സൃഷ്ടാവിനെ സൃഷ്ടികളുമായിട്ട് തുലനം ചെയ്യുക, അതുപോലെ സൃഷ്ടിയെ സൃഷ്ടാവുമായിട്ട് തുലനം ചെയ്യുക, ഇതൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും വേർതിരിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്ന മനോഹരമായൊരു വചനമാണ്
1: ഖിറാഅത്ത് നടത്തിയത്. അബൂബക്കർ അത്തിരി സല്ലല്ലാഹാണ്. അദ്ദേഹം സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ലൊക്കെ പൂർത്തിയാക്കിയൊരു വ്യക്തിയാണ്. പ്രശസ്തമായ പ്രശസ്തരായ ഒരുപാട് ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനവും അതിൽ നടത്തിയ ഒരാളാണ് അബൂബക്കർ അഷ്ഷാത്തിരി. ശരിയത്ത് വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബിരുദം ഉള്ളത്. അതുപോലെ തന്നെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇമാമത്ത് ദഅ്‌വ പഠന രീതികളിലൊക്കെ പ്രത്യേകം പരിശീലനം അദ്ദേഹം നേടിയിട്ടുണ്ട്. ജിദ്ദയിലെ ഒരുപാട് മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഫ്ള തജ്വീദ് പ്രോഗ്രാമുകളിൽ പരിശീലന പരിപാടികളിലൊക്കെ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ചില വ്യത്യസ്തത അല്ലെങ്കിൽ പ്രത്യേകതകളാണ് ലോകത്തെ മുഴുവൻ അദ്ദേഹത്തെ ഒരു പ്രിയങ്കരനാക്കി മാറ്റിയത്. അതുപോലെ സ്വരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൻ്റെ മൃദുത്വവും ശുദ്ധിയും അതിമനോഹരമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കാറുണ്ട്. അതുപോലെ ചില ആയത്തുകളൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള ഒരു പാരായണ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ. സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ. ലൈവ് കൗൺസിലിംഗ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്, പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമാബാദ്. ഏറ്റവും പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ഈ പ്രോഗ്രാമിൽ ധാരാളം എഴുത്തുകളും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പല ശ്രോതാക്കളും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഹാരിസ് മൗലവി ഒന്ന് നേരിട്ട് നമുക്ക് കണക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന്. നമുക്ക് റേഡിയോയിൽ കൂടെയുള്ള ഈ ഒരു പ്രോഗ്രാം മാത്രമേ നമുക്ക് സാധ്യമുള്ളൂ. പലപ്പോഴും മറുപടികളായിട്ട് മൗലവി തന്നെ നേരിട്ട് ലൈവ് കൗൺസിലിൽ മറുപടി നൽകിയിട്ടുണ്ട്. പഴയതുപോലെയുള്ള സംസാരങ്ങൾ, ദീർഘമായ സംസാരത്തിന് കഴിയില്ല എന്നും സമയമില്ല എന്നൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ആവർത്തിച്ചും അതിന് ഉപചോദ്യങ്ങളുമായിട്ടെല്ലാം തന്നെ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9544 845 840 എന്ന നമ്പറിലും പീസ് റേഡിയോ ഫീഡ്ബാക്കിലും നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങൾ കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: അസ്സലാം.
4: നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു ചെറുപ്പക്കാരൻ്റെ ചോദ്യമാണ് ആദ്യമായി നടക്കുന്നത്. അദ്ദേഹം വിവാഹം കഴിഞ്ഞു, ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഡിവോഴ്സായി. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഫാമിലിയാണ് രണ്ടുപേരും. അപ്പോൾ ഈ ഡിവോഴ്സിനുള്ളൊരു കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ ഒരു ക്ഷമത, ഒരു സെക്സ് നിർവഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് പറഞ്ഞത്. പക്ഷെ അവർ ഇതിനു മുമ്പ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് അവർ പിരിഞ്ഞത്. സൗഹൃദത്തോടെ തന്നെയാണ് പിരിഞ്ഞത്. കാരണം അവരൊരുപാട് ചികിത്സകൾ നടത്തി ഒക്കെ പരാജയപ്പെട്ടതിന് ശേഷം. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് അവളോട് മാത്രമാണ് എനിക്കെന്ത് അതിനൊരു താല്പര്യമില്ലാത്തത്, മറ്റു സ്ത്രീകളോടൊക്കെ അങ്ങനെ താല്പര്യമുണ്ട് എന്ന് അവർ പറയുന്നു. അതൊരു ആശയക്കുഴപ്പത്തിൽ, കാരണം ഫിസിക്കലി ഉള്ള എല്ലാ ടെസ്റ്റുകളും നടത്തിയപ്പോൾ അയാൾക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല എന്നും, എന്നാൽ സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നും, അങ്ങനെ അവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നൽ, അദ്ദേഹത്തിന് കഴിയില്ല എന്നൊരു തോന്നലും, പിന്നെ അതിൻ്റെ ഒരു നിരാശയിൽ അദ്ദേഹം ഇപ്പോൾ ചെറിയ ചെറിയ ഡ്രഗ് അഡിക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് ആ വിഷയത്തിൽ വലിയ സങ്കടത്തിലാണ്. അവരാണ് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം എന്നാണ് അവർ ചോദിക്കുന്നത്.
5: നമ്മളിപ്പോൾ ഒരു ചികിത്സകളൊക്കെ നടത്തി അവരിപ്പോൾ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് നമ്മളാ തീരുമാനങ്ങളെ ഇനിയൊരു പുനർവിചിന്തനം നടത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുസ്തകത്തിൽ ആ തീരുമാനം ശരി, അതിലെന്തെങ്കിലും പൂർണ്ണമായ ശരിക്കുറവ് ഉള്ളത് കൊണ്ടാണ് അവൻ്റെ ഇനിയുള്ള ആഫ്റ്റർ ലൈഫ് ശേഷമുള്ള ജീവിതത്തിലും പ്രതിസന്ധി വരുന്നത്. സത്യത്തിൽ എന്താ വെച്ചാൽ ഇപ്പോൾ വിവാഹമോചന സമയത്ത് തീരുമാനമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇവനങ്ങനെ ഫിസിക്കലി എന്താണ് സെക്ഷുവലി അവനൊരു ഡിസേബിൾഡ് ആണ് എന്നതാണ്. അതിലൂടെ കഴിവില്ലാത്തൊരാളാണെന്ന് നിർണയിക്കപ്പെട്ടു. അപ്പോൾ അത് നിർണയിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എനിക്കിതിന് കഴിയാത്തൊരാളാണെന്ന് തോന്നുമ്പോൾ തന്നെ അത് ഭയങ്കരമായ അപകർഷതയും ടെൻഷനും പ്രയാസങ്ങളും അയാളിലുണ്ടാക്കും. ആ അപകർഷതയിൽ നിന്നാണ് അയാൾ എന്ത് ചെയ്യണത്, ഇപ്പോൾ ഈ ലഹരിയിലേക്കും മറ്റുള്ളതിലേക്കൊക്കെ പോകുന്ന ഒരു ഉത്തരം കിട്ടാത്തൊരു സംഭവമാണല്ലോ. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതി, ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന പോലെ തന്നെ അനിവാര്യമായ ഒരു കാര്യം, സാധ്യമല്ലാത്ത ഒരു കഴിവില്ലാത്തവനാണ് ഞാനെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തി ഈ ഡൈവോഴ്സോട് കൂടെ. അതിനെ സംഭവിച്ചൊരു കാര്യം അതാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വിവാഹം പരാജയപ്പെട്ട ഒരാൾക്ക് ഇനി വിവാഹ സാധ്യതകൾ എന്താണ്? പൊതുവേ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നോക്കുമ്പോൾ ഈ വിഷയം പറയുമ്പോൾ ഇനിയൊരു പെൺകുട്ടി അയാളെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാവുമോ? അപ്പോൾ ഭാവിയിൽ അവൻ അങ്ങനത്തെ ഒരു കുടുംബമില്ലാതായിപ്പോവും. അപ്പോൾ കുടുംബം എന്നുള്ളത് സ്വാഭാവികമായും ഒരു ലൈംഗികത കൊണ്ട് മാത്രമല്ലല്ലോ, വേറെയും ഒരു കുടുംബമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ വാതിലുകളും എന്തു ചെയ്യാണ്, ഇതുമൂലം അടഞ്ഞു പോയോ എന്ന ഒരു ധാരണ, ഇതൊക്കെയാണ് അയാൾക്ക് വന്ന പ്രതിസന്ധി. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇയാൾക്കൊരു കുട്ടിയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഇല്ലല്ലേ,
4: ആ
5: അപ്പോൾ ഒരു കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അയാൾ സെക്ഷ്വലായി സക്സസ് ആണെന്നാണല്ലോ അതിന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ആ ഡയഗ്നോസിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ വന്നിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആ തീരുമാനം ശരിയായിരുന്നു. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം അറിയുന്നവനാണ് മനുഷ്യൻ. ഇല്ലാത്തകാല മനുഷ്യ എന്നാണ്, നിങ്ങളൊന്നും അറിയാത്തവരായിട്ടാണ് ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് പട്ടിണിയില്ലാതെ മരണപ്പെടാതിരിക്കാൻ അവന് കുടിക്കേണ്ട ഉമ്മൻ്റെ മുലപ്പാൽ, അങ്ങനെ ഒരു മുലപ്പാലിലാണ് എൻ്റെ ഭക്ഷണം എന്ന് പോലും ജനിക്കുന്നൊരു കുഞ്ഞിന് അറിയില്ല. അത് മുല വെച്ച് വായിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ നനവ് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യണത്, അവനെ അറിയണത്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, നമ്മൾ വളരെ സ്വകാര്യമായി വെക്കണം, ആരോടും പറയാതെ കൊണ്ടുനടക്കണ ഈ സെക്ഷ്വലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരും തമ്മിൽ സംസാരിക്കൂല. ഇനിയിപ്പോൾ എന്തെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ മാരീഡ് അല്ലെങ്കിൽ അവർക്കും അറിവിൻ്റെ പരിമിതി ഉണ്ടായിരിക്കും. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് എനിക്കിത്തരം കഴിവുകളില്ല എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ 90% എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അയാൾക്കൊരു കുട്ടി ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കണം. കാരണം ഇൻഫെർട്ടിലിറ്റി, ഈ കുട്ടികളുണ്ടാവാത്ത ആളുകൾക്ക് ഇക്സി പോലുള്ള ചികിത്സകളൊക്കെ നടത്തുന്ന സെൻ്ററുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വലിയ സെൻറ്ററിൻ്റെ പിന്നെ അതിലേറ്റവും വിദഗ്ധനായ അതിൻ്റെ ഓണറായിട്ടുള്ള ഡോക്ടർ, അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ദിവസം അയാളിനോട് പറഞ്ഞു, അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നം പറഞ്ഞ് നമ്മളിത് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ആദ്യം അവരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർക്ക് സെക്ഷ്വലായിട്ടുള്ള കോണ്ടാക്റ്റ് അവർക്ക് നടക്കുന്ന ആളാണോ, അവർക്കത് ഇതുവരെ സക്സസ് ആയിക്കണമെന്നാണ്. അപ്പോൾ പറഞ്ഞാൽ എങ്ങനെയാലും 10% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 10% ആളുകൾ വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചിട്ടും എന്താണ് സക്സസ് ആയിട്ടുള്ള ഒരു ശാരീരിക ബന്ധം നടക്കാത്തവരുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ അജ്ഞത ഉണ്ട് എന്നുള്ള കാര്യം എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സത്യം ഞാൻ മനസ്സിലാക്കണത് എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്കെൻ്റെ ഭാര്യയോടൊന്നും തോന്നുന്നില്ല, വേറൊരാളോട് തോന്നുന്നു പറഞ്ഞാൽ അത് പൊതുവേ ഇതിൻ്റെ ഒരു സ്വഭാവമാണ്, സെക്സിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. മനുഷ്യൻ എപ്പോഴും പരിചിതമായതും കൂടെ ഉണ്ടെന്ന് തോന്നുന്ന ആളുകളോടും തോന്നാത്ത ഒരു താല്പര്യം പുറത്തുള്ളവളോട് അവിഹിതമായി തോന്നുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലായിട്ട് ഇതിൻ്റെ താല്പര്യമുണ്ട്, ഇതിൻ്റെ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്, അയാൾക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ഒരു പരിശോധന കൊണ്ടും ഒരു കൗൺസിലിംഗ് കൊണ്ടും ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു നല്ല ഒരു ഒരു സ്റ്റഡി ഒരു അറിവ് അയാൾക്ക് കൊടുത്താലും പരിഹരിച്ചു പോകാവുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയൊരു നല്ല ചികിത്സയ്ക്ക് വിധേയമായി ഒരു നല്ല ഇത്തരം കാര്യങ്ങളിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് എന്ത് ചെയ്യാണ് ശരിയായി കഴിഞ്ഞാൽ എന്ത് പറയാം, നമ്മളതിന് ശേഷം ഡോക്ടർ കണ്ടു എൻ്റെതൊക്കെ ശരിയായി, അപ്പോൾ അയാൾക്ക് വിവാഹ സാധ്യത ഉണ്ടാവും, അയാൾക്ക് ഈ കോൺഫിഡൻസ് തിരിച്ചു കിട്ടും, അയാൾക്ക് സുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെയുള്ള തീരുമാനങ്ങളിലും പരിശോധനകളിലും ഒരു പുനർവിചിന്തനം ആവശ്യമുണ്ട്. അതെന്നാണ് ശരിയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ഇപ്പം ഉണ്ടായതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് ശരിയല്ലെന്ന് മനസ്സിലാക്കപ്പെടുന്നതോടുകൂടി അയാളുടെ പ്രശ്നങ്ങൾ ടോട്ടലി പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
4: അല്ലാഹുവിൻ്റെ എളുപ്പത്തിൽ ശരിയാക്കി കൊടുക്കട്ടെ. ആമീൻ. ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ പറയുന്നത് അവരും ഭർത്താവും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇവർക്കൊരു സുഹൃത്ത് വലയമുണ്ട്, സ്ത്രീകൾ അവർ കൂട്ടുകാരികൾ കുറേ ഉണ്ട്. അപ്പോൾ ഏകദേശം തൊട്ടടുത്ത വീടുമായി അവർ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ബന്ധങ്ങളും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. എന്നാൽ കൂട്ടുകാരിലെ ഒരു സ്ത്രീ ഈ പറഞ്ഞ സംശയം ചോദിച്ച സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മനഃപൂർവ്വം. പലപ്പോഴും അത് ടച്ചിങ് ആയിട്ടും കൂടെ സംസാരിച്ചിട്ടായിട്ടുമൊക്കെ ഇവർക്കിതൊക്കെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ യാത്ര പോകുമ്പോഴൊക്കെ പിന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഭർത്താവ് അതിനത്രത്തോളം താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ പോലും ഈ സഹോദരി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തോട് അടുക്കുവാനും സംസാരിക്കുവാനും ഫിസിക്കലി ടച്ച് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇത് പിന്നെ ചിലപ്പോൾ ഭർത്താവിനോട് സംസാരിച്ചു ഈ വിഷയം, അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പലപ്പോഴും ഒറ്റക്കാവുമ്പോഴും ഭർത്താവ് വീട്ടിൽ അത്രയും ബന്ധമുള്ളത് കൊണ്ട് പലപ്പോഴും വീട്ടിലേക്ക് പോകാറുണ്ട്. അത് ഇപ്പോൾ ഞാൻ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണിനോട് ഈ സഹോദരിയോട് ഈ വിഷയം ഞാൻ പറഞ്ഞാൽ വലിയൊരു സുഹൃത്ത് വലയമുണ്ട്, നല്ലൊരു ബന്ധമാണ്, അതൊക്കെ നശിച്ചു പോകുമോ, ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
5: ഈ വല്ലാത്തൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കണതൊക്കെ അതിനത്ര മാനസിക പ്രയാസങ്ങളുണ്ടായിട്ടാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടേത് മാത്രമാണ്. അപ്പോൾ ആ ഭർത്താവ് എന്നെ മറ്റൊരാൾ കൈവശപ്പെടുത്താനും ബന്ധപ്പെടാനും അതും തെറ്റായ വഴിയിലൂടെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരിനി വേറൊന്നും ചിന്തിക്കൂല. ഇവരുടെ മനസ്സിൽ മുഴുവനും ഈ ടെൻഷനായിരിക്കും, ഇതിനെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും, ചിന്തകളായിരിക്കും. അവരുടെ ജീവിതം തന്നെ ഇപ്പം എന്തായി, അതെ അസ്വസ്ഥമായി പോകും. അത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഈ ചിന്ത എന്ന് പറഞ്ഞാൽ. സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ ഒരു കാരണവും ഒരു തെളിവുമില്ലാതെ നമുക്ക് ഒരാളെ പറ്റി സംശയിക്കാൻ പറ്റും. അങ്ങനത്തെ വിഷയമാണ് ഈ ഒരു സെക്സ് ലൈംഗികത എന്ന് പറഞ്ഞാൽ. നമ്മൾ വെറുതെ കണ്ട് ചിന്തിച്ചാൽ അത് ശരിയാന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സംഗതിയാണത്. അതുകൊണ്ടാണ് ഈ സംശയരോഗം എന്ന് നമ്മൾ പറയണ്ടല്ലോ. ഈ സംശയരോഗങ്ങൾ യാതൊരു ചിന്തയില്ലാത്ത ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, അയാൾ ഫുൾ ടൈം പെണ്ണുങ്ങളേറ്റാണെന്ന് പറയും. അപ്പോൾ വല്ല മെസ്സേജും കണ്ടിട്ടുണ്ടോ, ഇല്ല. അവരെടുക്കലും പോയിട്ടുണ്ടോ, ഇല്ല. എന്തേലും ഒന്നും ചോദിച്ചൊന്നുമില്ല. എന്നാൽ നമ്മൾ കേട്ടാൽ തോന്നുന്നത് ഇയാൾ ഇതന്നെയാണ് പരിപാടി എന്ന് തോന്നുന്ന രൂപത്തിലാണ് പറയുന്നത്. അതേമാതിരി സ്ത്രീകളെ പറ്റി സംശയമുള്ള ആൾക്കാരുണ്ടാവും. എത്രമാത്രമായിരിക്കും ആ സംശയം എന്ന് വെച്ചാൽ, അവർ എങ്ങനെയൊക്കെയാണ് വീട്ടിൽ സി സി ടി വി വെച്ച് ഭയങ്കരമായി നിരീക്ഷിച്ച് അവിടെ ഫോൺ ഒബ്സർവ് ചെയ്ത് ഫുൾ ടൈം അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ. അപ്പം അങ്ങനെ ഇങ്ങനത്തെ ആളുകളൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം പെണ്ണുങ്ങൾ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ആണുങ്ങൾ നോക്കുന്നുണ്ടോ, ഈ സംശയങ്ങൾ. അപ്പോൾ സത്യം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താ വെച്ചാൽ, ഈ സ്ത്രീ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തിട്ടില്ല, അതിനനുകൂലമായി നിന്നിട്ടില്ല എന്ന് പറയുന്നത്, അത് ആ പോയിൻ്റ് ശരിക്കും വിശകലനം ചെയ്താൽ തന്നെ ഈ സഹോദരിക്ക് അവരെ പ്രശ്നങ്ങളൊക്കെ തീരും. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിലുണ്ടാവുക ആരായിരിക്കും, ഇനീഷ്യേറ്റീവ് ചെയ്യുക
4: പുരുഷന്മാരായിരിക്കും.
5: മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവേ സ്ത്രീകൾ എന്ത് ചെയ്യൂല, തങ്ങളോട് താല്പര്യമോ ആഭിമുഖ്യമോ കാണിക്കാത്ത ഒരാളെ വശീകരിച്ച് വശത്താക്കാനുള്ള ഒരു ശ്രമം എന്നൊക്കെ പറഞ്ഞാൽ അത് അപൂർവമായിട്ട് നമ്മൾ നടക്കുകയുള്ളൂ. നമ്മൾ യൂസഫ് നബീൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനൊരു കാരണം യൂസഫ് നബി അലൈഹിസ്സലാം എന്താണ് അത്രയും അപാരമായ സൗന്ദര്യത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട് ഉണ്ടായ ഒരു സംഭവം മാത്രമാണ്. അത് നിരന്തരമായി ഇടപഴകാൻ ഒരേ വീട്ടിൽ അവസരങ്ങൾ കിട്ടുന്ന സമയത്തുണ്ടാവുന്ന സംഭവങ്ങളാണ്. എന്നാൽ ഒരു കാരണവശാലും എന്താണ്, സ്ത്രീകൾ അങ്ങനത്തെ കാര്യങ്ങളിലൊരു താല്പര്യം എടുത്തു വരിക എന്നുള്ളത് തന്നെ നമുക്ക് അവിശ്വസനീയമായൊരു കാര്യമാണ്. രണ്ടാമത്, അങ്ങനെ ഒരു സ്ത്രീ താല്പര്യപ്പെട്ട് വന്നിട്ടും ഒരു പുരുഷൻ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെ നമുക്ക് 100% വിശ്വസിക്കാം. അയാളെ 100% വിശ്വസിക്കാം. അയാൾ ഒന്ന് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അയാൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അവരങ്ങനെ പെരുമാറുന്നുണ്ടാകുമോ എന്ന് വിശ്വസിക്കാനും നമുക്ക് പ്രയാസമുണ്ട്. കാരണം ഒരു പെണ്ണ് അനുകൂലമായി പെരുമാറാതെ തന്നെ അനുകൂലമായി പെരുമാറിയോ എന്ന് തോന്നുന്ന ഒരു പുരുഷന് അവരങ്ങനെ ശ്രമിച്ചിട്ടും ഇയാൾക്ക് അങ്ങനെ തോന്നണില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവുമെന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ഒരു പുനഃപരിശോധന ആവശ്യമുണ്ട്. രണ്ടാമത്തത്, ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതിന് വഴങ്ങാത്തൊരു പുരുഷനാണ് ഇവരുടെ ഭർത്താവ് എന്നെങ്കിൽ അയാളെ പറ്റി ഇതിനെ ബേജാറാണ്, അയാളെ പറ്റി പേടിക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ എന്താണ്, അസ്ഥാനത്താണ്. ഇനി ഉണ്ടാവാൻ പോകണം എന്താന്ന് വിചാരിച്ചാൽ, ഇവർ ഭയപ്പെടുന്നതിനെ ഉണ്ടാകാൻ പോകണം. അവളോടെങ്ങാനും എന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ പിന്നെ നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ആ അയൽവക്ക ബന്ധം മരണം വരെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, എന്തായാലും ഇപ്പോൾ ഭർത്താവ് ഇതിന് അനുകൂലമല്ലാത്തത് കൊണ്ടും അയാളേക്ക് വഴങ്ങാത്തത് കൊണ്ടും നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. യാതൊരു നിലക്കും അതിനെപ്പറ്റി ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ സമാധാനക്കേട് കാണിക്കണ്ട. ഭർത്താവ് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ്, അയാൾ ഇനി അത് ശ്രദ്ധിക്കും. കാരണം ഇത്രമാത്രം സംശയമൊക്കെയുള്ളതുകൊണ്ട് ഇനി എന്തായിരുന്നാലും അവരുടെ ഇടപഴകുമ്പോഴൊക്കെ അവർ ശ്രദ്ധിക്കും. പിന്നെ അയലോകത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പോകാതിരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും അനുസരണത്തോടുകൂടെ തന്നോട് സഹകരിക്കുന്ന ഒരാളെ കാര്യത്തിൽ വെറുതെ ബേജാറായി ടെൻഷൻ അടിച്ച് ഉറക്കം കളഞ്ഞ് ഒരു മാനസിക രോഗി ആകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
4: ഒരു സഹോദരനാണ് അദ്ദേഹം. പിന്നെ 20 ലക്ഷത്തോളം കടമുണ്ടായിട്ടാണ് കടം വീട്ടാൻ വേണ്ടി മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുന്നു. എന്നാൽ അയാൾക്ക് പിന്നെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അസറുമാരിവൊന്നും കൃത്യമായി നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഇഷായിൻ്റെ കൂടെ നിസ്കരിക്കുന്നു, ജുമാ നഷ്ടപ്പെടുന്നു. അപ്പം ജോലി സ്ഥലത്ത് അധികം സ്ത്രീകളുള്ളത്, അവർ ചിലപ്പോഴൊക്കെ തൊട്ടുരുമിയും ടച്ച് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, അങ്ങോട്ട് ഈ ജോലിയുടെ തിരക്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഭീമമായ ഒരു സംഖ്യ കടവും മറുനാട്ടിലായതുകൊണ്ടും ഈ ഒരു നിസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ ഇദ്ദേഹം ഇപ്പോൾ വല്ലാത്തൊരു മാനസികമായ ഒരവസ്ഥയിലുള്ളത്, എന്താണ് അദ്ദേഹത്തിനൊരു പരിഹാരമായിട്ട് കൊടുക്കുക?
5: അല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇസ്ലാമിക് സ്കോളേഴ്സിലോട് പണ്ഡിതന്മാരോട് ചോദിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ ജോലി തുടരണ്ട,
4: അതെ,
5: ആ നാട്ടിൽ നിൽക്കണ്ടെന്നേ പറയുള്ളൂ. കാരണം നമസ്കാരം ഉപേക്ഷിക്കാൻ ഒരു വിശ്വാസിക്ക് ഒരു കാരണവശാലും എന്തില്ല, അവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു ഇടം, ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നല്ലാതെ അതിൽ വേറെ മാർഗനിർദ്ദേശങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നിസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാണ്, ജമാക്കിയിട്ടോ ഒക്കെ ഒന്നിച്ച്, ഇപ്പോൾ ദുഹ്ർ അസ്ർ ഒന്നിച്ചോ മാഗ്രിബി ഇശാ ഒന്നിച്ചോ ഒക്കെ നിസ്കരിക്കാൻ, നിസ്കാരം ഒഴിവാക്കാത്ത രൂപത്തിൽ നിസ്കാരത്തെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ, ഈ നാടിൽ നിന്ന് കുടുംബത്തേക്ക് വിട്ടു നിൽക്കുമ്പോൾ അവിടെ സ്ത്രീകളുടേതായ നിലക്കുള്ള പെരുമാറ്റം അതൊക്കെ അയാളുടെ ജീവിതത്തിലൊരു അപകടങ്ങളിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ടത് നാട്ടിൽ എത്ര ജോലിയുണ്ട്, എത്ര പ്രദേശമുണ്ട്, എത്ര നാടുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോരാൻ സാമ്പത്തിക പ്രശ്നം കൊണ്ട് നടക്കില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സുരക്ഷിതവും ദീനിയായി പോവാനും പറ്റുന്ന ഒരു മേഖലയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുകയും അതിന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അങ്ങനത്തെ വല്ല ഇടങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണം ഒന്ന് ത്വരിതപ്പെടുത്തുകയും ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കലായിരിക്കും നന്നായിരിക്കുക എന്നാണ് തോന്നുന്നത്.
4: ഒരു സഹോദരി, അവർ നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ അതിനുശേഷം ബി എഡിന് വേണ്ടി ചേർന്നു. ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരാൾ, അദ്ദേഹം ഒരു പള്ളിയിൽ ഒക്കെ ഇമാമക്കായി നിൽക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്, എന്തൊരു ബിരുദമൊക്കെ പറഞ്ഞു. അങ്ങനൊരു വ്യക്തി ഒരു ഹെൽപ്പുമായി പലപ്പോഴും പല കാര്യത്തിനും ഒരു ഹെൽപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ബന്ധമുണ്ടാക്കി, ഒരു സൗഹൃദം. അങ്ങനെ പിന്നെ അവർ നല്ല ഫ്രണ്ട്സായി, ഒരുമിച്ച് ഭക്ഷണം കഴിക്കലും അങ്ങനെയുള്ള കുറേ ഇയാൾക്ക് എഴുതി കൊടുക്കേണ്ടത് ഇവൾ എഴുതി കൊടുക്കലും അങ്ങനെ കുറേ വർക്കുകളൊക്കെ ചെയ്തു കൊടുത്തു. അത് ആ ബന്ധം വലുതായി. പിന്നീട് അവർ തമ്മിൽ സെക്സ് റിലേഷൻഷിപ്പ് വരെ അവരെന്ത് എത്തിപ്പെട്ടു. അങ്ങനെ അത് കുടുംബം അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു. അപ്പം പിന്നെ അത് സ്വാഭാവികമായി ഡിവോഴ്സായി. ഡിവോഴ്സ് ആയതിനു ശേഷം പിന്നെ ഇത് പിന്നെ നിർബന്ധപൂർവ്വം ഇയാളെ കൊണ്ട് പിന്നെ എന്ത് ചെയ്തു, ഇവർ നിക്കാഹ് ചെയ്തു. നിക്കാഹ് ചെയ്തു അതിനുശേഷമാണ് ഇവരറിയുന്നത് ഇയാൾക്ക് ഇതുപോലെ വേറെയും കുറേ ആളുകൾ സ്ത്രീകളുമായിട്ട് പല ബന്ധങ്ങളുമുണ്ട്. ഈ കുട്ടിയെ പരമാവധി ഇയാൾ എന്ത് ചെയ്തു, എല്ലാ നിലക്കും ചൂഷണം ചെയ്തു. ശാരീരികമായി അതുപോലെ ഇവളൊക്കെ ഇവളെ കൊണ്ട് ഉറക്കം ഒഴിപ്പിച്ച് എഴുതിപ്പിക്കുകയും അസൈൻമെൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യിച്ചു. അതുമാത്രമല്ല, ആളുകൾക്കിടയിൽ ഇവിടെ കൊച്ചാക്കി സംസാരിക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടായി. അങ്ങനെ പിറ നിർബന്ധ സാഹചര്യത്തിൽ നിക്കാഹ് ചെയ്തു. ഇപ്പോൾ അത് വീണ്ടും ഈ ഒരു സ്വഭാവം കൊണ്ട് വീണ്ടും അത് ഡിവോഴ്സായി. അപ്പോൾ അവൾ ഇപ്പോൾ ചെറിയ ജോലി എന്തൊക്കെയോ ഉണ്ട് നാട്ടിൽ. പിന്നെ അവളെ വീട്ടുകാരും ഇയാളുടെ വീട്ടുകാരൊക്കെ നാണം കെട്ടൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ അവൾ വല്ലാത്തൊരു നിരാശയിലാണ്. ഇപ്പോൾ ഒരു കുറ്റബോധമുണ്ട്, കാരണം ആദ്യത്തെ ഭർത്താവ് എന്തെങ്കിലും വേറെ നിക്കാഹ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ടില്ല, ചെറിയ തോതിൽ അയാളൊരു ഡ്രഗ് അഡിക്ഷൻ ആയി മാറുന്നുണ്ടോ എന്ന് ആരോ പറഞ്ഞു കേട്ടു. അപ്പോൾ ആ വലിയ കുറ്റബോധം അയാളുടെ ജീവിതം നശിപ്പിച്ച ഞാനാണല്ലോ. അപ്പോൾ കാത്തിരുന്നാലും പോലും അയാളുമായിട്ടൊരു വിവാഹ ജീവിതത്തിന് സാധ്യമാണോ, അതിൽ ആ കാത്തിരിപ്പിന് അർത്ഥമുണ്ടോ, അങ്ങനെ ഒരു തീരുമാനം നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത്.
5: എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഈ സഹോദരി അവരെ പേരൊന്നും വെക്കാതെ അവരുടെ ഈ അനുഭവ കഥ എന്തു ചെയ്യണം, ഒന്ന് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെ അറിയിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കണം. കാരണം നമ്മൾ എത്രയാണ് ഈ സ്ത്രീകൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, ഈ അഫയറിലൊക്കെ പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ എത്രയോ ബുദ്ധിമുട്ടി പറഞ്ഞു കൊടുത്തിട്ടും അവർക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ലല്ലോ. പല ആളുകൾക്കും എന്തെല്ലാം ഗുണപാഠങ്ങൾ ഈ സഹോദരി ചോദിക്കുന്ന ചോദ്യത്തിലുണ്ട്. അവർക്കൊരു ഉത്തരം പറയുക എന്നതിലുപരി നമ്മൾ അവരുടെ കഥ എന്തു ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യണം, ഒന്ന് അനാവരണം ചെയ്യേണ്ട കഥയാണത്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ ഒരു ഒരു തെറ്റിലേക്ക് പോവുക എന്ന് പറയുന്നത് ഗുരുതരമായ അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും നമ്മുടെ സൗഹൃദങ്ങളും കാര്യങ്ങളിലൂടെ നമ്മൾ എന്തു ചെയ്യാം, വഴിതെറ്റിപ്പോവുകയും നമ്മുടെ കുടുംബം അന്യാധീനപ്പെട്ടു പോവുകയും നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുക എന്നുള്ള വലിയൊരു മെസ്സേജാണ്. എന്തുകൊണ്ടത് സംഭവിച്ചത്? നമ്മളെപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ലൈവിലും നമ്മൾ പറഞ്ഞതാണെന്ത്, ഈ പുരുഷന്മാരിലേക്ക് സൗഹൃദത്തിന് ചെല്ലുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെ അപകടം മനസ്സിലാക്കാതെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പുരുഷൻ നമ്മളിലേക്ക് സൗഹൃദത്തിന് വരുന്നത് നിങ്ങളൊരു പെണ്ണായത് കൊണ്ട് മാത്രമാണ്. ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്താനും ആ സ്ത്രീ എന്നുള്ള നിലക്കുള്ള ആകർഷണീയതയുമാണ് ഒരു പുരുഷനെ അവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് നേടി കഴിഞ്ഞാൽ അയാളുടെ ആ ബന്ധം അവസാനിച്ചു. അതിലൂടെ എന്ത് ചെയ്യും, അയാളുടെ കാര്യം നേടി അയാൾ വഴിവിടും. പക്ഷേ ജീവിതം എന്നേക്കും നശിപ്പിക്കപ്പെട്ടവളായിക്കൊണ്ടൊരു സ്ത്രീ എന്തു ചെയ്യും, ചവച്ച് തുപ്പിയതുപോലെ ആർക്കും വേണ്ടാത്തവരായി അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ സന്ദേശമാണ്. പിന്നെ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ഗുണപാഠം, ഇത്തരം പുരുഷന്മാർ, സ്ത്രീകളെ വശീകരിക്കാൻ ഇത്തരം പുരുഷന്മാർ അത് ഒരു ബന്ധത്തിൽ മാത്രം അവശേഷിക്കുന്നതല്ല, അവർക്ക് ഇതുപോലെ ധാരാളം ബന്ധങ്ങളുണ്ടാവും, ധാരാളം സ്ത്രീകളായിരിക്കും. പിന്നെ നമ്മളൊരു അപകടത്തിൽ പെട്ടിക്കഴിഞ്ഞാൽ നമ്മളെത്ര പോലെ നശിപ്പിച്ച്, നമ്മളെ ഒരു കുടുംബജീവിതം നശിപ്പിച്ച്, നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത്, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച്, ഇതൊന്നും അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പറ്റൂല. ഒരു ഭർത്താവാണെങ്കിലോ, ഒരു ഭർത്താവ് നമ്മളെ ചീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നമ്മളെടുത്തൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, എഗ്രിമെൻ്റ് ഉണ്ടാവും, നമ്മൾ കൊടുത്ത പണം ഉണ്ടാവും, നമുക്ക് കോടതിയിൽ പോകാം, കേസ് എടുക്കുക, എല്ലാം ഈടാക്കാം. പക്ഷെ അവിഹിതത്തിലൂടെ നമ്മളെടുത്തേക്ക് വന്ന ഒരാളിൽ നമ്മൾ എന്ത് ഈടാക്കും? ഒന്നും ഈടാക്കാൻ പറ്റില്ല. അയാൾ വളരെ സേഫായി പോകും. ഒരു കോടതി ചെന്നാൽ എന്താ പറയുക, ഇങ്ങനെ സെക്ഷലായിട്ടൊക്കെ ബന്ധപ്പെടണമെങ്കിൽ അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടല്ലേ എന്ന് ചോദിച്ചാൽ കോടതിയിലെ നിയമപരമായി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സഹോദരിമാർ എപ്പോഴും ഒരു ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെയോ ഒക്കെ രക്ഷകർത്തൃത്വത്തിൽ വളരെ സുരക്ഷിതമായി എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അന്യ പുരുഷന്മാരാരാവട്ടെ, അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഒരു തരത്തിലുള്ള ബന്ധവും സ്വകാര്യമായ സന്ദേശ കൈമാറ്റങ്ങളും എന്തായാലും ഒരപകടത്തിലേക്ക് എത്തും. അതിലൂടെ നഷ്ടപ്പെടുന്നത് ഇഹലോകവും പരലോകമാണ്. പിന്നെ ഈ സ്ത്രീക്ക് സമാധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, തെറ്റിൽ നിന്ന് തിരിച്ചു വരുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്നാണ് ശരിക്കും. തെറ്റിൽ നിന്ന് പശ്ചാത്തലം കമനല്ല ദമ്പലഹു എന്നാണ്. അപ്പോൾ അവർക്കെന്താ വെച്ചാൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങാൻ അവസരമുണ്ട്. പശ്ചാത്തപിച്ച് നമ്മൾ നമ്മുടെ തെറ്റുകളെ കൊണ്ട് വന്ന ദുരന്തങ്ങളെല്ലാം നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു തരാം. ചിലപ്പോൾ ഇതിനേക്കാളും നല്ലൊരു ലൈഫ് നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ മുൻ ഭർത്താവ് വരുമോ അത് പോട്ടെ, മുൻ ഭർത്താവിനെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. പക്ഷേ സ്വാഭാവികമായും എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആണെങ്കിൽ വസന യസ്സിറുൽ യുസ്ര, അള്ളാഹു നമുക്ക് എളുപ്പങ്ങൾ തരും. ഒമയ്യ തഖില്ലാഹി യജ്അല്ലഹു മഖ്റജ, തഖ്വയിലേക്ക് വരുമ്പോൾ അള്ളാഹു ആശ്വാസം നൽകും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ തെറ്റുകൾ തിരുത്തി ഏറ്റവും നല്ല ഒരു മുത്തഖയായ ഒരു മുഅ്മിനത്തായ ഒരു ലേഡിയായി മാറി കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു ഭാവി കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പശ്ചാത്തപിച്ച് നല്ലൊരു റൂട്ടിലേക്ക് പോവുക. അപ്പോൾ ഇയാളാണ് നല്ലതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ തരും, അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് തരും എന്ന് പറഞ്ഞു. ഇതൊരു പാഠമായിട്ട് എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറ്റുമെങ്കിൽ തൻ്റെ ജീവിതാനുഭവം ആരാണെന്നൊന്നും വ്യക്തമാക്കാതെ ഒന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എന്താണ്, ഒന്ന് എഴുതി ബാക്കിയുള്ളവരെ അറിയിക്കണത് നല്ലതാണ്. ധാരാളം സ്ത്രീകൾക്ക് അതൊരു ഗുണപാഠമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
4: മറ്റൊരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ അവരെ ഹസ്ബൻഡുമായിട്ട് 8 വർഷങ്ങളായിട്ട് അവരകന്നാണ് ജീവിക്കുന്നത്. ഇവരെ ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ അകന്നാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ സഹോദരിയുടെ ഒരു അനിയത്തിയല്ലാത്ത കുടുംബങ്ങളെല്ലാം ഇവർക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഭർത്താവുമായിട്ട് ഈ അനിയത്തിക്ക് എന്തുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്, അവരവിടെ പോവാറുണ്ട്, വിളിക്കാറുണ്ട്, അന്വേഷണം നടത്താറുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ സഹോദരിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവരെ വീട്ടിൽ അവർ ഉമ്മയും ഉപ്പയും അവിടെ താമസമായതുകൊണ്ട് തന്നെ ഇവർ വരുമ്പോൾ, അനിയത്തി വരുമ്പോൾ, പിന്നെ ഇവർക്ക് ഇഷ്ടമൊന്നുമില്ലെങ്കിൽ പോലും ആ ഉമ്മാക്കുപ്പാക്കും വേണ്ടിയിട്ട് ഒന്ന് മിണ്ടും. കാരണം അത്രത്തോളം അവർ തമ്മിൽ അകന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ പേര് കേൾക്കുന്നത് പോലും എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അവരവരെ വോയിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം വെറുപ്പാണ്. എന്നാൽ ബന്ധം നിലനിർത്തുള്ളൂ, ഉമ്മ എപ്പോഴും പറയും ബന്ധം നിലനിർത്തണമല്ലോ, അതുകൊണ്ട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നും ഇവർ പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ എനിക്ക് അതിന് കഴിയുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ എനിക്കതിന് കഴിയുന്നില്ല, ഇനി ആ ബന്ധം നിലനിർത്തി പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്.
5: ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, അവിടെ ഭർത്താവാണെങ്കിലും അനുജത്തിയാണെങ്കിലും അവരൊരു തെറ്റിലേക്ക് പോവുകയാണെന്നുള്ളതാണല്ലോ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. അത് തെറ്റിലേക്ക് പോകുന്നത് സ്വന്തം അനുജത്തിയും സ്വന്തം ഭർത്താവും ആകുന്നത് കൊണ്ട് ഇവരുടെ ടെൻഷനും ഇവരുടെ മാനസിക വിഷമങ്ങളൊക്കെ ഒന്ന് കൂടുന്നു മാത്രമുള്ളൂ. അപ്പോൾ ഈ രണ്ട് പേരെയും ഈ തെറ്റിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാം, അതാണല്ലോ ഏറ്റവും പ്രധാനം, ഏറ്റവും ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ, ഇതൊരു സംശയം മാത്രമല്ല യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെപ്പോഴും ഈ അകലെ നിന്ന് വിരോധം പറയുന്നതിന് പകരം എന്ത് ചെയ്യുക വെച്ചാൽ, അനുജത്തിനെ വിളിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും ഗുണകാംക്ഷാപരമായിട്ടും എന്ത് ചെയ്യാണ് സംസാരിക്കുക. സംസാരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. നമ്മുടെ ജീവിതം നശിപ്പിക്കാനൊന്നും അവൾ ആഗ്രഹിക്കേണ്ടായിരിക്കില്ല. പൊതുവെ എന്തായിരിക്കും, ഇങ്ങനെ ഒരു യാദൃച്ഛികമായൊരു ബന്ധം ഉണ്ടായിരിക്കും. ആത്മാർത്ഥമായിട്ട് ആരുമില്ലാത്തത് വിളിച്ചിട്ട് മോളെ എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്ന എന്നോട് സംസാരിക്കല്ല, അതിൻ്റെ മുന്നിൽ യാതൊരു പരിഹാരമില്ല എന്ന് പറയാം. അതായത് ഇങ്ങനെ ഭർത്താവിന് നീയുമായിട്ടും നീക്കൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ എന്ന് എൻ്റെ മനസ്സിലൊരു ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. അപ്പോൾ അവർ റേഡിയോയിലൊക്കെ പറഞ്ഞാൽ വിചാരിച്ച കാര്യം ഒന്നും കൂടെ ആത്മാർത്ഥമായി സിൻസിയറായിട്ട് എന്ത് ചെയ്യുക, അനുജത്തിയോട് പറയാം. അപ്പോൾ അതിനുള്ള എവിഡൻസുകൾ എന്താണ് എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യാണ് അവൾ പറയുകയാണെന്ത്, എനിക്കങ്ങനൊരു ബന്ധമില്ല എന്ന് തീർത്ത് പറയുകയാണെങ്കിൽ, ശരി, നിനക്കങ്ങനൊരു ബന്ധമില്ലെങ്കിൽ പ്രശ്നമല്ലല്ലോ എന്ന് എന്ത് ചെയ്യാം, എനിക്ക് സംശയമുണ്ടാക്കുന്ന രൂപത്തിൽ എന്താണ് അളിയനോട് പെരുമാറാതിരുന്നാൽ എനിക്കൊരു സമാധാനം കിട്ടും. ഏതെനിക്ക് ബന്ധമല്ലല്ലോ, ബന്ധമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, അളിയനോട് അങ്ങനെ പെരുമാറാതിരിക്കാൻ ശ്രമിക്കാം. ഓ, അപ്പോൾ എവിടെയൊക്കെയാണ്, അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇവൾക്ക് വിഷമം ഉണ്ടാകുന്നത് വെച്ചാൽ ആ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, മനസ്സിലല്ലേ. അപ്പോൾ അങ്ങനെയാണ്, അളിയൻ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വന്നോ, നമുക്ക് ഒന്നിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അളിയൻ ഉണ്ടാണ് സമയത്ത് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഈ സംശയങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്, എനിക്ക് അസ്വസ്ഥമാകണം, ഉറക്കണം എന്ന് പറയാം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടും. ഇനി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട്. അങ്ങനെ
2: പീസ് റേഡിയോയിൽ ഇനി സംസ്കരണ ചിന്തകൾ, വിധിവിശ്വാസം, ഭാഗം 3. നമ്മോടൊപ്പം ചേരുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ വിമലീകരിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ശരിയായ രൂപത്തിൽ വിശ്വാസത്തെ നട്ടുപിടിപ്പിക്കണമെന്നും അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായ നമ്മൾ അർക്കാനുൽ ഈമാൻ, ഈമാനിൻ്റെ അടിത്തറകളെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന 6 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് നമുക്ക് വേണമെന്നുള്ളതും മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് ഈ ലോകത്ത് ചെറുതും വലുതുമായ ഓരോന്നും സംഭവിക്കുന്നത് എന്ന ഖളാ ഖദ്റിൽ ശരിയായ രൂപത്തിലൊരു വിശ്വാസി വിശ്വസിക്കണമെന്നുള്ളതും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ സന്ദർഭങ്ങളിലും അവൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചാണ് ജീവിച്ചു പോകുന്നത് എന്നും അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടപ്പിലാവുക എന്നും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തിന് അള്ളാഹുവിൻ്റെ ഒരു വിധിക്ക് തടയിടാൻ അത് നടപ്പിലാകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്താൻ കഴിയുന്ന ഒരാളുമില്ല എന്നും മനസ്സിലാക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടത്. ഈയൊരു അടിത്തറയെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നട്ടുവളർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങളായ പ്രാർത്ഥനകളിലൂടെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളുടെ മനസ്സിൽ ഖളാ ഖദ്റിൽ തൃപ്തിയടയുന്ന, അള്ളാഹുവിൻ്റെ ഖദ്റിന് കീഴൊതുങ്ങുന്ന, ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ കാര്യവും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നൊരു പ്രവണത സ്വഭാവം നട്ടുവളർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇസ്തിഹാറത്തിൻ്റെ പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് നമ്മൾ പഠനവിധേയമാക്കുകയാണ് എങ്കിൽ ഈയൊരു വസ്തുത നമുക്ക് ബോധ്യപ്പെടും. ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ജാബിരി ബിനു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഖാറത
7: ജൂൺ 24 നടന്ന മന്ത്രിസഭ
6: കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന രൂപത്തിൽ ഒരു കാര്യങ്ങളിൽ നല്ലതിനെ തേടുന്ന ഇസ്തിഖാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു,
7: വിരമിക്കുന്ന ഒഴിവിലേക്കാണ്,
6: ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംരി ഫൽയർക റകഅതൈനി മിൻ ഗൈരിൽ ഫരീള, നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഫർളല്ലാത്ത രണ്ട് റക്കഅത്ത് നമസ്കാരം അവൻ നമസ്കരിച്ചു കൊള്ളുക. സുമ്മൽ യഖുൽ, പിന്നെ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക് വഅസ്തഖദിറുക ബിഖുദറതിക് വഅസ്അലുക മിൻ ഫളിലിക അലീം, അല്ലാഹുവേ നിന്റെ അറിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് നന്മയെ തേടുന്നു, നിന്റെ ഖുദറത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ശക്തിയെ ആവശ്യപ്പെടുന്നു, നിന്റെ ഉന്നതമായ ഔദാര്യത്തിൽ നിന്ന് മഹത്തായ ഔദാര്യത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നക തഖദിറു വലാ അഖദിർ, കാരണം നിനക്കാണ് കഴിയുക, എനിക്ക് കഴിയുകയില്ല. വതഅലമു വലാ അഅലം, നീയാണ് അറിയുന്നവൻ, എനിക്കറിവില്ല, ഞാൻ അറിയുന്നവനല്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങളെ അറിയുന്നവനാണ് നീ. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലം അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വമആശി വആഖിബതി അംരി ഫഖദുർഹു ലീ വയസ്സിർഹു ലീ സുമ്മ ബാരിക് ലീ ഫീ, അല്ലാഹുവേ ഈയൊരു കാര്യം എൻ്റെ ഈ ഇഹലോക ജീവിതത്തിലും എൻ്റെ മതത്തിൻ്റെ വിഷയത്തിലും എൻ്റെ കാര്യങ്ങളുടെ പര്യവസാനത്തിലും എനിക്ക് നല്ലതാണ് എന്ന് നീ അറിയുന്നുണ്ട് എങ്കിൽ ഫഖദുർഹുലി, അതിനെ എനിക്ക് ഖദറാക്കി തരണേ. വയസ്സിർഹുലി, അതിനെ എനിക്ക് എളുപ്പമാക്കി തരണേ. മാത്രമല്ല സുമ്മ ബാരിക് ലീഫി, അങ്ങനെ എളുപ്പമാക്കി തന്നതിനു ശേഷം അതിൽ എനിക്ക് ബറക്കത്ത് ചൊരിയുകയും ചെയ്യണേ അല്ലാ. വഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ ശർറുൻ ലീ ഫീ ദീനി വമആശി വആഖിബതി അംരി, അതല്ല ഈയൊരു കാര്യം എൻ്റെ മതത്തിൻ്റെ വിഷയത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ വിഷയത്തിലും എൻ്റെ കാര്യങ്ങളുടെ പര്യവസാനത്തിൻ്റെ വിഷയത്തിലും എനിക്ക് ഉപദ്രവകരമാണ് എന്ന് നീ അറിയുന്നുണ്ട് എങ്കിൽ ഫസുരിഫുഹു അന്നി, അതിനെ എന്നിൽ നിന്ന് നീ അകറ്റിത്തരണേ അല്ലാ. വസുരിഫ്നി അൻഹു, എന്നെ അതിൽ നിന്നും നീ അകറ്റിത്തരണേ അല്ലാ. വഖദുർ ലിൽ ഖൈറ ഹൈസു കാൻ, പകരം എവിടെയാണോ നന്മ, എവിടെയാണോ ഉത്തമമായതുള്ളത്, അത് എവിടെയായിരുന്നാലും എനിക്ക് നീ ഖദറാക്കി തരണേ അല്ലാ. സുമ്മ റദ്ദിനീ ബിഹി, പിന്നെ അതിലെന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണേ അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരുന്നുവെന്ന്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു ഹദീസിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖദറാക്കുന്ന കാര്യങ്ങളിൽ നന്മയുണ്ടാകും, ആ ഖദറിൽ തൃപ്തിപ്പെടണമെന്നുള്ള ഒരു വസ്തുത വിശ്വാസം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടുവളർത്തുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന, വിഷമതകൾ നേരിടുന്ന ആളുകളോട് അത്തരം വിഷമതകൾ നേരിടുന്ന സാഹചര്യത്തിലും അവൻ്റെ മനസ്സിലേക്ക് ഖദറിലുള്ള ഈ ഒരു വിശ്വാസത്തെ കൊണ്ടുവരണമെന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ ഫഖാല അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാളിൻ ഫിയ ഹുക്മുക് അജ്ലുൻ ഫിയ ഖളാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ അൻസൽതഹു ഫി കിതാബിക് അവ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക് അൻ തജഅല ഖുർആന റബീഅ ഖൽബി വനൂറ സദരി വജിലാ ഹുസ്നി വദഹാബ ഹമ്മി ഇല്ലാ അദ്ഹബ അല്ലാഹു ഹമ്മഹു വഹുസ്നഹു വഅബ്ദലഹു മകാനഹു ഫറഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വല്ല ആകുലതയോ വിഷമമോ ദുഃഖമോ അവനെ ബാധിച്ചാൽ, എന്നിട്ടവൻ അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ്, നിന്റെ അടിയാത്തിയുടെ മകനാണ്, എൻ്റെ കുടുംബം നിന്റെ കയ്യിലാണ്, എൻ്റെ ജീവിതത്തിൽ നിന്റെ വിധിയാണ് നടപ്പിലാകുന്നത്, നിന്റെ ഖളാ, നീ വിധിക്കുന്ന വിധികൾ അത് നീതിയാണ് എന്ന് ഒരു മനുഷ്യൻ പറയുകയും, എന്നിട്ട് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവലക്, അല്ലാഹുവേ നിനക്കുള്ളതായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എങ്ങനെയുള്ള നാമങ്ങളാണ്? സമ്മൈത ബിഹി നഫ്സക്, നീ തന്നെ നിനക്ക് പേര് വിളിച്ചതായ നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നീ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതായ നാമങ്ങൾ. ഔ അൻസൽതഹു ഫീ കിതാബിക്, അതല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലൂടെ നീ അവതരിപ്പിച്ചതായ നിന്റെ നാമങ്ങൾ. അവിസ്തഇസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, ഇനി ഒരാൾക്കും പഠിപ്പിക്കാതെ നീ അദൃശ്യങ്ങളിൽ നിനക്ക് മാത്രമാക്കി ആർക്കും പറഞ്ഞു കൊടുക്കാതെ വെച്ച അറിവുകൾ നിന്റെ നാമങ്ങൾ. ഇത്തരം നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവെ ഞാൻ ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമായി നീ പരിശുദ്ധ ഖുർആനെ ആക്കി തരണേ. വനൂറ സ്വദിരി, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കി തരണേ. വജിലാ അഹുസിനി, എൻ്റെ ദുഃഖങ്ങളെ നീക്കിക്കളയുന്നതാക്കി തരണേ. വദഹാബഹമ്മി, എൻ്റെ വ്യഥകളെ ആകുലതകളെ നീക്കിക്കളയുന്ന ഒന്നാക്കി പരിശുദ്ധ ഖുർആനെ ആക്കി തരണേ എന്ന് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്ന, അവൻ്റെ ദുഃഖത്തെയും അവൻ്റെ ടെൻഷനെയും അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കിക്കൊടുക്കുകയും അതിനു പകരം അല്ലാഹു അവനക്കൊരു സന്തോഷത്തെ നൽകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ മനസ്സിൽ അല്ലാഹുവിൻ്റെ ഖളാഇൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അദുലും ഫീ ഖളാഉക എന്ന് തുറന്ന് സമ്മതിക്കാൻ, എൻ്റെ വിഷയത്തിൽ നീ നടപ്പിലാക്കുന്ന വിധികൾ നീതിയാണ് എന്നും തുറന്ന് പ്രഖ്യാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോടും ആവശ്യപ്പെടുകയാണ്. ഖളാ ഖദറിലുള്ള വിശ്വാസം ഒരു മനുഷ്യന് നിരവധി നേട്ടങ്ങൾ നൽകുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തിനൊരു ശക്തിയെ നൽകും. അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള അറിവ് അവൻ്റെ മനസ്സിൽ വർദ്ധിപ്പിക്കും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയുണ്ടായാലും അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം കീഴൊതുങ്ങാനുള്ള ഒരു മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനക്ക് പ്രദാനം ചെയ്യും. ഖളാ ഖദറിൽ വിശ്വസിക്കുന്നതോടുകൂടി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മനസ്സമാധാനം അവനക്ക് ലഭിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കലാഖദറിൽ വിശ്വസിക്കുമ്പോൾ അത് അവൻ്റെ മനസ്സിന് എന്ത് പ്രതിസന്ധി വന്നാലും ഒരു സമാധാനം പ്രദാനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മാ അസാബ മിൻ മുസീബത്തിനില്ല ബിഇദ്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു വിപത്ത് ബാധിക്കുന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, ആരല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുമെന്നാൻ. ഇമാം അൽഖമ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കവേ പറഞ്ഞു, ആരാണിവിടെ ഹൃദയത്തിന് വഴി കാണിച്ച് നൽകപ്പെടുന്ന വ്യക്തി? ഹുവൽ മുഅ്മിനു തുസീബുഹുൽ മുസീബ, അതൊരു വിശ്വാസിയാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു വിപത്ത് ബാധിക്കുമ്പോൾ. ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ല, അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണെന്ന് അവൻ മനസ്സിലാക്കുകയും അതവൻ തൃപ്തിപ്പെടുകയും അതിന് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അൽഖമ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കവേ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാലനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കവേ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു വസ്തുത, ഒരു ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്തെ മനുഷ്യന്മാരെല്ലാവരും നിനക്ക് ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടി ആ കാര്യം നിനക്ക് ലഭിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ ഉപകാരം നിനക്ക് ലഭിക്കുകയില്ല. നിനക്കൊരു ഉപദ്രവം വരുത്താൻ മാലോകർ മുഴുവൻ ഒരുമിച്ച് കൂടുകയും ആ ഉപദ്രവം നിനക്ക് ബാധിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കാതിരിക്കുകയും ചെയ്താൽ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ആ ഉപദ്രവം നിനക്ക് ബാധിക്കുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കലാഖദറിൽ ശരിയായ രൂപത്തിൽ അവൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പോലും അവനക്ക് നേട്ടങ്ങളായിത്തീരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്, അവൻ്റെ ജീവിതത്തിലെ എല്ലാം അവനക്ക് നന്മയാണ്. ഇന്നസാബത്തുഹു സറാഉ ശകറ, ഒരു അനുഗ്രഹം അവനിക്ക് ലഭിച്ചാൽ അവൻ നന്ദി കാണിക്കും, അത് അവനിക്ക് ഉപകാരമായിത്തീരും. വ ഇന്നസാബത്തുഹു ളറാഉ സബറ, ഇനി ഒരു പരീക്ഷണം അവൻ നേരിട്ടാൽ അവൻ ക്ഷമിക്കും, അതവനക്ക് ഫകാന ഖൈറൻ ലഹു, അതവനക്ക് നന്മയായിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നമ്മെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളാക്കി തീർക്കാൻ സാധിക്കും. അത് നമുക്ക് കഴിയുക കലാഖദറിൽ കൃത്യമായി നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. ആ രൂപത്തിൽ, ശരിയായ രൂപത്തിൽ കലാഖദറിൽ വിശ്വസിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസരങ്ങളാക്കി മാറ്റാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ വിധിവിശ്വാസം ഭാഗം 3. നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60,000+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000+ സ്ഥിരം അവതാരകർ. 100,000+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ഐടി ജാലകം. ഇന്നത്തെ ഐടി ജാലകത്തിൽ ഡോക്ടർ ഷാനിദ് മലയിലാണ് ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ എല്ലാവരും ഖുർആനും സുന്നത്തും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പലപ്പോഴും നമുക്ക് ഹദീസുകളൊക്കെ വായിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും. പലപ്പോഴും പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാവില്ല, യാത്രയിലും മറ്റൊക്കെ ആയിരിക്കും. നമുക്ക് അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് ഹദീസുകൾ വായിക്കാനും പഠിക്കാനുള്ള ഒരു അപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഹദീസ് കളക്ഷൻ എന്നാണ് ആപ്പിൻ്റെ പേര്. HADITH ഹദീസ് കളക്ഷൻ എന്ന് നമ്മൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സഹീ ബുഖാരി, സഹീ മുസ്ലിം, നസായി, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, മുവത്ത, മുസ്നദ് അഹമ്മദ്, റിയാവു സാലിഹൈൻ, ബുലുഗുൽ മറാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിൽ ഹദീസ് ഉള്ളത് അറബിയിലും അതുപോലെ ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷനാണുള്ളത്. മലയാളത്തിൽ നമുക്കിപ്പോൾ ഇല്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണുള്ളത്. അപ്പം ഓരോ പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഓരോ പുസ്തകങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ഓരോ ചാപ്റ്റേഴ്സായിട്ട് കാണാൻ പറ്റും. തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. ഇതിൽ സഹീഹായിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, സഹീഹായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ. അതിലിങ്ങനെ കാണാൻ പറ്റും, സഹീഹ് എഴുതിയിട്ട് കാണാൻ പറ്റും. ലൈഫായിട്ടുള്ള ഹദീസുകൾ ഉള്ള ഗ്രന്ഥം ലൈഫാണെങ്കിൽ ലൈഫ് എന്ന് എഴുതിയിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ അറബിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹദീസ് വായിക്കാൻ പറ്റും. അതിൻ്റെ പരിഭാഷ എന്തുണ്ട് നമുക്ക് ഇംഗ്ലീഷിലാണ്.

0: ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാക്ക് വരുന്ന ഹദീസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വിഷയത്തിലേക്കുള്ള റെഫറൻസും കാര്യമൊക്കെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അറബിയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറബിയിലും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് എവിടെയാണ് പിന്നെ ആ ഒരു വാക്ക് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കാണിച്ചിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലവിടെ കാണിക്കുന്ന രൂപമാണ് ഈ ഒരു അപ്ലിക്കേഷനുള്ളത്. അപ്പം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇതിൽ പിന്നെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ വായിച്ചിട്ടുള്ള ഹദീസുകൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇവിടെ ബുക്ക് മാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു താഴെ പ്ലസ് ബട്ടൺ ഉണ്ട്, നമുക്ക് ഓരോ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ വായിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും നോക്കാനൊക്കെ റെഫർ ചെയ്യാനൊക്കെ പറ്റും. ഇതിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ലൈക്ക് മറ്റു ആളുകൾക്ക് നമുക്ക് ഹദീസൊക്കെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ കൂടുതൽ പഠിക്കാന്നുള്ള രൂപത്തിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ തന്നെ അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുക. എന്നാൽ റെഫറൻസായിട്ട് നമുക്ക് യാത്രകളും മറ്റും വായിക്കാനും ഒക്കെ സൗകര്യപ്പെടുന്ന രൂപത്തിലാണ് ഈ ഒരു ആപ്പുള്ളത്. ഒരു ഗ്രീൻ ടെക് ആപ്പ് ഫൗണ്ടേഷൻ എന്നുള്ള ടീം ചെയ്തിട്ടുള്ളൊരു ആപ്പാണിത്. പക്ഷേ നല്ലൊരു അപ്ലിക്കേഷനായിട്ട് തോന്നിയിട്ടുണ്ട്, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, ശ്രോതാക്കൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വിവരമാണ് ഇന്നത്തെ ഐ ടി ജാലകത്തിൽ ഡോക്ടർ ഷാനിദ് മലയിൽ നമുക്ക് വിവരിച്ചു തന്നത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മരുഭൂമിയിലാണ് ഇയാൾ താമസിക്കുന്നത്. അയാളും അയാളുടെ മകളും അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഹാത്തിമുത്തായി എന്നു പേരുള്ള ഒരു നല്ല മനുഷ്യൻ, ആ നല്ല മനുഷ്യൻ്റെ കഥയാണ്. അദ്ദേഹം മരുഭൂമിയിൽ താമസിക്കുന്നുണ്ട്, മകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്നും അവരുടെ നായ ഇങ്ങനെ വന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, ശല്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മകൾ ഒരു ദിവസം ഹാത്തിമുത്തായിയോട് ചോദിച്ചു എന്നാണ്, നമുക്ക് ഈ നായയെ കൊന്നാലോ, കാരണം അതിൻ്റെ ശല്യം സഹിക്കവയ്യാതെയാണ് മകളെ ചോദിക്കണം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, അത് നമ്മൾ ഈ ഒരു മരുഭൂമിയിൽ താമസിക്കുകയാണ്, നമ്മുടെ കൂടെ നായയുണ്ട്, നായ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ദൂരെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ എത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ചുറ്റും പരതുമ്പോൾ ഒന്നും കാണൂല. പക്ഷെ ഈ ഒരു നായയുടെ ശബ്ദം കേട്ടാൽ അവർക്ക് മനസ്സിലാവും ഇവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെടുക്കൽ വരാലോ, അങ്ങനെ മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ എന്ന് ഈ ഹാത്തിമുത്തായി പറഞ്ഞു എന്നതാണ് കഥയിലുള്ളത്.
3: ഒരു ശല്യക്കാരനായ നായ പോലും ഉപദ്രവിക്കേണ്ട, കൊല്ലണ്ട.
2: അതെ, അതുകൊണ്ടൊരു ഉപകാരം വേറെ നടക്കട്ടെ.
3: അതെ അതെ,
2: നമുക്കൊരു ചെറിയ പ്രയാസമുണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയൊരു ഉപകാരം മരുഭൂമിയിൽ ഒറ്റപ്പെടുന്ന ആൾക്ക് സഹായിക്കാൻ നമുക്ക് അവസരം കിട്ടുമല്ലോ എന്നൊരു നല്ല ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്ര നല്ല ചിന്തയുള്ളയാളെപ്പറ്റി അദ്ദേഹം ധാരാളമായി കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയായിരുന്നു, ഒരുപാട് ആളുകളെ സഹായിക്കുന്നയാളായിരുന്നു. ഈ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ ഹാത്തിമിനെ പോലെ എന്നുപോലും പറയാറുണ്ട്. എന്താ, അത്രയധികം ദാനം ചെയ്യുന്ന ആളുടെ ഉപമയായി പറയുന്ന വ്യക്തിയാണ് ഹാത്തിമുത്തായി. അത് ഈ നല്ല ദാനം ചെയ്യുന്ന ആളുകളെ കവിതകളിലൊക്കെ ഉപമിക്കാറുള്ളത് ഹാത്തിമിനോടാണ്.
3: ഓ,
2: അപ്പം അത്ര വലിയ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, കുടുംബബന്ധം പുലർത്തുന്ന, സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് പരലോകത്ത് ഈ പ്രവൃത്തി ഉപകാരപ്പെടും.

0: എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടേത് അദ്ദേഹത്തിന് ഉപകാരപ്പെടൂലാണ്. കാരണം അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ വിശ്വസിച്ചിരുന്നില്ല. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾ എത്ര തന്നെ വലിയ നന്മകൾ ചെയ്താലും അത് അയാൾക്ക് പരലോകത്ത് ഉപകരിക്കൂല. അതൊരു സിമ്പിൾ ലോജിക്കാണ്. അയാൾ എന്തിനാ ചെയ്തത് ആ നന്മകൾ?
1: പരലോകം പ്രതീക്ഷിച്ചിട്ടല്ല.
0: അല്ല, അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ നന്മ ചെയ്തത് എങ്കിൽ ഏത് അള്ളാഹുവിലാണോ അയാൾ വിശ്വസിച്ചത് ആ അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുത്തോളും. ഇത് സ്വർഗം ആഗ്രഹിച്ചിട്ടൊന്നും അല്ല അയാൾ ചെയ്തത്. അയാൾ ചെയ്തതിന് അയാളുടെ ലക്ഷ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ആളുകൾക്കിടയിൽ നല്ലയാളാണെന്ന് അഭിപ്രായമുണ്ടാകാനായിരിക്കും. ആളുകൾ തന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതൊന്നുമല്ല, എന്തോ
1: ഒരു ശീലങ്ങളുടെ ഭാഗമായോ മൂല്യങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം.
0: എന്തായാലും അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടുകയാണ്. അപ്പോൾ അയാളുടെ പ്രതിഫലം എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അയാൾക്ക് അയാളുടെ ഉദ്ദേശ പ്രതിഫലം ഭൗതിക ലോകത്ത് കിട്ടിക്കഴിഞ്ഞു. പരലോകത്ത് ആ ഒരു പ്രതിഫലത്തിന് പ്രസക്തിയില്ല.
1: അതെ, കർമ്മങ്ങളുടെ അടിസ്ഥാന, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. മാത്രമല്ല തൗഹീദാണ് അടിത്തറ. ആ തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ മറ്റൊന്നും സ്വീകാര്യയോഗ്യമല്ല എന്നുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പാഠം കൂടി കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്.
0: അതെ, വിശ്വാസം ശരിയായില്ലാത്ത ഒരാൾ എത്ര തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്താലും അതൊക്കെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു പാറപ്പുറത്ത് വിതറിയ ഒരു പൊടി, ചാരം, ആ ചാരം ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് പാറിപ്പോവും. അതേപോലെ കർമ്മങ്ങൾ എത്ര കൂടുതലുണ്ടെങ്കിലും വിശ്വാസമില്ല, തൗഹീദില്ല, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടല്ല അയാൾ ജീവിച്ചത് എങ്കിൽ പിന്നെ അയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ആവശ്യമില്ല.
1: അത്
0: അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ധൂളികളാക്കി മാറ്റിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹിയോടും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് തന്നെയാണ്, ലൈന അശ്റക്ത ലയഹബത്തന്ന അമലുക് വല തകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പോൾ ദുനിയാവിൽ എത്രയോ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹു പഠിപ്പിച്ച നല്ല കർമ്മങ്ങൾ, ഹജ്ജും ഉംറയും സകാത്തും സദഖയും, ഒരുപാട് നന്മകളിൽ സജീവമായി നിൽക്കുന്ന ആളുകളിൽ ചിലരെങ്കിലും യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകളാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച് അവർ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഒരു മുസ്ലിമിനുണ്ടാകേണ്ട അടിസ്ഥാന യോഗ്യതയാക്കില്ല.
1: യെസ്, ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു നന്മ പ്രചരിപ്പിക്കുന്നതിനേക്കാളും പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് പറയുന്നത് തൗഹീദിൻ്റെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ഫലുൽ ഹഖ് മരിയാമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും ഈമാനും ഷഹാദത്തും ഈ ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകന്റെ വൈദ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഈമാനും ഷഹാദത്തും എന്നുള്ള ഭാഗമാണ് കേൾക്കുന്നത്. ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവുകൊണ്ട് പ്രഖ്യാപിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയം കൊണ്ടുള്ള അംഗീകരിക്കൽ കൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രഖ്യാപിക്കുകയും അതിനു വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നുള്ള കാര്യം നബിയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് മനസ്സുകൊണ്ട് അംഗീകരിച്ച കാര്യമായിരുന്നു. പക്ഷേ അബൂ ത്വാലിബ് മുഹമ്മദ് നബിയെ പിൻപറ്റുകയോ ആ വിശ്വാസം പ്രഖ്യാപിക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ മുഷരിക്കായിട്ടാണ് അബൂ ത്വാലിബ് മരിക്കുന്നത്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ജൂതന്മാർ മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ അവർ മുഹമ്മദ് നബിയെ പിൻപറ്റാത്തതുകൊണ്ടാണ് അവരെക്കുറിച്ച് കുഫറിന്റെ ആളുകൾ എന്ന് അള്ളാഹു പറഞ്ഞത്. നബിയെ, അവർ പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല അവർ നിഷേധിച്ചു തള്ളുന്നത്, പ്രത്യുത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത്. സൂറത്തുൽ അൻആം വചനം 33. മക്കയിലുണ്ടായിരുന്ന ചില സത്യനിഷേധികളും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മുഹമ്മദ് നബിയെ പിൻപറ്റാത്ത കാരണത്താൽ അവർ കുഫറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇല്ല, നിന്റെ രക്ഷിതാവിന് തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും നീ വിധി കൽപ്പിച്ചതിനെപ്പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ചു തരികയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാവുകയില്ല. സൂറത്തുന്നിസ വചനം 65. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മുഹമ്മദ് നബിയെ മാത്രം പിൻപറ്റുക, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിഷേധിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന് പരലോകത്ത് രക്ഷയുള്ളൂ. കാരണം അള്ളാഹു പറയുന്നു, മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കയറിലാകുന്നു. അത് പൊട്ടിപ്പോകുകയേയില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സൂറത്തുൽ ബഖറ വചനം 256. പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിന്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവന്റെ ദൂതൻ, അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവിൻ. അതെ, അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ, അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവിൻ, നിങ്ങൾ നേർമാർഗം പ്രാപിക്കാം. സൂറത്തുൽ അഅ്റാഫ് വചനം 158. ജീവിതം കൊണ്ട് വഴിപ്പെടാതെ മനസ്സുകൊണ്ടുള്ള ഒരു അറിവ് മാത്രമാണ് വിശ്വാസമെങ്കിൽ ഇബിലീസിനെക്കുറിച്ചും മുഅ്മിൻ എന്ന് പറയേണ്ടി വരും. കാരണം ഹക്കും ബാത്തിലും അറിഞ്ഞ ആളാണ് ഇബിലീസ്. പക്ഷേ ആ സത്യത്തിന് വഴിപ്പെടാനോ വിധേയനായി ജീവിക്കുവാനോ അഹങ്കാരം അവനെ സമ്മതിച്ചില്ല. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പ്രണമിച്ചു. ഇബിലീസ് ഒഴികെ അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായിരിക്കുന്നു. സൂറത്തുൽ ബഖറ വചനം 34. മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമില്ലാതെ അള്ളാഹുവിലുള്ള വിശ്വാസം പൂർത്തിയാവുകയില്ല. പിൻപറ്റൽ കൊണ്ട് മുഹമ്മദ് നബിയുടെ ഏകത്വം അംഗീകരിക്കാതെ ആരാധന കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം പൂർത്തിയാവുകയില്ല. നബിയെ, പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ വല്ലവനും തന്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ. സൂറത്തുൽ കഹഫ് വചനം 110. അള്ളാഹുവിലും അവന്റെ റസൂലിലുമുള്ള വിശ്വാസമാണ് തൗഹീദിന്റെ അടിസ്ഥാനം. ഈമാനിന്റെ അടിത്തറ ഇസ്ലാം കാര്യങ്ങളിൽ മുഖ്യമായത് ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിന്റെ ഏകമാർഗം. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും നാം അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിച്ചുകൊള്ളുക. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. സൂറത്ത് തഗാബുൻ വചനം 8. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പരിപൂർണമായി സ്വീകരിക്കാതെ ഒരു വ്യക്തിയുടെ ഈമാൻ ഒരിക്കലും പൂർത്തിയാവുകയില്ല. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും നാം അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിച്ചുകൊള്ളുക. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സൂറത്തുന്നിസ വചനം 136. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, അഞ്ചു കാര്യങ്ങളിന്മേലാണ് ഇസ്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിക്കൽ, നമസ്കാരം നിർവഹിക്കൽ, ജക്കാത്ത് കൊടുക്കൽ, റമദാനിൽ നോമ്പനുഷ്ഠിക്കൽ, ഹജ്ജ് നിർവഹിക്കൽ. ബുഖാരി 8-ാം ഹദീസ്, മുസ്ലിം 16-ാം ഹദീസ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബുഖാരി 25-ാം ഹദീസ്, മുസ്ലിം 22-ാം ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി പറഞ്ഞിരിക്കുന്നു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ജൂതനാകട്ടെ നസറാനിയാകട്ടെ, ഈ ഉമ്മത്തിൽ നിന്ന് എന്നെക്കുറിച്ച് കേൾക്കുകയും എന്തുകൊണ്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ വിശ്വസിക്കാതെ മരിക്കുകയും ചെയ്താൽ അവൻ നരകക്കാരനാവാതിരിക്കുകയില്ല. മുസ്ലിം 8-ാം ഹദീസ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം.
0: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫളുൽ ഹഖ് ഉമരി അമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന കൃതിയിൽ നിന്നും ഈമാനും ഷഹാദത്തും എന്ന ഭാഗം വായിച്ച് കേൾപ്പിച്ചത് സിദ്ദീഖ് സൊലാഹി, നിലമ്പൂർ.
2: താബിഈ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഉർവത് ബിൻ ജുബൈർ റഹിമഹുല്ലാ. അദ്ദേഹം മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അങ്ങനെ കാലിന് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു പരിക്ക് പറ്റിയാണ്, ഒരു പഴുപ്പ് വന്നു കാലിന്.
3: മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് പോകുന്ന യാത്രയിൽ
2: അപ്പോൾ പരിക്ക് വന്നപ്പോൾ പഴുപ്പുണ്ടായി. അത് പിന്നെ കുറച്ച് കലശലാണ്, പ്രയാസമാണ് എന്ന് കണ്ടപ്പം അന്നത്തെ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ വൈദ്യന്മാർ, ഏറ്റവും അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ല വൈദ്യന്മാരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് കാൽപാദം മുറി പറ്റിയ പഴുപ്പ് വന്ന ഭാഗം മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് വീണ്ടും കൂടി മറ്റുള്ള ഭാഗങ്ങളിലേക്കും പരക്കും, അതിനുശേഷം പ്രയാസവും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങനെ നടത്താണ്, കാല് മുറിക്കാൻ അല്ലെങ്കിൽ കാൽപാദം മുറിച്ചിട്ട് പിന്നെ ചെറിയ രൂപത്തിൽ പിന്നെ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ എന്നാണ് അറിഞ്ഞത്. കാൽപാദം മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കി പറഞ്ഞൊരു വാചകം അദ്ദേഹത്തിൻ്റെ മകൻ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി ഇലാ മഅസിയത്തിൻ ഖത്തു വ അന അഅലം. വളരെ ചിന്തനീയമായ, നമ്മളൊക്കെ എല്ലാവരും ശരിക്ക് മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമാണത്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി, കാൽപാദത്തിലേക്ക് നോക്കിയിട്ട് പറയാണ്, എൻ്റെ കാൽപാദമേ അള്ളാഹ്ക്കറിയാം, മാ മശയ്തു ബിക്കി, ഞാൻ നിന്നെ കൊണ്ട് നടന്നിട്ടില്ല, ഇലാ മഅസിയത്തിൻ ഖത്തു, ഒരു തിന്മയിലേക്ക്, അള്ളാഹു അരുതെന്ന് പഠിപ്പിച്ച ഒരു തിന്മയിലേക്കും എൻ്റെ കാൽപാദമേ നിന്നെയും കൊണ്ട് ഞാൻ പോയിട്ടില്ല, വഅന അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലേക്കും നിന്നെയും കൊണ്ട് പോയിട്ടില്ല എന്നൊരു വാചകമാണ് അദ്ദേഹം അവിടെ മുറിച്ച കാലിങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിനെ നോക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അപ്പോൾ ജീവിതകാലം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ്റെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കാൻ, അല്ലെ, നന്ദി കാണിക്കുന്ന മാർഗത്തിൽ മാത്രം,
3: അതെ,
2: ഹറാമിലേക്ക്
3: പോകാതെ, അതെ,
2: അദ്ദേഹം വളരെ ഒറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാകും എത്രമാത്രം ശ്രദ്ധ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്.
3: നമ്മൾ ആളുകൾക്കാണ് അങ്ങനൊന്നും ഒരു വാക്ക്
2: പറയാൻ കഴിയുള്ളൂ.
3: തീർച്ചയായിട്ടും
2: അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത് തുടങ്ങുന്നത് തന്നെ, ഇന്ന അള്ളാഹയാലും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും നമ്മൾ വിശ്വാസികളായി, ഇതിൽ നിന്നൊരു പാഠം നിലനിൽക്ക്, നമ്മൾക്ക് ലഭിച്ച കണ്ണ് കാത് എല്ലാം മാഷാല്ലാ, പീസ് റേഡിയോന്റെ ശ്രോതാക്കള് കേൾവി എന്ന് പറയുന്നതിനെ ഏറ്റവും, അതെ, ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്,
3: സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ, ഇപ്പൊ ശരിക്ക് നമ്മൾക്ക് അത്രയും ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ നിന്നാണല്ലോ ഇപ്പൊ ആ വാക്ക് ഉണ്ടാകുന്നത്. അതായത് കാല് മുറിച്ചു കൊണ്ടുവന്നു ആ സമയത്ത്, ഇപ്പൊ കാൽപാദം മുറിച്ചു കൊണ്ടുവന്ന സമയത്ത് പറയണത് ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലേ, അത് വല്ലാത്ത നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ നമുക്കൊരു ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോ അവയവങ്ങളും റഹ്മാൻ റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അറിഞ്ഞുകൊണ്ട് റബ്ബെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അല്ലേ ആ ഒരു പോയിൻ്റ് ഒരു വളരെ നമുക്കൊരു മനസ്സ് തറക്കുന്ന ഒരു പോയിൻ്റ് കൂടിയാണ്.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ അന്നൂർ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 37. നോമ്പ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. ഏതാനും അനുബന്ധ മസ്അലകളും മനസ്സിലാക്കുകയുണ്ടായി. وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ എന്നിടത്ത് ഒരു അനുബന്ധ മസ്അല ഉണർത്താനുള്ളത്. ഇതാണ് നമ്മൾ പഠിച്ച വചനം സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വതആല സിയാമിനെ രാവ് വരേക്കും പൂർണ്ണമായി നിർവഹിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അകാരണമായി നോമ്പ് മുറിക്കുക, നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഈ കൽപ്പനയോടുള്ള ലംഘനമാണ്. നോമ്പിൻ്റെ പവിത്രതയെ, റമദാൻ പകലിനുള്ള പവിത്രതയെ കെടുത്തുക എന്നുള്ളത് ഗൗരവപ്പെട്ട വിഷയമാണ്. അബു ഉമാം അൽബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് ഇമാം ഇബ്നു ഖുസൈമ നിവേദനം ചെയ്യുന്നത് ഇപ്രകാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉറങ്ങിക്കിടക്കെ രണ്ടുപേർ വന്ന് തിരുദൂതരുടെ പാർശ്വഭാഗങ്ങൾ, കണങ്കൈഭാഗം കൂട്ടിപ്പിടിച്ച് കയറാൻ പ്രയാസകരമായ ഒരു മലയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ ആ മല കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു. എനിക്ക് ഇത് കയറുവാൻ പ്രയാസകരമാണെന്ന് തിരുദൂതർ അറിയിച്ചു. അപ്പോൾ രണ്ടുപേർ, ഞങ്ങൾ താങ്കളെ സഹായിക്കാം, എളുപ്പമാക്കാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മല കയറിയ വിഷയം പറയുന്ന വിശാലമായ ഒരു ഹദീസ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഫസഈതു ഹത്താ ഇദാ കുന്തു ഫീ സവാഇൽ ജബൽ. ഞാൻ ആ മല കയറി അതിൻ്റെ നെറുകയിൽ എത്തിയപ്പോൾ ഇദാ ബി അസ്വാത്തിൻ ശദീദത്തിൻ, ശക്തമായ ശബ്ദങ്ങൾ കേൾക്കുകയായി എന്നാണ്. മാ ഹാദിയിൽ അസ്വാത്ത്, ഈ ശബ്ദങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹാദാ ഉറാഉ അഹ്ലിന്നാർ, നരകവാസികളുടെ വിളിയാണ്, ദീനരോധനമാണ് എന്ന് പറഞ്ഞു എന്നാണ്. അള്ളാഹു മജുർണ മിനന്നാർ. അതിന് തുടർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് സുമ്മൻ തലഖാബി, പിന്നെ ആ രണ്ടുപേർ എന്നെയും കൊണ്ടുപോയി. ഫൈദ അനബി ഖൗമിൻ, അങ്ങനെ ഞാനൊരു വിഭാഗത്തിൻ്റെ അഴുകിലെത്തി. മുഅല്ലഖീന ബി അറാഖീബിഹിം, അവരുടെ കാൽ മടമ്പുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മുഷഖഖത്തിൻ അഷ്ദാഖുഹും, അവരുടെ വായയുടെ ഇരുഭാഗവും പിളർക്കപ്പെട്ടിരിക്കുന്നു. തസീലു അഷ്ദാഖുഹും ദമ, ആ വായയുടെ ഇരുഭാഗങ്ങളിലൂടെയും രക്തം ഒലിച്ചിറങ്ങുന്നു. മൻ ഹാഉലായി, ഇവരാരെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൊണ്ടുപോയ രണ്ടുപേർ പറഞ്ഞത് ഹാഉലായി ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലതി സൗമിഹിം, നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറന്നിരുന്ന, നോമ്പ് നഷ്ടമാക്കിയിരുന്ന ആളുകളാണ് ഇക്കൂട്ടർ എന്നാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ അവർക്കുള്ള ശിക്ഷ. അവരുടെ കണങ്കാൽ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വായിൽ നിന്ന് ചോര പിളർക്കപ്പെട്ട ചെറുഭാഗങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്നു. അപ്പോൾ നോമ്പ് എടുത്ത്, നോമ്പ് ഇളല്ലയിൽ രാവ് വരേക്ക് പൂർത്തീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അകാരണമായി നോമ്പ് പാഴാക്കുന്നത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിമ്മു സിയാമ ഇലല്ലൈൽ എന്ന ഈ കൽപ്പന അറിയിക്കുന്നത് വിസാലായുള്ള നോമ്പ് പാടുള്ളതല്ല എന്നാണ്. സൂര്യൻ അസ്തമിച്ച് മറയുവോളമാണ് നോമ്പെടുക്കാൻ അള്ളാഹു പറയുന്നത്. ഇലല്ലൈൽ വഖാബത്തി ശംസു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്താ ഈ വിസാലായ നോമ്പ്? നോമ്പ് മുറിക്കാനുള്ള സമയമായിട്ട് നോമ്പ് മുറിക്കാതെ നോമ്പ് തുടർത്തലാണ് വിസാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പ്രത്യേകമാക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയമാണ് വിസാൽ. അത് ഉമ്മത്തികൾക്ക് വിലക്കി. നോമ്പ് മുറിക്കാതെ, നോമ്പ് തുറക്കാതെ രാത്രിയിലേക്ക് നോമ്പ് തുടർത്തിയാൽ നോമ്പുകാരന് ശാരീരിക ക്ഷീണം, ശക്തി ക്ഷയം, പിന്നെ നിർബന്ധമായി എടുക്കേണ്ട നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥ, മറ്റു താഴത്തുകൾ, നിസ്കാരം, ഖിയാം, ഖിറാഅത്തുൽ ഖുർആൻ പോലുള്ളത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക, പിന്നെ മടുപ്പുണ്ടാവുക. അങ്ങനെ മടുത്താൽ നിർബന്ധ ബാധ്യത പോലും ഉപേക്ഷിക്കുവാൻ അത് കാരണമായിത്തീരും. ഇതിനാലൊക്കെയാണ് വിസാലായ നോമ്പ് ഉമ്മത്തികൾക്ക് വിലക്കപ്പെട്ടത് എന്ന് അൽ ഖത്താബി റഹിമഹുല്ല ഉണർത്തിയിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാ പറയുന്നത്, നഹാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാലി റഹ്മത്തൻ ലഹും, ഉമ്മത്തികളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസാൽ വിലക്കിയത് അവരോടുള്ള കാരുണ്യത്താലാണ് എന്ന് മഹദി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുവാസിലു ഫിസ്സൗം, നോമ്പിൽ നിങ്ങൾ വിസാലാക്കരുത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കാതെ രാത്രിയിലേക്ക് ഉപവാസം വ്രതാനുഷ്ഠാനം തുടർത്തരുത്. ഫയ്യുക്കും ഇതാ അറാദായി വാസില ഫല്യുവാസിൽ ഹത്ത സഹർ, ഇനി ആരെങ്കിലും വിസാലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് സഹർ വരെ മാത്രം, ഇടയത്തായം കഴിക്കുന്ന സമയം വരേക്ക് മാത്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അപ്പോൾ സഹാബികൾ ചിലർ, ഇന്നക തുവാസിലു യാ റസൂലല്ലാ, തിരുദൂതരെ അങ്ങ് വിസാലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, അയ്യുക്കും മിസ്ലി, നിങ്ങളിൽ ആരാണ് എന്നെ പോലെ? ഇന്നി ലസ്തുക അഹദി മിൻകും, ഞാൻ നിങ്ങളിൽ ആരെ പോലെയുമല്ല. ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി, ഞാൻ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് അന്നമേകുന്നു, എന്നെ കുടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അനുബന്ധമായി പറഞ്ഞു, ഫലാ തുകല്ലിഫു അൻഫുസകും മിനൽ അമലി മാ ലൈസ ലകും ബിഹി താഖ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് താക്കത്തില്ലാത്ത കഴിവില്ലാത്ത അമലിന് നിർബന്ധിക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സഹാബത്തിന് ഉണർത്തിയെന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്, ഫലമ്മ അബൂ അയ്യൻ തഹു അനിൽ വിസാൽ, വിസാലിനെ തൊട്ട് വിരമിക്കാൻ സഹാബികളിൽ ചിലർ വിസമ്മതിച്ചപ്പോൾ

വാസല ബിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി ആഖിരി ഷഹർ എന്നാണ്. റംളാൻ മാസത്തിൻ്റെ ഒടുവിൽ സഹാബികളെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിസാലാക്കി, നോമ്പ് മുറിക്കാതെ തുടർത്തി. യൗമൻ സുമ്മ യൗമൻ, ഒരു ദിവസം അടുത്ത ദിവസം. സുമ്മ റഔൽ ഹിലാൽ എന്നാണ്, പിന്നീട് മൂന്നാം ദിവസം അവർ മാസം കണ്ടു എന്നാണ്. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൗ തഅഖ്ഖറൽ ഹിലാലു ലവാസൽതു വിസാലൻ യദഉൽ മുതഅമ്മിഖൂന തഅമ്മുഖഹും, മാസം പിന്തിയിരുന്നുവെങ്കിൽ ഞാൻ വിസാൽ തുടർത്തുമായിരുന്നു. ഈ തീവ്ര നിലപാടുകാർ, ക്ലേശം പേറാൻ തൽപരരാകുന്നവർ, അവരുടെ ആ തീവ്രത അവർ വെടിയട്ടെ, ഒഴിവാക്കട്ടെ. കൽ മുനക്കിലിലഹും ഹീന അബു അയ്യന്തഹു, വിസാലാക്കരുതെന്നുള്ള ആ വിലക്കിൽ നിന്ന് വിരമിക്കാൻ അവർ വിസമ്മതിച്ചപ്പോൾ അവർക്കൊരു ശിക്ഷ എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ വിസാലാക്കി നോമ്പെടുക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തത് എന്നാണ് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മസ്അല, സുപ്രധാന മസ്അല, വിസാലായ നോമ്പ് അത് വിലക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വചനം ആ വിഷയം അറിയിക്കുകയും ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞത് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്നാണ്. രാത്രിയിലേക്ക് സൂര്യാസ്തമയം വരെ നോമ്പിനെ നിങ്ങൾ തുടർത്തുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു പോയ വചനം അവിടെയും ഇതുപോലെ ഒരു അനുബന്ധ വിഷയം മനസ്സിലാക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും വകുലു വശ്റബു അനുവാദം നൽകിയത് ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്ർ വ്യക്തമാകുന്നത് വരേക്കുമുള്ള സമയം, ബാങ്ക് വിളി, ഫജ്ർ പ്രകടമായി വ്യക്തമായി എന്നതിൻ്റെ അറിയിപ്പാണ്. ഒരാൾ ബാങ്ക് വിളി കേൾക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാൾക്കത് തുടർത്താമോ? അതല്ല, അയാൾ വായിൽ വെച്ചത് വരെ തുപ്പി നോമ്പ് തുടങ്ങണോ? ഫുഖഹാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ സംസാരമുണ്ട്. കയ്യിലിരിക്കുന്ന പാത്രം ഉടനടി നിലത്ത് വെക്കാനും വായിലുള്ളത് വരെ തുപ്പാനുമാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ അഭിപ്രായം. ഈ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂദാവൂദും അതേപോലെ ഇമാം അഹമ്മദ് മുസ്നദിലും നിവേദനം ചെയ്ത ഒരു ഹദീസ്, ഇദ സമിഅ അഹദുക്കും നിദാ, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളി കേട്ടാൽ, വൽ ഇനാഉ അലാ യദിഹി, തൻ്റെ കയ്യിൽ പാത്രമുണ്ടായിരിക്കെ, ഭക്ഷണ പാത്രമുണ്ടായിരിക്കെ, ഫലാ യദഉഹു ഹത്താ യഖ്ദിയ ഹാജതഹു മിൻഹു, ആ പാത്രം അവൻ വെക്കേണ്ടതില്ല, തൻ്റെ ആവശ്യം അതിൽ നിന്ന് നിർവഹിക്കുന്നത് വരെ, ഭക്ഷിച്ച് കഴിയുന്നത് വരെ. ഇതാണ് ഹദീസിൻ്റെ അറിയിപ്പ്. ഈ ഹദീസ് പ്രകാരമാണ് ചിലർ പാത്രത്തിലുള്ളത് ഭക്ഷിക്കാം, വായിലുള്ളത് തിന്നിറക്കാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ആയത്തിൻ്റെ അറിയിപ്പ് ഏറെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വഖുലു വശ്റബു എന്ന് പറഞ്ഞിട്ട് ഹത്താ യതബയ്യന ലകും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, പ്രകടമാകുന്നത് വരെ. എന്ത്? അൽ ഫജ്ർ. ഇത് ഇവിടെ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഫജ്റു ഫജ്റാനി, ഫജ്ർ രണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫജ്റിനെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളത് വിശദീകരിച്ചിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു, ഫജ്റുൻ തഹ്റുമു ഫീഹി സലാ വയഹില്ലു ഫീഹി ത്വാം, നിസ്കാരത്തെ, ഫജ്ർ നിസ്കാരത്തെ വിലങ്ങുകയും ഭക്ഷണം കഴിക്കുന്നത് നോമ്പുകാർക്ക് അനുവദനീയമാക്കുന്നതുമായ ഫജ്ർ, അതാണ് അൽ ഫജ്റു അൽ കാദിബ് അല്ലെങ്കിൽ അൽ ഫജ്റുൽ ഔവൽ. എന്നാൽ വഫജ്റുൻ യഹ്റുമു ഫീഹി ത്വാം, ഭക്ഷണം നിഷിദ്ധമാക്കുന്ന, നോമ്പുകാർക്ക് നിഷിദ്ധമാക്കുന്ന ഫജ്ർ, വതഹില്ലു ഫീഹി സലാ, ഫജ്ർ നിസ്കാരത്തെ അനുവദിക്കുന്ന ഫജ്ർ, അതാണ് അൽ ഫജ്റു സാനി അല്ലെങ്കിൽ അൽ ഫജ്റു സാദിഖ്. അതേപോലെ തന്നെ അൽ അഹ്മർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഫജ്ർ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി യഹ്റുമു ഫീഹി ത്വാം, ഭക്ഷണം കഴിക്കുന്നത് വിലക്കുന്ന ഫജ്ർ. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞത് ഫജ്ർ ആയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഫജ്ർ ആകാൻ അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവരുടെ വിഷയത്തിലാണ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ്. ബാങ്ക് വിളി കേൾക്കുകയും പാത്രം കയ്യിലിരിക്കെ അത് വെക്കേണ്ടതില്ല, തൻ്റെ ആവശ്യം ഭക്ഷിക്കുന്നത് വരെ എന്നുള്ളത്. ചിലർ പറഞ്ഞത് അത് മഗ്രിബ് ബാങ്കിൻ്റെ വിഷയത്തിലാണ്, പാത്രം കയ്യിലിരിക്കെ മഗ്രിബ് ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ വേഗം നോമ്പ് തുറക്കട്ടെ എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതരുണ്ട്. പക്ഷെ അത് സുബഹി ബാങ്ക് കേൾക്കുന്ന വിഷയത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ശരി. എന്നാൽ ഫജ്ർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ സംശയിക്കുന്നവരുടെ വിഷയത്തിൽ, ചിലപ്പോൾ ബാങ്ക് വിളി ചിലർ സമയമാകുന്നതിൻ്റെ കുറച്ചു മുമ്പൊക്കെ ആയിട്ട് കൊടുത്തു തുടങ്ങുന്ന, വിളിച്ചു തുടങ്ങുന്ന അവസ്ഥയുണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ നോമ്പെടുക്കുന്നവർ ഫജർ അടുത്തു എന്ന നിലക്ക്

0: ഭക്ഷിക്കുകയാണെങ്കിൽ അവരുടെ വിഷയത്തിലാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് വായിൽ വെച്ചത് ചവച്ചിറക്കുന്നതിൽ, വായിൽ കൊണ്ടത് കുടിച്ചിറക്കുന്നതിൽ പ്രശ്നമില്ല, ബാങ്കുവിളി കേട്ട് തിന്നു തുടങ്ങാൻ പാടുള്ളതല്ല, കുടിക്കാനും പാടുള്ളതല്ല, ബാങ്കുവിളി കേട്ട് പോയി പാത്രമെടുത്ത് കുടിക്കുക, ഭക്ഷണമെടുത്ത് കഴിക്കുക അതൊരിക്കലും അനുവദനീയമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വചനം നന്നേ വ്യക്തമാണ്. ഹത്തായത്തബയ്യനലക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി നമ്മൾ കേട്ടു, ഫജ്റുൻ തഹ്റുമു ഫീഹി സ്സലാ വയഹില്ലു ഫീഹി ത്വാം വ ഫജ്റുൻ യഹ്റുമു ഫീഹി ത്വാം വ തഹില്ലു ഫീഹി സ്സലാ. പണ്ട് കാലങ്ങളിലെ പോലെയല്ല ഇന്ന്. 1400 വർഷങ്ങൾക്കപ്പുറം ഉദയം അറിയുവാൻ ചക്രവാളങ്ങളിലെ കണ്ണു നട്ട് അവിടെ നിന്നുള്ള പ്രകാശ പ്രസരണം അതളന്ന് അത് നോക്കി നോമ്പുറപ്പിക്കുന്ന, നിസ്കാര സമയം ഉറപ്പിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ മേഘം മൂടിയും പൊടി പറന്നുമൊക്കെ ഉദയദർശനം സാധ്യമാകാതെ വരുന്ന അവസ്ഥയുണ്ടാകും. അത്തരം ഘട്ടങ്ങളെക്കുറിച്ചായിരിക്കാം ഒരു വേള അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസ് എന്നുപോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അത്തരം ചില കേസുകളുടെ വിഷയത്തിലാണ്, ഒരു പൊതുവിധി തരുന്ന വിഷയമല്ല എന്നാണ് സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ ആധുനികതയിൽ ഉദയസമയം കൃത്യമായി നിർണിതമായി പല മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ തരപ്പെടുത്തപ്പെട്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഉദയം ഇന്ന സമയം എന്നറിഞ്ഞാൽ പിന്നെ ആ സമയം ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ശയ്യാസഹനവുമൊക്കെ നിർത്തുക, അവസാനിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് സൂക്ഷ്മത. നമ്മൾ കേട്ടല്ലോ, നോമ്പിൻ്റെ പകലിൽ നോമ്പിനെ പാഴാക്കിയാൽ അതിൻ്റെ കുറ്റം എത്ര, അതിനുള്ള ശിക്ഷ എത്ര എന്ന് അബൂ ഉമാമ അൽബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ. അതുകൊണ്ട് വളരെ ഗൗരവം കാണണം ഈ വിഷയത്തിൽ എന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് വലാ തുബാശിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ഭാഗമാണ്. വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ അവരെ മുബാശറ ചെയ്യുകയുമരുത്. വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ മസ്ജിദുകളിൽ ഉഖൂഫ് ഇഴ്തിക്കാഫിരിക്കുന്നവർ ആയിരിക്കെ എന്നാണ്. ഇവിടെ രണ്ട് വാവുണ്ട്. ഇവിടെ വാവു വാവുൽ അത്ഫ് ആണ്, ഉമ്മ എന്നർത്ഥം ദ്യോതിപ്പിക്കാൻ. ഇവിടെ വാവു വാവുൽ ഹാലാണ്, ആയിരിക്കെ ആയിക്കൊണ്ട് എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന വാവുൽ ഹാൽ. അപ്പോൾ വലാ തുബാശിറൂഹുൻ പുരുഷന്മാരോടാണ് അഭിസംബോധന, ലാ നാഹിയയാണ്. ലാ തുബാശിറൂ, നിങ്ങൾ സംസർഗത്തിൽ സംഭോഗത്തിൽ ഏർപ്പെടുത്തരുത്. ഹുന്ന, അവർ സ്ത്രീകൾ, സ്ത്രീകളുമായി. വലാ തുബാശിറൂഹുൻ, നിങ്ങൾ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും അരുത്. വ അൻതും, നിങ്ങൾ ആയ അവസ്ഥയിൽ ആയിരിക്കെ, ആരായിരിക്കെ, ആകിഫൂൻ. ആകിഫൂൻ എന്നാൽ അൽ ഉഖൂഫ് എന്ന് പറയും. അത് മുലാസമയെ അറിയിക്കും, അതേപോലെ മുതാവമയെ അറിയിക്കും. വിടാതെ കൂടുക, നിത്യമായി തുടരുക. മുലാസമ എന്ന് പറഞ്ഞാൽ നിത്യമായി തുടരുക, വിടാതെ കൂടുക. മുതാവമ പറഞ്ഞാൽ നിത്യമായി ദായിമായി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ പറഞ്ഞില്ലേ, മാ ഹാദിഹി തമാസീലുല്ലതീ അൻതും ലഹാ ആകിഫൂൻ. വിഗ്രഹങ്ങളുടെ അടുക്കൽ ബഹുദൈവവിശ്വാസികൾ ഭജനയിൽ വിടാതെ കൂടി പ്രാർത്ഥന നിരതമായി തുടർന്നതിനെ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ നിത്യമായി വിടാതെ കൂടുന്ന ഈ വിഗ്രഹങ്ങൾ ഇതെന്താണ് എന്ന്. അവിടെ ആകിഫൂൻ, അതേ പ്രയോഗമാണ് ഇവിടെ ആകിഫൂൻ. ഉഖൂഫ്, അതേപോലെ ഇഅ്തികാഫ്, അതേപോലെ അൽ ജിവാർ എന്നൊക്കെ ഹദീസിൽ കാണാം. ഇഅ്തകഫ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തകിഫ്. അതേപോലെ അൽ ജിവാർ, നിയത്തോടു കൂടിയ ഒരു പ്രത്യേക രീതിയിൽ മസ്ജിദിൽ കഴിയുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാം. അൽ ലുബുസു ഫിൽ മസ്ജിദി അലാ സിഫത്തി മഖ്സൂസത്തിൻ ബിനിയ, ഇഅ്തികാഫിൻ്റെ നിയത്തോടു കൂടി ഒരു പ്രത്യേക രീതിയിൽ മസ്ജിദിൽ തങ്ങുക, കഴിയുക, അതാണ് ഇഅ്തികാഫ്. ഒരിക്കൽ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ ചോദിക്കപ്പെട്ടു, ഋതുമതിയായ ഒരു സ്ത്രീ എനിക്ക് ഇഅ്തികാഫിലായിരിക്കെ സേവനം ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ള സ്ത്രീ എന്നോട് അടുക്കാൻ പാടുണ്ടോ? ഇതാണ് ഉർവയോടൊരാൾ ചോദിച്ചത്. അപ്പൊ അതിന് ഉറവ പറഞ്ഞ മറുപടി കുല്ലു ദാലിക അലയ്യ ഹയ്യനുൻ, അതെല്ലാം സാധ്യമാണ്. വകുല്ലു ദാലിക തഖ്ദുമുനി, ഋതുമതിയും വലിയ ശുദ്ധിയുള്ളവരും എനിക്ക് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്, സേവനം ചെയ്തിട്ടുണ്ട്. വലൈസ അല അഹദിം ഫീ ദാലിക ബഅസുൻ, അതിൽ ഒരാൾക്കും ഒരു കുഴപ്പമില്ല. അഖ്ബറത്നി ആയിഷത്തു, അതാണ് നമ്മുടെ വിഷയം. ഉറവ പറയണ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നഹ കാനത് തുറജ്ജിലു റഅ്സ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഹായിദ്, മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല ചീകി കൊടുത്തിട്ടുണ്ട് അവർ ഋതുമതിയായിരിക്കെ. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഇദിൻ മുജാവിറുൻ ഫിൽ മസ്ജിദ്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിൽ മുജാവിറാണ്. മുജാവിർ എന്ന് പറഞ്ഞാൽ എത്തിക്കാപ്പിരിക്കുന്നവൻ. യുദിനി ലഹ റഅ്സഹു വഹിയ ഫി ഹുജ്റതിഹ ഫതുറജ്ജിൽഹു വഹിയ ഹായിദ്, മസ്ജിദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹുജ്റയിലായിരിക്കെ, വീട്ടിൻ്റെ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട് അതിൻ്റെ മുറ്റത്തുള്ള ഹുജ്റ, അതിൽ നിന്നാണ് മസ്ജിദിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഹുജ്റയിലാണ്, അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തല തൂക്കിയിട്ട് കൊടുക്കും. ഫതുറജ്ജിൽഹു, അപ്പം മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ചീകി കൊടുക്കും. വഹിയ ഹായിദ്, അവർ ഋതുമതിയായിരിക്കെ. ഞാനിത് കൊണ്ടുവന്നത് ഒക്കൂഫ്, ഇഴ്ത്തിക്കാഫ്, ജിവാർ എന്നൊക്കെ പറയുന്നത് നിയത്തോടുകൂടി മസ്ജിദിൽ ഒരു പ്രത്യേക രീതിയിൽ താമസിക്കുന്നതിന് പറയുന്ന വിവിധ പേരുകളാണ്. അതിൽ നിന്നുള്ള നാമമാണ് ഇവിടെ ആക്കിഫൂൻ, എഴുത്തിക്കാഫിരിക്കുന്നവർ എന്നർത്ഥത്തിൽ പ്രയോഗം വന്നത്. വ അൻതും ആക്കിഫൂന ഫിൽ മസ്ജിദ്, മസ്ജിദിൽ നിങ്ങൾ എഴുത്തിക്കാഫിരിക്കുന്നവർ ആയിരിക്കെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ എഴുത്തിക്കാഫിരിക്കേണ്ട ഇടം അത് മസ്ജിദാണ്. ولا تباشروهن وانتم عاكفون في المساجد എന്നത് ഈ പ്രയോഗങ്ങൾ ചില മസ്അലകളെ അറിയിക്കുന്നു. ഈ ഒരു അനുബന്ധം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത് എന്തിന്? ഇതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഫൽആന ബാഷിറൂഹുൻ, നോമ്പിൻ്റെ രാവുകളിൽ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുക, അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഇളവുണ്ട്. അപ്പോൾ ആളുകൾ നോമ്പുകാരായിരിക്കെ എഴുത്തിക്കാഫിൽ കഴിയുന്നവരുണ്ടാകുമല്ലോ. എഴുത്തിക്കാഫ് വലിയ പുണ്യമാണ്. എഴുത്തിക്കാഫ് നോമ്പിൻ്റെ പകലിലും രാവിലുമൊക്കെ തുടരുന്ന ഇബാദത്താണ്. അപ്പോൾ റമദാൻ്റെ രാവിൽ ഭാര്യമാരെ പ്രാപിക്കാൻ ഇളവ് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു. ഫൽആന ബാഷിറൂഹുൻ, അപ്പം മുഅ്തകിഫ് എഴുത്തിക്കാഫ് ഇരിക്കുന്നവനും ആ ഇളവുണ്ടെന്ന് ധരിച്ച് എഴുത്തിക്കാഫിൻ്റെ സമയം ഭാര്യമാരെ പ്രാപിക്കാൻ ആളുകൾ തുനിഞ്ഞേക്കും. പക്ഷേ എഴുത്തിക്കാഫിൽ അതിൻ്റെ സമയം ഭാര്യമാരെ പ്രാപിക്കാൻ പാടുള്ളതല്ല. അതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു തആല വലാ തുബാഷിറൂഹുൻ എന്ന് ഇവിടെ ഈ ഒരു വിലക്ക് അവതരിപ്പിച്ചത്. എഴുത്തിക്കാഫ് ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ അള്ളാഹുവിനുള്ള ഇബാദത്തിന് ഏൽപ്പിക്കലാണ്. അള്ളാഹുവിനോടുള്ള സാമീപ്യം കാംക്ഷിച്ചുകൊണ്ട് ഭൗതിക ചിന്തകളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് അള്ളാഹുവിനോടുള്ള സാമീപ്യം. എഴുത്തിക്കാഫിരിക്കുന്നവൻ അള്ളാഹുവിന് വേണ്ടി എഴുത്തിക്കാഫിരിക്കുന്നു എന്ന നിയ്യത്തിൽ മസ്ജിദിൽ തൻ്റെ സമയം നിസ്കാരത്തിൽ, ദിക്റിൽ, ദുആയിൽ, ഖുർആൻ പാരായണത്തിൽ മലക്കുകളെപ്പോലെ വിലക്കുകളൊന്നും ഇല്ലാതെ കൽപ്പിച്ചത് അനുഷ്ഠിച്ച് ലാ യഅസൂൻ അല്ലാഹ മാ അമറഹു വ യഫ്അലൂന മാ യുമറൂൻ എന്ന് പറഞ്ഞതുപോലെ, വയുസബ്ബിഹൂന ലൈല വൻ നഹാർ ലാ യഫ്തുറൂൻ, രാവിലും പകലിലും തസ്ബീഹിൽ ദിക്ർ ദുആകളിൽ മടുപ്പ് കാണിക്കാതെ ക്ഷീണം പ്രകടിപ്പിക്കാതെ ആരാധനയിൽ സജീവരായി കഴിയുക, അതാണ് എഴുത്തിക്കാഫ് തേടുന്നത്. എഴുത്തിക്കാഫ് ഇരിക്കുന്നവൻ ചെയ്യേണ്ടുന്ന അമലുകൾ, എഴുത്തിക്കാഫ് ഇരിക്കേണ്ടുന്നവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എഴുത്തിക്കാഫ് ഇരിക്കേണ്ട ഇടം, എഴുത്തിക്കാഫിൻ്റെ പുണ്യം, ഇതൊക്കെ തേടുന്ന വചനമാണ് വലാ തുബാഷിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്. അതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ ആയത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 37 നോമ്പ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ക്ലാസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം.
2: ചോദ്യം 1, നോമ്പ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ? ചോദ്യം ഒന്ന്, വലാ തുബാഷിറൂഹുന്ന, ഇവിടെയുള്ള വാവ് ഏത് തരത്തിലുള്ളതാണ്? ഓപ്ഷൻ എ വാവുൽ ഹാൽ, ഓപ്ഷൻ ബി വാവുൽ അത്തുഫ്, ഓപ്ഷൻ സി വാവുൽ ഖസം. ചോദ്യം രണ്ട്, ഒരു നോമ്പ് അവസാനിപ്പിക്കാതെ അടുത്ത ദിവസത്തേക്കും തുടർച്ചയായി നോമ്പ് തുടരുന്നതിന് പറയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ തതാബുഉ സിയാം, ബി അൽ ഇംസാഖ്, സി അസ്സൗമു വിസാലുൻ. ചോദ്യം മൂന്ന്, അതഖ്ദുമുനി അൽ ഹായിദു ഔ തദുനു മിന്നി അൽ മർഅതു വഹിയ ജുനുബുൻ. ഹൈലുള്ള സ്ത്രീക്ക് എനിക്ക് സേവനം ചെയ്യാമോ, അല്ലെങ്കിൽ ജനാബത്തുള്ള സ്ത്രീക്ക് എൻ്റെ അടുത്ത് വരാമോ? ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ആരോടാണ് ചോദിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഉർവത്ത് ബിൻ സുബൈർ, ബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, സി സഈദ് ബിൻ മുസയ്യിബ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ, വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.
2: ഈ അടുത്ത ദിവസം വളരെ ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. May 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ മറ്റു വിസ്ഡം ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ധർമ്മ സമര സംഗമം എന്ന പ്രോഗ്രാം, അപ്പം അത് ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ധർമ്മസമര സംഗമം ചെർപ്പുളശ്ശേരിയിൽ അതിൻ്റെ തൊട്ടടുത്ത് മഞ്ചക്കല്ല് വെച്ച് നടക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടി, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ആ പ്രോഗ്രാം. കുട്ടികളെ അവരെ യഥാർത്ഥ വഴിയിലേക്ക്

0: വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടിയിൽ കണ്ട ഒരു കാഴ്ച എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ആ കുട്ടിയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുട്ടിയാണ്. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ ചെറുപ്പുളശ്ശേരിയിലെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും അവൻ്റെ സാന്നിധ്യം പള്ളിയിൽ സജീവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ പള്ളികളിലൊക്കെ ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം ഷെൽഫിലേക്ക് പോയി അതൊരു കെട്ടെടുത്ത് ആളുകൾക്കൊക്കെ കൊടുക്കുക.
1: പ്രഭാതത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ,
0: പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന പ്രാർത്ഥനകൾ. അപ്പൊ ഇവൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു കൺകുളിർമ.
1: തീർച്ചയായും
0: മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മള് ഏതൊരു വഴിയിലേക്കാണോ തിരിച്ചുവിടുന്നത് ആ വഴിയുടെ അങ്ങേയറ്റത്തെത്താൻ അവർ പരിശ്രമിക്കും. അവരെ ഒന്ന് ട്യൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പൊ ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ മഞ്ചക്കല്ലിൽ നടന്ന റിഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ അർഷദ ഹക്കമിത്താനൂരും ഉപാധ്യക്ഷൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഒക്കെ പങ്കെടുത്ത ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ ലിങ്ക്, പ്രോഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെ ആ സംഘാടകരെന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഒരുക്കങ്ങളിലും മറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോകണം. എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ട്. വാടാ നമുക്ക് അധികാരം മസാജിച്ചല്ല, എന്നിട്ടും പോക്കറ്റ് കൈയിടുകയാണ്. അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ട് എൻ്റെ മോനെയും കൂട്ടിയിട്ട് അവനൊരു ഭാഗത്തേക്ക് പോവാണ്. എനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടി ആലോചിച്ചിട്ട്. ആ കുട്ടിയുടെ ഉപ്പ ദുബായിലാണ്. കുറച്ച് ഇസ്ലാമികമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഉപ്പയുടെ മകനാണവൻ. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു നിലപാട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അപ്പം പള്ളിയിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല, പള്ളിക്ക് പുറത്തും ആ കുട്ടി അത് കയ്യിൽ വെക്കുകയും, എന്നിട്ടൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ അവനെ കൊണ്ടുപോയി അത് ചെല്ലാം നമുക്ക് കളിക്കാൻ വാടാ എന്നല്ല പറയുന്നത്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം അല്ലെങ്കിൽ നമുക്കൊന്ന് കളിക്കാം എന്നല്ല അവൻ പറയുന്നത്, നമുക്ക് അസ്കാറുൽ മസാഅ് ചെല്ലാം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ദീനീപരമായി അവൻ നേടിയെടുത്ത ഒരു നിഷ്ഠയുടെ പ്രതിഫലനം അത് ഏറെ സന്തോഷിപ്പിച്ചു എന്ന ഒരു അനുഭവമാണ് ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ.
1: മഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു കൺകുളിർമയുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ചെറുപാപങ്ങളെ സൂക്ഷിക്കുക, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് ജാസിം കരുളായി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. ഏറെ ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു സുബ്ഹാനഹു വതാലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമെന്നോണം എന്നോടും അതുപോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ചത്, അതുപോലെ തന്നെ ലോകത്തുള്ള ലോകാവസാനം വരെയുള്ള എല്ലാ വിശ്വാസികളും പഠിപ്പിച്ചത് ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതിയിലാണ്. അധ്യാപന രീതിയിൽ ഇന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലികൾ അത് വേറിട്ട് നിൽക്കുന്നതാണ്. പലപ്പോഴും അതിനെ അനുകരിക്കുവാൻ ഇന്നത്തെ ആധുനിക ശൈലികൾ വരെ പലപ്പോഴും മുതിരുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന ശൈലിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രീതിയാണ് ഉപമകൾ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക എന്നുള്ളത്. ഒരുപാട് ഹദീസുകളിൽ നമുക്ക് അത്തരത്തിൽ കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ഹദീസാണ്. എന്നാൽ അതിൻ്റെ ആശയം ഒരു ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന കോലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഗൗരവം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കാണേണ്ടതുണ്ട്. ആ വിഷയം ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ കൂടിയിരുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഇയ്യാക്കും വമുഹഖറാതി ദുനൂബ് ഫഇന്നഹുന്ന യജ്തമിഉന അലാ റജുലി ഹത്താ യുഹ്ലികന. പ്രവാചകൻ പറയുകയാണ്, അല്ലയോ സ്വഹാബ, നിങ്ങൾ ചെറുപാപങ്ങളെ സൂക്ഷിക്കണം. ഇയ്യാക്കും വമുഹഖറാതി ദുനൂബ്, ചെറുപാപങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഫഇന്നഹുന്ന, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള കാരണമെന്തെന്ന് പറഞ്ഞു തരികയാണ്. ഫഇന്നഹുന്ന യജ്തമിഉന അലാ റജുലി ഹത്താ യുഹ്ലികന. കാരണമെന്നുള്ള

എന്നുള്ളത് അതല്ല എങ്കിൽ വൻപാപം പോലെ തന്നെയാണ് ചെറുപാപങ്ങൾ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത്. അതൊരു പക്ഷേ നമുക്ക് ചെറുതായി തോന്നിയേക്കാം, പക്ഷേ അത് നിരന്തരം അതിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വൻപാപത്തോളം എത്തിപ്പെടുമെന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ഞാൻ ആമുഖം പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അതിനൊരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബാക്കൾക്ക്. ഏതുപോലെ ഒരു മരുപ്രദേശത്ത് ഒരു യാത്രാസംഘം തമ്പടിക്കുകയാണ്, അങ്ങനെ അന്നവർക്ക് ആവശ്യമുള്ള തീ കായുവാനുള്ള വിറക് അവരുടെ ഭാഗത്തില്ല, അവരുടെ കൈവശമില്ല. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടെയുള്ള ഓരോ ആളുകളും ഓരോ ചെറിയ വിറക് കൊള്ളികൾ കൊണ്ടുവന്നുകൊണ്ട് അവരിങ്ങനെ കൂട്ടി വെക്കുകയാണ്. അങ്ങനെ അവസാനം ഓരോ മനുഷ്യനും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള വിറകുകൾ, ആ വിറക് കമ്പുകളൊക്കെ പാടെ കൂടിക്കൊണ്ട് അവർക്കന്ന് തീ കായുവാനുള്ള, അവർക്കന്ന് ആവശ്യമായുള്ള തീയുണ്ടാക്കുവാനുള്ള വലിയൊരു വിറകിൻ കൂമ്പാരമായിക്കൊണ്ട് അത് മാറുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോരുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അതെല്ലാം ഒരുമിച്ചു കൂടിക്കൊണ്ട് അത് വലിയ തിന്മകൾക്ക് സമാനമെന്നോണം അത് വലിയ പാപങ്ങളായിക്കൊണ്ട് മാറുമെന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഉണർത്തിയിട്ടുള്ളത്. പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം തന്നെ തിന്മകൾക്ക് ഒരുപാട് സാഹചര്യമുണ്ട്. നമ്മുടെ കണ്ണൊന്ന് തുറന്നാൽ തന്നെ കൺമുന്നിൽ തിന്മകളാണ് നടക്കുന്നത്. അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക, കരുതിയിരിക്കുക എന്നുള്ളത് ഈ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ കണക്കാക്കേണ്ടുന്നൊരു കാര്യമാണ്. പക്ഷേ അതെല്ലാം അവഗണിച്ച് കളഞ്ഞ് അതെല്ലാം ചെറുതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത ഒരിക്കലും തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തിന്മകളോട് ചേർത്തി പറഞ്ഞിട്ടുള്ള തിന്മയാണ് സംഗീതം പോലുള്ളവ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ, നമ്മുടെ മക്കളുടെ ഇടയിൽ വരെ അതെല്ലാം എത്രത്തോളം നിസ്സാരമായിക്കൊണ്ടാണ് കാണുന്നത് എന്നുള്ളത് ഈ ഹദീസിനോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മളെല്ലാം തന്നെ ഭയപ്പെടേണ്ടുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും അറിയില്ല ഏതൊരു തിന്മയാണ് നമ്മെ നശിപ്പിച്ചു കളയുന്നത് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയുണ്ട് അല്ലേ, നരകത്തിലേക്ക് പ്രവേശിച്ച ആ സ്ത്രീ. ആ നരകപ്രവേശനത്തിന് കാരണമായിട്ടുള്ള തിന്മയെന്നുള്ളത് ആ സ്ത്രീ ഒരു പൂച്ചയെ ഭക്ഷണത്തിന് വിടാതെ തടഞ്ഞുവെച്ചു. അങ്ങനെ ആ പട്ടിണി മൂലം ആ പൂച്ച മരണപ്പെട്ടു. അതല്ല എങ്കിൽ അത് ആ സ്ത്രീ അതിനെ അത്തരത്തിൽ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് ആ സ്ത്രീ നരകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാരണമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ചെയ്യുന്ന പല പാപങ്ങളും അല്ലേ, ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളെല്ലാം ദിനേന ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമുക്ക് ചെറുതെന്ന് തോന്നുന്ന തിന്മകൾ വരെ ഒരു പക്ഷേ റബ്ബിൻ്റെ മുമ്പിൽ വളരെയധികം ഗൗരവമുള്ള വിഷയങ്ങളായേക്കാം. അതുപോലെ തന്നെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോകുന്ന ചെറുതിന്മകൾ, അതെത്ര ചെറുതാണ് എങ്കിലും നമ്മൾ എത്ര ചെറുതെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ചാലും, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു തിന്മ തുടർത്തുന്നുണ്ട് എങ്കിൽ അവസാനം അതൊരു വലിയ തിന്മയായിക്കൊണ്ട്, തിന്മയുടെ ഒരു കൂമ്പാരമായിക്കൊണ്ട് അത് നമുക്കെതിരെ തിരിയുകയും അത് മുഖാന്തരം നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നുള്ളതും വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ വലിയ പാപങ്ങളായിക്കൊണ്ട് പറഞ്ഞതുവരെ നമ്മുടെ കൺമുന്നിൽ നിന്ന് ചെറുതാണ് അല്ലേ പഠിശ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഗൗരവത്തിലാണ് ഖുർആനിലൂടെ ആ കാര്യമെല്ലാം പറയുന്നത്. ബക്കറയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുദീർഘമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അവസാനം, ഇനിയും നിങ്ങൾ ഈ തിന്മയിൽ നിന്നും, ഈ പലിശയിൽ നിന്നും വിട്ടു നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരാണ് എന്നെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള ആ പലിശ പോലെയുള്ള വൻപാപങ്ങൾ വരെ നമ്മുടെ കൺമുന്നിൽ നിന്ന് ചെറുതാണ്. എന്നിട്ട് അത് തുടർത്തിക്കൊണ്ടുപോകുമ്പോൾ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ പാപങ്ങൾ തുടർത്തിക്കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യനത് നശിപ്പിച്ചു കളയുമെന്ന് പറയുമ്പോൾ, വൻപാപങ്ങളിൽ മുഴുകിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എങ്കിൽ വളരെയധികം ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നിമിഷാർദ്ധത്തിൽ നമ്മളെല്ലാം തന്നെ ഈ ദുനിയാവിൽ നിന്നും ഒരു കണ്ണടച്ചു തുറക്കുന്ന സമയത്തിനുള്ളിൽ, പ്രിയപ്പെട്ടവരെ, മരണമെന്നുള്ളത് നമ്മുടെ അടുക്കലേക്ക് വരുന്നതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി അതിൽ നിന്നുമെല്ലാം മാറി നിൽക്കാനും, തിന്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതെന്നോ വലുതെന്നോ നോട്ടമില്ലാതെ അതിൽ നിന്നും പരിപൂർണമായിക്കൊണ്ട് വിട്ടുനിന്നുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുവാനും റബ്ബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെല്ലാം തന്നെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തിന്മകളിൽ നിന്നും
മാറി നിന്നു

0: കൊണ്ട് നന്മകളിൽ മുന്നേറുവാനുള്ള വലിയ തോഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാവിധ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്നും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വഖൂൽ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇലിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം.
1: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ചെറുപാപങ്ങളെ സൂക്ഷിക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ജാസിം കരുളായി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ്. സൂറത്തുൻ നഹലിലെ 105-ാം വചനം ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 105-ാമത്തെ ആയത്ത് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കാം. 103-ാമത്തെ ആയത്ത് മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യാം.
4: أعوذ بالله من الشيطان الرجيم ولقد نعلم أنهم يقولون إنما يعلمه بشر

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുന്നഹലിലെ 105-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് നുറുങ്ങുകൾ.
2: വീട് അനുഗ്രഹീതമാകണോ? എഴുത്ത് അബ്ദുറൌഫ് അൽ ഹക്കമി. സുരക്ഷയ്ക്കും സന്തോഷത്തിനും വിശ്രമത്തിനും വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഭവനം. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 16:80. വീട് എന്നത് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സമാധാനത്തിൻ്റെ കേന്ദ്രമാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും മതവിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുകൂടിയതുമാണ് ഇതിന് പ്രധാന കാരണം. ഇന്നത്തെ വീടുകളിൽ ബിഗ് സ്ക്രീനുകളും സാറ്റലൈറ്റ് ചാനലുകളും നിറഞ്ഞിരിക്കുന്നു. മുൻഗാമികൾ അറിയാത്തതും അനുഭവിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന നമുക്ക് എങ്ങനെയൊക്കെയോ ബറക്കത്ത് കുറഞ്ഞിരിക്കുന്നു. എത്ര സമ്പാദിച്ചാലും നമുക്ക് മതിയാകുന്നില്ല. ആരോഗ്യം ക്ഷയിക്കുന്നു. മുൻഗാമികളിൽ കാണാത്ത രോഗങ്ങൾ പിടിപെടുന്നു. ആകെ തിരക്കാണ്. സമയം മതിയാകുന്നില്ല. ഇത്തരത്തിൽ സമയത്തിലും സമ്പത്തിലും ജോലിയിലും കുടുംബത്തിലും എവിടെയും ബറക്കത്തില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ ബറക്കത്ത് ലഭിക്കുന്ന വഴികൾ മനസ്സിലാക്കി അവയിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വീടുകളിൽ എങ്ങനെ ബറക്കത്തും നന്മയും ആശ്വാസവും ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാം? സൂക്ഷ്മതയോടെ ജീവിക്കുക. അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ടും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ടും സൂക്ഷ്മതയോടുകൂടിയ ജീവിതം നയിക്കുന്ന ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്കനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു വച്ചിരുന്നതിൻ്റെ ഫലമായി നാം അവരെ പിടികൂടി. വിശുദ്ധ ഖുർആൻ അധ്യായം 7:96. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. ജാബിർ റളിയല്ലാഹുഅൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയും, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ ഇടമില്ല, ഭക്ഷണവുമില്ല. എന്നാൽ ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ പിശാജ് പറയും, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ ഇടം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ പിശാജ് പറയും, നിങ്ങൾക്കിവിടെ താമസിക്കാനുള്ള ഇടവും ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു. സുഹൈഹ് മുസ്ലിം. അള്ളാഹു സ്മരിക്കപ്പെടുന്ന വീടിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടിൻ്റെയും സ്മരിക്കാത്ത വീടിൻ്റെയും ഉദാഹരണം ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. സ്വഹീഹ് മുസ്ലിം. നമ്മുടെ വീടുകളിൽ ബർക്കത്ത് നിറയേണ്ടത് ചുമരുകളിലെ അലങ്കാരങ്ങൾ കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടാണ്. ആഡംബരങ്ങളേക്കാൾ പ്രധാനം ആത്മീയമായ ഉണർവാണെന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യരുടെ കണ്ണിൽ സാധാരണമായൊരു വീട്, എന്നാൽ അതിൽ അള്ളാഹു സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആകാശലോകത്തുള്ളവർക്ക് അത് നക്ഷത്രത്തെപ്പോലെ പ്രകാശിക്കുന്ന ഒന്നായിരിക്കും. അതിനാൽ നമ്മുടെ വീടുകളെ വെറും കെട്ടിടങ്ങളാക്കി മാറ്റാനല്ല, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് ധന്യമായ ഇടങ്ങളാക്കി മാറ്റാനാണ് നാം പരിശ്രമിക്കേണ്ടത്. വീട്ടിലുള്ളവരോട് സലാം പറയൽ. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം തവണ എടുത്തു പറഞ്ഞ വിഷയമാണ് വീട്ടിലുള്ളവരോട് സലാം പറയുക എന്നത്. അള്ളാഹു പറയുന്നു, ഹേ സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുത്. നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ. അതാണ് നിങ്ങൾക്ക് ഗുണകരം. നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണിത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 24 വചനം 27. എന്നാൽ നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹീതവും പാവനവുമായ ഒരു ഉപചാരമെന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. അധ്യായം 24 വചനം 61. വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയുന്നത് ചെറിയ കാര്യമായി തോന്നാമെങ്കിലും അതിലൂടെ വീടുകളിൽ ബറക്കത്തും സ്നേഹവും അള്ളാഹുവിൻ്റെ സ്മരണയും നിറയുന്നു. സലാം പറയുന്ന വീടുകൾ ജീവിക്കുന്ന ഹൃദയമുള്ള വീടുകളാണ്. സലാമിനേറ്റവും അർഹമായ വീട് സ്വന്തം വീടാണ്. സലാം വ്യാപിപ്പിക്കേണ്ടവരിൽ ഏറ്റവും പ്രഥമർ നമ്മുടെ കുടുംബാംഗങ്ങളുമാണ്. അനസ് റളിയല്ലാഹുഅൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, എന്റെ പ്രിയമകനെ, നീ നിന്റെ വീട്ടുകാരുടെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്തായിരിക്കും. തിർമിതി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം സൂറത്ത് അന്നിസയിലെ 53-56 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 53-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അം, അതല്ല, ലഹും, അവർക്കുണ്ടോ, നസീബുൻ, വല്ല പങ്കും വല്ല അംശവും, മിനൽ മുൽക്കി, രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജാധിപത്യത്തിൽ നിന്ന്. ഫഇദൻ, എന്നാലപ്പോൾ, ലാ യുഅ്തൂന, അവർ നൽകുകയില്ല, അന്നാസ, മനുഷ്യർക്ക്, നഖീറ, ഒരു നഖീറും അല്ലെങ്കിൽ ഒരു കുത്തും അല്ലെങ്കിൽ അണുവോളവും. ഇതാണ് 53-ാമത്തെ വചനം. അതല്ല, അവർക്ക് രാജാധിപത്യത്തിൽ നിന്നും വല്ല പങ്കും ഉണ്ടോ? എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരണുവോളം മനുഷ്യർക്ക് നൽകുകയില്ല. യഹൂദികളെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ മറ്റൊരു പരാമർശമാണിത്. അവർക്ക് അധികാരം വല്ലയിടത്തുമുണ്ടായിരുന്നെങ്കിൽ, ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അവർക്ക് അധികാരമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ മനുഷ്യർക്ക് ഒന്നും തന്നെ, ഒരൽപ്പം പോലും അവർ നൽകാൻ തയ്യാറാവുകയില്ല. അതാണ് ഈ ആളുകളെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്ന കാര്യം, യഹൂദികളുടെ അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ധാരാളം ചരിത്രങ്ങൾ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വെറുപ്പും വിദ്വേഷവും അസൂയമൊക്കെ കാരണമായി ആർക്കെങ്കിലും, മനുഷ്യർക്ക് വല്ലവർക്കും വല്ല നന്മയും ചെയ്യാൻ അവർ ഒരിക്കലും തന്നെ ഒരുക്കമല്ല എന്നതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, യഖൂലു തആല അം ലഹും നസീബും മിനൽ മുൽക്കി വഹാദാ ഇസ്തിഫ്ഹാമു ഇൻകാരിൻ. അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. ഐ ലൈസ ലഹും നസീബും മിനൽ മുൽക്കി. ആ ചോദ്യം നിഷേധത്തിൻ്റെ പിന്നെ ഉത്തരമാണ് അതിനുള്ളത്. അവർക്ക് ഒരു പിന്നെ അധികാരവുമില്ല, സുമ്മ വസഫഹും ബിൽ ബുഖ്ലി ഫഖാൽ, പിന്നെ അല്ലാ അവരുടെ പിശുക്കിനെയാണ് എടുത്തു പറയുന്നത്. അതെന്താ? ഫഇദൻ ലാ യുഅ്തൂന അന്നാസ നഖീറ ഐ ലിഅന്നഹും ലൗ കാന ലഹും നസീബും ഫിൽ മുൽക്കി, അവർക്കെങ്ങാനും വല്ല ആധിപത്യവും അധികാരവും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ, അതിൽ വല്ല പങ്കും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ, വത്തസറുഫി കൈകാര്യ കർത്തൃത്വം അവർക്കുണ്ടായിരുന്നെങ്കിൽ, ലമ അഅ്തൗ അഹദൻ മിനന്നാസി, ജനങ്ങളിൽ ഒരാൾക്കും ഒന്നും അവർ നൽകുമായിരുന്നില്ല, വലാ സിയമ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ, പ്രത്യേകിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഒന്നും നൽകുകയില്ല, വലാ മാ യംലഉ അന്നഖീർ വഹുവ അന്നുഖതത്തുൽ ലതീഫിൻ നവാതി, നേരത്തെ പറഞ്ഞല്ലോ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കുരു, അതിൻ്റെ മുകളിലൊരു കുത്ത്, ആ മുതുകത്തുള്ള കുത്ത്, അതാണ് നഖീർ എന്ന് പറഞ്ഞാൽ. അല്പം പോലും അവർ ഒരാൾക്കും നൽകുമായിരുന്നില്ല. അവരുടെ പിന്നെ സ്വഭാവം അതാണ് അറിയിക്കുന്നത്. ഒരു മനുഷ്യനും ഒന്നും നൽകാൻ അവർ തയ്യാറല്ല. ഇന്നും ഇസ്രായേൽ രാഷ്ട്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീനകൃത്യങ്ങൾ, അതേപോലെ തന്നെ അവിടെ അവിടുത്തെ ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന അവർക്ക് നൽകിയ ആ സൗകര്യത്തിൻ്റെ പേരിൽ, അതായത് ആ രാഷ്ട്രത്തിൽ അവർക്ക് അധിവസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ അവർ കൂടുതൽ അഹങ്കാരവും അതേപോലെ തന്നെ വിദ്വേഷവും പകയും കാണിക്കുന്നുവെന്നല്ലാതെ ഒരാൾക്കും ഒരു നന്മയും ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നത് വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് അവരുടെ സ്വഭാവമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, അം ലഹും നസീബും മിനൽ മുൽക്കി ഫഇദല്ലാ യുഅ്തൂന അന്നാസ നഖീറാ. തുടർന്ന് 54-ാമത്തെ വാക്യം, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി

0: الكتاب والحكمة وآتيناهم ملكا عظيما. അതാണ് 54-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ആ ആളുകളെക്കുറിച്ച് തന്നെയാണ് അള്ളാഹുവിൻ്റെ പരാമർശം. അം യഹ്സുദൂന, അതല്ല അവർ അസൂയപ്പെടുന്നുവോ, അന്നാസ മനുഷ്യരോട്, അലാമ യാതൊന്നിനെപ്പറ്റി, അതാഹുമുല്ലാഹു അള്ളാഹു അവർക്ക് നൽകിയ, മിൻ ഫദ്ലിഹി അവൻ്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നിന്ന്, ഫഖദ് ആതൈന എന്നാൽ നാം നൽകിയിട്ടുണ്ട്, ആല ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ കുടുംബത്തിന്, അൽ കിതാബ വേദഗ്രന്ഥം, വൽ ഹിക്മത വിജ്ഞാനവും, വ ആതൈനാഹും അവർക്ക് നാം നൽകുകയും ചെയ്തു, മുൽക്കൻ രാജത്വം, അളീമ വമ്പിച്ച. അതല്ല അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേരിൽ അവരോട് അസൂയപ്പെടുകയാണോ? എന്നാൽ ഇബ്രാഹീമിൻ്റെ കുടുംബത്തിന് നാം വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകിയിട്ടുണ്ട്, അവർക്ക് നാം വമ്പിച്ച രാജാധിപത്യവും നൽകിയിരിക്കുന്നു. ഇതാണ് 54-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. യഅനി ബിദാലിക ഹസദഹും അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാണിച്ചിരുന്ന അസൂയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അലാമ റസഖഹുമുല്ലാഹു മിൻ നുബുവ്വത്തി അൽ അദീമ, അല്ലെ, അള്ളാഹു പ്രവാചകൻ നൽകിയ ആ നുബുവ്വത്തിന്റെ പേരിലാണ് അവരുടെ അസൂയ. വമനഅഹും മിൻ തസ്ദീഖിഹിം ഇയാഹു ഹസദുഹും ലഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവാചകത്വം അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ അസൂയയാണ്. ലികൗനിഹി മിനൽ അറബി വലൈസ മിൻ ബനി ഇസ്രായീൽ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറബി വംശത്തിൽപ്പെട്ട ആളായി എന്നതാണ് അവരുടെ അസൂയക്ക് കാരണം. അദ്ദേഹം പ്രവാചകൻ തിരുമേനി ബനു ഇസ്രായീൽ വംശത്തിൽപ്പെട്ട ആളായില്ല എന്നതാണ് കാരണം. അവിടെ ആ ആയത്തുമായി ബന്ധപ്പെട്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നു, നഹ്നു നാസു ദൂന നാസി ഖാല അല്ലാഹു തആല ഫഖദ് ആതൈന ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മത വആതൈനാഹും മുൽക്കൻ അദീമ ഫഖദ് ജഅൽന ഫി അസ്ബാത്തി ബനീ ഇസ്രായീല അല്ലദീനഹും മിൻ ദുര്രിയത്തി ഇബ്രാഹീം അന്നുബൂവത. എന്നാൽ ഇസ്രായീൽ വംശപരമ്പരയുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു നുബുവത്ത് നൽകിയിട്ടുണ്ട്. വ അൻസൽന അലൈഹിമുൽ കുതുബ വ ഹകമു ഫീഹിം ബിസ്സുനനി വഹിയ അൽ ഹിക്മ വ ജഅൽന ഫീഹിമുൽ മുലൂക വ മഅ ഹാദാ ഫമിൻഹും മൻ ആമന ബി, തുടർന്നുള്ള ആയത്തുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ബനു ഇസ്രായീല്യർ അല്ലെങ്കിൽ ഈ യഹൂദികൾ അവരുടെ അസൂയയാണ് പ്രവാചകൻ തിരുമേനിയെ തിരസ്കരിക്കാൻ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. അതാണ് അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയതിൻ്റെ പേരിൽ അവർ മനുഷ്യരോട് അസൂയ കാണിക്കുകയാണോ? എന്നാൽ ഇബ്രാഹീമിന് നാം വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകിയിരിക്കുന്നു, മാത്രമല്ല വലിയ അധികാരവും നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. തീർച്ചയായും ഈ അസൂയ എന്ന സ്വഭാവ ദൂഷ്യം ആർക്കൊക്കെ ഉണ്ടോ അവരുടെ തകർച്ചക്കും അവരുടെ നാശത്തിനും അത് കാരണമായി തീരുമെന്നാണ് ആ വചനത്തിലൂടെ പഠിക്കേണ്ട കാര്യം. ഹലിൽ ഹാമിലു ലഹും അലാ ഖൗലിഹിം കൗനുഹും ശുറകാ അല്ലാഹി ഫയുഫദ്ദിലൂന മൻ ഷാഉ അം അമിൽ ഹാമിലു ലഹും അലാ ദാലിക്കൽ ഹസദു ലിർറസൂലി വൽ മുഅ്മിനീന അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വലൈസ വദാലിക ലൈസ ബിബ്ദഇൻ വലാ ഗരീബിൻ അലാ ഫദ്ലില്ലാ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ ഇവർ മനുഷ്യരോട് പ്രവാചകനോടും മുഅ്മിനീങ്ങളോടും അസൂയ പുലർത്തുകയാണോ? എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്, ഫഖദ് ആതൈന ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മത വ ആതൈനാഹും മുൽക്കൻ അദീമ വദാലിക മാ അൻഅമ അല്ലാഹു ബിഹി അലാ ഇബ്രാഹീം വ ദുർരിയതഹു മിൻ നുബുവത്തി വൽ കിതാബി വൽ മുൽക്കി അല്ലദീ അഅതാഹു മൻ അഅതാഹു മിൻ അംബിയാഇഹി, അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അതേപോലെ തന്നെ പൂർവ്വപ്രവാചകന്മാർക്കുമൊക്കെ ഇതുപോലെ തന്നെ പ്രവാചകത്വവും രാജാധിപത്യവും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ്, ദുസ്വഭാവമാണ് അസൂയ എന്നത്. അല്ലാഹു ആർക്കെങ്കിലും വല്ല അനുഗ്രഹവും നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അസൂയപ്പെടേണ്ടവരല്ല മനുഷ്യർ, അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് വേണ്ടി താൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെ തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടാത്തതുവരെ ഒരാൾ മുഅ്മിനാവുകയില്ല. അപ്പോൾ തനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ അതിൽ അസൂയപ്പെടേണ്ടവരല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ. മറിച്ച് മറ്റുള്ളവർക്കുണ്ടാകുന്നതിലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മയിൽ, ഗുണത്തിൽ, അല്ലെങ്കിൽ അഭിവൃദ്ധിയിലുണ്ടാകുന്ന മനസ്സിൻ്റെ എന്തോ ഒരു ഭാവമാണ്, ഒരു അതൃപ്തിയാണ്, അതാണ് യഥാർത്ഥത്തിൽ അസൂയ എന്നത്. അത് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാകുന്നു എന്നതുകൂടി ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. തുടർന്ന് 55-ാമത്തെ വചനം, ഫമിൻഹും മൻ ആമന ബിഹി വമിൻഹും മൻ സദ്ദ അൻ വകഫാ ബിജഹന്നമ സഈറാ. ഫമിൻഹും, എന്നിട്ട് അവരിലുണ്ട്, മൻ ആമന ബിഹി, മൻ ആമന ബിഹി, അതായത് അതിൽ വിശ്വസിച്ച ആളുകൾ, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ, എന്നിട്ട് അതിൽ വിശ്വസിച്ചവരും അവരിലുണ്ട്. വമിൻഹും മൻ സദ്ദ അൻഹു, അതിൽ നിന്ന് തിരിഞ്ഞു പോയവരും അവരിലുണ്ട്. വകഫാ ബിജഹന്നമ സഈറാ, കത്തിജ്വലിക്കുന്ന അഗ്നിയായി ജഹന്നം തന്നെ മതി. ഇതാണ് 55-ാമത്തെ വചനം. അതായത് ഈ പൂർവ്വപ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അത് എടുത്തു പറഞ്ഞതിന് ശേഷം അതിൽ വിശ്വസിച്ച ആളുകൾ അവരിലുണ്ട്, എന്നാൽ അതിൽ നിന്ന് തിരിഞ്ഞു പോയവരും അവരിലുണ്ട്. എന്നാൽ ആ ആളുകൾക്ക്, തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് നരകം തന്നെ മതി, ശിക്ഷയായിട്ട് അത് അവർക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഫമിൻഹും മൻ ആമന ബിഹി വമിൻഹും മൻ സദ്ദ അൻ വകഫാ ബിജഹന്നമ സഈറാ, കത്തിജ്വലിക്കുന്ന നരകമായി മതി ശിക്ഷയായിട്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അവിടെ ആ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞ കാര്യം, ഫമിൻഹും മൻ ആമന ബിഹി വമിൻഹും മൻ സദ്ദ അൻ വകഫാ ബിജഹന്നമ സഈറാ, ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻഹും മൻ സദ്ദ അൻ ഫൽ കഫറത്തു മിൻഹും അഷദ്ദു തക്ദീബൻ ലക് വഅബ്അദു അമ്മാ ജിഅതഹും ബിഹി മിനൽ ഹുദാ വൽ ഹഖിൽ മുബീൻ. അതിൽ വിശ്വസിച്ച ആളുകളുണ്ട്, അതേപോലെ തന്നെ അതിൽ അവിശ്വസിച്ച, തിരിഞ്ഞു കളഞ്ഞ ആളുകളുണ്ട്, അതാണ് അവിശ്വാസികളായ ആളുകൾ, അത് നിഷേധിച്ച ആളുകൾ. വഖഫാ ബി ജഹന്നമ സഈറ ഐ വഖഫാ ബിന്നാരി ഉഖൂബതൻ ലഹും അലാ കുഫ്രിഹിം വഇനാദിഹിം, അവരുടെ ഈ ധിക്കാരത്തിനും അവരുടെ നിഷേധത്തിനും. വമുഖാലഫതിഹിം കുതുബല്ലാഹി വറുസുലഹു, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർക്കും അതേപോലെ വേദഗ്രന്ഥങ്ങൾക്കും എതിർ നിന്നതിന് അവർക്ക് ശിക്ഷയായിട്ട് നരകം തന്നെ മതി എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഫമിൻഹും മൻ ആമന ബിഹി ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി വിശ്വസിച്ച ആളുകളുണ്ട്. ഫനാല ബിദാലിക അസ്സആദത ദുനിയവിയ വൽ ഫലാഹൽ ഉഖ്രവിയ, മുഹമ്മദ് നബിയെ വിശ്വസിച്ചത് വഴി ഇഹപര നേട്ടം, ഐഹികമായ വിജയവും പാരത്രികമായ വിജയവും കരസ്ഥമാക്കിയ ആളുകളുണ്ട്. വമിൻഹും മൻ സദ്ദ അൻഹു ഇനാദൻ വബഗിയൻ വഹസദൻ, അസൂയ കാരണം, അതേപോലെ തന്നെ ധിക്കാരം കാരണം, അതുപോലെ തന്നെ കുടിപ്പക കാരണം പ്രവാചകന്റെ അധ്യാപനത്തെ തിരസ്കരിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് ഫഹസ്വലലഹും, അവർക്കതുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. മിൻ ഷഖാഇദ്ദുനിയ വമസാഇബിഹ, ദുനിയാവിലെ ഏറ്റവും മോശമായ അവസ്ഥയും അതിലെ ദുരിതങ്ങളും. മാഹുവ ബഅദു ആസാരി മആസീഹിം, അവരുടെ ഈ ധിക്കാരത്തിൻ്റെ കാരണമായിക്കൊണ്ട്. വകഫാ ബിജഹന്നമ സഈറ തസ്അറു അലാ മൻ കഫറ ബില്ലാ വജഹദ നുബുവത അംബിയാഇഹി മിൻ യഹൂദി വൻ നസ്വാറ, അല്ലാഹുവിൻ്റെ പ്രവാചകനെ നിഷേധിച്ച, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിഷേധിച്ച ആളുകൾ, യഹൂദികളിൽപ്പെട്ട, നസ്വാറാക്കളിൽപ്പെട്ട, വഗൈരിഹിം മിൻ അസ്നാഫിൽ കഫറ, അതല്ലാത്ത സത്യനിഷേധികൾ, അവർക്കൊക്കെ നരകം തന്നെ മതി ശിക്ഷയായിട്ട് എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും വലിയ പാഠം തന്നെയാണ് ഇത്തരം വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഫമിൻഹും മൻ ആമന ബിഹി എന്നത് മിൻ അഹ്ലിൽ കിതാബി, അവരിൽ വിശ്വസിച്ചവരുണ്ട് എന്ന് പറഞ്ഞത് ആരെപ്പറ്റിയാണ്? വേദക്കാരെപ്പറ്റിയാണ്. അതേപോലെ തന്നെ വമിൻഹുമ്മൻ സ്വദ്ദഅൻ മിൻ അഹ്ലിൽ കിതാബി മൻ ആമന ബിമാ അൻസൽ അല്ലാഹു അലാ ഇബ്രാഹിം അലൈഹിസ്സലാം വഅലാ അംബിയാഹി മിൻ ദുരിയ്യത്തിഹി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആളുകളുണ്ട്. അതേപോലെ തന്നെ വമിൻഹുമ്മൻ അഅ്റദ അനിൽ ഈമാനി ബിഹി, അവിശ്വസിച്ച ആളുകളുമുണ്ട്. വഹാദ മൗഖിഫുഹും മിമ്മാ ഉൻസില അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൻ നബിയ്യി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാറു ഹിയൽ അദാബുൽ മുകാഫിഉ ലിമൻ കഫറ മിൻഹും. അപ്പോൾ ആ പ്രവാചകന്മാരെ തിരസ്കരിച്ച ആളുകൾക്ക് ഈ ശിക്ഷ, നരകമാകുന്ന ശിക്ഷ ഏറ്റവും അനുയോജ്യമാകുന്നു, അത് തന്നെ അവർക്ക് മതി എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് 56-ാമത്തെ വചനം,
1: ഇന്നല്ലദീന കഫറു ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ.
0: ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, ബി ആയാത്തിന നമ്മുടെ ആയത്തുകളിൽ, സൗഫ വഴിയെ, നുസ്ലീഹിം നാം അവരെ കടത്തിയെരിയിക്കും, നാറ അഗ്നിയിൽ, കുല്ലമാ നദിജത് വെന്തു പോകുമ്പോഴെല്ലാം, ജുലൂദുഹും അവരുടെ തൊലികൾ, ബദ്ദൽനാഹും അവർക്ക് നാം പകരമാക്കും, ജുലൂദൻ തൊലികളെ, ഗൈറഹ അവയല്ലാത്ത, ലിയദൂഖു അവർ രുചിച്ചു നോക്കുവാൻ വേണ്ടി, അൽ അദാബ് ശിക്ഷയെ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, കാന ആകുന്നു, അസീസൻ പ്രതാപശാലി, ഹകീമ അഗാധജ്ഞൻ. ഇതാണ് 56-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. നിശ്ചയമായും നമ്മുടെ ആയത്തുകളിൽ അവിശ്വസിച്ചവർ വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തിയെരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അതെ, അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി. നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. സത്യനിഷേധികൾക്കുണ്ടാകുന്ന അതി കഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്.

0: സത്യം വന്നു കിട്ടിയിട്ട് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ട് അതിനെ തള്ളിക്കളയുന്ന സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾക്കു വേണ്ടി, ക്ഷണികമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്കു വേണ്ടി ആ മനസ്സിലായ സത്യത്തെ തള്ളിക്കളയുന്ന, അതിനെ തിരസ്കരിക്കുന്ന അത്തരം ആളുകൾക്കുള്ള മുന്നറിയിപ്പാകുന്നു അള്ളാഹുവിൻ്റെ ഈ വചനം. തീർച്ചയായും വലിയ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ നരകത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ തീയിൽ, ആ തീയിൽ കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണം സംഭവിക്കുകയില്ല. തൊലികളെല്ലാം കരിഞ്ഞു പോയാൽ വേദന അറിയാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് വീണ്ടും പുതിയ തൊലികൾ അവർക്ക് നൽകപ്പെടും എന്ന് വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ശരീരത്തിലെ തൊലികളിൽ വലിയൊരു ശതമാനം കത്തിക്കരിഞ്ഞു പോയാൽ ആ മനുഷ്യന് പിന്നെ വേദന അറിയാൻ കഴിയില്ല എന്നത്. കണ്ടോ, അള്ളാഹുവിൻ്റെ വചനം 1400 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യശാസ്ത്രം ഒട്ടും പുരോഗമിച്ചിട്ടില്ലാത്ത, ശാസ്ത്രീയമായ കണ്ടെത്തലും ഒന്നും നടന്നിട്ടില്ലാത്ത കാലത്ത് അള്ളാഹു കൃത്യമായി പറയുന്നു, ആ തൊലികളെല്ലാം കത്തിക്കരിഞ്ഞു പോയാൽ അവർ വേദന അനുഭവിക്കാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് പുതിയ തൊലികൾ അവർക്ക് നൽകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ആ വിഷയത്തെ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അത്തരം കഠിന കഠോരമായ ശിക്ഷയെ തൊട്ട് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കാൻ നാം ഏവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, അവതരിപ്പിച്ചത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
2: ഞാനേ എൻ്റെ ഒരു വായനയിൽ വായിച്ച വളരെ മനസ്സിനെ തൊട്ടുണർത്തിയ ഒരു സംഭവം, ചരിത്രത്തിൽ അബൂ ഖിലാബ എന്ന് പറയുന്ന ഒരു താബിഈ പണ്ഡിതനുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഇബ്നു അബ്ബാസിനടക്കമുള്ള സഹാബികളെ കണ്ട് അവരിൽ നിന്ന് ഇൽമ് നേരിട്ട് പഠിച്ച് അതേപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ജീവനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രണ്ടു കൈകളും രണ്ട് കാലുകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിലോ മറ്റോ ആയിരിക്കാം അത് ഏത് രൂപത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നില്ല. മാത്രവുമല്ല അദ്ദേഹത്തിന് കണ്ണ് കാണൂല.
3: രണ്ട് കൈകളും
2: ഇല്ല, രണ്ട് കാലുകളും ഇല്ല,
3: കണ്ണും കാണൂല.
2: മാത്രവുമല്ല ചെവി വളരെ കുറച്ചേ കേൾക്കുള്ളൂ.
3: ഓ,
2: പരിപൂർണമായും കേൾക്കും. ഒരാൾ സംസാരിക്കുന്ന ആള് ശബ്ദത്തിൽ അയാളോട് പറയണം, എങ്കിലേ കേൾക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പ്രയാസവും ഇല്ലാത്ത സംഗതി എന്ന് പറഞ്ഞാൽ നാവ് മാത്രം.
3: യെസ്,
2: നാവ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഈ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഒരു മരുഭൂമിയിൽ ഒരു ടെൻറ്റ്, അദ്ദേഹം ഒരു ടെൻറ്റിലായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുള്ളത്. അദ്ദേഹത്തെ വുളു ചെയ്യിപ്പിക്കുന്നത്, നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടായി കൊടുക്കുന്നത്, ടോയ്ലറ്റിൽ പോകുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മകനാണ്. മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഈ അനുഭവം നമുക്ക് പങ്കുവെച്ച് നൽകുന്നത്. ചരിത്ര കിതാബുകളിലൊക്കെ പലരും ഇത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഈ ടെൻറ്റ് കണ്ടു. അങ്ങനെ ടെൻറ്റ് കണ്ടു, ടെൻറ്റിലേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്നൊരു പ്രാർത്ഥനയാണ്. അറബിയിൽ പ്രാർത്ഥ, അല്ലാഹുമ്മ ഔസിഅനി അൻ അഹ്മദക ഹംദൻ ഉകാഫി ഉബിഹി ശുക്റ നിഅമതക അല്ലതീ അൻഅംത ബിഹ അലിയ വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ്ത തഫ്ലീല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. പഠിച്ചോനെ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്.
3: ഇദ്ദേഹം പറയാണ്
2: പ്രാർത്ഥനയാണ്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, വേറെ ആർക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നു. ആ ശുക്റിൻ്റെ ഭാഗമായി നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥന. നമ്മൾ രാവിലെ അദ്കാറ സുബ്ഹാനൽ വിഷയമൊക്കെ പറഞ്ഞല്ലോ. പടച്ചോനെ, നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് തൗഫീഖ്, നിനക്ക് ശുക്റായിക്കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പ്രാർത്ഥന കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം വിശുദ്ധ ഖുർആനിൽ സമാനമായൊരു പ്രാർത്ഥന, നീ എനിക്ക് നൽകിയ അനുഗ്രഹം ഫള്ളലി അല കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന
3: എന്ന് ഇദ്ദേഹം പറയാണ്.
2: അല്ല, ആ പ്രാർത്ഥന ഖുർആനിൽ കാണുന്നത് സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയാണ്.
3: അതെ അതെ.
2: അതായത് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയ, അധികാരം കിട്ടിയ ഒരു രാജാവായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാം. അപ്പോൾ അതിനോട് ഏകദേശം സമാനമായൊരു പ്രാർത്ഥന കേട്ടപ്പോൾ ഇദ്ദേഹം ആ ടെൻറ്റിലേക്ക് പോവുകയും ടെൻറ്റിൽ തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യനാണ് കാണുന്നത്. രണ്ട് കൈയില്ലാത്ത, രണ്ട് കാലില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, ഉച്ചത്തിൽ മാത്രം പറഞ്ഞാൽ കേൾക്കുന്ന ഈ മനുഷ്യനാണ് എന്തിനത് ഇത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് എന്തിന് അമത്താനം കിട്ടിയിട്ടുള്ളത്, എന്തിന് അമത്താ കിട്ടിയിട്ടുള്ളത് ചോദിക്കണത്, കാരണം കണ്ണില്ല നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് യാതൊരു പ്രശ്നമല്ല, എനിക്ക് നമസ്കരിക്കാൻ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സൗകര്യം എങ്ങനെ നമസ്കരിക്കണം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു വലിയ പർവ്വതം എൻ്റെ ശരീരത്തിലേക്ക് ഇട്ടിട്ടോ, ഭൂമി പിളർത്തി കളഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കച്ചിലൂടെയോ ഒക്കെ എന്നെ കൊന്നു കളയാമായിരുന്നു, നശിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്നെ നശിപ്പിച്ചില്ലല്ലോ, എന്നെ ഇപ്പോഴും പടച്ചു ദിക്കറ് ചൊല്ലാനും ഈ ആളുകളുമായി ഇടപെടാനൊക്കെ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാലേ, നമ്മൾക്ക് അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ഓടിച്ചാടാനും പറ്റും. പക്ഷെ നമ്മുടെ ശുക്രൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ നമ്മൾ എന്തൊക്കെ ചിലവഴിക്കുന്നു? നമസ്കാരത്തിൻ്റെ വിഷയം എന്താണ്? ഫർദ് നമസ്കാരത്തിന് തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു, സുബീക്ക് ഉറങ്ങുന്ന ആൾക്കാരൊക്കെയാണ് പല ആളുകളും. സുന്നത്ത് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ദിക്റുകൾ ചൊല്ലുന്ന വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹമുള്ളത്, അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, നിബിദിനാഘോഷത്തിൻ്റെ പേരിലാണ് ആടിത്തി മുറുക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ ചിന്ത പോലും ആളുകൾക്കില്ല. ഇപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ, വല്ലാതെ നൊമ്പരപ്പെടുത്തിയ അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ പറയാനൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് എനിക്കെല്ലാം തന്നു റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യാൻ ഹംദ് ചെയ്യാൻ തൗഫീഖ് നൽകണമെന്ന് പറയണത്.
4: ശുക്രിന്റെ ഹംദിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു മനസ്സാണല്ലേ, അത് കിട്ടുക എന്നുള്ള വലിയൊരു തൗഫീഖാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, ഹംദ് ചൊല്ലുക എന്നുള്ളത്.
2: നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് താഴേക്കുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, അപ്പോഴേ നമുക്ക് അനുഗ്രഹം
4: മനസ്സിലാവുള്ളൂ.
2: നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമ്മളെക്കാൾ മുന്നിലുള്ള ആളുകളിലേക്ക് മുകളിലേക്ക് അവനത് കിട്ടിയല്ലോ എനിക്കിതില്ലല്ലോ എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ മലപ്പുറം ഭാഷ പറഞ്ഞ പായാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നന്ദി കാണിക്കാൻ കഴിയില്ല.
5: പ്രിയമുള്ളവരെ, അപ്പോ ഇന്ന് നമ്മൾ മധുരം ഖുർആനിലേക്കാണ് പതിവ് പോലെ നമ്മൾ പ്രവേശിക്കുന്ന ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെ ആ കേൾവിയുടെ മധുരം ആസ്വദിക്കാം. മധുരം ഖുർആൻ.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 3 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. മധുരം ഖുർആനിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിയുടെ ഖിറാഅത്തിലൂടെ നമ്മൾ കേട്ടു. അടുക്കടുക്കളായി നിലയിൽ 7 ആകാശങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു പരമകാരുണികനായിട്ടുള്ളവൻ്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റപ്പറ്റും നിനക്ക് കാണാൻ പറ്റുകയില്ലെന്നും, എന്നാൽ ഒന്നുകൂടി വീണ്ടും വീണ്ടും സൂക്ഷിച്ചു നോക്കുക, വല്ലപ്പോഴും നിനക്ക് കാണുന്നുണ്ടോ? ഇല്ല. 2 തവണ ആവർത്തി നീ മടക്കി നോക്കുക. ഒരിക്കലും ഒരു കുറ്റവും കാണാത്ത രീതിയിൽ ദൃഷ്ടി തിരിച്ചു വരുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണു വായിക്കുന്ന എത്ര സൂക്ഷ്മമായ നിലക്ക് നോക്കിയാലും യാതൊരു ഏറ്റപ്പറ്റും ഏറ്റക്കുറച്ചിലുകളും എവിടെയും ഒരു പ്രശ്നവും കാണാതെ ആ കണ്ണുകൾ തിരിച്ചു മടങ്ങി വരും എന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ ഓർമ്മിപ്പിക്കാനും അള്ളാഹുവിൻ്റെ പെർഫെക്ഷൻ അതിനെ നമ്മളെ ബോധ്യപ്പെടുത്താനും അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടുള്ള വചനങ്ങൾ സൂറത്തുൽ മുൽക്കിലെ 3-4 വചനങ്ങളാണ് നമ്മളിവിടെ കേട്ടിട്ടുള്ളത്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ്, അതിൻ്റെ 7 തട്ടുകളായിട്ടുള്ള ആകാശം, അതിൻ്റെ 1-ാമത്തെ ആകാശത്തിൻ്റെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മൾ അറിയുന്ന ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളുമൊക്കെ അത്രമേൽ വലുതെന്ന് ശാസ്ത്രം പറയുമ്പോഴും അത് 1-ാമത്തെ ആകാശത്തിൻ്റെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങാവുന്ന രൂപത്തിലുള്ളതുള്ള അതിൻ്റെയും അപ്പുറത്ത് എത്രയോ വിശാലമായി കിടക്കുന്ന അള്ളാഹു പരിചയപ്പെടുത്തിയ ആകാശങ്ങൾ മനുഷ്യനവിടെ എത്തിപ്പെടാൻ കഴിയുകയില്ല എന്ന് മനുഷ്യൻ്റെ പഠനങ്ങൾ, ഇതുവരെയുള്ള പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയട്ടെ.
1: hello@peaceradio.com
2: دعوني أناجي مولا جليلا
3: നമ്മൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നേർരേഖ. വിവാഹത്തിന് മുമ്പ് അറിയേണ്ടത്, അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ആദ്യ സന്ദർശനത്തിനെത്തിയപ്പോൾ, അദ്ദേഹത്തോടൊപ്പം തനിച്ചായപ്പോൾ, അദ്ദേഹം ഭാര്യയെന്ന നിലക്കുള്ള ചില പെരുമാറ്റങ്ങൾക്ക് ശ്രമിച്ചു. ആ സന്ദർഭത്തിൽ ആകെ പരിഭ്രാന്തയായി ഭയപ്പെട്ട് വിസമ്മതം പ്രകടിപ്പിക്കുകയും ഒരു ശരിയല്ലാത്ത രൂപത്തിൽ പെരുമാറുകയും ചെയ്തു. അത് ഒരു വിവാഹമോചനത്തിലേക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ സംഭവം കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു പ്രധാനപ്പെട്ട ആശയം, സമൂഹവും പണ്ഡിതന്മാരും സംഘടനാ നേതൃത്വവും മഹല്ല് കമ്മിറ്റികളുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രീ മെരിറ്റൽ കൗൺസിലിംഗ്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഒരു പവിത്രമായ ഉത്തരവാദിത്തമുള്ളൊരു കുടുംബ ജീവിതത്തിലേക്ക് കളിച്ചും ചിരിച്ചും തമാശയിലും നിരുത്തരവാദിത്തത്തോടെ ജീവിച്ച രണ്ട് കുട്ടികളെ, യുവതി യുവാക്കളെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർക്ക് പുതു ജീവിതത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ പകർന്നു നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ ചിലർ ചോദിച്ചേക്കാം, ഇതൊക്കെ മുമ്പുള്ള ആളുകൾക്ക് ഇങ്ങനെ ഈ വിവാഹത്തിന് മുമ്പ് നല്ല പരിശീലനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചിട്ടാണോ നമ്മുടെയൊക്കെ മാതാപിതാക്കളൊക്കെ ജീവിച്ചത് എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. സുഹൃത്തുക്കളെ, എത്രയെത്ര ഡൈവേഴ്സുകളാണ് നടന്നിട്ടുള്ളത്, എന്തെല്ലാം കുടുംബ ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? 70-80 വയസ്സാകുന്ന സമയത്ത് പേരക്കുട്ടികളും മക്കളും കൂടെയാണ് വല്യപ്പനും വല്യമ്മനും അല്ലെങ്കിൽ ഉമ്മനും വാപ്പനെയും ഒരു റൂമിൽ കിടക്കാനും ഒന്നിച്ചുറങ്ങാനും ഒരു കട്ടിലിൽ കഴിച്ചുകൂടാനും അവരെ നിർബന്ധിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് ഒന്നിച്ചുറങ്ങുന്നത് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പഴയ കാലത്തെ കാരണവന്മാരും ആളുകളും എത്തിയത് വിവാഹമെന്ത്, വിവാഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ത് എന്ന് അറിയാഞ്ഞിട്ട് തന്നെയാണ്. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെയും കുടുംബജീവിതം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ആധുനികമായ മനഃശാസ്ത്ര സങ്കല്പങ്ങളെ അന്വർത്ഥമാക്കുന്ന ജീവിതമാണ് നമ്മളവിടെ കാണുന്നത്. ഇസ്ലാമിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന്, ഇസ്ലാമിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വിവാഹത്തിന് മുമ്പ് ദമ്പതികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. യാതൊരു സംശയവും കാര്യത്തിലില്ല. വിവാഹം കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷമുള്ള ഒരു കുടുംബ പ്രശ്നത്തിൽ കേട്ടത് എന്തറിയോ, പ്രാഥമികമായി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളെക്കുറിച്ചുള്ള വലിയ അജ്ഞത, വലിയ തെറ്റിദ്ധാരണ, അതാണ് കേൾക്കുന്നത്. എല്ലാ തലങ്ങളിലും അജ്ഞരാണ്. വലിയ പ്രതിസന്ധികളാണ് ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലേക്ക് ചെല്ലുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസമാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മാതാപിതാക്കളെയും ഭാര്യയെയും അല്ലെങ്കിൽ ഭർത്താവിനെയും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാം, കുടുംബത്തിൽ കലാപമുണ്ടാക്കാതെ, പ്രശ്നങ്ങളുണ്ടാക്കാതെ, ടെൻഷനുണ്ടാക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നറിയാതെ തളർന്നുപോയ, വഴിപിരിയേണ്ടി വന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. പവിത്രവും പരിശുദ്ധവുമായ വിവാഹ ജീവിതത്തിൽ ഒരിക്കലും വന്നുപോവാൻ പറ്റാത്തതാണ് അവിഹിതങ്ങൾ. ദമ്പതികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മുന്നറിയിപ്പും താക്കീതുമാണത് വിവാഹ സമയത്ത്. എപ്പോഴെങ്കിലും മറ്റൊരാളുടെ അന്യനോട് മനസ്സിലൊരു അടുപ്പമോ സ്നേഹമോ താൽപ്പര്യമോ അവിഹിതമായി തോന്നിക്കഴിഞ്ഞാൽ കുടുംബമവിടെ തകരും. വിശ്വസനീയത, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകും. തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്ത പരാജയത്തിലേക്ക് എത്തും. പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? തീർച്ചയായും പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? ആരാണ് ഭർത്താവ്? എന്താണ് അയാളുടെ കടമകൾ? സുഹൃത്തുക്കളെ, കേവലം മുആമലത്തിനെക്കുറിച്ച്, പരസ്പര പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്ന ഒരു ഫിഖ്ഹിൻ്റെ ലളിതമായ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു പരിശോധിച്ചാൽ, നിക്കാഹിനെക്കുറിച്ചും തൊലാഖിനെക്കുറിച്ചും പറയുന്ന ബാബുകൾ പരിശോധിച്ചാൽ അതിലുണ്ട് ഹുഖൂഖുസ് സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര കടമകളെക്കുറിച്ച് പറയുന്നുണ്ട്, എണ്ണി നമ്പറിട്ട് പറയുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ റുക്കിനുകളും അതേപോലെ തന്നെ സുന്നത്തുകളും പഠിപ്പിക്കുന്നത് പോലെ, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിക്കുന്നത് പോലെ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടതൊക്കെ അറിയണ്ടേ? എന്തെല്ലാം പറഞ്ഞു കൊടുക്കാൻ, എന്തെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്? ആര് പറഞ്ഞു കൊടുക്കും? എന്തു പറഞ്ഞു കൊടുക്കും? സമൂഹം ഉണരേണ്ട സമയമായിട്ടുണ്ട്. കോടതിയിൽ ആയിരക്കണക്കിന് കേസുകളാണ് വിവാഹ പരാജയത്തിൻ്റെ ഇത് കിടക്കുന്നത്. ആര് പറഞ്ഞു കൊടുക്കും? ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് എന്തായിരുന്നാലും അവരുടെ വിവാഹ ജീവിതത്തിനൊരു 18 വയസ്സ് പ്രായം എന്തായാലും ഉണ്ടാവില്ല. ഒരു മകളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ അവരുടെ ദാമ്പത്യത്തിന് ഒരു 18 വർഷത്തെ പഴക്കമുണ്ടാവില്ലേ? ഒരാൺകുട്ടിയുടെ വിവാഹത്തിന് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരു 25 കൊല്ലത്തെ ദാമ്പത്യ പരിചയം ഉണ്ടാവില്ലേ? 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചതിൻ്റെ അനുഭവ പശ്ചാത്തലങ്ങളിൽ തങ്ങൾക്ക് സംഭവിച്ച എന്തെല്ലാം നഷ്ടങ്ങളും അബദ്ധങ്ങളുമുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ സ്നേഹപൂർവ്വമുള്ളൊരു ഉപദേശം മകന് കൊടുക്കേണ്ടതില്ലേ? മകൾക്ക് കൊടുക്കേണ്ടതില്ലേ? മാതാപിതാക്കൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. കുടുംബപരാജയങ്ങളിൽ സാക്ഷികളാകുന്ന, ബന്ധപ്പെടുന്ന, ഇസ്ലാമികമായ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്ന കൗൺസിലർമാർക്ക്, പണ്ഡിതന്മാർക്ക് അതിലൊരു വലിയ റോളില്ലേ സുഹൃത്തുക്കളെ? ആണിൻ്റെയും പെണ്ണിൻ്റെയും മനഃശാസ്ത്രങ്ങൾ മനസ്സിലാക്കി പെരുമാറ്റത്തിൻ്റെ മനഃശാസ്ത്രങ്ങൾ അറിയുന്നവർക്ക് ചിലത് പറഞ്ഞു കൊടുക്കാനില്ലേ? തീർച്ചയായും ഇവിടെ ഗൗരവപരമായ ഒരു ചിന്ത ആരംഭിക്കേണ്ടതുണ്ട്. ഒരു 3 മാസം കൂടുമ്പോൾ ഒരു മഹല്ലിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാപനത്തിൽ ഒരു പ്രീമെരിറ്റൽ കോഴ്സ്, 1 ആഴ്ച വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും വേറെ വേറെ സംഗമിക്കുന്നു. അവർക്ക് ഒരു 3 ദിവസത്തെ ഒരു കോഴ്സ് കൊടുക്കുന്നു. എല്ലാ പെരുമാറ്റ മര്യാദകളെക്കുറിച്ചും ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നു. ദാമ്പത്യത്തിൻ്റെ വിജയ പരാജയങ്ങളുടെ കാരണങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. ഒരു കുടുംബജീവിതത്തിന് അവരെ മതപരമായും ഭൗതിക

0: വൽക്കരണത്തെക്കുറിച്ച് ശക്തമായി മഹല്ലുകൾ ആലോചിക്കണം, സംഘടനകൾ ആലോചിക്കണം, കൂട്ടായ്മകൾ ആലോചിക്കണം. അതല്ലെങ്കിൽ തകർന്നടിഞ്ഞ കുടുംബങ്ങളിൽ, അവിടെ തകർച്ചകളിൽ പരിക്കുപറ്റിക്കിടക്കുന്ന പുതുതലമുറ, അവർ വഴിതെറ്റും, അവർ ലഹരിക്കടിമയാകും. മനസ്സമാധാനത്തിന് വേണ്ടി അവർ പലതും അന്വേഷിക്കും, ജീവിതം ആത്മഹത്യകളിൽ കലാശിക്കും. ശിഥിലമാകുന്ന കുടുംബങ്ങളിൽ പരിക്കുപറ്റുന്നത് മക്കൾക്കാണ്. പരാജയപ്പെടുന്ന കുടുംബങ്ങളിലാണ് അവിഹിതങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നത്. അവിഹിതങ്ങൾ വർദ്ധിക്കാൻ കാരണം കുടുംബ പരാജയങ്ങളാണ്. എല്ലാറ്റിൻ്റെയും പരിഹാരം വിജയകരമായ ദാമ്പത്യമാണ്. അതിലേക്ക് വഴി നടത്താൻ ബോധവൽക്കരണം മാത്രമേ പരിഹാരമുള്ളൂ. ആ രംഗത്ത് പരിശ്രമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിവാഹത്തിന് മുമ്പ് അറിയേണ്ടത് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: ഒരിക്കൽ അഫീഫുൽ കിന്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ അദ്ദേഹം പറയുന്നുണ്ട്, മക്കയിൽ മക്ക കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ആ കാലഘട്ടമാണ്. അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഒന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അവർ കച്ചവടത്തിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് അഫീഫുൽ കിന്തി പോകുമ്പോൾ അബ്ബാസുമായിട്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം വിശ്വാസിയല്ലല്ലോ, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ കഅബയുടെ ആ ഒരു പരിസരത്തായിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ആളിങ്ങനെ ഇങ്ങനെ നടന്ന് കൂട്ടത്തിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പോൾ കുറച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ആരാണ് ആ പോകുന്നത്. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അറിയില്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല അല്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല, അതായത് പുതിയ ഒരു കുറേ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളാണ്, അതാണ് ആ മുഹമ്മദ്, അതാണ്. അപ്പോൾ കൂടെയുള്ള സ്ത്രീ, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജയാണ്. വേറൊരാൾ കൂടി ഒരു ഒരു കുട്ടി ഉണ്ടല്ലോ, അപ്പം അതാരാ, അത് അലിയാണ്. അറിയില്ല, ആ മൂന്നാളുകൾ എന്താണ് പറയുന്നത്, കാര്യങ്ങളിങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. ആരാ കൂടെ അല്ല, കൂടെ ആരുമില്ല, അവരെന്നെ ഉള്ളൂ, വേറെ ആരുമില്ല, അതുപോലെ തന്നെ ഈ കാര്യം പറഞ്ഞങ്ങ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ അഫീഫുൽ കിന്തി കുറച്ച് പുച്ഛത്തോടുകൂടി, ആരുമില്ല എന്നുള്ള അതിൽ പുതിയ ഒരു ആരോ ഒരു പുതിയ ഒരു വൃത്താന്തമായിട്ട് വന്ന് എന്തോ എന്നില്ല, ഒരു നിസ്സാര ഭാവത്തിൽ അതിനെ തള്ളിക്കളഞ്ഞു, അവിടുന്ന് കഴിഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് അന്ന് പിന്നെ അദ്ദേഹം മക്കാ വിജയത്തിന് ശേഷമാണ് മുസ്ലിം ആവുന്നത്. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് ഞാൻ റസൂലിനെ കണ്ട അന്ന്, അന്നാണ് ഞാൻ ആദ്യത്തെ കാഴ്ച, ആ കാണുന്ന അന്ന് ഞാൻ ഒന്ന് പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ അങ്ങനെ നിസ്സാരമായി തള്ളി, ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ല, അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിമീങ്ങളിൽ
1: ഞാൻ ഉൾപ്പെടും,
0: ആ നാലാമത്തെ ആളായിട്ട് ഞാൻ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്ന് അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല, അന്ന് ഞാനത് കേൾക്കാൻ തയ്യാറായില്ല. അവസരമാണ്, ആ അവസരം അതാത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുമ്പോഴേ നമ്മൾ അവിടേക്ക് നമുക്ക് മുന്നോട്ടും കഴിയുള്ളൂ.
1: പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഉണ്ടല്ലോ, അത് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നറിയില്ലേ, ഇതേപോലെ നമുക്ക് ഒരു ചെയ്താൽ മതിയായിരുന്നു. എന്താ, നമ്മൾ മിക്കവാറും കൂട്ടത്തിൽ ഒരാളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. ഈ ഒരു സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാവട്ടെ, നമ്മുടെ ഏതെങ്കിലും ഒരൊറ്റ സ്റ്റെപ്പായിരിക്കും മറ്റുള്ളവർ കൂടി അത് ഏറ്റെടുത്ത് ചെയ്ത് മുന്നോട്ട്. പിന്നെ അറിയപ്പെടുന്നത് എങ്ങനെയാ വെച്ചാൽ അയാൾ തുടങ്ങി വെച്ചു
0: അല്ലേ. അതെ അതെ അതെ.
1: ഇപ്പുറത്ത് മാറി നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് മിക്കവാറും എന്ത് ചെയ്യും, അത് കണ്ടു നിന്നൊരാൾക്ക് അതിനേക്കാൾ ചെയ്യാൻ കഴിയുന്നതും ആംബിയറും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കഴിവും കാര്യമുള്ള ആളായിരിക്കും. പക്ഷെ അയാൾ മാറി, എന്തോ കാരണത്താൽ മാറി നിന്നു, പിന്നെ അദ്ദേഹം ചിന്തിക്കും, ഞാനാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ സെറ്റപ്പാക്കാമായിരുന്നു.

0: പിന്നെ അദ്ദേഹത്തിന് സഹായവും കാര്യമൊക്കെ ഉണ്ടാവാം, അദ്ദേഹമായിരിക്കും പിന്നീട് അതിൻ്റെ ചാലകശക്തിയായിട്ട് പിന്നിലിട്ടുണ്ടാവാം. പക്ഷേ പേരാർക്കായിരിക്കും ആ തുടങ്ങി വെച്ച് പേരെന്ന് പറഞ്ഞാൽ ഒരു പേരെടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, അത് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമായി കഴിഞ്ഞാൽ അത് തുടങ്ങി വെച്ചവൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം പിന്നീട് ആലോചിക്കും ഞാനത് തുടങ്ങിയിരുന്നെങ്കിൽ അല്ലേ. അതൊരു ഈ അഫീഫുൽ കിന്ദിയുടെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആളുകൾ അത് അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ ഇഖ്ലാസ് കൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാൻ അന്നത് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അല്ലേ. ഇതുപോലെ അതിന് അവസരങ്ങൾക്ക് കാത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മാഷാ വലിയൊരു ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നത്.
1: നമുക്കൊരു കാര്യം പറയാം, ഇതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ ഞാൻ അന്നങ്ങനെ പല കാര്യത്തിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട നമ്മൾ പരലോകത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമേ നമ്മളിലേക്ക് കടന്നു വരുള്ളൂ, അതായത് അല്ല ഒരു ഒരു സമയം ഒരു നിമിഷം
0: ഒരു നിമിഷം.
1: അപ്പം ആ നിമിഷങ്ങളിലൂടെ ഓരോ അവസരങ്ങൾ ഒരിക്കൽ മാത്രമേ കടന്നു വരുള്ളൂ, പിന്നെ അതുപോലെ വേറെ ആവർത്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ട തന്നെയാണ്
0: തീർച്ചയായിട്ടും.
1: അപ്പം ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ റസൂലിന്റെ പുഞ്ചിരി, ആ പുഞ്ചിരി പോലും കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നല്ല വർത്തമാനം അതുപോലും കൊടുക്കാൻ കഴിയാത്തൊരു അവസരമായിട്ടാണോ അത് പോയത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഇൻസൈറ്റ്, ജീവനും സുരക്ഷയും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം. ഈ വിഷയത്തിൽ ഇൻസൈറ്റിൽ അബ്ദുർ റഊഫ് അൽ ഹൈക്കമി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിന മുഹമ്മദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മറ്റു മനുഷ്യരെ, നമ്മുടെ ഈ ടി വി ചാനൽ ചർച്ചകളിലെല്ലാം ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഒരു പൊതു നയം ഇന്ന് അധികമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു റീഡിംഗ്. അവിടെ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒരല്പം വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയിലൊക്കെയും, അതല്ലെങ്കിൽ നിലവിൽ അത്തരം പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ ഇസ്ലാമിനെ ഒന്നുകിൽ ഒരു തീവ്രവാദമാക്കണം, ഭീകരവാദമാക്കണം, അല്ലെങ്കിൽ മുസ്ലിം വേഷം ധരിച്ചവരെല്ലാം അവർ തീവ്രവാദ പിന്നെ റോളാണ് അവർക്ക് കൊടുക്കുന്നത്. തീവ്രവാദവും ഭീകരവാദവും അല്ലെങ്കിൽ കണ്ടാൽ പേടിപ്പിക്കാനും അറപ്പിക്കാനും കഴിയുന്ന രൂപത്തിലുള്ള റോളുകൾ കൊടുത്ത് അങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മീഡിയകൾ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ഏത് പ്ലാറ്റ്ഫോം ആകട്ടെ, ഇസ്ലാമിനെ എങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ തകർക്കാൻ കഴിയുമോ ആ രൂപങ്ങളെല്ലാം മെനഞ്ഞ് കണ്ടുപിടിച്ച് അതിനെ ഗവേഷണം ചെയ്ത് ഏതെല്ലാം മാർഗത്തിലൂടെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അള്ളാഹുവിൻ്റെ ഒരു വചനം ഞാനിവിടെ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെത്ര കണ്ട് ഈയൊരു ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും വല്ലാഹു മുത്തിമ്മു നൂരിഹി, അവൻ്റെ ആ ഒരു പ്രകാശത്തെ കെടുത്താൻ കഴിയാതെ അള്ളാഹു അതിനെ അത് ഏറ്റവും പൂർണ്ണർത്ഥത്തിൽ അതിനെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഇവർ വാദിക്കുന്ന വാദങ്ങൾ, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം അത് ഭീകരവാദത്തിൻ്റെ മതമാണ്, തീവ്രവാദവും ഭീകരവാദവുമാണ് അവരുടെ പ്രവാചകനായ മുഹമ്മദ് പഠിപ്പിച്ചത്, കൊലപാതകം അവരുടെ ഹരമാണ്, യുദ്ധം അത് കൊതിയാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള വാദങ്ങളാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും വിഷയത്തിൽ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഇതര മതസ്ഥരുടെ മനസ്സുകളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ഇമേജ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത്? ഇസ്ലാമിൻ്റെ ആശയം എന്താണ്? ഇത് മീഡിയകളാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ സ്റ്റോറിയാണോ അത് പറയേണ്ടത്? ഇസ്ലാമിനെക്കുറിച്ച് പറയേണ്ടതും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതും ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അത് തന്നെയും പറയേണ്ടത്. ചില ആളുകൾ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പലതും സോഷ്യൽ മീഡിയകളിൽ വന്ന് പറയാറുണ്ട്, ഇസ്ലാമിനെ വിമർശിക്കാൻ. ഞാൻ മുസ്ലിമാണ്, പക്ഷേ എനിക്ക് തട്ടയിടാൻ എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മുസ്ലിം നാമധാരികളായ ആളുകൾ പലതും പറഞ്ഞു എന്ന് വരാം. എന്നാൽ ഇസ്ലാമിനെക്കുറിച്ച് പറയേണ്ടതാരാ? ഇസ്ലാമിനെക്കുറിച്ച് ആധികാരിക

പ്രാസംഗികമായി സംസാരിക്കേണ്ടതാരാ? അത് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്താ? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ പ്രമാണത്തിൽ എന്താണുള്ളത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണം പറയാൻ, ഇസ്ലാമിക പ്രമാണത്തിനു പറയാൻ എന്താണുള്ളത് എന്ന് നിങ്ങൾ പഠിക്കുന്നിടത്താണ് ഇതിൻ്റെ വിമർശനങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതായത്, ഇസ്ലാം തീവ്രവാദമാണോ എന്ന് പഠിക്കേണ്ടത് ഒരിക്കലും ടി വി ചർച്ചകളിൽ അല്ലെങ്കിൽ രാത്രിയുള്ള ന്യൂസിലെ അന്തി ചർച്ചകളിലല്ല. മറിച്ച് ഇസ്ലാം തീവ്രവാദമാണോ ഭീകരവാദമാണോ എന്ന് പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ്. ഇസ്ലാമിന് തുറന്നുവച്ച പുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിൻ്റെ അധ്യാപനം പ്രവാചക ജീവിതമാണ്, സഹാബത്ത് കാണിച്ചു തന്ന മാതൃകയാണ്. ഇതിൽ നിങ്ങൾ തിരയൂ. ഇത് തിരഞ്ഞിട്ട് നിങ്ങൾ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കൂ. അത് ന്യായമായ വിമർശനവും കൂടിയായിരിക്കണം എന്നതുകൂടി സൂചിപ്പിക്കണം. ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. മനുഷ്യജീവന് അത്യുന്നതമായ മൂല്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഒരിക്കലും മനുഷ്യനെ ഹനിക്കണമെന്നോ ഒരിക്കലും ഇതര മതസ്ഥരെ കണ്ടടത്ത് വച്ച് കൊല്ലണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ നിന്ന് നടത്തിയെടുത്ത ചില വാചകങ്ങൾ മാത്രമാണ്. അതായത്, കണ്ടടത്ത് വച്ച് കൊല്ലുക എന്ന വാചകം കൊണ്ടുവന്നത് യുദ്ധ സന്ദർഭവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. കാരണം യുദ്ധത്തിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഈ ഇവൻ ഒരു അമുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് അവൻ്റെ മുമ്പിൽ പൂവിട്ട് പൂജിക്കൂലല്ലോ. പരസ്പരം യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ യുദ്ധത്തിൻ്റെതായ നിയമങ്ങളാണ് അവിടെ ബാധകമാകുന്നത്. അതേസമയം അതല്ലാതെ നിർഭയത്വത്തോടുകൂടി കഴിയുന്ന സമയത്തോ വിശുദ്ധ ഖുർആൻ വലിയ മൂല്യവത്തായ അധ്യാപനം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം മതമനുസരിച്ച് ജീവിക്കുവാനും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാതെ വീട്ടിൽ തന്നെ നിർഭയത്വത്തോടുകൂടി കഴിയാനും സാഹചര്യം ഒരുക്കിത്തരുന്നവരോട് അൻ തബറൂഹും വത്തുഖിസ്തു ഇലൈഹിം, അവരോട് ബിർറ് കാണിക്കണം എന്നാണ്, പുണ്യം കാണിക്കണം എന്നാണ്, നന്മ വർത്തിക്കണം എന്നാണ്. എന്നിട്ട് അവരോട് നല്ല രൂപത്തിൽ മാന്യമായി ഇടപെടാനും മാന്യമായ രൂപത്തിൽ അവരുടെ വിഷയത്തിൽ ഇടപെടാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരോട് നല്ല രൂപത്തിൽ സമീപിക്കാനും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവന് നൽകിയ വില ഇസ്ലാം നൽകിയ വില എന്ന് വേണം നമുക്ക് പ്രത്യേകം അടിവരയിടേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ ജീവന് നൽകിയ വില വിശുദ്ധ ഖുർആനിലുടനീളം കാണാൻ സാധിക്കും. ആ മനുഷ്യരെ ആദരിച്ച മതമാണ് ഇസ്ലാം. ഓരോ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു തആല ആദരിച്ചിട്ടുണ്ട് എന്നാണ്. വലഖദ് കറംന ബനി ആദം, അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ജീവൻ അമാനത്താണ് എന്നുവരെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മറ്റു സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റു ആളുകളുടെ ജീവനും സംരക്ഷിക്കാൻ ബാധ്യതയേറ്റവരാണ് മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും നല്ലൊരു അധ്യാപനം, മറ്റു ഇതര ദർശനങ്ങളിലൊന്നും കാണാൻ സാധിക്കാത്ത ഏറ്റവും സുപ്രധാനമായ ഒരു അധ്യാപനമാണ് സൂറത്തു മാഇദയിലെ 32-ാം അധ്യായം. വിമർശിക്കുന്നവരും കൂടി ഈ ആയത്തുകളൊന്ന് പരിശോധിക്കണം എന്നാണ്. സൂറത്തുൽ മാഇദ എന്ന് പറയുമ്പോൾ 5-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ മനോഹരമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്. ഹേയ്, പറയുന്നതെന്നറിയോ, ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിക്കഴിഞ്ഞാൽ, കലാപങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഫക്ക അന്നമ ഖതല നാസ ജമീഅ, ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നതിന് തുല്യമാണ് എന്നാണ്. അവിടെ മുസ്ലിമാണോ കാഫിറാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫക്ക അന്നമ ഖതല നാസ ജമീഅ, അവിടെ ജനങ്ങൾ എന്നാണ് പറഞ്ഞത്, ജനങ്ങളെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ആശയം വേറൊരു ദർശനത്തിനും വേദഗ്രന്ഥത്തിനും എടുത്തു കാണിക്കുക സാധ്യമല്ല. അവിടെയാണ് ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് ആളുകൾക്കിടയിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഇത്രയും നല്ല ആശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാളെ അന്യായമായി കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.
അങ്ങനെ കുഴപ്പമുണ്ടാക്കലും കൊല്ലലുമെല്ലാം കൊലപാതകമല്ല.

ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിനു തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന് എങ്ങനെയാണ് തീവ്രവാദവും ഭീകരവാദവുമായി ചിത്രീകരിക്കാൻ കഴിയുക? ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ, അതായത് മതനിയമങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പ്രധാന ലക്ഷ്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ അഞ്ചു കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഹിഫാളത്തുൻ നഫ്സ്, അല്ലെങ്കിൽ ഹിഫ്ദുൻ നഫ്സ്, തൻ്റെ ജീവ സംരക്ഷണം എന്നുള്ളത്. അഞ്ച് കാര്യങ്ങളുണ്ട്: മതം സംരക്ഷിക്കണം, ജീവൻ സംരക്ഷിക്കണം, ബുദ്ധി സംരക്ഷിക്കണം, സമ്പത്ത് സംരക്ഷിക്കണം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവിടെ അതിന് കോട്ടം സംഭവിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും അകന്നു നിൽക്കുകയും വേണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകം പാടില്ല എന്നും സ്വയം ആത്മഹത്യ പാടില്ല എന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നും ഇസ്ലാം കൃത്യമായ നിലപാടെടുക്കുകയും മറ്റുള്ളവരുടെ സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ പോലും കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മഹത്യയും അനാവശ്യമായ അപകടങ്ങളിൽ ചാടുകയും ഇസ്ലാം കർശനമായ വിമർശനങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വലാ തഖ്തുലു അൻഫുസക്കും ഇൻ അല്ലാഹ കാന ബിക്കും റഹീമ, നിങ്ങൾ നിങ്ങളുടെ സ്വദേഹത്തെ പോലും കൊല്ലരുത് എന്നാണ്. ആത്മഹത്യ ചെയ്യരുത്, അതുപോലെ തന്നെ അപകടങ്ങൾ വരുത്തിവെക്കരുത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇസ്ലാം സുരക്ഷയ്ക്ക് അത്ര തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട്, മനുഷ്യ ജീവൻ അത്ര തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വന്തത്തിനു മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിന് പോലും പ്രാധാന്യം നൽകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റായുള്ള മരണങ്ങൾ, അതുപോലെ തന്നെ ആത്മഹത്യകൾ, ഇതെല്ലാം വലിയ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായ മാർഗദർശനവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നതിനപ്പുറം അപകടത്തിൽ അല്ലെങ്കിൽ അശ്രദ്ധയിലൂടെ അല്ലെങ്കിൽ ബോധപൂർവമല്ലാത്ത രൂപത്തിൽ കൊല്ലുന്ന വിഷയത്തിൽ പോലും കൃത്യമായ നടപടിക്രമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ എന്താ കാണുന്നത്? ലാ ളററ വലാ ളിറാർ, സ്വന്തത്തിനു മാത്രമല്ല അക്രമം വരുത്തരുത് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് അപ്പുറത്തുള്ള ആളുകൾ മറ്റുള്ളവർക്കും ഉപദ്രവം വരുത്തരുത് എന്ന ചെറിയ വാചകത്തിലൂടെ വലിയ ആശയങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഈ ഒരൊറ്റ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ സ്വന്തം പറമ്പിൽ നിൽക്കുന്ന ഒരു വൃക്ഷം, അത് വളർന്നു പന്തലിച്ച് അതിൻ്റെ ഇലകൾ അടുത്ത അയൽവാസിയുടെ വീട്ടിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മരത്തെ മുറിച്ചു കളയണം. എത്ര കായ്ക്കുന്ന മരമാണെങ്കിലും ശരി, എത്ര വിലപിടിപ്പുള്ള മരമാണെങ്കിലും ശരി, അത് മുറിച്ചു കളയേണ്ടതാണ്. കാരണം എന്നറിയോ? അയൽവാസിയുടെ വിഷയത്തിൽ ഇസ്ലാം ഇടപെട്ടതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് സംരക്ഷണമേകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് എങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ സാധിക്കും? അന്യായമായി ഒരിക്കലും ഒരു ഉപദ്രവം പോലും ഉണ്ടാക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരോട് തിരിച്ചെങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്? ഇദ്ഫ ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ തിരിച്ച് പ്രതികരിക്കണം എന്നാണ്. ഇങ്ങോട്ട് കച്ചറ ഉണ്ടാക്കാൻ വന്നു, അതിനേക്കാൾ ഇരട്ടിയായിക്കൊണ്ട് തിരിച്ച് കച്ചറ ഉണ്ടാക്കുക എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഏറ്റവും മാന്യമായ രൂപത്തിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കണം എന്നാണ്, ഏറ്റവും നല്ല രൂപത്തിൽ. ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത് നമ്മെക്കുറിച്ച് മോശമായി ചെയ്ത അല്ലെങ്കിൽ മുൻഗാമികളുടെ വിഷയത്തിൽ മോശമായി പ്രതികരണങ്ങൾ അറിയിച്ച ആളുകൾക്ക് അങ്ങോട്ട് സമ്മാനങ്ങൾ കൊണ്ടുകൊടുത്തു എന്ന് വായിക്കാൻ കഴിയും. ചരിത്രത്തിൽ അത്ര കണ്ട് മാന്യരായ ആളുകൾ ഇസ്ലാമിൻ്റെ വക്താക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന അതാണ്. എത്രത്തോളം മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഇസ്ലാം കാരുണ്യം കാണിക്കണം എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് എന്താ? മനുഷ്യരെ കണ്ടടത്തു വെച്ച് കൊല്ലണം, മതം അല്ലെങ്കിൽ ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ്, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിനില്ലാത്ത ആശയങ്ങളും ആദർശങ്ങളും അത് കെട്ടിവച്ച് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും അവർ തന്നെയാണ് ഇളിഭ്യരായി പോകുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകൾ എഴുതി വിടുന്നത് മുസ്ലിമീങ്ങളെ കണ്ടാൽ പേടിക്കണം, താടിയും തൊപ്പിയും വെച്ചവനെ കണ്ടാൽ പേടിക്കണം എന്നൊക്കെയാണ്. ഞാൻ താടി വെച്ചിട്ടുണ്ട്, ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട്. ഈ താടിക്കെന്ത് വികാരമുള്ളത്? ഈ തൊപ്പിക്കെന്ത് വികാരമുള്ളത്? ഇതൊരു സംസ്കാരത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണിതുള്ളത്. അതല്ലാതെ ഈ താടിക്ക് ബോംബ് പൊട്ടിക്കാൻ കഴിയുമോ? തൊപ്പിക്ക് ബോംബ് പൊട്ടിക്കാൻ കഴിയുമോ? അതെല്ലാം ഒരു മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്. വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത്തരം ഒരു നിലവാരം കുറഞ്ഞ ഒരു ചിന്തയിലേക്ക് മാറിപ്പോയി എന്നതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു

0: മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഇസ്ലാം ഗൗരവമായ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പൂച്ചയെ കെട്ടിയിട്ട ചരിത്രം ഇസ്ലാം പഠിപ്പിച്ചു തന്നത്, ആ പൂച്ചയെ കെട്ടിയിട്ട് വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ, ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിൻ്റെ പേരിൽ ആ കെട്ടിയിട്ട വ്യക്തി നരകത്തിലാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും, ഒരു മിണ്ടാപ്രാണിയുടെ വിഷയത്തിൽ പോലും ഇസ്ലാം ഇത്രയും കണിശമായ നിലപാടുകളും അധ്യാപനങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നേരെ ഓപ്പോസിറ്റുമുണ്ട്. ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ തിന്മകളിൽ മുഴുകി ജീവിച്ച മനുഷ്യന് എല്ലാം പുറത്തു കൊടുത്തവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നും ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി കൃത്യമായി ആദർശത്തെ മനസ്സിലാക്കാനും ഇസ്ലാമിനെ തിരിച്ചറിയാനും ഇസ്ലാമിൻ്റെ നന്മകളെ ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ ജീവനും സുരക്ഷയും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇൻസൈറ്റിൽ അബ്ദുർ റഊഫ് അൽ ഹിക്കമി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.

0: وألون
1: السلام عليكم ورحمة
0: الدنيا
1: الله وبركاته.
0: بأجمل
1: بسم الله الحمد لله
0: بشتى
1: والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു. നാം ഇനി പതിവ് പോലെ പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
2: ഞാൻ ഷമീമ വണ്ടൂർ.
1: ഇന്ന് നാം വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് പ്രോഗ്രാമാണ്.
2: വിശ്വാസിയും വ്യക്തിത്വ പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ പിന്നെ ഹമീദ് മാസ്റ്റർ ആണ് നമ്മളോടൊപ്പം ഇന്നത്തെ ഇൻസൈറ്റിൽ ജോയിൻ ചെയ്യുന്നത്. നമുക്കത് കേൾക്കാം.
1: അതെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസ്ഹാബി വസല്ലം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. നാം അപ്പോൾ നിയമങ്ങളെ അല്ലെങ്കിൽ അവയിലെ പഴുതുകളെ കുറ്റം പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കും. നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് തെറ്റുകളിൽ വീണുപോകുന്നവരുണ്ട്. അറിവില്ലായ്മയുടെ ആപത്തിനെ അപ്പോൾ നമ്മൾ പഴിക്കും. നിയമത്തിലെ വ്യക്തതയില്ലായ്മ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലേക്കും പലപ്പോഴും സമൂഹത്തിൻ്റെ തന്നെ ചിദ്രതകളിലേക്കും നയിക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളെ സമർത്ഥന്മാർ തങ്ങളുടേതായ രീതിയിൽ തന്നിഷ്ടപ്രകാരം നിയമത്തെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ വ്യക്തവും ലളിതവും ഏതുകാലത്തും പ്രായോഗികവും മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്നതും മാനവ സംസ്കൃതിയുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ഉപയുക്തമാകുന്നതുമായ നിയമങ്ങൾ മാത്രമേ കാലാതിവർത്തിയായി നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു വ്യക്തതയും ലാളിത്യവുമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഖമുദ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു നൽകുന്ന നിയമോപദേശങ്ങൾ കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് യാതൊരു പ്രയാസവും അവൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതവും ജീവിത വ്യവഹാരങ്ങളും കൂടുതൽ ലളിതവും എളുപ്പമുള്ളതുമാക്കി മാറ്റുക, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാം മനുഷ്യനെ നിയമങ്ങൾ കൊണ്ട് ഞെരുക്കുന്നു. മുസ്ലിമായി ജീവിക്കുക എന്നത് അത്രയധികം ദുഷ്കരമായൊരു വ്യായാമമാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ ഇസ്ലാമിനെ ഒരു ജീവിതചര്യയായി സ്വീകരിച്ചവർ അനുഭവിക്കുന്ന ലാളിത്യവും സമാധാനവും ഏതൊരു വിഷയത്തെ സമീപിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന വിശാലതയും വ്യക്തതയുമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞൊരു വാചകം, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാലിൽ മുസ്ലിമീൻ എന്നാണ്. വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അതിലൂടെ മനുഷ്യന് ഹുദ മാർഗനിർദ്ദേശമുണ്ട്, കാരുണ്യമുണ്ട്, അവന് സന്തോഷം നൽകുന്ന, മനുഷ്യന് സമാധാനം നൽകുന്ന ഒന്ന്. കാരണം ആധുനിക കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗങ്ങളിലൊന്ന് സത്യത്തെ അസത്യത്തിൽ നിന്ന്, ശരിയെ ഫാൾസ്ഹുഡിൽ നിന്ന് വേർതിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അത്രമേൽ മനസ്സിന് യുക്തിഭദ്രവും സുന്ദരവുമായി തോന്നാവുന്ന വാദങ്ങൾ ബുദ്ധിയുടെയും ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെളിവുകളുടെയും പിൻബലത്തിൽ അവതരിപ്പിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള ബൗദ്ധികമായ അന്ധകാരങ്ങളുടെ ആഴങ്ങളിൽ മനുഷ്യനെ ഞെരുക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മളൊരു വചനം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ. എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്നും അവ്യക്തതകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വ്യക്തതയുടെ ഒരു പ്രകാശത്തിലേക്ക് അവനെ കൊണ്ടുവരിക. ഇതാണ് അള്ളാഹു ഖുർആനിലൂടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുന്ന സമയത്ത് അതിൻ്റെ ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നത്. വ്യക്തതയിലൂടെ വിശദീകരിക്കുന്നതിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു ബോധ്യത, മനസ്സിൻ്റെ സംശയങ്ങളുടെ നിഴലുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യും. അവൻ ആത്മവിശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ തന്നെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സംശയങ്ങൾ ഞെരിക്കുന്നൊരവസ്ഥയിൽ, ഇസ്ലാമിനെ പിൻപറ്റാനോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അതിനെ പ്രബോധനം ചെയ്യാനോ നമുക്ക് കഴിയാതെ വരും. അള്ളാഹു തന്നെയും റസൂലിനോട് പറയുന്ന ഫലാ യഖുൻ ഫീ സദ്രിക ഹറജൻ, നിൻ്റെ മനസ്സിന് അത്തരത്തിലൊരു ഹറജ്, സംശയങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പല വിമർശനങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ അവൻ്റെ മേൽ അവന് കേൾക്കേണ്ടി വരുമ്പോഴും തൻ്റേതായ ഒരു ബുദ്ധിയും വിവേകവും ധാരണാശക്തിയും ഒക്കെ അവന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? കാരണം മനുഷ്യന് ബുദ്ധിയുണ്ട്, ധാരണാശക്തിയുണ്ട്, അവന് വിവേകമുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത്തരം കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യന് സത്യം കണ്ടെത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവന് വിട്ടു നൽകിക്കൂടെ എന്നുള്ള ആധുനികരുടെ വാദം. എന്നാൽ ഇതൊരു കേവലം വാദം മാത്രമാണ് എന്ന് ഏതൊരു വിഷയമെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യമാവും. സാർവലൗകികമായ ഒരു ഉദാഹരണം പറയാം. വളരെ സാർവലൗകികമായിട്ടുള്ളൊരാവശ്യമാണ് വസ്ത്രമെന്നത്. ഇസ്ലാം വസ്ത്രധാരണം, അതിൻ്റെ ഇനം, തരം, വർണ്ണം, അനുവദനീയം, നിഷിദ്ധം, പ്രായ വ്യത്യാസമനുസരിച്ച് മനുഷ്യന് ഉള്ള ചില ഉതിറുകൾ, അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് സ്വീകരിക്കേണ്ട വസ്ത്രങ്ങൾ, അതിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം, പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കുമുള്ള മറക്കാതിരിക്കാൻ അനുവാദമുള്ള സമയങ്ങൾ, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായിട്ട് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു ഒരു മനോഹരമായൊരു വചനത്തിലൂടെ മനുഷ്യനവൻ്റെ ബുദ്ധിയും കഴിവും അവന് നൽകിയ മൊറാലിറ്റി അല്ലെങ്കിൽ അവൻ്റെ ധാർമ്മിക ബോധവും ഒക്കെ വെച്ച് എന്ത് തീരുമാനമാണ് ഈ വസ്ത്രകാര്യത്തിൽ അവനെടുക്കേണ്ടതെന്ന് ഒരൊറ്റ വാക്കുകൊണ്ടാണ് പറയുന്നത്. യുവാരി സൗ ആത്തിക്കും വരീഷൻ വലിബാസു തഖ്വാ ദാലിക ഖൈർ. നിങ്ങൾക്ക് നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അലങ്കാര വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്, നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം അവന് തഖ്വയുടെ ഒരു വസ്ത്രമുണ്ട്, അതാണ് ഏറ്റവും ഉത്തമം. അത് ആ തഖ്വയുടെ വസ്ത്രം സ്വീകരിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ അവൻ്റെ സകല കഴിവുകളും ബുദ്ധികളുമൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ മനുഷ്യന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ വേണോ എന്ന് വിമർശകർ ചോദിക്കും. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുള്ള, അവൻ്റെ അവകാശത്തിലുള്ള ഒരു കടന്നുകയറ്റമല്ലേ ഇതിലൂടെയൊക്കെ മതം ചെയ്യുന്നത്? മതം ഭക്തിയുടെ ആരാധനയുടെ കാര്യങ്ങളൊക്കെ മാത്രം പഠിപ്പിച്ചാൽ പോരെ? ഇതാണ് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. നമുക്ക് വളരെ ലളിതമായി ഒരൊറ്റ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ, അള്ളാഹു കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ലളിതമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്താണ് നഗ്നത? എന്താണ് നഗ്നത? ഈ ചോദ്യം നമ്മൾ വ്യത്യസ്ത കാലങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിലോ സംസ്കാരങ്ങളിലോ ഒന്നിച്ചൊന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന നൂറായിരം ഉത്തരങ്ങളുണ്ടാകും. ഒരൊറ്റ ചോദ്യത്തിന് ഇന്ന് ലോകത്ത് നമുക്ക് 1000 ഉത്തരങ്ങൾ ലഭിക്കുന്നർത്ഥം. ഇത് തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന, അല്ലെങ്കിൽ അനന്തമായ വ്യാഖ്യാനങ്ങൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കുമൊക്കെ അവസരങ്ങൾ തുറന്നുകൊടുക്കും. നമുക്കറിയാം, ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സ്ത്രീയുടെ കൈ കാണിക്കാമോ, കക്ഷം കാണിക്കാമോ, മാറിടത്തിൻ്റെ ഒരു അതിരെവിടെയാണ്, മുട്ടിനുമേൽ വസ്ത്രമാകാമോ, ആകാമെങ്കിൽ എത്രയാണ്, ഇങ്ങനെയുള്ള വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും നമ്മൾക്ക് കാണാൻ കഴിയും. 10 വ്യക്തികളെ എടുത്താൽ 10 അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെയാണ് മനുഷ്യർ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വരുന്ന അഭിപ്രായാന്തരങ്ങൾ വലിയൊരു സാമൂഹിക പ്രക്രിയയിൽ, ഒരു ജീവിതത്തിൽ, ഒരു സംസ്കാരത്തിൽ, ഒരു പാരമ്പര്യത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ ഒക്കെ തന്നെ നിലനിൽപ്പിൽ അതീവ ഗൗരവമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഈ ഒരു മുഖമുദ്ര, നേരത്തെ നമ്മൾ പറഞ്ഞ വ്യക്തതയും ലാളിത്യവുമുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ കാലാതിവർത്തിയും ലോകത്തെവിടെയും പ്രായോഗികവും എന്നും മനുഷ്യൻ്റെ സമാധാനത്തിനും സമൂഹങ്ങളുടെ നിലനിൽപ്പിനുമെല്ലാം ആധാരമായി വർത്തിക്കുന്നുമുണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ, ഇസ്ലാമിക നിയമങ്ങളെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരു വീക്ഷണകോണിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇസ്ലാം അത്രമേൽ കാര്യങ്ങളെ വിശദീകരിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആധുനികനായ ഒരു മനുഷ്യൻ്റെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ, യുക്തിബോധമുള്ളൊരു മനുഷ്യൻ്റെ ചിന്താശേഷിയെ ഹനിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് അവൻ്റെ മേൽ ബൗദ്ധികമായൊരു ബലപ്രയോഗം നടത്തുന്നതാണ് ഇസ്ലാമിക നിയമങ്ങളെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അതിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നതിന് പ്രയാസമുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു വിശാലത നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ് ആയിരുന്നു. ഇൻസൈറ്റിൽ ഹമീദ് മാസ്റ്റർ നമ്മോടൊപ്പം ചേരുകയുണ്ടായി. വിശ്വാസിയും വ്യക്തിത്വ പ്രതിസന്ധിയും എന്ന വിഷയത്തിലാണ് ഇന്ന് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. ഇനി നാം അടുത്തൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
2: സാറേ, നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഒന്ന്
1: ഫ്രഷ് ആയിട്ട് വരാം. സ്വരത്തിലേക്ക് പോകുന്നു.

0: മഷാല്ല ബാറക്കല്ല, നല്ലൊരു ഗാനമായിരുന്നു നമ്മളിതുവരെ കേട്ടത്. മ്യൂസിക്കിൻ്റെ അകമ്പടിയൊന്നുമില്ലാതെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു നല്ല ഒരു ഗാനം നാം കേൾക്കുകയുണ്ടായി.
1: ഇതുപോലെയുള്ള നല്ല ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരം പീസ് റേഡിയോയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജമീലാപ്പിലുണ്ട്, അതുപോലെ ഈണം എന്ന യൂട്യൂബ് ചാനലൊക്കെ അതിലുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് പലപ്പോഴും നമ്മളിതൊക്കെ ഉണർത്താറുണ്ട്, നമ്മളെ പ്രേക്ഷകർക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കൂടി നമ്മൾ പറയണം.
0: അതെ, ഇനി ആരോഗ്യരംഗത്തുള്ള ചില കാര്യങ്ങളുമായി ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ സുഹൈൽ എന്നും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായി മൂസ പി പിയുമാണ്.
0: ആസ്ത്മ കാരണങ്ങളും ചികിത്സാ രീതികളും എന്ന വിഷയത്തിലാണ് ഇന്ന്.
1: സിമിലിയ ഹോമിയോപ്പതി മെഡിക്കൽ സെന്ററിൽ കരിങ്കല്ലത്താണിയിലെ ഡോക്ടറാണ് ഡോക്ടർ സുഹൈലിയൻ,
0: അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു, കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ലോക ആസ്മ ദിനം. ആസ്മ അഥവാ ശ്വാസംമുട്ടൽ സാധാരണയായി നാം കേട്ടുപരിചയമുള്ള രോഗമാണ്. എന്നാൽ കൃത്യസമയത്ത് തന്നെ ആസ്മ ചികിത്സിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫലപ്രദമായി ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണ്. ആസ്മയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചും അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം തലവൻ ഡോക്ടർ സുഹൈലാണ്. ഡോക്ടർ സുഹൈലിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സർ, എന്താണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസംമുട്ടൽ എന്നുള്ളത് എന്താണ്?
3: ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ശ്വാസംമുട്ടും ആസ്മയല്ല, എല്ലാ വലിവും ആസ്മയല്ല. ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം അസുഖമാണ്. അത് ശ്വാസനാളത്തിൽ കാണപ്പെടുന്ന അസുഖമാണ്. ശ്വാസനാളത്തിലെ നീർക്കെട്ട് ആണ് അതിൻ്റെ പ്രധാനമായ ഒരു പത്തോളജി, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ശ്വാസനാളം നീർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നൊരു നീർക്കെട്ട് എന്ന രൂപത്തിൽ നമ്മൾ എടുക്കരുത്. നമ്മളിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്കൊരു ജലദോഷം ഉണ്ടായാലും മൂക്കിൽ ഒരടപ്പ് കാണില്ലേ, ഇതേമാതിരി അടപ്പ് നമ്മളെ താഴെയുള്ള ശ്വാസനാളത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുമൂലം നമ്മൾ

0: എന്താ സംഭവിക്കുക, നമുക്ക് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് വേറെ ഒരു കോമ്പണൻറ്റും കൂടി അതിന് വേറെ ഒരു ഫാക്ടറും കൂടി അതിനകത്ത് ഉള്ളതാണ് വലിഞ്ഞു മുറുക. അവിടെ പേശികളുണ്ട്, ശ്വാസനാളത്തിൽ ചില പേശികളുണ്ട്. ഈ പേശികൾ അതിൻ്റെ കൂടെ വലിഞ്ഞു മുറുകുകയും ചെയ്യുന്നതോടുകൂടി ഈ ശ്വാസനാളത്തിൻ്റെ ആ കാലിബർ അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യാസം കുറയുകയും നമുക്ക് ശ്വാസം വലിക്കുമ്പോൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ആസ്മയിൽ ശ്വാസം മുട്ടൽ. പലപ്പോഴും ചില സമയത്ത് ഈ ശ്വാസം മുട്ടൽ തന്നെ ആയിട്ട് വരാറില്ല, ഈ പിന്നെ നീർക്കെട്ട് എന്നുള്ള കമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശ്വാസം ശരിക്കും പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് അതിൻ്റെ വേറൊരു പ്രശ്നമാണ് എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അതായത് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് നമ്മൾ അമിതമായി പ്രതികരിക്കും. അതായത് ശ്വാസം നാളം അമിതമായി പ്രതികരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ചുമ വരും. അപ്പോൾ ചില ആസ്മ കൂടുതൽ ചുമയായിട്ടാണ് കാണപ്പെടുക, ചില ആസ്മ കൂടുതൽ വലിവായിട്ടാണ്. അപ്പോൾ എല്ലാ വലിവും ആസ്മയല്ല. വലിവ് ശ്വാസം മുട്ടലിൻ്റെ കാരണം പല കാരണങ്ങളാണ്. ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവാം, രക്തത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവാം, ഇനി ശ്വാസകോശത്തിന് തന്നെ പലതരം അസുഖങ്ങളുണ്ട്, ഇതിനൊക്കെ ശ്വാസം മുട്ടലുണ്ടാവും. അപ്പോൾ ആസ്മ ബേസിക്കലി എന്ന് പറയുന്നത് ശ്വാസനാളത്തിലുണ്ടാവുന്ന നീർക്കെട്ടും അതുമൂലം ഉണ്ടാവുന്ന സങ്കോചവുമാണ് ആസ്മ എന്ന് പറയുന്നത്.
1: നമ്മുടെ നാടുകളിൽ ആസ്മ എത്രത്തോളം കാണപ്പെടുന്നുണ്ട്?
0: ആസ്മയുടെ പ്രിവലൻസ്, ആസ്മ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് പല സ്പെക്ട്രായിട്ടാണ്, പല സമൂഹങ്ങളിലും പല മാതിരിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡീസ് കാണിക്കുമ്പോൾ 2% മുതൽ 20% വരെയുള്ള സമൂഹങ്ങളാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെടുത്താൽ ഇന്ത്യയിൽ ശരിക്കുള്ളൊരു സ്റ്റഡി ഇല്ലെങ്കിലും നമ്മൾ റഫ്ലി പറയാം ഒരു 2.5 മുതൽ 5% ജനങ്ങൾക്ക് ആസ്മയുണ്ട്. മൊത്തം ലോകത്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം കണക്ക് എന്ന് പറയുന്നത് 300 മില്യൺ ആസ്മ രോഗികളുണ്ട്. ഈ ആസ്മയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ വളരെ ലഘുവായ അസുഖമാണെങ്കിലും ആസ്മയുടെ ശരിയായ രൂപത്തിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഒരു 2.5 ലക്ഷം ആളുകൾ ആസ്മ റിലേറ്റഡ് ഡെത്ത് നമ്മൾ കണക്കാക്കുന്നത്.
1: ഇത് ആസ്മ വരാനുള്ള പ്രധാന കാരണം എന്താണ്?
0: ആസ്മയുടെ ഒരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ജനിതക ഘടന തന്നെയാണ്. ജനിതക ഘടനയാണ് ഒരു ഘടകം. പിന്നെ നമ്മളെ എൻവയോൺമെൻറ്റ് നമ്മളതിനെ അലർജൻസ് എന്ന് വിളിക്കും. അതായത് നമ്മൾക്ക് പറ്റാത്തൊരു സാധനം നമ്മൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റി അതിന് അമിതമായി പ്രതികരിക്കും. അത് അലർജൻസ് എന്നാണ് അതിനെ വിളിക്കുക. പിന്നെ പല കാരണങ്ങളുണ്ട്. ഈ അലർജൻസ് പല സ്ഥലത്തുനിന്ന് നമുക്കുള്ള ഒക്കുപ്പേഷൻ, ഇപ്പോൾ നമുക്കൊരു ജോലി സ്ഥലത്തുള്ള ആസ്മ, ജോലി റിലേറ്റഡ് ആയിട്ട് ആസ്മ വരും. ഇപ്പോൾ പെയിൻറ്റേഴ്സ്, ഇപ്പോൾ പെറ്റ് ഷോപ്പ് നടത്തുന്ന ആളുകൾ, പിന്നെ കോട്ടൺ മില്ലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ എക്സ്പോഷർ ആയിട്ട് സംബന്ധിച്ച് ഒക്കുപ്പേഷണൽ ആസ്മ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഒബീസിറ്റി റിലേറ്റഡ് ആസ്മ, അതായത് അമിതവണ്ണം കാരണമായിട്ട് ആസ്മ വരുന്നതായിട്ട് കാണും. ഈ ഓരോ കാരണങ്ങളിലും ഓരോ തരത്തിലാണ് അതിൻ്റെ ഒരു പത്തോളജി ആയിട്ട്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ചികിത്സ തന്നെ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മളതിന് ചികിത്സയിലേക്കൊക്കെ പോകാം.
1: ഇപ്പം നമ്മൾ പുകവലിക്കുന്ന ആളുകളിൽ ശ്വാസം മുട്ടൽ കാണാറുണ്ട്. ശരിക്കും ഈ പുകവലിക്കുന്നതിലുള്ള ശ്വാസം മുട്ടൽ ആസ്മയാണോ, അല്ലെങ്കിൽ പുകവലിയും ആസ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിവരിക്കാമോ?
0: വളരെ നല്ല ചോദ്യമാണ്. ആസ്മ ഉള്ള ഒരാൾ പുക വലിച്ചാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ട്രിഗറായിട്ട് വരും. അതായത് ആസ്മ ഉണ്ടാക്കാനുള്ള ഒരു പ്രസിഡൻറ്റിങ്. സാധാരണ പുക വലിച്ച ഒരു 40 വയസ്സിന് മേലെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ ആസ്മ അല്ല. അതിന് നമ്മൾ വേറെ ഒരു പേരാണ് ഉപയോഗിക്കുക, COPD എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അത് ഇറിവേഴ്സിബിൾ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് തിരിച്ചു വരാൻ പറ്റാത്തത്. കേട് വന്നാൽ കേട് വന്നത്. ആസ്മ അങ്ങനെയല്ല. ആസ്മയിലെ നീർക്കെട്ട് നമുക്കത് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഫുള്ളി റിവേഴ്സിബിൾ, അതായത് എല്ലാം മിക്കവാറും പരിപൂർണമായിട്ടും നമുക്ക് ഒരു പഴയ ലങ് ഫംഗ്ഷനിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആസ്മ നമുക്ക് COPD ആയി മാറും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ നമ്മൾ ഈ ആസ്മയെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പെർമനൻറ്റ് ഡാമേജ് നമ്മളെ ശ്വാസനാളത്തിൽ വരും, അത് COPD ആയി
1: കൃത്യസമയത്തിൽ
0: ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആസ്മ COPD ആവാം. COPD എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. COPDൻ്റെ ഒരു കാരണമാണ് ആസ്മ. പുകവലി ആണ് COPDൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാരണം. പിന്നെ പുക വലിച്ചു കഴിഞ്ഞാൽ ആസ്മ ഉള്ള ആളുകൾക്ക് ആസ്മ കൂടാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ
1: ഈ ആസ്മ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ജീവിത ക്രമീകരണങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടോ?
0: ഭക്ഷണവും ആസ്മയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേകമായിട്ടൊരു ജനറലൈസേഷൻ ഒരു നമുക്കതിൽ സാധ്യമല്ല. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആസ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ആ ഭക്ഷണത്തിന് അവർക്ക് അലർജി ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ആസ്മ കൂട്ടാനുള്ള ഒരു കാരണമായിട്ടത് വരാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വളരെ തെറ്റിദ്ധാരണ പല ആളുകളും ചിലപ്പോൾ ചികിത്സകർ തന്നെ പറയും ഒരു കുട്ടിക്ക് ആസ്മ ഉണ്ടായാൽ പാല് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുത്, ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇത് പറയാൻ ഒരു ഡോക്ടർക്ക് സത്യത്തിൻ്റെ അവകാശമല്ല. ഇത് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് അവകാശം. ആ അമ്മയാണ് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യണേ. ആ കുട്ടിക്ക് ഒരു പൈനാപ്പിൾ കഴിച്ച് വലിവ് കൂടിയത് അമ്മ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പൈനാപ്പിളിന് ഈ കുട്ടിക്ക് അലർജി ഉണ്ട് എന്ന്. അങ്ങനെയാവുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ പറയണം. അതായത് ഈ ജനറലൈസേഷൻ പലപ്പോഴും ഈ ഫ്രൂട്ട്സിലാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത്. ഇത് ആസ്മ നമുക്ക് ചികിത്സിക്കാനുള്ളൊരു ഘടകം കൂടി ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. അപ്പോൾ അതും കൂടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ
1: അത്. അല്ലാതെ പൊതുവേ മുട്ട ഉപയോഗിക്കാൻ പാടില്ല, പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് അലർജി ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ.
0: ഇന്ന ഒരാൾക്ക് പർട്ടിക്കുലർ ആളുകൾക്ക് ഇപ്പം നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് ഒരു ഇപ്പം അടുത്ത് തന്നെ ഒരു പത്രത്തിലെ ന്യൂസ് വന്നു, ഒരു കുട്ടി ചെമ്മീൻ കഴിച്ച് മരിച്ചു എന്ന്. വളരെ സിവിയർ റിയാക്ഷൻ ആയിരിച്ചു. അത് അനാഫിലാക്സിസ് എന്ന് ആസ്മൻ്റെ ഒക്കെ ഒരു വലിയൊരു രൂപത്തിലുള്ള ഒരു അലർജിയാണ് അനാഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അലർജി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് അത് വന്നു വെച്ചിട്ട് ലോകത്തെല്ലാവരും ചെമ്മീൻ കഴിക്കണ്ട എന്നില്ല. ഈ പർട്ടിക്കുലർ അലർജി ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ അലർജൻ ഒഴിവാക്കുക. പലപ്പോഴും നമ്മളത് കാണുന്നത് ആ രൂപത്തിൽ കാണുമ്പോഴും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയും. പലപ്പോഴും ആളുകൾ നമ്മളടുത്ത് വന്ന് പറയും ഈ കുട്ടിക്ക് ഇപ്പോൾ കൂടിയത് ഇന്നലെ ഈ ജ്യൂസ് കഴിച്ചിട്ടാന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ രൂപത്തിൽ കാണുന്നതുകൊണ്ടാണ്. മിക്കവാറും അത് അലർജി ആവണമെന്നില്ല, അതിനൊരു കാരണം കണ്ടെത്തണമല്ലോ. ഇന്നിപ്പോൾ ഒരു ആസ്മ ഉണ്ടായതിന് ഒരു കാരണം കണ്ടെത്തും, ചിലപ്പോൾ ആ ജ്യൂസിലേക്ക് അങ്ങ് പോവുകയാണ്.
1: അതുപോലെ ചില ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകളൊക്കെ ചില ആളുകൾക്ക് കാരണമാകാനുണ്ടാവും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ആസ്മയുടെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർ ഒന്ന് വിവരിക്കാം?
0: ആസ്മയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്ന് വീസിങ്, അതായത് കുറുകലായിട്ടും. രണ്ട് ചുമ, ഇത് വളരെ വേരെയും കുറഞ്ഞതായിട്ടും പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു അഡൽട്ട് അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ സാധാരണ വലിവ്, ചുമ എന്നിങ്ങനെയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാറുള്ളത്. പിന്നെ ചിലപ്പോൾ ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും, കിതപ്പായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർ ഓടുമ്പോൾ ചുമയായിട്ട് വരാം, ഓടുമ്പോൾ കിതപ്പായിട്ട് വരാം. പലപ്പോഴും കുട്ടികളിൽ കാണുന്നത് ചുമയായിട്ടാണ്. ചുമ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ, അത് വളരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നത്. രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ, രാത്രിയിൽ ചുമച്ചിട്ട് കുട്ടി എണീക്കുക, ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു ആസ്മയുടെ ഒരു ഒരു പിന്നെ ലക്ഷണമായിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത്.
1: ഈ രാത്രിയിലുള്ള കുട്ടികളുടെ കാണുന്ന
0: ചുമ വലിവ്.
1: ഇന്ന് ആസ്മ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത്? ഒന്ന്
0: ആസ്മ നമ്മൾ ഇങ്ങനെ ലക്ഷണമുള്ള ആളുകളിൽ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു 90% ആസ്മ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യുക, നമ്മൾ ടെസ്റ്റുകൾ വഴുതാണ് സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അയാൾക്ക് എത്രത്തോളം ശക്തിയിൽ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം എയറിനെ നമുക്ക് പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുന്നതെന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആസ്മ ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുട്ടിക്ക് ഒരു മെഡിക്കേഷൻ അപ്പോൾ തന്നെ കൊടുത്തിട്ട് അത് എത്രത്തോളം മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു COPD ആസ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ COPDയിൽ മെഡിക്കേഷൻ കൊടുത്താൽ അത് കുറയില്ല. ആസ്മയിലാകുമ്പോൾ ഒരു സ്പൈറോമെട്രി ചെയ്ത് അത് കുറവാണെന്ന് കണ്ട് നമ്മളൊരു ഒരു ഇൻഹെയിലർ കൊടുത്തിട്ട് ആ കുട്ടിയുടെ രണ്ടാമത് അസസ് ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 200 ml കൂടുതൽ അല്ലെങ്കിൽ ഒരു 12% കൂടുതലുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ എന്ന് പറയും. അപ്പോൾ അത് ആസ്മയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ഒരു ടെസ്റ്റായിട്ട് കൊടുക്കും. പിന്നെയുള്ള ടെസ്റ്റുകളെന്ന് പറയുന്നത് ആസ്മയുടെ അലർജി ടെസ്റ്റുകൾ, അത് പർട്ടിക്കുലർ അലർജി ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രിക്ക് ചെയ്യും. അതായത് സ്കിന്നിൽ ഈ പർട്ടിക്കുലർ അലർജൻ നമ്മൾ കുത്തിവെച്ചിട്ട് അതിന് റിയാക്ഷൻ ഉണ്ടോ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ IgE എന്ന് പറഞ്ഞിട്ട് ബ്ലഡിലുള്ള അലർജിയുടെ ഒരു ഇതാണ്, ഇമ്മ്യൂണോഗ്ലോബിനാണ് IgE എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ഉണ്ട് അസസ് ചെയ്യും. ഇത് വളരെ പർട്ടിക്കുലർ സ്പെസിഫിക് IgE എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അലർജി ഉണ്ട്, ഇപ്പോൾ ഒരു പൊടിക്കുള്ള അലർജി ഉണ്ട്, ആ പൊടിക്ക് എത്രത്തോളം IgE ശരീരത്തിലുണ്ടോ നോക്കിയിട്ട് ആ പൊടിക്ക് അലർജി ഉണ്ട് എന്ന് പറയാം. ജനറലായിട്ട് മൊത്തം IgE നോക്കാറുണ്ട്, സ്പെസിഫിക്കായിട്ട് ഇതിനുണ്ട് നോക്കാറുണ്ട്. പിന്നെ വേറെ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സൈൽ നൈട്രിക് ഓക്സൈഡ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞല്ലോ, ഇതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർക്കറായിട്ട് നൈട്രിക് ഓക്സൈഡ് വെച്ചിട്ട് അത് ഇങ്ങനെ അസസ് ചെയ്യുക. ഇങ്ങനത്തെ ടെസ്റ്റുകളും അവൈലബിൾ. സാധാരണ പക്ഷേ ഒരു ഇൻ്റർവ്യൂ, ഒരു പേഷ്യൻ്റെ ഇൻ്റർവ്യൂ, അവരുടെ സിംറ്റംസ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം, പിന്നെ നമ്മൾ സ്റ്റെതോസ്കോപ്പ് വെച്ചിട്ട് ഓസ്കൾട്ടേറ്റ് വീസിങ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
1: ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കുന്നു. സാധാരണ ഇപ്പോൾ സാർ ഈ പറഞ്ഞ ടെസ്റ്റുകൾ വില കൂടിയ ടെസ്റ്റുകളാണോ അതോ നോർമൽ? ഒരു
0: സ്പൈറോമെട്രി സാധാരണ ഇപ്പോൾ പല ക്യാമ്പുകളിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 300 മുതൽ 600 വരെ പല ഹോസ്പിറ്റലുകളിലും ചാർജ് ചെയ്യണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാവുന്നത്.
1: ആസ്മ ഒരിക്കൽ വന്നാൽ ജീവിതകാലം മുഴുവനും അത് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നൊരു ധാരണ ചില ആളുകളിലെങ്കിലും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ?
0: ആസ്മ സത്യത്തിൽ സ്വയം മാറുന്ന ഒരു അസുഖമാണ്. അതൊരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആളുകളിലും, എല്ലാവർക്കും മാറുമെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. മിക്കവാറും ഇപ്പോൾ ഒരു കുട്ടിക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ ഒരു 14-15 വയസ്സൊരു 60-70% കുട്ടികൾക്കും ആസ്മ ഫ്രീ ആയിട്ട് പോകാറുണ്ട്. ആസ്മയുടെ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നമ്മളത് ക്യൂറാക്കാനല്ല ചികിത്സിക്കണേ, ക്യൂർ തന്നെ ക്യൂറാവും. ഈ ക്യൂറാവണവരെ ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എന്ന് മാത്രമല്ല, ഈ ക്യൂറായി കഴിഞ്ഞാലും ആസ്മ കൺട്രോൾ ചെയ്യാത്തൊരു ആസ്മയാണ് ക്യൂറാവണമെങ്കിൽ അതിൽ എയർവേയിൽ ചേഞ്ചസ് വരും, കിതപ്പ് ഭാവിയിൽ കിതപ്പുണ്ടാകും, മാറിക്കഴിഞ്ഞാലും കിതപ്പുണ്ടാകും. ഈ രണ്ട് ഫാക്ടറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്മയുടെ ചികിത്സ എടുക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. എന്ന് മാത്രമല്ല, ആസ്മ കൊണ്ട് മരണം സംഭവിക്കാം,
1: ഡേഞ്ചറാവാനും സാധിക്കും. ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്?
0: ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? നമ്മൾ ഇപ്പോൾ ഒരു 1990 ശേഷം അല്ലെങ്കിൽ 1980 ശേഷം കാര്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ഫാക്ടർ എന്നാണ്, ആസ്മ ഒരു വെറും ഒരു ശ്വാസനാളത്തിൻ്റെ സങ്കോചം അല്ലെങ്കിൽ ഒരു തടസ്സം മാത്രമല്ല, ആസ്മ ഒരു നീർക്കെട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമാണ്. ഈ നീർക്കെട്ടിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ലോങ് ടേം ആയിട്ട് അഡ്രസ്സ് ചെയ്യുക, അതിനുള്ള മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ കണ്ടുപിടുത്തമാണ് ഈ ഇൻഹെയിലർ തെറാപ്പി എന്ന് പറയുന്നത്. അത് ആസ്മ ശ്വാസനാളത്തിലുള്ള അസുഖമാണ്. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുക. ഇത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആസ്മയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും. 90% ആസ്മയും നമുക്ക് 100% കൺട്രോളിൽ കൊണ്ടുപോകാം. വളരെ ചെറിയ ഒരു 10% ആസ്മ നമ്മൾ കുറച്ചും കൂടി പറയാം, ഒരു ഡിഫിക്കൽട്ട് ആസ്മ, അതിന് കുറച്ചും കൂടിയും വലിയ മരുന്നുകളും കുറച്ചും കൂടിയും വേറെ ചികിത്സാ രീതികളും നമ്മൾ നോക്കേണ്ടി.
1: അതെ, എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ സാധാരണയായിട്ട് നിലവിലുള്ളത്?
0: അപ്പോൾ ആസ്മയുടെ ചികിത്സയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രിവെൻ്റർ, രണ്ട് റിലീവർ. അതായത് പ്രിവെൻ്റർ എന്ന് പറഞ്ഞാൽ ആസ്മ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. റിലീവർ എന്ന് പറഞ്ഞാൽ ഒരു ആസ്മയുടെ അറ്റാക്ക് വന്നാൽ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്. റിലീവർ എന്ന് പറയുന്നതാണ് ഈ സങ്കോചത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ആസ്മ ശ്വാസനാളത്തിലുള്ള ഈ സ്മൂത്ത് മസിൽസ് എന്ന് പറയും, മസിൽ പേശികൾ, ആ പേശികൾ റിലാക്സ് ചെയ്തിട്ട് ശ്വാസനാളം വികസിപ്പിക്കുന്ന മരുന്നുകളാണ് റിലീവർ. അതൊരു ആസ്മ അറ്റാക്കുണ്ട്. രണ്ടാമത്തേത് ആസ്മയിലെ ഈ ഇൻഫ്ലമേറ്ററി കോമ്പണൻറ്റ്, അല്ലാതെ ഈ നീർക്കെട്ട് എന്നുള്ള കോമ്പണൻറ്റിൻ്റെ അഡ്രസ്സ് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ് എന്ന് പറയും. ഇൻഹെയിൽഡ്, അപ്പോൾ അത് നമ്മൾ നേരിട്ട് ഇൻഹെയിലർ രൂപത്തിൽ, അത് ചിലപ്പോൾ ഗുളിക രൂപത്തിൽ, പൊടി രൂപത്തിൽ വലിക്കുന്നതുണ്ട്, സ്പ്രേ രൂപത്തിലുള്ളതുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ സ്പ്രേനെ, സ്പേസർ, മാസ്ക് ഒക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരിട്ട് വെക്കും. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പം അസ്താലിൻ എന്ന് പറഞ്ഞിട്ടൊരു ആസ്മയുടെ ഒരു മരുന്നുണ്ട്. അത് ഗുളിക രൂപത്തിൽ കിട്ടും, ഇൻഹെയിലർ രൂപത്തിൽ കിട്ടും. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ അത് 2 mg, ഇൻഹെയിലർ രൂപത്തിൽ അത് 100 μg. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡോസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാൽ 2000 RT. അതായത് ഇൻഹെയിലറിൻ്റെ 2000 RT ഡോസാണ് നമ്മൾ
1: കഴിക്കുന്നത്.
0: അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വയറിലേക്കാണ് കഴിക്കുന്നത്. വയറിനല്ല അസുഖമുള്ളത്, വയറിന് അസുഖം അത് അബ്സോർബ് ചെയ്തിട്ട് രക്തത്തിൽ വന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ചെറിയ അംശം മാത്രമേ ശ്വാസനാളത്തിലെത്തുള്ളൂ. അവിടെയാണ് നമുക്ക് മരുന്ന് വേണ്ടത്. ഈ ചെറിയ അംശം നമ്മൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻഹെയിലർ രൂപത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണെങ്കിൽ അതിലേക്ക് പോവുക. അപ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല.
1: ഇൻഹെയിലർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഡോസിലുള്ള മരുന്ന് ആണ് ശരീരത്തില് ചെല്ലുന്നത്. അത്
0: ശരീരത്തിൽ ചെല്ലണില്ല, ആ സ്ഥല ശ്വാസനാളത്തിൽ മാത്രമേ അത് അങ്ങ് അബ്സോർബ് ചെയ്ത് പോണില്ല. വളരെ ചെറിയ ഡോസേ അബ്സോർബ് ചെയ്യുള്ളൂ. ആ ചെറിയ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹെയിലർ ഇപ്പം 2000 ദിവസം എടുത്താലേ ഒരു ഗുളിക കഴിക്കണ
1: എഫക്റ്റ് ആവുന്നുള്ളൂ.
0: എഫക്റ്റ് അല്ല, ഡോസ് ആവുന്നുള്ളൂ. ആ ഡോസ് തന്നെ ശരീരത്തിനകത്തേക്ക് പൊത്തുന്നില്ല, അത് ആ സ്ഥലത്ത് മാത്രം,
1: ശ്വാസനാളത്തിൽ മാത്രം.
0: അതായത് നമ്മളൊരു ഓയിന്റ്മെന്റ് പുരട്ടുന്ന ഒരു ഇഫക്റ്റാണ് ഇൻഹെയിലർ എന്ന് പറയുന്നത്.
1: ഇനി ഇൻഹാലേഷൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് പിന്നീട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക സാധാരണയായിട്ട് ആസ്മ രോഗികൾ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാം.
0: രണ്ട് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വരാറുള്ളത്. ഒന്ന്, ആസ്മ കുറച്ചും കൂടി ഒരു ദീർഘകാലം നിലനിൽക്കുന്ന ഒരു അസുഖമാണ്. അത് ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ മാറുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളൊരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഉപയോഗിക്കാം.
1: അതെ.
0: അപ്പോൾ അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, സി ഒ പി ഡി എന്ന് പറഞ്ഞ വേറൊരു അസുഖമുണ്ട്. ഈ അസുഖവും ആസ്മയും തമ്മിൽ ഒന്നാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കും. ഈ സി ഒ പി ഡിക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മാറില്ല, ജീവിതകാലം അവർക്ക് മുഴുവൻ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മൾ ആസ്മ എന്ന് മാറുന്നു, ഇന്ന് മാറിയാൽ ഇന്ന് മരുന്ന്
1: നിർത്താം.
0: ആസ്മ എന്ന് മാറുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് മാറണം, ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് മാറും. 5 കൊല്ലം കൊണ്ട് മാറണത് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ട് മാറും, 2 കൊല്ലം കൊണ്ട്. അങ്ങനെ
1: പിന്നെ നമ്മൾ ഇൻഹാലേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഉപയോഗത്തിന്?
0: ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഹലേഷൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അത് അല്ലെങ്കിൽ അതിൻ്റെതായ ചെറിയ ഫലം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ച് ശ്വാസം കുറച്ച് നമ്മളൊരു 10 സെക്കൻഡ് അവിടെ പിടിച്ചു കഴിഞ്ഞാലേ അത് ഉദ്ദേശിച്ച രൂപത്തിലെത്തുള്ളൂ. എത്ര നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹെയിലറിൻ്റെ 20% നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ, ബാക്കി തിരിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാലേ അതിൻ്റെ ഫലം
1: ഉപയോഗിക്കുള്ളൂ.
0: അത് കറക്റ്റ്. വളരെ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിലർ പലപ്പോഴും ഡോക്ടർമാർ എഴുതും, അവരത് പഠിപ്പിക്കാൻ അവർക്ക് സമയം
1: ഉണ്ടാവില്ല,
0: രീതി പറഞ്ഞു കൊടുക്കില്ല. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലവും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ.
1: അതായത് ശരിക്കും അതിൻ്റെ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചെങ്കിലേ അതിൻ്റെ പൂർണ്ണ ഫലം അത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ആസ്മയുടെ ചികിത്സയിൽ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുന്നതാണ് ഇതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെടാറുണ്ട്. ഇതിൻ്റെ ഒരു വശം ഒന്ന് സർവീസ്.
0: സ്റ്റീറോയിഡുകളോടുള്ള ഭയം, സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ ശരീരം, നമ്മളെ ശരീരത്തിൽ കാണുന്ന ഒരു ഹോർമോണാണ്. പല രൂപത്തിലും കാണും, പല ടെസ്റ്റോസ്റ്റിറോയിഡ്, കോർട്ടിസോൺ. സ്റ്റീറോയിഡിൻ്റെ അളവ് നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബോധം പോവും. സ്റ്റീറോയിഡുകൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉപയോഗിച്ചാൽ നമുക്ക് അസുഖം വരും. ഇതുപോലെ തന്നെയാണ് സ്റ്റീറോയിഡുകൾ കഴിക്കുന്നത്. സ്റ്റീറോയിഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ്. ഒരു 2-3 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിച്ചാൽ അത് നമുക്ക് കുഴപ്പം വരും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീറോയിഡുകൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസനാളത്തിൽ മാത്രമേ അത് എത്തുകയുള്ളൂ, ശരീരത്തിനകത്തേക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വളരെ അധികം അളവിൽ ഇൻഹെയിലർ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു തരി നമ്മളെ ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ നമ്മൾ സിസ്റ്റമിക്കായിട്ട്, അതായത് കഴിക്കുന്ന രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും സ്റ്റിറോയിഡുകൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ആസ്മ അറ്റാക്ക് വരുമ്പോൾ, വളരെ സിവിയർ അറ്റാക്ക് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 ഡേയ്സോ അല്ലെങ്കിൽ 10 ഡേയ്സോ മാക്സിമം 2 വീക്കോ സ്റ്റിറോയിഡുകൾ കൊടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. സ്റ്റിറോയിഡുകൾ ഒരു വർഷമോ 2 വർഷമോ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം സൈഡ് എഫക്റ്റുകളും തീർച്ചയായിട്ടും വരാം.
1: ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് കൂടാതെ വേറെന്തെങ്കിലും പുതിയ ചികിത്സാ രീതികൾ ആസ്മയ്ക്ക് നിലവിലുണ്ടോ?
0: ആസ്മയുടെ പുതിയ ചികിത്സ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു, നിലവിലുള്ള ചികിത്സ 90% ആസ്മ രോഗികളെയും ഫലപ്രദമായ രൂപത്തിൽ ചികിത്സിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ചികിത്സകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ 10%, അതായത് ഡിഫിക്കൽട്ട് ആസ്മ എന്നുള്ള രൂപത്തിലാണ്. അതിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പോൾ ഗുളിക രൂപത്തിലുള്ള മോണ്ടിലൂക്കാസ്റ്റ്, അതായത് മോണ്ടിലൂക്കാസ്റ്റ് എന്ന് പറഞ്ഞ ഗുളികളുണ്ട്. പിന്നെ ചില ഇഞ്ചക്ഷൻ, ബയോളജി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻസ്, ഒമാലി സുമാബ് നോക്കുമ്പോൾ ആൻറ്റി IgE എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെതിരെയുള്ള ആൻറ്റിബോഡി കുത്തിവെക്കുക. ഇൻ്റർലോക്കിംഗ് 5 ആൻറ്റഗോണിസ്റ്റ് എന്നുണ്ട്. പിന്നെ വേറെ രസകരമായൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രോങ്കോസ്കോപ്പ് വഴി ശ്വാസനാളത്തിൽ ഹീറ്റ് ചെയ്യുക, ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സങ്കോചിക്കുന്ന മസിലുണ്ടല്ലോ, പേശികളുണ്ട്, അവ നശിപ്പിക്കും. അതിനാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാ ചികിത്സാ രീതികളും നമ്മൾ

0: ആശങ്കയുള്ള ഒരു വിഷയം കൂടിയാണ് ഈ ആസ്തമ അല്ലെ, അലർജിയുമായി ബന്ധപ്പെട്ട
1: അതെ
0: കാര്യങ്ങൾ. അപ്പോൾ എല്ലാ ആളുകൾക്കും ഏറെ ഉപകരിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു, അതിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല.
1: അതെ. ഇനി നാം ചില കാര്യങ്ങൾ പഠിക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥനാ പഠനം.
0: നമ്മുടെ ജീവിതത്തിനെ അർത്ഥവത്താക്കുന്നത് നല്ല നല്ല പ്രാർത്ഥനകൾ അത് പ്രാവർത്തികമാക്കുമ്പോഴാണെന്നുള്ളതാണ്. അപ്പോൾ ചെയ്ത പ്രവർത്തനം സ്വീകരിക്കാൻ എന്ന ഒരു വിഷയത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
1: അബ്ദുറൌഫ് അലിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നാം പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കും. ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരുപാട് ഖൈറുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് സ്വീകരിക്കാതെ പോയാൽ അതെത്ര പ്രയാസമുണ്ടാകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അതിനൊരു രൂപ പോലും കൂലിയായി ലഭിക്കുന്നില്ല എന്നറിയുമ്പോൾ നമുക്കെത്ര പ്രയാസമുണ്ടാകും. എന്നാൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരങ്ങൾ, നോമ്പുകൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, ഇതെല്ലാം റബ്ബിലേക്ക് സ്വീകരിക്കണമെങ്കിൽ ആ കർമ്മങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം നമ്മൾ റബ്ബിനോട് തേടണം. റബ്ബേ, നീ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത്തരത്തിലൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെയാണ്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ, വിശേഷണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്നും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് ശേഷം റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് കഅബ പണിതതിന് ശേഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കു ശേഷവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രാർത്ഥന ഒരു ആവർത്തി കൂടി മുറിച്ചു പറയുകയാണ്. ഓരോരുത്തരും ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ പറയാൻ ശ്രമിക്കുക. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഒന്നുകൂടെ പറയാം, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലുക, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. എല്ലാവരും കാണാതെ പഠിക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുവാൻ ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ റൌഫ് അലിക്കിമി ആയിരുന്നു. ചെയ്ത പ്രവർത്തനം സ്വീകരിക്കാൻ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രാർത്ഥനാ പഠനം.
0: ഇനി നമ്മുടെ കുട്ടികളെല്ലാവരും ഏറെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന പീസ് റേഡിയോയിലെ പ്രോഗ്രാമാണ് പൂമരത്തണൽ.
1: അതെ,
0: ആ പൂമരത്തണലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: കുട്ടികൾ അവകാശങ്ങളും കടമകളും എന്ന വിഷയത്തിലാണ് ഇന്ന് ബഹുമാന്യനായ ഷമീൽ മഞ്ചേരിയാണ് പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. ഇന്നത്തെ പൂമരത്തണലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൂട്ടുകാരോടൊക്കെ സുഖവിവരം ചോദിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? സ്കൂളിലും മദ്രസയിലും ഒക്കെ നന്നായി പഠിക്കുന്നില്ലേ? നല്ല കുട്ടികളായി നന്നായി പഠിച്ച്, സ്കൂളിലും മദ്രസയിലൊക്കെ നന്നായി പഠിച്ച് നല്ല കുട്ടികളാവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ പീസ് റേഡിയോ പൂമരത്തനിലേക്ക്.

0: നമ്മൾ വരുമ്പോൾ പൂമരത്തണലിന് നമുക്ക് പ്രത്യേകമായ ഒരു നോട്ട്ബുക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മദ്രസയിലും പൂമരത്തണലിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്ത് വെക്കാൻ, നമുക്കറിയാത്ത ചില പോയിൻസ് ഒക്കെ പറയും അല്ലേ, അത് നോട്ട് ചെയ്ത് വെക്കാൻ നമുക്കൊരു നോട്ട് പുസ്തകം എന്തായാലും വേണം. ഈ മദ്രസക്ക് ഒരു പക്ഷെ നമുക്ക് ഉണ്ടാവും അല്ലേ, പൂമരത്തണലിൽ ഉണ്ടാവണമെന്നില്ല, കാരണം ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും അങ്ങനെ നോട്ട്ബുക്കുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് ആ നോട്ട്ബുക്കും ആ പേനയും എടുത്തിട്ട് വരണം. ഇനി അഥവാ അങ്ങനെ പൂമരത്തണലിലൊരു പ്രത്യേകമായ നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ, നമ്മൾ ഈ മദ്രസക്ക് ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് ഇല്ലേ, അതെങ്കിലും എടുത്ത് വന്നിട്ട് അതിൻ്റെ പിൻഭാഗത്ത് എഴുതിയാലും മതി. ഓക്കെ, കാരണം ഇന്നത്തെ പൂമരത്തണലിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, ഒരു പക്ഷേ നമ്മുടെ സ്കൂളിലെ ക്വിസിലോ മദ്രസയിലെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് അതിലൊക്കെ വിജയികളാവാൻ പറ്റും. അപ്പോൾ ആ നോട്ട്ബുക്ക് ഒന്ന് പോയി വേഗം എടുത്ത് വന്നേ, പെട്ടെന്ന് ഒരു മിനിറ്റ് സമയം തരാം. എല്ലാവരും പോയിട്ട് അങ്ങനെ ഒരു നോട്ട്ബുക്ക്, ഇനി അങ്ങനെ ഒരു നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, തൽക്കാലം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അടുത്ത പൂമരത്തണൽ മുതൽ, അടുത്ത ഈ മദ്രസ മുതൽ നമുക്ക് എന്ത് ചെയ്യണം, അത്തരമൊരു സിസ്റ്റം ഉണ്ടാവണം. കേട്ടല്ലോ കൂട്ടുകാരെ. ശരി, എല്ലാവരും എടുത്തല്ലോ, സമയമായി, ഞാൻ പറഞ്ഞ സമയമായി. ഓക്കെ, എല്ലാവരും റെഡിയായി, പേനയ്ക്ക് എടുത്തു. ഇല്ലേ, പേപ്പർ ഇല്ലാത്തവർ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഇല്ലാത്തവർ പേപ്പർ എടുത്തു, ശരിയാണല്ലോ, എടുക്കാത്ത ആരുമില്ലല്ലോ. ഓക്കെ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ശിശുദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. എന്നാ ശിശുദിനം ഇന്ത്യയിൽ, ചിൽഡ്രൻസ് ഡേ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ എന്നാണ് നമ്മൾ കൊണ്ടാടാറുള്ളത്? അതെ, നമുക്കൊക്കെ അറിയാം നവംബർ 14-ാം തീയതി അല്ലേ. നവംബർ 14-ാം തീയതി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നവംബർ 14-ാം തീയതി ചിൽഡ്രൻസ് ഡേ ആയി അല്ലെങ്കിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ആ, കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും, അത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അല്ലേ, അദ്ദേഹം ജനിച്ച ദിവസമാണ് നവംബർ 14. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് സെൻറ്റൻസിലുണ്ട്, ഒരു പക്ഷെ അറിയുന്നവരാവും കൂടുതൽ കൂട്ടുകാരും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയാ, ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് നവംബർ 14-ാണ്. അതേപോലെ തന്നെ അങ്ങനെ ആചരിക്കാൻ കാരണം അത് കുട്ടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ, ആ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് അല്ലേ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എന്താ വിളിച്ചിരുന്നത്, ചാച്ചാജി അല്ലെങ്കിൽ ചാച്ചാ നെഹ്റു എന്നൊക്കെ വിളിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി കൂട്ടുകാർക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം ഒരു പക്ഷേ നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗാന്ധിജിയുടെ ചിത്രം, അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കൂട്ടുകാരിൽ? ഓക്കെ, കേൾക്കാത്തവർക്കായി പീസ് റേഡിയോ പൂമരത്തണലിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് ഇപ്പോൾ കേൾപ്പിക്കാൻ പോവാണ്. ഓക്കെ, അദ്ദേഹം ഒരിക്കൽ നടത്തിയ പ്രഭാഷണത്തിലെ കുറച്ച് ഭാഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതാണ്. ഒരു പക്ഷേ ചില ക്വിസ് മത്സരങ്ങളിലൊക്കെ ഓഡിയോ റൗണ്ട് അല്ലെങ്കിൽ വോയിസ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറുണ്ട്. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ മഹാന്മാരായ ആളുകളുടെ വോയിസ് കേൾപ്പിക്കും ഓഡിയോ. അപ്പോൾ നമുക്ക് ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ വോയിസ് കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് കൂട്ടുകാർക്ക് ഈ സമയത്ത് പീസ് റേഡിയോയിലൂടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.
1: Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.
0: കേട്ടല്ലോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ നമുക്ക് കിട്ടിയില്ലേ? ശരി, ഏതായാലും ഈ ഒരു വോയിസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നോട്ട്ബുക്കിൽ അടയാളപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് കേട്ടോ നവംബർ 14, അല്ലെങ്കിൽ ഇന്ത്യയിലെ ശിശുദിനമാണ് നവംബർ 14. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നവംബർ 14-ാണോ ശിശുദിനമായി ആചരിക്കുന്നത്? അല്ല, വ്യത്യസ്ത ദിനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് കേട്ടിട്ടില്ലേ, ഐക്യരാഷ്ട്രസഭ, അതിൻ്റെ കീഴിൽ

യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കാറുള്ളത് നവംബർ 20 കേട്ടോ. നവംബർ 20 യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന രൂപത്തിൽ ആചരിക്കാറുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തേക്കുക, അടുത്തൊരു ക്വിസ് മത്സരത്തിൽ സ്കൂളിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണം. റെഡി? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ശിഷ്യദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യലായിട്ട് തരാൻ എന്താ കാരണം എന്നറിയോ? അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ല, മറിച്ച് ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുമൊക്കെ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകേണ്ട സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെസ്സേജുകൾ, അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പൂമരത്തണലിൽ ഇത്തരമൊരു പ്രത്യേക എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ശിശുദിനവുമായി ബന്ധപ്പെട്ട് പൊതുവെ നൽകപ്പെടുന്ന സന്ദേശങ്ങളെന്ന്. ഓക്കെ. പൊതുവിൽ നൽകപ്പെടുന്ന അഥവാ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാപരമായൊക്കെ നൽകപ്പെടുന്ന അവകാശങ്ങളെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാവരും സ്വലാത്ത് ചൊല്ലിയില്ലേ? ഓക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയില്ലേ? ഇവിടെ ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കട്ടെ. കൂട്ടുകാർക്ക് അറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഒരു ചോദ്യമാണ് പൊതുവെ നമ്മുടെ ക്വിസുകളിലൊക്കെ, നമ്മുടെ ടെലിഗ്വിസൊക്കെ ഇല്ലേ, പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ടെലിഗ്വിസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറും ഇവിടെ കിട്ടുകയാണ്. നോട്ട് ചെയ്ത് വെച്ചോളേ, ഒരുപക്ഷെ കുറേ കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും അല്ലേ എത്ര മക്കളുണ്ടായിരുന്നു. അതെ, 7 ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എത്ര ആൺമക്കളാണ് എത്ര പെൺമക്കളാണ്? ടോട്ടൽ 7 നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോഴും നമുക്ക് ഉത്തരം അറിയണം, 4 പെൺമക്കളും 3 ആൺമക്കളും. നോട്ട് ചെയ്തോ, എല്ലാവരും നോട്ട് ചെയ്തോ, നോട്ട്ബുക്ക് വെറുതെ ആവരുതേ. ഓക്കെ. മക്കളുടെ പേര് വേണമെങ്കിലൊന്ന് പറയണോ? ആൺമക്കളുടെ പേരായിരുന്നു അബ്ദുല്ല, ഖാസിം, ഇബ്രാഹിം. അതേപോലെ പെൺമക്കളുടെ പേരുകളാണ് ഫാത്തിമ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം അല്ലേ. അതിൽ ഫാത്തിമ റള്ളാൻ്റെ പേരൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമല്ലേ? എന്താണ് ആ വാചകം? എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ വാചകമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെ അഥവാ നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളതിന് തെളിവാണ്. എന്താ വാചകം? ആ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ എപ്പോഴാണ് പറയുക? നമ്മുടെ ഉപ്പയമ്മയൊക്കെ എപ്പോഴാണ് അങ്ങനെ പറയുക? അത്ര ഇഷ്ടം ഉണ്ടാവുമ്പോഴല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളൊക്കെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത മക്കളൊക്കെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതിന് മുമ്പ് തന്നെ മരിച്ചു അല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടും ജീവിച്ചിരുന്ന ഒരേ ഒരു കുട്ടി. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകൻ അഥവാ ഇബ്രാഹിം, ആ കുട്ടി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആ മയ്യത്തിനടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഇങ്ങനെ ചാലിട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ കരയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ വെച്ച് ചോദിച്ചു, ഇതെന്താ പ്രവാചകരെ, അങ്ങ് കരയാണോ, ഇങ്ങനെ കരയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതറിയോ? ഇത് കാരുണ്യത്തിൻ്റെ അടയാളമാണ്, ഏത് നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ വരുന്നത് ആ കുട്ടിയോടുള്ള ഇഷ്ടം, കാരുണ്യം, അതിൻ്റെയൊക്കെ അടയാളമാണ്. അല്ലാതെ നമ്മളിങ്ങനെ പൊട്ടിക്കരയൊന്നുമല്ലല്ലോ. അതാണ് പൊട്ടിക്കരയലും അതുപോലെ ഇങ്ങനെ അലമുറയിടയിലും അതൊക്കെയാണ് നിരോധിക്കപ്പെട്ടുള്ളത്. മറിച്ച് സങ്കടം വരുമ്പോൾ കാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമായിക്കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നൊന്നും തെറ്റല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അവിടെയും സ്വന്തം കുട്ടിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് കാണിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹി വസല്ലമക്ക് പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന 2 ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലേ. അപ്പോൾ ഈ കുട്ടികളായിട്ടൊക്കെ നബി സല്ലല്ലാഹി വസല്ലം ആന കളിക്കുമായിരുന്നു. എങ്ങനെ ആന കളിക്കുക നമുക്കറിയില്ലേ? നമ്മുടെ ഉപ്പയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കാക്കാൻ്റെ കൂടെയൊക്കെ നമ്മൾ ഒരുപക്ഷെ ആന കളിക്കാറുണ്ടാവും അല്ലേ. ഉപ്പ ഇങ്ങനെ കുനിഞ്ഞ്
ആനയെപ്പോലെ അല്ലെങ്കിൽ നാല് കാലിലെ മൃഗങ്ങളെപ്പോലെ എന്ത് ചെയ്യും, കുനിഞ്ഞു നിന്നു തരും നമ്മൾ

0: പുറത്ത് കയറിയിട്ട് ഉപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങും അല്ലേ. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പേരെ കുട്ടികളെ കളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടികളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തിൻ്റെ ഒരു ഒരു സിമ്പലാണ് അല്ലേ. അതേപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇങ്ങനെ ഖുതുബ നടത്തുമ്പോൾ കുട്ടികാരെ ശ്രദ്ധിക്കുന്നില്ലേ, ആ ഓക്കെ, ആർക്കോ ഒരാൾക്ക് ശ്രദ്ധ പോയോ എന്നൊരു സംശയം. ശരി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇങ്ങനെ ഖുതുബ നടത്തുകട്ടോ, അറിയാലോ മിമ്പറിലൊക്കെ കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഖുതുബ പറയാണ്, പ്രസംഗം പ്രസംഗിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രണ്ട് പേരമക്കൾ ആരൊക്കെയായിരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഇവർ വലിയൊരു കുപ്പായ കെട്ടിട്ട്, എന്ന് വെച്ചാൽ അവരുടെ കുപ്പായ ഒന്നല്ല, കുറച്ചും കൂടി വലിയ കുപ്പായ കെട്ടിട്ട് ആ പള്ളിയുടെ മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ്. അപ്പോൾ വലിയ കുപ്പായക്കല്ലേ, നടക്കാമെന്ന് ശരിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അവർ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത് അറിയോ, നബിക്ക് കുട്ടികളോടുള്ള ഇഷ്ടം നോക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുന്നത് നിർത്തി മിമ്പറിൽ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ആ കുട്ടികളെ വന്നെടുത്ത് അവർക്ക് ഉമ്മൊക്കെ കൊടുത്ത് ആ നിലക്കാണ് ആ ഒരു രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും ഗൗരവപരമായ ഖുതുബൊക്കെ പറയുന്നതിനിടയിലാണ് ഇങ്ങനെ കുട്ടികളോട് സ്നേഹം കാണിക്കുന്നത് അല്ലേ. മാത്രമല്ല, മറ്റൊരു സംഭവം നമുക്കൊക്കെ ഓർമ്മയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ ഒരു യുദ്ധവേളയിൽ കുറച്ച് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ കുഞ്ഞുങ്ങൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അത് നമ്മളെ കുട്ടികളൊന്നുമല്ല, അത് ശത്രുക്കളുടെ കുട്ടികളല്ലേ, അതുകൊണ്ട് നമ്മൾ കാര്യമാക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടവും ദേഷ്യമൊക്കെയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, അവർക്ക് കൃത്യമായി താക്കീത് കൊടുത്തു, ഉപദേശം കൊടുത്തു. എന്താ കൊടുത്തത്? ആ യുദ്ധരംഗത്താണെങ്കിൽ പോലും, ശത്രുക്കളുടെ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ വയസ്സായ വൃദ്ധരായ ആളുകളെയും ഒന്നും എന്ത് ചെയ്യരുത്, കൊല്ലാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മുതിർന്ന ആളുകൾ, ഒരു പക്ഷേ പൂമരത്തിലെ കേൾക്കുന്ന മുതിർന്ന ആളുകളുണ്ടാവും, അവരെ ശ്രദ്ധിക്കേണ്ടത് ഉപ്പയോ ഉമ്മയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പിൻപറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഏറ്റവും നന്നായി അവരെ സ്നേഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇസ്ലാമിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതുമാണ് അല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നബിയോടൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹമൊക്കെ ഇപ്പോൾ തോന്നുന്നില്ലേ, കാരണം നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ അത്രമേൽ ഇഷ്ടപ്പെട്ട ആളാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഭരണഘടന പ്രകാരം ഒക്കെ നമുക്കൊരുപാട് അവകാശങ്ങളും സുരക്ഷകളും ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊരു ബോധ്യം വേണം അല്ലേ. അങ്ങനെ ബോധ്യം ഉണ്ടായാലല്ലേ നമുക്കത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെയും അമ്മയുടെയും ഒക്കെ സഹായത്തോടു കൂടി നമുക്കത് പരിശോധിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പൊതുവിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ച് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് വളരെ പ്രധാനമാണ് നല്ല ആരോഗ്യം എന്നത് അല്ലേ. നല്ല ആരോഗ്യം വേണ്ട എപ്പോഴും. ആരോഗ്യമില്ലാതെ എപ്പോഴും രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ ആവുന്നതിൽ നിന്ന് ഒരു സുരക്ഷ നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നുണ്ട് കുട്ടികളെന്ന നിലക്ക്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയമമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള, എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഒന്നാം ക്ലാസ് മുതൽ ഒരു 8-ാം ക്ലാസ് വരെയൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമികമായ വിദ്യാഭ്യാസം കിട്ടൽ നിർബന്ധമാണ്. അത് കിട്ടിയില്ലെങ്കിലോ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ആ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ കോടതിയിൽ പോയി അത് വാങ്ങിക്കാനുള്ള അവസരം വരെ നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ ഒരു പോയിൻ്റ് പ്രത്യേകമായിട്ട് എഴുതി വെക്കണം. നമ്മുടെ ക്വിസ് മത്സരങ്ങളിലൊക്കെ, സ്കൂളിലെ പല ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇനി വന്നാൽ കൂട്ടുകാർക്ക് കിട്ടണം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി, എന്ന് വെച്ചാൽ എന്തായാലും കിട്ടേണ്ട ഒരു അവകാശമായി, കുട്ടികൾക്ക് കിട്ടേണ്ട, നിർബന്ധമായിട്ടും കിട്ടേണ്ട ഒരു അവകാശമായി ഏത് വകുപ്പ് പ്രകാരമാണ് മാറിയിട്ടുള്ളത് എന്നൊരു ചോദ്യം. ചോദ്യം മനസ്സിലായോ? നമുക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കിട്ടണം, പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടണം എന്നത് നമുക്ക് അവകാശമാക്കി തരുന്ന വകുപ്പ്. ഇന്ത്യൻ ഭരണഘടന എന്ന് കേട്ടില്ല, അതിലൊരുപാട് വകുപ്പുകളുണ്ട്. അതിലേത് വകുപ്പാണ് എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായി വരാറുണ്ട്. അപ്പോൾ അത് ഏത് വകുപ്പാണ് നമ്മളറിയണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എല്ലാവരും പേനെടുത്തില്ലേ? ഓക്കെ, വകുപ്പ് 21A. ഏതാ വകുപ്പ്? വകുപ്പ് 21A. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക, അടുത്ത ക്വിസ് മത്സരങ്ങളിലൊക്കെ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായി ആൻസർ ചെയ്യണം. ഓക്കെ, മറ്റൊരു നമ്മുടെ അവകാശം, നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തു നിന്നൊക്കെ കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കളിക്കാനും നമുക്ക് സ്വൈര്യമായി നമ്മുടെ വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള അവകാശങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെന്ന നിലക്ക് നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നുണ്ടോ? ആ എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടണം, നല്ല വസ്ത്രം, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടണം. അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഈ രാജ്യം ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ സുരക്ഷ നൽകേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും അഞ്ചു പോയിൻസും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളിൽപ്പെട്ട ഒരു പൊതുവായിട്ട് പറയുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലുള്ള മലയാളികളായ നമ്മെ പോലെയുള്ള കുട്ടികളൊക്കെ ഒരു പക്ഷേ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് അങ്ങേയറ്റമുള്ളവരാണ് എന്ന് പറയേണ്ടി വരും. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ, പ്രത്യേകിച്ചും വടക്കൻ ഇന്ത്യയിലൊക്കെ പോയാൽ, വടക്കൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മേലെ ഭാഗത്തല്ലേ, ഉത്തർപ്രദേശ്, ബീഹാറ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇല്ലേ അവിടെ, ആ മേലെ ഭാഗത്ത്? ഓക്കെ, അവിടെയൊക്കെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ എന്താ അവസ്ഥ എന്നറിയോ? കുട്ടികളൊന്നും പലപ്പോഴും സ്കൂളിലേ പോകുന്നില്ല, ഒന്നാം ക്ലാസ്സിൽ പോലും പോകുന്നില്ല. ഭക്ഷണമില്ലാതെ ഒരുപാട് ദിവസം പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവിടത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളൊക്കെ നന്നായി കിട്ടുന്നുണ്ട് അല്ലേ? നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും ശുക്ർ ചൊല്ലണം, അൽഹംദുലില്ലാ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു പേടിയുള്ള, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്ന സംശയമുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് കൂട്ടുകാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്നറിയോ? എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾക്ക്, തെറ്റായ കാര്യങ്ങൾക്ക് നമ്മളെ അഥവാ നമ്മളെ കുട്ടികളെയൊക്കെ ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? അതെ, മോശം കാര്യങ്ങൾക്ക് നമ്മളെ അതിനു വേണ്ടി ഉപയോഗിക്കുക. വേണമെങ്കിൽ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയട്ടെ, ഇതെല്ലാ കൂട്ടുകാരും, പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചാൽ ഇത്തരമൊരവസ്ഥ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അധികം ഉണ്ടാവില്ല. നമുക്ക് ഇതറിയാത്തതുകൊണ്ടാണ് പല ആളുകളും നമ്മളെ ദുരുപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ കൂട്ടുകാരെ ശരിക്ക് ശ്രദ്ധിക്കണേ. എൻ്റെ വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാം. എന്താണെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ മറ്റുള്ള ആളുകൾ, അന്യരായ ആളുകളെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വീണ്ടും ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് മനസ്സിലായില്ല അല്ലേ? എന്ന് വെച്ചാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ രഹസ്യ ഭാഗങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ വസ്ത്രമൊക്കെ ഇടുന്നത് എന്തിനാ? നമ്മുടെ രഹസ്യ ഭാഗങ്ങളൊക്കെ ആരും കാണാതിരിക്കാനും ആരും അവിടെ തൊടാതിരിക്കാനൊക്കെ അല്ലേ? അങ്ങനെയുള്ള രഹസ്യ ഭാഗങ്ങൾ, അത് മനസ്സിലായോ? രഹസ്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കുന്ന ഭാഗം അല്ലേ, അത് നമ്മുടെ രഹസ്യ ഭാഗമാണ്. നമ്മളെപ്പോഴും അതൊക്കെ മറച്ചിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ? സ്കൂളിലേക്കൊക്കെ നമ്മൾ വസ്ത്രം ഇടാതെ പോവോ? ഇല്ല, നമ്മുടെ രഹസ്യ ഭാഗമാണ്. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും ഇതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്ന ഭാഗം, അതുപോലെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം, ഈ ഭാഗത്തൊക്കെ അന്യരായ ആളുകൾ തൊടുന്നതും അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്നതുമൊക്കെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം. അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ എന്താ? അത് മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടോ? അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ, അവരൊക്കെ ചിലപ്പോൾ നമ്മളെ കുളിപ്പിക്കും അല്ലെങ്കിൽ വസ്ത്രം മാറ്റിത്തരും അല്ലേ? അവരൊന്നും നമുക്ക് അന്യരല്ല, അല്ലല്ലോ. അപ്പോൾ അവരൊക്കെ ആ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ കുളിപ്പിക്കുമ്പോഴോ നമ്മുടെ വസ്ത്രം മാറ്റിത്തരുമ്പോഴോ ഒക്കെ തൊട്ടേക്കാം, അതൊന്നും പ്രശ്നമല്ല. ഒരുപക്ഷെ ഉപ്പയും ഉമ്മയും മാത്രമാണെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഇത്താത്തയായിരിക്കും നമ്മളെ കുളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വല്യമ്മയായിരിക്കാം. അപ്പോൾ അവരൊന്നുമല്ല അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ പിന്നെ ആരാ? ഇവരൊന്നും അല്ലാത്ത മറ്റുള്ള ആളുകൾ. ഓക്കെ, ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രഹസ്യ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അവിടെയൊക്കെ അനാവശ്യമായി ഇങ്ങനെ തൊടുന്നുണ്ടോ, പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആരുടെയെങ്കിലുമൊക്കെ കൈ അറിയാതെ തട്ടിയാൽ പോട്ടേന്ന് വെക്കാം, പക്ഷെ പിന്നെയും പിന്നെയും അങ്ങനെ തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ട, ആരെങ്കിലും ഇപ്പം അങ്ങനെ ചെയ്തു നമ്മളോട്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ നമ്മളോട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ എന്താ നമ്മൾ ചെയ്യുക കൂട്ടുകാരെ? നമുക്ക് അവനോട് ചിലപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ആളോട് ചിലപ്പോൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല, ഉണ്ടോ? അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ ആ ആള് നമ്മളെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ നല്ല ബുദ്ധിപൂർവ്വം, ഞാനിപ്പോൾ വീട്ടിൽ പോകട്ടെ, എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മെല്ലെ വീട്ടിൽ പോയിട്ട് ഉമ്മയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ നിർബന്ധമായിട്ടും സ്വകാര്യമായി, അവരൊക്കെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുമ്പോഴല്ല, ഉമ്മയോടൊക്കെ സ്വകാര്യമായി വീട്ടിൽ ചെന്നിട്ട് നിർബന്ധമായിട്ടും ഇങ്ങനെ ആ ഒരു ആള്, ആ ഒരു കാക്ക ഇങ്ങനെ എൻ്റെ ഇന്ന ഭാഗത്തൊക്കെ പിടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്നെ ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾ കൂട്ടുകാരെ എല്ലാവരും പറഞ്ഞു കൊടുക്കണം. ഉപ്പയോടോ ഉമ്മയോടോ സ്വകാര്യമായി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് തിരുത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ പിന്നെയും പിന്നെയും അവർ ആ നിലക്ക് നമ്മളെ ദുരുപയോഗപ്പെടുത്തും. അപ്പം ഈ ഒരു അവകാശം, ഈ ദുരുപയോഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള സുരക്ഷ നമുക്ക് നമ്മുടെ നാട് നമ്മുടെ രാജ്യം തരുന്നുണ്ട്. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നിലക്ക് ബുദ്ധിപൂർവം നല്ല കുട്ടികളായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഉപ്പയോടും ഉമ്മയോടൊക്കെ സ്വകാര്യമായി വന്ന് കൃത്യമായി പറയണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ശിശുദിനത്തിൽ വളരെയധികം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് സമയമെടുത്ത് കൂട്ടുകാരോട് ഈ വിഷയം പറഞ്ഞാൽ എന്താണെന്നറിയോ, പല കൂട്ടുകാരെയും അല്ലെങ്കിൽ ചില കൂട്ടുകാരെയൊക്കെ ആ നാട്ടിലെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ വാർത്തകൾ. അപ്പം അങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ വളരെയധികം ശ്രദ്ധ പാലിക്കണം. നമ്മുടെ കൂട്ടുകാരോടും ഈ ഒരു വിഷയം നമ്മൾ സൂചിപ്പിക്കണം. ഓക്കെ, പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉപ്പയോട് പറയണോ അല്ലെങ്കിൽ ഉമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് അവരോടും കൂടി നമ്മൾ ഈ ഒരു സന്ദേശം കൈമാറണം. കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് പറഞ്ഞതെന്ന്? ഓക്കെ, മനസ്സിലായി അല്ലേ, നല്ല കൂട്ടുകാർ. ശരി, അപ്പോൾ ഇന്നത്തെ പൂമരത്തളിൻ്റെ സമയം ഇങ്ങനെ അവസാനിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? പോരല്ലോ, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കടമകളുണ്ട്, അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ കടമകൾ? ഏറ്റവും പ്രധാനമായി നല്ല കുട്ടികളാവുക എന്നുള്ളതാണ് അല്ലേ. നല്ല കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അതിലൊരു അപ്പീലും ഇല്ല, ഇല്ലല്ലോ. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് നല്ല കുട്ടികളാണ്. എങ്ങനെ നല്ല കുട്ടികളാവുക? നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന അതുപോലെ പി ശ്രീയുടെയൊക്കെ വന്നതോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പി ശ്രീയുടെയിലെ ഈ മദ്രസയിലും ഭൂമരത്തിലൊക്കെ പഠിക്കുന്ന നല്ല നല്ല സ്വഭാവങ്ങൾ, നല്ല കാര്യങ്ങൾ, നല്ല കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തുക. ജീവിതത്തിൽ നമ്മളൊരു കാര്യം പഠിച്ചാൽ, ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്നതാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, വലതു കൈ കൊണ്ടേ ഭക്ഷിക്കാവൂ, വലതു കൈ കൊണ്ടേ കുടിക്കാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ അത് അതേപോലെ ചെയ്യുക. അതുപോലെ അങ്ങനെയുള്ള ഓരോ നന്മകൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ശരിയാട്ടോ, ഇനി നമുക്ക് അതുപോലെ ചെയ്യാം. ഒരു പ്രാർത്ഥന പഠിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുക. അങ്ങനെയുള്ള നല്ല കുട്ടികളാവുക. പിന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കടമയിൽ പെട്ടതാണ് ഉപ്പയും ഉമ്മയും ഒക്കെ അനുസരിക്കുക, അവർ പറയുന്നതൊക്കെ ഏറ്റവും നല്ല കുട്ടിയായി കേൾക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നല്ല കുട്ടികളുടെ ഒരു കടമയാണ്, അവർ ചെയ്യുന്നൊരു കാര്യമാണ് അധ്യാപകരോട്, നമ്മുടെ ഗുരുനാഥന്മാരോട് ഏറ്റവും ബഹുമാനമുള്ള കുട്ടികളായി മാറാന്നുള്ളത്. അവരുടെ ഏറ്റവും ബഹുമാനമുള്ള കുട്ടികളായിട്ട് നമ്മൾ മാറണം. ഓക്കെ, പ്രത്യേകിച്ചും പൂമരത്തിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ നമ്മൾ. ഓക്കെ, അതേപോലെ നമ്മുടെ അനിയന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടാവും. അവരോട് നല്ല രൂപത്തിൽ, അവരോട് വഴക്ക് കൂടാതെ, അവരെ ശല്യപ്പെടുത്താതെ, നല്ല അവരെ നല്ല കാരുണ്യത്തോടു കൂടി നോക്കുക. നമ്മുടെ മൂത്ത ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും അല്ലെങ്കിൽ കാക്കമാരെ ഇത്താത്തമാരൊക്കെ ഉണ്ടാവും, അവരോടൊന്നും വഴക്കടിക്കാതെ നല്ല കുട്ടികളായി മാറുക. അതേപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു കടമ എന്താണ്? ആ നമ്മൾ ഈ രാജ്യത്തിനും അതുപോലെ നമ്മുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്താണ്? നന്നായി പഠിക്കുക. നമ്മുടെ പഠനത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത്. നന്നായി പഠിച്ച് നല്ല കുട്ടികളാവണം. ഓക്കെ, അതേപോലെ നന്നായി ഭക്ഷണം കഴിക്കുക, നല്ല വൃത്തിയുള്ള കുട്ടികളാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കടമകൾ കൂടി നമ്മൾ അറിയണം, എന്നിട്ടത് നിറവേറ്റണം. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പീസ് റേഡിയോ പൂമരത്തണലിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും കൂട്ടുകാരോട് വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പൂമരത്തണലിലാണ് നമ്മൾ കേട്ടത് കുട്ടികളുടെ അവകാശങ്ങൾ, അത് കടമകൾ. ഈ ഒരു ടോപ്പിക്കിലാണ് കുട്ടികളുടെ തന്നെ പ്രിയപ്പെട്ട ഷമീൽ മഞ്ചേരി നമ്മളോടൊപ്പം പങ്കുവച്ചത്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നാം പ്രവേശിക്കുന്നു നുറുങ്ങുകൾ, ഏകാന്തതയിലെ മൗന നൊമ്പരങ്ങൾ. ഹനീഫ് കതിരൂർ അദ്ദേഹത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് ഷെരീഫ് കാരയാണ്.
1: നുറുങ്ങുകൾ കേൾക്കാം.
5: ഏകാന്തതയിലെ മൗന നൊമ്പരങ്ങൾ, രചന ഹനീഫ് കതിരൂർ. രാത്രി വളരെ വൈകിയിരിക്കുന്നു. കഠിനമായ ചൂടിന്റെ ദിനങ്ങളിലാണ്. ഗ്യാസ് സപ്ലൈയിലെ ജോലി കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ എന്നും ഇങ്ങനെയാണ്. രാത്രി ഒരുപാട് പിന്നിട്ടിട്ടുണ്ടാവും. ഫോണിൽ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടാറില്ല. നിരാശയും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നു. ഡ്രൈവർ കം സെയിൽസ്മാൻ എന്ന പദവി മൂന്നു നില കെട്ടിടത്തിനു മുകളിൽ ഗ്യാസ് കുറ്റി ചുമന്ന് എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ പദത്തിന്റെ അലങ്കാരമോർത്ത് ഉള്ളിൽ ചിരിവരുന്നത്. നാട്ടിലെ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. കുറച്ചു ദിവസങ്ങളായി ഫോൺ നോക്കാറില്ല. വാട്സപ്പിൽ ആവശ്യങ്ങളുടെയും പരാതികളുടെയും ഒരു നീണ്ട നിര തന്നെയുണ്ടാവും. മനസ്സിനെ ആഹ്ലാദിപ്പിക്കാത്തതിലൊന്നും മനസ്സ് ശ്രദ്ധിക്കില്ലല്ലോ. എന്നാലും ഇന്നയാൾ ഫോൺ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. വാട്സപ്പിൽ ആദ്യം തന്നെ അയാളുടെ ശ്രദ്ധ ഉടക്കിയത് അയാളുടെ സഹോദരിയുടെ മെസ്സേജിലേക്കാണ്. അയാൾ മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടു ഒരു നീണ്ട കുറിപ്പ്. അയാൾ വായിച്ചു തുടങ്ങി. സ്നേഹപൂർവം, ഇക്കക്ക് ആമിന് എഴുതുന്നത്. ഇക്കാക്ക, ഞങ്ങളെ ഓർക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ 4-5 തവണകൾ മാത്രമാണ് ഇക്ക ഫോൺ ചെയ്തത്. പണ്ട് സൗദിയിൽ പോയ നാളുകളിലൊക്കെ ഇക്ക എത്ര നല്ല കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ബന്ധങ്ങളുടെ നൂലിഴകൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. കാണാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ മാമൻ വിളിക്കുന്നില്ല എന്ന പരാതിയിലാണ്. അമ്മായിയോട് വിവരങ്ങൾ തിരക്കാറുണ്ട്. കൊറോണ വന്ന് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അൻവർ കാക്ക്, സഹോദരിയുടെ ഭർത്താവ്, വല്ലപ്പോഴും കിട്ടുന്ന പണി മാത്രമാണ് ഏക ആശ്രയം. ഉമ്മ പോയതിനു ശേഷം പൊരയിലെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എല്ലാറ്റിനും ഒരാളുണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും കൊറോണയുടെ ഭീകരത വാർത്തയിൽ കേൾക്കാറുണ്ട്. അവിടെയും അങ്ങനൊക്കെ തന്നെയായിരിക്കും എന്ന് കരുതുന്നു. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തു. ഇക്കയും എടുത്തു കാണുമെന്ന് കരുതുന്നു. കുത്തിവയ്പ്പിന് പഞ്ചായത്തിൽ പോയപ്പോൾ നമ്മുടെ പപ്പി ടീച്ചറെ കണ്ടിരുന്നു. ടീച്ചറൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മുടെ വലിയ പറമ്പത്തെ ഹാരിസ് ടീച്ചറെക്കുറിച്ച് കഥയൊക്കെ എഴുതിയിരുന്നു. അത് പീസ് റേഡിയോ അവതരിപ്പിച്ചിരുന്നു. ഇക്ക, പീസ് റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക വിഷയത്തെക്കുറിച്ച് സെലഫികൾ അവതരിപ്പിക്കുന്ന ഒരു അമൂല്യ ശ്രവ്യാനുഭവമാണത്. അതിലെ പ്രോഗ്രാമുകൾ പിൻപറ്റി ഒരാൾക്ക് കൃത്യമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ കഴിയും. ഇക്ക, അതൊന്ന് ശ്രദ്ധിക്കണം. മരണം നമുക്കടുത്ത് തന്നെയുണ്ട്. പരലോക മോക്ഷത്തിനു വേണ്ടി ഒരു വലിയ സത്യം തന്നെയാണ്. ഇക്കാക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. മഴ നനഞ്ഞ ഒരു ബാല്യത്തിന്റെ സ്കൂൾ വരാന്തയിലൂടെ അയാൾ പപ്പി ടീച്ചറുടെ കൂടെ കുറേ നേരം സഞ്ചരിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അയാൾ അനിയത്തിക്കുട്ടിയുടെ ഓർമ്മകളിൽ ആഴ്ന്നിറങ്ങി. വിശ്വാസകാര്യത്തിൽ അനിയത്തിയുടെ ജാഗ്രത തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. 32 വർഷത്തെ പ്രവാസ ജീവിതം മനസ്സിനെ കടുപ്പിച്ചിരിക്കുന്നു. 800 റിയാലിന്റെ പദവിയിൽ ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബന്ധങ്ങളുടെ ആഴവും പരപ്പും കൈമോശം വന്നിരിക്കുന്നു. അയാൾ അയാളുടെ മനസ്സിൽ അപ്പോൾ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ശിഷ്ടകാലം ഇബാദത്തോടുകൂടി തന്റെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലിയിൽ മുഴുകി ജീവിക്കണം. ആ രാത്രി ഉറങ്ങാതെ അയാൾ തന്റെ നാടിന്റെ ചിന്തയിൽ സുബഹിബാങ്കിനെ വരവേറ്റു.
4: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകളായിരുന്നു.
1: ഏകാന്തതയിലെ മൗനനൊമ്പരങ്ങൾ എന്ന ഹനീഫ് കതിരൂർ രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകിയത് ഷെരീഫ് കാര.
4: നാം ഇനി ഒരു ഇടവേളയിലേക്ക്. നമുക്കൊരു ഗാനം കേട്ടുവരാം.

0: പീസ് റേഡിയോ വൈബ്സ് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്.
1: ഷമീർ മദീനിയാണ് ഇന്നത്തെ അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മളോടൊപ്പം ഉള്ളത്.
0: കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും അറിയുന്നതിലൂടെയാണ് അവനെ ശരിയായ വിധത്തിൽ നമുക്കറിയുവാൻ സാധിക്കുക. അവനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും അനുസരിക്കുവാനും അതിലൂടെയാണ് നമുക്ക് സാധിക്കുക. അതിനുള്ള കരുത്തും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനുള്ള ഊർജവും ഒക്കെ നമുക്ക് ആ തിരിച്ചറിവിലൂടെ കിട്ടുമെന്നത് നിസ്തർക്കമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ കൂടുതൽ കൂടുതൽ അറിയാനും പഠിക്കുവാനും നമ്മൾ മനസ്സുവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന നാമം അൽ മുഅ്തി എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വിശിഷ്ടമായ ഒരു നാമമാണ്. എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ്. അൽ മുഅ്തി എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ, ധാരാളമായി നൽകുന്നവൻ. അല്ലദീ അഅ്ത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു, തൻ്റെ സൃഷ്ടികൾക്ക് ആവശ്യമായ എല്ലാം നൽകിയവനാണ് അല്ലാഹു. നമ്മൾ ആരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കെ നാം പിറന്നു വീഴാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് അറിയുന്നവരായിരുന്നില്ല. അവിടേക്ക് വന്നാൽ അവിടെയുള്ള എല്ലാം കാണണമെങ്കിൽ എനിക്ക് ജന്മം നൽകിയ, എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ മാതാവിൻ്റെ മുഖം ഒന്ന് കാണാൻ എനിക്ക് കണ്ണു വേണമല്ല, അതുകൊണ്ട് എനിക്ക് കണ്ണ് നൽകണേ എന്ന് നമ്മളാരും ചോദിച്ചിട്ടില്ല. ആ ഉമ്മയുടെ താരാട്ട് കേൾക്കാൻ, ഉമ്മയുടെ വിളി കേൾക്കാൻ, ആ ശബ്ദം ശ്രവിക്കണമെങ്കിൽ നമുക്ക് കാത് വേണം, അതുകൊണ്ട് കാത് തരണേ അല്ല എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോന്നും വആതാകും മിൻ കുല്ലി ഷൈ മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചോദിച്ചിട്ടെന്ന പോലെ ചോദിക്കാതെ തന്നെ നൽകിയവനാണ് അല്ലാഹു. അത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹദാതാവാണ് അല്ലാഹു. വത്തവല്ല അമ്രഹു, ആ സൃഷ്ടിയുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അവർക്ക് വേണ്ട എല്ലാം സൗകര്യപ്പെടുത്തി സംവിധാനിച്ചവനാണ് അല്ലാഹു. ഗർഭാശയത്തിലെ അവസ്ഥകൾ, അതിനുശേഷമുള്ള പ്രസവത്തോടനുബന്ധിച്ച ഘട്ടങ്ങൾ, പിന്നീടങ്ങോട്ടുള്ള വളർച്ചയുടെ ഓരോ പടവുകളും കടന്നു പോകുമ്പോൾ അല്ലാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ്റേത് മാത്രമല്ല ഏത് ജീവികളുടെയും പരിശോധിച്ചാൽ അത്ഭുതകരമാണ്, കൗതുകകരമാണ്. അതിലേറെ കാരുണ്യവും അനുഗ്രഹവും പൊതിഞ്ഞു നിൽക്കുന്ന ഇടപെടലുകളാണ് അവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൃഷ്ടികളുടെ എല്ലാ കാര്യവും വരിസഖഹു, അവയുടെ ഉപജീവനങ്ങൾ, ഓരോ ജീവിക്കും അള്ളാഹു സംവിധാനിച്ച ആ പ്രകൃതിദത്തമായ ബോധവും ജന്മവാസനയുമൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതിലൂടെ അവ ഓരോന്നും അവക്ക് വേണ്ടുന്ന ഉപജീവനങ്ങൾ തേടിപ്പിടിക്കുന്ന രീതി. അതേപോലെ തന്നെ പടച്ചിറപ്പ് പരലോകത്തും ധാരാളമായി നൽകുന്നവരാണ്. ദുനിയാവിലും ഈ ലോകത്തും അള്ളാഹു ധാരാളമായി നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ധാരാളമായി നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് അൽ മുഅ്തി. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദൂതരിലൂടെ നമ്മെ അറിയിച്ചൊരു നാമമാണ്. അള്ളാഹു ധാരാളമായി നൽകുന്നവനാണ്. അപ്പോൾ നമുക്ക് എന്ത് ഇല്ലെങ്കിലും, എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ധാരാളമായി നൽകുന്ന ആ പടച്ചറബിനോട് നമുക്ക് ചോദിക്കുവാൻ സാധിക്കണം. അൽ മുഅ്തി എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവർക്ക് ദീനിൽ പരിജ്ഞാനം നൽകും, അറിവുള്ളവരാക്കും. എന്നിട്ട് പറഞ്ഞു, വല്ലാഹുൽ മുഅ്തീ വ അനൽ ഖാസി, അല്ലാഹുവാണ് നൽകുന്നവൻ, ഞാൻ വീതം വെക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആളുകൾക്ക് പല കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുന്നു, എത്തിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ആ നന്മകളൊക്കെ നൽകുന്നവൻ, ആ അറിവുകളൊക്കെ പ്രദാനം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. എല്ലാം നൽകിയത് അല്ലാഹുവാണ്. ആ നൽകിയതിലേറെ പ്രധാനപ്പെട്ടതാണ് ഇൽമ്, അറിവ് എന്നത്. അതാണ് ഹദീസിൽ പ്രത്യേകം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമുള്ള, എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് അറിവ്. അതിൽ തന്നെ ദീനീ പരിജ്ഞാനം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള അറിവ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ ദീനിയായ അറിവിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവനാണ്. ഒരാൾക്ക് അന്നപാനീയങ്ങൾ എത്ര കണ്ട് ആവശ്യമുണ്ടോ അതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയൽ അനിവാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭക്ഷണ പാനീയങ്ങൾ ഒരാൾക്ക് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ നാലോ നേരമൊക്കെ മതിയാകും. എന്നാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച്, ദീനിയായ അധ്യാപനങ്ങളെ സംബന്ധിച്ച് ഓരോ നിമിഷവും അയാൾക്ക് അറിവ് ആവശ്യമാണ്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ കിടക്കണം എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ഓരോ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്താണോ പഠിപ്പിച്ചത്, നിർദ്ദേശിച്ചത് എന്നറിയണം. അപ്പോൾ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഇൽമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കിട്ടാൻ അള്ളാഹുവിനോട് ചോദിച്ചത് വേറൊന്നുമായിരുന്നില്ല, റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ അറിവ് എനിക്ക് നീ അധികരിപ്പിച്ചു തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ, എല്ലാ ദിവസവും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിനോട് ചോദിക്കാറുണ്ടായിരുന്ന ഒന്നാണ്. ഉപകാരപ്രദമായ അറിവ് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅമലൻ സ്വാലിഹ വരിസഖൻ തയ്യിബ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, അതേപോലെ മാന്യമായ നല്ല ഉപജീവനം. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ദിവസവും ആവശ്യമുള്ള സംഗതിയാണ്, അള്ളാഹുവിനോട് ചോദിക്കണം. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാം. നമസ്കാര ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ മാത്രമാണ് ആരാധ്യൻ, ആരാധനക്കർഹനായിട്ടുള്ളവൻ. ലാ ശരീക ലഹു, അവന് യാതൊരുവിധ പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, സർവ ആധിപത്യവും അധികാരവും അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനുള്ളതാണ്. വലഹുൽ ഹംദ്, എല്ലാവിധ സ്തുതി കീർത്തനങ്ങളും സ്തോത്രങ്ങളും അള്ളാഹുവിനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. എന്നിട്ട് പറയുകയാണ്, അള്ളാഹുമ്മ ലാമാനി അലിമ അഅ്തൈത, അള്ളാഹുവെ നീ നൽകിയത് തടയുന്നവനായി ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞത് വാങ്ങിത്തരാൻ കഴിവുള്ളവരുമായി ലോകത്താരുമില്ല. അവ തരേണ്ടവൻ നീയാണ്, തരുന്നവൻ നീയാണ്. ആരൊക്കെ തടഞ്ഞാലും അതിനപ്പുറത്ത് തരാൻ കഴിവുള്ളവൻ, ആരൊക്കെ തരാൻ തീരുമാനിച്ചാലും തടയാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. വലാ യൻഫഉദൽ ജദ് മിൻകൽ ജദ്, ഒരു അധ്വാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉടമക്ക് അവരുടെ മഹത്വവും സ്ഥാനവും അധ്വാനവും ഒന്നും ഉപകരിക്കുകയില്ല, പടച്ചറബിൻ്റെ നിശ്ചയവും അനുമതിയുമില്ലാതെ. സുബ്ഹാനല്ലാഹ്. ആ പടച്ചറബിനെ നമുക്കറിയാൻ സാധിക്കുകയാണെങ്കിൽ, ശരിയായ വിധത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളൊരിക്കലും നിരാശരോ അതേപോലെ തന്നെ ആശയറ്റവരോ മറ്റാരുടെയെങ്കിലും മുമ്പിൽ മാറത്തടിച്ച് കരഞ്ഞ് ചോദിക്കുന്നവരോ ആവുകയില്ല. പടച്ചറബിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് ആഗ്രഹ സഫലീകരണത്തിനും ആ പടച്ചറബിനോട് തന്നെ ചോദിക്കാൻ, അവൻ്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുവാൻ സാധിക്കും. അല്ലാഹു അൽ മുഅത്തി, ധാരാളമായി നൽകുന്നവനാണ്, നൽകാൻ ഒരുക്കമാണ്. മാനിഅ അൽ മാനിഅ എന്നൊരു നാമം അള്ളാഹുവിൻ്റെതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, നൽകുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ് എന്ന ആശയം പറയുമ്പോൾ അൽ മുഅത്തി എന്നത് അള്ളാഹുവിൻ്റെ നാമമായി നമ്മൾ കേട്ട ഹദീസുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അൽ മാനിഅ, തടയുന്നവൻ എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അള്ളാഹു നൽകുന്നത് അൽ അത്വാഉ നൗആനി, അള്ളാഹുവിൻ്റെ പാരിതോഷികങ്ങൾ, അള്ളാഹു നൽകുന്ന കാര്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന് അൽ അത്വാഉൽ ആം, എല്ലാവർക്കും നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്കൊക്കെയും ഓരോന്നിനും അനുയോജ്യമായ സംഗതികളൊക്കെ നൽകിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ജീവനും ശക്തിയും ഭക്ഷണവും വായുവും വെള്ളവും എന്നുവേണ്ട അവക്ക് ആവശ്യമായ എല്ലാം അള്ളാഹു ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. അല്ലദീ ഖലഖ, അല്ലദീ അഅത്വാ കുല്ല ശൈഇൻ ഖൽഖഹു ഥുമ്മ ഹദ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ, അല്ലദി അഅത്വാ കുല്ല ശൈഇൻ ഖൽഖഹു, ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതം, സൃഷ്ടി നൽകിയവൻ, എന്നിട്ട് അവക്ക് വേണ്ട മാർഗ നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് നൽകിയവൻ, ഓരോ ജീവിയുടെയും ജനിതക കോഡിൽ സംവിധാനിച്ചതുപോലെ അള്ളാഹു നൈസർഗികമായി ഓരോന്നിൻ്റെയും ജീവിതത്തിൽ നിർദ്ദേശിച്ചു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയതാണ്. ഏതൊരു ജീവിയുടെയും കുഞ്ഞുങ്ങൾ അവ എവിടെയും പോയി പഠിച്ചിട്ടോ പരിചയിച്ചിട്ടോ അനുഭവിച്ചിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ഒരു കോഴി കുഞ്ഞിനെ അതേപോലെ ഒരു താറാവിനെയും നമ്മൾ നോക്കിയാൽ, ആ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളത്തിലൂടെ അമ്മയോടൊപ്പം നീന്തി തുടിക്കുന്നു. അതിനാരും പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ജനിച്ച് അത് അമ്മ ഇറങ്ങുന്ന ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ അതിന് തുഴയാൻ സാധിക്കുകയാണ്. അതേപോലെ തന്നെ കണ്ടാമൃഗത്തിൻ്റെ നാവ് നല്ല സാൻഡ് പേപ്പറിനേക്കാൾ പരുപരത്തതായിരിക്കും. ആ കണ്ടാമൃഗത്തിൻ്റെ കുഞ്ഞ് പ്രസവിച്ച് വീഴുമ്പോൾ, ജനിച്ച് വീഴുന്ന സന്ദർഭത്തിൽ തള്ളയിൽ നിന്ന് ഓടിയകലുന്നു. ആരാണ് ആ നൈസർഗികമായ ബോധം നൽകിയത്? തൻ്റെ അമ്മ സ്നേഹത്തോടുകൂടി അതിനെ ഒന്ന് നക്കിയാൽ അതിൻ്റെ ചർമ്മം, അതിൻ്റെ ജീവൻ തന്നെയും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സാഹചര്യത്തിൽ ആ അമ്മയിൽ നിന്ന് ഓടി അകലുകയാണ്. ഏതൊരു ജീവിയും അമ്മയിലേക്ക്, തൻ്റെ മാതാവിലേക്ക് അടുത്തു വരുമ്പോൾ കണ്ടാമൃഗത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഓരോന്നും, ഓരോ സൃഷ്ടിക്കും ആവശ്യമായ എല്ലാവിധ ബോധവും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നൽകിയവൻ, അതാണ് പൊതുവിലുള്ള അള്ളാഹുവിൻ്റെ ദാനം. അൽ അത്വാ അൽ ആം, പൊതുവായിട്ടുള്ള അള്ളാഹുവിൻ്റെ നൽകലുകൾ. എന്നാൽ ഖാസ്, രണ്ടാമത്തെ ഒരു വിഭാഗം, പ്രത്യേകമായി അള്ളാഹു നൽകുന്നതാണ്. അതാർക്കാണ്? ലിഹവാസുഹി, അവൻ്റെ പ്രത്യേകക്കാർക്ക് അവൻ നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, നല്ല മനുഷ്യന്മാർ, പ്രവാചകന്മാർ, ഇവർക്കൊക്കെ അള്ളാഹു പ്രത്യേകമായി നൽകുന്ന പലതുമുണ്ട്. ഏതുപോലെ ഇസ്തിജാബത്തു ദുആ, അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകുക എന്നത്, അറിവ് നൽകുക എന്നത്, ആ അറിവിനനുസരിച്ച് അമൽ ചെയ്യാൻ, പ്രവർത്തിക്കാൻ, അതിലൂടെ ധാരാളം ആളുകളിലേക്ക് നന്മകൾ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും ഉദവിയുമൊക്കെ നൽകുക എന്നത്. ഇങ്ങനെ രണ്ട് തരത്തിൽ അള്ളാഹു നൽകുന്നതുണ്ട്. എല്ലാവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ അള്ളാഹു നൽകുന്ന ഒരു നൽകലുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവനേറ്റവും പ്രിയപ്പെട്ട, അവനിലേക്ക് കൂടുതൽ അടുത്ത സജ്ജനങ്ങൾക്ക്, നല്ലവർക്ക് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, ആ നൽകലുകൾക്ക്, കൊടുക്കലുകൾക്ക് അർഹരാകാൻ, യോഗ്യരാകാൻ നമ്മൾ ശ്രമിക്കണം. ധാരാളമായി നമുക്ക് നൽകുന്ന, നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും നമുക്കെത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മൾ അറിയാത്തതായി നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവൻ്റെ ദാനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പടച്ചറബിനെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയപ്പെടുവാനുമൊക്കെ നമുക്കത് കരുത്ത് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആ വിധത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തു വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ, നമ്മളോടൊപ്പം കൂടെ ഉണ്ടായത് ഷമീർ മദീനിയാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.
0: ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പീസ് റേഡിയോ കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: കഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ പീസ് റേഡിയോ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പേരാരൻ്റെ ആയിരിക്കും.
0: അതെ, വീട്ടി അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്.
1: നല്ല കൂട്ടുകാരൻ എന്നതാണ് ഇന്നത്തെ കഥ.
0: അതെ, കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള കടലും കപ്പലും എന്ന പുസ്തകത്തിൻ്റെ കഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കഥയുടെ പേരെന്താണെന്നോ? നല്ല കൂട്ടുകാരൻ. അനസും അജ്മലും സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ മദ്രസ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വഴിയിലൊരു 20 രൂപ നോട്ട് കിടക്കുന്നത് അജ്മലിൻ്റെ കണ്ണിൽപ്പെട്ടു. അനസേ, നോക്ക്, 20 രൂപ നോട്ടല്ലേ ആ കിടക്കുന്നത്? എവിടെ? ദാ അങ്ങോട്ട് നോക്ക്. അജ്മൽ ഓടിച്ചെന്ന് ആ പൈസ കയ്യിലെടുത്തു. നമുക്കിതുകൊണ്ട് മിഠായി വാങ്ങിയാലോ? അജ്മൽ ചോദിച്ചു. ഏയ്, അത് ശരിയല്ല കേട്ടോ, ഇതാരുടേതാണെന്ന് നമുക്കറിയില്ലല്ലോ, അനസ് പറഞ്ഞു. അതിനെന്താ, ഇത് വെറും ഒരു 20 രൂപ നോട്ടല്ലേ, ഒരുപാട് പൈസയൊന്നുമില്ലല്ലോ. ആരതോ ആയിരിക്കാം, അജ്മൽ നീരസത്തോട് പറഞ്ഞു. നമുക്കിത് നിസ്സാര പൈസയായിരിക്കാം, എന്നാൽ ഇതിൻ്റെ ഉടമസ്ഥൻ വളരെ പാവപ്പെട്ടൊരാളാണെങ്കിൽ അയാൾക്ക് 20 രൂപ വളരെ വലുതായിരിക്കും, അനസ് പറഞ്ഞു. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്നും അർഹമായി ഒരാളുടെയും ഒരു പൈസ പോലും സ്വന്തമാക്കരുതെന്നും ഉസ്താദ് പഠിപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? അനസ് ചോദിച്ചു. അന്നേരമാണ് ഒരു വൃദ്ധൻ ആ വഴിക്ക് വന്നത്. മക്കളെ, നിങ്ങൾക്ക് ഈ വഴിയിൽ നിന്നെങ്ങാനും ഒരു 20 രൂപ നോട്ട് കിട്ടിയോ? ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസയാണ്. കീഷയിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്തപ്പോൾ എവിടെയോ വീണിട്ടുണ്ട് എന്നാ തോന്നുന്നത്. മരുന്ന് ഷാപ്പ് ചെന്നപ്പോഴാണ് 20 രൂപയുടെ കുറവ് കാണുന്നത്. മുഴുവൻ ക്യാഷുമില്ലാത്തതിനാൽ മരുന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല. ഇതും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ ആ വൃദ്ധൻ നാലുപാടും ക്യാഷ് തിരിഞ്ഞു നടന്നു. ഇതാ വല്യപ്പാ നിങ്ങളുടെ കാശ്, ഞങ്ങൾക്ക് ഈ വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇതെന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്, അജ്മൽ വൃദ്ധന് നേരെ ക്യാഷ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അൽഹംദുലില്ലാ, നന്ദിയുണ്ട് മക്കളെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ അവിടെ നിന്നും പോയി. അജ്മൽ അനസിനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അനസേ, നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയേനെ. ഞാനതുകൊണ്ട് മിഠായി വാങ്ങി തിന്നുകയും ചെയ്തിരുന്നേനെ, അജ്മൽ പറഞ്ഞു. ഓ, അത് സാരമില്ല, മനുഷ്യനെ തെറ്റു ചെയ്യാൻ പിശാജ് പ്രേരിപ്പിക്കും, അപ്പോൾ അതിൽ അകപ്പെടാതെ സൂക്ഷിക്കണം, അതാണല്ലോ കൂട്ടുകാരുടെ കടമ. അനസ് കൂട്ടുകാരനെ ആശ്വസിപ്പിച്ചു. അനസേ, നിന്നെ പോലെ ഒരു നല്ല കൂട്ടുകാരനെ കിട്ടിയതുകൊണ്ട് ഞാൻ ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. നല്ലവരെ മാത്രം കൂട്ടുകാരായി തിരഞ്ഞെടുക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകുമെന്നും ഉസ്താദ് പഠിപ്പിച്ചത് വളരെ ശരിയാണല്ലേ? അജ്മൽ പറഞ്ഞു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതായി ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ സന്തോഷത്തോടെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, നല്ല കൂട്ടുകാരൻ എന്ന കഥ കേട്ടല്ലോ. അപ്പോ നമ്മളും നമ്മുടെ കൂട്ടുകാർക്ക് ഇങ്ങനെ നല്ല കൂട്ടുകാരനാവില്ലേ? ആയിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കഥ പറയാം നല്ല കൂട്ടുകാരൻ എന്ന വിഷയത്തിൽ. അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി ജനക്ഷേമം.
1: ജനക്ഷേമത്തിൽ ഇന്ന് മീൻ കൃഷി അറിയേണ്ടതെല്ലാം എന്നതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് വീട്ടി അബ്ദുസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകളെ റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമാണല്ലോ ജനക്ഷേമം. ഇന്നത്തെ നമ്മുടെ ജനക്ഷേമം എപ്പിസോഡിൽ തികച്ചും വളരെ താല്പര്യജനകമായിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയും എന്നാൽ നമ്മുടെയൊക്കെ ജീവിതഗന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണെന്നുള്ളത് നമ്മുടെ കൂടെയുള്ളത് ജനക്ഷേമം പരിപാടിയിൽ ഇവിടെ നമ്മുടെ കൂടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ മുബഷിർ സാറാണ്. അദ്ദേഹം മത്സ്യം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസിക സുഖം അനുഭവിക്കുന്ന ജോലി എന്ന് പറയുമ്പോൾ അത് കൃഷിയാണ്. കൃഷിയിൽ തന്നെ ഏറ്റവും സമാധാനമുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഏറ്റവും സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒന്ന് മത്സ്യകൃഷി എന്ന് പറയുന്ന മത്സ്യകൃഷിയിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒന്നാം നമ്പർ അല്ലെങ്കിൽ നമ്പർ വൺ ആയിട്ടുള്ളത് അലങ്കാര മത്സ്യകൃഷിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടിൽ വളർത്തുന്ന വീട്ടിലെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട്, വീട്ടിൽ വളർത്തുന്ന മത്സ്യ കൃഷി രീതി എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളിലേക്ക് ജനക്ഷേമം എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായി നമ്മുടെ

0: നമുക്ക് ഈ ഒരു ജനക്ഷേമത്തിന്റെ ആദ്യ എപ്പിസോഡ് നമുക്ക് വീട്ടിൽ വളർത്തുന്ന ഭക്ഷ്യമത്സ്യ കൃഷി അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളിലേക്ക് പോകാൻ തോന്നുന്നു. ചില വീടുകളിലൊക്കെ പല സ്ഥലങ്ങളിൽ വളർത്തുന്ന ആളുകളുണ്ട്.
1: തീർച്ചയായിട്ടും
0: ശരിക്കും അതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ വളർത്താൻ പറ്റും, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് സാധ്യമാകും, താല്പര്യമുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ മുന്നേ സാറ് ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ.
1: ഞാൻ അരീക്കോടാണ്, അരീക്കോട് മുക്കം റോഡിൽ തന്നെ എൻ്റെ ഒരു സ്ഥാപനമുണ്ട് സീബാസ്, അത് ഇപ്പോൾ ഫൈനൽ റെഡി ടു ഓപ്പൺ ആണ്. തമിഴ്നാട്ടിലും ഇതുപോലെ ഒരു ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റിലും നടത്തുന്നുണ്ട്, ഫിഷ് ഫാം ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ ഒരു 3 ഏക്കർ സ്ഥലത്ത് വരാൽ കൃഷി മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു 35,000 വരാൽ. പിന്നെ നമുക്ക് ചെറുപ്പത്തിലെ ഇതൊരു ക്രേസാണ് ഫിഷ്. ഇപ്പം സൗദിയിലായാലും ഞാൻ അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സസും ഒക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ സൗദിയിലായപ്പോൾ നമ്മൾ മീൻ വളർത്തലും മീൻ പിടിക്കലൊക്കെ നമ്മളൊരു വീക്ക്നെസ്. അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് 2018 വന്നപ്പോൾ നമുക്ക് പാഷനായിട്ടുള്ള ഫീൽഡിലേക്ക് വരാൻ വിചാരിച്ചിട്ട് തന്നെ തിരിച്ചു വന്നതും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ തന്നെ ബിസിനസ് കുറച്ചുകൂടെ ഒന്ന് തമിഴ്നാട്ടിലും ഒരു ചെറുതായിട്ട് ഒരു ഫിഷ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ലൈവായിട്ട് പിടിച്ച് കുക്ക് ചെയ്ത് കൊടുക്കണൊക്കെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ഒരു മിനിയേച്ചർ രൂപം ഇവിടെയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സൗദി സ്റ്റൈൽ ഫിഷ്, ക്വാളിറ്റി ഫിഷ്. ഇതിപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന മത്സ്യങ്ങൾ വിഷങ്ങളാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പകുതിയിലേറെ ഫിഷും നമുക്ക് കിട്ടുന്ന വിഷങ്ങളാണ്. കാരണം നമുക്ക് മലയാളികൾക്ക് ഒരു മിഥ്യാധാരണയെ കടൽ മത്സ്യങ്ങളെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ബംഗാളിൽ നിന്നുള്ള മീനും ഇവിടെത്തും, ഗുജറാത്തിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ എല്ലാം മീൻ ഇവിടെത്തും. ഇവിടെ അല്ലേ നല്ല വളർത്തു മത്സ്യങ്ങളൊക്കെ അങ്ങോട്ട് കയറി പോകുന്നു. അപ്പം നമുക്കൊരു ശരിക്കും നല്ല മത്സ്യം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അതിനൊരു കാരണം കൂടി ഉണ്ട്. കുറച്ച് മുമ്പൊക്കെ നമ്മളെ നാട്ടിലെ കൃഷിസ്ഥലങ്ങളിൽ ഈ പാറമടയിലൊക്കെ മത്സ്യകൃഷി ചെയ്തിട്ട് ചിക്കൻ വേസ്റ്റൊക്കെ കൊടുത്ത് വളർത്തിയിരുന്നു. അപ്പം എന്താ, അപ്പോൾ ആ മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് അറിയില്ല. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ധരിച്ചു പോയി ഇതാണ് മീൻ എന്നുള്ളത് ധരിച്ചു പോയി. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് മീൻ വളർത്തി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിലെ മീൻ, എല്ലാ മീനും നിങ്ങൾ ഐക്കോറയുണ്ട്, ആവോലിയുണ്ട്, ഇങ്ങനത്തെ എല്ലാ മീൻ കഴിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ വീടുകളിലൊക്കെ വളർത്തുന്ന ഒരു അക്വാപോണിക് സിസ്റ്റം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആ സിസ്റ്റത്തിൽ കഴിക്കുന്ന മീൻ നിങ്ങൾ തിലാപ്പിയാണെങ്കിലും ആ സിസ്റ്റത്തിനാണ് ഓരോ ഫിഷും അത് ജീവിക്കുന്ന സാഹചര്യം, അത് വളരുന്ന സാഹചര്യങ്ങളാണ് അതിൻ്റെ രുചി
0: നിർണ്ണയിക്കുന്നത്.
1: അപ്പോൾ അക്വാപോണിക്സ് തിലാപ്പിയ വളർത്തിയ അക്വാപോണിക് സിസ്റ്റത്തിലൂടെ വളർത്തിയ തിലാപ്പിയ കഴിച്ച ഒരാൾ, ഞാൻ എൻ്റെ അഭിപ്രായത്തിലും ഞാൻ പരിചയപ്പെട്ട ആൾ കഴിച്ച ആളുകളും പറയുന്നത് മടുക്കൂല കഴിച്ചാൽ, നിങ്ങൾ എത്ര ഐക്കുറ കഴിച്ചാലും വേണ്ടില്ല, ആവോലി കഴിച്ചാലും ഫിഷ് മീൻ മടുക്കും വരുന്ന ഒന്ന് തന്നെ കഴിച്ച്. പക്ഷേ ഈ മീൻ മടുക്കൂല നിങ്ങൾക്ക്,
0: പിന്നെ ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും കുറവാണ്.
1: നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ, ധൈര്യമായിട്ട് കഴിക്കാം. അത്
0: അല്ല, ഇന്നിപ്പോ നമ്മൾ കടൽ മത്സ്യം കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നിർബന്ധിതനായി എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് വാങ്ങണം.
1: തീർച്ചയായിട്ടും
0: ഒരു ടേസ്റ്റും ഇല്ല മത്സ്യത്തിന്റെ ടേസ്റ്റൊക്കെ പണ്ടുള്ളതൊക്കെ പോയി.
1: ഇപ്പോൾ നമ്മൾ ഞങ്ങൾ വീട്ടിൽ അക്വാപോണിക്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു 80% to 90% ഞങ്ങൾ സ്വന്തം മീനാണ് കഴിച്ചിരുന്നത് കഴിക്കുക. ആ 10% നല്ല മീൻ കിട്ടുന്ന ഇവിടെ ലോക്കലിൽ കയറുന്ന സമയത്ത് മാത്രമേ കടൽ മീൻ നമ്മൾ കഴിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പം നിങ്ങൾ കഴിച്ച മിനിയാന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച മീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയില്ല. മീനാണ് കണ്ടാൽ അത് ഒരു ടേസ്റ്റും ഇല്ലാത്ത മീൻ. അപ്പോൾ ഫിഷിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ സ്വന്തമായിട്ട് ഒരു മീൻ കുളം ഉണ്ടാക്കിയാൽ ഭയങ്കര ലാഭമാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ സൗദിയിൽ ഉണ്ടായിരുന്ന ആൾ, ഇപ്പോൾ അയാൾ വീട്ടിൽ ഒരു റാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്ത്, അത് ഭയങ്കര ഫുൾ ഹാപ്പിയാണ് ആൾ. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിലൊരു മീൻ കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് രാവിലെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് ഫുള്ള് ഫ്രീ ആയി. അത്ര സമാധാന അത് ഫുള്ള്, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഹൈ റിസ്ക് ജോബ് എൻജിനീയറിങ്ങോ ഡോക്ടറോ ഒക്കെ നമ്മളെ ഹെവി ബിസി ലൈഫിൽ
0: നമുക്ക്
1: സ്ട്രെസ് റിലീസ് ചെയ്യാനും നമ്മളെ വീട്ടിൽ കുറച്ച് മീനുണ്ട് അതിലേക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ട് അതിനെങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളർത്തിയവളെ കാണണം.
0: എങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മളെ വീടുകൾ പല നല്ല പ്ലേസ് ചുറ്റുപാടൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും, പരിമിതമായ പിന്നെ ടൗണിൽ താമസിക്കുന്നവരും മറ്റ് പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുണ്ടാവും. ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഈ ഒരു മത്സ്യകൃഷിയിലേക്ക് പ്രവേശിക്കാം, എന്തൊക്കെ അതിൽ വേണം?
1: നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റിയ ഏറ്റവും, നമുക്കിപ്പോൾ വീട്ടിൽ എങ്ങനെ കൃഷി ചെയ്യാതെ പറയാം, കൊമേഴ്സ്യലിലേക്കൊന്നും പോകുന്നില്ല. വീട്ടിൽ നമ്മൾ ഇപ്പം ടൗണിലാണെങ്കിലും ഈവൺ ഒരു ഫ്ലാറ്റാണെങ്കിൽ 1,000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അതുവരെ നമുക്ക് അത്യാവശ്യം നമുക്ക് വീക്കിലി 1-2 ദിവസം നമ്മൾ മീൻ, വീക്കിലി 2 ദിവസമെങ്കിലും നമ്മൾ ഓൺ ഫിഷ് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ആധുനിക മെത്തേഡുകളുണ്ട്, സ്ഥലമുണ്ട്, നമുക്ക് കൂടുതൽ സ്ഥലമുണ്ട്, ഒരു നാച്ചുറൽ പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വളർത്താം. അത് സിമ്പിൾ മെത്തേഡാണ്. പിന്നെ നമ്മൾ സ്ഥലം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ടെറസിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ എല്ലായിടത്തും വെച്ച് വളർത്താൻ പറ്റും. അതിൽ ഈ മത്സ്യകൃഷി ചെയ്യുമ്പോൾ തന്നെ

0: ഡെൻസിറ്റി കൂട്ടുവാനും വേണ്ടിയിട്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാണ്. അതിലൊരു സിസ്റ്റമാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പച്ചക്കറിയും കൂടിയും കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, ഫിഷിൻ്റെ വേസ്റ്റ് വെള്ളം നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ബെഡ് പോലെ ഉണ്ടാക്കും. ആ ബെഡിൽ നമ്മൾ മെറ്റൽ ഇട്ടിട്ട്, മെറ്റലാണ് ഉപയോഗിക്കുക, മണ്ണില്ല, ആ മെറ്റലിൽ ആണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എല്ലാ കൃഷിയും നല്ല സൂപ്പറായിട്ടുണ്ടാകും. ഒരു കെമി, ഒരു മരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻ ചത്തുപോകും. അതുകൊണ്ട് തന്നെ പ്യുവറായിട്ടുള്ള വെജിറ്റബിളും പ്യുവറായിട്ടുള്ള ഫിഷും നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അക്വാപോണിക്സ്. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റുമാണ് ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ വളർത്തുന്ന ഫിഷിന്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളിപ്പം നമ്മൾ കേരളക്കാർക്കില്ലാതെ കരിമീൻ നമ്മൾ മനസ്സിൽ ഓൾറെഡി സെറ്റാണ് കരിമീൻ. കരിമീനൊന്നും തിലാപ്പിയൻ്റെ അടുത്ത് പോലും എത്തൂല ടേസ്റ്റ് വൈസ് അക്വാപോണിക്സിൻ്റെ. അത്രയും ടേസ്റ്റായി സാധനം. അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളത്തിൽ അവരെ വെള്ളത്തിലെ മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്തിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ട് കാണും. ചെറിയ വാട്സിന്റെ പമ്പ് വെച്ചിട്ട് കണ്ടിന്യൂസ് ഈ മെറ്റലിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. ഈ മീനിന്റെ ഇതിൽ വന്ന നൈട്രേറ്റ്സ് ചെടികൾ വലിച്ചെടുത്ത് നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കും. എന്നിട്ട് തിരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് ഈ വെള്ളം ഇതിലേക്ക് നടക്കും. നമ്മളെ ഫിഷ് ടാങ്കിൽ ഒരു തുള്ളി ചെളിയോ വേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. ഫിഷ് എപ്പോഴും പക്ക ഗുഡ് കണ്ടീഷൻ ഇതിലായിരിക്കും ജീവിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഈ ഫിഷിന്റെ വേസ്റ്റിലുണ്ട്. നമ്മൾ ഫിഷിന് തീറ്റ കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, അടുത്ത പണി എന്നാൽ കീടങ്ങൾ വരും ചെടിയിൽ, അത് നമ്മൾ നാച്ചുറലായിട്ടുള്ള പുകയില കഷായം പോലുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനേ പറ്റും. അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പം ഞാൻ ചെയ്ത് ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, രണ്ട് തക്കാളി ചെടി ഇതിൽ വെച്ചിട്ട് തന്നെ 2 മാസം അതിനുള്ള വീട്ടിൽ തക്കാളി പുറത്തുനിന്ന് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. അത്രയും ഉണ്ടാവും സാധനം, ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും കൃഷിയിൽ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ. അപ്പം ഈ ഒരു മെത്തേഡാണ് സ്ഥലം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡ്. അതിനിപ്പോൾ നമുക്കൊരു പമ്പ് വേണം, 1000 ലിറ്റർ ടാങ്ക് വേണം, ഒരു ബെഡ് സെറ്റ് ചെയ്യണം നമ്മളൊരു സ്ക്വയറായിട്ട്. അതിലൊരു 1 ഫീറ്റ് ഹൈറ്റിൽ മെറ്റല്, അല്ലെങ്കിൽ 1.25 ഫീറ്റ് ഹൈറ്റിൽ മെറ്റല് സെറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ചെടി വെക്കുന്നത്. എല്ലാ ചെടികളും വെക്കുക. ഈവൺ വാഴ വരെ കുലച്ച് ഉഷാറായിട്ടുണ്ടാവും, കർമൂസ ഉണ്ടാവും. ലീഫി വെജിറ്റബിൾസിനാണ് ഇത് ഏറ്റവും ഉത്തമം. ഈ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നല്ല നല്ല ഉഷാറായിട്ട്.
1: മത്സ്യത്തിന്റെ വിത്ത് അല്ലെങ്കിൽ
0: മത്സ്യത്തിന്റെ വിത്തുകളിൽ ഇപ്പം നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളിൽ വ്യത്യസ്ത മത്സ്യങ്ങളുണ്ട്. ഇപ്പം ആസാം വാളയുണ്ട്, തിലാപ്പിയ, ഗിഫ്റ്റ് തിലാപ്പിയ. ഇത് ഗിഫ്റ്റ് തിലാപ്പിയ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ എന്നാണ്. അത് മെയിലാക്കി മാറ്റും, അത് മാക്സിമം സൈസ് വരാൻ, ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാക്സിമം ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്, ഗിഫ്റ്റ് തിലാപ്പിയ. അതാണ് ഗിഫ്റ്റ് തിലാപ്പിയ. ഇതാണ് കോമൺലി നമ്മൾ കൾച്ചറിന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ. പിന്നെ നമ്മൾ തിലാപ്പിയ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതും വളർത്താൻ പറ്റും, പക്ഷേ ഇത് കുറച്ച് ഗ്രോത്ത് കൂടും. ഇത് നമ്മൾ ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടാന്ന് RGCA, രാജീവ് ഗാന്ധി അക്വാകൾച്ചർ, രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ, അവിടെയാണ് കൊച്ചിയിൽ നമുക്ക്. കൊച്ചിയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലെ സീഡ് കിട്ടും, അത് ഗിഫ്റ്റ് തിലാപ്പിയ. പിന്നെ നമുക്ക് MM ഹാച്ചറി പോലുള്ള ലീഡിങ് ഹാച്ചറീസും ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ചെയ്യും. ഇപ്പം നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ ഇപ്പം ഞാൻ അരീക്കോടാണ്. അരീക്കോട് ITI ഒരു അക്വാപോണിക്സ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾ ടീച്ചേഴ്സ് തന്നെ വന്നിട്ട് അവരെന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്തു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മളെ വീട്ടിലും നമ്മളെ സ്കൂളുകളിലൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കണം.
1: ശരിക്കും നമ്മളിവിടെ ഗ്രീൻ വാലി സ്കൂളിൽ
0: തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങൾ ഗ്രീൻ വാലിയും കൂടിയാണ്. ഇത് കുട്ടികൾക്കൊരു സയന്റിഫിക്കലി നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് എന്താന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയതാണ് ഈ സിസ്റ്റം നമുക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ രണ്ട് ഈ ഒരു ചെറിയ സ്ഥലത്ത് വളരെ നല്ല വൃത്തിയിൽ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ഇപ്പം പുളിക്കൽ സ്കൂളിൽ നിന്ന് മാഷ് സാധനങ്ങളെല്ലാം LP സ്കൂളിൽ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. മാഷ് പറഞ്ഞു ഞാൻ തന്നെ പൈസ തരുന്നത്, എൻ്റെ ഒരു ആഗ്രഹമാണ് കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, മോട്ടർ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ ഒഴിവാണ്, അന്ന് തന്നെ ഒന്ന് പണിയെടുത്ത് തരണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്.
1: അത് ഞാൻ ചോദിക്കുന്നേ, ഇതിപ്പോ ഇതിന്റെ ഒരു എത്ര മത്സ്യത്തെ ഒരു 1000 ലിറ്റർ ഇതിലെത്ര?
0: അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യന്. നമുക്കിപ്പം 1000 ലിറ്റർ വെള്ളത്തിൽ ഒരു സിസ്റ്റം ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് മീനിടുകയാണ്. 1000 ലിറ്റർ ടാങ്കിൽ എക്സാമ്പിൾ, അതിൽ നമുക്ക് ആകെ 8-10 മീനെ വളർത്താൻ പറ്റുള്ളൂ. ആ സിസ്റ്റത്തെ നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാണ്. അതിൽ നമ്മൾ എണ്ണം കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ അക്വാപോണിക്സ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നു, വെള്ളം റീസർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് വെള്ളം ക്ലിയർ ആവുന്നതിനനുസരിച്ച് നമുക്ക് 1000 ലിറ്ററിൽ 80, 90, 100 ഫിഷ് വരെ കൊണ്ടുപോകാൻ പറ്റും. 8 മീനുള്ള സ്ഥലത്ത് നമ്മൾ 100 വരെ കൊണ്ടുപോകാൻ പറ്റും. 100 കൊണ്ടുപോകുമ്പോൾ നമ്മൾ അത്രയും എക്സ്പേർട്ടായി മാറണം. നമുക്കൊരു ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളൊരു 1000 ലിറ്റർ ലിറ്ററിൽ 40 ഫിഷിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസത്തിൽ ഫിഷ്, 6 മാസത്തിനുള്ളിൽ നമ്മളെ ഫിഷ് ഒരു 300 ഗ്രാം ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ 300 ഗ്രാമാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട്. 300-400 ഗ്രാമിലെ ഫിഷാണ് ഏറ്റവും ടേസ്റ്റും, ഗ്രില്ല് ചെയ്യാനും പൊള്ളിക്കാനൊക്കെ ബെസ്റ്റ്.
1: ഇതിന്റെ ഞാൻ ജസ്റ്റ് ചോദിക്കാം, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, പുറത്ത് നമ്മളത് വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെ വരുന്നത്?
0: അക്വാപോണിക്സ് സിസ്റ്റത്തിൽ വളർത്തിയെത്തിയതിലോ അപ്പോൾ കിലോക്ക് 350 റുപ്യയാണ്. 350 റുപ്യക്ക് അത് നഷ്ടമല്ല, ലാഭമാണ്. ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ കോമണിസിൽ ആരെയും വളർത്തുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് വാങ്ങുന്ന ആൾക്കാർ റെഗുലറായിട്ട് വാങ്ങിക്കൊണ്ടേക്കും. അത് ആ ടേസ്റ്റ് തന്നെയാണ് അതിന്റെ മെയിൻ ഘടകം.
1: ഓക്കെ, അപ്പോ പിന്നെ നമുക്ക് ഇപ്പോ നിങ്ങളും നിങ്ങളുടെ വീട്ടില് ഓൾറെഡി സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ഫസ്റ്റ് ഒരു തുടക്കക്കാർ എന്നുള്ള അർത്ഥത്തില് അവർക്ക് എങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങാം? വീട്ടില് ഈ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തന്നെയാണ്, പക്ഷെ അതിന്റെ ഓരോ ഘട്ടങ്ങൾ ഉണ്ടാവും.
0: നമ്മളിപ്പം കുറച്ചൊക്കെ സ്പേസ് ഇല്ല, നോർമൽ നമ്മളെ കേസിലൊക്കെ കുറച്ചൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു 5-6 സെന്റ് 8-10 സെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു 5000 ലിറ്റർ ടാങ്ക്, 5000-10000 ലിറ്റർ ടാങ്ക് സെറ്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് ചില കുറച്ചിട്ട്
1: ഓപ്പൺ ടാങ്ക്,
0: ഓപ്പൺ ടാങ്ക്, ഓപ്പൺ ടാങ്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഷീറ്റ് ഇട്ടിട്ടാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യാൻ പറ്റുക. HTP ഷീറ്റ്, 500 മൈക്രോണിന്റെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുക. ഒരു 5-10000 ലിറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു ബെഡ് സെറ്റ് ചെയ്യണം. ബെഡ് നമ്മൾ ജസ്റ്റ് ബ്ലോക്സ് എടുത്തിട്ട് വെച്ചിട്ട് അതിലൊരു ഷീറ്റ് ഇട്ടാണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ മെറ്റൽ നിറക്കണം. അക്വാപോണിക്സ് സിസ്റ്റമാണ് പറയുന്നത്, അതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പം എന്നിട്ട് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ അതിലേക്ക് ഒരു നമ്മൾ പറഞ്ഞ 1000 ലിറ്റർ
1: ബെഡ് സെറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ
0: ബെഡ് എന്ന് പറഞ്ഞ ഒരു പിന്നെ 1 ഫീറ്റ് ഹൈറ്റിൽ മെറ്റൽ നിൽക്കണതിൽ മിനിമം 3/4 ഫീറ്റെങ്കിലും വേണം. 3/4 ഫീറ്റ് ഹൈറ്റ് 1 ഫീറ്റ് ഹൈറ്റിൽ എന്ത് ചെയ്യുക, മെറ്റൽ, ചെറിയ ബേബി മെറ്റൽസ് മാത്രം ഇട്ട്
1: നിറക്കുക.
0: അതിനൊരു ഒരു സൈഫണിങ് മെത്തേഡ് ഉണ്ട്. ഈ വെള്ളം ഇതിലേക്ക് വന്നിട്ട് ആ വെള്ളം ഡ്രെയിൻ ആയി കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യണം അവിടെ. അപ്പോഴേ ഈ നൈട്രിഫിക്കേഷൻ പ്രോസസ് കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ചെടികൾ ചീഞ്ഞു പോകും വെള്ളത്തിൽ മാത്രം നിൽക്കുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ മോട്ടോർ വെച്ച് നമ്മൾ ഇതിലേക്ക് പമ്പ് ചെയ്യുന്ന, ബെഡിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം സൈഫണിങ് മെത്തേഡ് വഴി ഈ വെള്ളം നിറഞ്ഞ് ഈ നമ്മളെ ബെഡില്ലേ, ബെഡ് നിറഞ്ഞു വരും. ബെഡ് നിറഞ്ഞു വരുമ്പോൾ ഈ സൈഫണിങ് മെത്തേഡ് വഴി വെള്ളം ഡ്രെയിൻ ആയിട്ട് ഫുള്ളി ടാങ്കിലേക്ക് അടുപ്പും. അത് പോയി വറ്റി അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടായി പോകും, ഓട്ടോമാറ്റിക് കട്ടാവും. അതൊരു സിസ്റ്റമാണ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സിസ്റ്റമാണ്. സൈഫണിങ് മെത്തേഡ് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും എൻ്റെ എങ്ങനെ ഉണ്ടാക്കാം. അത് രണ്ട് ബെൻഡ് സൈഫൺ എന്ന് പറഞ്ഞിട്ടും ബെൽ സൈഫൺ എന്ന് പറഞ്ഞ രണ്ട് മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഈ വെള്ളം ബെഡിൽ നിറയണം പോകണം, നിറയണം പോകണം. അതൊരു കണ്ടിന്യൂസ് മെത്തേഡായിട്ട് നടന്നു.
1: അതിന് മോട്ടോർ വെക്കുന്ന
0: മോട്ടർ വെള്ളത്തിന് പമ്പ് ചെയ്യും. ഇത് എയറിന്റെ പ്രഷർ വഴി ഓട്ടോമാറ്റിക് വെറുതെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് സംഭവം. അത് ആ മെത്തേഡ് വഴി ചെയ്താൽ കൃഷി കറക്റ്റായിട്ട്, നൈട്രിഫിക്കേഷൻ പ്രോസസ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റത്തിലൂടെ വേസ്റ്റും കൂടെ പോലും ഇതിലെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് തിരിച്ച് ഇതിലേക്ക് പോകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു 5000 ലിറ്ററിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ തന്നെ ഒരു 150-200 ഫിഷ് നമ്മൾ വളർത്തിയാൽ ഒരു 4-5 ആളുള്ള ഫാമിലിക്ക് 2 മീൻ തന്നെ മതിയമ്പാടും, ഇഷ്ടം പോലെ 2 മീൻ. കൊല്ലത്ത് 100 ദിവസം നമുക്ക് നമ്മളെ സ്വന്തം മീൻ കഴിക്കാൻ. നിങ്ങൾ ഫിഷ് വാങ്ങുന്ന കണക്ക് കൂട്ടിയാൽ ഈ 100 ദിവസം നിങ്ങളെ ഫിഷ് വാങ്ങുന്ന ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ മുടക്കിയ പൈസയ്ക്ക് ലാഭത്തിലാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ആൾക്കാർ മനസ്സിലാക്കാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫോർമാലിനൊന്നും ഇല്ലാണ്ട് നല്ല മീനും കിട്ടും. അതുതന്നെ മീൻ തന്നെ നമുക്ക് 2-3 വെറൈറ്റി വളർത്താം, ഒന്നിച്ച് വളർത്താം. ആ വെറൈറ്റി കഴിക്കണം എന്നിട്ട് അങ്ങനെയൊക്കെ മാറ്റി മാറ്റിയും കഴിക്കാം. ഏറ്റവും ബെസ്റ്റ് തിലാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതിലേക്ക് അനാബസ് ഉണ്ട്, നെട്ടർ ഉണ്ട്, പിന്നെ വാളയുണ്ട്. ഇതെല്ലാം വളർത്താൻ പറ്റും. കരിമീനും വളർത്താം. കരിമീൻ ഈ സിസ്റ്റത്തിലൂടെ വളർത്തുകയാണെങ്കിൽ കരിമീനും നല്ല ഗ്രോത്താണ്. കരിമീൻ 7 മാസത്തിലൊക്കെ 200-500 ഗ്രാമായ ആളുകൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ട്. വളർത്തിയെടുക്കുന്ന ആളുകൾ ഷറായിട്ട് വളരും.
1: അത് കരിമീൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ടോ? അതോ അതോ
0: ടേസ്റ്റിൽ വ്യത്യാസം വരും. നിങ്ങൾ വാങ്ങുന്നത് എപ്പോഴായാലും അക്വാപോണിക് സിസ്റ്റത്തിലൂടെ ഏത് മീൻ വളർത്തി കഴിഞ്ഞാലും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ടേസ്റ്റ്.
1: നമുക്ക് എന്താ വെച്ചാലേ, നമ്മുടെ നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ക്വാറികളിലൊക്കെ കൊണ്ടുപോയിട്ട് കോഴി വേസ്റ്റ് ഇട്ടിട്ട് വളർത്തി കഴിക്കുന്ന മീൻ, അങ്ങനത്തെ മീൻ കഴിക്കുമ്പോൾ എന്താണ് ആ വളർത്തു മീനൊന്നും ഒരു ടേസ്റ്റും ഇല്ല, വെറുതെയാണ് എന്നാണ്, അത് വേസ്റ്റ് ആണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് അധികം പരിചിതമായി വരുന്നില്ല,
0: ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളിപ്പം ജപ്പാനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ അക്വാപോണിക്സ് സിസ്റ്റം വഴി അവർ ഓഫീസുകളിലൊക്കെ ഈ ലീഫി വെജിറ്റബിൾസൊക്കെ അക്വാപോണിക്സ് സിസ്റ്റത്തിലും ഹൈഡ്രോപോണിക്സ് സിസ്റ്റത്തിലൂടെയൊക്കെ വളർത്തിയെടുക്കുകയാണ്.
1: എങ്ങനെയാണ്, ഞാൻ വേറെ ഇവിടെ വായിച്ചു ഓർമ്മയുണ്ട്, മറ്റേ അതൊന്നും പറഞ്ഞു കേട്ടോ എന്നറിയില്ല. ജപ്പാനിൽ ഡ്രൈനേജിൽ വരെ ഈ മീനിനെ വളർത്തുന്ന
0: വളർത്താൻ പറ്റും. ഡ്രൈനേജിലെല്ലാം വളർത്താൻ പറ്റും. മീൻ വെള്ളം ഫിൽട്ടർ ചെയ്ത് പോയാൽ പിന്നെ ആ ഡ്രെയിൻ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം മീൻ വളർത്താം.
1: അപ്പോൾ പിന്നെ ഈ ഒരു വീട്ടിൽ വളർത്തുന്ന ഇതിനെ നമുക്ക് പിന്നെ വ്യത്യസ്ത വ്യത്യസ്ത വിത്തുകളെ കുറിച്ച് പറഞ്ഞു. ഇത് ഇതൊക്കെ കിട്ടുമെന്ന് നമ്മൾ വിത്ത് നമ്മളെ ഈ ഒരു പിന്നെ ടൗണുകളിൽ ബാക്കിയുള്ള എവിടെയൊന്നും
0: കുട്ടികളെ എല്ലായിടത്തും കിട്ടുന്നു. കച്ചവടം നടത്തുന്ന എന്റെ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ, ഇഷ്ടംപോലെ കിട്ടും. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളതിന്റെ ക്വാളിറ്റി ഒന്ന് മെയിൻ, സൈസിലെ യൂണിഫോമിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയുള്ള വിത്തുകൾ. ഇപ്പം ചില ആളുകൾ എന്ത് ചെയ്യും, പാടത്ത് ഈ പാറമടയിലൊക്കെ വളർത്തുന്നവരുണ്ടാവില്ലേ, പാറക്കുഴിയിലൊക്കെ, അതിൽ കുഞ്ഞുങ്ങൾ ഈ അക്വേറിയം കടകളിലൊക്കെ സാധാരണ സംഭവിക്കുന്നതാ. അപ്പോൾ അവർക്ക് കുറച്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങളെ വാരി കൊണ്ടുവന്നിട്ട് അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും, ആൾക്കാർ അത് വാങ്ങിച്ചു കൊണ്ടായിട്ട് വളർത്തും. അത് വളർത്തുമ്പോൾ എന്താ, സൈസ് വരൂല, ഒരു 100 ഗ്രാം 150 ഗ്രാം. മറ്റത് എന്നാൽ 300 ഒരു 3.5 കിലോ 4 കിലോ വരെ ഈ സാധനം വളരും. അപ്പോൾ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇപ്പോൾ വളർത്തുന്ന ആളുകളോട് ചോദിക്കുക,
1: ചോദിച്ച്
0: മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
1: അതുപോലെ ഇതിന്റെ ഫീഡിങ് എങ്ങനെ, തീറ്റ കൊടുക്കൽ എങ്ങനെയാണ്, അതിന്റെ അളവ് കൂടാൻ പാടുണ്ടോ കുറയാൻ പാടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും
0: തീറ്റ മത്സ്യങ്ങൾ? ഇപ്പൊ തിലാപ്പിയന്റെ കേസിലാണെങ്കിൽ തിലാപ്പിയ 2 നേരം ഫിഷ് ഫുഡ് തന്നെ കൊടുക്കുക. ഫിഷ് ഫുഡ് കൊടുക്കുമ്പോഴേ ഇത് കമ്പനി തീറ്റകൾ അത് കൊടുക്കുമ്പോഴേ കറക്റ്റ് അതിൻ്റെ കോമ്പിനേഷൻസ് അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരില്ലത്. അതോടൊപ്പം നമ്മൾ ഈ ഇലകൾ നല്ല കൊടുക്കുക. ഇപ്പം നമ്മളെ പപ്പായൻ്റെ ഇല, കപ്പ പൂളൻ്റെ ഒക്കെ ഇല, പിന്നെ ഒരുവിധ ഇലകളൊക്കെ ഭക്ഷിക്കും, നന്നായിട്ട്
1: കഴിക്കും,
0: മീനുകൾ കഴിക്കും. പിന്നെ അസോള വളർത്തിയിട്ട് കൊടുക്കുക. അത് മാത്രം കൊടുത്താലും വളരും, പക്ഷേ സമയം പിടിക്കും. കുറച്ച് നമ്മളിപ്പം ഒരു 4 മാസം കൊണ്ട് പിടിക്കുക, ആ ഗ്രോത്ത് എത്തുന്ന സാധനം 6 മാസം പിടിക്കും. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മീൻ, നമ്മളെ മീൻ 3 മാസത്തിൽ തന്നെ പിടിക്കണം, അങ്ങനെ അതിനും കഴിയും. അപ്പൊ നമ്മൾ ഹൈ പ്രോട്ടീൻ തീറ്റ, ഇപ്പൊ നോർമലി 1 കിലോ തീറ്റക്ക് 50 റുപ്യ ആണെങ്കിൽ, ഇപ്പൊ ഹൈ പ്രോട്ടീൻ തീറ്റ ഉണ്ട്, ഇത് വരാല് ഹൈ വാല്യൂ ഫിഷസ് ഉണ്ട്, വരാല് കാളാഞ്ചി ഇതിനൊക്കെ കൊടുക്കുന്ന തീറ്റ ഉണ്ട്. ആ തീറ്റക്ക് 100 റുപ്യന്റെ റേഞ്ചിൽ വില പോകും. അത് കൊടുത്തു കഴിഞ്ഞാൽ മീൻ 5 മാസം കൊണ്ടാണ്, മീൻ 3 മാസം കൊണ്ട് സൈസ് ആയി കിട്ടും. അങ്ങനെയൊക്കെ ഫീഡ് രണ്ടു നേരം മസ്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുക. ഓവർ ഫീഡിങ് ഒരിക്കലും ചെയ്യരുത്. ഓവർ ഫീഡ് ചെയ്താല് മീന് ചത്തുവെന്ന് തന്നെ പറയാം. ആൾക്കാർക്കൊക്കെ പിന്നെയും കൊടുക്കും, നമ്മൾ അറിയാത്ത ആളുകൾ. അത് ഏറ്റവും പെട്ടെന്ന് മീൻ ചാവാനുള്ള ഏറ്റവും വലിയ കാരണം അതാണ്. അതെന്ത്, വെള്ളത്തിൽ ഈ വേസ്റ്റ് അടിഞ്ഞു കൂടുമ്പോഴും ഓവറായിട്ട് ഈ കഴിക്കാത്ത തീറ്റ കയ്യിൽ കിടന്നാൽ ഇതിൽ അമോണിയ ഫോം ചെയ്യും. അമോണിയ ടോക്സിക് ആണ്, മീൻ ചത്തുപോകും. അമോണിയ ഒരു അളവിൽ കൂടി കഴിഞ്ഞാൽ മീൻ ചത്തുപോകും. അതുകൊണ്ട് തീറ്റ ലിമിറ്റഡ് അറിഞ്ഞിട്ട് നമ്മൾ വളർത്തുമ്പോൾ അറിയുന്നു സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്. ഒരു 2 ആഴ്ച കൊടുക്കുമ്പോഴേക്കും പഠിച്ചു പോകും നമ്മൾ.
1: അപ്പോൾ പിന്നെ അതിൽ വരുന്ന രോഗങ്ങളും കാര്യങ്ങളൊക്കെ അത് ഓവർ ഫീഡുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ,
0: അതും പിന്നെ ക്ലൈമറ്റ്, തണുപ്പ് വരുമ്പോൾ ഓവർ തണുപ്പ് വരുമ്പോൾ കോട്ടൺ ഡിസീസ് പോലെ ഫംഗസ് ഒക്കെ വരും. ഈ മഴവെള്ളം കൂടുതലായിട്ട് വരുന്ന സമയത്തും അങ്ങനെ ഒരു ചാൻസും ഉണ്ട്. അങ്ങനെ രോഗം വരികയാണെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ്
1: ഉണ്ട്.
0: അതിനൊക്കെ ആൻറ്റിബയോട്ടിക്സും പിന്നെ എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ട്. മീൻ അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്ത് എല്ലാം മാറ്റിയെടുക്കാനും പറ്റും.
1: ഓക്കെ, നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ വീട്ടിൽ എങ്ങനെ ശരിക്കും നമ്മുടെ ഭക്ഷ്യയോഗ്യമായ മത്സ്യകൃഷി നടത്താം എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ള വിഷയത്തെ നമ്മുടെ എപ്പിസോഡിന്റെ ആ ഒരു ക്യാൻവാസിന്റെ അകത്തേക്ക് ഒപ്പിച്ചുകൊണ്ടാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ തന്നെ മറ്റു പല വിഷയങ്ങളിലൂടെയും നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയത്തിലേക്ക്.
0: ഇൻഷാല്ല ഇന്ന് ഇപ്പോൾ ഇതന്നെ നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ താല്പര്യമുള്ള ആളുകളുണ്ടാവും, അതിനെ കുറിച്ച് വേണമെങ്കിൽ എടുക്കാം. അതിൽ കൊമേഴ്സിൽ ഇപ്പം ചെറുതായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കണം, ചെറിയ ചെലവിൽ ഉണ്ടാക്കണം, അതിനെ കുറിച്ച് സംസാരിക്കുക. അതല്ല വൈഡ് റേഞ്ചിൽ ചെയ്യണമെങ്കിൽ എന്താണ് പോസിബിലിറ്റി എന്നൊന്ന് സാധിക്കും. അങ്ങനെ ഇത് വൈഡ് ടോപ്പിക്കാണ്, മത്സ്യല്ലേ നമ്മളെ മെയിൻ ഫുഡല്ലേ.
1: അപ്പോ പ്രിയ ശ്രോതാക്കളെ, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ സാറിന്റെ നമ്പർ ഒന്ന്.
0: നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്,
1: നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നാവും.
0: എന്റെ നമ്പർ 830-1919-374.
1: യെസ്, അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇൻഷാല്ല പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ ഇതുവരെ നമ്മുടെ കൂടെ വീട്ടിൽ വളർത്തേണ്ട ഭക്ഷ്യയോഗ്യമായ മത്സ്യകൃഷിയെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ കേട്ടത്. നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് മുബഷിർ സാറാണ്. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം, നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം പ്രോഗ്രാമായിരുന്നു. മീൻ കൃഷി അറിയേണ്ടതെല്ലാം അതിൻ്റെ 1-ാം ഭാഗമാണ് നാം കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടിയായിരുന്നു.
3: അടുത്തതായി മോർണിംഗ് വൈബ്സിൽ അല്ലുസൂലാണ്. അല്ലുസൂലിൽ പ്രവാചകന്റെ കാലത്തെ ഹദീസുകളുടെ വ്യാപനം, അതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
2: ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകളുടെ വ്യാപനം എങ്ങനെയാണ് ഉണ്ടായത്, ജനങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏതൊക്കെ മാർഗത്തിലാണ് പ്രചരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സഹാബി വനിതകളും ഈ രംഗത്ത് കാഴ്ചവച്ചിട്ടുള്ള അതുല്യമായ സേവനങ്ങളെക്കുറിച്ചും അവർ പ്രവാചകന്റെ ഹദീസുകൾ പഠിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ചില ചിത്രങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, പ്രവാചകന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരങ്ങൾ, ഇതൊക്കെ അഥവാ പ്രവാചകൻ മതമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ലോകത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രചരിക്കുവാൻ കാരണമായിട്ടുള്ള മറ്റു ചില കാരണങ്ങളെ, മറ്റു ചില സംഗതികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വന്ന് മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഒക്കെ നിലവിൽ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നാടുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ആ നാടുകളിലേക്ക് ദൗത്യ സംഘങ്ങളെ നിയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ആ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്ക് എഴുത്തുകൾ എഴുതുക എന്നുള്ളതാണ്. ഈ രണ്ട് രൂപേണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഈ രണ്ട് മാർഗങ്ങളിലൂടെയും ദീനിൻ്റെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമുഖന്മാരായ സഹാബിമാരെ തന്നെ അന്യ നാടുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. സംഭവങ്ങൾ നമുക്കറിയാം. മഹാനായ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, ഈ രണ്ടു പ്രമുഖരായ സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുന്നത് യമനിലേക്കാണ്. ആ രാജ്യത്തിലേക്ക് അഹ്ലു കിതാബുകാർ, പ്രത്യേകിച്ചും ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവരാണ് അഹ്ലു കിതാബ്. അവർ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സന്ദേശവുമായി കൊണ്ട് അവരെ പറഞ്ഞേക്കുന്നു. അവരെ പറഞ്ഞേക്കുമ്പോൾ പ്രവാചകൻ ചില തത്വങ്ങൾ പഠിപ്പിക്കുന്നു. അത് പിന്നീട് ഇസ്ലാമിൻ്റെ തത്വമായും ഹദീസുകളായും നമുക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ആ പറഞ്ഞയക്കുന്ന കാരണം കൊണ്ട് അതിലൂടെ പുതിയ ഹദീസുകൾ നമുക്ക് ലഭിക്കുന്നു, പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു, പുതിയ കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും ഗുണപാഠങ്ങൾ സ്വീകരിക്കുവാനും സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, രണ്ടു പേരോടുമായി പറഞ്ഞു, യസ്സിറ വലാ തുഅസ്സിറ ബഷിറ വലാ തുനഫിറ, നിങ്ങൾ രണ്ടുപേരും എളുപ്പമുണ്ടാക്കി കൊടുക്കണം ആളുകൾക്ക്, പ്രയാസമുണ്ടാക്കരുത്. ഒബഷിറ വലാ തുനഫിറ, നിങ്ങൾ സന്തോഷവാർത്തയാണ് ആളുകൾക്ക് നൽകേണ്ടത്, ആളുകളെ വെറുപ്പിക്കരുത്, ആളുകളെ അകറ്റരുത്. ഈ ഒരു മഹത്തായ സന്ദേശം, അതൊരു ഹദീസായി, അതൊരു വലിയ തത്വമായി ഇസ്ലാമിന് ലഭിച്ചു ഈ ഒരു കാരണം കൊണ്ട്. എന്നിട്ട് യാത്രാ സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഇന്നക സതഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് ഫദഉഹും ഇലാ ശഹീല ശഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. മുആദ്, നീ അഹ്ലി കിതാബിൻ്റെ അടുക്കലേക്കാണ് കടന്നു ചെല്ലുന്നത്, അതുകൊണ്ട് അവരെ ആദ്യമായി കൊണ്ട് ക്ഷണിക്കേണ്ടത് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കാണ്. വ അന്നി റസൂലുള്ളാഹ് അഥവാ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിലേക്കുമാണ്. അപ്പോൾ ഇതിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ ഇസ്ലാമിക ദഅവത്തിൻ്റെ രീതിശാസ്ത്രവും രൂപവും അതിൻ്റെ മുൻഗണനാ ക്രമവും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ അതൊരു ഹദീസായി, അതൊരു ഇസ്ലാമിക തത്വമായി നമുക്ക് ലഭിക്കുന്നു ഇക്കാരണത്താൽ. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറയുന്നു, ഫഇൻ ഹും അതഊലക് ലിദാലിക്, ഈ വിഷയത്തിൽ അവർ നിന്നനുസരിച്ചാൽ, ഫഅലിമുഹും അന്നല്ലാഹ് ഫതറല അലൈഹിം ഖംസ സലവാത്തിൻ ഫി കുല്ലി യൗമിൻ വലൈല, രാവിലും പകലിലുമായി ദിനേനയെന്നോണം അഞ്ചു തവണ നമസ്കരിക്കണം എന്നത് അല്ലാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന വിവരവും നീ അവരെ അറിയിക്കണം. ഫഇൻഹും അതഉ ലിദാലിക് ഫഅലിമുഹും അന്നല്ലാഹ് ഫതറ അലൈഹിം സദഖ തുഖദു മിൻ അഗ്നിയാഹിം വതുറദു ഇലാ ഫീ ഫുഖറാഇഹിം, അവരുടെ ധനികന്മാരിൽ നിന്ന് സ്വീകരിച്ച് അവരുടെ പാവപ്പെട്ടവരിലേക്ക് മടക്കുന്ന സക്കാത്ത് അതും അവർക്ക് നിർബന്ധമാണ് എന്ന് ആദ്യത്തെ കാര്യം അവർ അനുസരിച്ചാൽ നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വൈന്നും അതാവു ലിദാലിക്ക ഫയ്യാക്ക വഖറായിമ അംവാലിഹിം, നീ പറയുന്നത് അവർ ഈ വിഷയത്തിലും അനുസരിച്ചു കഴിഞ്ഞാൽ അവരുടെ സമ്പത്തിൽ നിന്ന് മൂല്യവത്തായ ഏറ്റവും മുന്തിയ സമ്പത്തുകൾ നിങ്ങളെടുക്കുന്നത് സൂക്ഷിക്കണം. സക്കാത്തായി ഒരു മനുഷ്യൻ്റെ സ്വത്തിലെ ഏറ്റവും മുന്തിയ വസ്തുക്കൾ സ്വീകരിക്കാൻ പാടില്ല. ഒത്തഖി ദഅവത്തൽ മളൂം, അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്, കാരണം അല്ലാഹുവിൻ്റെയും ആ ഒരു അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയുടെയും ഇടയിൽ മറ്റൊരു മറയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിശദമായ നിർദ്ദേശം പ്രവാചകൻ തൻ്റെ അനുചരന്മാർക്ക് നൽകുന്നത് വഫദുകളെ പറഞ്ഞയക്കുമ്പോൾ, അഥവാ യാത്ര ദൗത്യ സംഘങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നാടിലേക്കും പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞയച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഹദീസുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു യമനിലേക്ക് മാത്രമല്ല, റോം ഭരിച്ചിരുന്ന ഖൈസറിൻ്റെ അടുക്കിലേക്കും, അതുപോലെ തന്നെ ദിമശ്കിൻ്റെ അമീറായിട്ടിരുന്ന അൽ ഹാരിസ് ബിൻ അബി ഷംറിൻ്റെ അടുക്കിലേക്കും, അന്ന് മിസർ ഭരിച്ചിരുന്ന മുഖോക്കസ് ചക്രവർത്തിയുടെ അടുക്കിലേക്കുമൊക്കെ ഇസ്ലാം സ്വീകരിക്കണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. അബിസീനിയുടെ രാജാവായിരുന്ന നജ്ജാശി രാജാവും പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന കിസ്റയും ബഹ്റൈൻ്റെ ചക്രവർത്തിയായിരുന്ന അൽ മുന്ദിർ ബിൻ സാവി എന്നു പറയുന്ന മനുഷ്യനും, ഇങ്ങനെ യമാമയിലേക്കും ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തുകൾ എഴുതിയിരുന്നു. ഇതിലൂടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രവാചകൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ തികച്ചും സമ്പൂർണമായ ഒരു രീതിയിലുള്ള ഭരണമായിരുന്നു. ആധുനികതയുടെ ആയുധ സംവിധാനങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും തൻ്റെ ചുറ്റുപാടിൽ ഏതൊക്കെ രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ വിശ്വാസമെന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയിരുന്നു എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഭരണാധികാരിക്ക് വേണ്ട ഒരു ഹോഷ് അഥവാ ഒരു ഭരണാധികാരിക്ക് വേണ്ട എല്ലാ നല്ല ഗുണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരുമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നാടുകളിലേക്കും പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ വഫ്ദുകളെ അയക്കുകയും കത്തുമുഖേന അവരോട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിത് പ്രവാചകൻ്റെ ഹദീസുകളിൽ പ്രവാചകൻ്റെ ആശയങ്ങൾ വ്യാപരിക്കുവാൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി തീർന്നു. പിന്നീട് മറ്റൊരു സംഗതിയാണ് മക്കം ഫത്ഹ് എന്നുള്ളത്. ഹിജ്റ എട്ടാമത്തെ വർഷത്തിൽ ഖുറൈശികളായ ആളുകൾ ഹുദൈബിയയിൽ വെച്ചുണ്ടാക്കിയ സന്ധി, മുസ്ലിമീങ്ങളുമായിക്കൊണ്ട് ഉണ്ടാക്കിയ സന്ധി അവർ ലംഘിച്ചു. ആ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻനിർത്തി അതിൽ നിന്നുണ്ടാകാവുന്ന പരമാവധി നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊയ്തെടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും മക്കം വിജയിച്ചടക്കുവാൻ വേണ്ടി ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവമാണ് മക്കം ഫത്തഹിൻ്റെ വിപ്ലവം, ആ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയിച്ചടക്കുകയാണ്. അങ്ങനെ വിജയിച്ചടക്കിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പുതുതായി കൊണ്ട് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് വാങ്ങി, അവർക്ക് പ്രവാചകൻ ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ കൂട്ടത്തിൽ അതുവരെ അവർക്ക് അപരിചിതമായിരുന്ന പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ മക്കം ഫത്ഹും ഒരു കാരണമാണ് പ്രവാചകൻ്റെ ഹദീസുകൾ സമൂഹത്തിൽ വ്യാപരിക്കുവാനും പ്രവാചകൻ്റെ ഹദീസുകളോട് മുൻഗാമികൾ സ്വീകരിച്ച നയനിലപാടുകൾ മനസ്സിലാക്കുവാനും അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ സംരക്ഷിച്ചു നിർത്തുവാനുമൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപ്രകാരം തന്നെയാണ് ഹജ്ജത്തുൽ വദാഉം. ഹിജ്റ പത്താമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് പ്രവേശിക്കുകയും പ്രവാചകൻ്റെ രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒട്ടകപ്പുറത്തിരുന്ന് തവാഫ് നിർവഹിച്ച് അവിടെ അറഫ മൈതാനിയിൽ പ്രവാചകൻ ഒരു വലിയ പ്രസംഗം നടത്തുകയുണ്ടായി. അതിലൂടെ ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ വിശദീകരിച്ചു. അതൊക്കെ പിന്നീട് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. പ്രവാചകൻ്റെ വിശദീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം, അത് നമുക്ക് വിശുദ്ധ ഹദീസുകളിലൂടെ ലഭ്യമാണ്. അപ്പോൾ ഏതൊരു സംഗതിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ പ്രവാചകൻ്റെ ഹദീസുകൾ ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ എത്തുവാൻ വേണ്ടിയുള്ള സംഗതികൾ നടന്നിട്ടുണ്ട്. അത് കൂട്ടായും സംഘടിതമായും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കുവാനും പകർത്തുവാനും നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ അൽഉസൂലിൽ കേട്ടത് പ്രവാചകൻ്റെ കാലത്തെ ഹദീസുകളുടെ വ്യാപനം എന്ന വിഷയമാണ്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മലിക് സലഫിയാണ് ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്തത്.
2: നാം ഇനി ഒരു ഇടവേളയിലേക്ക്.

0: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി പീസ് റേഡിയോ സ്നേഹക്കോട്. കുടുംബങ്ങളിൽ കുളിർത്തനലാകുന്ന സ്നേഹക്കോടിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. അവിഹിത ബന്ധങ്ങൾ കണ്ടെത്തിയാൽ ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ബഹുമാന്യനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് ലോകത്തിൻ്റെ നാനാദിക്കിലുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈ സന്ദർഭത്തിൽ ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. പലപ്പോഴും സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകളെ വളരെ മനോഹരമാക്കിയ ഒരുപാട് ആളുകൾക്ക് ജീവിതവും തിരിച്ചറിവും സമ്മാനിച്ച കുറേ നല്ല അനുഭവങ്ങൾ ഈയൊരു ചർച്ച വഴി, ഈയൊരു സെഷൻ വഴി ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അത് കൂടുതൽ മികവറ്റ രീതിയിൽ നിലനിർത്തിത്തരുമാറാകട്ടെ. ഉജ്ബും റിയാവുമില്ലാതെ ഈയൊരു പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് അള്ളാഹു സാഹചര്യവും സന്ദർഭവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും നമ്മുടെ സാമൂഹിക ഘടനയുടെ, സമൂഹ മനസ്സിൻ്റെ അത് നോക്കിക്കാണാനുള്ളൊരു ബൈനോക്കുലറാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രമാത്രം തുറന്നെഴുത്തുകളും തുറന്നു പറച്ചിലുകളുമാണ് പേര് വെച്ചും വെക്കാതെയുമൊക്കെ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് വെക്കാതെ തന്നെ കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും ശരിയായ അതിൻ്റെ ഇസ്ലാമിക വശം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അത്തരം ഫീഡ്ബാക്കുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈയൊരു എപ്പിസോഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആദരണീയനായ ഹാരിസ് മൗലവി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കാനിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറേ കാലഘട്ടങ്ങളായി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഓരോ നോട്ടിഫിക്കേഷൻ ട്യൂണുകളും വരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഞെട്ടലോടുകൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പ്രണയത്തിൻ്റെയും ആൽമരത്തിൻ്റെ അരികിലിരുന്നുള്ള സംഭാഷണത്തിൻ്റെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ, അതിൻ്റെ എത്രയോ ഇരട്ടി എണ്ണം ഇന്ന് ഒളിച്ചോട്ടങ്ങളും അവിഹിതങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭർത്താവുമായുള്ള കുടുംബജീവിതം 10-15 വർഷം പിന്നിട്ടപ്പോൾ ഒരിക്കലും ഭർത്താവോ ഭാര്യയോ ഈ ദിവസം വരെ തുറക്കാത്ത ഒരു ഷെൽഫിൻ്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഭർത്താവിൻ്റെ പഴയ പ്രണയലേഖനങ്ങൾ മനോഹരമായി സൂക്ഷിക്കപ്പെട്ടത് ഒരു പെണ്ണിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ, 15 കൊല്ലത്തെ ജീവിതം മുഴുവൻ തകർന്നടിയുന്ന ചിത്രങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിതിൽ പറയാൻ സാധിക്കും. ഏത് പറഞ്ഞാലും ഈ പറഞ്ഞത് എന്നെക്കുറിച്ചാണോ എന്ന് ചിന്തിക്കാനും അത് ഒരുപക്ഷെ ചില കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകാനും വരെ കാര്യമാകുമെന്നതുകൊണ്ട് എല്ലാം ചില അവ്യക്തമായ സൂചനകളായി മാത്രം പറയുകയാണ്. ഇവിടെ നമ്മൾ ആമുഖങ്ങളില്ലാതെ നമ്മുടെ ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. ഒരു സഹോദരി ചോദിച്ചത് ഇങ്ങനെയാണ്. അസ്സലാമു അലൈക്കും. ഞാൻ 2 പെൺകുട്ടികളുടെ ഉമ്മയാണ്. മൂത്ത മകൾക്ക് പ്രായം 20-ഓടടുത്തു. 3 വർഷം മുമ്പ് സ്വന്തം വാപ്പ അവിഹിതത്തിൽ ഏർപ്പെടുന്നത് അവൾ കാണേണ്ടി വന്നു. അവൾക്ക് വിവാഹം വേണ്ടെന്ന് പറയുന്നു. ഞാൻ അവളോട് എന്ത് പറയണം? ഞാനും ഹസ്ബൻഡും മക്കളും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഉത്തരമില്ല. ഞാൻ എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം?
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നല്ലൊരു ഒരു ക്വസ്റ്റ്യനാണ് ഇത്. നമുക്ക് സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന് അപ്പോൾ തന്നെ ഒരു മറുപടി പറഞ്ഞ് അത് അവളെ കേൾപ്പിക്കുക എന്നുള്ളത് കൊണ്ട് പരിഹരിക്കുന്നൊരു വിഷയമല്ല ഇത്. നമ്മൾ തികച്ചും ഒരു കുട്ടി പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണല്ലോ അവൾ കാണുന്നത്. അപ്പോൾ അത് ഏത് പ്രായത്തിലാണ് ആ കുട്ടി കണ്ടത്? അത് കണ്ട സമയത്ത് അവളെ എന്താണ് അവളുടെ മനസ്സിൽ അത് ഇഫക്റ്റ് ചെയ്ത്, എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്, എന്താണ് അന്ന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇപ്പോൾ പ്രായം സമയമായതുകൊണ്ട് പറഞ്ഞ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എന്തൊക്കെ പരിക്കുകൾ അതുകൊണ്ടുണ്ടായിട്ടുണ്ടോ അതൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ അത് അന്നിപ്പോൾ ആ കുട്ടി വിചാരിച്ചത്, നമുക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ, അത് സ്വാഭാവികമായും ഈ സെക്സിനെക്കുറിച്ച് അറിയാത്ത ആളുകളാവുമ്പോൾ ഒരു ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന പോലൊരു ഫീലിംഗാണ് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായതെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും അത്തരമൊരവസ്ഥയെ ഭയപ്പെടുന്നു. അപ്പോൾ ഇനി ഒരു വിവാഹം നടക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ സെക്സിനെക്കുറിച്ചുള്ള ഭീതികളാവാം ആ കുട്ടിയെ വിവാഹത്തിലും ഭാവി ജീവിതത്തിലും ഇങ്ങനത്തെ ആശങ്കകൾ ഉണ്ടാകാൻ കാരണം. അപ്പോൾ നമുക്ക് ആ കുട്ടി തന്നെ പറയാൻ കഴിയുമല്ലോ, അപ്പോൾ അവൾക്ക് പ്രായപൂർത്തി എത്തിയതുകൊണ്ട് അവൾക്ക് പറയാൻ കഴിയും എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന്. അപ്പോൾ ആ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും സെക്സിനെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവും വിദ്യാഭ്യാസവും അവൾക്ക് നൽകുകയും അതേപോലെ തന്നെ ഇനി വിവാഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഭീതിക്കും പ്രശ്നങ്ങൾക്കും എന്തു ചെയ്യാം, നല്ല സൊല്യൂഷനുകൾ പറഞ്ഞു കൊടുത്ത് ഒരു പ്രതീക്ഷ നൽകി ആത്മധൈര്യം നൽകി മുന്നോട്ട് പോയാൽ തീർച്ചയായും അവളെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. കാരണം ഇത് കാണുന്നത് പിന്നെ സ്വന്തം രക്തത്തിൽപ്പെട്ട ആളുകളിൽ നിന്നാണ്, അതിനെക്കുറിച്ച് അറിയാത്തൊരു സമയത്താണ്, ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ്. ഇങ്ങനെ പല നിലക്കുമുള്ള ഷോക്കാണ് കുട്ടികളുണ്ടാകുക. പക്ഷെ അത് എന്തൊരു ചിന്താഗതിയാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കിയത്, എന്തൊരു ഭീതിയാണ് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ തീർച്ചയായും ഒരു നല്ല കൗൺസിലർക്ക് പറ്റും. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കലായിരിക്കും അതിൻ്റെ യഥാർത്ഥ പരിഹാരം. ആശങ്കപ്പെടാനൊന്നുമില്ല, പരിഹരിക്കാവുന്നൊരു വിഷയമേ ഇതിലുള്ളൂ.
3: ഓക്കെ, ആ ഉമ്മ ആശങ്കയിലുപരി പ്രായോഗികമായ ചില നീക്കങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ ആരിസ്മൊലി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഫോൺ സംഭാഷണം കൊണ്ടോ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൊണ്ടോ അവളെ ക്ലിയർ ചെയ്യുന്നതിന് പകരം അവളുടെ ഉള്ളിലുള്ള വേദനകളെ, അവൾ എന്താണ് അവൾക്ക് വിവാഹം വേണ്ടെന്ന് പറയാൻ പ്രേരകമാകുന്ന പോയിൻസ്, അത് പുറത്തെടുത്ത് അവൾക്ക് ക്ലിയറാക്കി കൊടുക്കുക. വിവാഹ ജീവിതമില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ അടുത്തൊരു ചോദ്യകർത്താവിലേക്ക് പോകുന്നു. ഒരു സഹോദരി തന്നെയാണ് എഴുതുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു സ്ത്രീയുമായുള്ള ചാറ്റ്, പിന്നെ വേറെ സ്ത്രീകളുമായുള്ള സംസാരം, അതുപോലെ നിരവധി സ്ത്രീകളുമായുള്ള ഇടപെടൽ എല്ലാം ഞാൻ തെളിവി സഹിതം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒന്നിലധികം സ്ത്രീകളുമായി ചാറ്റിങ്ങൊക്കെ ഉള്ള ഒരാളാണ് അവരുടെ ഭർത്താവ്. അത് അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ തുടർച്ച അവരെഴുതിയിട്ടുള്ളത്, 5 നേരം നമസ്കാരമുള്ള ആളാണ് അദ്ദേഹം, ഈ കാര്യത്തിൽ പക്ഷെ പേടിയില്ല, ഞാൻ വളരെ വിഷമത്തിലാണ്, അന്നു മുതൽ എനിക്ക് മനസ്സിൽ ഒരു തുള്ളി സ്നേഹം പോലുമില്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, ദേഷ്യപ്പെടാതെ നോക്കുന്നുണ്ട്, ശാരീരിക ആവശ്യങ്ങളെല്ലാം റെഡിയായി നൽകുന്നു, എന്നാലും ഇടക്കിടക്ക് സംസാരമുണ്ടാകാറുണ്ട്, പക്ഷേ ഒരു തരത്തിലും എനിക്ക് അദ്ദേഹത്തോടൊരു സ്നേഹവും ഇല്ല, കുറച്ചുപോലും ഇല്ല, മടുത്തു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അത്രമാത്രം എൻ്റെ മക്കൾക്ക് ഉപ്പയില്ലാതാകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തുടരുന്നത്, ഞാൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എൻ്റെ മനസ്സിനോട് പിന്നെയും പിന്നെയും പറയുന്നു, സമാധാനമില്ലാതെയായി എന്നാണ് ഈ സഹോദരി എഴുതിയിട്ടുള്ളത്.
4: ഇപ്പോൾ സ്വന്തം ഇണകളിലെ അവിഹിതങ്ങളെ കണ്ടെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണിപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് വ്യാപകമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനുള്ള സൗകര്യങ്ങളേറെയാണ്. കാരണം തെറ്റുകൾ ആളുകൾ ചെയ്യാതിരിക്കുന്നത് സത്യത്തിൽ സമൂഹത്തെ ഭയപ്പെട്ടിട്ടാണ്, അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്, പരലോകത്തെ ഭയപ്പെട്ടിട്ടാണ് ചെയ്യാതിരിക്കേണ്ടത്. പക്ഷേ ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അത് സമൂഹം അറിയുമ്പോൾ എൻ്റെ മാന്യത നഷ്ടപ്പെടും, എനിക്കത് പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ വളരെ ഒളിച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യാത്തക്ക വിധത്തിൽ എന്തുണ്ട്, ഫോൺ സൗകര്യങ്ങൾ ഇന്നുണ്ട്. വീഡിയോ ചാറ്റിലൂടെ ഒരു സാധാരണ ഒരു ശാരീരിക ബന്ധമല്ലാത്തതെല്ലാം നടത്താൻ പറ്റുന്ന രൂപത്തിലാണിന്ന് ഫോൺ സൗകര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തെറ്റുകൾ മറ്റുള്ളവർ അറിയില്ലല്ലോ എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്ത്രീകളും സഹകരിക്കുന്നുണ്ട്, പുരുഷന്മാരും സഹകരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇത്ര വ്യാപകമാകാനുള്ളൊരു കാരണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ ഈ ദമ്പതികളിലെ അവിഹിതങ്ങൾ എന്താ വെച്ചാൽ അവർ രഹസ്യമായാണല്ലോ നടത്തുന്നത്. അപ്പോൾ ഈ രഹസ്യം പിടിക്കപ്പെടുന്ന ഒരു സമയം, അത് പിടിക്കാൻ സാധാരണ കഴിയുക ഇണകൾക്ക് തന്നെയാണ്. ഭർത്താവിൻ്റെ അവിഹിതം ഭാര്യയ്ക്ക് പിടിക്കാൻ പറ്റും, ഭാര്യൻ്റെ അവിഹിതം അവരാണിത് കണ്ടെത്തുന്നത്. ബാക്കി ആർക്കും ഇത് കണ്ടെത്താൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് എന്താ വെച്ചാൽ ഈ നിസ്കാരവും പരിപാടികളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് സംഭവിക്കാൻ കാരണം സ്വാഭാവികമായിട്ടും അവർക്ക് അത്ര രഹസ്യമായി ചെയ്യാൻ പറ്റുന്നൊരു തെറ്റിതാണ്, അതിനവർക്ക് സൗകര്യം ലഭിക്കുന്നുള്ളതുകൊണ്ട് അവരിലും നമ്മളിത് കാണാനുള്ള കാരണം. അപ്പോൾ സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഭർത്താവിൻ്റെ അവിഹിതം കാണുന്നതോടുകൂടെ എന്ത് ചെയ്തു, നമുക്ക് അയാളെ മനസ്സുകൊണ്ട് വെറുക്കും, അയാളെ അടുക്കാൻ പറ്റൂല, അയാളെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല, നമുക്ക് വളരെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഒരു ഭാര്യ എന്നതിലേക്ക് എൻ്റെ കടമകൾ നിർവഹിച്ച് പോകേണ്ട നിലക്ക് എന്തെങ്കിലും കടമകൾ നിർവഹിച്ച് പോകും. പക്ഷെ സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു അവിഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുവരെ അയാൾ ചെയ്തിരുന്നല്ലോ, പക്ഷെ നമ്മൾ അറിഞ്ഞിരുന്നില്ല, അപ്പോൾ നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു, അപ്പോൾ നമുക്ക് പ്രശ്നമായി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അറിഞ്ഞു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്താൽ വെച്ചാൽ തെളിവും കാര്യമൊക്കെ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി സംഭവിക്കാതിരിക്കുവാനും ആ തെറ്റിനെക്കുറിച്ച് അയാളെ ബോധ്യപ്പെടുത്തുവാനും ഇനി അയാൾക്കത് ചെയ്യാൻ ഒരിക്കലും കഴിയാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുവാനും നമ്മൾക്ക് ശ്രമിക്കാൻ ഇതുകൊണ്ട് പറ്റും. അപ്പോൾ ഈ തെറ്റ് അയാളിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാൻ, അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു ചാൻസാണ് അത് നമ്മുടെ കയ്യിൽ പെടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നിരാശപ്പെട്ട് ഇനി ഒരിക്കലും പ്രതീക്ഷ ഇല്ലാന്നുള്ള നിലക്ക് എന്താണ് പോവല്ല വേണ്ടത്. ഇത് ഏതായിരുന്നാലും ഇപ്പോൾ എനിക്കെൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ജീവിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അയാളെ വളരെ നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾക്കുള്ള ഒരു ചാൻസാണിത്. ഇപ്പോൾ അടുത്തു വന്ന ചില കേസുകളിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണെന്ത്, ഒരു കക്ഷി എന്ന് വെച്ചാൽ 40 വർഷത്തോളം എന്താണ് ഇത്തരം അവിഹിതങ്ങളും തെറ്റുകളും സ്വകാര്യമായി ചെയ്തിരുന്നത്. പക്ഷേ അയാൾക്ക് വളരെ ഏജായതിനു ശേഷമാണ് കുട്ടികളൊക്കെ മുതിർന്നപ്പോൾ ആ കുട്ടികൾക്ക് എന്ത് ചെയ്തു, അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തോ കണ്ടെത്തി. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, എന്നെ ഇപ്പോൾ ഈ 10-ഓ 40-ഓ കൊല്ലം എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലോ എന്നല്ലേ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്തു വെച്ചാൽ അത് ഒരു അബദ്ധം എൻ്റെ ഭർത്താവിന് സംഭവിച്ചു പോയി, സ്വാഭാവികമായും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് അവരെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെ പ്രതികരണങ്ങളും രൂപങ്ങളും വ്യത്യസ്ത രൂപത്തിലായിരിക്കും, പക്ഷേ നമ്മളെപ്പോഴും ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിൽ നിന്ന് അയാളെ പിന്തിരിപ്പിച്ച് ശരിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്, അതിന് പരിശ്രമിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: ഈ കഴിഞ്ഞ ദിവസം ഇതേപോലെ വന്ന ഒരു ഓഡിയോ കൂടി ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാണ് അരിസ്മോളി. അതായത് ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് മനസ്സിലായ ഒരു സഹോദരി, അവർ പിന്നെ നമ്മുടെ നിരന്തരമായ ചർച്ചകളും ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ആളായതുകൊണ്ട് ശാന്തമായ വിഷയം കൈകാര്യം ചെയ്തു, അയാളെ അടുത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തു, അയാൾക്ക് മാപ്പ് കൊടുത്തു, എല്ലാമായി അയാളതിൽ നിന്ന് പിൻവാങ്ങി. വീണ്ടും 2 തവണ ഇത് ആവർത്തിച്ചു. അപ്പോഴും അദ്ദേഹം അവരെന്ത് ചെയ്തു, ഇതേപോലെ ഒരു വലിയ മഹാമനസ്കത കാണിച്ച് സബർ കൊടുത്തു. ഇപ്പോൾ വീണ്ടും അത് നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഇയാളടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീയെ കല്യാണം കഴിക്കണം, ആ സ്ത്രീ ഒരു വിധവയാണല്ലോ, കല്യാണം കഴിക്കണം. അപ്പോൾ കല്യാണം കഴിക്കാനാണെങ്കിൽ ഇയാളെന്തല്ല റെഡിയല്ല, ഏക്കുറ അഭിമാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹക്കൂടുതലെ ചർച്ചകളിലൊക്കെ കേൾക്കുന്ന എല്ലാ വഴിയും ഏകദേശം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു പെണ്ണിന് ചെയ്യാവുന്ന വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ തുടരേണ്ടതുണ്ടോ എന്നാണ് ആ ഒരു ഓഡിയോയുടെ ചുരുക്കം.
4: അതായത് ഇപ്പോൾ എന്താ പറയുക, വിട്ടുവീഴ്ച ഇവിടെ ഒരു ചികിത്സയല്ല എന്ന് ആ സഹോദരിക്ക് ബോധ്യപ്പെട്ടില്ലേ? കാരണം എത്രയോ തവണകളിൽ വിട്ടുവീഴ്ച ചെയ്തു. അപ്പോൾ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ഭാര്യമാരെന്ത് ചെയ്യും, അതിശക്തമായ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് അവർ പക്വമായി കൈകാര്യം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതൊരു തണലായി ഉപയോഗിച്ചിട്ട് വീണ്ടും ആ തെറ്റ് തുടരുകയാണ് ഇദ്ദേഹം ചെയ്തത്. ശരിക്കും വളരെ കുറ്റബോധത്തോടുകൂടെ അയാൾ തിരിച്ചു വരികയാണ് വേണ്ടത്. പിന്നെ മാത്രമല്ല, ഒരു വിവാഹം കഴിച്ച് അതൊരു വിഹിതമായ ബന്ധമാക്കി തീർക്കണമെന്ന് പറയുമ്പോൾ അയാൾ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സത്യത്തിൽ ഇങ്ങനത്തെ ആളുകളോടെന്ന് വെച്ചാൽ അയാൾക്ക് അഭിമാനങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അയാൾക്ക് അഭിമാന പ്രശ്നങ്ങൾ വരുന്ന രൂപത്തിലുള്ള ചില കൈകാര്യകർത്തൃത്വങ്ങളിലേക്ക് കടക്കേണ്ടി വരും എന്ന സൂചന കിട്ടുമ്പോൾ അയാൾ പിൻവാങ്ങും. അയാൾക്ക് ട്രീറ്റ്മെൻ്റ് അതാണ്. അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ എനിക്ക് ഇങ്ങനെ അവിഹിതങ്ങളോട് കൂടെ നിങ്ങളെ കൂടെ തുടരാൻ ബുദ്ധിമുട്ടാണെന്ന് ഇസ്ലാമികമായി പറയാൻ അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കാലം ഒന്ന് വിട്ട് ജീവിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത്തരം അവിഹിതങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഞാൻ ആ വിട്ടു നിൽക്കുന്ന സമയത്ത് ബോധ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, തിരിച്ചു വരാം. അല്ലാതെ ഇനി എനിക്ക് ഇനിയും നിങ്ങളിത് തുടർന്നുകൊണ്ട് നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ എല്ലാ വഴിയും സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ നാളെ വീട്ടിൽ നിന്ന് ഈ സ്ത്രീ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ ചോദിക്കും എന്താണ് എന്താണ് പോകാൻ കാരണം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? അപ്പോൾ അഭിമാനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്ക് 2-ആം കല്യാണം കഴിക്കണ മാത്രമല്ല അഭിമാനം, അത് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടൊരു കാര്യം പോലും മാനക്കേടായി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാണ്, ഇത്തരം അവിഹിതങ്ങളെ കൊണ്ട് ഭാര്യ പോയി എന്നറിയുമ്പോൾ അത് എത്ര വലിയ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഇവർക്ക് ആവശ്യമുണ്ടാവുക. എല്ലാവരോടും ഒരേ സമീപനങ്ങൾ കൊണ്ട് ശരിയാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് അല്പം ഇത് കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരും എന്ന ഒരു ഭീതിയിൽ നിന്ന് മാത്രമേ അദ്ദേഹം പിൻവാങ്ങൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇത്രയും പക്വതയോടുകൂടി ഒരു സ്ത്രീക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടും അതിലൊരു മാറ്റത്തിന് വിധേയമാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രശ്നങ്ങൾ വരും തോന്നുമ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ, പിൻവാങ്ങുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.
3: ഇതിൽ നിരന്തരം ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ഒരു ഏരിയയാണ് ഇത്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മേഖലയാണ്. അപ്പം ഇതിൽ ഇത്തരം ചർച്ചകളുടെ ഒരു അനന്തരഫലമായി ക്ഷമിക്കുകയും സഹിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ഒക്കെ ചെയ്ത സ്ത്രീകൾ, ഇപ്പോൾ ഇതിൻ്റെ ഇടക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു സ്ത്രീ അവരുടെ ലൈംഗികമായ രോഗവുമായി ബന്ധപ്പെട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഇത് സാധാരണ പ്രോസ്റ്റിറ്റ്യൂട്ടർക്ക് ഉണ്ടാവുന്ന രോഗമാണ്, ലൈംഗിക തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് എന്ന് ഈ ഗൈനക്കോളജിസ്റ്റ് അവരെടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിഷയം വെച്ചിട്ട് ഇവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഭർത്താവ് പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധത്തെക്കുറിച്ച് ഇവരോട് പറയാണ്. അപ്പോൾ ആ സ്ത്രീ ഈ ആവർത്തിച്ചു പറയുന്ന കാര്യം ഞാൻ സ്നേഹക്കൂടലൊക്കെ കേട്ട ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ക്ഷമ അവലംബിച്ച് എല്ലാം വിട്ടുവീഴ്ച ചെയ്തയാളെൻ്റെ കയ്യും കാലും പിടിച്ച് പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിലെ ഒരു മുറിവ് ഉണക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതേ അവസ്ഥയുള്ള നൂറുകണക്കിന് സഹോദരിമാർ ഈ സമൂഹത്തിലുണ്ട്. അവരുടെ കൂടെ ജീവിക്കുന്നു, കുട്ടികൾക്കുപ്പ എന്നുള്ള പോയിന്റ്, ഞാൻ എന്ത് ചെയ്യും എന്ന പോയിന്റ്, ഇങ്ങനത്തെ കുറച്ച് ആശങ്കകൾക്കിടയിൽ നിന്ന്. അപ്പോൾ ആ മുറിവുണക്കാൻ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒക്കെയുള്ള പിന്നെ എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ നമുക്ക് പറയാൻ കഴിയുമോ?
4: തീർച്ചയായും പറ്റും. അതായത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ തകരുന്നത് വിശ്വാസ്യതയാണ്, അതുകൊണ്ട് എന്താണ് തിരിച്ചെടുക്കേണ്ടത് വിശ്വാസ്യതയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഭർത്താവ് അയാളിൽ അവിഹിതങ്ങൾ കണ്ടു, അയാളെ മനസ്സിലാക്കി, അപ്പോൾ അദ്ദേഹം അത് പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പശ്ചാത്തപിച്ചു, അദ്ദേഹം പൂർണ്ണമായി മടങ്ങി, അദ്ദേഹത്തിന് മനസ്താപമുണ്ടായി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇനി ഇത്രയും കാലം ജീവിച്ചതിനേക്കാളും ഭക്തിയോടുകൂടെയും ദീനിനോടുകൂടെയും ജീവിക്കുകയും ഭാര്യയോട് മുമ്പുള്ളതിനേക്കാളും അധികം ബന്ധവും സ്നേഹബന്ധവും ആ കുടുംബ ബന്ധവും ജീവിതവും മെച്ചപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായി ആ പരിക്ക് മുഴുവൻ തീരും, എല്ലാ വിശ്വാസ്യതയും തിരിച്ചു കിട്ടും. അപ്പം അങ്ങനെ ഒരു ദീനിലേക്ക് കൂടുതലായിട്ട് മടങ്ങുക, അവിടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരവും മധുരകരവുമാക്കി മാറ്റുക, അങ്ങനെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നേരെ മറിച്ച് അത് പൂർണ്ണമായിട്ടും പിൻവാങ്ങാത്ത ആളുകളാണെങ്കിൽ എന്താ വെച്ചാൽ സ്വാഭാവികമായും ഈ പുരോഗതികളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ലൈഫിൽ മാത്രമേ ഉള്ളൂ ഈ പിൻവാങ്ങിയതിന് ശേഷവും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നു. ഒരു സഹോദരി തന്നെയാണ് ചോദിച്ചത്, പക്ഷേ അവരുടെ ബ്രദറിൻ്റെ കാര്യമാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഒരിക്കലും വ്യക്തമാക്കരുത് എന്ന് ആ സഹോദരി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഐഡൻറ്റിറ്റി വ്യക്തമാക്കാൻ അനുവാദമുണ്ടെങ്കിൽ പോലും നമ്മൾ വ്യക്തമാക്കാറില്ല എന്ന കാര്യം ആ സഹോദരിയെ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ സഹോദരൻ്റെ ഭാര്യ കല്യാണത്തിന് മുമ്പേ മാനസിക പ്രശ്നമുള്ള ഒരാളായിരുന്നു, പക്ഷേ കല്യാണത്തിൻ്റെ സമയത്ത് അത് അറിയിച്ചിരുന്നില്ല. ഈ സ്ത്രീക്കുള്ള പ്രശ്നം വസുവാസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, വൃത്തിയില്ല, നജിസാണ്, പലയിടത്തും ബാത്റൂമിലൊക്കെ അവരൊരുപാട് സമയം ചെലവിടുന്നു. അവിടെ തൊട്ട് പിന്നെ അവനും ഒക്കെ വളരെ പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നത്. ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, നന്നാകും ചെയ്യും. മക്കൾ പ്രയാസപ്പെടുന്ന തരത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിനിടക്ക് നല്ല ദാമ്പത്യ ജീവിതം പ്രതീക്ഷിച്ച് രണ്ടാമതൊരു കല്യാണം ഇയാൾ കഴിച്ചു. വളരെ അർഹതപ്പെട്ട പാവം കുടുംബത്തിലൊരു കുട്ടിയെ വിവാഹം കഴിച്ചു. അതിൽ അവൻ സന്തുഷ്ടനാണ്. ആദ്യ ഭാര്യ വിവരം അറിയിച്ചു. കുറച്ച് നാളൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാതെ പോയി. എന്നാൽ ഇപ്പോൾ രണ്ടാളെയും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യുന്ന ഒരു പ്രശ്നം, എനിക്കത് കിട്ടുന്നു, അവൾക്കത് കിട്ടുന്നു, എനിക്കത് കിട്ടുന്നില്ല പോലെയുള്ള കാര്യങ്ങൾ. കാര്യമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയത്തിലും ഈ സ്ത്രീയെ ഉപദേശിക്കാൻ പറ്റില്ല എന്നാണ്, ശകാരിക്കാൻ പറ്റില്ല. എന്തു പറഞ്ഞാലും അത് അവൾ ആ സ്ത്രീ ആദ്യ ഭാര്യ ഒരു പ്രശ്നമായി കാണുന്നു. പിന്നീട് കുറേ നേരത്തേക്ക് അവൾ ബെഡ്റൂമിൽ പോയി കിടക്കും. അത്തരം സമയങ്ങളിലൊക്കെ ഈ ചെറുപ്പക്കാരൻ, ഈ ഭർത്താവിൻ്റെ ഭക്ഷണം, വസ്ത്രം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ സ്ത്രീക്ക് ഒരു ശ്രദ്ധയും ഇല്ല. ഒരു ഭാര്യയിൽ നിന്നും മിനിമം പ്രതീക്ഷിക്കാവുന്ന ഒന്നും അയാൾക്ക് കിട്ടുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും അവളെ ഒഴിവാക്കുന്ന വിഷയം അവൻ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ നല്ലത് വരാൻ ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാമോ എന്നാണ് ആ സഹോദരി ബ്രദറിന് വേണ്ടി ചോദിച്ചിട്ടുള്ളത്.
4: ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഈ OCD പോലുള്ള വസുവാസ് പോലുള്ളൊരു അസുഖം ഈ സഹോദരിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരൊരു മാനസിക പ്രയാസമുള്ളൊരു രോഗിയാണ്. അപ്പോൾ ഇവരെ പറ്റി എന്തൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടോ അതൊക്കെ രോഗസംബന്ധമായ കാര്യങ്ങളാണ്. ഇതിലെ ഈ OCDക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയ ടെൻഷനുകളോ മാനസിക സംഘർഷങ്ങളോ വന്നാൽ ഈ OCD കൂടും. ഈ OCD കുറച്ച് കാലം തുടർച്ചയായി കൊണ്ടുപോയാൽ അതെന്തായിരിക്കും, വളരെ വലിയ മാനസിക രോഗമായിട്ട് എന്ത് ചെയ്യും, അത് പരിണമിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു രോഗിയാണ്, അപ്പോൾ ഒരു ഇവരിൽ നിന്ന് വരുന്ന എല്ലാ പ്രതികരണങ്ങളെയും നിങ്ങളുടെ ബ്രദർ കാണേണ്ടത് ഒരു രോഗിയിൽ നിന്നുള്ള രോഗ സിംറ്റംസ് ആയിട്ടാണ് കാണേണ്ടത്. അവർ ബാത്റൂമിൽ അധിക സമയം കഴിച്ചു കൂട്ടുന്നു, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നില്ല, എല്ലാ സമയത്തും ടെൻഷനാകുന്നു, അല്ലെങ്കിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഇതൊക്കെ എന്താ വെച്ചാൽ രോഗസംബന്ധമായ നിലക്കുള്ള രോഗസംബന്ധമായിട്ടുള്ള ടെൻഷൻ്റെ ഭാഗമായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത് തീർച്ചയായും എന്താ വെച്ചാൽ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. കുറച്ച് പാക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിക്കും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും, അത് സുഖമായി വരും. അപ്പോൾ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സുഖപ്പെടുത്തിയാൽ എന്തൊക്കെ കംപ്ലയിൻ്റ് അവരെക്കുറിച്ച് പറയണ്ടോ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു സൗകര്യം കൂടെ ഉണ്ട്, അത് ഇങ്ങനത്തെ ഒരു ഭാര്യയിൽ നിന്ന് ഒരു ശരിയായ ഒരു ഒരു ദാമ്പത്യ ജീവിതം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് പരിഹരിച്ചു, അയാൾക്ക് വേറെ ഭാര്യയുണ്ട്. അപ്പോൾ ദാമ്പത്യ ജീവിതവും അയാളുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ. ഈ ഒരു പിന്നെ ആദ്യ ഭാര്യയെ എന്ത് ചെയ്യുക, തൻ്റെ ഒരു ഭാര്യ എന്ന നിലക്ക് അവൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവളൊന്ന് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്യുക, അവളെ സംരക്ഷിച്ച് അവളെ ചികിത്സിച്ച് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അവളെ പരിപാലിക്കുക എന്നൊരു വലിയ പുണ്യം ആയിട്ട് അദ്ദേഹം അവളെ ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പരിഹാരം.
3: തീർച്ചയായും ആ സഹോദരന് വേണ്ടി നമ്മൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നു, ആ സഹോദരിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അവർക്ക് സന്തോഷമുള്ള കുടുംബജീവിതം പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആനന്ദങ്ങളെയും സന്തോഷങ്ങളെയുമാണ് തീർച്ചയായും കാണേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരും കലഹിക്കുന്നവരുമൊക്കെ, ഭാര്യയ്ക്ക് ഇത്തിരി ഭംഗിക്കുറവാണെന്ന് പറഞ്ഞ് അവളെ വീട്ടിലാക്കാൻ ഒരുങ്ങുന്നവരൊക്കെ, അത്തരം ആളുകളൊക്കെ ഒരുപക്ഷെ ഇത്തരം ഒരു സംഭാഷണത്തിൻ്റെ പരിസരത്തുണ്ടാകും, അവരൊക്കെ ഓർക്കുക എന്താണ് ഇത്തരം സംഗതികളൊക്കെ ഉണ്ടായിട്ടും ആ ചെറുപ്പക്കാരൻ ആ സ്ത്രീയെ ഭാര്യയായി കൂട്ടുന്നു എന്നത് ഇവർക്കൊക്കെ തീർച്ചയായും ചില പ്രേരണകളാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഞാൻ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെ കുടുംബവും വാപ്പാൻ്റെ അനിയൻ്റെ കുടുംബവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അവിടെയുള്ള കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ കാണാൻ പോകണമെന്നുണ്ട്, പോകാറുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മക്ക് അങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല. രണ്ട് കുടുംബവും ഒന്നിച്ച് കാണാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഉമ്മനെ അനുസരിക്കണോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
4: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. പിന്നെ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ വാപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്യാന്ന് പറയുമ്പോൾ അത് അവരെ ഒരു വിഷമിപ്പിക്കലും വേദനിപ്പിക്കലുമാണ്. പക്ഷേ സ്വാഭാവികമായും നമ്മളുടെ ബന്ധങ്ങളും കുടുംബങ്ങളും സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഇനിയും അവസരങ്ങൾ ധാരാളമായി കിട്ടും. അപ്പോൾ ഒരു ബോധപൂർവം എന്താണ് അവസരങ്ങൾ കിട്ടുമ്പോഴും അവരെ കാണുമ്പോഴും ഒന്ന് മിണ്ടാനോ സലാം പറയാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ സാധനം ഇവർ പ്രോത്സാഹിപ്പിക്കാത്തൊരു ബന്ധമാകുന്നതുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ ഇവരെ ധിക്കരിക്കാൻ വേണ്ടി അവിടെ പോയിട്ടൊരു ഭയങ്കരമായൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ പിണങ്ങണ്ട തെറ്റണ്ട, നമ്മളെന്ത് ചെയ്യുക, നോർമൽ നമുക്ക് പോകേണ്ട ഒരു ബന്ധവും കാര്യമൊക്കെ കാത്തു സൂക്ഷിക്കുക. കാരണം അതൊരു ഇസ്ലാമികമായൊരു കടമയാണല്ലോ, അത് നിർവഹിക്കുക. എന്നാൽ എന്ത് ചെയ്യേണ്ട, ഉമ്മയ്ക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാവുന്നതുകൊണ്ട് അവിടെ എന്തില്ല മറ്റുള്ളവരോടൊക്കെ കാണിക്കുന്ന പോലെ അങ്ങോട്ട് പോയിട്ടൊരു ഭയങ്കര ബന്ധവും സംഗതികളൊക്കെ ഉണ്ടാക്കി ഉമ്മാക്കൊരു ഫീലിംഗ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉമ്മനെയും അവരെയും കൂടെ ഒന്ന് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൽ ചെയ്യാവുന്നൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്.
3: ഓക്കെ, തീർച്ചയായും. മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പോകുന്നു. എൻ്റെ ഉമ്മ എന്നോടും അനുജത്തിയോടും വേർതിരിവ് കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അവൾക്ക് പലപ്പോഴും അധികം എന്തെങ്കിലും കൊടുക്കുന്നു, സ്നേഹവും പരിഗണനയും അധികം നൽകുന്നു. ഇത് ഞാൻ ഉമ്മയോട് പറഞ്ഞാൽ പിന്നെ പ്രശ്നം തുടങ്ങി. ചിലപ്പോൾ ഞാൻ സ്വയം നിയന്ത്രിക്കും, മനസ്സിന് വല്ലാത്തൊരു

0: പക്ഷേ ഇവിടെ ഈ ഒരു സഹോദരിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് നമുക്ക് ഈ ചോദ്യത്തിന് വ്യക്തമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ മറ്റൊരാളെക്കുറിച്ച് നല്ലതാണല്ലോ വിചാരിക്കേണ്ടത്. എപ്പോഴും അതാണ് നമ്മളുടെ നല്ലതാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ഉമ്മനെക്കുറിച്ച് നമ്മൾ നല്ലത് വിചാരിക്കുക, എന്ത് എന്നോടും അവരോടൊക്കെ ഒരേ സ്നേഹം തന്നെയാണ് ഉമ്മക്കുള്ളത് എന്ന അടിസ്ഥാനപരമായി വിചാരിക്കലാണ് നല്ലത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഇനി എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഒരു വിവേചനമുണ്ട് എന്ന് പരാതിപ്പെടുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബോധപൂർവമായിക്കൊള്ളണമെന്നില്ല ആ പെരുമാറ്റം. അപ്പോൾ ബോധപൂർവമല്ലാത്തൊരു പെരുമാറ്റം നമ്മൾ എന്ത് ചെയ്യാണ് ഒരു വിവേചനമുണ്ട് എന്ന് പറയുമ്പോൾ അവർ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരു വലിയ ആരോപണമായിട്ടായിരിക്കും. എന്തൊരു പെരുമാറ്റത്തിലും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അയാൾ ഉദ്ദേശിച്ചത് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധിക്കൂല. അതിന് വളരെ പ്രയാസങ്ങളുണ്ട്. ഒരാൾ ദേഷ്യപ്പെടും നമ്മൾ പറഞ്ഞു, പക്ഷേ അയാൾ ദേഷ്യപ്പെട്ടിട്ടായിരിക്കില്ല, നമുക്കറിയില്ല. അയാളുടെ മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ അയാൾ ദേഷ്യപ്പെട്ടു എന്നുണ്ട്, നമ്മൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വിവേചനം മനസ്സിലാകുന്നുണ്ട്, പക്ഷേ വിവേചനം കാണിക്കുന്നില്ല എന്ന് വിശ്വസിക്കലാണല്ലോ നല്ല വിചാരം. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്താ വെച്ചാൽ, നമ്മളൊക്കെ കുറച്ചൊരു മുതിർന്ന ആൾക്കാരല്ലേ, നമ്മളൊക്കെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് പോവല്ലേ ജീവിതത്തിൽ. അതുകൊണ്ട് എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ വാപ്പനിയമ്മനെയൊന്നും അങ്ങനെ വിശാലമായി ആശ്രയിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ പഠനം, വിദ്യാഭ്യാസം, നിങ്ങളുടെ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ തന്നെ പരമാവധി ഒറ്റക്കൊറ്റക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളെന്ത് ചെയ്യുക, ഈ ആരോടാണോ ഇവരെ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് അവരോട് നിങ്ങളും നല്ല സ്നേഹം കാണിക്കുക. അപ്പോൾ അവരോടുള്ള സ്നേഹം, അവരെ സ്നേഹം കാണിക്കുക എന്നതിലൊരു അനുഭൂതി ഉമ്മക്കുണ്ടെങ്കിൽ അവരോട് നമ്മൾ സ്നേഹം കാണിക്കുമ്പോൾ നമ്മളോടും കൂടെ സ്നേഹം കാണിക്കാൻ അതൊരു കാരണമായി തീരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു നല്ല മനസ്സോടുകൂടെ നമ്മളൊരു നല്ല സമീപനം ഇതോട് പോവുകയാണ് നല്ലത്. ഒരിക്കലും ഉമ്മനോട് എന്ത് പറയരുത്, നിങ്ങളിങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ അനുഭവത്തിൽ പറയാറുള്ളത് എന്താ വെച്ചാൽ, ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ചില കുട്ടികളോട് പ്രത്യേക സ്നേഹം കാണിച്ചു എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന അത്തരം ആളുകൾ ഭാവിയിൽ അവർക്കൊരു പക്ഷേ ഒരു ഉപകാരവും കിട്ടാത്തവരായി പോവും. കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ഈ മോൾ, ഈ മോനാണ് എനിക്കിപ്പോൾ അവസാനം എനിക്കുണ്ടായത് എന്ന നല്ല വാക്ക് കേൾക്കാൻ ഇത്തരം അവഗണിക്കപ്പെടുന്നവർക്കൊരു പക്ഷേ അവസരമുണ്ടാവാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കാം. ഇപ്പോൾ നല്ലത് വിചാരിച്ച് മുന്നോട്ട് പോകുക.
1: തീർച്ചയായും. പിന്നെ അതോടൊപ്പം ഒരുപക്ഷെ ഈ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ടോ വളർച്ചയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങളൊക്കെ ഈ ഉമ്മയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നതും ഇതിൻ്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ കമൻ്റ് ഇങ്ങനെയാണ്, എനിക്കൊരു ബ്രദറുണ്ട്, അവനെയും എന്നെയും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഉപ്പിയമ്മയും കാണുന്നത്. ഒരു ഉദാഹരണം ആ കുട്ടി കൊടുത്തത്, ഞാൻ ഫോൺ എടുക്കുമ്പോൾ മാത്രം വാപ്പാക്ക് കുഴപ്പം, അനിയൻ എടുത്താലൊരു പ്രശ്നവുമില്ല, അതെന്താ അങ്ങനെ, ഞാൻ മുഴുവൻ സമയവും ഫോണാണെന്ന് പറയുന്നു, സത്യത്തിൽ ഞാൻ അങ്ങനെയല്ല. ഇങ്ങനെയാണ് ഒരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്, എനിക്ക് 20 വയസ്സായി എന്നവൾ പറയുകയും ചെയ്തിട്ടുണ്ട്.
0: ഇവിടെയുള്ള അതെന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ഓരോ വ്യക്തികളുമായി നമ്മുടെ ബന്ധത്തിന് ചില വ്യത്യസ്ത തലങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ചില മക്കളുടെ പെരുമാറ്റങ്ങൾ, അനുസരണശീലം, അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ, പ്രതികരണങ്ങൾ, അതൊക്കെ ഓരോ വ്യക്തിയും വ്യത്യസ്തരല്ലേ. അപ്പോൾ അത് വളരെ ആകർഷണീയമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചില ആളുകളോട് അങ്ങോട്ട് പെരുമാറുമ്പോൾ എന്ത് ചെയ്യും, അതേ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ, അവരൊന്നും വിചാരിച്ചിട്ടാവില്ല, പറയുന്ന കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങളും സംസാരങ്ങളും ശൈലികളും ഒക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ അവരോട് പ്രതികരിക്കുമ്പോഴും അതിൽ വ്യത്യസ്തം ഉണ്ടാവും. ഇത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഇതൊരു കോമൺ ആണ് കാര്യം. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ പെരുമാറ്റ രീതിക്ക് അനുസരിച്ച് കൊണ്ടായിരിക്കും പെരുമാറ മറ്റുള്ളവർ. അത് നമ്മൾ ആ വ്യക്തി വരുമ്പോഴേക്കും ഇയാളുടെ പെരുമാറ്റത്തിൻ്റെ ശൈലിയാണ് മാറും. അതിപ്പോൾ ഒരു റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളായതുകൊണ്ടൊന്നല്ല, നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയൊക്കെ ഈ മാതാപിതാക്കളോടുള്ള ബന്ധം, അനുസരണം, അവർ പറയുന്ന കാര്യങ്ങളിലുള്ള വിധേയത്വം, അവരോട് സംസാരിക്കുമ്പോഴുള്ള ഒരു മൃദുലത, ഈ സ്നേഹം, ഇങ്ങനത്തെ ഇതിലൊക്കെ ചില ചേഞ്ചുകൾ വരുത്തി നോക്കുകയായിരിക്കും ഇതിലും മെച്ചം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ, ഇങ്ങനെ ആവാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതൊരു വിഷയമായിട്ട് എടുക്കേണ്ട. മറ്റുള്ള ിൽ സംഭവിക്കുന്ന തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ജീവിതത്തിൽ പ്രായോഗികമാകും.
1: അതോടൊപ്പം ഈ ഒരു കുട്ടി പെൺകുട്ടിയാണെന്നുള്ളൊരു ആശങ്ക ചിലപ്പോൾ ഫോണിൻ്റെ കാര്യത്തിൽ
0: ഉണ്ടാകും. എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ, കൂടുതൽ അപകടത്തേക്ക് പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും.
1: എന്തായാലും ആ കുട്ടിയുടെ ഗുണമേ ആ രക്ഷിതാവ് ചിന്തിച്ചിട്ടുണ്ടാകൂ എന്ന് നമുക്ക്

0: രക്ഷിതാക്കൾക്ക് ഇപ്പം ഈ കുറേ ചോദ്യങ്ങൾ വന്നതുകൊണ്ട് ഇതിൽ രക്ഷിതാക്കൾക്ക് ഒരു വലിയ മെസ്സേജ് ഉണ്ട്. എന്താണ്, ഒരിക്കലും കുട്ടികൾക്ക് എന്ത് ചെയ്യരുത്, നമ്മളൊരു രണ്ട് നിലക്ക് പെരുമാറുന്നു എന്ന് ഫീൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണല്ലോ, നമ്മൾ മക്കളും മാതാപിതാക്കളും തമ്മിലൊരു ഹൃദയ ബന്ധമാണല്ലോ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കുറച്ചൊരു പ്രയാസമോ വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ നമ്മളോട് അവർക്ക് ഒരു ഹൃദയ ബന്ധം തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഹൃദയപരമായൊരു സ്നേഹം അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യണം. രണ്ടാമത്തത്, മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്കൊരു നമ്മുടെ മനസ്സിൽ അവരുണ്ടെങ്കിലല്ലേ അവർ പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ ആ മനസ്സിൽ നിലനിൽക്കാൻ ഇപ്പോൾ ഈ അനന്തരാവകാശ സ്വത്തുക്കളിൽ അനീതി കാണിക്കുക, ചില മക്കൾക്ക് ചില പ്രത്യേകത ചെയ്ത് കൊടുത്ത് കൊടുക്കുക, ചില മക്കളെ അവഗണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ആ അവഗണിക്കപ്പെട്ട മക്കൾ പിന്നെ നമ്മൾക്ക് യാതൊരു ബന്ധമില്ലാത്ത കുട്ടികളായിട്ട് അവരാണ്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കുട്ടിക്കും എന്ത് ചെയ്യരുത്, നമ്മളെക്കുറിച്ചൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ രക്ഷിതാക്കൾ വളരെ നിതാന്തമായ ശ്രദ്ധ വേണം എന്നുകൂടെ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്.
1: മറ്റൊരു ചോദ്യം ഒരു സഹോദരിയുടേത് തന്നെയാണ്. എനിക്കിപ്പോൾ 30 വയസ്സായി, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വിവാഹം നടന്നില്ല. ഇപ്പോൾ വരുന്ന ആലോചനകളൊന്നും ശരിയാവുന്നില്ല. എൻ്റെ വിവാഹം നടക്കാത്തതിൽ ഉമ്മാക്ക് നല്ല വിഷമമുണ്ട്. പ്രയാസമുള്ള സാഹചര്യത്തിലൂടെയാണ് ഉമ്മ കടന്നു പോകുന്നത്. ഇപ്പോൾ 2 വൃക്കകൾ തകരാറിലായ ഒരു വ്യക്തിയുടെ ആലോചന വന്നിട്ടുണ്ട്. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ വ്യക്തിക്ക് ഒരു വിവാഹ ജീവിതത്തിനോട് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. ആ വ്യക്തിയുടെ അവസ്ഥയും എൻ്റെ ഉമ്മയുടെ ആഗ്രഹവും ആലോചിച്ചപ്പോൾ ഞാൻ വിവാഹത്തിന് സമ്മതം നൽകി. എൻ്റെ വിവാഹം നടക്കാതെ എൻ്റെ ഇളയവരുടെ അനിയത്തി, ഇത്താത്തയുടെ മകൾ തുടങ്ങിയവരുടെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കും ഉമ്മാക്കും വല്ലാത്ത പ്രയാസമുണ്ടാകുന്നു. ഞാനെടുത്ത തീരുമാനത്തിൽ തെറ്റുണ്ടോ? ഞാൻ എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ടുണ്ട്.
0: എന്താണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു അധികാരമുണ്ട്. എനിക്ക് എന്ത് വിവാഹം ഇങ്ങനെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എനിക്ക് ഇയാളെ ഒരു വൈവാഹിക ജീവിതത്തിൽ ഞാൻ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു, നിങ്ങൾ തീരുമാനിച്ചതിൽ ഒരു തെറ്റുമില്ല, അതിൽ യാതൊരു പ്രയാസവുമില്ല. കാരണം അയാളൊരു പുരുഷനാണ്, ഇസ്ലാമികമായ നിബന്ധനകളൊക്കെ ഒത്ത് ദീനിയായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അയാളെ സ്വീകരിക്കാം. പക്ഷേ സ്വാഭാവികമായും എന്താണ്, നിങ്ങൾ കുറച്ച് ഏജ് ഓവറായി നിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിവാഹത്തിന് തടസ്സമെന്ന് നിങ്ങൾ പറയുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ വിവാഹ തടസ്സം എന്തായിരിക്കാം, അയാളൊരു പേഷ്യൻ്റ് ആണെന്നുള്ളതായിരിക്കും തടസ്സമുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒത്തുവരാനുള്ളൊരു കാരണം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ, വിവാഹമല്ലേ, ഇനിയിപ്പോൾ ഒരു നല്ലൊരു അദ്ദേഹത്തെ പരിചരിക്കാൻ നമുക്ക് കഴിയുന്നു, അയാൾക്കൊരു ദാമ്പത്യ ജീവിതം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു സന്തോഷമായിട്ട്. ഇപ്പോൾ നമ്മൾ വിവാഹം കഴി നല്ല രോഗമൊന്നുമില്ലാത്ത സമയത്ത് വിവാഹം കഴിഞ്ഞാലും പിന്നെ ഒരു കിഡ്നി രോഗമൊക്കെ ആയി ആൾ മാറാമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ മാനുഷികമായൊരു പ്രശ്നങ്ങളാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്, അയാൾക്കൊരു ദാമ്പത്യപരമായ നിലക്കുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും തരാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് പ്രായോഗികമായി വരികയാണെങ്കിൽ അപ്പോൾ ഇസ്ലാമിൽ അതിൻ്റെ പരിഹാരങ്ങളുണ്ട്. അതിനെപ്പറ്റി വല്ലാതെ ബേജാറാകേണ്ടി ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല. ഏതായാലും വൈദാസംത്ത് നിങ്ങൾ തീരുമാനിച്ചല്ലോ, അതുകൊണ്ട് ഫതവക്കല്ല, അള്ളാഹുൽ ഭരമേൽപ്പിച്ചിട്ട് നന്നായി പ്രാർത്ഥിച്ച് സഹായം തേടിയിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹുവിൻ്റെ അടുക്കൽ ധാരാളം വഴികളുണ്ട്. അള്ളാഹു വാസിയാണ്, വിപുലമായ കഴിവുള്ളവനും വളരെ വിശാരദയുള്ളവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ച് ജീവിച്ച് ഒരു ആളെ ഏറ്റെടുക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതിൻ്റെ പുണ്യവും ഒരു ദാമ്പത്യവും അതേപോലെ താഴെയുള്ള പെൺ അനുജത്തിമാർക്കുള്ള വിവാഹവും ഉമ്മയുടെ മാനസിക സന്തോഷവും ഇങ്ങനെ ഒട്ടനവധി നന്മകളെ ഒന്നിച്ച് കിട്ടുന്ന ഒരവസരമായി ഇതിനെ നിയ്യത്തിൽ മനസ്സിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ പ്രതിഫലങ്ങൾക്ക് അവസരമുള്ളൊരു കാര്യമാണ്. ഏതായാലും തീരുമാനിച്ചതിൽ നിന്ന് ഇനി എന്തായാലും പിന്നോട്ട് പോകാതിരിക്കലാണ് നല്ലതെന്നാണ് തോന്നുന്നത്.
1: തീർച്ചയായും ഇതിൻ്റെ ഒരു അനുബന്ധമായി വന്നൊരു ചോദ്യം, ഒരു ചെറുപ്പക്കാരൻ നല്ല ദീനി ചിട്ടയുള്ള ആളാണ്, നമുക്കൊക്കെ വ്യക്തിപരമായി അറിയുന്ന ആളുമാണ് ഈ കുട്ടി. ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് നമുക്കത് വ്യക്തമായി കിട്ടിയിരുന്നു. ഇവനൊരു രോഗമുണ്ട്, ജന്മസിദ്ധമായി കിട്ടിയ രോഗമാണ്. ഈ രോഗത്തിൻ്റെ പ്രത്യേകത ഇത് ഇണയിലേക്ക് പകരാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ചില ഇഞ്ചക്ഷനുകൾ വഴി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അവസ്ഥയും ഉണ്ട്. ഇങ്ങനത്തെ ഒരാൾ ഒരു വിവാഹ അന്വേഷണം നടത്തി വരുമ്പോൾ അയാൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിലെത്തിയ കുട്ടി ഒരു വിവാഹം ഡൈവോഴ്സ്ഡായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ദീനി ചിട്ടയും ചുറ്റുപാടുമൊക്കെ കണ്ടിട്ട് ഈ കല്യാണം കഴിക്കണം എന്നുണ്ട്. എന്നാൽ മെഡിക്കലി അവൾക്ക് കിട്ടിയ അഡ്വൈസ് റിസ്ക് എടുക്കണ്ട എന്നാണ്. എന്നാൽ അവളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പാരൻസ് പൂർണ്ണമായി അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്കുള്ള പ്രതികരണം എന്താണ്?
0: ഒരിക്കലും നമ്മുടെ തീരുമാനം ആത്മഹത്യാപരമാവരുത്. അതൊരു പ്രധാന കാര്യമാണല്ലോ. നമുക്കിപ്പോൾ ഒരു മാരകമായ രോഗം അത് മാറാത്തൊരു രോഗമാകണോണ്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിന് ചികിത്സിച്ച് മാറ്റാത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു രോഗം പകർന്ന് നമ്മളൊരു കാലാകാലം ഒരു രോഗിയായി തീരാന്നുള്ള ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ആത്മഹത്യാപരമായ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്ത് പോകരുത്. പിന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അത് ഈ വിവാഹം കഴിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നൊരു തീരുമാനമാണ്. പക്ഷെ ഒരാൾക്കൊരു ജീവിതം നൽകുക എന്ന് വിചാരിച്ച് ഞാൻ കൂടെ നിൽക്കുന്നു എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒന്നും കൂടെ അതിൻ്റെ മെഡിക്കൽ സൈഡ് ഒന്ന് ശരിക്കൊന്ന് അന്വേഷിച്ച് ഈ കാര്യത്തെക്കുറിച്ച് നല്ല പുനർവിചിന്തനമൊക്കെ നടത്തി വേണമെങ്കിൽ ദീനിയായ ആളുകളോട് അതിൻ്റെ ഒരു കുറച്ചും കൂടിയൊക്കെ വിശാലമായ പത്തുവകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒന്ന് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഈ വിഷയത്തിൽ കേൾക്കുമ്പോൾ തോന്നുന്നത്.
1: പ്രാർത്ഥനകൾ നിലനിർത്തുക, സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക, വിശ്വാസത്തെ കൂടുതൽ ശാക്തീകരിക്കാൻ വേണ്ട പഠനങ്ങൾ നടത്തുക, കൂടുതൽ ബുദ്ധിയോടുകൂടെ വിവേകത്തോടുകൂടെ ചിന്തയോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോവുക തുടങ്ങി വളരെ വലിയ പരിഹാരങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതിയാൽ നമ്പറിട്ട് നമുക്ക് കുറിച്ചെടുക്കാൻ മാത്രം പോകുന്ന നിരവധി മേഖലകൾ ഇവിടെ ഇന്ന് ഈ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ചോദിക്കാനും മനസ്സിലാക്കാനുമൊക്കെയുള്ള സൗകര്യം ഇനിയും പറയേണ്ടതില്ല. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സ്നേഹക്കൂട് എന്ന വിൻഡോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാം, അറിയിക്കാം. സാധ്യമാകുന്നത്ര പരിഹരിക്കാൻ തീർച്ചയായും ശ്രമിക്കും. നേരത്തെയൊക്കെയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇൻഷാല്ലാ എന്നാണ് പറയാൻ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി റേഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെത്തുന്ന കേസുകളും എണ്ണവുമൊക്കെ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്ര വലുതാകുമ്പോൾ സാധ്യമാകുന്നത്ര പരിഹാരങ്ങൾക്ക് ശ്രമിക്കാം ഇൻഷാല്ലാ എന്ന ഒരു ചിന്തയിലേക്കും വാചകത്തിലേക്കും പോകേണ്ടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. സാങ്കേതിക സഹകരണങ്ങൾ തന്ന ഈ ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ പരിമിതിയിൽ നിന്ന് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടപെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരേക്കും തീർച്ചയായും എല്ലാവരോടും വിട ചോദിക്കുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടത് സ്നേഹക്കൂടാണ്. അവിഹിത ബന്ധങ്ങൾ കണ്ടെത്തിയാൽ നാം എന്ത് ചെയ്യണമെന്ന ഒരു വിഷയമാണ് വളരെ ഭംഗിയായി നമ്മളോട് അവതരിപ്പിച്ചത്. ബഹുമാനനായ ഹാരിസ് ബിൻ സലീമും അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹിയുമായിരുന്നു ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോട് സംവദിച്ചത്.
3: പ്രസോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
2: ഞാൻ ഷമീമ വണ്ടൂർ. പീസ് റേഡിയോയുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി ഇനിയും നമ്മൾ പീസ് റേഡിയോയിൽ തുടരുക. ഏതായിരുന്നാലും നമ്മളൊക്കെ ചെലവഴിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതത്തിലും ഏറെ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇഹലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അറിവുകൾ കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.

0: മാഷാ പ്രിയമുള്ളവരെ, മധുരം ഖുർആനിലെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വചനം സൂറത്ത് ദാരിയാത്തിലെ 20 മുതൽ 23 വരെയുള്ള വചനമാണ്. ഈയൊരു വചനത്തിൻ്റെ ആശയം, അതിൻ്റെ സാരം നമുക്കൊക്കെ അറിയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൃഢമായ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് പറഞ്ഞാൽ ആയാത്തുൽ കൗനിയ, മറ്റൊന്ന് ആയാത്തുൽ ഖുർആനിയ, ഖുർആനൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് നമുക്ക് ആയത്തുകളെന്ന് നമുക്കൊരു ഭാഗത്ത് പറയാം. മറ്റൊന്ന് ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണു വായിക്കാൻ ധാരാളം വചനങ്ങളിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്. സൂറത്ത് ദാരിയാത്തിലെ ഈ വചനത്തിൽ അത് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വഫിയ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെയുമുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ. മനുഷ്യനിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, മനുഷ്യൻ്റെ ലൈഫ്, മനുഷ്യൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ്, മനുഷ്യൻ്റെ ബ്രെയിന്, 1000 crore നെർവ്സുകൾ, ഞരമ്പുകൾ കൊണ്ടാണ് മനുഷ്യൻ്റെ തലച്ചോറ്, 1000 crore ഞരമ്പുകൾ. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ഒരു പുസ്തകം വായിച്ചപ്പം ഞാൻ കണ്ടെന്ന് വെച്ചാൽ, ഈ ഞരമ്പുകളുടെ അതിൻ്റെ അടുക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടുള്ള കണക്ഷൻ അകത്തേക്ക് ഈ തലച്ചോറിലേക്ക് വരുന്നത്. അപ്പോൾ അതിവിദഗ്ധമായിട്ടുള്ള പിന്നെ ഈ ആശയവിനിമയങ്ങൾ നടക്കുന്നതിൽ ഇതാരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നും, ആരാണിത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ബാഹ്യമായിട്ടുള്ളൊരു സംഗതി അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പറയാണ്. അപ്പോൾ ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന് നമുക്ക് സുഗമമായ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നു.
1: അതുകൊണ്ട് സൃഷ്ടിച്ച ശാസ്ത്രത്തെ സൃഷ്ടിച്ച പഠിച്ചവനാണ്.
0: അതെ, അതുകൊണ്ടാണ് അഫല വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. വഫി സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതും, അതിലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട്, എല്ലാം വാവ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം. നിശ്ചയമായും ഇത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനുഷ്യനോട് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ചിന്തിക്കുവാൻ പറഞ്ഞത് ബോധ്യപ്പെടുവാൻ, മൂക്കിനാകുവാൻ പറയുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: നമ്മളിപ്പോൾ കേട്ട വിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ദാരിയാത്തിൽ 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾക്ക്, ആ ഒരു വചനങ്ങൾ നമ്മൾ കേട്ടത് മനോഹരമായ ശബ്ദത്തിലായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം, മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് കുഞ്ഞു മക്കൾക്ക് പോലും അറിയാം. അദ്ദേഹം ഒരുപാട് നഷീദകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, ഏറ്റവും ശ്രദ്ധേയമായ ചില വചനങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ആ ഒരു ശബ്ദത്തോടു കൂടിയാണ്. നമ്മളെല്ലാവരും അത് ആവർത്തിച്ച് പാരായണം ചെയ്യാറുമുള്ളത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: അടുത്തതായി നമ്മൾ കേൾക്കുന്നു വഴികാട്ടി. ഇന്നത്തെ വഴികാട്ടിയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസ പഠനം മാത്രമാണോ, അതിൻ്റെ ഒന്നാം ഭാഗം അവതരിപ്പിക്കുന്നത് സഫ്വാൻ ബറാമി അൽഹിക്കമി, ഹാദി അൽഹിക്കമി.
4: ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പൊതുവെ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ മേഖല മദ്രസയാണ്.
5: ഇത് പലപ്പോഴായും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയവും നമ്മളൊക്കെ പണ്ട് മനസ്സിലാക്കിയിരുന്ന വിഷയവും അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പൊതുവിൽ ഒരു അക്കാഡമിക് മേഖലയിൽ, എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണോ കാണുന്നത്, ഒരു അതിൻ്റെ സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ കരിക്കുലം, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, സ്കോപ്പ്, ആ രൂപത്തിൽ ഒരു ഓവർവ്യൂ, വ്യത്യസ്തമായ രൂപത്തിൽ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവോടുകൂടി ഇസ്ലാമിക് സ്റ്റഡീസിനെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വഴികാട്ടിയിൽ നമ്മോടൊപ്പം ഉള്ളത് ഹാദി അൽ ഹിക്കമിയാണ്. ഹാദി ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളാണ്. അതോടൊപ്പം ഇന്ന് വഴികാട്ടിയിൽ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ ഇരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന ഒരു പഠന മേഖലയിൽ ജെ ആർ എഫ് കരസ്ഥമാക്കി, അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ജെ ആർ എഫ് കരസ്ഥമാക്കിയ ഒരു റിസർച്ചിന് പിന്നെ കയറാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഹാദി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് തോന്നുന്നതിനപ്പുറത്തുള്ള ഒരു ലോകത്തെയാണ് ഇന്നത്തെ വഴികാട്ടിയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഏതായാലും ഈ ഒരു എപ്പിസോഡിലേക്ക് മുഴുവൻ ശ്രോതാക്കൾക്കും സ്വാഗതം. അതോടൊപ്പം ഇന്നത്തെ അതിഥി ഹാദി അൽ ഹിക്കമിയെയും സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ളാഹി.
6: ഹാദി, നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പൊതുവെ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ മേഖല മദ്രസയാണ്. അപ്പം മദ്രസയിൽ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെയാണോ, അല്ലെങ്കിൽ മദ്രസയുടെ ഒരു അന്തരീക്ഷമാണോ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുമ്പം വരുന്നത്? നമുക്ക് അതിലേക്ക് വരണം. അതിന് മുമ്പേ ശ്രോതാക്കൾക്ക് വേണ്ടി ഹാദിയെന്നൊന്ന് ഹാദിയെ പരിചയപ്പെടുത്താം. എവിടെ നിന്നാണ് വരുന്നത്, പഠനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
5: എൻ്റെ പേര് ഹാദി. ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ഹിഫ്ല് പഠിക്കാൻ ഒരു ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പോയതാണ്. ഈ ഒരു മേഖലയിലേക്കും അല്ലെങ്കിൽ പല അൽഹംദുലില്ലാ പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണമായത്.
6: എവിടെയായിരുന്നു ഹിഫ്ല് പഠിച്ചത്?
5: ഹിഫ്ല് പഠിച്ചത് ദാറുൽ ഉലൂം ഐനുൽ ഹുദ എന്ന് പറയുന്ന
6: കണ്ണൂരിലല്ല,
5: നിലമ്പൂർ.
6: ഓഹോ.
5: നിലമ്പൂരിലൊരു സ്ഥാപനത്തിലാണ്, ഒരു ഉസ്താദുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് അവിടെ എത്തുന്നത്. അങ്ങനെ അവിടുന്ന് ഹിഫ്ല് പൂർത്തീകരിച്ച് പിന്നീട് നാട്ടിൽ തന്നെ പത്താം ക്ലാസ് എഴുതി അതിനുശേഷം വീണ്ടും ജാമിയ അൽഹിന്ദിലേക്ക് പോവുകയാണ്. അവിടെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പഠനത്തിന് ശേഷമാണ്, ബി ആർ ബി ആയിരുന്നു ഡിഗ്രി. അതിനുശേഷം നാട്ടിൽ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു കോളേജിൽ ബി എഡ് ചെയ്യുന്നത്, അറബിക്കിൽ ബി എഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇങ്ങനൊരു ഇസ്ലാമിക് സ്റ്റഡീസിലെ പി ജി എന്നൊരു ആശയത്തിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് പ്രവേശിക്കുന്നതിന് മുമ്പ് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അവിടെ പഠിച്ചൊരു ഞാൻ നിലവിൽ പി ജി പഠിച്ചു കഴിഞ്ഞ കോളേജിൽ സാഫി കോളേജിലെ ഒരു അലുമ്നി വാപ്പയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു കോളേജിലേക്ക് അവിടെ എത്തുന്നതും അവിടെ പി ജി ചെയ്യുന്നതും പിന്നെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നത്.
6: ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആദ്യം ഓർമ്മ വരുന്ന ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുസ്ലിങ്ങളെന്ന് നിൽക്കുക, നമ്മളെല്ലാവരും മദ്രസയിൽ പോകുന്നവരാണ്. അപ്പോൾ മദ്രസയാണല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു ഒരു സെൻ്ററാണ്. അപ്പോൾ സത്യത്തിൽ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അതേ ഒരു നേച്ചറും അതേ വിഷയങ്ങളും അതേ രീതിയും തന്നെയാണോ ഇപ്പോൾ നമ്മൾ പി ജിയിലേക്ക് പഠിക്കുമ്പോഴും തുടർന്ന് പഠിക്കുമ്പോഴൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിനുള്ളത്? അതൊരു അങ്ങനെയാണ് ആളുകളുടെ പൊതുവെയുള്ളൊരു വിചാരം. എന്താണ് യാഥാർത്ഥ്യത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ?
5: ഇത് പലപ്പോഴായും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയവും നമ്മളൊക്കെ പണ്ട് മനസ്സിലാക്കിയിരുന്ന വിഷയവും അങ്ങനെ തന്നെയാണ്. അത് ഇസ്ലാമിക് സ്റ്റഡീസ് നമ്മൾ കാണുമ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ അപ്രോച്ചുകൾ അതിനോടുണ്ട്. അതൊന്നും ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഭാഗമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ട്രഡീഷണൽ അപ്രോച്ച് ആയ മദ്രസകൾ, അതുപോലെ തന്നെ ദർസുകൾ, അതുമായി ബന്ധപ്പെട്ട കോളേജുകൾ, റിലീജിയസ് കോളേജുകൾ, അങ്ങനെ ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസിന് മാത്രമാണ് ഇസ്ലാമിക് സ്റ്റഡീസിന് മുഴുവനായിട്ടുള്ള ലോകം എന്നാണ് പലപ്പോഴും ഞാനടക്കുള്ള ആളുകൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പൊതുവിൽ ഒരു അക്കാഡമിക് മേഖലയിൽ, എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണോ കാണുന്നത്, ഒരു അതിൻ്റെ സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ കരിക്കുലം, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, സ്കോപ്പ്, ആ രൂപത്തിൽ ഒരു ഓവർവ്യൂ എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ രൂപത്തിൽ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവോടുകൂടി ഇസ്ലാമിക് സ്റ്റഡീസിനെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മോഡേൺ അപ്രോച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം.
6: അപ്പോൾ സത്യത്തിൽ നമ്മൾ ട്രഡീഷണൽ, ഇത് തമ്മിലൊരു വ്യത്യാസം എന്താണ്? ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നതാണ്, കൂലി കിട്ടാൻ വേണ്ടി, സേവനത്തിനൊക്കെ വേണ്ടി. പക്ഷേ അക്കാദമിക് ലോകത്തെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അതൊന്നും തീർത്തും വ്യത്യസ്തമാണ്. അവിടെ പഠിക്കാൻ വരുന്ന എല്ലാവരും കൂലി കിട്ടാൻ വേണ്ടി പഠിക്കാൻ വരുന്നവരായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അവലംബിക്കുന്ന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ്
4: ഒരു അക്കാദമിക ലോകത്തെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അവരും പ്രതിഫലം ആഗ്രഹിച്ച് അതിനൊരു സ്പിരിച്വൽ ചിന്തയോടുകൂടെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. അതാണ് സത്യത്തിൽ യാഥാർത്ഥ്യം. നമ്മൾ പറയുമ്പോൾ ചില പേരുകളൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അതിൽ മുൻഗാമികളായിരുന്ന ഇസ്ലാം സ്റ്റഡീസ്, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അത് രചിച്ചത് സത്യത്തിൽ ആരല്ല, ഈവൻ മുസ്ലിങ്ങൾ പോലും അല്ല. അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
5: ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഇസ്ലാമിക് ചരിത്രം, അതിലിപ്പോൾ ഹിസ്റ്ററി ഓഫ് അറബ്സ്, അതിപ്പോൾ ഫിലിപ്പ് കെ ഹിറ്റി എന്ന് പറയുന്ന ഒരു ഓറിയൻ്റലിസ്റ്റ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളെഴുതിയ പുസ്തകമാണ്. അതുപോലെ തന്നെ ജൊനാഥൻ എ സി ബ്രൗൺ, അദ്ദേഹത്തിൻ്റെ ഹദീസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും കൂടുതൽ ആളുകൾ, ഇപ്പം മസൂദുൽ ഹസൻ്റെ, അദ്ദേഹം ആ ഒരു മേഖലയിൽ മുസ്ലിമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അപ്രോച്ച് പൊതുവേ ഒരു മോഡേൺ അപ്രോച്ചാണ് ആ പുസ്തകത്തിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അത്തരം പുസ്തകങ്ങൾ, മേഖലകൾ, പുസ്തകങ്ങൾ എന്നതിലുപരി കൂടുതലായി വരുന്ന ആർട്ടിക്കിളുകൾ, പബ്ലിഷിംഗ് ചെയ്തു വരുന്ന ജേണലുകൾ, അതൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ആ ഒരു ആഗ്രഹത്തോടെ താല്പര്യത്തോടെ അല്ല. അതായത് നമ്മളൊരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സേക്രഡായിട്ട് കാണുന്ന ഒരു രീതിയല്ല. പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് പല റീജിയണിൽ കാണാൻ പറ്റും.
4: അത് സത്യത്തിൽ ഒരു അക്കാദമിക് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ കൂലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരല്ല, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരല്ല ലോകത്തുള്ളത് എന്നതാണ് അതിന് വ്യത്യസ്തമാക്കുന്നത്. മറിച്ച് അതൊരു എല്ലാ സോഷ്യൽ സയൻസ് വിഷയങ്ങളെപ്പോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പിന്നെ സാമൂഹികമായ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ രാഷ്ട്രങ്ങൾ, അവരുടെ ഇതിൻ്റെ ചരിത്രം, ഇതൊക്കെ മറ്റെല്ലാ ചരിത്രങ്ങളെയും പോലെ പഠിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പഠിക്കപ്പെടുന്ന ഒരു വലിയ ലോകമാണ് സത്യത്തിൽ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു അക്കാദമിക ലോകം നമുക്ക് തുറന്നു വെക്കുന്നത്. ഇവിടെ ഹാദിയെ സംബന്ധിച്ച് ഇപ്പോൾ ആദ്യ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്നൊരു അക്കാദമിക് ഇസ്ലാം സ്റ്റഡീസ് ലോകത്തേക്ക് സ്വിച്ച് ചെയ്യുമ്പം ഉണ്ടായിരുന്നൊരു ഫീലിംഗ് എന്താണ്? അത് കൂടുതൽ എളുപ്പമായിരുന്നോ അല്ല കൂടുതൽ പ്രശ്നമായിരുന്നോ എന്നൊരു ചോദ്യം.
5: ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പി ജി അല്ലെങ്കിൽ അങ്ങനെ പേരിലൊരു നമുക്ക് നമ്മൾ കാണുന്ന പൊതുവിൽ കാണുന്ന യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഉണ്ട് എന്ന് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. അപ്പോൾ അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു കോഴ്സിലെത്തപ്പെട്ടു. പിന്നെ അതിൻ്റെ ക്ലാസ്സുകളും സിലബസും അതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പൊതുവിൽ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു സയൻസിനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ഒരു ഹ്യൂമാനിറ്റീസിൻ്റെ കീഴിൽ വരുന്നതാണോ ഈ സബ്ജക്റ്റ്, അപ്പോൾ അതിനെ എങ്ങനെയാണോ സമീപിക്കുന്നത് ആ രൂപത്തിലേക്കാണ് ഇത് സമീപിക്കുന്നത് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു ഒരു കൾച്ചറൽ ഒരു ബ്രേക്ക്, ഒരു പ്രോബ്ലം അവിടെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ശീലിച്ചു വന്നൊരു രീതി അല്ല അവിടെ അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ആണെങ്കിലും അവരൊക്കെ സ്വീകരിച്ചിരുന്നത് ഒരു ജനറലി അതിനെ ഒരു ആദ്യമേ ഇല്ല ഒരു സ്റ്റീരിയോ ടൈപ്പോ അല്ലെങ്കിൽ ഒരു മുൻധാരണയൊന്നും ഇല്ലാതെ ഒരു ഔട്ടർ പെർസ്പെക്റ്റീവിൽ നിന്നും എങ്ങനെ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തിയോളജിയെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ എങ്ങനെ കാണാൻ സാധിക്കും എന്നതാണ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആദ്യമൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും കൂടുതൽ ആളുകളായി ഇടപെട്ട് വ്യത്യസ്ത ചിന്താചാരകളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ പൊതുവെ ഉണ്ടാകുമ്പോൾ തന്നെ അവരൊക്കെ അതിന് സഹായിച്ച് നമുക്കങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായ ആ ബാരിയർ നീങ്ങി നീങ്ങി വരികയാണ് ചെയ്യുന്നത്.
4: ഇവിടെ ഒരു കൗതുകത്തിന് ചോദിച്ചാൽ ഇപ്പോൾ പി ജി ചെയ്യുന്ന സമയത്ത് എത്ര കുട്ടികളായിരുന്നു ക്ലാസ്സിൽ? ഒരു 20?
5: ആ, ഒരു 20-ൽ താഴെ കുട്ടികളാണ്.
4: അതിൽ എത്ര ആളുകളായിരിക്കും ഒരു ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവുക?
5: നമ്മളെ എൻ്റെ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പകുതിയോളം ആളുകൾ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിലും ബാക്കി പകുതി
4: അല്ലാത്തതാണ്. നമ്മൾ പൊതുവേ ഡിപ്പാർട്ട്മെന്റിലെ എണ്ണം എടുത്താൽ തന്നെ പകുതിയിൽ കൂടുതൽ ആളുകൾ ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഒന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ചില ഞാൻ സാഫിയിൽ പഠിച്ചാണ്. അപ്പോൾ നമ്മൾ സാഫിയിൽ ഒരു ചില വർഷങ്ങൾ ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാകും ട്രഡീഷണൽ ഇസ്ലാമിക് സ്റ്റഡീസ്. അപ്പോൾ ദർസ്, അറബി കോളേജ് എന്നൊക്കെ പഠിച്ചിട്ട് പി ജിക്ക് വരുന്ന ആളുകൾ, കുട്ടികളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും. ക്ലാസ്സിലെ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് സാധാരണ ഡിഗ്രി, അത് ചിലപ്പോൾ ബി എ ഇംഗ്ലീഷ് ആയിരിക്കും, ബി എ എക്കണോമിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പല നിലക്കുള്ള ബി കോം ഒക്കെ ചെയ്തവരൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ സത്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മനസ്സിലാക്കിയ പോലത്തുള്ള ഒരു അറബിക് കോളേജ് അല്ല, മറിച്ച് ഇതൊരു പിന്നെ ഒരു അക്കാദമിക് ലോകമാണ്. അവിടേക്ക് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ അവിടെ ഉണ്ടെങ്കിൽ, അത് സോഷ്യോളജിയാണ്, ചരിത്രമാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ വിശകലനങ്ങളാണ്, അതോടൊപ്പം ഒരു മുസ്ലിമിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് പിന്നെ ഫിഖുഹും അതൊക്കെ ചർച്ചയാകും. പക്ഷെ അതൊന്നും എന്തല്ല, ഒരു അറബി കോളേജിൻ്റെ ഒരു ദർസിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നല്ല എന്നുള്ളതാണ് ഈ നമുക്ക് പിന്നെ കൈമാറാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇസ്ലാമിക് സ്റ്റഡീസിൽ പി ജി ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരാൾക്ക് അറബി അറിയുക എന്നത് അനിവാര്യമാണോ എന്ന ചോദ്യം.
5: ഒരിക്കലും അനിവാര്യ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ വേൾഡ്ലി മൊത്തത്തിലുള്ളൊരു മീഡിയം ഇംഗ്ലീഷാണ്. അപ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് എന്ന നിലയിൽ അതറിയുന്ന ഏതൊരാൾക്കും ഇസ്ലാമിക് സ്റ്റഡീസിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുന്ന പോയി. നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാമികിൻ്റെ പ്രൈമറി സോഴ്സുകളെക്കുറിച്ച് ഉള്ള അഗാധമായ പഠനങ്ങൾ, നമ്മൾ പോലും അറബിയിൽ അതിൻ്റെ ബ്രാഞ്ചിൻ്റെ ഉള്ളിലെ ബ്രാഞ്ചായി കാണുന്ന പല വിഷയങ്ങളിലും ഇംഗ്ലീഷിൽ ആർട്ടിക്കിളുകളും ബുക്കുകളും ലഭ്യമാണ്. വളരെ വിശാലമായ രൂപത്തിൽ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അറബിയെ അറിയുക എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റായി നമുക്ക് എടുക്കാം, പക്ഷെ ഒരിക്കലും അത് അനിവാര്യമെന്ന് പറയാൻ പറ്റില്ല.
4: അതിപ്പോൾ നമ്മളെ കൂടെ പഠിക്കുന്നവരും, ഇത് നമ്മുടെ കൂടെ പഠിക്കുന്നവർ മാത്രമല്ല, ഇസ്ലാമിക് സ്റ്റഡീസ് പഠിച്ചു പോകുന്ന ഭൂരിഭാഗം ആളുകൾ എടുത്താലും അതിൽ അറബിയിൽ പ്രാവീണ്യമുള്ളൂ എന്ന് പറയാൻ സാധിക്കുന്നത് വളരെ കുറഞ്ഞ ശതമാനം ആളുകളായിരിക്കും. ബാക്കി എല്ലാവരും അവർക്കൊരു അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കപ്പാസിറ്റിയിലാണ് അവർ പഠിച്ചു മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ ആദ്യയോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ, അറബിക്കിൽ ബി എയും ബി എഡും കഴിഞ്ഞ് പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കാൻ, ഇപ്പോൾ എന്തുകൊണ്ട് എം എ അറബിക്ക് എടുത്ത് അങ്ങനെ ഒരു ലാംഗ്വേജിലൂടെ മുന്നോട്ട് പോകുന്നതിന് പകരം ഇസ്ലാമിക് സ്റ്റഡീസ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നൊരു, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം?
5: ചൂസ് ചെയ്യാനുള്ള കാരണം അതൊരു നല്ല കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയാം, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വാപ്പയുമായി ബന്ധപ്പെട്ട ഒരാൾ ഈ സാഫി കോളേജിൻ്റെ ഒരു അലുമ്നിയായി, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു, അപ്പോൾ ഞാൻ അറബീൻ്റെ ഒരു മേഖലയിൽ ഒരു ടീച്ചറാവുക അല്ലെങ്കിൽ ബി എഡ് എടുത്ത് ആ ഒരു മേഖലയിൽ പ്രൊഫസർ എന്ന രൂപത്തിൽ പോകണം എന്നാണ് എൻ്റെ താല്പര്യം. അപ്പോൾ അഥവാ എല്ലാ വഴികളും മുട്ടിയാൽ ഒരു ഗൾഫിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഗൾഫിൽ ഒരു സാധ്യത കൂടുതൽ ഒരു ടീച്ചർ എന്ന നിലയിൽ അറബിക്കിനേക്കാളും ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ടീച്ചിങ് ഒരു പൊസിഷനാണ് കൂടുതലായി ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
4: അതൊന്നും നമ്മളിവിടെ വിശദീകരിക്കണം തോന്നുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അറബി പഠിപ്പിക്കാൻ പൊതുവെ ഇപ്പോൾ ഇമാറാത്തിലാണ് നമുക്ക് അതിനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സൗദി അടക്കമുള്ള എല്ലാ ജി സി സി രാജ്യങ്ങളിലും സ്കൂൾ തലങ്ങളിൽ അറബി പഠിപ്പിക്കൽ നിർബന്ധമാണ്, ഇസ്ലാമിക് സ്റ്റഡീസും പഠിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ അറബി കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ പൊതുവെ ആളുകൾക്കുള്ള ജോലി സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ നാട്ടിലുള്ള ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസിനൊപ്പം ജി സി സിയിലെ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞ് അവിടെ പോവുകയാണെങ്കിൽ അവിടെ എന്തായാലും പറ്റും എന്നുള്ളൊരു അർത്ഥത്തിൽ അറബിക്ക് എടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, അറബി പഠിക്കുന്ന പിന്നെ പഠിപ്പിക്കാൻ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് അറബ് നേഷൻസിന് നേറ്റീവ്സ് ആയ ആളുകളെ തന്നെയാണ്. അപ്പോൾ ഈജിപ്തിന്നും സുഡാനും ഒക്കെ നല്ല ലഹജയുള്ള അറബി അധ്യാപകർ വരുമ്പോൾ അവിടെ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. എന്നാൽ അതേസമയം ഇംഗ്ലീഷിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കാൻ അവിടെ വലിയ സാധ്യത ഉണ്ട്. കാരണം എല്ലാ സ്കൂളുകളിലും ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കൽ നിർബന്ധമാണ്, പ്രത്യേകിച്ച് ഇമാറാത്തിൽ, യു എയിൽ അത് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഇസ്ലാമിക് സ്റ്റഡീസിൽ നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്, വലിയൊരു അഡ്വാൻറ്റേജ് ആണ്.
5: അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ മുമ്പിൽ തുറന്നു വരണമല്ലോ. എല്ലാം തുടങ്ങിയാലും ഒരു പ്രവാസി ആവണമെന്നല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ അവസാനം അവിടെ എത്തിപ്പെടേണ്ടി വന്നാൽ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനും കൂടി നേടിയെടുക്കുക എന്നതിൻ്റെ പേരിലാണ് ഞാനൊരു കോഴ്സ് ചേരുന്നത്, അല്ലെങ്കിൽ ബി എഡോടുകൂടി പഠനം നിർത്തണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെയല്ല, അങ്ങനെ ഒരു ശബ്ദം എടുത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനും കൂടി നേടിയാൽ ഒരു അക്കാഡമിക് ജേണിയിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് മുമ്പിലേക്ക് വരാം എന്നതുകൊണ്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്രതീക്ഷിതമായി. അതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ ഓവർവ്യൂ എന്താണെന്ന് അറിയാതെയാണ് ഈ കോഴ്സിലേക്ക് ഞാൻ എത്തുന്നതെന്ന് പറയാം.
4: ആ സത്യത്തിൽ ഇപ്പോൾ സാഫി ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം അല്ലേ. സാഫിയുടെ ഒരു പ്രത്യേകത, സാഫിയിൽ ഒരു കുട്ടി രണ്ട് വർഷം പഠിക്കുമ്പോഴേക്കും മറ്റെല്ലാ മറ്റു വ്യത്യസ്ത കോളേജുകളിൽ നിന്നും ഉള്ളതിനേക്കാളും വ്യത്യസ്തമായി നമ്മുടെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് റിസർച്ച് പേപ്പർ, ഐ എസ് ബി എൻ അല്ലെങ്കിൽ ഐ എസ് എസ് എൻ നമ്പറുള്ള റിസർച്ച് പേപ്പറുകൾ ഉണ്ടാവും, ഇൻ്റർനാഷണൽ പ്രസൻറ്റേഷൻസ്. ഏറ്റവും ചുരുങ്ങിയ വർഷം ഒരു രണ്ട് വർഷം പഠിക്കുന്ന കുട്ടിക്ക് രണ്ടെണ്ണമെങ്കിലും എന്തായാലും ഉണ്ടാവും. നമ്മളൊന്ന് മെനക്കെട്ടാൽ ഒരു അഞ്ചോ ആറോ ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പി ജിക്ക് എത്തിയപ്പോഴുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു.
5: അതെ,
4: കൂടുതൽ മനസ്സിലാക്കാനും ഈ ഈ ഒരു അക്കാദമിക് വേൾഡ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയെന്ന് പറയാം അല്ലേ.
5: ഒരു സാഫിയിൽ ഞാനെത്തി എന്നത് അക്കാഡമിക് മേഖലയിൽ ഉള്ള എൻ്റെ കാഴ്ചപ്പാടിനെ അങ്ങേയറ്റം മാറ്റിക്കളഞ്ഞൊന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബി എഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻറ്റേണൽ മാർക്കിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതണം എന്നോട് ആവശ്യപ്പെട്ടു ടീച്ചർ. അപ്പോൾ എനിക്കതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ലൈബ്രറിയിൽ ഇവിടെ ജേണലുകൾ ഉണ്ടാവും, ആ ജേണലുകൾ എടുത്ത് എന്താണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ഇതാണ് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത്. അബ്സ്ട്രാക്ട് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അബ്സ്ട്രാക്ട് അതിലുണ്ടാവും.
4: അതെ, ആദ്യം നമ്മളെ നാട്ടിൽ ഡിഗ്രി പി ജി പഠിക്കുന്ന സാധാരണ കുട്ടികൾക്ക് ഇപ്പോഴും നമ്മൾ വിളിച്ചു ചോദിച്ചാൽ അബ്സ്ട്രാക്ട് എന്താണെന്ന് അറിഞ്ഞോളം എന്നില്ല. സാധാരണ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ പി ജി പഠിക്കുമ്പോൾ തന്നെ റിസർച്ച് ആർട്ടിക്കിൾസ് എഴുതണം എന്നൊരു ഓറിയൻറ്റേഷൻ കിട്ടാത്തതുകൊണ്ടാണ് സത്യത്തിൽ നമ്മൾ കുട്ടികൾ കുറേയൊക്കെ തടഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷാഫിയിലെ എല്ലാ കുട്ടികൾക്കും റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ എല്ലാ കോളേജുകൾക്കും എന്താണ് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. യെസ്, അപ്പോൾ അങ്ങനെ ബി എഡ്
5: അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ചെയ്തു വരാനാണ് ടീച്ചർ ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പോൾ അബ്സ്ട്രാക്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഈ ആ ജേണലുകളെ കാണിച്ചു തന്നു. ആ ജേണലിൻ്റെ മുകളിൽ പ്രത്യേകമായ ഒരു കോളത്തിൽ ആദ്യം കൊടുക്കുന്ന ഒരു ഭാഗം, അതാണ് അബ്സ്ട്രാക്ട്. അപ്പോൾ ഇത് സ്വന്തമായി ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഒരു ബി എഡ് ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിൽ ഒരു ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു ആ ആർട്ടിക്കിളിൻ്റെ ഉള്ളടക്കം. ഞാൻ അതിലുള്ള ഡിസബിലിറ്റി മാറ്റി, അതൊരു സൈക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ള ഒരാൾ എന്ന വിഷയം മാറ്റിയിട്ട് ഒരു ബ്ലൈൻഡ് എന്നുള്ള ഒരു അഡീഷണൽ വേർഡിങ് മാത്രം കൊടുത്ത്
4: അതേപോലെ
5: തന്നെ കൊടുത്തു. അതാണ് ഞാൻ ചെയ്തത്. പിന്നെ ആർട്ടിക്കിൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതിൻ്റെ ഇൻറ്റേണൽ മാർക്കിങ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയ ഒരു ഒരു നമ്മൾ സാഫിയിൽ എന്ന് പറഞ്ഞാൽ സാഫിയിൽ അവിടെ കോളേജിൽ ജോയിൻ ചെയ്തത് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് അബ്സ്ട്രാക്ട്, ആർട്ടിക്കിൾ, റിസർച്ച് റൈറ്റിംഗ്, അക്കാഡമിക് റൈറ്റിംഗ് തുടങ്ങിയ വാക്കുകളാണ്. അപ്പോൾ നിരന്തരമായ അതിൻ്റെ പ്രഷറും അത് എഴുതാനുള്ളൊരു സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് എഴുതാനും അത് മനസ്സിലാക്കാനും അതിൽ കൂടുതൽ മുന്നേറാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ബേസിക് ഐഡിയ അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്നത്.
4: എത്ര ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പറ്റി പി ജി പഠിക്കുന്ന കാലത്ത്?
5: ഒരു ആറ് ഏഴോളം ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ല. അപ്പോൾ അത് വലിയൊരു നേട്ടമായിട്ട് കാണുകയല്ല, പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി അതിൻ്റെ ഒരു എങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതിൽ തന്നെ ISBN എന്താണ്, അല്ലെങ്കിൽ ISSN എന്താണ്, അല്ലെങ്കിൽ സ്കോപ്പസ് എന്താണ്, അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ എന്താണ്, അതിലൊക്കെ എങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും, അത് എത്തിപ്പെട്ടാലുള്ളൊരു ഗുണങ്ങൾ എന്താണെന്നൊക്കെ ആ ഒരു അക്കാഡമിക് മേഖലയെ കൃത്യമായി, ഒരു റൈറ്റിങ്ങിൻ്റെ മേഖലയെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയി മനസ്സിലാക്കുന്നത്.
4: ഏതായാലും ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു സാധാരണ കൺവെൻഷനായ മദ്രസ പഠനമല്ല നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ പറ്റുന്നൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് കൂടുതൽ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. കുറേ കൂടെ അൺഎക്സ്പ്ലോർഡായി നിൽക്കുന്ന ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി കേരളത്തിനകത്തും പുറത്തുള്ള പഠന ഗവേഷണ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് ഇസ്ലാമിക് സ്റ്റഡീസിനുള്ളത് എന്ന് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആ എപ്പിസോഡിൽ വിശദമായ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് വഴികാട്ടി. ഇന്നത്തെ വഴികാട്ടിയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസാ പഠനം മാത്രമാണോ ഒന്നാം ഭാഗം. അവതരിപ്പിച്ചത് സഫ്വാൻ ബറാമി അൽ ഹിക്കമി, ഹാദി അൽ ഹിക്കമി.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ക്ഷമ കൈക്കൊണ്ടവർക്ക് വിജയം എന്ന് ഖുർആൻ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 155-156 വചനത്തിന്റെ ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാഅല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 185-186 വചനമാണ്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ജീവിതം എന്ന ഈ യാത്ര ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും അതുപോലെ സ്വത്തുക്കളിലും ദേഹങ്ങളിലുമൊക്കെയുള്ള നഷ്ടത്തിൻ്റെയും എല്ലാം അടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുമെന്നും അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനം വബശ്ശിരി സ്വാബിരീൻ. മാത്രമല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ദുരന്തങ്ങൾ ആപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമാശീലരായിട്ടുള്ള ആളുകളുടെ നാവുകളിലൂടെ പുറത്തു വരുന്ന വചനം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു വിശ്വാസിയുടെ മുഖമുദ്ര, അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു വചനമാണ് മധുരം ഖുർആനിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ പ്രാഗൽഭ്യം കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലെ കാലത്തിലുള്ള പഠനം നടത്തി മധുരവും ഗൗരവവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ശബ്ദശൈലിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ഖാരി എന്ന നിലക്ക് അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കി മാറ്റി. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ ആസ്വാദകരുടെ അല്ലെങ്കിൽ ഖുർആൻ പ്രേമികരുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രസിദ്ധനായ ഖാരിയാണ്. അപ്പോൾ മധുരം ഖുർആനാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്.
1: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു, ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ടഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല, അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത് ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ലഹരിയും യുവതലമുറയും ഭാഗം 2. ക്ലാസ് എടുക്കുന്നത് സുഹൈൽ പറവന്നൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ലഹരിയും യുവതലമുറയും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം. ലഹരിയുടെ വഴിയിലകപ്പെട്ടു പോയ ധാരാളം ആളുകൾ പിന്നീട് അവരെ ഒറ്റപ്പെടുകയും അവർക്ക് സ്നേഹം കിട്ടാതെ വരികയും അവർ കൂടുതൽ അപകടകാരികളായി മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ലഹരിയുടെ വഴിയിലകപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് സ്നേഹത്തോടെ അവരെ നന്മയിലേക്ക് തിരിച്ചുപിടിക്കാനും അതിനാവശ്യമായ ചികിത്സകൾ നൽകി യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമാണ് നാം ശ്രമിക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയ വിവേചനം പരിഗണിക്കാതെ പരമാവധി ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നാം ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരായിക്കൊണ്ട് വളരെ സജീവമായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാം ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങളും ഉണ്ട്. ഒന്നാമത്തേത്, ലഹരി എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അത് എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായിക്കൊണ്ട്, മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും തകർക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ വീടിനകത്ത് നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ നമുക്കൊരു ഭീഷണിയായി മാറുന്നു എന്നുള്ളതാണ് ഈ ലഹരി ഒരു കുടുംബത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, ലഹരി മസ്തിഷ്കത്തെ തൻ്റെ തലച്ചോറിനെ ബാധിക്കുന്നതോടെ അത്തരത്തിൽ പ്രയാസം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികൾ, അത്തരത്തിൽ ലഹരി കടിമപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ആ ലഹരി അവരുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്നതോടൊപ്പം പഠനത്തിൽ മിടുക്കരായിരുന്ന വിദ്യാർത്ഥികൾ പിന്നീട് പരാജയത്തിലേക്ക് വരികയും കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷ അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിക്കൊണ്ട്, ഇത് സാമ്പത്തികമായ വലിയ തകർച്ചകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലഹരി വാങ്ങാൻ പണമില്ലാതെ വരുമ്പോൾ സ്വന്തം വീടുകളിൽ നിന്ന് വലിയ വലിയ മോഷണങ്ങളും, ഉമ്മയുടെ സ്വർണ്ണാഭരണങ്ങളാവാം അല്ലെങ്കിൽ സഹോദരിമാരുടെ സ്വർണ്ണാഭരണങ്ങളാവാം, ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, നമ്മുടെ വീട്ടിലെ പണം, അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ മോഷണം നടത്തുകയും അത് അവ വിറ്റുകൊണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന പണത്തെ ഈ രൂപത്തിലേക്ക് ലഹരിക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, വിവേചനശേഷി നഷ്ടപ്പെടുകയും സ്വന്തം മാതാവിനെയോ അല്ലെങ്കിൽ സഹോദരിയെയോ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധി മാറുമെന്നുള്ളതാണ്. ഇത് ലഹരി എത്രമാത്രം നമ്മുടെ ബുദ്ധിയെ അല്ലെങ്കിൽ എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നാം നമ്മുടെ മക്കളെ സ്നേഹത്തോടെ വളർത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായിക്കൊണ്ട് സാമൂഹികമായ ഒരു ബോധ്യം അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനെ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. നിത്യേന വരുന്ന വാർത്തകൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ ലഹരി വാങ്ങാൻ പണമില്ലാത്തതിന് അല്ലെങ്കിൽ പണം നൽകാത്തതിൻ്റെ പേരിൽ സ്വന്തം ഉമ്മയെ കൈത്തറത്ത് കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന, കൊലപാതകം നടത്തുന്ന മക്കൾ, വൃദ്ധരായ മാതാപിതാക്കളെ തല്ലിച്ചതക്കുന്ന മക്കൾ, പിതൃമാതാക്കളെയും അല്ലെങ്കിൽ പിതൃമാതാപിതാക്കളെ, മാതൃമാതാപിതാക്കളെ, അയൽവാസികളെ, ബന്ധുക്കളെ കൊലപ്പെടുത്തിയിട്ട് അവർക്കാവശ്യമായ പണം കണ്ടെത്തുകയും അത് കവർച്ച നടത്തുകയും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ വരുത്തി തീർക്കുകയും ചെയ്യുന്നുണ്ട്. വലുതാകുമ്പോൾ നമുക്ക് തണലാകേണ്ട നമ്മുടെ മക്കൾ നമുക്ക് വലിയ വിനയായി മാറുന്നത് ഇത്തരം ലഹരികളാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ, വീടുകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളോ ഉപയോഗങ്ങളോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു കുടുംബത്തിനു മാത്രമല്ല, അതൊരു സമൂഹത്തെയും രാജ്യത്തെയും ബാധിക്കുന്ന വലിയ ഒരു വിപത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അത് കുട്ടികളിലെ ചിന്താശേഷിയെയും വിവേചനശേഷിയെയും പരിപൂർണമായും നശിപ്പിക്കുകയും തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ സമൂഹത്തിലെ വലിയ കുറ്റവാളികളായിട്ട് മാറാൻ, വലിയ വലിയ അപകടങ്ങളിലേക്ക്, റോഡപകടങ്ങളിലേക്ക്, ലഹരി മാഫിയകൾ തമ്മിലുള്ള കൊലപാതകങ്ങളിലേക്ക്, സ്ത്രീ പീഡനങ്ങളിലേക്ക്, ഇതെല്ലാം ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികളിലേക്ക്, സകലതിലേക്കും എത്തിക്കുന്ന വലിയ ഒരു വിപത്താണ്, വലിയ ഒരു അപകടകരമായ ഒരു കാര്യമാണ് ലഹരി എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നാളെയുടെ ശാസ്ത്രജ്ഞന്മാരും അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാകേണ്ടവർ ക്യാമ്പസുകളിൽ ലഹരിക്കിരയായിക്കൊണ്ട് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ജീവച്ഛവങ്ങളായിക്കൊണ്ട് മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായും സാംസ്കാരികവുമായിക്കൊണ്ട് ഉള്ള അതിൻ്റെ വളർച്ചയെ ഇല്ലായ്മ ചെയ്ത് പാടെ അധപതിച്ചു പോകുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഡി അഡിക്ഷൻ സെൻ്ററുകൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, ഇവയെല്ലാം ഇന്ന് സജീവമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള വലിയ ലോബികളുടെ പ്രവർത്തനമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ ശത്രുക്കൾ എന്നുള്ളത് ഒരിക്കലും ഇതര മതസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആദർശ സുഹൃത്തോ അല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥമായ ശത്രു എന്നുള്ളത് ഇത്തരത്തിലുള്ള ലഹരി പോലെയുള്ള അപകടകരമായ പ്രയാസങ്ങൾ, അത്തരം വിപത്തുകൾ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ ശത്രുക്കളെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും ധനത്തെയും അറിവിനെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ചോദ്യങ്ങൾക്ക് നാം മറുപടി നൽകേണ്ടി വരുമെന്ന കൃത്യമായ ബോധ്യം ഉണ്ടാവുക, ആ ബോധ്യത്തോടുകൂടി ജീവിക്കുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനും അത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ലഹരിയും യുവതലമുറയും ഭാഗം രണ്ട്. ക്ലാസ് എടുത്തത് സുഹൈൽ പറവന്നൂർ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി പ്രവേശിക്കുന്നത് വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം.

0: അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ നിഗൂഢമായിട്ടുള്ള പലതും നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിനക്ക് എനിക്ക് ഇപ്പോൾ ഭയപ്പെടുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു എസ് ഐ ടിയെ വെച്ചിരിക്കുകയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുകയാണ്. അന്വേഷണം നടത്തി അട്ടിമറിക്കുമോ എന്നുള്ളതാണ് ഒരു ഭയപ്പാട്. കാരണം ചിലർ പറഞ്ഞു വെച്ചാൽ ഇത് യോഗിയെ വീഴ്ത്താൻ വേണ്ടി മോദി കൊണ്ടുവന്ന തന്ത്രമാണെന്നാണ്. വേറെ ചില വിഭാഗങ്ങൾ ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ കണ്ട കാര്യമായിട്ട് ഇത് മുസ്ലിങ്ങളുടെ ഈ അന്വേഷണം ഈ അമ്പലത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. മുല്ലമാരി, പക്ഷേ ഭാഗ്യത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ നാൾ വഴി നോക്കിക്കഴിഞ്ഞാൽ June 7 അഖിലേഷ് യാദവാണ് ആദ്യമായിട്ട് തൻ്റെ എക്സിൽ ഇത്തരത്തിലുള്ളൊരു കുറിപ്പ് ഇടുന്നത്. ഇത് ചിലത് നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അദ്ദേഹം അതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് June 16 സന്തോഷ് ദുബെ എന്ന് പറയുന്ന ഒരു പഴയ കർസേവകൻ, അദ്ദേഹം ഇപ്പോഴും പിന്നെ ഈ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പോലീസിനെ സമീപിച്ചൊരു കേസ് എന്ത് ചെയ്തു, ഇത് ഇവിടുത്തെ സാമ്പത്തിക ഈ ക്രയവിക്രയങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശരത് ശുക്ല, അദ്ദേഹം അതേ ദിവസം ഒരു പരാതി കൊടുത്തു. പിന്നെ 18 നമ്മളെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് എൻ്റെ പേരിന് വേണ്ടിയിട്ടും കേസ് കൊടുത്തു. ഇവരാരും മുസ്ലിങ്ങളല്ല. അപ്പോൾ ഭാഗ്യവശാൽ എന്ത് ചെയ്തു, മുസ്ലിങ്ങളാരും ഇതിൽ പരാതി കൊടുക്കുകയും ഇടപെടുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല കൃത്യമാണ് ഗൂഢാലോചന നടത്തിയവരും ഹിന്ദുക്കളോ ഹൈന്ദവ വിശ്വാസികളോ ആണെന്നുള്ളത്. എന്തായാലും ഇവിടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായി തോന്നിയത് എന്താ അറിയോ, എങ്ങാനും ഈ ട്രസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്നേഹം തോന്നിയിട്ട് ഒന്നോ രണ്ടോ മുസ്ലിങ്ങളെ എങ്ങാനും ഉൾപ്പെടുത്തിയിരുന്നെങ്കിലോ, എങ്കിൽ ഇന്നത്തെ പ്രതികൾ ആരായിരിക്കും, അവരാകുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാലെന്തില്ല, നമ്മളാരും ഇന്നത്തില്ല. ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കണം, ഈ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ ആരായിരിക്കും പ്രതികൾ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. എന്നാലും ഇതൊക്കെ കേട്ടിട്ടും പൊള്ളാത്ത ചില കപട വിശ്വാസികൾ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. അവരെ വിശ്വാസികൾ തിരിച്ചറിയണം. ഇവരെല്ലാം ഒരേ താല്പര്യത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ എൽ കെ അദ്വാനിയെക്കുറിച്ച് സ്വന്തം മരുമകൾ പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എല്ലാം ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരു ചിത്രം നമുക്ക് കിട്ടും. ഇത് മതവിശ്വാസത്തിൻ്റെ വിഷയമല്ല, മറിച്ച് മതത്തെ കച്ചവടവൽക്കരിക്കുന്നവരുടെ വിഷയമാണ്.
1: അതെ, വിശ്വാസത്തെ ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങളോടുള്ള സ്നേഹം പണത്തിനോടുള്ള അധികാരത്തോടുള്ള സ്നേഹമായിരുന്നു എന്ന് തന്നെ വേണം നമുക്കത് മനസ്സിലാക്കാൻ.
2: അതെ, അധികാരം തോടുള്ള സ്നേഹം തന്നെയാണ് ഈ രാംലല്ലയുമായി ബന്ധപ്പെട്ട, ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്ത്യയിൽ BJP 2 പാർലമെൻറ്റ് അംഗങ്ങളിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന, കഴിഞ്ഞ തവണ എത്തിയ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക്, 300+ പാർലമെൻറ്റ് അംഗങ്ങളിലേക്ക് എത്താൻ അവരേറ്റവും അധികം സഹായിച്ചൊരു ഘടകം ഈ രാം ജന്മഭൂമി പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ BJP ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു അടിയുടെ ഒരു തുടക്കമായി കാണാനാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി കാണുന്നത് എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 2027 അടുത്ത ഫെബ്രുവരി മാർച്ചിലാണ് ഉത്തർപ്രദേശിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്നത്. പ്രതിപക്ഷ കക്ഷികളെല്ലാം വിചാരിക്കുന്നതും ഈ പ്രശ്നം അതിലേക്കുള്ള ഏറ്റവും വലിയൊരു വഴിയായി തുറക്കപ്പെടും. ഇന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എക്കാലഘട്ടത്തിലും നമുക്ക് എല്ലാവർക്കും, എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അവർ ശുദ്ധരാണ് എന്നൊരു വിശ്വാസം തന്നെയാണ് നമ്മളൊക്കെ പുലർത്തിപ്പോരുന്നത്. അതിനെ ഡൈവേർട്ട് ചെയ്യുകയും ഭരണകൂടത്തിൻ്റെ സാങ്കേതികവും അതിൻ്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ് BJP ഭരണകൂടം നിലനിൽക്കുന്നത് എന്ന അവസാനത്തെ ബംഗാൾ തെരഞ്ഞെടുപ്പ് അടക്കം നമ്മളുടെ മുമ്പിലുണ്ട്. ഈ ജനത ഒന്നിച്ചു നിന്ന് ഈ ഒരു അതിക്രമകാരികൾക്കെതിരെ, ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പലപ്പോഴും BJP ഹാൻഡിലുകൾ പറയുന്നത് ഒരു ഇതുവരെ ഒരു അഴിമതിയും ഇവിടെ കറ പോലും പുരളാത്ത നേതാവ് എന്നാണ്. പക്ഷേ സത്യത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികളും അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെ നിരന്തരമായി തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ A മുതൽ Z വരെയുള്ള വെബ്സൈറ്റ് വരെ പുറത്തിറക്കിയിട്ടുണ്ട്.

0: നരേന്ദ്രമോദിയുടെ വ്യത്യസ്തങ്ങളായ അഴിമതി. അത്രേ നരേന്ദ്രമോദി നേരിട്ട് ചിത്രത്തിൽ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് ചിത്രത്തിൽ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഇത്തരം സമൂഹത്തെ അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ തന്നെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ എവിടെ വരെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ഏറ്റവും ഔന്നത്യത്തോടു കൂടി കാണുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന രാം ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട ഈ കേസ് പോലും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരുപാട് ക്രമക്കേടുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളിലും പാലിക്കേണ്ട, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അമിത മോശം പറഞ്ഞ പോലെ, കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന കാണിക്കയുമായി ബന്ധപ്പെട്ട സംഗതികളിൽ പാലിക്കേണ്ട ഒരു SOP എല്ലായിടത്തും പാലിച്ചു വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അത്തരം പണം കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രൊസീജിയറും പാലിക്കാതെയാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെതിരെ പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അരവിന്ദ് കെജ്രിവാൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി. പിന്നെ നമ്മളുടെ SPയുടെ നേതാവ് അഖിലേഷ് യാദവ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉയർത്തിക്കൊണ്ടുവരികയും നിരന്തരം അദ്ദേഹം അവരൊക്കെ ഉയർത്തുന്നൊരു കാര്യമുണ്ട്. ഇതിനിപ്പോൾ 8 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളാണ്. ഇതിൻ്റെ വലിയ ആളുകളിലേക്ക് എന്തുകൊണ്ട് കേസ് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അത് നിരന്തരം നമ്മളിവിടെ കാണണമെന്ന് അല്ല എന്നാണ് തോന്നുന്നത്. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനത്ത് വലിയ അളവിൽ ഉയർന്നു കേൾക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം BJP ഗവൺമെൻറ് അല്ലെങ്കിൽ അതിന് പിന്നിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടിക്രമങ്ങൾ, നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ എഥനോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് വരുന്നത്, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദാനിക്കുള്ള സ്വാധീനം, അദ്ദേഹം വളർന്നു വന്നതിൻ്റെ ഒരു ഒരു ഒരു റേഷ്യോയുടെ ഒരു അന്തം വിട്ട ശതമാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏറ്റവും നിരക്ഷരനായ സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമാണ് രാംലല്ലയുമായി ബന്ധപ്പെട്ട വിഷയം. ആ അഴിമതി എന്നുള്ളത് മറ്റഴിമതികളെപ്പോലെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയം, ഇതാ ഞങ്ങൾ രാമനെയും ഇവർ വഞ്ചിച്ചിരിക്കുന്നു എന്നൊരു ബോധം സാധാരണ ഹിന്ദു മനസ്സുകളിൽ ഒന്ന് ആഞ്ഞ് ഒന്ന് ഒന്ന് കത്തി ഉയർന്നു കഴിഞ്ഞാൽ അത് BJP യുടെയും യോഗിയുടെയും നേരത്തെ, ഒരു പക്ഷേ എനിക്ക് അമിത മാഷി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് ചില ബുദ്ധി കേന്ദ്രങ്ങൾ യോഗിയെ ഇരുത്താൻ വേണ്ടി ചെയ്തതാണോ നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏതായിരുന്നാലും ചില കാര്യങ്ങൾ അവരുടെ കൈവിട്ടും പോകാനുള്ള ഒരു സാധ്യത നമ്മൾ
1: കാണുന്നത്. വക്കീലന്മാർ മറ്റേ ഇവർക്ക് വേണ്ടി ഹാജരാവുകയില്ല എന്ന് വക്കീലന്മാർ
0: പറഞ്ഞിട്ടുണ്ട്,
1: തീരുമാനമെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബാർ കൗൺസിലിന് പുറത്താക്കുന്നുണ്ട് ആരെങ്കിലും അവർക്ക് വേണ്ടി.
0: പ്രതിപക്ഷ കക്ഷികൾക്ക് അതിനൊരു രാഷ്ട്രീയം എന്നുള്ളതിലുപരിയായി. അരവിന്ദ് കെജ്രിവാൾ അവിടെ ചെന്ന് പറഞ്ഞത് ഞാൻ രാമനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പ്രതികളെല്ലാം, അല്ലാതെ ഞാൻ കോടതി പോകുന്നു എന്നുള്ളതല്ല. അത് ഏറ്റവും സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഇത് രാമനെ കബളിപ്പിച്ച വിഷയമാണ് എന്നുള്ള തലത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കൊരു സങ്കടം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി വിഷയത്തിൽ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ ഈ സമയത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നൊരു സങ്കടം കൂടി പങ്കുവെച്ചു. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പ്രിയങ്ക ഗാന്ധിയും മറ്റുമൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഈ വിഷയത്തിൽ ഒന്നുകൂടി രാജ്യം ശ്രദ്ധിക്കേണ്ടതാണ്, രാജ്യം കേൾക്കേണ്ടതാണെന്നുള്ളൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക.
2: എന്തായാലും മതത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച ആളുകൾ അവരുടെ അന്ത്യം, അവരുടെ തകർച്ചക്കുള്ളൊരു തുടക്കമാവട്ടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്നവരുടെ തന്ത്രങ്ങൾ അത് അവസാനിക്കേണ്ടതുണ്ട്. ജനാധിപത്യം പുലരുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു നാടായി നമ്മുടെ നാട് മാറട്ടെ എന്ന് നമ്മൾ ഏവരും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം.
3: മാഷാ തബാർക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയ്സ് ഓഫ് പീസ്, അയോധ്യയിലെ കൊള്ളസംഘം ഭാഗം 2, സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്തമായ ഭാഗം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൂടെ ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്ര.
4: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധസർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അപ്പുവിന്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ? കോട്ടി തന്നെയാണ് പറയാം, ഗോലി, ഗോലി കോട്ടി. അപ്പോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിന്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോളി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോളിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിനൊന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മു തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
6: സമാധാനമായി
5: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ കാരണം,
6: മറ്റാളും അങ്ങനെ തന്നെയാണെന്നൊരു,
5: അങ്ങനെ എത്തിയിൽ. അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓന് എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിന്റെ ആ ഒരു ഇതിലൂടെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
6: സംശയത്തിന്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മള് ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പൊ സമാധാനം കൂടിയും കിട്ടും അല്ലെ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
8: പീസ് റേഡിയോ, ജമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
10: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
11: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
10: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് റേഡിയോയിലെ അടുത്ത പരിപാടി ചുവരെഴുത്ത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിക്കുന്നു. ഇന്നത്തെ ചുവരെഴുത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവും ഈ വിഷയമാണ് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയായി വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. സഹോദരന്മാരെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹുവും നബി കുടുംബവും തമ്മിലുള്ള ബന്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫാൻ, അദ്ദേഹം അമവിയാണ്. ഉസ്മാൻ ഇബ്നു അഫാൻ ഇബ്നു ഹർബ് ഇബ്നു അബ്ദുഷംസ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദുഷംസ് ഇബ്നു അബ്ദു മനാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃപരമ്പരയിൽ അബ്ദു മനാഫിലാണ് സന്ധിക്കുന്നത്. അബ്ദു മനാഫിൻ്റെ മക്കളിൽ ഹാഷിമിൻ്റെ സന്താന പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബനു ഹാഷിം. എന്നാൽ അബ്ദു മനാഫിൻ്റെ മക്കളിൽ അബ്ദു ഷംസിൻ്റെ സന്താന പരമ്പരയിലാണ് ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു ബനു ഉമയ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമാണ്. ബനു ഉമയ്യയും ബനു ഹാഷിമും അബ്ദു മനാഫ് എന്ന പിതാമഹനിലാണ് സന്ധിക്കുന്നത്. ഇത് ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഉസ്മാൻ ഇബ്നു അഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ബനു ഹാഷിമിനോട് എത്ര അടുത്തിലാണ് വർത്തിച്ചിരുന്നത്? ബനു ഹാഷിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അഹ്ലുൽ ബൈത്ത്, അവർ എത്രമാത്രം അടുത്താണ് ഉസ്മാൻ ഇബ്നു അഫ്വാൻ റളിയല്ലാഹുവിനോട് വർത്തിച്ചിരുന്നത്? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിന്? ഉസ്മാൻ ഇബ്നു അഫ്വാൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്തെ ഷിയാലോകത്തിൻ്റെ കണ്ണിലെ കരടാണ്. ഉസ്മാൻ ഇബ്നു അഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ, ഉമർ എന്നിവരെ അധിക്ഷേപിച്ചതിനേക്കാൾ ഷിയാലോകം അധിക്ഷേപിക്കുന്നുണ്ട്. പലപ്പോഴും അബൂബക്കർ, ഉമർ എന്നിവരുടെ ഖിലാഫത്തിനെ സമ്മതിക്കുന്ന ഷിയാ വിഭാഗങ്ങളിലെ മിതത്വവാദികൾ അവർ ഉസ്മാനെ കൈയൊഴിച്ചിട്ടില്ല, കൈവിട്ടിട്ടില്ല തങ്ങളുടെ ആക്ഷേപങ്ങളിൽ നിന്ന് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ മിതത്വവാദികൾ പോലും പിൽക്കാലത്ത് ഉസ്മാനെ എന്ത് ചെയ്തിട്ടുണ്ട്? മോശപ്പെടുത്തുകയും ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നമ്മളിവിടെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പല വിഷയങ്ങളിലും മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രതിവിപ്ലവകാരികൾ മദീനയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും മദീനയെ ഭീതിയിലകപ്പെടുത്തുകയും അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾക്കെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിന് മറുപടി കൊടുത്തത്, ഇബ്നു ഉമർ മറുപടി കൊടുത്തത്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന് മറുപടി കൊടുത്തതൊക്കെ നമ്മൾ ഇവിടെ ഈ ചുവരെഴുത്തെന്ന പങ്ക്തിയിൽ വിശദീകരിച്ചതാണ്. പക്ഷേ ഇവിടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നബി കുടുംബത്തിൻ്റെ കൊടിയ ശത്രുവായിരുന്നു എന്ന നിലക്കാണ് ഷിയാലോകം ചരിത്രപക്ഷ വായന നടത്തുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ചരിത്രത്തെ അവർ വികലമായി അവതരിപ്പിക്കുന്നത്. ഇവിടം ആരാണ് ഉസ്മാൻ? നബി കുടുംബവുമായി ഉസ്മാന്റെ ബന്ധം എന്ത്? ഉസ്മാൻ ഇബ്നു അഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹത്വക്കളിൽപ്പെട്ട ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ ദഅവത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാം ഉൾക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, വിലപ്പെട്ടതും കനപ്പെട്ടതും സമർപ്പിച്ച മഹാനാണ് ഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിനാൽ പലതവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് ഉസ്മാൻ. മനിഷ്തറാലി ബിറ റൂമ അഷ്തരി ലഹുൽ ജന്ന, നമ്മൾ കേട്ടതാണ് റൂമ കിണറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്വർഗം സുവിശേഷം അർത്തറിയിക്കപ്പെട്ടത്. തബൂക്കിലേക്കുള്ള സൈന്യം, ഞെരുക്കത്തിൻ്റെ സൈന്യം ഒരുക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടത്. മസ്ജിദ് നബവി വിശാലമാക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വിഷയം, ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നബി കുടുംബത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളുടെ നാല് പെൺമക്കളിൽ രണ്ട് പേരെ വിവാഹം കഴിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റുഖയ്യയെ ഉസ്മാൻ കല്യാണം കഴിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി. ബദർ യുദ്ധ നാളുകളിൽ റുഖയ്യ ദീനത്തിൽ കിടന്നു, അവരെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ മദീനയിൽ നിർത്തിയിട്ടാണ് റസൂലുള്ള ബദറിലേക്ക് പോയത്. തൻ്റെ മകൾ റുഖയ്യയെ ശുശ്രൂഷിക്കുവാൻ മദീനയിൽ തങ്ങിയ ഉസ്മാൻ ശറഈയായ ഒരു ഒഴുകഴിവിനാലാണ് ബദറിൽ നിന്ന് പിന്തിയത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വിഹിതം അത് ഉസ്മാനു നൽകുകയുണ്ടായി. കാരണം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പ്രിയപുത്രിയെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും മദീനയിൽ തങ്ങി മദീനയിലേക്ക് ബദർ യുദ്ധ വിജയവുമായി വന്ന ആദ്യ സംഘം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ബഖീഉൽ ഖർഖദ് ഖബർസ്ഥാനിൽ നിന്ന് റുഖയ്യയെ മറമാടി തിരിച്ചു മടങ്ങുകയായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി, റുഖയ്യയുടെ മരണവാർത്ത അറിഞ്ഞു, പ്രവാചക ഹൃദയം വേദനിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ജീവിത സഖിയില്ലാതെ മദീനയിൽ, ഇത്തരുണത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഉമ്മു കുൽസൂമിനോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു. ഹിജ്റാബ്ദം 9 ഉമ്മു കുൽസൂമും മരണപ്പെടുകയുണ്ടായി. തനിക്ക് ഇനിയും മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്കടമായി അഭിലഷിച്ചിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ബനു ഉമയ്യ ഗോത്രക്കാരനായ ഉസ്മാൻ ബിൻ അഫ്ഫാനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനവും വലിപ്പവും എത്രയാണ് എന്ന് സഹോദരന്മാരെ അളക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിടുന്നത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ഉപരോധിക്കപ്പെട്ട നാളിൽ കടന്നു വരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രതിവിപ്ലവകാരികളാൽ മദീനയിൽ ഉപരോധിക്കപ്പെട്ടു. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇറാഖിൽ നിന്നും ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ഭീകരവാദികൾ മദീനയെ ലക്ഷ്യമാക്കി വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പുറത്തു പോകാൻ സമ്മതിക്കാതെ, പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കരിക്കാൻ പോലും സമ്മതിക്കാതെ ഉപരോധിച്ചതായ ആ ഭീകരാന്തരീക്ഷം തീവ്രന്മാർ സൃഷ്ടിച്ച നാളുകളിൽ അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉസ്മാനോട് അലി പറയുന്നുണ്ട്, ഉസ്മാൻ ഇന്നക്കല താലം മാനാലം, ഞങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. മാ സബഖനാക ഇലാ ഷൈഇൻ ഫനുഖ്ബിറുക അൻഹു, ഞങ്ങൾ ഒരു വിഷയത്തിലും നിങ്ങളെ മുൻകടന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്. വല ഹൗലൗന ബിഷൈഇൻ ഫനുബല്ലിക നുബല്ലിഗകഹു, നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരാൻ മാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നബി കുടുംബത്തിലെ മെമ്പർമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ഉൾക്കൊണ്ടോ അതൊക്കെയും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് എത്ര ബന്ധം ഉണ്ടായിരുന്നു അത്ര തന്നെ ബന്ധം നിങ്ങൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് അലി അവിടെ ഉസ്മാനെ ആശ്വസിപ്പിക്കണം. വഖദ് റഅയ്ത കമാ റഅയ്ന, ഞങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വസമിഅത കമാ സമിഅന, ഞങ്ങൾ കേട്ടതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വസഹിബ്ത റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സഹിബ്ന റസൂലുള്ളയോടൊപ്പം ഞങ്ങൾ എങ്ങനെ സഹവസിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, അതേപോലെ നിങ്ങളും സഹവസിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം, ആരുടെ വിഷയത്തിൽ? ഉസ്മാന്റെ വിഷയത്തിൽ. ഉസ്മാനോട് പറയാണ്, വമാ ഇബ്നു അബി ഖുഹാഫത വലബ്നുൽ ഖത്താബ് ഔലാ ബിഅമലിൽ ഹഖ് മിൻക. ഇബ്നു അബി ഖുഹാഫ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹു, അവർ കുറേ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മപ്രവർത്തികൾ നിങ്ങൾ ചെയ്ത ധർമ്മപ്രവർത്തികളെക്കാൾ കൂടുതലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉസ്മാനും നന്നായി എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ ഉമർ എന്നിവരെ പോലെ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അലി ഉസ്മാനോട് സമ്മതിക്കുകയാണ്. മാത്രല്ല എന്നിട്ട് പറയുന്നത് എന്താ, വ അൻത അഖറബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശീഹത റഹിമിൻ മിൻഹുമാ. കുടുംബബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബൂബക്കർ ഉമറിനേക്കാൾ നിങ്ങളാണ് റസൂലുള്ളാഹിനോട് അടുത്തവർ. അത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, ഉമറുമല്ല റസൂലുള്ളാഹിനോട് ഏറെ അടുത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ബനു തൈം ഗോത്രാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ബനു അദീ ഗോത്രാണ്. ഉസ്മാനോ ബനു ഉമയ്യയാണ്. റസൂലുള്ളാഹിൻ്റെ അഞ്ചാമത്തെ ഉപ്പയിലാണ് ഉസ്മാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളും സന്ധിക്കുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറോ അതിനേക്കാൾ ദൂരാണ്. ബനു തൈം ഗോത്രം അഥവാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായി സന്ധിക്കുന്നത് ലുഐയിലാണ്. ലുഐ, ലുഐ എവിടെയാണ്? നമ്മൾ ആ പിതൃപരമ്പര എണ്ണിയാൽ നമുക്കറിയാൻ പറ്റും. റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്, ഖുസൈയ്, കിലാബ്, മുറത്ത്, കാബ്, കാബ്, ലുഐ. ഈ ലുഐയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായിട്ട് സന്ധിക്കുന്നത്. അപ്പോൾ കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബബന്ധത്തിലേറെ അടുത്ത് കിടക്കുന്നത് ആരാണ്? ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആല അൻഹുവാണ്. ഇത് ആരാ പറയുന്നത്? അലി പറയാണ്. ആരോട്? ഉസ്മാനോട്. അതേപോലെ വഖദ് നിൽത മിൻ സിഹ്രിഹി മാ ലം യനാല. അബൂബക്കറും ഉമറും നേടിയിട്ടില്ലാത്ത വൈവാഹിക ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾ നേടിയിട്ടുള്ളത്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാല് പെൺമക്കൾ, ഒന്ന് സൈനബ്, സൈനബിനെ അബുൽ ആസ് ഇബ്നു റബിയാണ് കല്യാണം കഴിച്ചത്. അബുൽ ആസ് ഇബ്നു റബിയ അമവിയാണ്, ഉസ്മാന്റെ കുടുംബക്കാരനാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ മകൾ ഫാത്തിമ, അത് അലി എന്നെ അവരെ അലി ഇബ്നു അബി താലിബാണ് കല്യാണം കഴിച്ചത്. പിന്നെ റസൂലുള്ളാഹിൻ്റെ നാല് പെൺമക്കളിൽ ശേഷിക്കുന്നത് രണ്ട് പേരാണ്, സൈനബും റുഖയ്യയും. ആ സൈനബിനെയും റുഖയ്യയെയും കല്യാണം കഴിച്ചത് ആരാണ്? ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവർക്ക് ഈ ഒരു അവസരം ഉണ്ടായിട്ടില്ല. എങ്ങനെ? റസൂലുള്ളാഹിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കുക എന്നുള്ള അതിലൂടെ ഒരു വൈവാഹിക ബന്ധം ഉണ്ടായിട്ടില്ല. രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് ഭാഗ്യം സിദ്ധിച്ചവനാണ് ആര്? ഉസ്മാൻ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ നിലക്ക് വൈവാഹിക ബന്ധമുണ്ട്, സ്ഥാനവുമുണ്ട്. പക്ഷേ ഈ ഒരു പരിഗണനയിൽ, രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന പരിഗണനയിൽ, അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും അലിയിനുള്ള, അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുള്ള യോഗ്യത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിടെ സമ്മതിക്കുകയും ഉണർത്തുകയുമാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് അലി ഉസ്മാനോട് അദ്ദേഹം വീട്ടിൽ ഉപരോധിക്കപ്പെട്ട നാളിൽ ചെന്ന് പറഞ്ഞ, ആശ്വസിപ്പിച്ച ഈ വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സുന്നികളുടെ അവലംബ കൃതികളിൽ നിന്നല്ല. പിന്നെയോ, ഷിയാലോകം സമ്മതിക്കുന്ന ചരിത്ര കൃതികളിലും അതേപോലെ തന്നെ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലും, അവരുടെ അടുക്കൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വരെ ഈ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. തഫ്സീറു നൂറു സഖലൈൻ എന്ന് പറയുന്ന, പിന്നെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്, കൊണ്ടുവന്നത്? ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു അൻഹുവിനോട് നബി കുടുംബത്തിനുള്ള ബന്ധം അതെത്രമാത്രം വലുത് എന്നുള്ളത് അറിയിക്കാനും, അലിയും ഉസ്മാനും എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു തആലനു വധിക്കപ്പെട്ട ആ ചരിത്രം ഇവിടെ വിശദമായി സംസാരിച്ചപ്പോൾ അന്ന് ഉണർത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആലനു വന്നു എന്തിന്? ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടി. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലനു അലിയിനോടും മക്കൾ ഹസൻ ഹുസൈൻ എന്നിവരോടും പറഞ്ഞത്, അസിമു അലൈക്കും ലമാ റജഅതും ഫദഫഅതും അസ്ലിഹത്തക്കും വലസിംതും ബുയൂതക്കും, നിങ്ങൾ മടങ്ങിപ്പോണം, ഞാൻ ഇതാ ഖണ്ഡിതമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അലിയിനെ മടക്കി അയക്കണം, ഹസൻ ഹുസൈനെ മടക്കി അയക്കാണ്. ആ വിഷയം നമ്മൾ ചുവരെ എത്തുന്ന പങ്ക്തിയിൽ വിശദീകരിച്ച് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. അതായത് വിഷയം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു തആലനു മദീനയിൽ ദാരുണമായി വധിക്കപ്പെട്ടു. തീവ്രവാദികളുടെ കരങ്ങളാണ് വധിക്കപ്പെട്ടത്. കുറേ നാളുകൾ അവർ മദീനയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, മസ്ജിദ് നബവിയെ വളഞ്ഞു, മദീനയിൽ അവർ നിറഞ്ഞു നിന്നു. എന്നിട്ടാണ് അവർ ഈ താണ്ഡവമാടിയത്. ഈ സന്ദർഭങ്ങളിൽ സഹാബികൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് സഹാബികൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ട്, സഹാബികൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉസ്മാനെ പ്രതിരോധിക്കാൻ നിൽക്കാതിരുന്നത്? ചിലർ പ്രതിരോധിച്ചിട്ടുണ്ട്, പക്ഷേ വലിയൊരു രക്തസിക്ത പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്ന്, അവർ ഹജ്ജ് സീസൺ തിരഞ്ഞെടുത്തു. ഹജ്ജ് സീസണിൽ പലരും മക്കയിലായിരുന്നു. രണ്ട്, പ്രമുഖ സഹാബികളൊക്കെയും മദീനയിലില്ല. രണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായ കൊണ്ട് കേട്ടതാണ്, ഒരു ഫിത്ന വരും, ആ ഫിത്നയിൽ ഉസ്മാൻ വധിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബഷീറുഹു ബിൽ ജന്ന, ഉസ്മാന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. പക്ഷേ സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം, അല ബൽ വൻ യുസീബുഹു, വലിയ ഒരു ദുരന്തം അതിന് പാത്രീഭൂതനായിട്ടായിരിക്കും. അപ്പോൾ തൻ്റെ വിഷയത്തിലൊരു ദുരിതമുണ്ടാകും, താൻ ഷഹീദായി മരിക്ക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹീനാൽ കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ ഒരു കുപ്പായം ധരിപ്പിക്കും. കുപ്പായം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണമാണ്. അതിനെ ഊരി വാങ്ങാൻ കപട വിശ്വാസികൾ തുനിഞ്ഞാൽ, ഒരുമ്പെട്ടാൽ നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിവിപ്ലവകാരികൾ ഉസ്മാനിൽ നിന്ന് റസൂലുള്ളാഹി ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ അധികാരമാകുന്ന ഖിലാഫത്താകുന്ന വസ്ത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് ഊരിക്കൊടുക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി വിലക്കിയതാണ് അദ്ദേഹത്തോട്. അതുകൊണ്ട് തന്നെ അതിൽ പരീക്ഷിക്കപ്പെടും താൻ എന്നുള്ളത് ഉസ്മാൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനയിൽ താൻ കാരണത്താൽ ഒരു തുള്ളി രക്തം ചിന്താൻ പാടുള്ളതല്ല. താൻ വധിക്കപ്പെട്ടാലും തൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ പാടില്ല എന്ന വാശിയിൽ ഉസ്മാൻ എല്ലാവരോടും അടങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും ആയുധം ഏന്തരുത്, ചെറുക്കരുത് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് സഹാബികൾ, മദീനയിലുണ്ടായിരുന്നവർ ഉസ്മാനെ പ്രതിരോധിച്ച് ആ പ്രതിവിപ്ലവകാരികളോട് ആയുധ പോരാട്ടം നടത്താതിരുന്നത്. ഇത് അലിയിൻ്റെയും ഹസൻ ഹുസൈൻ എന്നിവരുടെയും വിഷയത്തിലും ഉസ്മാൻ പറഞ്ഞതാണ്, നിങ്ങൾ മടങ്ങിപ്പോകണം, ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടണം എന്ന് പറയുന്നത്. എന്നിട്ടും പലതവണ അലി ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ല തൻ്റെ വീട്ടിൽ. കാരണം ഉസ്മാനെ വധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആയുധമേന്തിയിട്ട് വളഞ്ഞു നിൽക്കുന്ന വാർത്ത കേട്ടപ്പോൾ ഹസൻ ഹുസൈൻ എന്നിവരെ അലി റളിയല്ലാഹു തആലനു പറഞ്ഞയച്ചു. എന്നിട്ട് ഉസ്മാന്റെ വീട്ടുവാതിൽക്കൽ പാറാവ് നിർത്തി. ഊരി പിടിച്ച വാളായിട്ട് ഹസനും നിന്നു, ഹുസൈനും നിന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്? ഈ പ്രതിവിപ്ലവകാരികൾ, ഭീകരവാദികൾ ഉസ്മാന്റെ വീട് തള്ളിക്കയറി, മാത്രമല്ല അവർ മതിൽ കയറി മറിഞ്ഞു ഉസ്മാന്റെ വീട്ടിലേക്ക്. അങ്ങനെയാണ് അവർ ഉസ്മാനെ വധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആലനു വധിക്കപ്പെട്ടപ്പോൾ ആ വാർത്ത അറിഞ്ഞ അലിയാരി വരികയാണ്. ദുഃഖഭരിതനായിട്ടാണ് അലിയാരി വരുന്നത്. എന്നിട്ട് സ്വന്തം മക്കൾ ഹസൻ ഹുസൈനോട് അലിയാർ എന്താ പറഞ്ഞത്? കൈഫ ഖുതില അമീറുൽ മുഅ്മിനീൻ വ അൻതും അലൽ ബാബ്. ഹസൻ ഹുസൈൻ, നിങ്ങൾ രണ്ടുപേരും വീട്ടുപടിക്കൽ ഉണ്ടായിരിക്കെ എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു? നിങ്ങൾ രണ്ടുപേരും ഇവിടെ വാതിൽ കണ്ടായിട്ട്. വലത്തമൽ ഹസൻ, അലി മകൻ ഹസൻ്റെ അടിച്ചു എന്നാണ്, മുഖത്തടിച്ചു എന്നാണ്. വമറ ബസദ്ർ അൽ ഹുസൈൻ, ഹുസൈൻ്റെ നെഞ്ചിൽ ഇടിച്ചു എന്നാണ്. നിങ്ങളെ രണ്ടാളും ഈ വാതിൽ കണ്ടായിട്ട് എങ്ങനെ അമീറുൽ മുഅ്മിനീനെ ഈ അക്രമികൾ വധിച്ചു എന്ന് ചോദിച്ചിട്ട് ഹുസൈൻ അലി റളിയല്ലാഹു തആലയുടെ മക്കളോട് ഗൗരവത്തിൽ സംസാരിച്ചതിൻ്റെ വരികൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. അപ്പോൾ എത്രമാത്രം അലി റളിയല്ലാഹു തആലാനുഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു തആലാനോട് കൂറും മതിപ്പും അടുപ്പവും സ്നേഹവുമുള്ള വ്യക്തിത്വമായിരുന്നു എന്നാണ് ഇത് ഈ ചരിത്രമെന്ന. ഉസ്മാൻ റളിയല്ലാഹു തആലാനു തൻ്റെ 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ നാളിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ അലിയാരുടെ ഈ വരികൾ വായിക്കുന്നത്. അദ്ദേഹം ഉസ്മാന്റെ വിഷയത്തിൽ സമർപ്പിച്ച കാഴ്ചവെച്ചതായി ഈ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നബി കുടുംബവും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിലുള്ളതായ ആ ബന്ധം, അതാണിവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഒരു ഉസ്മാനുൽ അക്ബർ അതേപോലെ ഉസ്മാനുൽ അസ്ഗർ രണ്ട് വ്യക്തിത്വങ്ങളെ വായിക്കുന്നുണ്ട്. അതായത് ഉസ്മാനുൽ അക്ബറും ഉണ്ട്, ഉസ്മാനുൽ അസ്ഗറും ഉണ്ട്. ആരാ ഉസ്മാനുൽ അസ്ഗറും ഉസ്മാനുൽ അക്ബറും? അലിയാരുടെ രണ്ട് മക്കളാണ്, അലിയാരുടെ രണ്ട് മക്കളാണ്. ഞാൻ പറഞ്ഞു അലിയാറിന് അലി റളിയല്ലാഹുവിന് അബൂബക്കർ സന്താനുണ്ടായിരുന്നു, ഉമർ സന്താനുണ്ടായിരുന്നു. ഈ അബൂബക്കറും ഉമറും കർബലയിൽ ഹുസൈനോടൊപ്പം ഷഹീദായി നമ്മൾ പറഞ്ഞു. അലി സ്വന്തം മക്കൾക്ക് പേരിട്ടതാണ് അബൂബക്കർ ഉമർ. മക്കൾക്ക് അങ്ങനെ പേരിടണമെങ്കിൽ അബൂബക്കർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം, ഉമർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം. അതുകൊണ്ടാണ് അലി ആ പേരുകൾ സ്വന്തം മക്കൾക്ക് വിളിച്ചത്. അലിയാരുടെ മക്കളിൽ രണ്ട് മക്കളുടെ പേരാണ്, ഒന്ന് ഉസ്മാനുൽ അക്ബറും മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറും. അലി മക്കൾക്ക് പേരിട്ടതാണ്. അതും ഒരു കുട്ടിക്കല്ല ഉസ്മാൻ എന്ന പേര്, പിന്നെയോ അലിയാരുടെ രണ്ട് കുട്ടികൾക്ക് ഉസ്മാൻ പേരിട്ടിട്ടുണ്ട്. ആ രണ്ട് കുട്ടികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒന്ന് ഉസ്മാനുൽ അക്ബറാണ് മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറാണ്. ഇതെന്താണ് അറിയിക്കുന്നത്? സ്വന്തം കുട്ടികൾക്ക് പേരിടുമ്പോൾ ഉസ്മാൻ എന്ന പേരിടാൻ കാരണം ആ പേര് സ്വാർത്ഥമായതിനാലാണ്, ഇഷ്ടമുള്ള പേരായതിനാലാണ്. മാത്രമല്ല ഒരു കുട്ടിക്കല്ല രണ്ട് കുട്ടികൾക്കാണ് ആ പേര് വിളിക്കുന്നത്. അപ്പോൾ അലിയിന് ഉസ്മാൻ എന്ന നാമം എത്ര ഇമ്പമായിരുന്നു, എത്ര ഇഷ്ടമായിരുന്നു. ഇതൊക്കെയും നമ്മൾ സഹോദരന്മാരെ ചരിത്ര ചുമരെഴുത്ത് വായിക്കുമ്പോൾ സുന്നികളുടെ മാത്രം ചരിത്ര രചനകളിൽ നിന്നുള്ള അവലംബന കൃതികളിൽ നിന്നുള്ള വായനയല്ല, ഷിയ ഗ്രന്ഥങ്ങൾ വരെ ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ മകൻ അംറിൻ്റെ മകൻ അബ്ദുള്ള കല്യാണം കഴിച്ചത് ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ ബിന്ദുൽ ഹുസൈനെയാണ് ആര് കല്യാണം കഴിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടി കല്യാണം കഴിച്ചത് അബ്ദുള്ള ഇബ്നു അംറ്. ഹുസൈൻ ആരാ? അലി റളിയല്ലാഹുവിൻ്റെ മകനാണ്. കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു തആലാനു അന്ന് കർബലയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചയക്കപ്പെട്ട, സുരക്ഷിതമായി കൊണ്ടുവരപ്പെട്ട ഹുസൈൻ്റെ സന്താനമാണ് ഫാത്തിമ ബിന്ദുൽ ഹുസൈൻ റളിയല്ലാഹു തആലാന. മഹദിയാണ്, ശ്രേഷ്ഠവതിയാണ്. ആ മഹദിയെ കല്യാണം കഴിച്ച വ്യക്തി ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറാണ്. ഇതേപോലെ സെയ്ദ് ഇബ്നു അംറ്, ഈ അംറിൻ്റെ മറ്റൊരു മകനാണ് സെയ്ദ്. സെയ്ദ് ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ പേരക്കുട്ടി സെയ്ദ് ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ആരെയാണ്? സുഖൈന ബിന്ദുൽ ഹുസൈൻ എന്ന ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ മറ്റൊരു മകളെയാണ്. സുഖൈന ബിന്ദുൽ ഹുസൈനെ അവർ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ സെയ്ദ് ഇബ്നു അംറ് എന്ന ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടി അവരെ വിവാഹം കഴിച്ച ചരിത്രം കാണാൻ സാധിക്കും. വേറെ കല്യാണം കഴിക്കാൻ ഭർത്താവ് ആദ്യ ഭർത്താവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ നിന്ന് വിധവയായാൽ അവരെ കല്യാണം കഴിക്കാമല്ലോ. അപ്പോൾ അലി റളിയല്ലാഹു തആലാന്റെ മകൻ ഹുസൈൻ, ഈ ഹുസൈൻ്റെ രണ്ട് പെൺമക്കൾ, ഒന്ന് ഫാത്തിമ മറ്റൊന്ന് സൈനബ് അല്ല മറ്റൊന്ന് സുഖൈന, ഈ രണ്ട് മഹദികളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടികൾ അംറും സൈദും കല്യാണം കഴിച്ചിരുന്നു എന്ന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ അന്നാളുകളിൽ നബി കുടുംബത്തിലെ മുഖ്യന്മാരും പ്രമുഖന്മാരും നേതാക്കന്മാരും ഇവിടെ ജീവിച്ച നാളുകളിൽ ആ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം സുദൃഢമായിരുന്നു. വൈവാഹിക ബന്ധത്തിലൂടെ ഇരു കുടുംബങ്ങൾ ആലുൽ ബൈത്തും അതേപോലെ ബനു ഉമയ്യയും എത്രമാത്രം ബന്ധം വിളക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇത്തരം ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നത്, പഠന വിധേയമാക്കുന്നത്. നമ്മൾ ചരിത്രം അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സച്ചരിതരായ നമ്മുടെ മുൻഗാമികളെ മനസ്സിലാക്കുവാനും അളക്കുവാനും ഒരുമ്പെടേണ്ടതുണ്ട്. റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു, റബ്ബേ വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പകയുണ്ടാക്കരുതേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സച്ചരിതരായ മുൻഗാമികൾ, മഹത്തുക്കൾ, ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാറി ഉയർന്ന നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ സഹാബത്ത്, അതിൽ മുഖ്യന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹുമ അജ്മഈൻ, ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആലാൻഹുമ, ഇവരെ പോലുള്ളവരൊക്കെ വിഷയത്തിൽ ഇന്ന് പല വേദികളും പല തൂലികകളും പല ജിഹ്വകളും വളരെ മോശമായിട്ടുള്ള പ്രതിപാദനങ്ങൾ അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ അവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പലരും ഈ മഹത്തുക്കളെ തെറ്റിദ്ധരിക്കുകയാണ്. അവരെ ശപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, പഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അതും നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ്, നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടുള്ളതായ ഒരു വിഭാഗം ആളുകൾ, അവരാൽ ഇവർ ശപിക്കപ്പെടുമ്പോൾ പലപ്പോഴും പല മുസ്ലിമീങ്ങളും വഞ്ചിതരാകുന്ന സ്ഥിതിവിശേഷം. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ നബി കുടുംബത്തിൻ്റെ യഥാർത്ഥ വാക്താക്കൾ ഇവിടെ ജീവിച്ചിരുന്ന മഹത്തുക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബി കുടുംബവും ഖലീഫമാരും നബി കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അവരൊക്കെ എത്രമാത്രം സൗഹൃദത്തിൽ സ്നേഹത്തിൽ അടുപ്പത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഇൻഷാ അല്ലാ, ചുവരെഴുത്ത് എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇനിയും തുടർ വിഷയങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് അനുധാവനം ചെയ്യാനും, അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളോടൊപ്പം ഒരിടമേകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരിടം കണ്ട് പിന്നെ സ്വർഗം നേടാൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇൻസൈറ്റ്. വേലി തന്നെ വിളതിന്നുമ്പോൾ അവതരണം അബ്ദുറൌഫ് അലി കമി.
3: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി സഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അധ്യാപകർ എന്നുള്ളത് വരും സമൂഹത്തെ വാർത്തെടുക്കേണ്ട, ഒരു ധാർമ്മികതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് അധ്യാപകർ. തൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥികളെ ധർമ്മമെന്ത്, അധർമ്മമെന്ത്, സത്യമെന്ത്, അസത്യമെന്ത് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള, ഈ രാജ്യത്തിന് ഏറ്റവും നല്ല പൗരന്മാരെ സമ്മാനിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് അധ്യാപകർ. എന്നാൽ വേലി തന്നെ വിളതിന്നുക എന്നു പറയുന്ന, അതുപോലെ തന്നെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നുപോലെയുള്ള പ്രയോഗങ്ങൾ പറയുന്നതുപോലെ, അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ അധാർമികതയിലേക്ക് കൊണ്ടുപോവുകയും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്കും ഏർപ്പെടുത്തുന്ന ഒരു രംഗം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് വിഭാഗമെന്നൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത രൂപത്തിൽ അധികമായിക്കൊണ്ടും നമുക്ക് ഇത്തരം അധ്യാപകരിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ പ്രവണത ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളിലേക്ക്, അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു.

ഈ രൂപത്തിൽ കൃത്യമായ അധ്യാപനം ഇസ്ലാം പഠിപ്പിച്ചിട്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? യാ മഅശറ ശബാബ് മനിസ്തതാഅ മിൻകുമുൽ ബാ ഫലിയതസവ്വജ്. ഒരാൾ ബാഅത്തെത്തിക്കഴിഞ്ഞാൽ, വിവാഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അവളെ പോറ്റി വളർത്താനുള്ള കഴിവെത്തുന്ന ആ സമയമെത്തിക്കഴിഞ്ഞാൽ നീ വിവാഹം കഴിക്കണം. എന്തിനാണ്? അഗദ്ദുലിൽ ബസർ, കണ്ണുകളെ താഴ്ത്താനാണ്. വഹ്സനുലിൽ ഫർജ്, അവൻ്റെ രഹസ്യാവയവത്തെ സൂക്ഷിക്കാനാണ്, അതായത് പവിത്രത കാത്തു സൂക്ഷിക്കാനാണ്. ഈ രൂപത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി വിവാഹത്തെ പഠിപ്പിച്ചു. ഒരു മനുഷ്യന് ആഹാരം കഴിക്കുക എന്ന ആ ഒരു അതേ ആവശ്യം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ വികാര പൂർത്തീകരണങ്ങൾ. അതിന് വിവാഹം ഒരു ഇണ അത്യാവശ്യമാണ്. അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം മത അധ്യാപകർ പോലും, ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും, അത്തരം അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് തൻ്റെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുക എന്നത് തീർത്തും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ആ ഒരു സംഭവം മാത്രം എടുത്തു വച്ചുകൊണ്ട് ഇസ്ലാമിനെ മൊത്തത്തിൽ അങ്ങ് വിമർശിക്കാം എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. ഈ പത്രവാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ടി വിയിൽ വാർത്തകൾ ഇങ്ങനെ അതുമാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ, ചില ആളുകളുടെ അജണ്ടയാണ് ഇസ്ലാമിൻ്റെ പേരുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കിയൊരു വിഷയമാണ് കളമശ്ശേരി സംഭവം. കളമശ്ശേരി സംഭവത്തിൽ മുസ്ലിം പേരല്ലാത്തതുകൊണ്ട് അവിടെ മരിച്ചിട്ടും അവിടെ അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടും അവിടെ ബോംബ് പൊട്ടിയിട്ടും അത് വലിയ വാർത്തയായിട്ടില്ല. അത് ചെയ്ത വ്യക്തി ഭ്രാന്തനാണെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ട്രെയിനിൽ ഒരു പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിൽ അവൻ വലിയ ഭീകരവാദിയാണ്, അവൻ വലിയ തീവ്രവാദിയാണ്, മുസ്ലിം നാമധാരിയാണ്, അല്ലെ മുസ്ലിം പേരുള്ളതുകൊണ്ട് അവൻ വലിയ ഭീകരവാദിയും തീവ്രവാദിയുമായി മാറി. അത് പിന്നെ ടിവിയും അതുപോലെ തന്നെ ന്യൂസുകളും ആഘോഷിച്ച ചരിത്രം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മത അധ്യാപകൻ, അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്തു, അത് ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്, ആരെയും ന്യായീകരിക്കേണ്ടതില്ല, ആരെയും വെള്ളപൂശേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തോ, ആ തെറ്റ് ചെയ്ത വ്യക്തി അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യണം. അത് മുസ്ലിമായതുകൊണ്ട് ഒഴിവാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. മുസ്ലിമാണെങ്കിലും ആ തെറ്റിനുള്ള ഗൗരവം മനസ്സിലാക്കണം. ഒരു മുസ്ലിം, പ്രത്യേകിച്ചൊരു മത അധ്യാപകൻ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തിന്മകളാണ് ചെയ്യുന്നത്. പക്ഷേ ചില വീഡിയോകളുടെ, ചില വാർത്തകളുടെ അടിയിലുള്ള കമൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം. ആ ഒരു കമൻറ്റ് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതെന്താണ് പറയുന്നത്? അതിൽ പറയാണ്, ഉസ്താദുമാരെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവർ നബിചര്യ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? നബിചര്യ എന്നാണ്. ഏ, നബിചര്യയാണ് ഈ മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുക എന്നത്. ഇതെങ്ങനെയാണ്? ഏത് പ്രവാചകനെ പഠിപ്പിച്ചത്? എന്നിട്ട് ആ ബാക്കി കമൻറ്റുകൾ വായിക്കാം. പ്രവാചകൻ പണ്ട് ചെയ്തത് ഇപ്പോൾ ഉസ്താദുമാർ ചെയ്യുന്നു. പ്രവാചകൻ എവിടെയാണ് ചെയ്തത്? പ്രവാചകൻ ഏതെങ്കിലും ദീനിൻ്റെ സദസ്സിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ പിടിച്ച് പീഡിപ്പിച്ചിട്ടുണ്ടോ? ഇനി അതിൻ്റെ ബാക്കി ഭാഗം കൂടി നോക്കാം. 6 വയസ്സുകാരി ആയിഷയെ നബി പീഡിപ്പിച്ചു. ഇപ്പോൾ മദ്രസ അത് തുടർന്നു. അതായത് 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട ക്ലിയറായിട്ടുള്ള വ്യക്തമായ പഠനങ്ങൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണണം. അതായത് 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല പ്രവാചകൻ. 9 വയസ്സിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കാൻ പ്രായപൂർത്തി എത്തിയതിന് ശേഷം മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ സമൂഹത്തിൽ നിന്ന് ഇനിയെങ്കിലും ഒന്ന് മാറ്റണം. കാരണം എല്ലാവർക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ സമൂഹത്തിനറിയാം. ഇനി നിങ്ങൾ പൊട്ടന്മാരാവരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൽ പറഞ്ഞ മറ്റൊരു വസ്തുത എന്താ? ഇതൊക്കെ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയാണ്. അതുകൊണ്ട് ഉസ്താദ്മാർ ചെയ്യുന്നു, അതുകൊണ്ട് ഉസ്താദ്മാരെ കുറ്റം പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ കുറ്റം പറയുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ, പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നിട്ടുണ്ടോ? ഒരു മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇതുമാത്രമല്ല, ഇനിയും കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മദ്രസ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിനിയെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാശാസ പ്രവർത്തനത്തിലേക്ക്

0: ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട് അത് വീഡിയോകളിൽ ഇങ്ങനെ വാർത്തകളിൽ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റുകൾ ഇടാൻ ഭയങ്കര രസമായിരിക്കും. ഒരു ഇസ്ലാമിക വിരുദ്ധ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്ന കക്ഷികൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അവർ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ അടിയിൽ കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽപ്പെട്ട ചില കമൻറ്റുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൊന്ന് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തത് നമുക്ക് കാണാം. കണ്ടോ, മതപഠനത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. മതപഠനത്തിൻ്റെ ഭാഗമാണോ ഇതൊക്കെ? ഒരു മുസ്ലിമിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വലാ തഖ്റബു സിന, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. സിനയോട് വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. പിന്നെ എങ്ങനെയാണ്, ഏത് മതത്തിൻ്റെയാണ്? ഇസ്ലാമിലേതായാലും പഠിപ്പിക്കുന്നില്ല. മറ്റേതെങ്കിലും മതത്തിലുണ്ടോ എന്നത് നമുക്കറിയില്ല. ഇസ്ലാമും മുസ്ലിമും വിശ്വസിക്കേണ്ടത് വലാ തഖ്റബു സിന, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നും ആ വ്യഭിചാരം വലിയ കുറ്റമാണ് എന്നും വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും കൃത്യമായ അധ്യാപനങ്ങൾ, മതാധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബാക്കി എന്താ കാണുന്നത്? വിശ്വാസികൾക്ക് ഒരു പരാതിയുമില്ല. വിശ്വാസികൾക്ക് പരാതിയില്ല എന്ന് ആരാ പറഞ്ഞത്? വിശ്വാസികൾക്ക് പരാതിയുള്ളത് കൊണ്ടല്ലേ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്? വിശ്വാസികൾക്ക് പരാതിയുണ്ട്. അത്തരം അധ്യാപകരെ ആ നിയമനത്തിൽ നിന്നു മാറ്റണമെന്ന കൃത്യമായ ശക്തമായ നിലപാടുകൾ എടുക്കാറുണ്ട്. നിങ്ങളോട് ആരാണ് പഠിപ്പിച്ചത് വിശ്വാസികൾക്ക് പരാതിയില്ല എന്ന്? ഇനി ബാക്കി ഭാഗം വായിക്കാം. ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വയ്ക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലുമില്ല സഹോദരങ്ങളെ, ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വയ്ക്കാൻ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു വ്യക്തി, ആ വ്യക്തി വന്നിട്ട് പറയാണ്, റസൂലെ, അറിയാതെ സംഭവിച്ചു പോയി. റസൂൽ ആദ്യം അത് മനസ്സിലാക്കിയില്ല. ആദ്യം അത് പറഞ്ഞു, അത് ചിലപ്പോൾ നിങ്ങൾ ചുംബിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. വീണ്ടും അത് പറഞ്ഞു, ചില ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതായത് ഇവർ തെറ്റുകാരല്ല എന്ന ഒരു നല്ല മനസ്സ് പ്രവാചകൻ കാണിച്ചു. പിന്നീട് അവർ തറപ്പിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഉറപ്പിച്ചു. അങ്ങനെ ശിക്ഷ നടപടികൾ അത് തീരുമാനമാക്കി. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഒരു വലിയ കുടുംബമഹിമയുള്ള ഒരു ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ കട്ടപ്പോൾ, നേതാവായ ആളിൻ്റെ ഏറ്റവും അടുത്ത സ്ത്രീ കട്ടപ്പോൾ, മോഷ്ടിച്ചപ്പോൾ, ആ മോഷണം അത് കൈവെട്ടുന്നതാണ്. മോഷ്ടിച്ചാൽ ഇസ്ലാമിൽ കൈവെട്ടണമെന്നുള്ളൊരു നിയമമുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ, ഇനി ഒരാൾ മോഷ്ടിക്കാൻ പാടില്ല. മോഷ്ടിച്ച ആൾ വീണ്ടും വീണ്ടും മോഷ്ടിക്കുന്നു, മറ്റുള്ളവർക്കത് പ്രേരണയാകുന്നു എങ്കിൽ, അതിന് കൃത്യമായ ശിക്ഷാ നടപടികളുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രേരണ ഉണ്ടാവുകയില്ല. കട്ടയാളിൻ്റെ കൈവെട്ടും എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി എങ്ങനെയാണ് പിന്നെ മോഷ്ടിക്കുക? ഇനി അവൻ മോഷ്ടിച്ച് അവൻ പിടിക്കപ്പെട്ടാൽ അവൻ്റെ കൈവെട്ടുമോ എന്ന ഭയത്തോടുകൂടിയായിരിക്കും അവൻ്റെ ഓരോ ചലനങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്, മാനവകുലത്തിന് ഏറ്റവും അനുയോജ്യമായതുമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച സ്ത്രീയുടെ കൈവെട്ടുമെന്ന അവസ്ഥയെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില സ്വഹാബിമാരെ, പ്രഗത്ഭരായ സ്വഹാബിമാരെ വിട്ടുകൊണ്ട് ശുപാർശ ചെയ്യാൻ, ഒന്ന് മാപ്പാക്കണം, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം, പകരം വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങൾ പറഞ്ഞപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉദാത്തമായ മാതൃകയുണ്ട്. ഇസ്ലാമെല്ലാം മറച്ചു വെക്കണം എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ, ഇസ്ലാമെല്ലാം മറച്ചു വെക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്നു, പ്രവാചകൻ മാതൃക കാണിച്ചു തരുന്നു, അവിടെ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാൻ അവളുടെ കൈമുറിക്കും എന്നാണ്. അപ്പോൾ ഒരിക്കലും മറച്ചു വെക്കാനോ അത് പിന്നെ പൂഴ്ത്തി വെക്കാനോ ഒരാൾക്കും നീതി നടപ്പിലാക്കാതിരിക്കാനോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കൃത്യമായ നീതി നടപ്പിലാക്കണം. ഇനി ഈ ലോകത്ത് നീതി നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറയറ, ആരാണോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തത് അതിനുള്ള പ്രതിഫലം അവൻ അനുഭവിക്കും. ഒമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷറയറ, ആരാണോ ഒരു അണുമണി തൂക്കം ഷർറ് ചെയ്തത്, തെറ്റ് ചെയ്തത്, തിന്മ ചെയ്തത്, അതും അവന് നാളെ കണ്ടുമുട്ടും. സൂറത്തുൽ കഹഫിൽ നമുക്കൊരു ആയത്ത് കാണാൻ സാധിക്കും, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഒരു ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ വിട്ടേച്ചാതെ കൃത്യമായി ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നന്മയും തിന്മയും നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥം കയ്യിൽ കിട്ടുന്ന ദിവസം, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് അതിശയിച്ചു പോകുന്ന ദിവസം, അന്ന് കൃത്യമായ നീതി നടപ്പിലാക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആരോടും അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം അന്ധമായ ചില ഇസ്ലാമിക വിമർശനങ്ങൾ, അത് വസ്തുത കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം. ഇല്ലെങ്കിൽ ഇത്തരം വിമർശകർ തന്നെ ഇളിഭ്യരായി മാറും എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള മുന്നോട്ട് പോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, വേലി തന്നെ വെളുതുന്നുമ്പോൾ. ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുറൌഫ് അൽഹിക്കമി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
4: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുകയാണ്. പള്ളിയിൽ ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയോ എന്ന ചിന്ത നൽകുന്ന ഒരു പ്രവാചക വചനമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതി അലൻ നാസി സമാനുൻ യതഹല്ലഖൂന ഫീ മസാജിദിഹിം വലൈസ ഹിമ്മതുഹും ഇല്ലാ ദുനിയാ ليس لله فيهم حاجة فلا تجالسهم. ക്ലേശദകളെ, ഇമാം അൽ ഹാകിം തന്റെ മുസ്തദ്രക്കിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അനസ് ബിൻ മാലിക് അന്നജ്ജാരി അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബു ഹംസ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. ഹിജ്റ കുംഭ 10 ജനിക്കുന്നത്. ഹിജ്റ 93 ബസ്രയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നബിയോടൊപ്പം 10 സേവനം ചെയ്ത് സഹായിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി നബിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം ജീവിച്ചു. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാവുക. അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഅതി അലന്നാസി സമാനുൻ, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. യതഹല്ലഖൂന ഫീ മസാജിദിഹിം, യതഹല്ലഖൂന ഫീ മസാജിദിഹിം, അവർ അവരുടെ പള്ളികളിൽ വട്ടമിട്ടിരിക്കും. യതഹല്ലഖൂന യജ്ലിസൂന അലാ ശക്കിലി മജ്മൂആത്തിൻ ഔ ദവാഇർ എന്നാണ്. വട്ടമിട്ടിരിക്കുക, കൂടിയിരിക്കും അവർ പള്ളികളിൽ. വലൈസ ഹിമ്മത്തുഹും ഇല്ല ദുനിയ, എന്നാൽ ആ കൂടിയിരിക്കുന്നതിൽ വല്ല നന്മയുണ്ടോ? ഇല്ല. അവർ ഭൗതികമായ കാര്യങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഭൗതികമായ ദുനിയാവിൻ്റെ ചർച്ചകളാണ്. ദുനിയാവിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി പള്ളികളിൽ വട്ടമിട്ടിരിക്കുന്ന, കൂടിയിരിക്കുന്ന ആളുകൾ കൂടിയിരിക്കുന്നൊരു കാലം വരാനുണ്ട്. ദുനിയാവാണ് അവരുടെ ചർച്ച. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ശക്തമായ താക്കീതെന്നോണം പറയുന്നു, ലൈസലില്ലാഹി ഫീഹിം ഹാജത്തുൻ, ലൈസലില്ലാഹി ഫീഹിം ഹാജത്തുൻ, അവരിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിനൊരാവശ്യവുമില്ല, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നില്ല, അവരെ അള്ളാഹു താൽപ്പര്യപ്പെടുന്നില്ല, അവരുടെ കാര്യത്തിൽ അല്ലാഹുവിന് ഒരാവശ്യവുമില്ല. അതുകൊണ്ട് ഫലാ തുജാലിസൂഹും, അങ്ങനെയുള്ളവരോടൊപ്പം നിങ്ങൾ ഇരുന്നു പോകരുത്, അവിടെ സംസാരം നടക്കുമോ നിങ്ങളവിടുന്ന് എഴുന്നേറ്റ് പോകണം എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ പള്ളികളിൽ ഭൗതികകാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നവരോട് ശക്തമായ താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും പല രൂപത്തിലും ഇത് നൽകിയിട്ടുണ്ട് എന്ന് കാണാം. പള്ളി എന്ന് പറഞ്ഞാൽ അത് പവിത്രമാണ്, അത് പരിശുദ്ധമാണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്, റഹ്മാനായ റബ്ബിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇടമാണ്. അവിടെ നടക്കേണ്ടതുണ്ടെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, അതേ അവിടെ നടക്കാവൂ. അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ മാത്രം, പ്രാർത്ഥനകൾ, നമസ്കാരം, ദിക്റുകൾ, അതേപോലെ തന്നെ ദീൻ പഠിക്കുന്ന മജ്ലിസുകൾ, ഖുർആൻ പാരായണം, എഴുത്തിക്കാഫ് തുടങ്ങി അവിടെ അതുക്കാർ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ കടുക്കുന്ന പ്രവർത്തനങ്ങളെ അവിടെ സംഭവിക്കാവൂ. ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ് പള്ളികൾ. അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടൊരു ചിഹ്നമാണ്. അവിടെ ഭൗതിക ചർച്ച നടക്കുന്നതും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതും തർക്കങ്ങൾ ഉണ്ടാകുന്നതും ഒരിക്കലും പാടില്ലാത്തതാണ്. വിശ്വാസികളുടെ കാര്യത്തിൽ ഗൗരവതരമായ ചിന്തകൾ ഉണ്ടാകണം. ചിലപ്പോഴെങ്കിലും ചില പള്ളികളെങ്കിലും ഈ രൂപത്തിലേക്ക് പോകുന്നു എന്നത് പള്ളിയെ അനാദരിക്കലാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ തിരസ്കരിക്കലാണ് എന്ന ചിന്ത ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന നിലക്ക് നമുക്ക് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ അറിയാമല്ലോ, കച്ചവടം നടത്താൻ പാടില്ല. പള്ളിയിൽ വെച്ച് അത്യാവശ്യമാണെങ്കിൽ പോലും ഒരു ബിസിനസ്, ഒരു ചെറുതോ വലുതായ ഒരു കച്ചവട സംസാരം അവിടെ വെച്ചുണ്ടാകാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ ലാ റബ്ബഹല്ലാഹു തിജാറത്തക്, നിന്റെ കച്ചവടത്തിൽ അള്ളാഹു നിനക്ക് യാതൊരു തരത്തിലുള്ള ലാഭവും വിഹിതവും നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് അനുവദിച്ചിരുന്നില്ല എന്നതാണ്. അതേപോലെ എത്രത്തോളം വന്നാൽ ഹദീസിൽ നമുക്ക് കാണാം, ഒരു നഷ്ടപ്പെട്ടൊരു വസ്തു അന്വേഷിക്കുന്നത് പോലും, പള്ളിയിൽ വെച്ച് അന്വേഷിക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുതെന്ന് പറഞ്ഞു, പള്ളിക്ക് പുറത്താകണം. അങ്ങനെ വല്ലവരും ചെയ്യുന്നത് കണ്ടാൽ ലാ റദ്ദല്ലാഹു അലൈക, അള്ളാഹു നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂൽ അത് വെറുത്തിരുന്നു എന്നതാണ്. അതുകൊണ്ട് പിന്നെ നഷ്ടപ്പെട്ടത് അന്വേഷിക്കുന്നത് പോലും പാടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിഷിദ്ധമായ കാഴ്ചകൾ പള്ളിയിൽ വെച്ച് കാണുന്നവർ, പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ഇതൊക്കെ ഗുരുതരമായ പിഴവുകളായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദിനെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ചില ആളുകൾക്ക് സ്വന്തമെന്ന നിലക്കാണ് പള്ളിയെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികമായി ചർച്ച നടത്തുന്നു, ഭൗതിക സംഭാഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ സ്വന്തം വീട് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും തനിക്ക് അവകാശപ്പെട്ടാകുന്ന നിലക്കാണ് പള്ളികളെ പലരും ഭൗതിക കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർ, ചർച്ച ചെയ്യുന്നവർ പള്ളിക്ക് പുറത്തു പോവുക എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഫോൺ സംസാരങ്ങൾ പോലും പള്ളിയിൽ വെച്ച് യാതൊരു മര്യാദയുമില്ലാതെ ശബ്ദത്തിൽ ഫോണിൽ സംസാരിക്കുന്നവർ, ദുനിയാവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നവർ, ഒന്ന് പള്ളിക്ക് പുറത്തുപോയി സംസാരിക്കാവുന്നതേയുള്ളൂ. അതിനുപോലും മനസ്സ് കാണിക്കാത്തവർ, വിഭാഗത്തിൽ മുഴുകുന്നവർക്ക് ശല്യമാകുന്നവരൊക്കെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ താക്കീത് അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നതാണ്. ഒന്ന്, മറ്റൊന്ന് അവരോടൊപ്പം ഇരിക്കരുത് എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, സംസാരങ്ങൾ, താക്കീതുകൾ ഒക്കെ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് ഒന്നും നഷ്ടപ്പെടുന്നവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ചില നിർദ്ദേശങ്ങൾ, ചില സന്ദേശങ്ങൾ, ചില താക്കീതുകൾ നൽകുന്നത്. ഇവിടെ പള്ളിയിൽ ഭൗതികകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതീവ ഗുരുതരമായ കാര്യമാണ്. അനിവാര്യമല്ലാത്ത, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കരുത്. പള്ളിയുടെ പവിത്രത നഷ്ടപ്പെടുത്തരുത് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിപ്പോൾ കേട്ടത് തിരുമൊഴികളാണ്. തിരുമൊഴികളിൽ നമ്മളോടൊപ്പം ഉസ്താദ് KV മുഹമ്മദ് അലി മൗലവി നമ്മളോട് സംസാരിച്ചു. ഓരോ ദിവസവും ഹദീസുകൾ ഓരോന്ന് പഠിക്കാൻ നമുക്ക് അവസരം കിട്ടുകയാണ്. വേറെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹത്വചനം പഠിക്കുന്നത് പോലെയോ ഒന്നുമല്ല നബി വചനം എന്നുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പറഞ്ഞതിലൊന്നും തന്നെ ഒഴിവാക്കാനില്ല. അത് പൂർണ്ണമായി സ്വീകരിച്ചാലും ഒരു വഴികേടും സംഭവിക്കില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ പ്രത്യേകത. കാരണം അതെല്ലാം വഹയിൻ്റെ പിൻബലമുള്ള വാക്കുകളാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, ഹദീസുകൾ പഠിക്കാനുള്ള ഒരു അവസരം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തുൽ ബഖറ 40-41 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് നമ്മൾ ഖുർആൻ നിവർത്തിവെച്ച് ഓതിയ വചനങ്ങളെ ശ്രദ്ധിച്ചും കൂടെ പാരായണം ചെയ്തും അക്ഷരങ്ങൾക്കിടയിൽ കൈവച്ചും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഇരുത്തം, ഈ കേൾവിയും ശ്രദ്ധയുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞത് 39-ാമത്തെ വചനമാണ്. 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 40-41 വചനങ്ങളാണ് നമ്മൾ ഇന്ന് ആമുഖമായി ഓതിവെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ 2 വചനങ്ങളിലായി നമ്മൾ സൂചിപ്പിച്ചത് രക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗം പിൻപറ്റിയ ആളുകൾക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല എന്നും, നേരെ മറിച്ച് കളവാക്കുകയാണെങ്കിൽ ശാശ്വതമായ നരകമായിരിക്കും അവർക്കുള്ള തിക്തഫലം എന്നുമാണ് കഴിഞ്ഞ 2 വചനങ്ങളുടെ പൊരുളായി നമ്മൾ സൂചിപ്പിച്ചത്. ശേഷം അള്ളാഹു പറയുന്നു, ആ 2 വചനങ്ങൾ ഒന്നുകൂടെ പാരായണം ചെയ്യാം, അതിനെ തിലാവത്തിൻ്റെ ചില നിയമങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് പാരായണം ചെയ്യുന്ന 40-ാമത്തെയും 41-ാമത്തെയും വചനം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. 40-ാമത്തെ വചനത്തിൽ يا بني ഇസ്രായീല, അവിടെ 2 മദ് ഫറായിൽപ്പെട്ട അസാമാന്യ ദീർഘം നൽകേണ്ട 2 സ്ഥലങ്ങളുണ്ട്. യ ബനി എന്ന നൂനിൻ്റെ ശേഷമുള്ള അയായിലും ഇസ്രായീല, ഇസ്രോ എന്നുള്ള റായിൻ്റെ അലിഫിലും, രണ്ടിടത്തും അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോൾ ഇസ്രായീല കുറു ആ നിലക്കാണ് അവിടെ ഓതേണ്ടത്. അതുപോലെ തന്നെ ഊഫി ബി അഹ്ദി എന്ന് പറയില്ല, ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും എന്ന് പറയൂല. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കൽക്കത്തിൻ്റെ ഹർഫുകൾ മാത്രമാണ് സുക്കൂനായി കൊണ്ടുവരുമ്പോൾ ശബ്ദിച്ച് അഥവാ ഉറക്കെ ശബ്ദം നൽകി ഉച്ചരിക്കേണ്ടത്. ഹാഅ് അതിൽപ്പെട്ട അക്ഷരമല്ല. 41-ാമത്തെ വചനം നോക്കൂ. وآمنوا بما أنزلت مصدقا لما معكم. ഇവിടെ بما أنزلت അവിടെ إخفاء بغنيان ساكنായ നൂന്റെ ശേഷം സായ എന്ന അക്ഷരം വന്ന് മണിച്ച് മറച്ചു ഓതണം എന്നാണ്. ولا تكونوا أول كافر به. വലാതകൂനൂ എന്നിടത്ത് മദ് മുൻഫസുലാണ്, മദ് ഫറാളിയാണ്, അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാഫിരിംബി എന്ന് പറയുമ്പോൾ ഇഖ്ലാബൻ, അവിടെ മണിച്ച് കാഫിരിൻ എന്നുള്ള ആ തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ആ തൻവീന് പകരം അതിനെ മീമാക്കി മാറ്റി ഓതണമെന്നാണ്. അതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. വല തഷ്തറു ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ വഇയ്യായ ഫത്തഖൂൻ. ഫത്തഖൂൻ എന്നുള്ളത് ഈ ഫാവും വാവുമൊക്കെ നമ്മൾ ഓതുമ്പോൾ തന്നെ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ തന്നെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഫാ വാവാതെയും വാവ് ഫാ ആവാതെയും പ്രത്യേകം ശ്രദ്ധിച്ച് ഓതേണ്ടതുണ്ട്. ഇനി നമുക്കതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ശേഷം ഈ രണ്ട് വചനങ്ങളിലൂടെ പറയുന്നത് ഇസ്രായേലർക്ക് ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി അവരോട് അതിനെ സംബന്ധിച്ച് ഓർക്കാനും നിങ്ങൾ എന്നോടുള്ള കരാറിനെ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നും നിങ്ങളിലേക്ക് ഞാൻ ഇറക്കിത്തന്ന വേദഗ്രന്ഥം വിശ്വസിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ശേഷം എൻ്റെ പക്കൽ നിന്നും വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളും നിങ്ങൾ പൂർണ്ണമായും അത് നിങ്ങളുടെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് എന്നുമൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു യാ ബനീ ഇസ്രായീല ദ്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും. യാ ബനീ ഇസ്രായീല, ഇസ്രായീൽ സന്തതികളെ, ബനു ഇസ്രായീൽ, അതിനു മുമ്പ് യാ എന്ന ഹറഫു നിദാ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഹറഫാണ് യാ, ഹറഫു നിദാ എന്നാണ് പറയാം. അപ്പോൾ യാ ബനീ ഇസ്രായീല, ഇസ്രായീൽ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്. ഉദ്കുറു ദക്കറ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ ഓർത്തു എന്നാണ് അർത്ഥം. അതിൻ്റെ അമ്ര ഫിഅലാണ് ഉദ്കുർ. ദക്കറ യദ്കുറു ഉദ്കുർ. ഉദ്കുറു നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, സ്മരിക്കുവിൻ. എന്തിനെ? നിഅമതിയ, നിഅമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. നിഅമതി എൻ്റെ അനുഗ്രഹത്തെ, നിഅമതിയ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. എങ്ങനെയുള്ള അനുഗ്രഹമാണ്? അല്ലത്തി എങ്ങനെയുള്ള, അൻഅംതു ഞാൻ അനുഗ്രഹിച്ചു, ഞാൻ അനുഗ്രഹം ചെയ്തതായ. അപ്പോൾ നിഅമതിയല്ലതി അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ ഇസ്രായേലിലെ, ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ആർക്ക് ചെയ്തു തന്ന? അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹം ചെയ്തു തന്നതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. അതോടൊപ്പം അള്ളാഹു പറയുന്നു വഔഫു ബിഅഹ്ദി. വഔഫു, ഔഫ എന്ന് പറഞ്ഞാൽ കരാർ നിറവേറ്റുക എന്നാണ്, കരാർ പാലിക്കുക. വഔഫു നിങ്ങൾ കരാർ പൂർത്തീകരിക്കുകയും ചെയ്യുവിൻ, നിറവേറ്റുകയും ചെയ്യുവിൻ. എന്ത്? ബി അഹ്ദി, അഹദ് എന്ന് പറഞ്ഞാൽ കരാർ, അഹദ് ഉഹൂദ്. വഔഫു നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ, ബി അഹ്ദി എൻ്റെ കരാറിനെ, ഞാനുമായുള്ള കരാറിനെ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. അങ്ങനെ നിറവേറ്റിയാൽ ഊഫി ബി അഹ്ദിക്കും. അള്ളാഹു പറയാണ് ഊഫി, ഞാനുമായുള്ള എൻ്റെ കരാറിനെ നിങ്ങൾ നിറവേറ്റിയാൽ ഊഫി ഞാൻ നിറവേറ്റുകയും ചെയ്യും. ഊഫി ഞാൻ നിറവേറ്റും. ബി അഹ്ദിക്കും, ബി അഹ്ദിക്കും നിങ്ങളോടുള്ള കരാറിനെ, നിങ്ങളോടുള്ള നിങ്ങളുടെ കരാറിനെ ഞാനും നിറവേറ്റുന്നതാണ്. വ ഇയ്യായ എന്നെ മാത്രം, ഇയ്യായ എന്നെ മാത്രം, ഫർഹബൂൻ ഫ അതിനാൽ, ഇർഹബൂൻ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുവിൻ. ഫർഹബൂനീ എന്നാണ്, എന്ന ആ ഫർഹബൂനീ എന്നെ ഭയപ്പെടുവിൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുവിൻ. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ഇസ്ഹാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായ യാഖൂബ് നബിയുടെ, യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു പേരാണെന്ത് വിളിക്കുന്ന അറിയപ്പെട്ട പേരാണ് ഇസ്രായീൽ എന്നുള്ളത്. ആ ഇസ്രായീൽ എന്നുള്ള പേര് അത് ഹിബ്രു ഭാഷയിലുള്ള പേരാണ്. എന്ന് മാത്രമല്ല ആ പേരിൻ്റെ അർത്ഥം അബദുല്ലാ എന്നാണ്, അഥവാ അള്ളാഹുവിൻ്റെ അടിയാൻ, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ആ വാക്കിന് അർത്ഥമായി വരുന്നത്. അദ്ദേഹത്തിന്, അഥവാ യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം 12 മക്കളുണ്ടായിരുന്നു. അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് പിന്നീട് ആ കാലക്രമത്തിൽ കാലം കഴിഞ്ഞിട്ട് 12 ഗോത്രങ്ങളായിത്തീർന്നു. അതെല്ലാം യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്തതികളായതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും കൂടി മൊത്തത്തിൽ മൊത്തത്തിൽ അവർക്ക് എല്ലാവർക്കും കൂടി ഇസ്രായേൽ സന്തതികൾ, ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ എന്നും ഇസ്രായേൽ എന്നും ഇസ്രായേലർ എന്നുമൊക്കെ അവരെയാണ് വിളിക്കപ്പെടാറുള്ളത്. അവർക്ക് ശേഷം പിന്നീട് ഖുർആൻ അവതരിപ്പിക്കുന്ന, ഖുർആൻ ഇറക്കിക്കൊടുത്ത കാലമാകുമ്പോഴേക്ക് ഏകദേശം 4000 കൊല്ലത്തെ ചരിത്രം അവർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലർ പൊതുവേ പിന്നെ യഹൂദികളാണെങ്കിലും യഹൂദികളെ എന്നുള്ള വിളിയല്ല ഇവിടെ അള്ളാഹു വിളിക്കുന്നത്, മറിച്ച് യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ എന്നുള്ള വിളിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രവാചകവര്യനുമായ ആ പിതാവിൻ്റെ സന്തതികളായ നിങ്ങൾ അദ്ദേഹം സ്വീകരിച്ച് വന്നിരുന്ന ആ നേർമാർഗം സ്വീകരിക്കേണ്ടവരാണല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു, ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ചെയ്തു തന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ എന്നുള്ള ഒരു പ്രയോഗം പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് കാണാൻ പറ്റും. അഥവാ ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറയുന്നത് കാണാൻ പറ്റും. വ അൻസല അലൈഹിമുൽ മന്ന വസ്സൽവ, അവർക്ക് മന്നും സെൽവയും ഭക്ഷണമായിട്ട് അള്ളാഹു ഇറക്കിക്കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ ഫജ്ജർ അലഹുമുൽ ഹജറ, അവർക്ക് പിന്നെ നദികൾ, അരുവികൾ പൊട്ടിയൊഴുകിക്കൊടുത്തു എന്നാണ്. പാറക്കല്ലിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം എന്നോണം അരുവികൾ അവർക്ക് കുടിക്കാനുള്ള ഉറവ ഒഴുക്കിക്കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ വനജ്ജാഹും മിൻ ഉബൂദിയത്തി ആലി ഫിറഔൻ, ഫിറഔന്റെ ആൾക്കാരുടെ അക്രമത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്നാണ്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അബുൽ അലി റഹ്മത്തുള്ള പറഞ്ഞത് കാണാം. നിഅമതുഹു അൻജഅല മിൻഹുമുൽ അംബിയാഅ വർറുസുല, ആ ഇസ്രായേൽ സന്തതികളുടെ കൂട്ടത്തിൽ നിന്ന് അവരിൽ നിന്ന് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു, അംബിയാക്കളെ, നബിമാരെയും ദൂതന്മാരെയും അള്ളാഹു നിശ്ചയിച്ചു. അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. വ അൻസല അലൈഹിമുൽ കുത്തുബ, അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു നിയോഗിച്ചയച്ച, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട, ആ സന്താന പരമ്പരയിൽപ്പെട്ട ആ പ്രവാചകന്മാർക്ക്, ആ ദൂതന്മാർക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ദൈവിക ഗ്രന്ഥങ്ങൾ വേറെയും. അപ്പോൾ ഇതൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. വ ഔഫു ബി അഹ്ദി, ഊഫി ബി അഹ്ദിക്കും, നിങ്ങൾ എന്നോടുള്ള കരാറ് നിങ്ങൾ പൂർത്തിയാക്കുവിൻ, ഞാൻ നിങ്ങളോടുള്ള കരാറും ബാധ്യതയും ഞാനും നിറവേറ്റുന്നതാണ്. അതായത് നിങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടുകയും നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യും എന്നെല്ലാമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബി വലാ തഷ്തറു ബിആയാതി സമനൻ ഖലീല വഇയായ ഫത്തഖൂൻ വആമിനു. അപ്പോൾ എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്ത് ജീവിക്കുക, ആ അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ റബ്ബിന് ശുക്ർ ചെയ്ത് നിങ്ങൾക്കിറക്കിത്തന്ന വേദഗ്രന്ഥത്തെ അതിലുള്ള ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ച് എന്നോടുള്ള കരാറിനെ പൂർണ്ണമായും പാലിച്ച് അങ്ങനെ ജീവിച്ചാൽ, അങ്ങനെ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഭയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വമ്പിച്ച പ്രതിഫലം, പുണ്യം, പുണ്യത്തിനുള്ള ആ പുണ്യങ്ങൾക്കുള്ള പ്രതിഫലമായി നിങ്ങൾക്ക് ഞാൻ വമ്പിച്ച പ്രതിഫലം, മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്ന് സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുന്നു, വ ആമീനു, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ. ആമന ആമിനു, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ. ബിമാ അൻസൽതു, ബിമാ ഒന്നുകൊണ്ട്, അൻസൽതു ഞാൻ ഇറക്കിയ, ബിമാ അൻസൽതു ഞാൻ ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുകയും ചെയ്യുവിൻ. മുസദ്ദിഖൻ ലിമാ മഅകും, ഞാൻ ഇറക്കിത്തുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്നതാണ്. സദ്ദഖ യുസദ്ദിഖു, മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നത് എന്നാണ്. മുസദ്ദിഖൻ, സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്തിനെ? ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിന്. ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചു തന്നതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ അവതരിപ്പിച്ചു തന്നതെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹു വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ വേദഗ്രന്ഥമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥമാണ്. ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിനെ, അഥവാ തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനുമായി പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ആ പരിശുദ്ധ ഖുർആനിലും നിങ്ങൾ തൗറാത്തിൽ എപ്രകാരം വിശ്വസിച്ചു പോ, നിങ്ങൾ ഇഞ്ചിലിൽ എപ്രകാരം വിശ്വസിച്ചു പോ, അതുപോലെ നിങ്ങൾ ഖുർആൻ അതിനെയൊക്കെ അതിലുള്ളതിനെ കൃത്യമായി സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്, അതിലും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, അള്ളാഹു എല്ലാം അറിയുന്ന ഖബീറായ അലീമായ റബ്ബ് ശേഷം അവരോട് പ്രത്യേകമായി ഉണർത്തുന്നു, വലാ തക്കൂനു നിങ്ങൾ ആയിത്തീരരുത് അവ്വല കാഫിരിം ബിഹി, അവ്വല കാഫിരിൻ, അവിശ്വസിക്കുന്നതിൽ ആദ്യത്തവർ നിങ്ങളാവരുത്. വലാ തക്കൂനു നിങ്ങൾ ആയിത്തീരുകയും ചെയ്യരുത് അവ്വല കാഫിരിൻ, ആദ്യമായി അവിശ്വസിക്കുന്ന ആൾ, അഥവാ അവിശ്വസിക്കുന്ന ഈ വേദഗ്രന്ഥത്തെ നിഷേധിക്കുന്നവരിൽ ആദ്യത്തെയാൾ നിങ്ങൾ ആവുകയും ചെയ്യരുത് അവ്വല കാഫിരിൻ ബിഹി. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുക്കലുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇറക്കിത്തരുന്ന ആ ഖുർആനെ അവിശ്വസിക്കുന്നവരിൽ ആദ്യത്തവർ നിങ്ങളായിത്തീരാനും പാടില്ല. വലാ തഷ്തറൂ ബിആയാതി സമനൻ ഖലീല, ശേഷം അള്ളാഹു പറയുന്നു വലാ തഷ്തറൂ, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്, ഇഷ്ടറ ഇഷ്ടറി എന്ന വാങ്ങി, വലാ തഷ്തറൂ നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത് ബിആയാതി എൻ്റെ ദൃഷ്ടാന്തങ്ങളെ, സമനൻ ഖലീല തുച്ഛമായ, സമനൻ എന്ന് പറഞ്ഞ പ്രൈസ് വില, ഖലീല കുറഞ്ഞ, തുച്ഛമായ വിലക്ക് എൻ്റെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. വ ഇയ്യായ, കൂടെ അപ്പോഴും പറയുന്നു വ ഇയ്യായ, തൊട്ട് മുമ്പത്തെ ആയത്തിൽ വ ഇയ്യായ ഫർഹബൂൻ എന്നായിരുന്നു, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവിൻ എന്നായിരുന്നു. 41-ാമത്തെ ആയത്തിൽ പറയുന്നു വ ഇയ്യായ ഫത്തഖൂൻ, അതേപോലെ മറ്റൊരു പ്രയോഗമാണ് വ ഇയ്യായ, അതോടൊപ്പം നിങ്ങൾ എന്നെ മാത്രം ഫ, അതിനാൽ ഇത്തഖൂനീ, നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിച്ച് ജീവിക്കുവിൻ, എന്നെ മാത്രം ഭയപ്പെടുവിൻ എന്ന അർത്ഥത്തിൽ, തഖ്വയോടുകൂടി ജീവിക്കുന്നു എന്ന അർത്ഥത്തിൽ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് വീണ്ടും ഉണർത്തുകയാണ്, നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് പറഞ്ഞല്ലോ, അവരുടെ വേദഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാണ്, അഥവാ അതിനെ സത്യമാക്കിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ആ ഖുർആനെ, കൂടെയുള്ളതെന്ന് പറഞ്ഞ തൗറാത്ത് ഇഞ്ചിലി മുതലായ മുൻ വേദഗ്രന്ഥങ്ങളെയെല്ലാം ശരിവെക്കുന്നതാണല്ലോ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആൻ. ആ അതിലുള്ള തത്വങ്ങളെ, അതിലുള്ള മൗലികമായ വിഷയങ്ങളിലും അവ പരസ്പരം എന്താണ്, ഈ തൗറാത്തും ഇഞ്ചിലും ഖുർആനുമായി എന്താണ് യോജിക്കുന്നതാണ്, ഒന്നൊന്നിൻ്റെ സത്യത സ്ഥാപിക്കുന്നതുമാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇസ്രായേലിയുടെ കൈവശമുള്ള തൗറാത്ത്, ആ സാക്ഷാൽ തൗറാത്ത് പ്രബോധനം ചെയ്യുന്ന, അതേ സിദ്ധാന്തങ്ങൾ പ്രബോധനം ചെയ്യുന്ന ഖുർആനെ സ്വീകരിക്കുവാൻ തൗറാത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ മറ്റെല്ലാവരെക്കാളും ആദ്യം മുന്നോട്ട് വരേണ്ടവരാണ്. ശരിക്ക് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ അവരുടെ അടുക്കൽ ചെന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അവരതിൽ അവിശ്വസിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തത്. അത് സൂചിപ്പിച്ചാണ് വലാ തക്കൂനു അവ്വല കാഫിരിം ബിഹി എന്ന പ്രയോഗം. അതിൽ അവിശ്വസിക്കുന്ന ആദ്യത്തെ കൂട്ടർ നിങ്ങളാവരുതട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകൂട്ടി പറയുകയും ചെയ്തു. അൽ ആയാത്ത് അല്ലേ, വലാ തഷ്തറൂ ബി ആയാത്തി, ഈ ആയാത്തി എന്നുള്ള പദം, അൽ ആയാത്തി എന്നുള്ള പദം, ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, ലക്ഷ്യങ്ങൾ, അടയാളങ്ങൾ എന്നീ അർത്ഥങ്ങളൊക്കെ ആ വാക്കിനുണ്ട്. ആയത്തുൻ എന്ന വാക്കിൻ്റെ ജമാണ്, ബഹുവചന രൂപമാണ് ആയാത്ത് എന്നുള്ളത്. സാധാരണയായി നാല് രൂപത്തിലാണ് അത് പറയപ്പെടാറുള്ളത്. ഒന്ന്, പ്രാപഞ്ചികവും പ്രകൃതിപരവുമായ ദൃഷ്ടാന്തങ്ങൾ, അൽ ആയാത്തുൽ കൗനിയ എന്ന് പറയും, മഴ, കാറ്റ്, സൂര്യൻ പോലെയുള്ള. രണ്ടാമത്തത് ഖവാരിഖുൽ ആദാത്ത്, അഥവാ നബിമാർ മുഖേന വെളിപ്പെടാറുള്ള അസാധാരണ സംഭവങ്ങളെ സംബന്ധിച്ച് അൽ ആയാത്ത്, അമാനുഷിക സംഭവങ്ങളെ സംബന്ധിച്ച് അൽ മുഅ്ജിസാത്ത്, അതിനെ സംബന്ധിച്ചും അൽ ആയാത്ത് എന്ന് പറയാറുണ്ട്. മൂന്നാമത് ഖുർആൻ വചനങ്ങളടക്കമുള്ള വേദവാക്യങ്ങൾ, ഖുർആനിലെ ആയത്തുകളെ സംബന്ധിച്ച് അൽ ആയാത്ത് എന്ന് പറയും. അതുപോലെ തന്നെ അൽ ആയാത്ത് എന്ന് പ്രയോഗിക്കുന്ന മറ്റൊരു സ്ഥലം ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് അൽ ആയാത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ നാല് സാഹചര്യങ്ങളിലും അൽ ആയാത്ത് എന്ന പദപ്രയോഗം വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിക്കലും കരാർ നിറവേറ്റലും എല്ലാവരുടെയും കടമയാണ്. അതിൽ പണ്ഡിതന്മാരും അല്ലാത്തവരും എന്ന വ്യത്യാസമില്ല. ആയത്തുകൾക്ക് വളരെ കുറഞ്ഞ വില കൽപ്പിച്ച് ആ ഒരു ഗൗരവം പണ്ഡിതന്മാരെ ബാധിക്കുന്നതായിരിക്കും. അത് ശരിക്ക് പിന്നെ അള്ളാഹുവിൽ നിന്ന് ഇറക്കിത്തന്നിട്ടുള്ള ആയത്തുകളെ നിസ്സാരമായി വില കുറഞ്ഞതായി കാണരുത്. ഭൗതികമായ നിങ്ങൾക്കുള്ള ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ആയത്തുകളെ അത് പുറന്തള്ളുന്നവരാവാൻ പാടില്ല. വഈയായ ഫർഹബൂൻ, നിങ്ങളെന്നെ ഭയപ്പെടുവിൻ. വഈയായ ഫത്തഖുൻ, നിങ്ങളെന്നെ സൂക്ഷിക്കുവിൻ എന്നൊക്കെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞ് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിലുള്ള മനുഷ്യർക്ക് ആഗമനം എന്തു ചെയ്യാണ്, ആ ഒരു താക്കീത്, ഒരു ബോധ്യപ്പെടുത്തൽ നടത്തുകയാണ് ഇവിടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുന്ന, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും ആ പ്രവാചകന്മാർക്ക് അറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും ആ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർക്ക് അറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമായ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനെയും ആ ഖുർആൻ ഇറക്കിക്കൊടുത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും മുഴുവൻ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളും കൃത്യമായി വിശ്വസിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
8: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ബഖറയിലെ 40-41 വചനങ്ങളാണ് നാം പഠിച്ചത്. ആരാണ് ഇസ്രായേലിയർ? എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ. തൗറാത്തും ഇഞ്ചീലും ഖുർആനും ഒരുപോലെ വിശ്വസിക്കാൻ കഴിയേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിച്ചത്.
10: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ ഞങ്ങളെ വഴി നടത്തണേ എന്നത്. നിർബന്ധമായും 17 തവണ നിസ്കാരത്തിലൂടെ നമ്മൾ ഈ പ്രാർത്ഥന സൂറത്തുൽ ഫാത്തിഹയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീമാണ് സ്വർഗത്തിൻ്റെ പാത എന്നതുകൊണ്ട് തന്നെയാണ് ഈയൊരു പ്രാർത്ഥനയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ നിരന്തരമായി ഉണർത്തിയിരുന്ന ഒരു കാര്യം, സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കുവാനും അതിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന വിഷയങ്ങളെ ജാഗ്രതയോടെ കാണുവാനുമാണ്. സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്: ആ പാതയുടെ തുടക്കത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടേച്ചു പോയിട്ടുള്ളത്. ആ പാതയുടെ അവസാനമാവട്ടെ സ്വർഗവുമാണ് എന്നാണ്. സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഏക മാർഗം സിറാത്തുൽ മുസ്തഖീമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ പിഴപ്പിക്കുക, മനുഷ്യനെ തെറ്റിക്കുക, പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് പിശാചിനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അഅ്റാഫിൻ്റെ 16-17 വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം പിശാചിൻ്റെ ഒരു പ്രതിജ്ഞയെക്കുറിച്ചാണ്. പിശാചെടുത്ത പ്രതിജ്ഞ ഇങ്ങനെയാണ്: ലഅഖുദന്ന ലഹു സിറാത്തക്കൽ മുസ്തഖീം. അള്ളാഹുവെ, ഞാൻ അവരുടെ, നിന്റെ അടിമകളുടെ നേരായ പാതയിൽ ഇരിക്കുക തന്നെ ചെയ്യും. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ഷമാഇലിഹിം. പിന്നീട് അവരുടെ വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുൻപിലൂടെയും പിറകിലൂടെയും ഒക്കെ ഞാൻ അവരെ വഴിപഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വലാ തജിദു അക്തറഹും ഷാക്കിരീൻ, അധിക പേരും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ്. പിശാജ് മനുഷ്യനെ നേരായ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിയവനാണ്. ഈയൊരു ബോധ്യം ഒരു വിശ്വാസിക്കുണ്ടാവണം. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മൂന്ന് കാര്യങ്ങളെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞു. നമ്മുടെ നേരായ പാതയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, അതിലൊന്ന് ഷിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് ആരാധനകൾ നിർവഹിക്കുക, ബലിയർപ്പിക്കുക, നേർച്ച വഴിപാടുകൾ ചെയ്യുക, അള്ളാഹു അല്ലാത്തവരെ അവലംബിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒരു ഗൗരവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികൾ ജീവിതത്തിൽ ശിർക്ക് വരുന്നതിനെ സദാ ഭയപ്പെട്ട് ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടതുണ്ട്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം ബിദ്അത്തുകളാണ്, പുത്തനാചാരങ്ങളാണ്. സുന്നത്തുകളിൽ ജീവിക്കാനാണ് മുസ്ലിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. പുത്തനാചാരങ്ങളെ സൂക്ഷിക്കുവാനും പുത്തനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുത്തനാചാരങ്ങൾ വഴി നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകും. ബിദ്അത്തുകൾ നമ്മളെ നരകത്തിലേക്കാണ് എത്തിക്കുക, വഴികേടിലേക്കാണ് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് ബിദ്അത്ത് വരാതിരിക്കാനും സുന്നത്തിനെ പഠിക്കാനും അത് പകർത്താനും ഒരു വിശ്വാസി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന മൂന്നാമത്തെ കാര്യം തിന്മകളാണ്. തിന്മകൾ അധികരിച്ചാൽ, തെറ്റുകളോട് ലാഘവ മനോഭാവത്തോടുകൂടി സമീപിച്ചാൽ അത് സ്വർഗത്തിൻ്റെ പാതയിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കൾ തിന്മയെ വളരെ ജാഗ്രതയോടെയാണ്, വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. തലയിലേക്ക് വലിയ പാറക്കല്ല് വീഴുന്ന ഭയമായിരുന്നു തിന്മയിൽ പെട്ടുപോകുന്നത് അവർക്കുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളെ ഗൗരവത്തോടെ നോക്കിക്കാണുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും യഥാർത്ഥ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളാനും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
12: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
13: പീസ് റേഡിയോ. Tune to reality.

0: സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പൊതുവിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ജനക്ഷേമം പരിപാടിയാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ വിഷയം റോഡിൽ ജീവൻ പൊലിയാതിരിക്കാൻ. ഈ വിഷയത്തിലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നവർ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, പീസ് റേഡിയോ പ്രതിനിധി സലാം സുറുമ. ചർച്ചയിലേക്ക് പീസ് റേഡിയോ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു.
1: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ്. നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനായി കിഴക്കേ പാണിക്കാട് സ്വദേശിയും മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി കമ്മീഷണർ റിട്ടയർ ചെയ്ത ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് സാറാണ്. സർ, സ്വാഗതം. ഓക്കെ സർ, ന്യൂജൻ തലമുറയുടെ ഹരമായി മാറിയ പൊതുനിരത്തുകളിലെ വാഹനങ്ങളുടെ അഭ്യാസവും അതോടൊപ്പം വാഹനങ്ങളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനും എന്ന് വലിയ ചർച്ചയാണ്. എന്തൊക്കെ നിയമ നടപടികളാണ് ഇത്തരം ആളുകൾക്ക് നേരിടേണ്ടി വരിക?
2: അതിൽ ആൾട്രേഷൻ്റെ കാര്യമാണ് ആദ്യം നമുക്ക് പരിഗണിക്കാം. ആൾട്രേഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു വാഹനം വിൽക്കുന്ന സമയത്ത് ആ വാഹനം ഓടിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഫിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയും ആ വാഹനത്തിന് സുരക്ഷിതമായി ഓടിക്കാൻ പറ്റിയ വിധത്തിൽ